0: അത് കൃത്യമായി ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന, അതെല്ലാം ഈ നേവൽ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ്. ഇത് പൊതുവേ എന്താണ് കരയിലായിരിക്കും അതിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒരു അതിലുള്ള ജോലി സാധ്യതകൾ വരുന്നത്. അതിൽ തന്നെ ഷിപ്പ് സർവയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പലുകളുടെ അതെല്ലാം ശരിയായിട്ട് തന്നെയാണ് എല്ലാ സിസ്റ്റവും പീരിയഡിക്കലി എല്ലാ പെർഫോമൻസും സിസ്റ്റമും എല്ലാം ശരിയാണോ എന്നൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷിപ്പ് സർവയിങ് ജോബുകളുണ്ട്. അത് പൊതുവെ നല്ല യാത്ര ചെയ്തിട്ട് കപ്പലുള്ള സ്ഥലത്ത് പോവുകയും അവിടെ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനു വേണ്ട സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിനുള്ള, അത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടുന്ന ഒരു കപ്പലുള്ള സ്ഥലത്തേക്ക് പോവുകയും ചിലപ്പം കുറച്ചൊക്കെ കപ്പൽ യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി
1: സെയിലിംഗ് നിർബന്ധം.
0: അതിൽ സെയിലിംഗ് നിർബന്ധമല്ല, പക്ഷെ സെയിലിംഗ് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പം വരും. അതാണ് സെയിലിംഗ് നിർബന്ധമായിട്ടുള്ളത്. പൊതുവെ ഈ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ സൈഡിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അത് എഞ്ചിൻ സൈഡിലേക്ക് പോകുന്ന, ഇത് രണ്ടും സെയിലിംഗിന് താല്പര്യമുള്ളവരും അതിന് സന്നദ്ധമായിട്ടുള്ളവരാണ് നേരിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് കോഴ്സിന് ചേരേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സ് പറഞ്ഞു. ഒന്ന് സെയിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറൈൻ എഞ്ചിനീയറിംഗ് നോട്ടിക്കൽ സയൻസ്, രണ്ടാമത് ഈ കപ്പലിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നേവൽ ആർക്കിടെക്ചർ പോലുള്ള കോഴ്സുകൾ. ഇനി അതിന് പുറമെ ചില കോഴ്സുകളും എന്തുണ്ട്?
1: ഇപ്പൊ രണ്ടും ഒരു പിന്നെ കപ്പലുമായി ബന്ധപ്പെട്ടാണ്. കപ്പലുമായി ബന്ധപ്പെടാത്ത ഒരു വിശാലമായ മേഖല വേറെ തന്നെ ഇനിയുണ്ട്.
0: മാരിടൈം സ്റ്റഡീസിലുണ്ട്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പം മാനേജ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇതെല്ലാം ഈ നോട്ടിക്കൽ സയൻസ് ആയാലും മറൈൻ എഞ്ചിനീയറിംഗ് ആയാലും അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ ഒക്കെ ആണെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പ്ലസ് ടു
1: എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ്
0: ബാക്ക്ഗ്രൗണ്ടിലെ 10+2 കഴിഞ്ഞതിന് ശേഷം ആണ് ഇവർ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ പോകുന്നത്. എന്നാൽ മാനേജ്മെന്റ് ഫീൽഡിലുള്ള ഇപ്പം ഏത് കോഴ്സ് ഏത് സ്ട്രീമുകാർക്കും പോകാവുന്ന അല്ലെങ്കിൽ കമേഴ്സ് സ്ട്രീമുകാർക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ള കോഴ്സുകൾ എന്തുണ്ട്? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ഏരിയ, ഇപ്പൊ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഏരിയയാണ് ലോജിസ്റ്റിക്സ്. നമ്മുടെ ഈ ഹോർമൂസിലൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ നന്നായി ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ട്
1: എല്ലാവരും ഒരു
0: ഈ ചരക്ക് ഗതാഗതം, അത് എങ്ങനെ എവിടെ എത്തിക്കാം, എത്ര സം ടൈം ഫ്രെയിമിൽ എത്തിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള ഹഡിൽസ്,
1: സാധാരണക്കാരുടെ ഒരു ജീവിതത്തെ വളരെ കൃത്യമായി എല്ലാ സമയത്തും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചരക്ക് ഗതാഗതം എന്നുള്ളത്.
0: അതെ അതെ.
1: അപ്പൊ അതിലൊരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ജീവിതത്തെ വരെ പെട്ടെന്ന് ബാധിക്കും എന്നുള്ളത് ഈയൊരു
0: അതെ. അപ്പൊ അതെല്ലാം പ്ലാൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും അത് കൃത്യമായിട്ട് മോണിറ്റർ ഒക്കെ ചെയ്യുന്ന അന്നത്തെ ലോജിസ്റ്റിക്സ് എക്സ്പേർട്ടിനൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന വേണ്ടിയുള്ള ചില പ്രോഗ്രാമുകളും എന്തുണ്ട്, യഥാർത്ഥത്തിലുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന IMU തന്നെ PBA ലോജിസ്റ്റിക്സ് ആൻഡ് ഇ കൊമേഴ്സ്
1: എന്നൊക്കെ മാത്രമാണ് ചർച്ച.
0: അതാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. പക്ഷെ BBA ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ റോഡിലേക്കൊക്കെ എന്ത് ചെയ്യാം, ജനറൽ ലോജിസ്റ്റിക്സ് കോഴ്സാണ്. പക്ഷെ വിത്ത് സം സ്പെഷ്യൽ എംഫസിസ് ടു
1: ഒരു സ്പെഷ്യാലിറ്റി വേറെ വരുന്നുണ്ട്,
0: കപ്പലിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു കോഴ്സാണ് IMU നടത്തുമ്പോൾ.
1: അതെ. അല്ലാത്ത ചരക്ക് ഗതാഗത മേഖലയിലേക്ക് വരാൻ ഒന്നുകൂടി സാധ്യത
0: കൂടുതലാണ്. പിന്നെ നല്ലൊരു ശതമാനം ലോകത്ത് ലോജിസ്റ്റിക്സ് യഥാർത്ഥത്തിൽ എന്താണ്, കപ്പൽ മുഖേന തന്നെയാണ് ഉള്ളത്. അപ്പം റോഡ് മുഖേനയുള്ള ലോജിസ്റ്റിക്സും അല്ലെങ്കിൽ എയർ മുഖേനയുള്ള ലോജിസ്റ്റിക്സ് ഒക്കെ തന്നെ ഒരു ചെറിയ ശതമാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ ലോജിസ്റ്റിക്സ് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്തായിരിക്കും, കപ്പൽ മുഖേന തന്നെയാണ് യഥാർത്ഥത്തിൽ വരിക. അതുപോലെ തന്നെ അതിൽ MBA പ്രോഗ്രാമുകളുണ്ട്. അപ്പം ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BBA ഈ ലോജിസ്റ്റിക്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഡിഗ്രികൾ കഴിഞ്ഞവർക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക്
1: MBA
0: ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ ഈ ലോജിസ്റ്റിക്സ് ഏരിയയിലുള്ള ഈ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല മാനേജീരിയൽ പോസ്റ്റിലൊക്കെ തന്നെ ഇരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പിന്നെ മേഖലകളിലേക്ക് ആളുകൾ എത്തിക്കാൻ പറ്റുന്ന പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഈ BBA MBA പ്രോഗ്രാമുകൾ. അതുപോലെയുള്ള അതാണ് ഒരു മാനേജീരിയൽ ലെവലിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും നമുക്ക് അങ്ങനെ വരുന്നത്. അതിൽ തന്നെ പിന്നെ ഈ പോർട്ടുകളുണ്ട്, തുറമുഖങ്ങളുണ്ട്, പോർട്ടുകളുടെ അതിന്റെ മാനേജ്മെന്റ്, പോർട്ട് മാനേജേഴ്സ് വേണമല്ലോ.
1: പോർട്ടിലേക്ക് നമ്മൾ പോർട്ടിന്റെ നിർമ്മാണം തൊട്ട് പിന്നെ അതിന്റെ മാനേജ്മെന്റ് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ അതിൽ വേറെ തന്നെ വരാനുണ്ട്.
0: അത് വരാനുണ്ട് നിർമ്മാണത്തിൽ കുറച്ചുകൂടി എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള
1: വരും.
0: അത് നമുക്കിപ്പം ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ കോസ്റ്റൽ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കുള്ള എന്തുണ്ട് സ്പെഷ്യാലിറ്റികൾ എന്തുണ്ട്, അപ്പൊ അത്തരത്തിലുള്ള ഓഫ് ഷോർ
1: എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് പോയി.
0: അതെ അതിന്റെ നിർമ്മാണം ഓഫ് ഷോർ സ്ട്രക്ചർ,
1: നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സൈഡിൽ ഈ ഒരു പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു
0: അതൊരു ഏരിയയാണ്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു 6-7 സ്ഥാപനങ്ങൾ ഒന്നിച്ച്, പഴയ 6-7 സ്ഥാപനങ്ങൾ പിന്നീട് എന്ത് ചെയ്യാണ്, ഒരു ഒന്നിച്ചൊരു അംബ്രല്ലയിൽ കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയതാണ്
1: ഇന്ത്യൻ മാരിടൈം
0: യൂണിവേഴ്സിറ്റി. അപ്പൊ അതിൽ രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് കൽക്കട്ടയിലേക്ക്,
1: പിന്നെ അതിലേക്ക് വരാൻ തോന്നുന്നു. ഇപ്പൊ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പൊതുവായി കടലുമായി ബന്ധപ്പെട്ട ഇത്തരം മേഖലകളൊക്കെ പഠിക്കാനുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിന്റെ പിന്നെ വ്യത്യസ്ത ക്യാമ്പസുകൾ എവിടൊക്കെയാണുള്ളത്?
0: ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് 6 ക്യാമ്പസുകളാണ് ഉള്ളത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യഥാർത്ഥത്തിൽ ചെന്നൈയിലാണ് ഉള്ളത്. അത് ഗവൺമെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആക്ട് എന്ന 2008 ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ആക്ട് പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 75-100 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ഷിപ്പിംഗ് മേഖലയിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് സെക്ടറിലൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന 6-7 സ്ഥാപനങ്ങളെ ഒരു ഒറ്റ അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് ആണ് ഈ ഒരു സർവകലാശാല വന്നത്. അപ്പോൾ അതിൽ തന്നെ 2 സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് കൽക്കട്ടയിലെ കിറ്റർപൂറിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു IIPM. അതുപോലെ തന്നെ ചെന്നൈയിലുണ്ടായിരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് ആ സ്ഥാപനവും ഈ 2 സ്ഥാപനങ്ങൾ അത് രണ്ടും മാനേജ്മെന്റ് ഫീൽഡിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിരുന്ന സ്ഥാപനങ്ങളായിരുന്നു. അപ്പൊ അതെല്ലാം IMU എന്ത് ചെയ്തു വരികയും അപ്പൊ അതുകൊണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് ഇവിടെയും എന്ത് ചെയ്തു MBA BBA ഒക്കെ പോർട്ട് മാനേജ്മെന്റ് എന്നുള്ള നിലക്കുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്തു അത് ഇവിടെ തുടർന്ന് വരുന്നുണ്ട്. അപ്പം അതുപോലെ മറ്റു ചില ക്യാമ്പസുകൾ ഉള്ളത് ഒന്ന് കൊച്ചിയിലുണ്ട്. കൊച്ചിയിലെ വില്യംഗ്ടൺ ഐലൻഡിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അതായത് ഏറ്റവും ചെറിയൊരു ക്യാമ്പസ്.
1: അതിന്റെ പേരെന്താണ്?
0: അത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ആണ്. അവിടെ പ്രധാനമായിട്ടും ഈ BSc നോട്ടിക്കൽ സയൻസ്
1: BSc നോട്ടിക്കൽ സയൻസ്
0: കപ്പലിലെ ക്യാപ്റ്റൻ ആകാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ, പിന്നെ BBA പ്രോഗ്രാം ഉണ്ട്, പിന്നെ ഈ MBA ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള MBA പ്രോഗ്രാമാണ് കൊച്ചിയിലുള്ളത്. ഈ ചെന്നൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സും ഉണ്ട്, ചെന്നൈയിലെ ഒരു ക്യാമ്പസും ഉണ്ട്. അപ്പം ഈ ചെന്നൈയിലെ ക്യാമ്പസിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമുണ്ട്, അതുപോലെ BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഈ MBA പ്രോഗ്രാമുകളൊക്കെ ചെന്നൈയിലുണ്ട്. പിന്നെ ഒരു ക്യാമ്പസ് വിശാഖപട്ടണത്താണുള്ളത്. വിശാഖപട്ടണത്ത് യഥാർത്ഥത്തിലുള്ള ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് പണ്ട് ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലൊരു ഈ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ചിന് വേണ്ടിയുള്ള ഒരു നാഷണൽ സെന്റർ ഫോർ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് എന്നിട്ടുള്ളൊരു സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിനെയാണ് യഥാർത്ഥത്തിൽ IMU വിശാഖപട്ടണം ക്യാമ്പസായിട്ട് പിന്നീട് മാറുന്നത്.
1: അതൊരു ഷിപ്പ് ഡിസൈനിങ് അതുപോലെ തന്നെ ഷിപ്പ് ടെക്നോളജി
0: IMU കീഴിൽ ഷിപ്പ് ടെക്നോളജി കോഴ്സ് യഥാർത്ഥത്തിലുള്ളത് ഈ
1: വിശാഖപട്ടണം
0: ക്യാമ്പസിലാണ് ഉള്ളത്. വിശാഖപട്ടണം ക്യാമ്പസിലാണ് ഉള്ളത്. അവിടെ BTech ഷിപ്പ് ബിൽഡ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള 2 പ്രോഗ്രാമുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ പിന്നെ മറ്റൊരു ക്യാമ്പസ് മുംബൈയിലുണ്ട്. മുംബൈയിലും BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ പോർട്ടിലുള്ളൊരു ക്യാമ്പസ്, ഒരു മുംബൈയിൽ ഒരു ക്യാമ്പസ് കൂടെ ഉണ്ട് നവീ മുംബൈയിൽ. അവിടെ BSc നോട്ടിക്കൽ സയൻസ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ നവീ മുംബൈയിലെ ക്യാമ്പസാണ് ഏറ്റവും പഴയ ഒരു ക്യാമ്പസ്. ഒരു 1927 ഒരു ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ഷിപ്പ് ഒരു കപ്പൽ തന്നെ എന്ത് ചെയ്തിട്ടിരുന്നു, ഈ കപ്പലിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ളൊരു കപ്പൽ. അങ്ങനെ ആ കപ്പലിൽ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഷിപ്പ് ഡഫറിൻ എന്ന് പറഞ്ഞ ഷിപ്പ് ഉണ്ടായിരുന്നു 1927 മുതൽ.
1: അതിൽ ടെക്നോളജിയാണോ
0: ഈ നോട്ടിക്കൽ കപ്പൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നോട്ടിക്കൽ സയൻസ്
1: നിർമ്മാണമല്ല അതിന്റെ ഒരു
0: അതിന്റെ പ്രവർത്തനം ഒരു കപ്പൽ തന്നെ ആയിട്ട് കപ്പലിൽ വെച്ചിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ ആ കപ്പൽ ഡീകമ്മീഷൻ ചെയ്ത ശേഷം 1972 ഒരു TS രാജേന്ദ്ര ട്രെയിനിങ് ഷിപ്പ് രാജേന്ദ്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ കപ്പലായിട്ട് അതിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. അത് പിന്നെ ഷോറിലേക്ക് മാറ്റി കരയിലേക്ക് മാറ്റി ഒരു TS ചാണക്യ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുകയും അതാണ് IMU നവീ മുംബൈ ക്യാമ്പസ്. അപ്പൊ ഇന്ത്യയിലെ ഈ നോട്ടിക്കൽ സയൻസ് ആ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് IMU നവീ മുംബൈ ക്യാമ്പസ് ഉള്ളത്. പിന്നെ IMU ഞാൻ ജോലി ചെയ്യുന്ന IMU കൊൽക്കത്ത ക്യാമ്പസ്, അത് യഥാർത്ഥത്തിൽ 1949 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റ് ചെയ്ത ഒരു 75 വർഷം പഴക്കമുള്ള അന്ന് അതിന്റെ പേര് DMET എന്നായിരുന്നു, ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ്. അപ്പൊ ഇന്നിപ്പോ ലോകത്തെ ഒരുവിധം ഷിപ്പിംഗ് കമ്പനികളൊക്കെ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ DMET അലുമിനികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: കാണാൻ
0: പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവിടെയും BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണ് എന്തുള്ളത്
1: പ്രധാനപ്പെട്ട
0: പ്രോഗ്രാം. പിന്നെ ഒരു MBA പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഈ ക്യാമ്പസുകളൊക്കെ ചിലടത്തൊക്കെ MTech പ്രോഗ്രാമുകളും എന്തുണ്ട്,
1: BSc നോട്ടിക്കൽ സയൻസ് പോലുള്ളത്. അതും
0: BSc നോട്ടിക്കൽ സയൻസ് ഉള്ളത് ചെന്നൈയിലും കൊച്ചിയിലും അതുപോലെ തന്നെ നവീ മുംബൈയിലും മാത്രമാണ് ഉള്ളത്, കൽക്കട്ടയിലില്ല. കൽക്കട്ടയിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണ് പ്രധാനപ്പെട്ട പ്രോഗ്രാം. ഇതാണ് നമ്മുടെ
1: ഒതുക്കുന്ന ആൾക്കാരിൽ ഒരുപക്ഷെ സയൻസ് സ്ട്രീം BSc കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് സൈഡ് BBA അല്ലെങ്കിൽ BCOM കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ BTech കഴിഞ്ഞ അല്ലെങ്കിൽ BTech പ്ലസ് ടു കഴിഞ്ഞ് BTechലേക്ക് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോ സ്ട്രീമിലും പെട്ട ആൾക്കാർക്ക് പറ്റിയ കോഴ്സുകൾ ശരിക്ക് മാരിടൈം സ്റ്റഡീസിൽ ഉണ്ടെന്നാണ് ഇപ്പം പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഒരു വേർതിരിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ BCOM കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ BBA കഴിഞ്ഞ കുട്ടികൾക്കുള്ള കോഴ്സുകൾ, അതുപോലെ BSc കഴിഞ്ഞ കുട്ടികൾക്കുള്ള കോഴ്സുകൾ, BTech കഴിഞ്ഞ കുട്ടികൾക്കുള്ള അപ്പൊ അതിൽ ആദ്യം ബി എസ് സി കഴിഞ്ഞ കുട്ടികൾക്ക് പറ്റിയ കോഴ്സുകൾ, ഇപ്പം ഒന്ന് ബി എസ് സി നോട്ടിക്കൽ സയൻസ് പോലെയുള്ള അതുപോലുള്ള വേറെ കോഴ്സുകൾ ഏതാണ് ബി എസ് സി കഴിഞ്ഞ കുട്ടികൾക്കുള്ളത്?
0: അല്ല, അതിൽ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സുകൾ നമുക്ക് ഒരു പൊതുവെ നമ്മളുടെ ഒരു 10+2 കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രിയാണ് പൊതുവെ എന്ത്. കാരണം കുറച്ചുകൂടി നമ്മൾ ഒരു ബി എസ് സി കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളിലേറെ ഒരു 10 കഴിഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ 12 കഴിഞ്ഞാൽ എന്ത് എന്നുള്ള അത് അതാണ് ഇരിക്കും കുറച്ചും കൂടി എന്ത് ഈ ഒരു മേഖലയിലേക്കൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി നേരത്തെ നോക്കി തുടങ്ങണം എന്നുള്ളതാണ്.
1: നമ്മളുടെ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും,
0: കുറച്ചും കൂടി മുന്നേറ്റ് വരാം,
1: കൊമേഴ്സ് കഴിഞ്ഞ
0: കുട്ടികളുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരിക്കും. ഈവൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും.
1: അതെ.
0: അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കപ്പൽ മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ചില കോഴ്സുകളുണ്ട്, ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. ഇപ്പം ജി പി റൈറ്റിംഗ് കോഴ്സുകളുണ്ട്, ജനറൽ പർപ്പസ് റൈറ്റിംഗ് എന്നാണ് ഞാൻ പറയാം. അപ്പൊ ജനറൽ പർപ്പസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് അത് പിന്നെ ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരാണ് ഇതിനൊക്കെ അംഗീകാരം കൊടുക്കേണ്ടത്. അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു 6 മാസത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് ഇവർക്ക് ഒരു 6 മാസമൊക്കെ എന്ത് ചെയ്യണം, കപ്പലിൽ അവർ തൊഴിലെടുക്കണം. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ കപ്പലിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള കപ്പലിലെ സാധാരണ തൊഴിലാളികളുണ്ടല്ലോ, അത് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ ഹെൽപ്പ് ചെയ്യുന്ന വൈപ്പർ ഓയിലർ കുറഞ്ഞിട്ടുള്ള ഇതുണ്ട് കപ്പലിൽ, അതുപോലെ തന്നെ ഓർഡിനറി സീമാൻ, ഏബിൾ സീമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പലുള്ള, അതുപോലെ കമ്പറിൽ സ്റ്റോർ കീപ്പറുകൾ ഉണ്ടാവും. അങ്ങനെ കപ്പലിലെ ഈ എഞ്ചിനീയറും അതുപോലെ തന്നെ ക്യാപ്റ്റനും അല്ലാത്ത കപ്പൽ ഒരു ഒരു വലിയൊരു സംവിധാനമാണല്ലോ, അതിനുള്ള സാധാരണ ഒരുപാട് തൊഴിലുകൾ ഉണ്ടാവുമല്ലോ,
1: ഉയർന്ന റാങ്കിലുള്ള തൊഴിലുകളല്ല.
0: അത് ഒരു 10th കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജി പി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പോകാൻ പറ്റും.
1: കേരളത്തിലെവിടെയെങ്കിലും കോഴ്സുകൾ,
0: കേരളത്തിലൊക്കെ ഈ ചെറിയ മാരിടൈം അക്കാദമികൾ ഉണ്ടായിരിക്കും. അപ്പം ഗവൺമെന്റ്
1: പ്രൈവറ്റായിട്ടുള്ള
0: മാരിടൈം അക്കാദമികൾ ഉണ്ടായിരുന്നു. അപ്പൊ IMU തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചില ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത് അത് ഈ DG ഷിപ്പിംഗിന്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം, ഡയറക്ടർ ജനറൽ ഷിപ്പിംഗിന്റെ. പിന്നെ ഈ കോഴ്സ്
1: ഷിപ്പിംഗ്,
0: DG ഷിപ്പിംഗ്, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ, ഇന്ത്യയിലെ ഈ കപ്പൽ ബന്ധിതമായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. അപ്പൊ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കോഴ്സ് ആരും എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ നോക്കേണ്ടത് DG ഷിപ്പിംഗിന്റെ സൈറ്റിൽ പോയിട്ട് ഇവർക്ക് അംഗീകാരമുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് CIP റേറ്റിംഗ്, ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു ഒരു കോംപ്രഹെൻസീവ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടൊരു CIP റേറ്റിംഗ് എന്നുള്ള ഒരു റേറ്റിംഗ് എന്ത് ചെയ്യും, A1 A2 എന്നുള്ള നമ്മൾ NAC MBA ഒക്കെ മോഡലുള്ള. അപ്പൊ അതും ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് ഒരു CIP റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. അപ്പൊ CIP റേറ്റിംഗ് ഉണ്ടോ എന്നിട്ട് ഇത് രണ്ടും നോക്കാം, അംഗീകാരം ഉണ്ടോ. ഈ സേപ്പ്
1: വെബ്സൈറ്റിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും,
0: DG
1: ഷിപ്പിംഗിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക്
0: അത് ചെക്ക് ചെയ്യാൻ പറ്റും,
1: അപ്രൂവ്ഡ് ആണെന്നല്ല അറിയാൻ
0: പറ്റും. CIP റൈറ്റിംഗ് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം നോക്കേണ്ടത് വെച്ചാൽ ഇവർക്ക് പ്ലേസ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ കോഴ്സൊക്കെ ഒരു ഈ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള GP റൈറ്റിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ ഒരു ഒരു ഒരു ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് മാത്രം കഴിഞ്ഞാൽ ഒരു കാര്യമല്ല, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഒരു 6 മാസമൊക്കെ കപ്പലിൽ പോയി ട്രെയിനിങ് കിട്ടി തിരിച്ചു വന്ന് സം എക്സാംസ് എഴുതി അവർക്കൊരു സർട്ടിഫിക്കറ്റോ കോമ്പിറ്റൻസി ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് യഥാർത്ഥത്തിൽ കപ്പലിലെ ജോലിക്ക് എന്തുള്ളൂ. അത് കോഴ്സ് പാസ്സായതുകൊണ്ട് മാത്രമല്ല, ഈ ട്രെയിനിങ് കൂടി എന്താണ് അതിൽ കമ്പൽസറി ആണ്. അപ്പൊ ഈ ട്രെയിനിങ്ങിനുള്ള ഓപ്ഷൻ കിട്ടാത്ത സ്ഥാപനങ്ങളിൽ പോയാ കഴിഞ്ഞാൽ ഈ കോഴ്സ് മാത്രമായിട്ട് എന്തേയുള്ളൂ ഇവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ട്രെയിനിങ് പ്ലേസ്മെന്റ്സ് ഉണ്ടോ, ട്രെയിനിങ്ങിന് കപ്പലിൽ സെയിലിംഗ് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സ്ഥാപനമാണോ എന്നുള്ള കൂടി എന്ത് ചെയ്യണം,
1: അവിടെ പഠിച്ച വിദ്യാർത്ഥികളായിട്ട്
0: ഇന്ററാക്ട് ചെയ്തതിനു ശേഷം
1: അറിയാൻ
0: പറ്റും, അത് നമുക്ക് ആ നിലക്ക് കിട്ടും. പിന്നെ +2 കഴിഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞാൽ +2 കഴിഞ്ഞാല് സയൻസ് സ്ട്രീമാർക്ക് നോട്ടിക്കൽ സയൻസിനും മറൈൻ എഞ്ചിനീയറിങ്ങിനും നേവൽ ആർക്കിടെക്ചറിനും പോവാം. അതുപോലെ തന്നെ സയൻസ് ഓർ ഇനി അതർ സ്ട്രീമുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ BBA ലോജിസ്റ്റിക്സ് അത് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു കൊമേഴ്സ് സൈഡ് ആണെങ്കിൽ മാനേജ്മെന്റ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ സയൻസ് സ്ട്രീം ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയർ സ്ട്രീം ആണെങ്കിലും അതിലേക്കൊക്കെ മാറി പോകാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇനി നമ്മൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. ഇൻഷാ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ സ്ട്രീമിനും ഏതൊക്കെ രൂപത്തിലുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് വഴികാട്ടിയുടെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത പവാസ്കർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, കടലുമായി ബന്ധപ്പെട്ട പഠന മേഖലകൾ പരിചയപ്പെടുത്തുകയായിരുന്നു. ഇതുവരെ വഴികാട്ടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് TK ഫവാസ്, ഒപ്പം ഡോക്ടർ മുബീൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
6: سيد الاستغفار
5: اللهم أنت ربي لا إله إلا أنت
4: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ഇലക്ഷനു ശേഷമുള്ള ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കെ, ജയിച്ചവർ ആഘോഷത്തിലും ആഹ്ലാദത്തിലും ആഘോഷപ്രകടനങ്ങളിലും മുന്നോട്ടു പോകുമ്പോൾ, പരാജയപ്പെട്ടവർ പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഈ ഭൂമിലോകത്തെ പരീക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചും, നാളെ പരലോകത്ത് എനിക്ക് ജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ, നേട്ടമായിരിക്കുമോ കോട്ടമായിരിക്കുമോ ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ദിനം കൂടി നമുക്ക് കൈവന്നിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈയൊരു വ്യാഴാഴ്ച ദിവസം, അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അവനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ മനസ്സ് ശുദ്ധീകരിച്ച് ഹൃദയത്തെ ശാന്തമാക്കി നമുക്ക് മുന്നോട്ടു പോകാം. മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: ഇന്ന് 2026 മെയ് 7 വ്യാഴം, ഹിജ്റ വർഷം 1447, ദുൽഖാദ് 19, കൊല്ലവർഷം 1201, മേടം 24.

0: എന്താണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്ഥിരമായി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കാണുമ്പോൾ പറയാറുണ്ട്, രാവിലെ അത് ഓണാക്കി വെച്ചാൽ മോർണിംഗ് ലൈവ് അവസാനിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി, അതങ്ങനെ അടുക്കള ജോലികൾ അവസാനിക്കുന്നതുവരെ തുടരുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോയി ജോലി സ്ഥലത്തെത്തുന്നതുവരെ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞു, പല കാഴ്ച പരിമിതരുടെയും വീടുകളിൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. രാവിലെ അത് ഓണാക്കി വെച്ചാൽ പിന്നെ ജോലിയുള്ള ആളുകളുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. അപ്പോൾ അത് അവരുടെ വീടുകളിൽ അവരുടെ കൂട്ടിനായി എന്നും റേഡിയോ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷം ഇന്നലെ ഒരാൾ, ഒരു കാഴ്ച പരിമിതൻ പറഞ്ഞപ്പോൾ അത് വലിയൊരു സന്തോഷം മനസ്സിൽ തോന്നി. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒട്ടനവധി കാഴ്ച പരിമിതരായ ആളുകൾ റേഡിയോയുടെ ശ്രോതാക്കളാണ്. ഒരു പക്ഷേ ആപ്പിൻ്റെ ശരിയായ ഉപയോഗം സാധിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ഫീഡ്ബാക്ക് അവർക്ക് അയക്കാൻ സാധിക്കാറുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ അടക്കട ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടാവില്ല. എങ്കിലും നമുക്കറിയാം, റേഡിയോയുടെ ഇൻസ്റ്റാളേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ, അതിൻ്റെ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാഴ്ച പരിമിതനാണോ, അപ്പോൾ കാഴ്ച പരിമിതനാണ് എന്ന് സെലക്ട് ചെയ്ത ഒട്ടനവധി ആളുകളുണ്ട്. എന്തായാലും റേഡിയോ കേൾവി ഓരോരുത്തർക്കും നൽകുന്ന സന്തോഷവും സമാധാനവും എത്രമാത്രം വലുതാണ് എന്നതറിയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പ്രവർത്തനത്തിൽ ഇടപെടാൻ സാധിക്കുന്നു എന്നതിൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മോർണിംഗ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഒരു ദിവസം നിങ്ങൾ എത്ര സമയം റേഡിയോ കേൾക്കാറുണ്ട്, എത്ര സമയം റേഡിയോ കേൾക്കാറുണ്ട്, അതാണ് ഇന്ന് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇനി ഒരു ദിവസം, അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കൃത്യമായ ഒരു ഷെഡ്യൂളില്ല, അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഞാൻ എത്ര സമയം കേൾക്കാറുണ്ട്. അപ്പോൾ ആഴ്ചയിലാണെങ്കിൽ അത് പിന്നെ ഇത്ര സമയം എന്ന് എഴുതിയിട്ട് അത് ആഴ്ചയിൽ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന, മലയാളത്തിൽ ആഴ്ചയിൽ നിന്നോ അല്ലെങ്കിൽ വീക്ക്ലി എന്ന് ഇംഗ്ലീഷിലോ ഒക്കെ എഴുതാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രൂപമായിരിക്കാം. ആഴ്ചയിലെ നിശ്ചിത ദിവസങ്ങളിൽ മാത്രം റേഡിയോ കേൾക്കുന്ന ആളുകളുണ്ടാകാം. ഇനി സ്ഥിരമായി എല്ലാ ദിവസവും കേൾക്കുന്ന ആളുകളുണ്ടാകും. ആരാണെങ്കിലും അവർ എത്ര സമയം ഒരു ദിവസം റേഡിയോ കേൾക്കാറുണ്ട് എന്നത് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുറേ ആളുകൾ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. ബേബി, ഷാക്കിറ, ഓമാനൂർ, ഷമീറ, കൊയിലാണ്ടി, ഫാസില, എ ജി പോത്താങ്കണ്ടം, സെറീന, വി പി വളാഞ്ചേരി, കെ വി കബീർ പാലക്കാഴി, മൈമൂനത്ത്, നസീമ പി അഴീക്കൽ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, അങ്ങനെ തുടങ്ങി ഈ അവസാന സെക്കൻഡുകളിൽ മെസ്സേജ് അയച്ച കുറച്ച് ആളുകളുടെ പേരുകളാണ് ഞാൻ വായിച്ചത്. അതല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവങ്ങളുടെയൊക്കെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്, എത്ര സമയമാണ് നിങ്ങൾ റേഡിയോ ഒരു ദിവസം കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര സമയമാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്നത് അതിൻ്റെ ഒരു സമയമൊന്ന് കൃത്യമായി എഴുതുക. മിനിറ്റാണോ മണിക്കൂറാണോ എന്നതൊക്കെ പിന്നെ എഴുതണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിനായി നമ്മൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم

0: ലം യുസ്രിഫു വലം യഖ്തുർ വകാന ബൈന ദാലിക ഖവാമ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-67 വചനങ്ങളാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫുള്ളഹുല്ലയുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകൾ, ഇബാദുറഹ്മാനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇബാദുറഹ്മാൻ്റെ അടിമകൾ, അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ, ഇടപഴകാൻ വന്നാൽ, അവർ സമാധാനത്തോടുകൂടിയാണ്, സമാധാനപരമായ കാര്യങ്ങളാണ് അവരുടെ മറുപടിയായി ഉണ്ടാവുക എന്ന. അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. രാത്രിയുടെ സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്ന ഒരു കാര്യം, അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം ഇന്ന അദാബഹ കാന ഗറാമ, അതിൻ്റെ ശിക്ഷ എന്നത് അതൊരു തീരാനഷ്ടമാണ് എന്നാണ്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. നരകമോ, അത് ഏറ്റവും മോശപ്പെട്ട ഒരു താവളമാണ്, വളരെ മോശപ്പെട്ട ഒരു പാർപ്പിടമാണ് എന്ന് അവർക്ക് ഉറപ്പാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അള്ളാഹു ഇതിൽ ഉണർത്തുന്നുണ്ട്. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിത വ്യയം ചെയ്യൂല, അധികമായി ചിലവഴിക്കൂല, ധൂർത്ത് കാണിക്കൂല. എന്നാൽ ധൂർത്തിന് നേരെ എതിരായ പിശുക്ക് അവർ കാണിക്കോ? അതുമില്ല. പിശുക്ക് കാണിക്കാത്തവരുമാണ് അവർ. അവർ അതിനിടയിലുള്ള ഒരു മിതമായ രൂപത്തിൽ ചിലവ് ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63-67 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
2: പക്ഷേ 12 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ കൊച്ചു വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടെ അയാളുടെ വ്യക്തിപരവും പരസ്യവും സ്വകാര്യവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതങ്ങളെ അത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിനയത്തോടെ നടക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ വിവേകികളല്ലാത്തവരോടും അറിവില്ലാത്തവരോടുമൊക്കെ മാന്യത പുലർത്തുന്നവരായിരിക്കും. രാത്രിയിൽ അള്ളാഹുവിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. നരകശിക്ഷയെക്കുറിച്ച് നിരന്തരം ജീവിതത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവുകയില്ല. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നിന്ന് അവർ തോബയെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ കള്ള സത്യങ്ങൾ ചെയ്യുന്നവരല്ല. വല്ലാഹി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരായിരിക്കുകയില്ല. ഖുർആൻ കേൾക്കുമ്പോൾ ബോധ്യമുണ്ടാകും. സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യും. കുടുംബത്തെ നിരന്തരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം സമൂഹത്തെ നയിക്കുന്ന നേതൃ മനോഭാവം അവരുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇബാദുർ റഹ്മാൻ, അത് ഹിഫുള്ളവരുണ്ടാകും, അത് കേട്ടവരുണ്ടാകും. പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു.
1: ഓക്കെ, ഈയൊരു മഴയുള്ളൊരു ദിവസമാണ്, പല പനയുള്ളൊരു സ്ഥല അവസ്ഥയാണ് പല സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചില ശ്രോതാക്കളൊക്കെ മഴയുടെ ശക്തമായ മഴ കാരണത്താൽ ശബ്ദം കൃത്യമായി കേൾക്കാൻ സാധിക്കണില്ല എന്നൊരു പ്രയാസം പലരും പറയുന്നുണ്ട്. ഇന്ന് പൂർണ്ണമായി ലൈവിൽ ഉണ്ടാകാൻ പറ്റുമോ എന്ന സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് പോകണം. പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസുബിൻ സലീം ചേരുന്നു. ഒരു കുട്ടിയുടെ ചില ചോദ്യങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, യാദൃച്ഛികമായി വന്നതാണ് പിന്നെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട കൂട്ടത്തിൽ ആ കുട്ടിയും ക്ലാസ് കേട്ടു. അപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ അവൻ ചോദിച്ചു. അതിൽ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു അശ്ലീലമോ ഒരു ചീത്ത വാക്കോ ഒന്നുമില്ലാതെ നല്ല ആശയങ്ങൾ, പരീക്ഷയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതിനും മെസ്സേജ് അയക്കുന്നതിനും തെറ്റുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചാറ്റിങ്ങൾ സ്വകാര്യമാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ തിന്മയിലേക്ക് നയിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ അത് പോവും. അതുകൊണ്ട് അത് ഒഴിവാക്കൽ തന്നെയാണ് സൂക്ഷ്മത. ചെയ്യാനും പാടില്ല. ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും സന്ദേശങ്ങൾ കൈമാറുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ ചോദിച്ചു, രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞു, ആ ഇഷ്ടം സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹം വിവാഹത്തിലല്ലാതെ വിരോധിക്കപ്പെട്ടതാണല്ലോ, അന്യാണും പെണ്ണു പെണ്ണും. അതുകൊണ്ട് ഹറാമായ ഒരു കാര്യത്തിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടൂലല്ലോ എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളിലും ചില പശ്ചാത്തലങ്ങളിലും അവരറിയാതെ എത്തിപ്പെടുകയും വളരെ കുറ്റബോധത്തോടുകൂടെ അവരെന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്ന ഒരു വലിയ കാര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് ഇരുന്നപ്പോൾ തൊട്ടടുത്താണ് അവൻ നിസ്കരിക്കുന്നത്. അപ്പോൾ അവൻ വീണ്ടും അവൻ ചോദിച്ച്, നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ഈ കൂട്ടുപ്രാർത്ഥനകളില്ലാത്തത്? അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇമാമുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമിലോ ജമാഅത്ത് നമസ്കാരങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ചെയ്തതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നബി തിരിഞ്ഞിരിക്കുകയും നബി പ്രാർത്ഥിക്കുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്തിട്ട് ഒരു സംഭവമല്ല. അതുകൊണ്ട് ഒരു പ്രവാചക മാതൃക ഇല്ലാത്തൊരു കാര്യമാണുകൊണ്ട് അതൊരു ബിദഅത്താണ്, ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി മാത്രമല്ല, ഹറമിലൊക്കെ നമ്മൾ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് നമുക്കിത് കാണാനും സാധ്യമല്ല. നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ അല്ല ഉംറക്കാജിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നേരിട്ടത് അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് തങ്ങൾ കാണുന്ന കാര്യങ്ങളെ തെറ്റും ശരിയൊക്കെ അന്വേഷിക്കുന്ന ആ ഒരു മനസ്സ് നമ്മുടെ പുതിയ തലമുറക്കുണ്ട്. പക്ഷെ ആ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവർക്ക് നല്ല മറുപടികൾ കൊടുക്കാനും അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതിന് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അറിയാത്തതും മനസ്സിലാക്കാത്തതുമാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ. ഏതൊക്കെ രംഗത്താണ് അവർ വഴിതെറ്റുക എന്നുകൂടെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ നിലക്ക് അവർക്ക് മാർഗദർശനം നൽകി അവരെ ശരിയായ വഴിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
1: അമീൻ യാ റബ്ബൽ ആലമീൻ. പീസ് റേഡിയോ ധാരാളം പ്രോഗ്രാമുകളിലൂടെ നിരന്തരം നമുക്ക് വൈജ്ഞാനികമായ അറിവുകൾ സമ്മാനിച്ച് അനുഭവങ്ങൾ നൽകി ആസ്വാദ്യകരമായ കാര്യങ്ങൾ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീസ് ടൈമിൽ നമുക്കിന്ന് വന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇതാണ്. കുറച്ച് നേരത്തെ വന്നതാണത്. ഹൃദയസ്പർശിയായ നല്ലൊരു ഹദീസ് ക്ലാസ്സാണ് മൗലവി തിരുമൊഴിയിൽ നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു മൗലവിയെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ്.
5: മുഹമ്മദ് അലി മൗലവിയെ കുറിച്ചാണ്.
1: അതെ,
5: മൗലവി എന്ന് പറഞ്ഞത്.
1: അതെ അതെ,
5: അത് പീസ് ഈ ഒരു പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് അവരെഴുതുന്നതാണ്. നമ്മളത് പിന്നെ വേറെ കോണ്ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ ആണ് എന്ത് ചെയ്യുക, അതിപ്പോൾ ഏതാണ് മൗലവി എന്ന ആളുകൾ കൺഫ്യൂസ്ഡ് ആവും.
1: ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരുപാട് ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയിലേക്ക് അതിലെ പ്രോഗ്രാമുകളെക്കുറിച്ച് നിരന്തരമായി വരാറുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്ത അവസ്ഥകളിലുള്ള ആളുകൾ അയക്കുന്ന ധാരാളം ഫീഡ്ബാക്കുകൾ. അപ്പോൾ ഈ ഫീഡ്ബാക്കുകളൊക്കെ വരാൻ കാരണമാകുന്ന ഈ റേഡിയോ പ്രവർത്തനങ്ങൾ, അത് വളരെ സജീവമായി എല്ലാ ദിവസവും 24 മണിക്കൂറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര സമയം നമ്മൾ ഉണ്ടാകാറുണ്ട് എന്നൊരു ചോദ്യം തജുക്ക് അതിൻ്റെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു ഓരോരുത്തരോടും.
5: അത്ര നല്ല പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
1: അപ്പോൾ കുറേയധികം ആളുകൾ അതിന് പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മോർണിംഗ് ലൈവിൽ തുടങ്ങി അടുക്കള ജോലി കഴിയുന്നതുവരെ കേൾക്കും, പിന്നെ ഈവനിങ് ലൈവ്, 500 പഠന കോഴ്സ്, ഇടയ്ക്കൊക്കെ മറ്റു പരിപാടികൾ കേൾക്കാറുണ്ട് എന്നാണ് സെലീന തോട്ടശ്ശേരിയാറ പറഞ്ഞിട്ടുള്ളത്.
5: ഓ,
1: എന്നും
5: സഫിയ തിരൂരങ്ങാടി എഴുതിയിട്ടുണ്ട്.
1: എന്നും മോർണിംഗ് ലൈവ് കേൾക്കും, കേൾക്കാൻ കഴിയാത്തത് റിവൈൻഡിൽ കേൾക്കാറുണ്ട് എന്നാണ് ബുഷറ കെ മുറയൂർ പറഞ്ഞത്.
5: എല്ലാ ദിവസവും 6 മുതൽ 11.5 വരെയും 5 മുതൽ 6 വരെയും സ്ഥിരമായി കേൾക്കാറുണ്ട് എന്ന് ഉമൈറ തൃശൂർ.
1: ഒറ്റ ദിവസവും പീസ് റേഡിയോ ഒഴിവാക്കാറില്ല. ആറ് മണിക്ക് ഓണാക്കിയാൽ ഒരു മണിവരെ കേൾക്കാറുണ്ടെന്നാണ് ഉമ്മു കുൽസു ചിറമംഗലം പറഞ്ഞത്.
5: ലിയാഖത്തലി കോട്ടാല രാവിലെ 6 മണി മുതൽ 8 മണി വരെ മിക്കവാറും സ്ഥിരമായി കേൾക്കാറുണ്ട്.
1: മോർണിംഗ് ലൈവ് അധികവും കേൾക്കാറുണ്ട്. പിന്നെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരൻ കൂടിയാണ് എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
5: എല്ലാ ദിവസവും ലൈവ് കേൾക്കും, പിന്നെ റിവൈൻഡിൽ അല്ലിജാബ കേൾക്കും, ആരോഗ്യ വിചാരം ഉള്ള അന്ന് അത് കേൾക്കും എന്ന് ബുഷ്ര കെ എം പട്ടർക്കടവ് മലപ്പുറം.
1: ഞാൻ രാവിലെ 6 മണി മുതൽ 12 മണി വരെ റേഡിയോ കേൾക്കും. സ്കൂളുള്ള ദിവസങ്ങളിൽ 9:30 നിർത്തും, കാരണം 10 മണിക്ക് എനിക്ക് സ്കൂളിലെത്തണം. സമയം കിട്ടുമ്പോഴെല്ലാം റിവൈൻഡിൽ ഇഷ്ടപ്പെട്ട പരിപാടികൾ കേൾക്കും. അതാണ് ഉമൈമത്ത് സുഹറ പടപ്പറമ്പൻ്റെ
5: ഷാജിദ വീട്ടിൽ വല്ലപ്പോഴ ദിവസവും മോർണിംഗ് ലൈവ് മസ്റ്റായിട്ട് കേൾക്കും, പിന്നെ ഒഴിവു സമയങ്ങളിൽ കേൾക്കും.
1: ഷെറീന വി പി വളാഞ്ചേരി മോർണിംഗ് ലൈവ് കേൾക്കും, മോർണിംഗ് വൈബ്സ് ഇടക്ക് കേൾക്കും, പിന്നെ 500 അറബി ഭാഷാ പഠന കോഴ്സ് സ്നേഹക്കൂടെ ഒക്കെ കേൾക്കും. ഷെറീന വി പി വളാഞ്ചേരി.
5: ഞങ്ങൾ രാവിലെ 1:00 വരെ കേൾക്കാറുണ്ട് എന്ന് അസ്ന കരീം.
1: ദിവസവും നിർബന്ധമായും രാവിലെ 2 മണിക്കൂർ ലൈവ് കേൾക്കും, പിന്നെ കേൾക്കുന്നതിന് അങ്ങനെ ടൈം നോക്കിയിട്ടില്ല എന്നാണ് റുഷ്ദ കാളികാവ് പറഞ്ഞത്.
5: ഓക്കെ, ഞാൻ രാവിലെ 5:30 മുതൽ 9:30 വരെയും പിന്നെ കൂടുതലും രാത്രിയിലുമാണ് റേഡിയോ കേൾക്കാറ് എന്ന് ഹലീമ കെ മുഹമ്മദ് പാങ്ങ്.
1: കെ വി കബീർ പാലക്കാടി ദിവസവും രാവിലെ 2 മണിക്കൂർ, പിന്നെ ഇടക്ക് സമയം കിട്ടുമ്പോൾ വീട്ടുപറമ്പിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ.
5: ഷുഐബായം വളപട്ടണം ലൈവിൽ

0: എപ്പോഴൊക്കെ കേൾക്കും. ചുരുക്കി പറഞ്ഞാൽ റേഡിയോ ഒരു കൂട്ടുകാരിയും കൂടിയാണെന്നാണ് മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട് പറഞ്ഞിട്ടുള്ളത്.
1: അപ്പൊ ഇത് തീരൂല,
0: ഏ ഒരുപാടുണ്ട്.
1: ബാക്കിയുള്ളവരെ അഫ്വാൻ സബറാക്കുക. നമ്മള് ബാക്കി മുഖ്യമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാനുണ്ട്. അതുകൊണ്ട് അൻവർ എൻ ടി മുട്ടിൽ വയനാട് മോർണിംഗ് ലൈവ് അധികവും കേൾക്കാറുണ്ട്, പിന്നെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരൻ കൂടിയാണ് എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഒരുപാട് ശ്രോതാക്കൾക്ക് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന, ഇപ്പോൾ സ്ഥിരമായി ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ.
1: അപ്പോൾ
0: ഫീഡ്ബാക്ക് അയക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർ ഫീഡ്ബാക്ക് അയക്കാത്തവരുണ്ടാവും, കേൾക്കുന്ന ആളുകൾ ഇത് ആസ്വദിക്കുന്നതിൻ്റെ രൂപം പറയാത്തതുണ്ടാവും. പറഞ്ഞ ആളുകളുടേത് തന്നെ എമ്പാടും നമ്മൾ വായിക്കാതെ വിടുന്നതും നമ്മളോട് പറഞ്ഞത് തന്നെ നമ്മൾ വേറെല്ലോട് പറയാത്തതും ഒക്കെ ഉണ്ട്. അത്രയധികം ആളുകൾക്ക് റേഡിയോ ഉപകാരപ്രദമാണ്. ഈ ഉപകാരപ്രദമാകുന്ന ഈ സംവിധാനത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാകണമെന്നാണ്. അത് പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഒക്കെ നമ്മളാലാവുന്ന രൂപത്തിൽ ഈ സംവിധാനവുമായി ഇടപെടണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: പീസ് റേഡിയോ സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അത് ഹൃദയത്തിന് നൽകുന്ന ശാന്തതയും സമാധാനവുമാണ്. പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ഞാനീ പറയുന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. കുറേ ആളുകൾ അങ്ങനത്തെ ഒരു കമൻ്റ് എഴുതിയതായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത്. എന്തായാലും നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് പീസ് റേഡിയോ ഉണ്ടാക്കുന്ന ചലനങ്ങളും നമ്മൾ സ്ഥിരമായോ അല്ലാതെയോ കേൾക്കുന്ന ക്ലാസ്സുകളെ സംബന്ധിച്ച അഭിപ്രായങ്ങളൊക്കെ എഴുതുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, അത് വളരെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര പ്രചോദനമാണ്. അവരുടെ ക്ലാസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ആളുകൾക്കത് വേണം. ഞാനതുകൊണ്ട് എൻ്റെ സമയം ചിലവാക്കുന്നതിന് ഗുണമുണ്ട് എന്നറിയുമ്പോൾ കുറച്ച് സൗകര്യമുണ്ട്. അപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ പുലരിവട്ടം, തിരുമൊഴികൾ, അതൊക്കെ സ്ഥിരമായിട്ടുള്ള പ്രോഗ്രാമുകളായതുകൊണ്ട് അതിനെക്കുറിച്ച് ആളുകൾ പൊതുവേ നന്നായി കമൻ്റ് ചെയ്ത് പോകും. സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അല്ലാതെയും പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, ചേഞ്ചുകൾ, ഇന്ന ഇന്ന മാറ്റങ്ങൾ വേണമെന്നുള്ളതൊക്കെ പറയാൻ ശ്രമിക്കുക.
0: ഓക്കെ, അപ്പോൾ പ്രോഗ്രാമുകളെക്കുറിച്ചു നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ചില പ്രോഗ്രാമുകൾക്ക് പ്രത്യേകമായി നമ്മൾ മോർണിംഗ് ലൈവിൽ തന്നെ എടുക്കാറുണ്ട്. അത് പ്രത്യേകമായി എടുക്കുന്നത് ആ പ്രോഗ്രാം ചിലർക്കെങ്കിലും പ്രോഗ്രാം അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടാനും അത് വീണ്ടും സ്ഥിരമായി കേൾക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഡെയിലി സ്കെഡ്യൂളിൽ അത് ഉൾപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെ പ്രോഗ്രാമുകൾ പ്രത്യേകം നേരത്തെ നമ്മൾ ലൈവ് മോർണിംഗ് ലൈവിൽ തന്നെ കൊണ്ടുവന്ന് ശ്രോതാക്കളെ അറിയിക്കുന്നത്.

0: പീസ് റേഡിയോയിൽ നമ്മളിനി വൺ മിനിറ്റ് ടോക്ക് കേൾക്കുകയാണ്. വൺ മിനിറ്റ് ടോക്കിൽ നമ്മളോടൊപ്പം റാഫി സലാഹിയാണ് ചേരുന്നത്. 1852 ദിവസങ്ങളിലായി ഒരു നിമിഷം കൊണ്ട് വളരെ വലിയ അറിവുകളും ചിന്തകളും പകർന്നു നൽകി വൺ മിനിറ്റ് ടോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് റാഫി സലാഹി നമ്മളോട് പറയുന്നത് അവഗണന അരുത് എന്നാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അവഗണന ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളൊക്കെ. പലപ്പോഴും പലരിൽ നിന്നും അവഗണന ലഭിക്കുമ്പോൾ വലിയ മാനസികമായ പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിശ്വാസിയായ തൻ്റെ സഹോദരനെ പരിഗണിക്കുക, അവഗണിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിഹസ്ബി ഇംരിഇൻ മിനശ്ശരി അൻ യഹ്ഖിറ അഖാ ഉൽ മുസ്ലിം. മുസ്ലിമായ ഒരു സഹോദരനെ നിന്ദിക്കൽ അഥവാ പരിഗണിക്കാതിരിക്കൽ മാത്രം മതിയാകും അവന് തിന്മയായിട്ട്. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരനെ ചെറു പുഞ്ചിരി കൊണ്ടെങ്കിലും പരിഗണിച്ചുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കാൻ തയ്യാറാവുക, പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ വൺ മിനിറ്റ് ടോക്ക് പോലെയുള്ള ചില പ്രോഗ്രാമുകൾ അത് പൊതുവെ പൊതുയിടത്തിൽ കിട്ടുന്നതാണെങ്കിലും വീണ്ടും അത് നമ്മൾ സമൂഹത്തിലേക്ക് സംപ്രേഷണം ചെയ്യുന്നത് കേൾക്കാൻ മാത്രമല്ല, അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ക്രമത്തിൽ അത് ഷെയർ ചെയ്യാനും ബാക്കിയുള്ളവർക്ക് എത്തിക്കാനും അങ്ങനത്തെ ഒരു വ്യക്തിപരമായൊരു ശീലം വളർത്തി കൊണ്ടുവരുന്നതിൻ്റെയും കൂടി ഭാഗമാണ്. അതുകൊണ്ട് നേരെ നമ്മൾ വൺ മിനിറ്റ് ടോക്ക് എടുക്കുക, അത് ഷെയർ ചെയ്യുക,

0: അത് പിന്നെ സമൂഹത്തിലേക്ക് എത്താൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.
1: വളരെ ചെറിയ സമയം മാത്രമാണ് ആളുകൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് ധാരണ. എന്നാൽ വളരെ കൂടുതൽ സമയവും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകൾ കാണുമ്പോൾ, കുറഞ്ഞ മിനിറ്റുകൾ മാത്രമുള്ള ഓഡിയോകൾ കാണുമ്പോൾ അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ വൺ മിനിറ്റ് ടോക്ക് നമുക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ ലഭിക്കും, അതുപോലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലും അത് ലഭിക്കും, അതുപോലെ ദ ലൈറ്റ് ഗ്രൂപ്പിലൂടെയും നമുക്ക് ഈ വൺ മിനിറ്റ് ടോക്ക് കിട്ടും. അപ്പോൾ ഒരു മിനിറ്റാണുള്ളത്, നമ്മുടെ സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവിടെ കയറി അതിന് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് ധാരാളം ആളുകളിലേക്ക് എത്താൻ കാരണമാകും, ഒരുപാട് നന്മകൾ അവർ കേൾക്കാനും പഠിക്കാനും കാരണമാകും.

0: ഇനി നമ്മുടെ ശ്രോതാക്കളോട് എന്നല്ല, ശരിക്കും രക്ഷിതാക്കളോടാണ് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. രക്ഷിതാക്കൾ നിരന്തരം, ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചു വെച്ചല്ലോ നിങ്ങൾ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ, അപ്പോൾ ചില ആളുകൾ കേൾക്കുമെന്നല്ല, പീസ് റേഡിയോ ഒരു ജീവിക്കാണ് ചെയ്യാറുള്ളത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ അതിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാറ്റിനും പീസ് റേഡിയോ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഈ അടുത്ത പ്രദേശത്തുള്ള ഒരാൾ പറയണ്ടായി, ഉപരി പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻസ്, അലോപ്പതി മെഡിസിൻസിനോട് വലിയൊരു ആവേശമില്ലാത്ത ആളാണ്. അപ്പോൾ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ പിന്നെ വിവിധ പരിപാടികളെക്കുറിച്ച്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടേഴ്സിൻ്റെ പ്രസൻറ്റേഷനുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പീസ് റേഡിയോയിൽ ഡോക്ടർമാർ പറയണതും അതിലെ ഉസ്താദ്മാർ പറയണ പോലെ ഭയങ്കര പ്രാമാണികമാണ് എന്ന് വിചാരിക്കരുത് എന്നൊന്ന് പ്രത്യേകം പറയണമെന്ന് എന്ത് ചെയ്യണം, ഒന്ന് അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എന്തെന്ന് വെച്ചു, എൻ്റെ അമ്മക്ക് പീസ് റേഡിയോയിൽ വന്നതായാൽ മതി, മുക്കല്ലിത് പീസ് റേഡിയോയാണ് എൻ്റെ അമ്മ എന്ന് പറയണ്ടായി. അത് മൂപ്പർക്കും കൂടി അതിലൊരു ഉത്തരമുണ്ട്. മൂപ്പര് കൃത്യമായി ചികിത്സയിൽ കുറച്ച് ആവേശം കുറവുള്ള ആളാണോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ചികിത്സിക്കാറില്ലാന്നൊന്നുമില്ല, പക്ഷേ ഏതായാലും ഞാൻ പറയാൻ ശ്രമിച്ചത് അങ്ങനെ പീസ് റേഡിയോയെ ഫോളോ ചെയ്യുന്ന ആളുകൾ പക്ഷേ കൃത്യമായ ചില കാര്യങ്ങൾ അവർ ചെയ്യാറില്ല. ഒന്നിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫീഡ്ബാക്ക്, അവരുടെ നിർദ്ദേശങ്ങൾ, അതിൽ കാണുന്ന പിഴവുകൾ, അതിലെ പോസിറ്റീവായ കാര്യങ്ങൾ, അത് ചിലപ്പോൾ അവരുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ അത് കറക്റ്റ് കൺവേ ചെയ്ത് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകളുടെ അടുത്ത് എത്താറില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ പാട്ടിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറയും, സ്വരം നല്ല സ്വരമായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ മക്കളോ പേരക്കുട്ടികളോ കുടുംബത്തിലുള്ളവരോ അയൽക്കാരോ ഒക്കെ ആയ ഒരുപാട് ആളുകളുണ്ടാകും, അവരെ ഇതിൻ്റെ ഒന്നും ഭാഗമാക്കൂല. അപ്പോൾ നമ്മളിപ്പം കുട്ടികളെ പീസ് റേഡിയോയിലേക്ക്, ഇപ്പം ഇനി തെൽബിയ പരിപാടികൾ വരാനിരിക്കുകയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി പുതിയ ആളുകൾ വരണം എന്നുള്ള നിലക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് പാട്ട്, കഥ, അതുപോലെ തന്നെ ഇസ്ലാമിക ഗാനങ്ങൾ, കവിതകൾ, സംഭാഷണങ്ങൾ, ഇങ്ങനെ നിരവധി പരിപാടികൾ കുട്ടികളുടേതായി അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ വിവിധ യൂട്യൂബ് ചാനലുകളിൽ ഉള്ള ഇസ്ലാമികമായ സംഗീതമില്ലാത്ത പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്. ഇതൊക്കെ ഒന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത്രയും സമയം അവർ സ്ക്രീൻ ഫ്രീ ആയി, അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ പാടാനും പറയാനും എഴുതാനും ഒക്കെ ഉള്ള വിവിധ കഴിവുകളുണ്ടാകും. ആ കഴിവുകളൊന്ന് എന്താണ്, ഒരു പൊന്ന് കാച്ചി എടുക്കുന്നത് പോലെ ഒരു തട്ടാൻ ഇങ്ങനെ ഇങ്ങനെ ഊതി ഊതി ഊതി ഊതി ഊതി ഊതി അങ്ങനെയുള്ള സാധനം പുറത്തേക്ക് എടുക്കുക, അങ്ങനെ എടുക്കേണ്ട ഒരു സംഗതി ഇതിലുണ്ട്. പൊതുവെ കുട്ടികളൊക്കെ ഭയങ്കര മടിയന്മാരാണ്, പുതിയ ജനറേഷന് എല്ലാം ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ആലോചിക്കുള്ളൂ. അപ്പോൾ തെൽബിയ പരിപാടികൾ, വലിയ പെരുന്നാൾ സ്റ്റാർ ക്വസ്റ്റ് എൻട്രികൾ ഒക്കെ സ്വീകരിക്കുന്ന സന്ദർഭമാണെന്ന് കൂടി ശ്രോതാക്കളോട് പറയാണ്, നമ്മളെ മക്കൾ എന്തായാലും ഇത്തവണ പങ്കെടുപ്പിക്കണം. കാരണം അവർ പങ്കെടുക്കുന്നതിലൂടെ നമ്മളെ കുട്ടീൻ്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ കയറി ചെല്ലാനും, ആ കുട്ടിയുടെ ബന്ധത്തിലും അടുപ്പത്തിലുമുള്ള അവൻ്റെ സ്കൂള്, ടീച്ചേഴ്സ്, നമ്മളുടെ അവൻ്റെ ഉമ്മാൻ്റെ വീട്, ഉപ്പാൻ്റെ വീട്, അയൽപ്പക്കം, ഇതിലേക്കൊക്കെ കയറി ചെല്ലാനും പീസ് റേഡിയോ ഇൻസ്റ്റാളേഷനൊക്കെ സാധിക്കും എന്നുള്ളതും കൂടി സാന്ദർഭികമായി പറയണം.
1: ഇപ്പോൾ സ്ഥിരം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സമയം റേഡിയോയിൽ നമ്മൾ ചിലവഴിക്കുന്നു, കുറേയധികം കാര്യങ്ങൾ നമ്മളതിൽ കേൾക്കുന്നു. ഈ നമ്മളൊന്ന് പേനെടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണെടുത്ത് നമ്മളൊന്ന് എഴുതുക ഏതൊക്കെ കുട്ടികളെ നമ്മളെ ഈ തെൽബിയയിൽ പങ്കെടുപ്പിക്കാൻ പറ്റും, അതിൽ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുപ്പിക്കാൻ പറ്റും എന്ന് എഴുതി നോക്കുക. ചിലപ്പോൾ അത് ആരും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കണ്ട, നമ്മളെ കുട്ടികൾ നല്ല പാട്ടുകാരാണ്, നല്ല കഴിവുള്ള ആളുകളാണ്, അവർ സ്കൂളിൽ പ്രോഗ്രാമുകളിൽ പാട്ട് പാടാറുണ്ട്. ഇനിയൊന്നുമില്ല, അങ്ങനെയൊന്നും പാട്ട് പാടാൻ കഴിവുള്ള ആളുകളല്ല, നല്ലൊരു കഥ പറയാൻ കഴിവുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്ലാമിക ഗാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ ഏതാനും വരികൾ അവർക്ക് പാടാൻ പറ്റും. അങ്ങനെയൊന്നും കഴിവില്ലാത്ത കുട്ടികളാരും ഉണ്ടാവില്ല, എല്ലാ കുട്ടികൾക്കും അത് കഴിയും. അപ്പോൾ ആ കുട്ടികളുടെ പേരെഴുതി അവർ പ്രത്യേകമായി പറഞ്ഞ് 10-ാം തീയതിക്ക് മുമ്പ് എന്തായാലും പ്രോഗ്രാം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കാം. അതുപോലെ തന്നെ 97 47 845 845 എന്ന നമ്പർ വഴി അയക്കാം. അപ്പോൾ അയച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രസിദ്ധീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം അതിലെന്തെങ്കിലും ചില ആശയ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കും. അങ്ങനെ ഒരു ആശയ പ്രശ്നമുള്ള പാട്ടാണത്, പാടുന്നത് തന്നെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്തായാലും റേഡിയോയിൽ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അയക്കാൻ പേടിക്കണ്ട, അത് അയച്ചോളൂ. അയച്ചതിന് ശേഷം ഇൻഷാല്ലാ നിങ്ങളുടെ കുട്ടിയുടെ, സഹോദരിയുടെ കുട്ടിയുടെ, സഹോദരൻ്റെ കുട്ടിയുടെ, ആ നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരൻ്റെ എല്ലാം പ്രോഗ്രാമുകൾ റേഡിയോയിൽ കേൾക്കാൻ അവസരമുണ്ട്.
0: നമുക്ക് പീസ് റേഡിയോയിൽ നേരത്തെ ഇവിടെ പിന്നെ അറിയിച്ചൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രോഗ്രാമൊക്കെ റെക്കോർഡിങ് എടുക്കാം. ഇപ്പോൾ മുക്കത്ത് നമുക്ക് സൗകര്യമുണ്ട്, ജാമിയ അൽ ഹിന്ദിൽ സൗകര്യമുണ്ട്, ഇവിടെ സൗകര്യമുണ്ട്. ഇനി നമ്മൾ റെൻഡഡ് സ്റ്റുഡിയോസ് പലതും നമുക്കുണ്ട് കേരളത്തിലെ പലയിടങ്ങളിൽ. അവിടെയൊക്കെ നമുക്ക് ഇതിനുള്ള അവസരങ്ങളുണ്ട്. കുട്ടി അങ്ങനെ ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു സ്റ്റുഡിയോയുടെ ഒരു ആംബിയൻസിൽ നിന്നൊരു ഫോട്ടോ അത് അവൻ്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ബാക്കിയൊക്കെ എത്തുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ നിർബന്ധപൂർവം വകവെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ നിർബന്ധപൂർവം അവൻ്റെ മേൽ ചുമത്തുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ വേഗം പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു സംഭവം ഞാൻ നേരത്തെ ഈ ഫ്ലോറിൽ പറഞ്ഞാണ്. ഞാൻ ജാമിയ ദ്വീപിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ഇയറൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ആശയം നമ്മളെ മനസ്സിനെ നന്നായി സ്വാധീനിച്ച ആദ്യത്തെ ദിവസങ്ങൾ, അതുവരെ ഇങ്ങനെ നമ്മൾ വാപ്പിയമ്മയൊക്കെ പറഞ്ഞിട്ട് പോയി, പിന്നെ കുനൂത്തൊക്കെ രാവിലെ എല്ലാത്തിലും ഒരു വലിയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് തിരിച്ച് ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടതിൻ്റെ ശേഷമുള്ള സമയമാണ്. അപ്പോൾ വലിയ മനുഷ്യന്മാർ എൻ പി അബ്ദുൽ ഖാദർ മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, എ പി, അങ്ങനെയുള്ള കുറച്ച് ഇടവണ്ണയിലെ കുറച്ചൊരു ഒന്ന് രണ്ട് പൗരപ്രധാനികളൊക്കെ ഇങ്ങനെ ഇരിക്കണം ഓഫീസിൽ. അപ്പോൾ ഞാൻ ഈ ഓഫീസിലെ ഈ ജനലിൻ്റെ അവിടെ അങ്ങനെ അങ്ങനെ പോയൊക്കെ ജനലുള്ള കൂടെ അങ്ങനെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ഒരു പത്താം ക്ലാസ്, പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ് കണ്ടാൽ മതി. അപ്പോൾ എൻ പി വിളിച്ചു, ഇടുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു, എന്തേ കുഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംവാദം പഠിക്കണം എന്നാണ്. ആരോടാ പോയി പറയേണ്ടത്, അത്രയും വലിയ മനുഷ്യന്മാരിക്കണത്തല്ലേ. അപ്പോൾ എല്ലാ അപ്പം എൻ പി ഇങ്ങനത്തെ ഉള്ളൊക്കെ തട്ടി ഒരു ഇതൊക്കെ തന്ന് ഭയങ്കര ഉഷാറൊക്കെ ആക്കി. എ പി അടിച്ചിറച്ചു, എല്ലാവരുടെ കുട്ടി എന്തെൻ്റെ പേര് വെച്ചു ഞാട്. അപ്പോൾ ഞാൻ അങ്ങനെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു, എനിക്ക് ഐ എം ഇൻ്റെ കഥ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ സാധാരണ ഒരുപാട് തവണ പറഞ്ഞ കാര്യമുണ്ട്, ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. ആ ഇല്ല സർ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ മൗലവി പറഞ്ഞു, ഒരു നാട്ടിലൊരു അയമ്മത് ഉണ്ടായിരുന്നു. ഈ അയമ്മേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഭയങ്കര പേടിയാ. പേടിച്ചിട്ടോ മണ്ടിയെടുത്ത് കൂടെ പുല്ല് മണക്കൂല. മുപ്പർക്ക് കഥ പറയാനുള്ളൊരു മൂപ്പരതേക്കാരൻ കഥ, വേറെ കഥയാവില്ല, മുപ്പര ഓൺ സ്റ്റോറീസ് ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വല്ലൊരു ഇതിങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ കഥ എടുക്കാൻ പോകണമെന്നായിരിക്കും മനസ്സിലാണില്ല, എന്നോടിപ്പോൾ ഇതെന്തിനാ പറയണമെന്നും മനസ്സിലാണില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവന് ഒരു നടന്നിങ്ങനെ പോണ് പേടിച്ച് പേടിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയി ഒരു പോട്ടക്കിണറ്റിലാണ് ചാടി. ഇവന് ചെന്ന് നോക്കുമ്പോൾ ഇവന് ഏറ്റവും പേടി ഈ പന്നി ഇറങ്ങുന്ന നാടാണത്. ഇവന് ഏറ്റവും പേടി പന്നിനെയാണ്. കിണറ്റിൽ വീണ് നോക്കുമ്പോൾ ഒരു പന്നിയുണ്ട് കിണറ്റിൽ. അപ്പോൾ ഈ പന്നി കുത്താൻ വന്നതിൽ ഇവനെന്ത് ചെയ്തു, എന്തൊക്കെയോട് കാട്ടിയിൽ പന്നിയുണ്ട് ചത്തു. പന്നിയുണ്ട് ചത്തു. പന്നി ചത്ത് കഴിഞ്ഞപ്പോൾ ഓനവിടെ ഇങ്ങനെ ക്ഷീണിച്ച് ഊരക്കും കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മീനെ കാണാമല്ലോ, ഓൾറെഡി ഓൻ പേടിത്തൊണ്ടനാണ്. എവിടെ എന്തേ പോയി എന്നാവോ എന്നൊക്കെ വിചാരിച്ച് നാട്ടുകാർ ഭയങ്കര തെരച്ചിലാണ്. തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് ചെന്നപ്പോൾ കിണറ്റിൽ ഇവൻ പന്നിനെയും കൊന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു, ആഹാ എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടേനല്ലേ. പിന്നെ അവൻ്റെ പേര് പന്നിനെ കൊന്ന അമ്മതെന്നായി. എന്തറണ മേരി ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിക്കലൊന്നുമല്ല, നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില സാഹചര്യ അവസരമൊക്കെ വരും, അപ്പം പോകേണ്ടി വരും, അപ്പം ആകലാണെന്ന് പറഞ്ഞു പറഞ്ഞത്. ഇത് പറഞ്ഞത് ഇപ്പോൾ ആരും ഭയങ്കര പാട്ടുകാരായതല്ല, ആരും ഭയങ്കര പ്രഭാഷകരായതല്ല. അപ്പം നമ്മളെയൊക്കെ മക്കളെ നമ്മൾ പഠനത്തിനും അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾക്ക് നിർബന്ധിക്കണ പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മക്കളെ പ്രചോദിപ്പിച്ച് ചില സാധനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അറിയണവരെ കൊണ്ട് എഴുതിപ്പിച്ച് അത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ പാരൻറ്റിങ്ങിൽ പെട്ടതാണെന്നും കൂടി സാന്ദർഭികമായി പറയാം.
1: ഓക്കെ, റേഡിയോയിൽ ഇനി നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മോർണിംഗ് ലൈവ് ക്വിസ് ആരംഭിക്കുന്നു എന്ന അറിയിപ്പ് കിട്ടിയാൽ നമ്മൾ വേഗം ഫോൺ എടുക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷൻ ഓൺ ആക്കണം. അതിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് ലൈവ് ക്വിസ് എന്നത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. നേരത്തെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിലേക്കായിരിക്കും നമ്മുടെ ഫീഡ്ബാക്കുകൾ അയച്ചിട്ടുണ്ടാവുക. മോർണിംഗ് ലൈവ് ക്വിസ് എന്നതിലേക്ക് അയക്കുന്ന ഫീഡ്ബാക്കുകൾ മാത്രമാണ് ക്വിസിൽ ഉൾപ്പെടുത്തുക, അതിൻ്റെ ടാബിൽ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അല്ലാത്ത ആളുകൾക്ക് വിജയികളാകാൻ കഴിയൂല. പേരും പേരിൻ്റെ കൂടെ സ്ഥലവും കൃത്യമായി എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. ഇത് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാലും താജുക്ക ചില ആളുകൾ നോക്കലില്ല, അതുകൊണ്ട് ഓരോന്ന് നോക്കട്ടല്ലേ, പേര് വായിച്ചു നോക്കിയിട്ട് സ്ഥലം ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തി.
0: ചില ആളുകൾക്ക് അറിയണ്ടാവില്ല, ഇപ്പോൾ നോക്കാൻ അറിയണ്ടാവില്ല. പ്രായമുള്ള ആളുകൾക്കൊക്കെ അവരെ ഒന്ന് നോക്കിപ്പിക്കണം. പേര് കാര്യങ്ങളൊക്കെ അത് കുറച്ച് ഭംഗിയുണ്ട്. നമ്മൾ എല്ലാവരും പേരും കാര്യമൊക്കെ എഴുതുമ്പോൾ, അവരെ സ്ഥലമൊക്കെ എഴുതുമ്പോൾ മൊത്തത്തിൽ റഫീഖ്, സെലീന, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിലൊരു വൃത്തിക്കുറവുണ്ട്.
1: അതെ. അപ്പോൾ ഒന്ന് പേര് സ്ഥലം എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ റെഡിയാകുക. ചോദ്യം ഒരു ഒന്നോ രണ്ടോ തവണ, മൂന്നോ തവണ നമ്മൾ വായിക്കും. അതിനുശേഷം ഓപ്ഷനുകൾ പറയും. ഓപ്ഷൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരങ്ങൾ പറയുമ്പോൾ ആ ഉത്തരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല. എ ബി സി എന്നീ ലെറ്ററുകൾ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകല്ലേ. ചോദ്യം ഇതാണ്: സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്?
0: വൺസ് മോർ, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? നാല് ഓപ്ഷനുകൾ ഉണ്ട്. ഓപ്ഷൻ വൺ,
1: ഓപ്ഷൻ എ, സമ്പത്ത് വർദ്ധിക്കും. ബി, രോഗശമനം ലഭിക്കും. സി, അടുത്ത വെള്ളിയാഴ്ച വരെ പ്രകാശം ലഭിക്കും. ഡി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും.
0: ആവർത്തിക്കുന്നു. ഓപ്ഷൻ എ, സമ്പത്ത് വർദ്ധിക്കും.
1: ബി, രോഗശമനം ലഭിക്കും.
0: സി, അടുത്ത വെള്ളിയാഴ്ച വരെ പ്രകാശം ലഭിക്കും.
1: സി, ഡി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? എ, സമ്പത്ത് വർദ്ധിക്കും. ബി, രോഗശമനം ലഭിക്കും. സി, അടുത്ത വെള്ളിയാഴ്ച വരെ പ്രകാശം ലഭിക്കും. ഡി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം.
0: സമയോടെ അവസാനിക്കും, സമയോടൊപ്പം അവസാനിക്കും. സ്പീഡ് ആക്ക് പെട്ടെന്ന്.
1: ഓക്കെ, കുറെ ആളുകൾ അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ചോദ്യം കാത്തു കയറുന്നു.

0: ഈ ഒരു വെക്കേഷൻ കാലത്ത്, അവധി കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെയും നമ്മളുടെ പുതിയ തലമുറയെയും ലക്ഷ്യമിട്ട് ഇത്രയധികം പദ്ധതികളും ആസൂത്രണങ്ങളുമായി പോകുന്ന മറ്റൊരു സംവിധാനം ഈ സമൂഹത്തിലുണ്ടോ എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മേന്മ പറയുന്നതല്ല. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഉറക്കെ പറയാനുള്ള നിലക്കാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. വെക്കേഷൻ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെ, കേരളത്തിന് പുറത്തുള്ള മലയാളികളായ ആയിരക്കണക്കിന് കുട്ടികളെ നമ്മളൊരു പ്ലാനിങ്ങിനുള്ളിൽ പ്രവേശിപ്പിച്ച് വിസ്വം സ്റ്റുഡൻസും പീസ് റേഡിയോയും ചേർന്നൊരുക്കുന്ന സമ്മർ ക്വസ്റ്റ് പദ്ധതിയുടെ പിന്നെ പ്രയാണം ആരംഭിക്കേണ്ടായി. അപ്പം എൻ്റെ മക്കൾ, അനിയൻ്റെ കുട്ടികൾ, പെങ്ങളെ മക്കളൊക്കെ അതിൽ ഭയങ്കര ലൈവാണ്. അപ്പോൾ ഈ വെയിൽ കൊണ്ട് നടക്കേണ്ട, ഇങ്ങോട്ട് കയറി വന്നാണീ എന്ന് പറയേണ്ട അവസ്ഥ വീട്ടിലില്ല സത്യം പറഞ്ഞാൽ. കാരണം അവർ ലീഡർ ബോർഡിൽ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള വലിയ പരിശ്രമത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ ഗ്രൂപ്പിൽ വരും. ആ അത് ഫെലു കയറിയിട്ടുണ്ട്, അനു കയറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഹിതു കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിങ്ങനെ മാറി മറിയും. ഒരു നല്ല അടിപൊളി സാധനം അത്. അൽഹംദുലില്ലാ നമ്മളെ ടെക്നിക്കൽ ടീമിനത് ചെയ്യാൻ പറ്റി. അവിടെ തൊട്ട് പിന്നെ വെക്കേഷനിൽ നമ്മൾ ഏഴാം ക്ലാസ്, എട്ടാം ക്ലാസ് തുടങ്ങിയ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മറൈസ് മോറൽ സ്കൂളുകൾ വന്നു. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലിസ്സും ബട്ടർഫ്ലൈസൊക്കെ വന്നു. ശരിക്കും ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്ന് ഒരു ഒന്നര ദിവസം മാറിയിട്ട് ഒരു ക്യാമ്പിൽ വേറെ കുറേ ആളുകളുടെ കൂടെ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു വലിയ റീറൈറ്റിംഗ് നടക്കുന്നുണ്ട്. ആ കുട്ടീൻ്റെ കാഴ്ചപ്പാടുകളെ, സമീപനങ്ങളെ, എല്ലാറ്റിനെയും അട്ടിമറിക്കണേ. അപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷേ എത്ര രക്ഷിതാക്കൾ ഇത് മൈൻഡ് ചെയ്തു. ഇപ്പോൾ ഈവൻ റേഡിയോ കേൾക്കുന്ന ആളുകൾ എന്നൊക്കെ പറയണത് ഇതിൻ്റെ കാഴ്ചപ്പാടുകളും അറിവുകളും അറിയിപ്പുകളും പെരുമഴയായി എന്നവരെ കാതിൽ ഇങ്ങനെ മുഴങ്ങാണ്. ഇതിങ്ങനെ ഒരു കേൾവിയായിട്ട് മാത്രം, ഏതൊരു ഹിന്ദി പാട്ട് കേട്ടിരിക്കണ മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. അതൊരു സമാധാനം കിട്ടുന്നുണ്ടാവുന്നുള്ള ശരി തന്നെയാണ്, ഞാനതിനെ നിരാകരിക്കണില്ല. പക്ഷേ ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മൈൻഡ് ചെയ്യാതെ അവസാനം കുട്ടികൾ പല കെണിയിലും പോയി പെടുമ്പോൾ ആരുസ്മലിനും കിട്ടും, അവരെ കിട്ടും, അവരെ കിട്ടും, എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ കോടികൾ മുടക്കണേനും ഒരു പ്രശ്നവും ചില ആളുകൾക്കില്ല. ഞാൻ ഈ വിഷയം പൊതുവേദികളിൽ തന്നെ വളരെ സ്ട്രോങ് ആയി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തിരൂരിലെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഒരു ഉമ്മ എന്നെ വിളിക്കണ്ടായി. ഇവരുടെ കുട്ടി പിന്നെ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിലെ സെല്ലുകളിൽ കുട്ടികളൊക്കെ ഇടുമ്പോൾ അവർക്ക് ബൈസ്റ്റാൻഡേഴ്സായിട്ട് ആരെങ്കിലും വേണം. 10-20 ദിവസം കഴിഞ്ഞ് ഫീസടച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഉമ്മ പുറത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ പറയാം, ഞാനിവിടുത്തെ ഈ പുറത്തിവിടെ ഇരുന്നാണ് മൂലം ഞങ്ങൾ വിളിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ കുട്ടി, അവന് പിന്നെ അവൻ എൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. അവനെ ഗർഭം ധരിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ 17-18 വയസ്സിൽ ഗർഭം ധരിക്കുമ്പോൾ, ഗർഭം എന്താണെന്നറിയാത്ത കാലത്ത് രാത്രി വയറ് കൊളുത്തി പിടിച്ചിട്ട് ഞാൻ പിന്നെ കാലിൽ മുട്ടിലിഴഞ്ഞാണ് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചത്. ഇങ്ങനെ അവരുടെ കൊച്ചു കൊച്ചു ഓർമ്മകൾ, ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഓർമ്മകൾ. അപ്പോൾ ഈ കുട്ടി സെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ആ കുട്ടിക്ക് വേണ്ടി സെല്ലിൻ്റെ ഉള്ളിൽ കഴിയുന്ന കുട്ടിക്ക് വേണ്ടി പുറത്ത് കാവലിരിക്കണം അമ്മ, അത്രയും റിസ്ക് എടുക്കണം, ഓരോന്നും അപമാനങ്ങൾ സഹിച്ചും ബന്ധപ്പെട്ടവരുടെ കുത്തുവാക്കുകൾ സഹിച്ചും. അവൻ്റെ വാപ്പ പോലും ഇല്ല, അയാൾ ഡിവോഴ്സ് ചെയ്ത് പോയതാണ്. ഇങ്ങനെയൊക്കെ സഹിക്കണേ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണ, ആസൂത്രണം ചെയ്യണ സംരംഭങ്ങളൊന്ന് തലയിക്കെടുക്കാൻ പലപ്പോഴും നേരം കിട്ടലില്ല. അതെന്താണെന്ന് പഠിക്കാനോ അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്ന് ചിന്തിക്കാനോ ഒന്നും അവിടെ നോർമൽ ഒരാളകലാണ്. ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ 4-5 ടെക്സ്റ്റൈൽസ് കയറി ഇറങ്ങണ ചില ആളുകളൊക്കെ ഉണ്ട്. ആ അടിച്ചിട്ട് ഊരെ മുറിക്കണമെന്നാണ് ഞാൻ സാധാരണ പറയാം. ഞാൻ ഒന്നാമത്തേൽ നോക്കി അവിടുന്ന് കിട്ടിയില്ല, അയ്മ പുള്ളിയുണ്ട്, മറ്റേമ കള്ളിയുണ്ട്, ഇതിമ വള്ളിയുണ്ട്, ഇങ്ങനെ തെണ്ടി നടക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവർക്ക് വരെ അവരെ കുട്ടികളെ കൃത്യമായ സംവിധാനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാനോ അതെവിടെയെന്ന് നോക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ, ചില ആളുകൾക്ക് അടുക്കള പണി, ചില ആൾക്കാർക്ക് ജോലി, കച്ചവടം, ഇങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ ഞാനിത് ഇത്രയും പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒരു വ്യക്തിപരമായ പരിഷ്കരണം ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ശരിയാണെന്ന് ആലോചിക്കണം. ഞാൻ കുറച്ച് കടുത്ത ലാംഗ്വേജ് തന്നെയാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പം മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില ക്യാമ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടി നമ്മളെ മുന്നിലുണ്ട്.
1: ഈ 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ മാസം പ്ലസ് ടു കഴിഞ്ഞ, പ്ലസ് വൺ കഴിഞ്ഞ, എസ് എസ് എൽ സി കഴിഞ്ഞ, 10-ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വൺ കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, ഈ കഴിഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രമായി കോഴിക്കോട് വെച്ച് ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ക്യാമ്പ് വിഷൻ എന്ന പേരിൽ വർഷങ്ങളായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പാണ്. ഈ ക്യാമ്പിലേക്ക് നമ്മുടെ 10-ാം ക്ലാസ് കഴിഞ്ഞ, പ്ലസ് വൺ കഴിഞ്ഞ, പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികളെ പ്രത്യേകം രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്തുണ്ടാവണം. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഞാൻ വേഗത്തിൽ സൂചിപ്പിക്കാം. 79-07-35-31-89
0: എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല,
1: ഒന്നുകൂടി പറയാം. 79-03-35-31-89
0: അതിന് കോഴ്സ് പഠിക്കണവർക്ക് മുതിർന്ന ആളുകൾക്ക് പേന ഉണ്ടാവുള്ളൂ.
1: അല്ല, ഇനി ഇത് ഫീഡ്ബാക്കിൽ ചോദിച്ചാൽ മതി, ആ നമ്പർ ഒന്ന് ജസ്റ്റ് അയച്ചു തരാൻ പറഞ്ഞാൽ മതി, രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ.
0: അങ്ങനെ പറയല്ലേ, പറഞ്ഞു പോയിട്ട് കാര്യമില്ല.
1: ഞാനിതൊന്ന് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു നമ്പർ പറയാൻ പോകുന്നുണ്ട്, അത് ഇനി ഫീഡ്ബാക്ക് കേൾക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. 79-07-35-31-89 അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ രജിസ്റ്റർ ചെയ്യാം. അത് നല്ലൊരു അവസരമാണ്. ഈ ക്യാമ്പുകളിൽ, ഇത്തരം ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചില ആളുകൾ ആലോചിക്കും, ഒരു കുട്ടി നല്ല ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തിനാ പിന്നെ ഒരു ക്യാമ്പിൽ പറഞ്ഞേക്കേണ്ട ആവശ്യം? അപ്പോൾ ഇത് പ്രശ്നക്കാർക്കുള്ള ക്യാമ്പല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ക്യാമ്പും അല്ല. ഇത് ജീവിതത്തിൽ ഒരു കുറഞ്ഞ ദിവസം സമ്പൂർണമായ ഇസ്ലാമികമായ ഒരു ജീവിതം കിട്ടുക. ഇപ്പോൾ രാവിലെ നേരത്തെ കൃത്യമായി എഴുന്നേൽക്കുന്നു, നല്ല ആളുകളുമായി മാത്രം സഹവാസം ഉണ്ടാവുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലാണ്, അയൽപ്പക്കത്തേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകുമ്പോൾ ആ നല്ല ആളുകളുമായി മാത്രമുള്ള സഹവാസം, അതിൻ്റെ സാധ്യത അല്ലല്ലോ. ആ ക്യാമ്പിൽ കുറച്ച് ദിവസം മാറി നിന്ന് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ, ചില ചിട്ടവട്ടങ്ങൾ, ഇന്നത് നിർബന്ധമായി ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ, കുറച്ച് ആക്ടിവിറ്റികൾ, ആസ്വാദനങ്ങൾ, ഇനിയിപ്പോൾ എല്ലാം കൊണ്ടും ഇതൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, നല്ല ആളുകളുമായുള്ള സഹവാസം ഉണ്ട്, എല്ലാം കിട്ടുന്ന വീടാണെങ്കിലും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം, മറ്റുള്ള സമപ്രായക്കാരോടൊപ്പം നിന്ന് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം, അത് അവിടെ ഉണ്ടായിക്കോളുന്നില്ല നമ്മുടെ വീടുകളിൽ.
0: ഞാനെന്തോ പറയാൻ ഓർത്തു എൻ്റെ അടുക്ക്. ഇതിപ്പോൾ സ്വന്തം കുട്ടികളെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് തോന്നുന്ന, വെരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ആത്മവിശ്വാസമുള്ള രക്ഷിതാക്കളാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരാഴ്ച മുമ്പ് നമ്മളെ രണ്ട് ഒരു നമ്മളൊരു പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഒരു ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഗ്യാപ്പിൽ ഒരു റിലേറ്റീവിൻ്റെ കുട്ടിനെയിൽ കയറ്റി. അവർക്ക് വേണ്ടി നമ്മൾ കണ്ട സമയത്ത് സത്യത്തിൽ പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ കുറേ സമയം ചിലവഴിച്ച്. അപ്പോൾ അവിടെ ഒരാളായിട്ട് പ്രണയത്തിലാണ്, അയാളായിട്ട് ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു തവണയല്ല പലതവണ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെന്നെ പറഞ്ഞു, ഉമ്മാക്ക് കുട്ടികൾ 5-6 കുട്ടികളാണ്, തിരക്കാണ്, ഞാനെന്തെങ്കിലും ഒന്ന് പോയി പറയുമ്പോൾ അത് പിന്നെ ജീജിപ്പിക്കാം, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച നേരത്ത് എന്ന് പറയും ഉമ്മ. അപ്പോൾ എനിക്കൊരു ഷെയറിങ്ങിന് ഒരാളെ കിട്ടി. 2 കൊല്ലം തുടർച്ചയായിട്ട് കാണാത്ത ആ വ്യക്തിയുമായി അവളെന്ത് ചെയ്തു, സംസാരിച്ചു, എല്ലാം ചെയ്തു, എല്ലാം ചെയ്തു, കാണാത്ത ആ വ്യക്തിനെ ഫോണിൽ മാത്രം ചെയ്തു. പിന്നെയാണ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ കാണുന്നത്, ഫേസും ഒക്കെ കാണുന്നത്. അപ്പോൾ പക്ഷെ അവൾക്ക് ഒരു നിലക്കും അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ വീട്ടുകാർക്കാണെങ്കിൽ ഒരു നിലക്കും എന്താണ് സംഭവിക്കണമെന്ന് അറിയണമില്ല. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. കുട്ടികൾ വലുതാകുമ്പോഴാണ് പണി വളർത്താൻ, ചെറുതാകുമ്പോൾ പണിയൊന്നുമില്ല. ചെറുതാകുമ്പോൾ നമുക്ക് തൊട്ടിൽ ആട്ടലും ഇങ്ങനത്തൊക്കെ ഭയങ്കര ലോഡായിട്ട് ഫീൽ ചെയ്യും, വലുതാകുമ്പോഴാണ് പണി. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇതിലൊരു ഫീസൊക്കെ വേണ്ടി വരും. അപ്പോൾ ആളുകൾ ഈ ഫീസൊക്കെ ഒന്ന് കണ്ടിട്ട് ചോദിക്കും, എത്ര ഫീസ് ഇതിന് കൊടുക്കുക, എന്തപ്പോൾ ഇത് എന്നൊക്കെ ചോദിക്കും. ഈ പറയുന്ന ആളുകൾ ഇതൊന്നും നടത്തി നോക്കിയിട്ടില്ല. ഇതിന് ഈ നടത്തുന്ന സ്ഥലത്തിന് റെൻറ്റ് വേണം, പിന്നെ അതിന് പിന്നെ എന്താ പറയുക, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ യാത്ര ടൂറ് കാര്യങ്ങൾ, യാത്രകൾ ഉണ്ടാവും, ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇതിൽ വരും. ഇതൊക്കെ ഈ നാട്ടുകാരുടെ അടുത്തുനിന്ന് പിന്നെ എന്താ പറയുക, കൈ നീട്ടി വാങ്ങിയിട്ട് സംഘടിപ്പിക്കാനൊന്നും കഴിയില്ല. നമ്മളെ കുട്ടിക്ക് ഒരു മേജർ സർജറി വന്നു, 25 ലക്ഷം രൂപ നമ്മൾ കൊടുക്കൂലേ? നമ്മൾ കൊടുക്കും എന്ന് പറയുന്ന പോലെ പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ്. ഉള്ള ആളും ഇല്ലാത്ത ആളുകളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ പങ്കെടുക്കേണ്ട. നീണ്ട വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ഭയങ്കര സംഭവമാണ്. കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു മുതിർന്ന സ്കോളേഴ്സൊക്കെ കൂടെ എഫേർട്ട് എടുക്കുന്ന ഒരു പരിപാടിയാണ് പങ്കെടുപ്പിക്കാൻ. ശ്രമിക്കാം.
1: ഈ ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് അവർ സജീവമായി ദാവാ മേഖലയിൽ ഇടപെടുന്ന അനുഭവങ്ങൾ അവരുടെ പഠനത്തിൽ തന്നെ വളരെ മികവ് പുലർത്താൻ കാരണമാകുന്ന അവസ്ഥകൾ, ഇതൊക്കെ മുൻകഴിഞ്ഞ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ഇത്തരം റിലീജിയസ് സ്കൂൾ പോലെയുള്ള ക്യാമ്പുകളിലൂടെ കടന്നു വന്ന ആളുകളാണ്. നമ്മുടെ കൂട്ടായ്മയിലെ വിവിധ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അവരൊക്കെ ഇത്തരം ക്യാമ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഒരു ദീനീയായ ഒരു ജീവിതത്തിലേക്ക് കാഴ്ചപ്പാടുകൾ ലഭിക്കാനും ഒരു അവിവേകം ചെയ്യാതിരിക്കാനുള്ളൊരു ഉറപ്പ് ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു ക്യാമ്പിൻ്റെ ലക്ഷ്യം തന്നെയാണ്.
0: നമുക്കൊരു അനുഭവം പറയാം, ഒരു അനുഭവം കൂടി പറയണമല്ലോ. ഞാൻ കഴിഞ്ഞൊരു 20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ആദ്യമായി ഇങ്ങനത്തെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ ക്യാമ്പ് 2-3 വർഷം തുടർച്ചയായിട്ട് ഇതുപോലത്തെ ക്യാമ്പിൽ പങ്കെടുത്ത അന്ന് ആദ്യ 20 ദിവസം, പിന്നെ 15 ദിവസം, പിന്നെ 10 ദിവസമൊക്കെ ആയി ചുരുങ്ങി ഇപ്പോൾ അത് 8 ദിവസത്തിലേക്ക് എത്തി എന്ന് തോന്നുന്നുണ്ട്. ഈ ക്യാമ്പിൽ വന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ നേരിട്ട് സാക്ഷിയല്ല. ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു, അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ ജമാഅത്തും നിർവഹിച്ചു തന്നായിരുന്നു, സുബൈക്കൊക്കെ എണീറ്റിട്ട്. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞ് പോകണമെന്ന് ക്യാമ്പ് ഡയറക്ടർ പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ വിളിച്ചുണർത്താൻ ആരും ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണരണം, ഈ 10 ദിവസം നിങ്ങൾക്ക് ഫലപ്പെട്ടോ അല്ലേ എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വാപ്പിയമ്മയൊക്കെ തന്നെ ഉറങ്ങായിരിക്കും, അപ്പോൾ നിങ്ങളവിടെ ചുരുണ്ട് കിടക്കരുത്, നിങ്ങളവരും കൂടി ഉണർത്തണം, എന്നിട്ട് അവരും കൂടി നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം അമ്മയും വാപ്പിയൊന്നും ഈ 10 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല, ഓരോരോതായ ജീവിതവും പ്രശ്നങ്ങളായിട്ട് ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ പോലെ അടുത്ത ദിവസം രാവിലെ 11-ാമത്തെ ദിവസം രാവിലെ ഞെട്ടി ഉണർന്നു, നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങാണ്. അപ്പോൾ ഇപ്പം പോയി ഓലു എടുത്തിട്ട് വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൻ്റെ മുമ്പിൽ പോയിട്ട് അള്ളാഹു അക്ബർ. അപ്പോൾ വാപ്പ ഏതപ്പോൾ ഒരു മതി പുതിയത് ചാർജ് എടുത്തതെന്നുള്ള നിലക്ക്. അപ്പോൾ ഈ വാപ്പി ഇതിന് സാക്ഷിയാണ്. അവനെ വാപ്പിയെന്ന് പറയണേ, ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എൻ്റെ മോനാണല്ലോ ഇത്. ഞാൻ വേഗം എണീറ്റ് ഒന്നു കൊടുത്ത് ഞങ്ങൾ രണ്ടാളും പള്ളിയിൽ പോയി. പിന്നെ ഈ പയ്യൻ പറയണേ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആവേശം ചോർന്നു, പക്ഷേ വാപ്പ പിന്നെ എന്നെ ഒന്നും പള്ളി കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഭയങ്കര ടിസ്റ്റ് കൊടുക്കുന്ന സംഗതികളാണ് ഇതുപോലത്തെ ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ. അതിനവിടെ അങ്ങനെ കൊണ്ടയാക്കുക, അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, മോർച്ചറീൻ്റെ മുമ്പിൽ കാത്തുക്കണ ആലോചിച്ചാൽ അതെപ്പോൾ ശരിയാവും. ഓരോ കെണി പോയി പെട്ടിട്ട് ആത്മഹത്യ ചെയ്തതിനെ കുട്ടീൻ്റെ ബോഡി വാങ്ങാനേ മോർച്ചറിൻ്റെ മുമ്പ് പോണതും, അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എല്ലാ അയച്ചും പോയി ഒപ്പിടാൻ ചെല്ലണതൊക്കെ ആലോചിച്ചാൽ എന്ത് ചെയ്യും, അങ്ങോട്ട് കൊണ്ടേക്കാൻ ആളെ കിട്ടും, ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ആളെ കിട്ടും. ഇത് ഞാനിത് ഇങ്ങനെ പറയല്ലേ സ്ഥിരം, ഇത് വളരെ അലസമാണ് ആൾക്കാർ. അവർക്കിത് അവരെ കുട്ടികളെയും മക്കളെയും കുടുംബത്തെയും ഒരു ഓർമ്മ ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്യാമ്പിലും ക്ലാസ്സിലും കൊണ്ടയാക്കേണ്ട കാര്യത്തെക്കുറിച്ച്. അത് ഭയങ്കരമായ ഒരു അശ്രദ്ധ ഇതിൽ കാണിക്കുന്നു സമൂഹം എന്നുള്ളതിലുള്ള ഒരു വൈകാരികത ഉണ്ട്. കാരണം ഇവിടെയൊക്കെ പോയി നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഗേൾസാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഗേൾസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകൾ, അവർക്ക് മക്കളുണ്ട്, അവർക്ക് അമ്മായിമ്മുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാനേജ് ചെയ്ത് വെറുതെ ഈ സംസാരം കേൾക്കണ ഉമ്മമാരൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ മരുമോളൊരു 10 ദിവസം ഒരു ക്യാമ്പിൽ പോയി നിൽക്കുകയാണ്, ഒരു ഉറുപ്പ് ഇങ്ങോട്ട് കിട്ടൂല, എല്ലാതും അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, മനസ്സിലായല്ലേ. അവനാ വന്ന വണ്ടി പൈസ അവനാൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ഈ സംഗതിക്ക് പോണത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ നിർത്തോ, ഇങ്ങനെ മാനേജ് ചെയ്ത് നിൽക്കണ സംവിധാനങ്ങളിലോടത്താണ് പല ആളുകളും ഇതേപോലത്തെ അശ്രദ്ധ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ പ്രതിഷേധം.
1: ഈ കുട്ടികളുടെ ഒരു ജീവിതം നന്നായി തീരുക, അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാവുക, അവരുടെ പഠനത്തിൽ മികവ് കിട്ടുക, അവരുടെ കഴിവുകൾ കണ്ടെത്തുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ക്യാമ്പാണ് ഇത്തരം ക്യാമ്പുകൾ. ഇപ്പോൾ വിഷൻ ക്യാമ്പ് 12-18 വരെയാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ പീസ് റേഡിയോയിലേക്ക് നിരന്തരം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ ഒരു സമയത്ത് മാത്രമല്ല, വെക്കേഷൻ, ഏത് വെക്കേഷൻ വന്നാലും ഇപ്രാവശ്യം കുട്ടികളുടെ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് തരൂ എന്ന് ഫീഡ്ബാക്കിൽ മെസ്സേജ് അയച്ചാൽ ആ പ്രാവശ്യമുള്ള ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഇതിൻ്റെ പിന്നെ വീഡിയോ കാണുന്ന ആളുകളോടും സൂചിപ്പിക്കാനുള്ളത് തന്നെയാണ്. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് തരൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ഇപ്പോൾ ഈ വീഡിയോയോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കുട്ടിയെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ക്യാമ്പുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള നേട്ടം മനസ്സിലാക്കി, അതുകൊണ്ടുള്ള ഗുണം മനസ്സിലാക്കി, അതിനുവേണ്ടിയുള്ള റിസ്കുകളെക്കുറിച്ചുള്ള വലിയ ടെൻഷൻ ഒഴിവാക്കി ഈ 10 ദിവസം കുട്ടികൾ വളരെയധികം എൻഗേജ് ചെയ്ത് നന്മയിൽ തന്നെ തുടർന്ന് ഉഷാറായി നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

ഓക്കെ, നമ്മൾ പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കാം.

0: കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒഡീഷയിലെ കിയോൻജർ ജില്ലയിൽ നിന്ന് ജിതു മുണ്ട എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വാർത്തയായിരുന്നു. April 27 മീഡിയകൾ അത് സംപ്രേഷണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സഹോദരി കാക്രമുണ്ട മരണപ്പെടുകയുണ്ടായി. കാക്രമുണ്ട മരണപ്പെട്ടപ്പോൾ കാക്രമുണ്ടയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷിൻ്റെ പിന്നെ നോമിനി അടക്കമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. കാക്രമുണ്ട നോമിനേറ്റ് ചെയ്ത ആളൊക്കെ മരണപ്പെട്ടു പോയി. ഈ കാക്രമുണ്ടയുടെ സഹോദരൻ ജിതു മാത്രമേ ഇപ്പോൾ ഈ ഭൂമിയിൽ ആ തുകയുടെ അവകാശിയായി ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അതിദരിദ്രനായ, പിന്നെ നമ്മളെ കേരളത്തിലല്ലേ ഇപ്പോൾ അതിദരിദ്രരില്ലാത്തുള്ളൂ, അതിദരിദ്രനായ ഈ മനുഷ്യൻ ഈ ബാങ്കിൽ പലതവണ പോയി. പലതവണ ചെല്ലുമ്പോൾ അയാളെ കണ്ടാൽ തന്നെ അറിയാം അത്രയും നിരക്ഷരനും അത്രയും നിർദ്ധനനുമായിട്ടുള്ളൊരു പാവം മനുഷ്യനാണ്. ഈ ബാങ്കിലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റിലും സീറ്റിലും ഇരിക്കുന്ന വ്യക്തികളുടെ ഭാഷയൊന്നും അയാൾക്ക് അങ്ങനെ മനസ്സിലാക്കൊള്ളുന്നില്ല. ആവശ്യമുള്ള രേഖകളൊക്കെ ആയിട്ട് വരികൾ ഇത് അങ്ങനെ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രേഖ തേടി അയാൾ കുറേ നടന്നു. അവസാനം അയാൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറേ നടന്നു. അവിടെ ചെല്ലുമ്പോഴും ഇന്ന് സാറില്ല, നിങ്ങൾ നാളെ വരി, പിന്നെ അയാളൊന്നും മാറി നിൽക്കാൻ പറയും. ഇങ്ങനെ ഓഫീസുകൾ തെണ്ടി തിരിഞ്ഞ് അവസാനം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20,000 rupees ഉള്ളിലുള്ള എമൗണ്ടാണ് ഈ അക്കൗണ്ടിലുള്ളത്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുഴിമാടം അതങ്ങോട്ട് മാന്തിയിട്ട് നേരെ എന്ത് ചെയ്തു, ആ എല്ലും കൊണ്ട് ആ ബോഡിയിലെ ബാക്കിയുള്ള ശരീരഭാഗം ഉണ്ടല്ലോ അതും ചുമന്നിട്ട് അയാൾ ബാങ്കിലേക്കാണ് വന്നു തെളിവ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സീറ്റിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടായി. ഓരോ വേഗം ചാടി എണീറ്റു. പിന്നെ അവരിതിൽ വലിയ ഇടപെടലുകളൊക്കെ നടത്തി ആ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത്.
1: ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ അവഗണിച്ച് തള്ളുക, അവരെ പരിഗണിക്കാതിരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു രീതി പല സ്ഥലത്തും നമ്മൾ കാണും. ഇപ്പോൾ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ശരിക്കും മനസ്സിലാവും എങ്ങനെ, റോഡിൻ്റെ കുഴികൾ കാണുമ്പോൾ, റോഡിൻ്റെ സൈഡിലുള്ള പാലത്തിൻ്റെ കൈവരി തകർന്ന് കിടക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴൊന്നും അതിൻ്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കൂല, അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഒരാൾ വീണു, അല്ലെങ്കിൽ പാലത്തിൻ്റെ കൈവരിയിലൂടെ ഒരാൾ താഴെ പുഴയിൽ വീണു മരിച്ചു, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ നായശല്യം വലിയ പ്രശ്നമാണ്, അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണ ഉണ്ട്. പക്ഷേ നായ കടിച്ചൊരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നായ കടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു, അതിനുശേഷം വലിയ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായി, അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ, ഒരാൾക്ക് അപകടം ഉണ്ടായില്ലേ?
0: അതെ. അപ്പോൾ ഇതിലിപ്പോൾ ലീഗൽ സർട്ടിഫിക്കറ്റ്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട, അത് കൊടുക്കേണ്ട ആളുകളത് കൊടുത്തില്ല. അവസാനം ഈ ജിതുമുണ്ടെ വന്ന് ഇത് കാണിച്ചു കൊടുത്തു. അയാൾ നിഷ്കളങ്കം, അയാൾ പ്രതിഷേധിക്കാൻ വന്നൊന്നുമല്ല, അയാൾക്ക് പൈസ കിട്ടണം, അയാൾക്ക് ജീവിതത്തിൽ വലിയ ആവശ്യങ്ങളുണ്ട്. അതോടുകൂടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു, വാർത്ത വൈറലായി, ലോകാടിസ്ഥാനത്തിൽ വാർത്ത എത്തി. അപ്പോൾ നമ്മളിപ്പോൾ അബ്ദുറഹ്മാനോട് പറഞ്ഞ പോലെ തന്നെ വിവിധ സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകും. ഇസ്ലാം ഇതിനൊക്കെ കാണുന്നത് അമാനത്തുകളായിട്ടാണ്. ആ അമാനത്തുകൾ കുല്ലുക്കും റായിൻ മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് ദൗത്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടവരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. വില്ലേജ് ഓഫീസറാണെങ്കിൽ വില്ലേജ് ഓഫീസർ നിർവഹിക്കേണ്ട ഫയലുകൾ കൃത്യമായി അതിന് കൈകാര്യം ചെയ്തിട്ടില്ലേ പഠിച്ചോ ചോദിക്കും. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും വാപ്പയാണെങ്കിലും മഹല്ല് സെക്രട്ടറി ആണെങ്കിലും ഒരു പാർക്കിൽ ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ഒരു ടാക്സി ഡ്രൈവറാണെങ്കിലും ഒരു ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഒക്കെ ആരാണെങ്കിലും അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആളുകൾ അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ആശയത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ഉണ്ടാവും. അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കുക കാരണം എന്താണ്, പിന്നെ പേപ്പർ കൊണ്ടുവരും, ഞാൻ പറഞ്ഞിരുന്നല്ലോ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, എന്ത് പേപ്പർ, ഏത് പേപ്പർ, ആ പേപ്പർ എങ്ങനെയാണ് കിട്ടുക, ഇയാൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതൊന്നും വിഷയമല്ല. 4, 5, 6 തവണ നടത്തും ഓഫീസിലേക്ക്. എനിക്കൊരു പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലൊന്നും ഭയങ്കര ബേജാറും ആവേശവും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാപ്പ ഇതിനു വേണ്ടി 5-6 തവണ പോയി. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പം വാപ്പാനെ കൂട്ടിയിട്ട് പോയി. വാപ്പ അസുഖമൊക്കെ മാറി, വാപ്പ വലിയ അസുഖം വന്നിരുന്നു, ഒക്കെ മാറിയ സമയമാണ്. ചെന്നപ്പോൾ അത്തവണ ചെന്നപ്പോഴും ഇയാൾ മുഖത്തു കൂടി നോക്കണില്ല, ഈ ഉദ്യോഗസ്ഥന്. അത് കളയാണെന്ന് പറഞ്ഞു എന്തോ അയാൾ. അപ്പോൾ എന്ത് സാർ എന്ന് വെച്ചാണ്, ഞങ്ങൾ മുന്നിൽക്കൊന്നു എന്ത് സാർ എന്ന് വെച്ചാണ്, നിങ്ങളെന്താ പറഞ്ഞ വെച്ചാണ്, നിങ്ങളും ഞാനൊക്കെ ഒരു ഉറുപ്പ്യ ചിലവില്ലാതെ സർക്കാർ സർവീസ് കയറിയതാണ്. ഇങ്ങനെയെല്ലാം ആളുകളോട് പറയേണ്ടത്. അയാൾ എല്ലാ നിലക്കും പരിഗണനാർഹനാണ് എൻ്റെ ഉപ്പ. അയാൾ 60 കഴിഞ്ഞ ആളാണ്. പോരാത്തതിന് പിന്നെ ക്യാൻസർ പേഷ്യൻ്റാണ്, അസുഖം ജസ്റ്റ് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ സാർ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യന്മാർക്കൊന്നും ഇവിടെ ഇല്ലാത്ത ഈ ഓഫീസിൽ ഇല്ലാത്തൊരു സീറ്റ് എനിക്ക് ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആവശ്യമില്ല. പെട്ടെന്ന് അയാൾ ആക്കി. അപ്പോൾ ഒന്നുമില്ല, ഒരു സ്ലിപ്പിലൊന്ന് എഴുതി കൊടുത്താൽ മതി, ഈ സീറ്റിലിരിക്കണ ആളൊരു സ്ലിപ്പിൽ ഇന്നെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്, ഇത് നിങ്ങൾ എന്നോടത്ത് പോയാൽ കിട്ടും. ഇത് വ്യക്തമായി പറയില്ല. ചില ആൾക്കാർ പറയാം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ എന്താ പറയുക പിന്നെ ഡീറ്റെയിൽ ആയി അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറയും. കുറേ ഇംഗ്ലീഷ് വേർഡുകൾ ഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറയണ രീതിയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇനി നമ്മളെ മുന്നിലേക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഡെഡ് ബോഡിയും കൊണ്ട് ആൾക്കാർ വരുന്ന മെത്തേഡൊന്നുമല്ല, രീതിയൊന്നുമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ, സീറ്റിലിരിക്കണവർ ഒക്കെ എല്ലാ അർത്ഥത്തിലും, പിന്നെ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലുള്ളവർ ഈ ഒരു നിലപാടുക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ടെക്നിക്കലായിട്ട് സാങ്കേതികമായി കാര്യങ്ങൾ സംസാരിച്ച് പോവല്ല വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവെക്കുകയാണ്.
1: ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്, ഞാനത് നിർവഹിക്കേണ്ട അയാളെ സേവിക്കേണ്ടവനാണ് എന്നൊരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നമ്മൾ സർക്കാർ സർവീസിൽ നിന്നൊരാൾ വിരമിക്കുമ്പോൾ അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ മറ്റേ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ PFൽ സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അതിനുള്ള നേട്ടങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അയാളൊരു ജോലിക്കാരനാണ്. പക്ഷേ എങ്കിലും അതിനെ എന്താണ് അവസാനം വിശേഷിപ്പിക്കാറുള്ളത്? സേവനത്തിന് നന്ദി എന്നാണ് പറയാറുള്ളത്. സേവനമാണ്. അപ്പോൾ ജനങ്ങൾ നമ്മൾ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ജോലിക്കാരൻ മാത്രമല്ല ആവുന്നത്, സേവകൻ കൂടിയാണ്. സേവനമാണ് എന്ന് കണ്ട്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണെന്ന് കണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഇപ്പോൾ ഭരണകർത്താക്കളായ ആളുകൾ ഇപ്പോൾ ഭരണം കിട്ടാനും നേതൃത്വം കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും അങ്ങനെ ഉത്തരവാദിത്തത്തിൽ എത്തിപ്പെടും. അത് ആവശ്യമാണ്. ഒരു ഒരു നിലക്ക് നോക്കുമ്പോൾ അത് ആവശ്യമാണ്. ആ അങ്ങനെ ആ രംഗങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ് പിന്നീട് അതിനെ അലസമായി കണ്ട് ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി പിന്നെ കാര്യങ്ങൾ നിർവഹിക്കാതെ പോയാൽ അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അത് ഏത് മേഖലയിലാണെങ്കിലും, അത് രാഷ്ട്രീയത്തിലെ നേതൃത്വമാണെങ്കിലും ഇനി എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഒരു അവകാശത്തെ തടഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, പാപമാണ് എന്നതുകൂടിയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്.
0: ഈ നിയമങ്ങൾ എല്ലാം നോക്കിയാൽ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 100 നിയമങ്ങൾ ഉണ്ടാവും, തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിയമങ്ങളായിരിക്കും. പക്ഷേ ഓരോ നിയമങ്ങൾക്കും ഇവരോരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നിയമപരമായ ലൂപ്പ് ഹോളുകളും അതിനൊക്കെ ഉണ്ട്. ഒരു വിധവക്ക് അവരുടെ വിധവാ പെൻഷൻ, അത് അവർക്കൊരു വലിയ സംഗതിയാണ്. ഒരു 2000 രൂപ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് അതൊരു ഭയങ്കര സംഖ്യയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റിലിരുന്ന് നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതെ എങ്ങനെ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതാണ് പ്രധാനം. ഒരു അധ്യാപകന് അയാളെ വാപ്പ വലിയ രോഗിക്കായി, ഒക്കെ ട്രാൻസ്ഫർ വേണം. അപ്പോൾ മന്ത്രീൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നമ്മളെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഈ പേപ്പർ ഇങ്ങനെ നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്താ കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചപ്പോൾ മൂപ്പര് ഇതിൻ്റെ മുമ്പ് ഇത് കൊടുക്കേണ്ട ആൾക്കാരുണ്ട് പറഞ്ഞു, ഓർക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് കൊടുത്തുള്ളതെന്ന് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ഒരു ഭാഗം മൂപ്പര് റൗണ്ട് ചെയ്തു, ഇതാണ് കാരണം, ഇത് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറാണ് കൊടുത്തുള്ളതെന്ന്. അതെന്നൊക്കെ പറഞ്ഞാൽ ഗഡ്സുള്ള വർത്താനാണ് അതൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3-4 വളരെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടി ജോലി എന്ത് ചെയ്തു,
1: ശരിയായി,
0: പെട്ടെന്ന് ശരിയായി. കമ്പാഷനേറ്റീവ് ഗ്രൗണ്ടിലുള്ളൊരു ഇതായിരുന്നു, ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഇച്ഛാശക്തിയോടുകൂടെ ആളുകൾ നിർവഹിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ നന്നായി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പറയുന്നത് നിയമം വയലേറ്റ് ചെയ്യണമെന്നൊന്നുമല്ല, പക്ഷെ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ മാക്സിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ വളരെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ മാലിക്, ഇവിടെ പേര് മെൻഷൻ ചെയ്ത് പോകുന്ന എനിക്ക് തോന്നുന്നു ഡോക്ടർ അബ്ദുൽ മാലിക് തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കണ്ണ് രോഗവിദഗ്ധനാണ്. അപ്പം മൂപ്പർക്ക് വേറെ അസിസ്റ്റൻറ്റോ പരിപാടിയൊന്നുമില്ല. മൂപ്പർ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിരിക്കണേ. മൂപ്പർ ശമ്പളം കൊടുത്തിട്ട് ആളെ വെച്ചതായിരുന്നു ഒരു ദീർഘകാലം. അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊന്നും സൗകര്യങ്ങളില്ല. ഒരു ചെന്നാൽ ക്യൂ നീണ്ട ക്യൂ നിന്ന് ഇടങ്ങാറായി. അവിടെ ഉള്ളൊരു ഉദ്യോഗസ്ഥന് ചെറിയൊരു അന്തണ്ടായാൽ മതി, അവിടെ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതി, അതിലേക്കൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ആളുകൾ പോകൂല. ഇത് ഇത്തരം സമീപനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് നമ്മൾ പറയുക.
1: ഓക്കെ, ആളുകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഇടപെടൽ നടത്തി, പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം കൂടിയാണ് ഭരണാധികാരികളോടുള്ള, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുള്ള. യസിറു വലാ തുഅസിറു, നിങ്ങൾ എളുപ്പമാക്കി പ്രയാസപ്പെടുത്തലി എന്നത് എല്ലാ ഭരണാധികാരികളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുള്ള ആ ഒരു നിർദ്ദേശമാണ്. അങ്ങനെ എളുപ്പമാക്കുക, പ്രയാസപ്പെടുത്തണ്ട, ഇത് കോംപ്ലിക്കേഷനുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കാതെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ തന്നെ അത് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഇൻഷാ അള്ളാ.

0: അപ്പൊ നമ്മള് പീസ് റേഡിയോ മോർണിംഗ് ലൈവിലെ സംപ്രേഷണം അതിന്റെ തുടർച്ചകളിലേക്ക് പോകുന്നു. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ലൈവ് സംപ്രേഷണത്തിന്റെ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രയിലും വീട്ടിലും ബെഡ്റൂമിലും അടുക്കളയിലും അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച അനുഭവങ്ങളുടെ കേൾവി അനുഭവങ്ങളുടെ ഈ ഒരു വൈജ്ഞാനിക യാത്രക്ക് അല്ലാഹു കൂടുതൽ കരുത്ത് പകരുമാറാകട്ടെ. നീണ്ട വർഷങ്ങളായി, കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഹദീസ് രംഗത്തെ ഒരു മലയാളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പരിപാടിയാണ്. പരിപാടി ഏതാണെന്നിപ്പം ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടാകത്തോ? നമ്മളിനി നേരെ തിരുമൊഴികളിലേക്ക് പോകുന്നു. കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ കെ വി നമ്മളോട് സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബി റാഫിഉ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽജാറു അഹഖു ബിസഖബിഹി. പിസറുടെ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു നബി വചനമാണ് വായിച്ചത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ റാഫിഉ അൽ ഖിബ്തി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം മൗല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയാണ്. അബൂ റാഫിഉ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം സാബിത് എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെത് എന്നും ചില ഉദ്ധരണികളുണ്ട്. അദ്ദേഹം ഒരു ഖിബ്തിയായിരുന്നു. ഖിബ്തു വംശജനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അബൂ റാഫിഉ അൽ ഖിബ്തി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമയാണ് എന്നും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നു എന്നാണ് കാണാനാവുക. ഹിജറ 40 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. ആദ്യകാലഘട്ടത്തിൽ അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു എന്നും ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട്. ഇവിടെ അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, അൽ ജാറു അഹഖു ബി സഖബിഹി. അൽ ജാർ, ജാർ എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ. അയൽക്കാരനാണ് അഹഖ്, ഏറ്റവും അർഹതയുള്ളത്, അവകാശമുള്ളത്. ബി സഖബിഹി, തൻ്റെ സാമീപ്യത്തിന്, തൻ്റെ അടുപ്പത്തിന്, അതായത് പങ്കുകാരനാവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് വാങ്ങാൻ, കച്ചവടത്തിന്, അതിനൊക്കെ കൂടുതൽ അർഹതയുള്ളതും അവകാശമുള്ളതും അത് അയൽക്കാരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സംസാരിച്ചതായിട്ട് ചില റിപ്പോർട്ടുകളിലുണ്ട്. സ്വഖബ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ സഖബ്, സീൻ, ഖാഫ്, ബാ, അതും ഉപയോഗിച്ചിട്ടുണ്ട്. അയൽപ്പക്കം, സാമീപ്യം എന്ന അർത്ഥത്തിന്, ഏറ്റവും അടുത്തത്, അടുത്തുള്ളത്, തൊട്ടടുത്തത് എന്നൊക്കെ അർത്ഥത്തിന് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അൽ ജാറു അഹഖു ബി സഖബിഹി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയൽവാസിയാണ് പങ്കുകാരനാവാൻ അല്ലെങ്കിൽ വാങ്ങാൻ കൂടുതൽ അർഹൻ എന്നാണ്. ഒരു വസ്തു വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വിൽക്കുമ്പോൾ അത് ഏറ്റവും വാങ്ങാനുള്ള അർഹത അതിനടുത്ത് താമസിക്കുന്ന അയൽവാസിക്കാണ്. അദ്ദേഹത്തോട് അന്വേഷിച്ച്, അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ച് മറ്റുള്ളവരെ പരിഗണിക്കാവൂ എന്ന രൂപത്തിലാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ. മറ്റു റിപ്പോർട്ടിലുള്ളത് അഹഖു ബി ഷഫഅത്തിൻ എന്നാണുള്ളത്. വില കൊടുത്തു വാങ്ങാനുള്ള, വില കൊടുക്കാനുള്ള അവകാശം, ഏറ്റവും കൂടുതൽ അവകാശം എന്നാണ് ഇവിടെ ഷഫഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പല സന്ദർഭങ്ങളിൽ ബോധ്യപ്പെടുത്തിയുള്ള കൂട്ടത്തിലൊന്നാണിത്. ഇത് അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു പറയാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഹദീസിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് നാം വായിക്കുന്നുണ്ട്. സഅദ് ബിൻ മാലിക്കിനോ അല്ലെങ്കിൽ സഅദ് ബിൻ അബി വഖാസ് രണ്ടു പേരിലും ചില റിപ്പോർട്ടുകൾ കാണാം. ഒരു വസ്തു വിൽക്കുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയൽക്കാരനാണ് ഇത് ഏറ്റവും അടുപ്പമുള്ളവൻ, വാങ്ങാൻ ഏറ്റവും അവകാശമുള്ളവൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഞാനിപ്പോൾ ഈ വിലക്ക് നൽകുമായിരുന്നില്ല എന്ന് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ വളരെ പ്രോത്സാഹിപ്പിച്ചതാണ് അയൽവാസിക്ക് താൻ വിൽക്കുന്ന അല്ലെങ്കിൽ താൻ താമസിച്ചിരുന്ന വീടിനോട്, തൻ്റെ അയൽവാസിയോട്, താൻ വീടിനോട് ഏറ്റവും അടുത്തുള്ളവനാണല്ലോ അയൽവാസി. അപ്പോൾ നാം വിൽക്കുന്ന ആ വസ്തു, ആ വീട് അയൽവാസിക്കാർ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് അത് നൽകേണ്ടത് എന്നതാണ്, അതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ ഏറ്റവും അടുത്ത അയൽവാസിക്ക് കൊടുക്കുമ്പോൾ അല്പം വില കുറഞ്ഞാണ് ലഭിക്കുന്നതെങ്കിൽ കൂടി അവരെ ആരും ആദ്യം പരിഗണിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചന. വല്ലാത്തൊരു ദീർഘവീക്ഷണമാണല്ലോ ഇസ്ലാമിനെ വിഷയത്തിലുള്ളത്. ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തവർ, തൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസി ഇഷ്ടപ്പെടാത്തൊരാളാണ് ആ സ്ഥലം എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഉപദ്രവമുള്ള ഒരാളാണ് ആ വീട് എടുക്കുന്നതെങ്കിൽ, ഈ അയൽക്കാരന് ജീവിതാവസാനം വരെ അതൊരു ദുരന്തമായി മാറും. മാത്രമല്ല അതോടൊപ്പം അയൽവാസി എത്രമാത്രം പരിഗണിക്കണമെന്നും അയാൾക്ക് അവർക്ക് എത്രമാത്രം സ്ഥാനവും അതേപോലെ മഹത്വവുമുണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും ഒക്കെ പിന്നെ മനസ്സിലാക്കാൻ കൂടി ഈ ഹദീസ്, ഈ സംഭവം നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. പലരും അയൽവാസികളെ അറിയിക്കാതെയാണ് സ്ഥലവും വീടൊക്കെ വിൽക്കാറുള്ളത്. മറ്റാരെങ്കിലും താമസം തുടങ്ങുമ്പോഴോ ഒരു സ്ഥലത്തിന് മതിൽ കെട്ടുമ്പോഴോ ഒക്കെയാണ് അയൽക്കാർ അതറിയുന്നത്. അതുണ്ടാകാൻ പാടില്ല എന്നാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാൾക്ക് പങ്കുള്ള ഒരു വസ്തുവാണ്, ഒരു സ്ഥലമാണ് ഒരാൾ തൻ്റെ ഷെയർ വിൽക്കുന്നതെങ്കിൽ, തൻ്റെ കൂടെയുള്ള ആ ഷെയറിൻ്റെ പങ്ക് അല്ലെങ്കിൽ ആ പങ്കുകാരനോട് ആ വസ്തുവിൻ്റെ ഒരു ഭാഗം ആർക്കാണ് അവനോടുകൂടി ചോദിച്ച് തൻ്റെ ഭാഗം വിൽക്കാവൂ, അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ പ്രഥമ പരിഗണന അദ്ദേഹത്തിന് നൽകണം. ആവശ്യക്കാരനാണെങ്കിൽ, ആഗ്രഹമുള്ളവനാണെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കണം. ഇങ്ങനെ സാമൂഹ്യ നീതി, മാനുഷിക പരിഗണന, അയൽപക്ക ബന്ധം, തൻ്റെ കൂടെയുള്ള പങ്കുകാരൻ്റെ സ്ഥാനം എന്നിവയൊക്കെ പരിഗണിക്കുന്നു ഇസ്ലാം എന്നത്. ഇസ്ലാമിൻ്റെ മഹത്വമാണ്, ഈ ദീനിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യത്വപരമാണ്, മാനവികത നിറഞ്ഞു നിൽക്കുന്നതാണ്. നാം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ ദിവസവും വലിയ സന്തോഷം നൽകിക്കൊണ്ട്, വൈജ്ഞാനികമായ ഒരു വിവരം സമ്മാനിച്ചുകൊണ്ട് തിരുമൊഴികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസുകൾ നമ്മൾ പഠിക്കുക, അത് മനസ്സിലാക്കുക. ഹദീസുകൾ പഠിക്കുമ്പോൾ ശരിക്ക് ആ ജീവിതത്തിൽ നിന്ന്, നബി ജീവിതത്തിൽ നിന്ന് നമ്മളൊരു സന്ദർഭം അത് അടർത്തിയെടുത്ത് അത് വിശകലനം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ നബി എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ആ വാചകം നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോയിൽ നമുക്കിനി ഒരു പാട്ട് കേൾക്കാം. സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഹദത്തിലെ അലിഫ് എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ മാപ്പിളപ്പാട്ടാണ് നാം കേൾക്കുന്നത്.

മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്ക്. വളരെ മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആവേശമുണ്ടാക്കുന്ന, അതോടൊപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഗാനം. അൽഹംദുലില്ല, അത് മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ ശുദ്ധമായ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു സന്തോഷം മറ്റൊന്ന് തന്നെയാണ്. അൽഹംദുലില്ല, നല്ല സോങ് എന്ന് ബഷേരി അബൂ തലശ്ശേരി, അതുപോലെ റുഷ്ദ കാളികാവ് തുടങ്ങിയ ആളുകളൊക്കെ സ്വരത്തെപ്പറ്റി നല്ലൊരു ഫീഡ്ബാക്കുകൾ അയച്ചിട്ടുണ്ട്. നേരത്തെ നടന്ന തിരുമൊഴികളെപ്പറ്റിയും ധാരാളം ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. തിരുമൊഴികൾ അയൽപക്കക്കാരോടുള്ള ബന്ധം ശക്തമാക്കണമെന്ന് ബോധ്യപ്പെടുത്തും എന്ന് അബ്ദുള്ള ടി എൻ പുരം പറഞ്ഞിട്ടുണ്ട്. അയൽപക്കക്കാരുമായി ബന്ധം നന്നായി പുലർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് സീനത്ത് പാലക്കാടിൻ്റെ മെസ്സേജ്. പുലരിവട്ടത്തെ പോലെ തന്നെ തിരുമൊഴിയും വളരെ ഉപകാരപ്പെടുന്ന വാക്കുകളാണെന്നും പറഞ്ഞു തരാറുള്ളത്. ഇന്നും ഒരു ഹദീസ് പഠിച്ചു എന്ന് സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞു. ഇന്നും നല്ലൊരു ഹദീസ് പഠിപ്പിച്ചു തന്ന കെ വി മൗലവിക്ക് അള്ളാഹു ഇനിയും ഏറെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ. അബ്ദുറഹ്മാനെ ഞാൻ മടക്കരയിലെ കല്യാണ വീട്ടിൽ നിന്ന് പരിചയപ്പെട്ടിരുന്നു. ഞാൻ അക്രമിൻ്റെ ഉമ്മയാണ്. ഷുഐബായം വളപട്ടണം, ഷുഐബായം വളപട്ടണം അക്രമിൻ്റെ ഉമ്മയാണ്, മദനിക്കയുടെ ഭാര്യ. സന്തോഷം പരിചയപ്പെട്ടതിൽ. അള്ളാഹു മദനിക്കാക്ക് ഖബർ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്നു കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം ദാവാരംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹവുമായി ജീവിതകാലത്ത്.

0: സന്ദേശം തന്നതാണ്. അത് ഇനി ചിന്തയിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്തായാലും സന്തോഷം. ബാറക്കല്ലാഹു ഫീക്ക്. ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്തതിനെ പറ്റിയുള്ള കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാ പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം എന്നാണ് തോന്നുന്നത്. എന്തായാലും മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. ഈ മോർണിംഗ് ലൈവിൽ നമ്മൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. ആ പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്നത് നൂറിലധികം വരുന്ന പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ചെറിയ സമയം കൊണ്ട് കേട്ട് കഴിയില്ലല്ലോ. അപ്പോൾ വ്യത്യസ്ത പ്രോഗ്രാമുകൾ പരിചയപ്പെട്ടതിൻ്റെ സമയമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ആ പ്രോഗ്രാം പിന്നീട് കേൾക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യുഗചരിതം പ്രോഗ്രാമാണ്. യുഗചരിതം പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളത് എന്ന് ഇന്നത്തെ ഈ ഒരു വായനയിലൂടെ, ശബ്ദത്തിലൂടെ, സിദ്ദീഖ് സലാഹി നിലമ്പൂരിൻ്റെ അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സിദ്ദീഖ് സലാഹിയുടെ ശബ്ദത്തിലേക്ക്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തിബ്ബുൻ നബവി അഥവാ പ്രവാചക വൈദ്യം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പലതരത്തിലുള്ള ചികിത്സകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ചികിത്സകൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ചികിത്സയിൽ ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ മുറകൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നബി നടത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു തന്നതുമായ ചികിത്സാ രീതികൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഇക്കാര്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഇന്നത്തെ രൂപത്തിലുള്ള പഠനങ്ങളോ അഗാധമായ ഗവേഷണ രീതികളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന വസ്തു കൊണ്ട് ഇന്ന രോഗത്തിന് പരിഹാരം ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ദൈവികമായുള്ള അറിവുകൾ തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവനതിൽ ഗുണപാഠങ്ങളുണ്ട്. അവൻ്റെ ഈമാൻ വർദ്ധിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമായി മാറും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം അവൻ്റെ മനസ്സിനും ഹൃദയത്തിനും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കും. ഇത് അഥവാ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ? സൂറത്ത് ഫുസിലത്ത് വചനം 53. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിരുന്നതും നിർദ്ദേശിച്ചിരുന്നതുമായ ചികിത്സാ രീതികളെ സംബന്ധിച്ച് നമുക്കിവിടെ സൂചിപ്പിക്കാം. നബിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതലായും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അറിഞ്ഞുകൊണ്ടും സമൂഹം ഇന്ന് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, അജുവ ഇത്തപ്പഴം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ 7 അജുവ കാരക്ക കഴിച്ചാൽ ആ ദിവസം അവനെ സിഹറോ വിഷമോ ദോഷം ചെയ്യുകയില്ല. ബുഖാരി 5445 ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റൊരു റിപ്പോർട്ടിൽ, ആ ദിവസം രാത്രി വരെ അവന് വിഷമോ സിഹറോ അപകടം ചെയ്യുകയില്ല എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുന്തിയ ഇനം ഇത്തപ്പഴമാണ് അജുവ എന്നുള്ളത് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. വിഷാംശങ്ങളിൽ നിന്നും കരളിനെയും രക്തത്തെയും അത് ശുദ്ധീകരിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മാത്രവുമല്ല, അത് കരളിന് ശക്തി പകരുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ പ്രകൃതിയെ ലോലമാക്കാനും രോഗങ്ങളെ നീക്കം ചെയ്യുവാനും അതിന് കഴിവുണ്ട്. 2. കരിഞ്ചീരകം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഹബ്ബത്തു സൗദ അഥവാ കരിഞ്ചീരകം എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ശിഫയാണ്, സാം ഒഴികെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാം? നബി പറഞ്ഞു, മരണം. ഇന്ന് പല രോഗങ്ങൾക്കുമുള്ള ശമന മാർഗമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം. പൊടിയായും എണ്ണയായും പല രൂപത്തിലും അത് ഉപയോഗിച്ചു വരുന്നു. ആമാശയ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ തുടങ്ങി പലതിനും കരിഞ്ചീരകം ഉപയോഗപ്പെടുത്താറുണ്ട്. 3. തേൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മൂന്ന് കാര്യങ്ങളിലാണ് ശിഫ ഉള്ളത്: തേൻ കുടിക്കുക, കൊമ്പ് വെക്കുക, ചൂടുവെക്കൽ ചികിത്സ. മുറിവോ മറ്റോ ഉണ്ടായ സ്ഥലങ്ങളിൽ തീ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച് അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം കളയുന്ന രീതിയാണിത്. എന്നാൽ ചൂടുവെക്കൽ ചികിത്സയെ തൊട്ട് എൻ്റെ ഉമ്മത്തിനെ ഞാൻ നിരോധിക്കുന്നു. ബുഖാരി 5678. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, അള്ളാഹു

0: അബൂവിന്റെ പ്രവാചകൻ തേനും ഹൽവയും ഇഷ്ടപ്പെട്ടിരുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്റെ വയറിന് പ്രയാസമുണ്ട്. നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. ഈ വ്യക്തി വീണ്ടും വന്നുകൊണ്ട് ഇതേ പരാതി പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, അയാളെ തേൻ കുടിപ്പിക്കുക. മൂന്നാമതും ഈ വ്യക്തി വന്നപ്പോൾ നബി പറഞ്ഞു, ഇയാളെ തേൻ കുടിപ്പിക്കുക. വീണ്ടും വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് സത്യമാണ്. നിന്റെ സഹോദരന്റെ വയറ് കളവു പറയുകയാണ്. അയാളെ തേൻ കുടിപ്പിക്കുക. അങ്ങനെ തേൻ കുടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു. ബുഖാരി 5654 ഹദീസ്. തേൻ മരുന്ന് എന്നതിനോടൊപ്പം അതൊരു ഭക്ഷണം കൂടിയാണ്. ശരീരത്തെ വിഷാംശങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ ഏറ്റവും നല്ല വസ്തുവാണ് തേൻ. അപകടകാരികളായ വസ്തുക്കളെ അത് കരിച്ചുകളയും. അതോടൊപ്പം ഏറ്റവും നല്ല പാനീയം കൂടിയാണത്. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. സൂറത്തുന്നഹൽ വചനം 69. 4. കൂണ്. കൂൺ മഞ്ഞിൽ അഥവാ മൂസാനബിക്കും അനുയായികൾക്കും ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്തിരുന്നതിൽ പെട്ടതാണ്. അതിൻ്റെ വെള്ളം കണ്ണിന് ശിഫയാണ്. ബുഖാരി 4478 ഹദീസ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്ന ഇലയോ തണ്ടോ ഇല്ലാത്ത ഒരു ചെടിയാണ് കൂൺ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള ചികിത്സാരീതികൾക്കായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 5. സുന്നാമക്കി. അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ സുന്നാമക്കിയും തേനും ഉപയോഗിക്കുക. സാം അല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അവ രണ്ടിലും ശിഫയുണ്ട്. അപ്പോൾ നബിയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു, സാം എന്നാൽ എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ? നബി പറഞ്ഞു, മരണം. ഇബ്നു മാജ 3457 ഹദീസ്. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും വൈറസുകളെ നശിപ്പിക്കുന്നതുമായ ഒന്നാണ് സുന്നാമക്കി. തലവേദന ഇല്ലാതാക്കാൻ അത് വളരെ ഉപകാരപ്രദമാകും. ഇതിനില്ല, ഹൃദയത്തിന് ശക്തി നൽകുകയും ചെയ്യുന്ന ഒന്നാണിത്. 6. കൊട്ടം. ഉമ്മു ഖൈസ് ബിൻത് മിഹ്സൻ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. മലബന്ധം ബാധിച്ച തന്റെ കുട്ടിയുമായി അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾ കൊട്ടം ഉപയോഗിക്കുക. അതിൽ 7 തരം ശിഫകളുണ്ട്. അതിലൊന്നാണ് ശരീരത്തിനുള്ളിൽ ബാധിക്കുന്ന മുറിവിനുള്ള ശമനം. ബുഖാരി 5718 ഹദീസ്. കൊട്ടം സുഗന്ധമുള്ള ഒരു ചെടിയാണ്. വേരിനും കാണ്ഡത്തിനും സുഗന്ധമുണ്ട്. 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായി ഔഷധി. കാണ്ഡം വിരലിൻ്റെ വണ്ണമുള്ളതും ബലിഷ്ഠവുമാണ്. ഇലകൾ വലുതും പരന്ന് വിരിഞ്ഞതുമാണ്. ഇലകളുടെ അറ്റം ക്രമരഹിതമായി പല്ലുകൾ പോലെയുള്ളതാണ്. ഇവകളുടെ ചുവടറ്റം കാണ്ഡത്തെ പൊതിഞ്ഞിരിക്കും. പൂങ്കുല മുണ്ടമഞ്ചരി അഥവാ തല പോലെയുള്ള പൂങ്കുലയാണ്. പുഷ്പങ്ങൾക്ക് നീല കലർന്ന വയലറ്റ് നിറമാണ്. ഫലങ്ങളിൽ രോമാവരണമുണ്ട്. വിത്ത് ചെറുതും പതുങ്ങി പരന്നതുമാണ്. വേര് തടിച്ചതും സുഗന്ധമുള്ളതും എളുപ്പം ഒടിയുന്നതുമാണ്. അവ വർഷങ്ങളോളം മണ്ണിൽ നശിക്കാതെ കിടക്കുകയും അനുകൂല പരിസ്ഥിതിയിൽ മുളക്കുകയും ചെയ്യും. വേരാണ് കൊട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെള്ളക്കൊട്ടം എന്ന പേരിലും അത് അറിയപ്പെടുന്നു. കൊട്ടത്തിൻ്റെ കടു തിക്ത രസങ്ങളും ഉഷ്ണവീര്യവും കൊണ്ട് കഫവും മധുര രസവും ഉഷ്ണവീര്യവും കൊണ്ട് വാദവും ശമിക്കുന്നു. അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു. ശ്വാസരോഗങ്ങൾ, കാസം അഥവാ ചുമ, ചർമ്മരോഗങ്ങൾ, അലർജി ഇവ ശമിപ്പിക്കുന്നു. ശുക്ലാർത്തവങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഗർഭാശയ വൈകല്യങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. വേരാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കൊട്ടവും ഇന്ദുപ്പും നല്ലതുപോലെ പൊടിച്ച് ചുത്തപ്പുള്ളിനീരിൽ അഥവാ വിനാഗിരിയിൽ കുഴച്ച് ദേഹത്ത് തിരുമിയാൽ എല്ലാത്തരം വേദനകളും ശമിക്കും എന്ന് യോഗരത്ന സമുച്ചയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. തഗമ ശ്വാസത്തിന് അഥവാ ആസ്മക്ക് കൊട്ടം പൊടിച്ച പൊടി 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ എടുത്ത് തേനിലോ ചൂടുവെള്ളത്തിലോ കലക്കി കുടിച്ചാൽ ശമനം കിട്ടും. ഈ ചികിത്സ രാവിലെയും വൈകിട്ടും എന്ന കണക്കിൽ 15 ദിവസം ചെയ്യേണ്ടതാണ്. കൊട്ടം, ദേവദാരം, രാമച്ചം, ചുക്ക് ഇവ അരച്ച് എണ്ണയിൽ കുഴച്ച് തലയിൽ പൊത്തിയാൽ തലവേദന, തലയിൽ ഉണ്ടാകുന്ന ചൊറി എന്നിവ മാറിക്കിട്ടും. കൊട്ടം, വയമ്പ്, കടുകത്തോട്, ബ്രഹ്മി, താമരയല്ലി ഇവ സമമെടുത്ത് പൊടിച്ച് അരഗ്രാം മുതൽ ഒരു ഗ്രാം വരെയെടുത്ത് തേനും നെയ്യും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ നിറം, കാന്തി, ആയുസ് ഇവ വർദ്ധിക്കും എന്ന് യോഗരത്നാകരം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. കൊട്ടം, ചുക്ക്, വയമ്പ്, മുരിങ്ങയുടെ വേരിലെ തൊലി, വെളുത്തുള്ളി, കാർത്തോട്ടി അഥവാ കിടോരൻ വേര്, ദേവദാരം, കടുക്, ചിറ്റരത്ത ഇവ കൽക്കമായി പുളിയില നീരിൽ അരച്ചു കലക്കി തൈലും ചേർത്ത് എണ്ണകാച്ചി അരിച്ചെടുക്കുന്നതാണ് കൊട്ടം ചുക്കാദി തൈലം. ഇത് വാദഹാരിയാണിതെന്ന് സഹസ്രയോഗം പ്രതിപാദിക്കുന്നു. ഇൻഷാല്ല പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: ജസാകല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീകും. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നമ്മുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സജഷനുകളൊക്കെ അയക്കണം. ടിബുൻ നബിയുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് അഷ്റഫ് വി പാലക്കാഴി പറഞ്ഞിട്ടുണ്ട്. അതെ, ഓരോരുത്തരും അവനവന് തോന്നുന്ന ചികിത്സകളൊക്കെ, അല്ലെങ്കിൽ അവരവർ എവിടെ നിന്നോ പഠിച്ച ചികിത്സകളൊക്കെ, അത് പ്രവാചക വൈദ്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ എന്തായാലും ഗൗരവമുള്ള തന്നെയാണ്, അത് ചൂഷണം തന്നെയാണ്, ഒരു സംശയമില്ല. അത് നബിജിയുടെ ചികിത്സയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നബിയുടെ പേരിലുള്ള ഒരു കളവ് കൂടിയാണ്.
2: കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയാൻ പോകണതോ?
1: ആ, പറഞ്ഞോളി.
2: ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഭയങ്കര വ്യാപകമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ചൈനയിൽ നിന്നാണ് അത് ഉടലെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നുമല്ലാത്ത ഇരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഡോക്ടർമാരാകുന്ന ഒരു പരിപാടി ഇപ്പോൾ കുറച്ച് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സിന് പോകുന്നു, ഒരു എല്ലാത്തരം കാര്യങ്ങൾക്കും ചികിത്സിക്കുന്നു. അക്യുപഞ്ചർ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അത് സംബന്ധമായ കാര്യങ്ങളായിട്ട് വരേണ്ടതില്ല. അക്യുപഞ്ചർ എന്നുള്ളത് നമ്മളെ ഇവിടെ 5 വർഷമാണ് മെഡിക്കൽ കോളേജിലെ ഒരാൾ പഠിക്കേണ്ടതെങ്കിൽ ചൈനയിൽ 6 വർഷം പഠിക്കേണ്ട സാധനമാണ് എന്ത് അക്യുപഞ്ചർ. ചൈനയിൽ എൻ്റെ പഠിക്കാനുള്ള കാലയളവ് 6 വർഷമാണ്. അനാട്ടമി, മനുഷ്യൻ്റെ ആന്തരിക പിന്നെ അവയവ അല്ലെങ്കിൽ ശരീര ശാസ്ത്രങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ഒരു സൂചിയും കൊണ്ട് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ അതുണ്ടാക്കുന്നത് ഭയങ്കര ദുരന്തമായിരിക്കും. ഇത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പ്രഷർ കയറണം ഉണ്ടാകും കുറച്ച് ആൾക്കാർക്ക്. അത് ഈ ഒരു രീതിയിൽ പോയ ആളുകളുടെ ഒരു പ്രശ്നമാണ്. അതിൽ കേൾക്കാനും കൂടി വില്ലിങ് ആവില്ല. ഒരു തൗഹീദും ആഖിറത്തും റിസാലത്തൊക്കെ ഉൾക്കൊണ്ട് കേട്ടിട്ടാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഓർക്കേണ്ട ആളാകും. നമുക്കറിയാത്ത വല്ല തഖ്ഫ് മാലയസിലൊക്കെ ബിഹി എൽമുൻ, നമുക്കറിയാത്ത സാധനം നമ്മൾ ചെയ്യരുത്. ചിലതൊക്കെ ചെയ്യുമ്പോൾ ചില ഗുണമൊക്കെ കിട്ടും. അതാണ് എൻ്റെ ഇത്, ഇങ്ങനെ ഗുണമുണ്ടായി, അവിടെ അത് മാറി, ഇത് മാറി, അതുകൊണ്ട് അത് മാറിയെന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് എല്ലോ നിൽക്കും. എന്താണ്, എന്തിനും എനിക്കറിയാത്തതിൽ ഞാൻ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാമെന്ന് അതിന് എന്ത് ചെയ്യൂല, കിട്ടൂല. പിന്നെ അലോപ്പതിക്ക് 100-100 പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്ന് ഇവിടെ ആരും പറയണില്ല. അതൊക്കെയാണ് ഇങ്ങോട്ട് ന്യായമായി പറയാം. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് ഇതെടുത്ത് ആളുകളെ ചികിത്സിച്ച് പോകുമ്പോൾ 2-3 മാസത്തെ കോഴ്സ് ചെയ്ത് അതിന് ഭയങ്കര പിന്നെ എന്താ പറയുക, കോൺവെക്കേഷനൊക്കെ വെച്ച് അവാർഡൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്സാണ് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. എത്രയോ ആളുകൾ കിഡ്നിയൊക്കെ പോയി മരിച്ചതിൻ്റെ ഒക്കെ സംഗതികൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഉണ്ടായിട്ടാണ് ഈ പറയണത്, വെറുതെ പറയണമെന്നല്ല.
1: അതുപോലെ തന്നെ ഇത് കുറേ അതിവാദങ്ങൾ പറഞ്ഞ് അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതി, പുറത്തു പോകേണ്ടതില്ല. പ്രസവത്തെ സഹായിക്കുന്ന തരത്തിലുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആശുപത്രിക്ക് പോകണ്ട, വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രസവിപ്പിച്ചോളാം എന്ന്. പ്രസവം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ എന്തെല്ലാം ക്രൈസിസുകൾ പ്രസവത്തിൽ വരാം, ആ ക്രൈസിസുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉള്ളിടത്താണല്ലോ അതിനൊരുങ്ങേണ്ടത്. ഇത് അതൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇത് പഠിച്ച ആളല്ല അതെടുക്കണത്. ഇനി പഠിച്ചിട്ടില്ല, ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, അതുമല്ല. ഇത് പുസ്തകത്തിൽ നിന്നോ 3-4 ക്ലാസ്സുകളിൽ നിന്നോ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് പ്രസവം എടുക്കുക എന്നുള്ള ഒരു ഗൗരവമുള്ളൊരു വിഷയം, ഗൗരവമുള്ള. ഇപ്പോൾ പണ്ട് മുതലേ പെണ്ണുങ്ങളൊക്കെ പരിയൊന്നും പറ്റിയിട്ടില്ലേ എന്ന നിസ്സാരമായ വർത്തമാനത്തിൽ സംസാരത്തിൽ അത് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് ക്രൈസിസുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ക്രൈസിസുകൾക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന സ്ഥലത്ത് അത്തരം പ്രസവങ്ങൾക്ക് ശ്രമം നടത്താം എന്നതിനപ്പുറത്ത് വീട്ടിൽ നിന്ന് അത് പ്രസവിപ്പിക്കാൻ ശ്രമിക്കുക, അതിലൂടെ കുട്ടികൾ മരണപ്പെടുക, പ്രസവിച്ച സ്ത്രീ മരണപ്പെടുക, അങ്ങനത്തെ ഒക്കെ അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ.
2: ഈ ഹിമാലയത്തിന്ന് ചാടിയിട്ടേ ഒരാള് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് ഹിമാലയത്തിന്ന് ചാടി എല്ലാവരും രക്ഷപ്പെടുന്നു പറയാൻ പറ്റുമോ?
1: ഇല്ല.
2: ചക്കട മുതൽപ്പം അതെല്ലാം കിട്ടും. അപ്പം അതുകൊണ്ട് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത ചികിത്സാ രീതികളും സംഗതികളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആർക്കെ വിഷമം തോന്നിയാലും ആ വിഷമൊക്കെ ധൈര്യമായി ഫീഡ്ബാക്കിൽ അറിയിക്കുക.
1: ഇത് ഒരിക്കലും മറ്റു രംഗങ്ങളിലൊന്നും ചൂഷണമല്ല എന്നോ അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിന് മതപരമായ ആളുകൾ അല്ലാത്ത ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്, പക്ഷേ മതപരമായി ചിന്തിക്കുന്ന ആളുകൾ ഇതിനൊക്കെ ഒരു പ്രവാചക വൈദ്യമാണ്, പ്രവാചകന്റെ ചികിത്സാ രീതിയാണ് എന്നൊക്കെ ഇതിലെ ചില എലമെന്റുകൾ എടുത്തു പറയുമ്പോൾ അതിൽ മതപരമായ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റിദ്ധരിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വിഷയം പ്രത്യേകമായി ഇവിടെ എടുത്ത് സംസാരിക്കുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും ജീവിത ഉപാധിയെ ഇല്ലാതാക്കാനോ അവരുടെ ഒരു വഴിയെ തടസ്സപ്പെടുത്താനോ അവർക്ക് ഒരു ഡീ പ്രൊമോഷൻ ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താം.
2: നമ്മൾ ഫീഡ്ബാക്കുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഫീഡ്ബാക്കുകൾ ഈ യുഗചരിതത്തെക്കുറിച്ച്, അൽഹംദുലില്ലാ യുഗചരിതം നല്ലൊരു പരിപാടിയാണ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല അറിവും ലഭിച്ചു. രോഗശമനത്തിനുള്ള എല്ലാ വിഷയവും കിട്ടി. ഇത്രയും വിശദമായി പറഞ്ഞു തന്ന മൗലവിക്ക് അള്ളാഹുവിനെയും ഇൽമ വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ എന്ന് ആണ് അവർ കമൻ്റ് ചെയ്തത്.
1: ഓക്കെ, സ്വരത്തെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ വീണ്ടും വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇനി എടുക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ക്യാമ്പുകളെ പറ്റി പറഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് ഷുഹൈബ് കാരാടൻ ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. തജുക്ക, 2009 വയനാട് മുട്ടിലിയിൽ വെച്ച് നടന്ന റിലീജിയസ് സ്കൂളിൽ പങ്കെടുത്തിരുന്നു, വളരെ നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് അതേ വർഷം പ്ലസ് ടു കഴിഞ്ഞ് നടക്കുന്ന കുട്ടികൾക്കായി നടക്കുന്ന ക്യാമ്പിൽ വളണ്ടിയറായി പങ്കെടുക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് തിരൂരിൽ വെച്ച് നടന്ന ബട്ടർഫ്ലൈസിൽ വളണ്ടിയറായി പങ്കെടുക്കാൻ സാധിച്ചു.
2: ആരാണ്?
1: ഷുഹൈബ് കാരാടൻ.
2: സ്ഥിരം ശ്രോതാവാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അവിടെ ആ ക്യാമ്പിലൊക്കെ പങ്കെടുത്തോണ്ടാണ്
1: ഇവിടെ ലൈവിലുണ്ടായി
2: ഇങ്ങനെ കേട്ടിരിക്കുന്നത്.
1: അതിൽ ആദ്യത്തെ ക്യാമ്പില് പിന്നെ പാർട്ടിസിപ്പന്റ് ആയി, പിന്നത്തെ ക്യാമ്പിൽ തന്നെ വളണ്ടിയറായി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഇതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ പുറത്തായത് കൊണ്ട് അതൊന്നും നടക്കുന്നില്ല. നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികൾ കുറവുമാണ്, അതാണ് വലിയ സങ്കടം. ഓൺലൈനായിട്ടുള്ളതിൽ കുട്ടികൾ ജോയിൻ ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാ മക്കളെയും കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി റിയാദിൽ നിന്നൊരു ഉമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: ഇതുവരെ ഇവിടെ ഞാൻ ഈ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ,
1: കുറച്ച് താഴുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ നാട്ടിലേക്ക് എത്തുന്ന സമയത്തും ഇത്തരം ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. ആസ്പെർ എന്ന പേരിൽ പ്രത്യേകം ക്യാമ്പ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്.
2: അപ്പോൾ പണ്ടൊരാളെ ഹോട്ടലുകാരി എന്നാണ്, ഹോട്ടലുകാരി ഇയാള് ചാറ് വേണമെന്നു. അപ്പൊ അതിന്റെ മുമ്പ് പൊറോട്ടയാണല്ലോ കൊടുത്തേ, അപ്പോ ചാറ് പൊറോട്ടയും കൂടി നാല് പൊറോട്ടയും കൂടി കൊണ്ടുവന്ന് കൊടുത്തു. അല്ല, ചാറ് കാരണം പിന്നെ അപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തു പറഞ്ഞു നാല് പൊറോട്ട. അപ്പൊ അയാൾ പറഞ്ഞല്ലോടാ മുണ്ടണ്ടടാ മുണ്ടിയ പൊറോട്ടയാണ്, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞമാതിരി പ്രവാസികൾ ഞങ്ങൾക്ക് ക്യാമ്പില്ലായിരുന്നപ്പോ പ്രവാസികൾക്കുള്ള ക്യാമ്പാണ് ഞങ്ങൾ പറയണത്. നിങ്ങൾ ആർക്ക് ക്യാമ്പില്ലായിരുന്നാലും അടുത്ത ക്യാമ്പ് നമ്മൾ പറയും. അത്ര വൈഡായിട്ട് ഈ സംഗതി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയും വിപുലമായ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ദീന് പഠിക്കാനുണ്ട്. ഏത് സ്പേസിലുള്ള ആളാണെങ്കിലും, ഇനി ഏതെങ്കിലും സ്പേസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്ക് വേണ്ടി നമ്മൾ പുതിയത് തുടങ്ങും.
1: ഇല്ലാന്ന് പറഞ്ഞാൽ മതി,
2: ഇല്ലാന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മുണ്ടണ്ടടാ മുണ്ടിയ ക്യാമ്പ് എന്നാണ് പുതിയ ക്യാപ്ഷൻ.
1: ഓക്കെ, എന്തായാലും ആവശ്യങ്ങൾ അതുകൊണ്ട് പറയാതിരിക്കണ്ട. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നൊരു മേഖലയിൽ ഇന്നൊരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാത്ത ഏതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ,
2: സെറീന പിന്നെ പെരിന്തൽമണ്ണ, അതേപോലെ തന്നെ നാദിറ ഇടിമുഴിക്കൽ, അഷ്റഫ് ബേപ്പൂര്, ഇവരൊക്കെ നമ്മളെ ഇതിൽ ഓൽക്കൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ, പീസ് റേഡിയോ ലൈവിൽ ഓൽക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അറിയില്ലേ
1: എന്താ ക്വിസിന്റെ റിസൾട്ടാ?
2: ആ റിസൾട്ട് ഓർമ്മിപ്പിക്കേണ്ട ഡ്യൂട്ടി
1: അവര് പറഞ്ഞോ?
2: ആ ഓല് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.
1: ഓക്കെ, റിയാദിൽ നിന്നുള്ള ഉമ്മാക്കെ മക്കളൊക്കെ ആസ്പയർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, ക്യാമ്പുകൾ കുറവാണെന്നാ പറഞ്ഞു, എണ്ണം കൂട്ടണമെന്നേ അഭിപ്രായമുള്ളൂ.
2: അതല്ലേ, അപ്പൊ അവിടെ ക്യാമ്പ് തുടങ്ങാനുള്ള ചുമതല ഓൽക്കന്നെ കൊടുക്കുക.
1: റിയാദിൽ തുടങ്ങണല്ലേ?
2: റിയാദിലേ, റിയാദിലൊക്കെ ഇഷ്ടം പോലെ ഏത് ക്യാമ്പ് വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയ അത്ര വിപുലമായ സെറ്റപ്പ് ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പുകളെ പറ്റി ഒരുപാട് ആളുകൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലൂടെ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട്. കുട്ടികൾക്ക് അതിലൂടെ കിട്ടുന്ന മെച്ചത്തെ പറ്റിയും, അപ്പോൾ നമ്മുടെ മക്കളോ ഇതിൽ പങ്കെടുക്കേണ്ട വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ 13 വയസ്സുള്ള മകൻ കഴിഞ്ഞ ദിവസം നടന്ന ജാലകം ക്യാമ്പിൽ പിന്നെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അവൻ്റെ പാൻസിൻ്റെ കാര്യത്തിൽ അത് നിര്യാണിക്ക് താഴെ പോകുന്നതിൽ നല്ല ശ്രദ്ധ വരുത്തുന്നുണ്ട് മാഷാല്ലാ. അതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അള്ളാഹു എൻ്റെ മോനെ ദീനിയായി ജീവിക്കാൻ തോഫീഖ് നൽകട്ടെ എന്ന് ഒരു ഉമ്മ, ജാലകം ക്യാമ്പിൽ കുട്ടി പങ്കെടുത്തൊരു ഉമ്മ
2: മെസ്സേജ്. എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ. അസ്സലാമു അലൈക്കും. ഷൈബ് കാരാടൻ വയനാട്ടിൽ നിന്ന് ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാവിൻ തൈയുമായിട്ടാണ് വന്നതെന്നായിരിക്കും. ആ മാവ് മാങ്ങ ഉണ്ടായി ഒട്ടുമാവായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോഴും ഉണ്ട്. ഈ പ്രാവശ്യം മാങ്ങ കായ്ച്ചിട്ടില്ല. മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെ. അദ്ദേഹത്തിന്റെ ഉമ്മയാണ്, സഫിയ തിരുരങ്ങാടി ആണ് മെസ്സേജ് അയക്കണത്. അതായത് WMO ക്യാമ്പസിൽ നിന്ന് പോന്നപ്പോ ഒരു മാവ് ആയിട്ടാണ് വന്നത്. ആ മാങ്ങ, ആ മാവ് കാഴ്ച അതിൽ നിന്ന് മാങ്ങ തിന്നു എന്നാ
1: പറയുന്നത്. അപ്പൊ രണ്ടാളും സ്ഥിരമായി നമ്മുടെ ശ്രോതാക്കളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു ആ ഒരു കാര്യം നിലനിർത്തി പോകാൻ സാധിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: ഹിജാമ ട്രീറ്റ്മെന്റ് ഇതിനോട് സമാനമാണോ എന്നാണ് ഈ ഇതിൻ്റെ ഒരു വിഷയം. എന്താണെന്നറിയോ, ശരിക്ക് ഒരാൾ ചമ്പോത്തിൻ്റെ സ്ഥാനത്ത് പോത്തിനെ കൊണ്ടുവച്ച്, പോത്തിൻ്റെ സ്ഥാനത്ത് ചമ്പോത്തിനെ കൊണ്ടുവച്ച് അങ്ങനെ ഉണ്ടാവും? ആനക്ക് പകരം കൊഴിയാനാവൂലല്ലോ. ഇതേപോലെയാണ് ഹിജാമ എന്നുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അതറിയണവരാണ്. ബ്ലഡ് മാനേജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കിപ്പോൾ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ ആ മുറിവിൽ നിന്ന് ഭയങ്കരമായി ബ്ലഡ് ഒഴുകണ ഒരസുഖമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഈ വന്ന വ്യക്തി അങ്ങനെ അസുഖമുള്ള ആളാണോ സംഗതി ഉണ്ടതൊന്നും ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരവും ഇല്ലാത്ത ഒരാൾ പോയിട്ട് സൂചി എടുത്ത് കുത്താൻ തുടങ്ങിയാലുണ്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, വല തഖ്ഫു മാലീസിലൊക്കെ ബിഹി എൽമുൻ, നിനക്ക് അറിവില്ലാത്ത കാര്യം ഏർപ്പാട് ചെയ്ത് നിൽക്കരുത് എന്ന് പറഞ്ഞത് സമഗ്രമാണത്. മനുഷ്യനെ ഇതാക്കാൻ പാടില്ല. അപ്പോൾ ഹിജാമ ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്, അതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അംഗീകാരമുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യണവർ അത് സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടും ധാരണയും വിവരവും ഉള്ളവരാകണം. നമുക്ക് ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോന്ന് പോയി തുടങ്ങുക. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ വേറൊരു ട്രെൻഡാണ് എന്ത്, ഇതേപോലത്തെ വേറൊരു ട്രെൻഡാണ് പണിയൊന്നുമില്ല എന്നാൽ വേഗം ഇഫു കോഴ്സ് തുടങ്ങുക, അക്കാഡമി തുടങ്ങുക, ഖുർആൻ പഠിപ്പിക്കലാണ് തുടങ്ങുക. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് തജ്വീദും അതിൻ്റെ നിയമങ്ങളും അനുബന്ധങ്ങളൊക്കെ അറിയണം. അതറിയാതെ വെറുതെ പോയി തുടങ്ങാൻ പറ്റില്ല. എന്താ പറയുക, ഇങ്ങനത്തെ വിഷയമൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്ക് കൊള്ളണിയും പൊള്ളണിയാണ്. ഞാൻ ഖുർആൻ അക്കാഡമിയിൽ ഉസ്താദാവില്ല ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ എനിക്കതിനുള്ള യോഗ്യത അല്ല എന്ന് ഞാൻ വിചാരിക്കണം. കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാനുള്ള ഇത് ഖിറാഅത്ത് പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. അതത്രയും സൂക്ഷ്മമായി സ്ഥൂലമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവണതകൾ സമൂഹത്തിലുണ്ട്. നമുക്ക് ഓൺലൈനും സംഗതിയൊക്കെ വരുമ്പോൾ പലയിടത്തുനിന്നും ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഒരു വേറൊരു എന്താണ് വേറൊരു ചങ്ങാതിനെ കണ്ടിരുന്നു, കൈ ഇങ്ങനെ മടക്കി പിടിച്ച് നിർത്തി പിടിച്ച് ആത്മീയ ചികിത്സേൻ്റെ എന്തോ ഒരു സാധനം. അപ്പോൾ അതിന് കാണുമ്പോൾ ആൾക്കാർ ഒന്നായിട്ടാണ് ചെല്ലുകയാണ്, അങ്ങോട്ട് ഒഴുകി ചെല്ലുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചികിത്സ എന്നുള്ളത് നമ്മൾ നല്ലോണം, അത് ആരാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും ആ ഡോക്ടർ അതിന് ഏബിൾ ആണോ എന്ന് എന്ത് ചെയ്യണം
1: നോക്കണം,
2: നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ ഓൺലൈനിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിന്നോ ആമസോണിന്നോ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെയുള്ള കമൻസൊക്കെ ഫുള്ള് വായിച്ച് നോക്കൂലേ? വായിച്ച് നോക്കിയിട്ട് എന്തേ ഉള്ളൂ, ആ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ സൂക്ഷ്മമായ ചിന്തയോടുകൂടെയാണ് ഏത് ചികിത്സയാണെങ്കിലും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചികിത്സാ വിഭാഗത്തിൻ്റെ ആൾക്കാരൊന്നും അല്ല. ആ കാര്യം മനസ്സിൽ വെക്കുക എന്നാണ് ഓർമ്മിക്കുള്ളത്.
1: അപ്പോൾ ക്വിസിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചാലോ? നേരത്തെ ഓർമ്മപ്പെടുത്തിയ ആളുകൾ ഓർമ്മപ്പെടുത്തിയല്ലോ.
2: ആ അതെ, ഒരു ചുമതല നിർവഹിച്ചുകൊണ്ടേ
1: നമ്മളെ ചുമതല നിർവഹിക്കാം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്നതിൻ്റെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് എന്നതായിരുന്നു ചോദ്യം. 3-4 ഓപ്ഷനുകൾ പറഞ്ഞിരുന്നു. സമ്പത്ത് വർദ്ധിക്കും, രോഗശമനം ലഭിക്കും, അടുത്ത വെള്ളിയാഴ്ച വരെ പ്രകാശം ലഭിക്കും, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും. അതിൽ ഓപ്ഷൻ സി, അടുത്ത വെള്ളിയാഴ്ച വരെ പ്രകാശം ലഭിക്കും എന്നതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ശരി ഉത്തരം അയച്ച എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം അത് ഓതി ഓതി കുറേ ആളുകൾക്ക് മനഃപ്പാഠമാണ്. ഇപ്പോൾ മനപ്പാടത്തിൽ നിന്ന് തന്നെ ഓതാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ പല ആളുകൾക്കുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങനെ മനപ്പാടല്ലാത്ത ആളുകൾക്ക് രാവിലെ ശുഭനിസ്കാരത്തിന് ശേഷം ഇരുന്ന് അത് ഓതുകയോ ഇനി അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ യാത്രക്കിടയിൽ അത് കേട്ടുകൊണ്ട് ഓതുകയോ എങ്ങനെയാണെങ്കിലും ആ ഒരു ഓത്ത് പാരായണം നിർവഹിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകാൻ കൂടി ഒരു ക്വിസിലെ ചോദ്യം പ്രചോദനമാവട്ടെ.
2: ഓക്കെ, ഇതിൽ സൂമിയ എടക്കുന്നം അങ്ങനെ തന്നെ ആയിരിക്കും ശരിക്കും അല്ലേ?
1: കണ്ടില്ല,
2: ഇംഗ്ലീഷ് വേർഡിങ്സ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ സ്റ്റാർക്വസ്റ്റ് സമ്മർക്വസ്റ്റ് എല്ലാം മോള് പങ്കെടുക്കാറുണ്ട്. ഉമ്മിയുടെ പീസ് റെഡി എന്നാണ് മകൾ പറയുന്നത്. അൽഹംദുലില്ലാ, എന്തായാലും നല്ലൊരു അവാർഡാണ്.
1: വേറെ കംപ്ലൈന്റ് ഉണ്ട്. അസ്സലാമു അലൈക്കും, താജുദ്ദീൻ ഉസ്താദ് സമ്മർ ക്വസ്റ്റിൽ ഇപ്പോൾ വന്നില്ലല്ലോ എന്ന് എൻ്റെ കുട്ടി പറയുന്നു. ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. മൂപ്പർക്കിപ്പോൾ കുറേയായി മുങ്ങണൊരു അസുഖമുണ്ട്.
2: അവസരം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഏത് ടാർഗറ്റ് ചെയ്യാനേ, അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ വടി കൊടുക്കരുത്.
1: അതെ, ലൈവിലും നിങ്ങൾ കുറച്ച് ദിവസമായി വന്നിട്ടില്ല, അങ്ങനെ പരാതി ഉണ്ട്.
2: നിങ്ങളിപ്പോൾ എല്ലാറ്റിലും കൃത്യമായിട്ട് വരലുണ്ടല്ലോ.
1: അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. നിങ്ങളെ കൂടെ അല്ലാത്തോണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഇല്ലാത്തോണ്ടാണ്.
2: ആയിക്കോട്ടെ, അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച വന്നാൽ മൊത്തം വന്നതിന് തുല്യായി.
1: ഈ സമയത്ത് നമുക്ക് കുറച്ചധികം പ്രോഗ്രാമുകളുടെ ഒരു തിരക്കുള്ളൊരു സമയമാണ്. നമ്മൾ ആദർശ പ്രയാണങ്ങളൊക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നാട്ടിലൂടെ ഒരുപാട് ദാവ പ്രോഗ്രാമുകൾ, അതോടൊപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാടധികം യോഗങ്ങളൊക്കെ സജീവമായി സംഘടിപ്പിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുള്ളതുകൊണ്ടാണ് ഈ റേഡിയോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത്, അല്ലാതെ ശ്രോതാക്കളെ പരിഗണിക്കാത്തത് കൊണ്ടല്ല. താജുക്കാജി, അത് ഞാനത് പറഞ്ഞു എന്ന് മാത്രം.
2: നമുക്ക് ദീർഘാസാഫ്യത്തൊക്കെ തരട്ടെ. ഒന്നും തോന്നാതിരിക്കട്ടെ. ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ ചെയ്യത്താന് വേണമെങ്കിൽ വേറൊരു ഇത് തരാം. അപ്പം അങ്ങനെ നമ്മളെ വേഗ മനസ്സിലാവത് ചൊല്ലാണ് ചെയ്യാം. നമ്മളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് നമുക്ക് മനസ്സിൽ തോന്നി, അതോടെ എന്ത് ചെയ്തു,
1: കഴിഞ്ഞു.
2: നമ്മളെല്ലാ യോഗ്യതയും കഴിഞ്ഞു. പിന്നെ നമ്മളെ വരികൾക്കോ വാക്കുകൾക്കോ പരിശ്രമങ്ങൾക്കോ സ്വാധീനം ഉണ്ടാവില്ല. പിന്നെ
1: ഉത്തരം ശരിയായ ആളുകൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട്.
2: അതെ,
1: എല്ലാ കുറേ ആളുകൾ പറഞ്ഞു.
2: മൊത്തത്തിൽ ആഘോഷം നടക്കുന്ന കാലമാണ് അല്ലേ? ഇപ്പം പറഞ്ഞാല് റിസൾട്ടുകളിൽ ആഘോഷിക്കുന്ന കാലമാണ്. ഇവിടെ ഉത്തരത്തില് റിസൾട്ടിലാണ് ഇവിടെ ആഘോഷം നടക്കുന്നത്. കമ്മ്യൂണിറ്റി അടുത്ത നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. രണ്ടാളും ഭയങ്കര മുങ്ങൽ വിദഗ്ധരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഊപ്പർക്ക് ഇപ്പൊ ഇതൊക്കെ മനസ്സിലായി തുടങ്ങി. പണ്ടതൊന്നും ഊപ്പർക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ സുഹറ ശിഹാബ് കൽപ്പറ്റ നമ്മളെ ട്രോളിയിട്ടുണ്ട്. എന്റെ ഉത്തരം ശരിയാണ്, ഇനി സിസ്റ്റം പരിഗണിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, എന്റെ ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ, വിജയി ആവാറില്ല എന്ന് ഹലീമ കെ മുഹമ്മദ് പാങ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ
1: ഈ പരിപാടി കേട്ടിരുന്നു പോകും, വലിയ ഉപകാരമാണ്, എല്ലാ ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുക്കണം, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന പ്രോഗ്രാമുകളാണ് എന്ന് റേഡിയോ പ്രോഗ്രാമുകളെ പറ്റി മെസ്സേജ് വന്നിട്ടുണ്ട്.
2: പിന്നെ ഒന്നായിട്ടതാ ഉത്തരങ്ങളെ സംബന്ധിച്ച കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്കൊരു ചോദ്യവും ഒരു ഉത്തരവും കേൾക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട്. പീസ് റേഡിയോ അല്ലിജാബയിൽ സംപ്രേഷണം ചെയ്യുന്ന ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ ഇവിടെ പ്രത്യേകമായി ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നത്. ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഹംസ ജമാലിയാണ്. ചോദ്യം:
3: ഹജ്ജിനായി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം ബാങ്ക് വിളിച്ച് ഇറങ്ങണമെന്നുള്ളത് ശരിയായ കാര്യമാണോ എന്നാണ് ഒരു ശ്രോതാവ് അല്ലിജാബയിലേക്ക് എഴുതി ചോദിക്കുന്നത്.
4: ഇവിടെ ബാങ്ക് വിളി മതത്തിൽ നിയമമാക്കിയിട്ടുള്ളത് ജനങ്ങളെ നിസ്കാരത്തിന് സമയമായി എന്നറിയിക്കാനും നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാനുമാണ്. അത് എപ്പോഴൊക്കെയാണ് വിളിക്കേണ്ടത് എന്ന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയപ്പെട്ടതാണ്. ഹജ്ജിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ, അല്ലെങ്കിൽ സഹാബികളിൽ ആരെങ്കിലും ഹജ്ജിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഹദീസോ മറ്റൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കൽ ബിദഅത്തായിട്ടാണ് പണ്ഡിതന്മാരതിനെണ്ണിയിട്ടുള്ളത്. ഹജ്ജിന് പുറപ്പെടുമ്പോൾ സാധാരണ മറ്റുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാറുള്ള പ്രാർത്ഥന, അതുതന്നെയാണ് ഹജ്ജിന് പോവുകയാണെങ്കിലും ഏത് സമയത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ അഊദു ബിക അൻ അളില്ല ഉളല്ല ഔ അസില്ല ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഐ യുജ്ഹല അലിയ തുടങ്ങി എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പുറപ്പെടേണ്ടത് എന്നല്ലാതെ ഹജ്ജിനായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം ബാങ്ക് വിളിച്ച് ഇറങ്ങണം എന്നുള്ളത് ശരിയായ കാര്യമല്ല, അത് ബിദഅത്താകുന്നു എന്നാണ് അതിനുള്ള മറുപടി. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ, അലിജാബയിലെ ഒരു ചോദ്യവും ഒരു ഉത്തരവാണ് നമ്മൾ കേട്ടത്. ഇതിവിടെ കൊണ്ടുവരുന്നത് ഈ ഒരു ഉത്തരവും ഒരു ചോദ്യവും പഠിക്കാനല്ല, അത് ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ 10,000 ചോദ്യങ്ങൾക്ക് പിശ്രീയുടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ 10 വർഷം കൊണ്ട്. 10,000 എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ 10,000. അപ്പം അതൊക്കെ വെറുതെ ഒരു നിങ്ങളിങ്ങനെ എപ്പോൾ നോക്കിയാലും അതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ, നിങ്ങളെ ചോദ്യം കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉത്തരം കൊണ്ട് വരണ ഒരു അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ ഒരു മരണസ്ഥലത്താണ്, പെട്ടെന്ന് അവിടുത്തെ സംശയം തോന്നി ടൈപ്പ് ചെയ്തു, അതിൻ്റെ ഉത്തരമാണ് കിട്ടി. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സ്കോളറെ വിളിച്ച് ഒരു ഫോൺ എടുത്ത് ഒക്കെ ആണിന് പകരമുള്ളത്, അതാണ് നമ്മുടെ ഡ്രീം, അതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു 20 കാര്യം പൂർത്തിയായിട്ടുണ്ട്, ഇനി 80 കാര്യം പൂർത്തിയാവാനുണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്. അപ്പം നിങ്ങളുടെ മക്കളും പിന്നെ പേരക്കുട്ടികളൊക്കെ പിന്നെ എന്താ പറയുക, സാമ്പത്തികമുള്ളവരാണെങ്കിൽ അവരോട് പറയണം, അതിൽ ആ പ്രൊജക്റ്റിന് കുറച്ച് പൈസ കൊടുക്കണം. നമുക്ക് വലിയ മെമ്മറിയൊക്കെ വേണം. 10-25 ലക്ഷം റുപ്യേൻ്റെ ഒരു ഫയൽ നമ്മളെ മുന്നിലുണ്ട്. അത് നമ്മൾ അംഗീകാരം കൊടുത്തിട്ടില്ല. 20 ലക്ഷം റുപ്യ ഒന്നിച്ച് നമുക്ക് അക്കൗണ്ടൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണ അല്ലേ.
1: അതെ, ഈ ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ അതൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ചാറ്റ് GPT-നോട് ചോദിച്ചാൽ പോരെ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷേ അതൊന്നും ഒതൻറ്റിക്കായ വിവരമാണ്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താവുന്ന മതപ്രമാണങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനമല്ല. നമ്മുടെ ഈ ഒരു സംവിധാനത്തിലൂടെയാണെങ്കിൽ അത് പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമാണ്, അതിനപ്പുറത്ത് നമ്മുടെ ഒരു ഇന്നത്തെ സാഹചര്യത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ഒരു ഫിഖ്ഹിലെ കർമ്മശാസ്ത്രത്തിലെ ഒരു വിഷയം തന്നെയാണെങ്കിൽ അതിൽ വ്യത്യസ്ത കർമ്മശാസ്ത്ര മസലകൾ, വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാകും. ഓരോ വിഷയത്തിലും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാകും. അതിൽ ഏത് അടിസ്ഥാനത്തിലാണ് അത് എടുത്തിട്ടുള്ളത്, അത് നമ്മുടെ ഈ നാട്ടിലെ സാഹചര്യത്തിൽ ഏതാണ് യോജിക്കുന്നത്, ഈ ചോദ്യകർത്താവിൻ്റെ വിഷയവുമായി ഏതാണ് ബന്ധപ്പെടുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും അതിൻ്റെ ഉത്തരം പൂർണ്ണമാകുക. എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അലി ജാബയിൽ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ പൊതുവെ നൽകാറുള്ളത്.
2: ഇത് ഇതൊന്ന് പറഞ്ഞു പോകണം. അതായത് ഇപ്പോൾ ഈ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പൊതുവെ അവർക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും എന്നുള്ളതാണല്ലോ എൻ്റെ ഗുണം. ചാറ്റ് GPT-യോ ജെമിനിയോ ഒക്കെ എന്തിനും അതാണ്. അത് മൊത്തത്തിൽ നമ്മളൊരു സാധാരണ ആളുകളിലേക്കൊക്കെ എത്തിപ്പെട്ടൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോൾ ചാറ്റ് ബോട്ടിനോട് ചോദിക്കുകയാണ്, പിണറായി വിജയൻ സർക്കാർ പരാജയപ്പെട്ടു, ആ പരാജയപ്പെട്ട സർക്കാർ പരാജയപ്പെട്ടതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങളും അതിൻ്റെ തെളിവുകളും പ്രമാണങ്ങളും അഖ്വാലു സലഫ് ഉൾപ്പെടുത്തി തരൂ പറഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യും,
1: കൊടുക്കൂലേ,
2: കൊടുക്കാൻ മതി, ഇല്ലാത്ത ആയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മതി, കൊടുക്കും ഞാൻ ഉറപ്പ് പറയണില്ല. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്. അതപ്പോൾ എനിക്കത് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ സാധനം ഇവിടെ ഇട്ടപ്പോൾ എനിക്ക് ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത ഹദീസും ആയത്തൊക്കെ ഉണ്ടാക്കി തരും. നമ്മളെ ഉത്തരം തന്ന് സഹായിക്കുക എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ആയത്തൊക്കെ ഉണ്ടാക്കി തരും, ഹദീസൊക്കെ ഉണ്ടാക്കി തരും. അപ്പം അതിനൊക്കെ പകരം എല്ലാം നിലക്കും ട്രെയിൻ ചെയ്യപ്പെട്ട ചില സിസ്റ്റങ്ങൾ ഒക്കെ വരിക എന്നുള്ളത് ഒക്കെ നമ്മളുടെ ഡ്രീമാണ്. അപ്പോൾ ശ്രോതാക്കൾ അത് അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് മുമ്പ് ഒരു പുളിക്കലുള്ളൊരു പ്രായമുള്ളൊരു മനുഷ്യൻ, കുറച്ച് സമ്പന്നനായൊരു വ്യക്തിയാണ്, അദ്ദേഹർക്ക് വന്നത് ഞാൻ ഓർക്കണേ. നമ്മൾ നമ്മളെ ലൈഫിൽ നമ്മൾ മറക്കാത്തൊരു ഓർമ്മയാണ്. അത്യാവശ്യം നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരാളാണ്, കിടപ്പുരോഗിയായിരുന്നു, മരണപ്പെട്ടു പോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഫുള്ള് ആ കടത്തത്തെ ഭയങ്കരമായി മുതലാക്കിയ ഒരാളാണ് ഇപ്പോൾ, ഫുള്ള് കേൾവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും കൂടി ഇവിടെ വന്നു. അപ്പം സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പുള്ളതെന്നവർക്ക് അറിയില്ല. നമ്മൾ ഒരു പഴയ ബിൽഡിംഗ് ആണല്ലോ പീസ് റോഡിൻ്റെ കെട്ടിടം എന്ന് പറയുന്നത്, വളരെ പഴയ ഒരു ബിൽഡിങ്ങാണ്. ഞങ്ങളെല്ലാവരുടെയും പൊക്കി ഇവിടെ കൊണ്ടുവന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പോകണില്ല, ഒരു പാലക്കാട്ടേക്കോ ഒറ്റ പോവാണ്, മോൻ്റെ അടുത്തേക്കൊറ്റ പോവാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ്, എനിക്ക് തന്നെ കൂട്ടുള്ളൂ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, വേണ്ടാകുമ്പോൾ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു, എൻ്റെ മോനോട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കണം, ഞാനില്ലെങ്കിലും നമ്മൾ ഉപ്പരോട് ചോദിച്ചിട്ടില്ല, നമുക്കങ്ങനെ ചോദിക്കാനുള്ളൊരു നേരം കാലം വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മളെ ബന്ധങ്ങൾ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പീസ് റേഡിയോ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കുറേ വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ സംബന്ധിച്ച് ഒക്കെ നിങ്ങളെ വസീയത്തുകളൊക്കെ ഉണ്ടായാൽ നല്ലതാണെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ.
1: ഓക്കെ, റേഡിയോയിൽ നമ്മളൊരു അടുത്ത ഒരു പ്രോഗ്രാം വഴിവിളക്കാണ്. വഴിവിളക്ക് 2525 നമ്പർ വഴിവിളക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും വളരെ വലിയൊരു സന്ദേശം, ചിന്തിക്കാനുള്ള വലിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന, ദിശാബോധം നൽകുന്ന സന്ദേശങ്ങളാണ് വഴിവിളക്കിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യാറുള്ളത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നൊരു ടൈറ്റിലാണ് ഇന്നത്തെ വഴിവിളക്കുള്ളത്. പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് ശല്യമാകരുത്, നമ്മുടെ സൗകര്യം അവർക്ക് അസൗകര്യവുമാകരുത് എന്നാണ് ഇന്നത്തെ വഴിവിളക്ക് അതിൻ്റെ വാചകങ്ങളിലുള്ളത്. അതിൻ്റെ ചിത്രം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരാൾ കയ്യിൽ ഒരു വലിയ സ്പീക്കർ പിടിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ വഴിവിളക്കിലൂടെ നൽകുന്നൊരു സന്ദേശമുള്ളത്, ഈ വലിയ സ്പീക്കർ വെച്ച് പലരും പല സ്ഥലത്തും വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കടപ്പുറത്ത് ട്രെയിനിൽ കൂട്ടമായ ആളുകൾ പോകുന്ന ഇടക്ക് കുട്ടികളെല്ലാവരും ചേർന്ന്, ഇപ്പോൾ സ്വന്തം മൊബൈൽ ഫോണിലാണെങ്കിലും വലിയ ശബ്ദത്തിൽ യാത്രക്കിടയിലൊക്കെ പിന്നെ പാട്ടിട്ട് പോകുന്ന ആളുകളുണ്ടാവും. പല മാനസികാവസ്ഥയിലുമാണ് ആളുകളുള്ളത്. ഇപ്പോൾ മരണ വീട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും, വീട്ടിൽ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അതിന് അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുണ്ട്. പിറ്റേ ദിവസത്തെ വർക്കിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് പോകുന്ന ആളുകളുണ്ടാവും, പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അങ്ങനെ എന്തെല്ലാം സാഹചര്യത്തിലൂടെ പോകുന്ന ആളുകളുണ്ടാവും. ഈ പാട്ട് വെക്കുന്ന ആൾ അവൻ്റെ ഒരു സന്തോഷം മാത്രമേ ആലോചിക്കണുള്ളൂ, അവൻ്റെ താൽക്കാലികമായ അല്പനേരത്തെ ഒരു സന്തോഷം മാത്രമേ ആലോചിക്കും, ബാക്കിയുള്ള അവസ്ഥ ആലോചിക്കണില്ല.
2: അപ്പോൾ ഇതെല്ലാം വിജയികളെ പ്രഖ്യാപിക്കണം. വിജയികളെ പ്രഖ്യാപിക്കാനുള്ള മുറവിളികൾ വളരെ ശക്തമാണ്.
1: ഓ, എന്നാൽ വിജയികളെ പ്രഖ്യാപിക്കാം.
2: ഓക്കെ,
1: വിജയിയായിട്ടുള്ളത് മറിയം ഇബ്രാഹിം പൊട്ടിക്കല്ല്, മുംതാസ് മണ്ണിൽ തൊടി, ഫാത്തിമക്ക് സ്ഥലമല്ല,
2: ഫാത്തിമ നമ്മള് ഇനി ഫാത്തിമാന്റെ സ്ഥലം നമ്മൾ എഴുതോടെ.
1: ആദ്യം നമ്മൾ ചൊവ്വയ്ക്കാണ് കൊടുക്കല്,
2: ഇനി വേറെ കുറച്ച് പേരുണ്ട്, ആ പേരിപ്പോ പറയണില്ല.
1: നാസർ പൂക്കാട്, റമീജ ആമയൂർ, ബഷേരി അബു തലശ്ശേരി,
2: ഉമ്മുഗുൽസോ ചിറമംഗലം, സൗദത്ത് പി കെ പാലക്കാട്, ഹലീമ കെ മുഹമ്മദ് പാങ്
1: ഫാത്തിമ ബി വി എ, സെലീന തോട്ടശ്ശേരിയറ,
2: സൗദാമുട്ടം,
1: ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം. യെസ്,
2: ഇതിലാരോ ചോദിച്ചിട്ടുണ്ട്, ഷുഹൈബ് കെ തോന്നുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്, പിന്നെ ഞാനിപ്പോ 6 മാസമായിട്ട് ഇതിൽ വന്നിട്ടില്ല, സിസ്റ്റം ഹാക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ ചോദിച്ചത്. ക്രിമിനൽ കുറ്റവാസനകളൊക്കെ പുറത്തു വരുന്നു.
1: വിജയികളെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ളവർ എല്ലാവരും വിജയികളാണ്, ഉത്തരം ശരിയായ ആളുകളൊക്കെ. എന്നാൽ കുറച്ച് ആളുകളുടെ പേരുകൾ നമ്മൾ പ്രത്യേകതയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ഈ പണ്ടത്തെ മാതിരി വിജയികളായ ആളുകൾക്ക് വീട്ടിൽ നിന്ന് സമ്മാനമൊന്നും കൊടുക്കണില്ല എന്ന് സംശയമുണ്ട്. വീട്ടുകാരെ
2: കൊടുക്കണില്ല,
1: അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചാലേ.
2: ഉമ്മാക്ക് കിട്ടിയാല് മോൻ കൊടുക്കണം, മോന് കിട്ടിയാൽ ഉമ്മ കൊടുക്കണം, പിന്നെ തിരിച്ച് മൊത്തത്തിൽ ചാർജ് വാപ്പാക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാൽ മതി.
1: ഓക്കെ, വാപ്പ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരാണോ അവിടുത്തെ പിന്നെ ഭരണാധികാരി. ഭരണാധികാരി
2: അല്ല, ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പെരീക്ക് ചെല്ലണമല്ലോ, അങ്ങനെയൊരു പ്രശ്നം.
1: ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും മോർണിംഗ് ലൈവിൽ, ലൈവ് മോർണിംഗ് ഷോയിൽ
2: ബാംഗ്ലൂരിലെ ആളുകളെ സിസ്റ്റം പരിഗണിക്കണില്ല എന്നാ പറഞ്ഞത്.
1: അങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ടോ?
2: ഇബ്രാഹിം നൂർ ടെക്സ് ഉള്ളാൾ, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് ഉള്ളാളിലേക്ക് 10-ാം തീയതി, അവിടെ മുഖാമുഖമുണ്ട്. 14-ാം തീയതി നമ്മളുടെ ഈരാറ്റുപേട്ടയിൽ ഡയലോഗ്, 12-ാമത് ഡയലോഗ് നടക്കുന്നുണ്ട്. ഏതായാലും തുടർച്ചയായ സംപ്രേഷണങ്ങളിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി റേഡിയോ വൈബ്സ് ആയിരിക്കും നിങ്ങളുടെ കൂടെ. നമ്മുടെ പിന്നെ ആങ്കർ ജോയിൻ ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇന്നത്തെ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ പീസ് റേഡിയോ വൈബ്സിൽ ആങ്കറിൻ്റെ സ്കിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. മുസ്തഫ മാഷ്, നമ്മൾ ലൈവ് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ആലസ്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഉണർവിൽ, ആലസ്യം എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല എന്ന് തോന്നുന്നു. ആ ഒരു പിന്നെ വൈബ്സിൽ നിന്ന് നേരെ വൈബ്സിലേക്ക് പോവുകയാണ്, ലൈവ്സിൻ്റെ വൈബ്സിൽ നിന്ന് നേരെ റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്നും നമ്മൾ റേഡിയോ വൈബ്സ് തുടങ്ങുമ്പോൾ കേൾക്കാറുള്ളതാണ്, ആദ്യമായി കേൾക്കാറുള്ളതാണ് ഇൻസൈറ്റ് അല്ലെ. യെസ്, നമ്മൾ ഇന്നും ഇൻസൈറ്റ് കൊണ്ട് തുടങ്ങുന്നു. ഇന്നത്തെ ഇൻസൈറ്റിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക വിമർശകരും അതോടൊപ്പം തന്നെ ഇസ്ലാമിനകത്തുള്ളവരും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഹദീസുകൾ എഴുതി വെക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിലക്കി എന്നത് ശരിയാണോ എന്ന ഒരു വിഷയത്തിലാണ് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകൾക്ക് നേരെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഒക്കെ ജനമനസ്സുകളിൽ ഇടിച്ചു താഴ്ത്താനായി ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നായ ഹദീസുകളെ താറടിച്ചു കാണിക്കാനും അതിൻ്റെ ആധികാരികതയെയും അതിൻ്റെ പ്രാമാണികതയും ഒക്കെ ചോദ്യം ചെയ്യാനുമായി നിരവധി ആളുകൾ, ഇസ്ലാം വിമർശകർ എന്ന പേരിൽ, അതിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണത്തിൻ്റെ അമ്പുകൾ എഴുതിവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മുൻകാലത്ത് അത് ഗ്രന്ഥങ്ങളിലൂടെയും പലതരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെയും നടന്നിരുന്നു എങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയയിലൂടെയും പലതരത്തിലുള്ള എഴുത്തുകളിലൂടെയുമൊക്കെ ഇന്നും അത് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസുകൾ എഴുതി വെക്കുന്നത് വിലക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ തന്നെ ഹദീസുകൾ എഴുതി വെക്കുന്നത് വിലക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഹദീസുകളൊക്കെ ഇന്നുണ്ടായത്? പിന്നെ എങ്ങനെ ഇതൊക്കെ പിന്നെ പല ആളുകളും അവരുടെ സ്വന്തം നിലയ്ക്ക് എഴുതിയതാവും? പ്രവാചകൻ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, പ്രവാചകനത് എഴുതി വെക്കുന്നത് വിലക്കിയിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എഴുതി വെച്ചത്? പിന്നെ എങ്ങനെയാണ് സ്വഹാബിമാർ എഴുതി വെച്ചത് എന്നൊക്കെ ഒരു ആരോപണം. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഹദീസുകൾ എഴുതി വെക്കുന്നത് വിലക്കിയിട്ടുണ്ടോ? വിലക്കിയിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായി അബൂ സയ്യിദുൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്നൊന്നും എഴുതി വെക്കരുത്. വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫലിയംഹു, ആരെങ്കിലും ഖുർആൻ അല്ലാത്ത വല്ലതും എന്നിൽ നിന്ന് കേട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അതവൻ മായ്ച്ചു കളയട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, സ്വഹീഹായ ഹദീസാണ്. ഇതാണ് ഈ വിഷയത്തിൽ വേറെ പല പണ്ഡിതന്മാരും, ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ തഖീദുൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ വേറൊരു റിപ്പോർട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹദീസുകൾ എഴുതി വയ്ക്കാൻ ഞങ്ങൾ അനുവാദം ചോദിച്ചു എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിസമ്മതിച്ചു എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈയൊരു വിവിധ റിപ്പോർട്ടുകളിൽ ഏറ്റവും സഹിയായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മുടെ ഈയൊരു ആരോപണത്തിൻ്റെ വസ്തുതൽ പരിശോധിക്കാൻ വേണ്ടി ഈ വിഷയത്തിലുള്ള ഏറ്റവും സഹിഹായ ഹദീസ് തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് തന്നെ നമ്മളെടുത്തു. ഇമാം ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഖീദുൽ ഇൽമ് എന്ന ഗ്രന്ഥത്തിൽ തന്നെ വേറെയും ചില റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിനൊരു വസ്തുത? ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ എന്നിൽ നിന്നും ഒന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്താണ് ആ വിലക്കിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി എന്നത് സ്വഹീഹായി നമ്മളവിടെ സ്ഥിരപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ വിലക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നീട് ഹദീസുകൾ രേഖപ്പെടുത്താനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വിലക്കിയ പ്രവാചകൻ ഒരു സ്ഥലത്ത് പ്രവാചകൻ സദാസമം വിലക്കുന്നു, ലാ തക്തുബു അന്നി ഒന്നും എഴുതരുത് എന്ന് പറയുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് അനുവാദം നൽകുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്ന് താൻ എഴുതുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വിശദീകരിക്കുകയാണ്, കുന്തു അക്തുബു കുല്ല ഷൈഇൻ അസ്മാഉഹു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് കേൾക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ എഴുതി വെക്കുമായിരുന്നു. പിന്നെ ആളുകൾ എന്നോട് അങ്ങനെ എഴുതി വെക്കരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പ്രവാചകനിപ്പോൾ ചിലപ്പോൾ ദേഷ്യമുണ്ടാവും, ചിലപ്പോൾ നല്ല അവസ്ഥയിലായിരിക്കും, അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ ഏതവസ്ഥയിലാണെന്ന് പറയുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ്റെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ ദേഷ്യമുള്ളപ്പോൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് വല്ല അബദ്ധമുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ഉൾപ്പെടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ എഴുതി വെക്കുന്നത് നിർത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ എഴുതി വെച്ചിരുന്നു, അതിങ്ങനെ ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരൽ കൊണ്ട് തൻ്റെ വായുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉക്തുബ്, കുഴപ്പമില്ല, നീ എഴുതിക്കോളൂ. ഫവല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം. മയഖ്റുജു മിൻഹു ഇല്ല ഹഖുൻ, എൻ്റെ ഈ വായിൽ നിന്ന് ഈ വായിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇതിൽ നിന്ന് ഹഖല്ലാതെ സത്യമല്ലാതെ മറ്റൊന്നും പുറപ്പെടുകയില്ല എന്ന്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹമ്മദ് റഹിമഹുള്ള, ഇമാം ഹാക്കിം ഇവരൊക്കെയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ സ്വാസം ഒരു സ്ഥലത്ത് വിലക്കി, അടുത്ത സ്ഥലത്ത് ദാ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് എഴുതിക്കോളൂ പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം വിശദീകരിക്കുകയാണ്, മാമിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ അക്സർ ഹദീസൻ അൻഹു മിന്നി, പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഉദ്ധരിക്കുന്നത് ഞാനാണ്. ഇല്ലാ മാക്കാനമിൻ അബ്ദുല്ലാഹിബിൻ അംർ, എന്നാൽ അബ്ദുല്ലാഹിബിൻ അംറുള്ളവൻ്റെ അടുക്കലുള്ളത് ഒഴികെ. കാരണം ഐ അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്, ഫൈനഹു കാന യക്തുബ് വല അക്തുബ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്, കാരണം അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു, ഞാൻ എഴുതി വെക്കാറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്താണ് കൂടുതൽ ഹദീസുകൾ ഉള്ളത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഇമാം ബുഖാരി അത് ഉദ്ധരിച്ച സംഭവമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു അൻസാരിയായ മനുഷ്യൻ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ തൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് പരാതിപ്പെടുന്നതും, ഇസ്തഇൻ ബി യമീനിക്, നിൻ്റെ കൈ നീ ഉപയോഗപ്പെടുത്തൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നതും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യമനിൽ നിന്നുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ്റെ ഖുതുബ തനിക്ക് എഴുതി തരണം എന്ന് ആവശ്യപ്പെടുന്നതും, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുക്കൂ എന്ന് പറയുന്നതും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്ന ഉക്തുബു വല ഹർജ്, നിങ്ങൾ എഴുതിക്കോളൂ പ്രശ്നമില്ല എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അമ്രുബിനു ഹസ്മിന് സദക്കകളെക്കുറിച്ച്, അതുപോലെ തന്നെ ദിയത്തുകളെ നഷ്ടപരിഹാരങ്ങളെക്കുറിച്ച്, കൊലപാതകത്തിലുള്ള നഷ്ടപരിഹാരങ്ങളെക്കുറിച്ചൊക്കെ എഴുതി കൊടുക്കാൻ കൽപ്പിച്ചതായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവസാന സമയത്ത് പ്രവാചകൻ മരണാസന്നയ്ക്കുള്ള സമയത്ത് നിങ്ങൾ എഴുത്തു സാമഗ്രികൾ കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാം എന്ന് കൽപ്പിക്കുന്നതും നമുക്ക് ഹദീസിൽ സ്വഹീഹായി തന്നെ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല രൂപത്തിൽ, ഇതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളുമായി നടത്തിയ ഉടമ്പടികൾ അത് എഴുത്തു രൂപത്തിലായിരുന്നു. അൻസാരികളും മുഹാജിറുകൾക്കും ഇടയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയ ഉടമ്പടികൾ ഇതൊക്കെ അന്ന് എഴുത്ത് രേഖാരൂപത്തിൽ തന്നെ ആയിരുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിന് ഒരു കാലത്ത് വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എഴുതി വെക്കാൻ കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഈ രണ്ടിനെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? എഴുതി വെക്കാൻ പറ്റുമോ അതോ എഴുതി വെക്കാൻ പറ്റില്ലേ, ഏതാണ് ഇതിനുള്ള ശരി? ഇത് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ലാ തക്തുബു അന്നി എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് തന്നെയാണ്. കാരണം അത് തന്നെ പിന്നീട് എഴുതപ്പെട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് അതിനെ എഴുതി വെക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സ്വാഭാവികം നമുക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എഴുതി വെക്കരുത് എന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഖുർആനുമായി ഇത് കൂടിക്കലരുമോ എന്ന ഭയമാണ് ഒന്നാമത്തെ കാരണം. അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആനായിരുന്നു ആളുകൾ പ്രാധാന്യപൂർവ്വം എഴുതിയിരുന്നത്. അപ്പോൾ ഹദീസുകളും രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ഖുർആനുമായി അത് കൂടിക്കലാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ആളുകൾക്ക് ഹദീസും ഖുർആനും തമ്മിൽ സംശയമുണ്ടാവുകയും അങ്ങനെ അത് കൂടിക്കലരുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എഴുതി വെച്ചത് വിലക്കിയത് എന്ന് പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അന്നത്തെ ആളുകൾ, സ്വഹാബിമാർ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, ഇവർ ഈ ഖുർആനെ ഒഴിവാക്കി ഹദീസുകൾ, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അന്നത്തെ കാലം എന്ന് പറയുന്നത് എഴുത്തു സാമഗ്രികളും എഴുതുന്ന വസ്തുക്കളും ഒക്കെ വളരെ ദുർലഭമാണ്. എഴുതിയ ഗ്രന്ഥങ്ങളൊന്നും അന്നത്തെ കാലത്തില്ല. അപ്പോൾ ഖുർആനാണെന്ന് എഴുതി പിന്നെയും എല്ലിലും തോലുമൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ ഖുർആനെ ഒഴിവാക്കിക്കൊണ്ട് ഹദീസുകൾക്ക് ഒരു അതും എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു അമിത പ്രാധാന്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കണം. ഇമാം റാം ഹുറുംസി ഹദീസ് നിദാന ശാസ്ത്രത്തിലെ വലിയ പണ്ഡിതാണ് അദ്ദേഹം. ഹദീസ് നിദാന ശാസ്ത്രത്തെക്കുറിച്ച് ആദ്യ ഗ്രന്ഥം എഴുതുന്നത് പോലും ഇമാം റാം ഹുറുംസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു അഭിപ്രായം ഈ ഒരു അഭിപ്രായമാണ്, ഖുർആനേക്കാൾ പ്രാധാന്യം ഹദീസുകൾക്ക് ഉണ്ടാകുമോ എന്ന് ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ വിലക്ക് വന്നത് എന്ന്. മൂന്നാമത്തെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഖുർആനും ഹദീസുകൾ പൂർണ്ണമായി എഴുതി വെക്കാൻ പാടില്ല എന്നല്ല, ഒരേ കടലാസിൽ തന്നെ ഒരു അല്ലെങ്കിൽ ഒരു തോലിൽ ഒരു എഴുത്ത് സാമഗ്രി അതിൽ ഉപയോഗിക്കുന്ന എന്താണോ എന്നുള്ളത്, എല്ലിലാണോ കല്ലിലാണോ തോലിലാണോ ഏതിലായിരുന്നാലും ഒന്നിൽ തന്നെ എഴുതാൻ പാടില്ല. ഒരേ സ്ഥലത്ത് ഖുർആനും അതേ സ്ഥലത്ത് തന്നെ ഹദീസും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രണ്ടും സമമായി മനസ്സിലാക്കപ്പെടുകയും ഏതാണ് ഖുർആൻ ഏതാണ് ഹദീസ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പ്രവാചകൻ സദമ ഉദ്ദേശിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ വിലക്ക് അസാധുവാക്കപ്പെട്ടു എന്നതാണ്. അതായത് ആദ്യകാലത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിലക്ക് പറഞ്ഞത്, ലാ തക്തുബു അന്നി, എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അനുവാദം നൽകിയുള്ള കൽപ്പനകളിലൂടെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വിലക്ക് അത് നസ്ഖ് ചെയ്യപ്പെട്ടു, വിലക്ക് നീങ്ങി, അത് അസാധുവാക്കപ്പെട്ടു എന്നാണ് നാലാമത്തെ ഒരു അഭിപ്രായം. ഇമാം ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു നാലാമത്തെ അഭിപ്രായമാണ്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് ഈ വിലക്കുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ആദ്യകാലത്തുണ്ടായിരുന്ന നിയമമാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണ്. രണ്ട് ഹദീസുകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരാൾ നോക്കുമ്പോൾ അതിന് വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ വൈരുദ്ധ്യമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ സംശയമുണ്ടാകുന്ന ഹദീസുകൾ, അതിനെയൊക്കെ കൃത്യമായി അത് വൈരുദ്ധ്യമല്ല എന്ന് കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ്. അപ്പോൾ സ്വാഭാവികം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്ന അഭിപ്രായമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യകാലത്ത് വിലക്കിയ പ്രവാചകൻ, പക്ഷേ പ്രവാചകൻ സദസ്സും അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ഈ വിലക്ക് നീങ്ങുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ആദ്യത്തെ ആ വിലക്ക് അസാധുവായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വഹാബിമാരൊക്കെയും പിന്നെ എഴുതിയിരുന്നതിൽ നിന്നും അവരെ എഴുതി സൂക്ഷിച്ചിരുന്നതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു വിലക്ക് പിന്നീട് ഇല്ലാതായി എന്നാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമയും ഇവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭവം, ഫത്ഹു മക്ക, മക്ക ഫത്ഹ് ആയ വേളയിൽ ഒരു മനുഷ്യൻ യമനിൽ നിന്ന് വന്ന അബൂഷാഹ് എന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകരെ, താങ്കളുടെ ഈ ഒരു ഖുതുബ എനിക്ക് ഈ രേഖാരൂപത്തിൽ എഴുതി തരുമോ എന്ന് ചോദിച്ചതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്തുബൂലി അബീഷാഹ്, നിങ്ങൾ ഈ അബൂഷാഹിന് നിങ്ങൾ അത് എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞതും നമുക്ക് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഫത്ഹു മക്ക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ഹിജ്റ ചെയ്ത് 8 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, 8-ാമത്തെ വർഷമാണ് മക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച് കീഴടക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് പിന്നെയും 3 വർഷങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ എഴുത്ത് അന്ന് എഴുതി കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതിൽ നിന്ന്, തൻ്റെ വാക്കുകൾ അയാൾക്ക് എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ എഴുത്ത് അനുവദനീയമായിരുന്നു എന്നും കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ്റെ അവസാന കാലത്ത് ഇങ്ങനെയുള്ള കൽപ്പനകൾ വന്നതിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ മരണാസനനായി കിടക്കുന്ന ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ എഴുത്ത് സാമഗ്രികൾ കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് അക്തുബുലക്കും കിതാബൻ, ഞാൻ നിങ്ങൾക്കൊരു രേഖ എഴുതിത്തരാം എന്ന് പറയുന്നതുമായ ഹദീസ്, അതിൽ നിന്നൊക്കെയും പ്രവാചകൻ്റെ അവസാന കാലത്ത് എഴുത്ത് അനുവദനീയമായിരുന്നു എന്ന് പ്രവാചകൻ നേരിട്ട് കൽപ്പിക്കുന്ന, യാതൊരു സംശയത്തിനും വിടവില്ലാത്ത വിധം കൽപ്പിക്കുന്ന ഹദീസുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തുണ്ടായ ഒരു വിലക്ക് പിന്നീട് അസാധുവാക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിമർശകർ വെറുതെ ആരോപിക്കുന്നത് പോലെ പ്രവാചകൻ വിലക്കിയിരുന്നു, പിന്നെയും ഇങ്ങനെയൊക്കെ ഹദീസുകൾ ഉണ്ടായത് പലരും വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്, അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്ന ആ ഒരു ആരോപണത്തിൻ്റെ മുന ഇവിടെ പൂർണ്ണമായി ഒടിയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, ഇസ്ലാമിൻ്റെ ആണിക്കല്ലുകളിലൊന്നായ ആ ഹദീസുകളെ ശരിയായി മനസ്സിലാക്കാനും പഠിക്കാനും പ്രവാചക ജീവിതം നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനും അതിനനുസൃതമായ ഒരു ജീവിതം കാഴ്ചവെക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വസല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല അലിഹി വസഹാബത്തിഹി കുല്ലിഹി മജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, റേഡിയോ വൈബ്സിൽ നമ്മൾ ഇന്ന് ആദ്യമായി കേട്ട പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. അജ്മൽ ഫൗസാൻ അവതരിപ്പിച്ച ഹദീസുകൾ എഴുതി വെക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിലക്കി എന്നത് ശരിയാണോ, ഈ വിഷയത്തിലുള്ള സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.
0: റേഡിയോ ലൈവ് പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ നേരെ ഇൻസൈറ്റിലേക്ക് വന്നു. ഇൻസൈറ്റിൻ്റെ വളരെ നിത്യ മാത്ര പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരല്പസമയം ഒരു ഗാനം കേൾക്കാം. സ്വരം. സ്വരത്തിലിപ്പോൾ സുമമിനിൽ മധുവിൻ ഉറവ് പടച്ച എന്ന വരിയിൽ തുടങ്ങുന്ന ഹാഷിം വാണിയമ്പലം ആലപിച്ച ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ, സ്വരത്തിൽ വളരെ മനോഹരമായൊരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്. ഹാഷിം വാണിയമ്പലം അവതരിപ്പിച്ച സുമമിൽ മധുവിൻ ഉറവ് പടച്ച എന്ന ഗാനമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമുക്ക് പ്രാർത്ഥനാ പഠനം കേൾക്കാം. ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനകൾ. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ, അതിൻ്റെ ഒന്നാം ഭാഗമാണ്, ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.

0: കിടക്ക ഒന്ന് തട്ടി മൂന്ന് വട്ടം തട്ടി കുടയണം. അതിലേക്ക് എന്തെങ്കിലും പ്രാണികളോ പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ മൂന്ന് വട്ടം തട്ടിക്കുടയണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ആയത്തിൽ കുർസി പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനമാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനമായ ആയത്തുൽ കുർസി. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ എന്നതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഒരു വചനമാണ്. ആ വചനം പരിപൂർണമായും നമ്മൾ ആദ്യം പാരായണം ചെയ്യണം. പിന്നീട് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടു വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം നമ്മളെ പഠിപ്പിച്ചത്. ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണത്തിനായി ഒരു മലക്കിനെ ഏർപ്പാടാക്കുകയും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കും വരെ പിശാചിൻ്റെ യാതൊരു ഷെറും നമുക്കുണ്ടാവുകയില്ല എന്നും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. أعوذ بالله من الشيطان الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين എന്ന രണ്ട് വചനങ്ങളാണ് പിന്നീട് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇത് ഓരോ തവണയാണ് ആയത്തുൽ കുർസിയും ഇതും പാരായണം ചെയ്യേണ്ടത്. റസൂൽ പഠിപ്പിച്ചത് ആരെങ്കിലും ഈ രണ്ട് വചനങ്ങൾ ഉറങ്ങും മുമ്പ് പാരായണം ചെയ്താൽ അവന് അതുമാത്രം തന്നെ മതിയാകുന്നതാണ്, എല്ലാ രക്ഷക്കും സംരക്ഷണത്തിനുമായിക്കൊണ്ട് അതുമാത്രം മതിയാകുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മൂന്ന് സൂറത്തുകൾ, മുഅവ്വിദാത്ത് എന്ന് അറിയപ്പെടുന്ന ഇഖ്ലാസും ഫലഖും നാസും അവസാനത്തെ മൂന്ന് സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ആദ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ്. പിന്നീട് സൂറത്തുൽ ഫലഖ്, ഖുൽ റബ്ബിൽ ഫലഖ് മിൻ ശരി മാ ഖലഖ് വ മിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ് വ മിൻ ശരി നഫാസാതി ഫിൽ ഉഖദ് വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന സൂറത്തുൽ ഫലഖ്. പിന്നീട് സൂറത്തുൻ നാസ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസി മിൻ ശരി വസ്വാസിൽ ഖന്നാസി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ് എന്ന സൂറത്തുൻ നാസും ഒരു തവണ പാരായണം ചെയ്ത് ശരീരം മുഴുവനും, ആദ്യം മുഖവും പിന്നീട് തലയിൽ തുടങ്ങി മുൻഭാഗം പരിപൂർണമായും, പിന്നീട് ശരീരം നമുക്ക് കൈയെത്തുന്ന എല്ലാ ഭാഗത്തും കൈകൾ കൊണ്ട് തടവുക, പിന്നീട് വീണ്ടും ഇഖ്ലാസും ഫലഖും നാസും ഒരു വട്ടം മോദി വീണ്ടും തടവുക, വീണ്ടും ഇഖ്ലാസും ഫലഖും നാസും മോദി വീണ്ടും തടവുക. ഈ ഇഖ്ലാസും ഫലഖും നാസും മൂന്ന് വട്ടം ആവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്ന രൂപത്തിൽ ദിക്റുകൾ ചൊല്ലി ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ചില പ്രാർത്ഥനകളും ദിക്റുകളുമുണ്ട്. ഇൻഷാല്ലാ നമുക്കടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇതുവരെ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ, അതിൻ്റെ ഭാഗമൊന്ന് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. റേഡിയോ വൈബ്സിൽ ഇനി നാം പോകുന്നത് പൂമരത്തണലിലേക്കാണ്. ഈ പൂമരത്തണലിൽ ഏവർക്കും തണലേകിക്കൊണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളുമായി ഓരോ ദിനങ്ങളിലും നമ്മൾ കടന്നു വരുന്ന പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ഓർക്കുക ഉപ്പയെയും ഉമ്മയെയും എന്ന വിഷയവുമായി ഷമീൽ മഞ്ചേരി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.

0: അവധിക്കാലത്തിൻ്റെ ആസ്വാദനങ്ങൾക്കിടയിൽ കൂടുതൽ ആസ്വാദനങ്ങൾ കൂട്ടുകാർക്ക് നൽകുവാനായി പീസ് റേഡിയോയിൽ വീണ്ടും പൂമരത്തണിലെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാൻ ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. നമ്മുടെ അവധിക്കാലം നമ്മൾ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ പൂമരത്തണലിൽ നിന്നുമൊക്കെ കിട്ടിയിട്ടുള്ള നല്ല നല്ല അറിവുകൾ, അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ കൂട്ടുകാരെ? നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണം, ഖുർആൻ മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കാര്യമായി പരിഗണിക്കുന്നുണ്ടാവും അല്ലേ? എങ്കിൽ ഇന്നും നമ്മൾ നമ്മുടെ പൂമരത്തണലിൻ്റെ ഒരു വൈവിധ്യമാർന്ന എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ഏറെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പീസ് റേഡിയോക്ക് മുമ്പിലിരിക്കുകയാണെന്നറിയാം. ഇന്നും നമ്മോടൊപ്പം നമ്മുടെ അതിഥി ജൗഹറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ഏറെ മനോഹരമായ പാട്ടുകളിലൂടെ, കളി തമാശകളിലൂടെ നമ്മോടൊപ്പം കൂട്ടുകൂടിയ ജൗഹറിന് ഇന്നത്തെ എപ്പിസോഡിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. കൂട്ടുകാരെ, ഇന്നും നിങ്ങളോടൊപ്പം കൂട്ടുകൂടാൻ MSനോടൊപ്പം നിങ്ങളുടെ ജൗഹർ എത്തിയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം.
0: തുടങ്ങാം
1: MS. ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ എന്താ പഠിപ്പിക്കുക?
0: സ്വാഭാവികമായും നല്ലൊരു ചോദ്യമാണത്. കാരണം അവധിക്കാലത്തേക്ക് പ്രവേശിച്ച നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മൾ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വളരെയധികം മൂല്യവത്തായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാട്ടിലൂടെയും കളി തമാശകളിലൂടെയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടേ? അതിൽ നമുക്കറിയാമല്ലോ, അള്ളാഹു വളരെയധികം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ അനുസരിക്കുകയും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യണമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടോ കാര്യങ്ങളോ ഒക്കെ ഇന്നത്തെ പൂമരത്തണലിലൂടെ കൊടുക്കണമെന്നാണ് MSന് തോന്നുന്നത്. അതിനുതകുന്ന വല്ല പാട്ടുകളുമൊക്കെ ജൗഹറിൻ്റെ കയ്യിലുണ്ടോ?
1: ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പാട്ട് കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറയണം. നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചില സംഭവങ്ങൾ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പറ്റിയുള്ള ചില ഓർമ്മകൾ ഓർത്തെടുക്കാൻ വേണ്ടി പറയുന്ന ഒരു മനോഹരമായ പാട്ട് ഇന്നും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അതിൻ്റെ
0: മാഷാല്ലാ, അത്തരമൊരു പാട്ട് കേൾക്കാൻ MSനോടൊപ്പം MSന്റെ കൂട്ടുകാർക്കും ഏറെ ആകാംക്ഷയുണ്ട് ജൗഹർ. അതുകൊണ്ട് നമുക്ക് ആ വരികളിലേക്ക് പ്രവേശിച്ചാലോ? കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ ജൗഹറിന്റെ പാട്ട് കേൾക്കാൻ? അതെ, തീർച്ചയായും പാടിക്കോളൂ.

അതെ, നേരത്തെ ജൗഹർ സൂചിപ്പിച്ച പോലെ നമ്മളോട് എന്തൊക്കെയോ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾക്കിപ്പോൾ എത്ര വയസ്സായോ അതിനേക്കാൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഉപ്പയും ഉമ്മയും ചെയ്തു തന്ന ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനാണ് ഈ പാട്ടിലൂടെ നമ്മളോട് പറയുന്നത്. അതിലാദ്യമായി പറയുന്നെന്താ,

0: എം എസ്, ഈ ഒരു പാട്ടിന്റെ ഒന്നാമത്തെ വരിയിൽ നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ ഉമ്മ, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നമ്മുടെ സ്വന്തം പൊന്നുമ്മ, ആ ഉമ്മയുടെ സ്നേഹമുള്ള വാക്കുകൾ. ശരിക്കും ഉമ്മ സ്നേഹത്തോടു കൂടിയല്ലാതെ എം എസ് വല്ലതും പറഞ്ഞിട്ടുണ്ടാവോ?
1: ഒരു പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടാവാം. ഏത്? ഉമ്മ ചില സമയത്ത് നമ്മളോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു, അത് നമുക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടാന്നൊക്കെ ചില സമയത്ത് അറിയാതെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഉമ്മയായാലും ഉപ്പയായാലും ഒക്കെ നമ്മളോട് അല്പം ഇനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ മാത്രമേ അത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ കാണാവൂ. എന്തായാലും നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളോട് പറയുന്ന വാക്കുകളൊക്കെ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ വരിയിൽ പറഞ്ഞത്, ഓമനിച്ച ഉമ്മയുടെ സ്നേഹമുള്ള വാക്ക്.
0: ശരിക്കും എം എസ്, നമ്മുടെ ഉമ്മ, നമ്മൾ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത്, നമ്മൾ ഈ ഭൂമി ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഉദരത്തിലായിരുന്ന സന്ദർഭത്തിൽ, നമ്മുടെ ഉമ്മയുടെ വയറ്റിലായിരുന്ന സന്ദർഭത്തിൽ അന്നു മുതൽ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ നമ്മുടെ വയറ്റത്ത്, നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഒരു രണ്ടോ മൂന്നോ കിലോ ഉള്ള ഒരു കല്ല് കെട്ടിവെച്ചിട്ട് എത്ര നേരം നടക്കും എം എസ്? എത്ര നേരം നടക്കും?
1: അയ്യോ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പ്രയാസമാണല്ലോ. അത് വളരെയധികം പ്രയാസമുള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു കല്ല് നമ്മുടെ വയറ്റത്ത് കെട്ടിവെച്ച്, അതും എത്രയാ, ഒരു ചെറിയ കല്ലാണോ? അല്ല, രണ്ടോ മൂന്നോ കിലോ ഒക്കെയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭാരമുണ്ടാവാറുള്ളത്. അത്രയും ഭാരമുള്ള ഒരു കുഞ്ഞിനെ മാസങ്ങളോളം വയറ്റിൽ ചുമന്ന്, അതും നമ്മുടെയൊക്കെ ഇത് കേൾക്കുന്ന കൂട്ടുകാരൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഉമ്മക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ ഇപ്പോൾ നമുക്കൊരു കൊച്ചനുജനോ അനുജത്തിയോ വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഉമ്മ ചില സമയത്ത് വല്ലാണ്ട് ഛർദ്ദിക്കുന്നു, അതേപോലെ തന്നെ പല ഭക്ഷണങ്ങളും ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയില്ല. അതോടൊപ്പം സാധാരണ നടക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന രൂപത്തിലോ ഒന്നും ഇരിക്കാനോ നടക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഒന്നും സാധിക്കാതെ എല്ലാം പ്രയാസത്തിലായിക്കൊണ്ടാണ് സത്യത്തിൽ ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ ഉമ്മ ഗർഭം ചുമക്കുന്നത്. അങ്ങനെ ഗർഭം ചുമന്നിട്ടല്ലേ നമ്മെപ്പോലെയുള്ള എല്ലാ കൂട്ടുകാരും ഉണ്ടായത്.
0: ശരിയാ, ശരിക്കും നമ്മുടെ ഉമ്മ നമ്മയും കൊണ്ട്, ഉമ്മ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളെയും കൊണ്ടുപോകണം. ഉമ്മ ഉറങ്ങുമ്പോൾ നമ്മയും കൊണ്ട് ഉറങ്ങണം. ഉമ്മ കല്യാണത്തിന് പോകുമ്പോൾ നമ്മ എവിടെയും വെച്ചിട്ട് പോകാൻ പറ്റുമോ? രാത്രി കിടക്കുമ്പോൾ അലമാര വെച്ച് പൂട്ടിക്കിടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ഉമ്മ എവിടെയൊക്കെ പോകുന്നു, നമ്മൾ ഉമ്മ ഇരിക്കുമ്പോൾ നമ്മയും കൊണ്ടിരിക്കണം, ഉമ്മ എഴുന്നേൽക്കുമ്പോൾ നമ്മയും കൊണ്ട് എഴുന്നേൽക്കണം. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മെ ഗർഭം ധരിച്ചത്. അങ്ങനെ പ്രസവിക്കുന്ന സമയത്തുണ്ടല്ലോ എം എസ്, പ്രസവിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ച വേദന എത്രയാണെന്നറിയോ? ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ എല്ലുകളും ഒരുമിച്ച് പൊട്ടുന്ന ഒരു വേദന ഒന്ന് ആലോചിച്ച് നോക്ക് കൂട്ടുകാരെ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ എല്ലുകളും ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടിയാൽ എത്രത്തോളം വേദന ഉണ്ടാവും? അത്രത്തോളം വേദന ശരിക്കും നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. എത്ര പാവാ നമ്മുടെ ഉമ്മ, അല്ലേ എം എസ്?
1: അതെ കൂട്ടുകാരെ, നമുക്കറിയില്ലേ, ഒരു പക്ഷേ നമ്മളൊക്കെ കളിച്ച് എവിടെയെങ്കിലുമൊക്കെ വീണ് നമ്മുടെ കൈയിൻ്റെയോ കാലിൻ്റെയോ ഒക്കെ എല്ല് പൊട്ടിയ അനുഭവമുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കറിയാം ആ ഒരു എല്ല് ഒരു തവണ പൊട്ടിയ സമയത്ത് അവരെത്രത്തോളം വേദന സഹിച്ചിരുന്നു, അതിൻ്റെ ചികിത്സയിലുമൊക്കെ അവർ വല്ലാണ്ട് വേദന സഹിച്ചിരുന്നുവെന്ന് അത്തരം അനുഭവമുള്ള കൂട്ടുകാർക്കറിയാം. ഇത് നോക്കൂ, അതിനേക്കാളുമൊക്കെ ഒരുപാട് ഇരട്ടി വേദന സഹിച്ചുകൊണ്ടാണ് നമ്മെപ്പോലെയുള്ള ഓരോ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും ഒക്കെ ഈ ലോകത്തേക്ക് നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുന്നത്. അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രസവിക്കുന്നതോടുകൂടി ആ ത്യാഗം കഴിഞ്ഞോ?
0: ഇല്ല, നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ, കൂട്ടുകാരെന്നല്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരേ ഒരു ഭാഷയാണ് കരച്ചിലെന്നുള്ളത്. ശരിക്കും നമ്മുടെ കരച്ചിലിൻ്റെ ടൂണനുസരിച്ച് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മുടെ കരച്ചിലിൻ്റെ ടൂണ് മറ്റൊരു രൂപത്തിലാണ്, എന്തെങ്കിലും വാശി പിടിച്ച് കരയുമ്പോൾ നമ്മുടെ കരച്ചിൽ മറ്റൊരു രൂപത്തിലാണ്. ഇങ്ങനെ നമ്മുടെ കരച്ചിലിനനുസരിച്ച് നമ്മുടെ ഉമ്മ എല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഉമ്മാനെ ഇഷ്ടമില്ലാത്ത ആളുകളെ ശരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുമോ?
1: ഒരിക്കലുമില്ല.
0: അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉമ്മാക്കും ഇഷ്ടം ഉണ്ടാവില്ല, അള്ളാഹുക്കും ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന് ഇഷ്ടം ഉണ്ടാവുമോ?
1: ഒരിക്കലുമില്ല.
0: സ്വർഗത്തിന് ഇഷ്ടമില്ലെങ്കിലോ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും, ഇല്ലേ എംഎസ്?
1: തീർച്ചയായും.
0: അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉമ്മാനെ ഇഷ്ടമാണ് എന്ന് നമുക്കൊന്ന് പറഞ്ഞൂടെ?
1: അത് വേണം. നമ്മുടെ ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുമ്പോൾ, ഉമ്മ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇടക്ക് നമ്മുടെ നല്ല നാടൻ ശൈലിയിൽ ഉമ്മയോട് പറയുന്നത് ആ ഉമ്മാക്ക് നമ്മളോട് ഏറെ സ്നേഹം ഉണ്ടാവാൻ ഉപകരിക്കും.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടുകാർക്കൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്താലോ? ഉമ്മാൻ്റെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് അവരിങ്ങനെ പാടട്ടെ, എനിക്ക് എൻ്റെ ഉമ്മാനെ ഇഷ്ടമാണെന്നുള്ളത്. ഉമ്മാൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ പാടുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് പാലൊക്കെ കൊടുത്തു എന്ന് വരും.
1: അങ്ങനെയാണെങ്കിൽ ആ വരികൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് അറിയേണ്ടി വരും.
0: നമുക്കൊന്ന് പാടി കൊടുക്കല്ലേ?
1: തീർച്ചയായും.
0: കൂട്ടുകാർ പഠിച്ചിട്ട് പാടട്ടെ അല്ലേ.

0: ഉമ്മ നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ സന്ദർഭത്തിലും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ എം എസ്?
1: തീർച്ചയായും, എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഓരോ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ആ ഉമ്മയോട് പിന്നെ എങ്ങനെയാ നമ്മൾ ആ ഉമ്മ ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കുക? നല്ല കൂട്ടുകാർക്ക് അതൊരിക്കലും സാധ്യമാവോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ ആ ഉമ്മ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളോട് പറയുമ്പോൾ നമ്മളത് കേൾക്കാതെ അല്ലെങ്കിൽ കേട്ടിട്ടും അതനുസരിക്കാതെ ഒക്കെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ വളരെ ചുരുക്കം ചില ചീത്ത കൂട്ടുകാരിൽ കാണാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചീത്ത സ്വഭാവം, അതും വളരെയധികം മോശമായ സ്വഭാവം, ഉമ്മയെ അനുസരിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മെ പോലെയുള്ള ഈ പീസ് റേഡിയോയും പൂമരത്തണലും ഒക്കെ കേൾക്കുന്ന കൂട്ടുകാർക്കുണ്ടാവാൻ പാടില്ല.
0: എം എസ്, ഈ ഉമ്മയെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ശരിക്ക് ലോകത്ത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഇഷ്ടമില്ല എന്നുകൂടെ പറയണ്ടേ? ഉമ്മാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഉമ്മാനെ അനുസരിക്കാത്ത കുട്ടികളോട് ഇഷ്ടമില്ല എന്നുകൂടെ പറയണ്ടേ നമ്മൾ?
1: തീർച്ചയായും.
0: അങ്ങനത്തെ ഒരു പാട്ട് കൂടെ കൂട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ?
1: യെസ്, പാടിക്കോളൂ.

0: ഉമ്മാനെ വെറുക്കുന്ന മക്കളോട് നമുക്കിഷ്ടല്ല, നമ്മുടെ പീസ് റേഡിയോയിലെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിനും ഇഷ്ടമില്ല, ഉമ്മാക്കും ഉപ്പാക്കും ഏതായാലും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അവസാനം എവിടെ എത്തും?
1: നരകത്തിൽ എത്തിച്ചേരേണ്ടി വരും.
0: നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയോ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാ എം എസ്. ആ ചെരുപ്പ് ധരിച്ചാല് നമ്മുടെ തലച്ചോറൊക്കെ തിളച്ചു മറിയുന്ന. അപ്പോ ഉമ്മാനെ ഇഷ്ടപ്പെടാതെ ഉപ്പാനെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ ആരും എത്തരുത് എന്നാണ് എനിക്കെന്റെ പ്രിയ കൂട്ടുകാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്.
1: തീർച്ചയായും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കും ഇൻഷാല്ലാ. കാരണം അവർക്ക് അവരുടെ ഉമ്മ ഒക്കെ അനുഭവിച്ച ഒരുപാട് ത്യാഗങ്ങൾ ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ അവർ ഓർത്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു നമ്മൾ നമ്മുടെ ആദ്യ വരിയിലൂടെ നമ്മൾ പാടിവെച്ചത്.

0: ചരിത്രം എം എസ് ഉമ്മാന്റെ കൂടെ മറ്റൊരാളെ കൂടെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉപ്പ. ഉപ്പ ഉപ്പ ശരിക്കും നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ടോ എന്നോ? ആ ഉപ്പയല്ലേ സത്യത്തിൽ നമുക്ക് വേണ്ട എല്ലാം ഒരുക്കിത്തരാൻ പെടാപാട് പെടുന്നത്? ആ ഉപ്പയല്ലേ?
0: എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഉപ്പയൊക്കെ ചിലപ്പോൾ നമ്മോട് അധിക സമയത്തും ദേഷ്യപ്പെടും, ചിലപ്പോൾ വടിയെടുത്ത് അടിക്കും, നമുക്ക് ഇഷ്ടം ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കണ്ടാലും നമ്മോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഉപ്പാക്ക് ശരിക്കും നമ്മോട് ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എം എസിന്റെ അഭിപ്രായം എന്താ?
1: അത് പലപ്പോഴും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാതെ തോന്നുന്നതാണ്. സത്യത്തിൽ നമ്മുടെ ഉപ്പാക്ക് എല്ലാ ഉപ്പമാർക്കും നമ്മളോട് എല്ലാവരോടും വളരെയധികം സ്നേഹമാണുള്ളത്. പക്ഷേ ചില ഉപ്പമാർക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാവും അങ്ങനെ തോന്നാനുള്ള കാരണം. ഏതായാലും എല്ലാ ഉപ്പമാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം മക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പോൾ ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്?
0: നമ്മുടെ ഉപ്പ. ഉപ്പ നമ്മളൊക്കെ ചിന്തിച്ച കൂട്ടുകാരെ, നമ്മുടെ ഉപ്പാക്ക് എന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയുണയുടെ അടിയിൽ നിന്ന് ഒരു 1000 or 1500 rupees കിട്ടുമോ? ശരിക്കും നമുക്ക് സ്കൂളിൽ പോകണം, വസ്ത്രം വാങ്ങണം, പുസ്തകം വാങ്ങണം, പേന വാങ്ങണം, ഒരുപാടൊരുപാട് നമ്മുടെ വീട് വെക്കണം, വീട്ടിൽ വാഹനങ്ങൾ വേണം, അരി വാങ്ങണം, ഒരുപാടൊരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനൊക്കെ നമ്മുടെ ഉപ്പ വെറുതെ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണോ ഈ പൈസയൊക്കെ?
1: ഒരിക്കലുമല്ല. അല്ലെങ്കിൽ എന്നും രാവിലെ മുറ്റത്തിറങ്ങി അവിടെ തോട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ചെടിയിൽ നിന്ന് പറിക്കാൻ പറ്റുന്നതും അല്ലല്ലോ ഈ പണം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാ നമ്മുടെ ഉപ്പമാരൊക്കെ ആ പണം ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ? അവര് രാവിലെ മുതൽ അധ്വാനിച്ചുകൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ ഉപ്പമാര് ചിലർ ഗൾഫിലായിരിക്കാം, മറ്റു ചിലർ നാട്ടിൽ വിവിധ ജോലികളിലായിരിക്കാം. കൂട്ടുകാരെ, നമ്മുടെ എല്ലാ ഉപ്പമാരും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ രൂപയും ശേഖരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാം ഒരുക്കിത്തരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് വേണ്ട വസ്ത്രം, ഭക്ഷണം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും ആ ഉപ്പയുടെ കഠിനാധ്വാനം കൊണ്ടാണ് നടക്കുന്നത്. ആ ഉപ്പ അധ്വാനിക്കുന്നത് മുഴുവൻ ആ ഉപ്പക്കു മാത്രമായി ചെലവഴിക്കാനാണോ? അല്ല, പലപ്പോഴും പല ഉപ്പമാരും അവര് വസ്ത്രമെടുത്തില്ലെങ്കിൽ പോലും സ്വന്തം മക്കൾക്ക് വസ്ത്രമെടുത്തു കൊടുക്കാനാണ്, അല്ലെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗൾഫിലുള്ള ഉപ്പമാരുടെയൊക്കെ ഒരു അവസ്ഥ എം എസ് പലപ്പോഴും ആലോചിക്കാറുണ്ട് കൂട്ടുകാരെ.
0: ശരിക്കും എം എസ്, നമ്മൾ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഒരു നട്ടുച്ച സമയത്ത് നല്ല വെയിലുള്ളൊരു സമയത്ത് എത്ര സമയം പുറത്തിറങ്ങി നിൽക്കും?
1: അത് വളരെ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ നമുക്ക് ശരിക്കും ബോധ്യമാവാറുണ്ട് നമ്മുടെ നാട്ടിലെ ചൂട് പോലും അത്രയും കഠിനമായിരിക്കുന്നു.
0: അതെ, നല്ല ചൂടാണ് ശരിക്കും. നമ്മുടെ ഗൾഫിലൊക്കെയുള്ള നമ്മുടെ ഉപ്പമാര് അവിടെ ഇവിടെയുള്ളതിനേക്കാൾ ഒരുപാട് ഇരട്ടി ചൂടാണ് അവിടെ ഉള്ളത്. ആ ചൂട് കൊണ്ട് അവിടെയുള്ള തണുപ്പ് സഹിച്ച് വെയിലിനെ വകവെക്കാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുക പാവം. അവിടെ നിന്ന് നമുക്ക് വേണ്ടി അയച്ചു തരുന്ന ഓരോ പൈസയും നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നമ്മോട് ചോദ്യം ചെയ്യും, എന്ത് ചെയ്തു ആ പൈസ എന്നൊക്കെ. നമ്മൾ ഉമ്മാനോട് കളവ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പറഞ്ഞയച്ചാൽ വെറുതെ മിഠായി വാങ്ങിക്കളിക്കുക, അതല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ എന്തൊക്കെയോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടുപോവുക, വെറുതെ വാശി പിടിച്ച് മൊബൈലിനും ടാബിനുമൊക്കെ വേണ്ടി വാശി പിടിച്ച് കരയുക. ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും ഓരോ സിനിമയ്ക്കനുസരിച്ച് ഓരോ മോഡൽ ഇറങ്ങുന്നതിനനുസരിച്ച് ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ പാവം നമ്മുടെ ഉപ്പ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു ബോധം നമുക്ക് വേണം.
1: തീർച്ചയായും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ നമ്മുടെ ഈ പൂമരത്തണി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഉപ്പ നാട്ടിലാണെങ്കിലും അതല്ല ഗൾഫിലാണെങ്കിലും ഒക്കെ അവർ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വേണ്ട ഓരോ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് എന്ന് നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ഉപ്പയെയും വളരെയധികം സ്നേഹിക്കുകയും നേരത്തെ ഉമ്മയോട് ഇഷ്ടം പ്രകടിപ്പിക്കാൻ പറഞ്ഞില്ലേ, അതേപോലെ ഉപ്പയോടും ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.
0: ഇനി കൂട്ടുകാർ കേൾക്കാൻ പോകുന്ന വരികൾ ഉപ്പാന്റെ മുന്നിൽ പോയിട്ടാ പാടേണ്ടത്. നേരത്തെ നമ്മൾ ഉമ്മയുടെ മുന്നിൽ വെച്ച് പാടി, ഇനി നമ്മൾ ഉപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പാടുക. എന്താ എം എസ്?

നമുക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ച ഉപ്പാനെ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഇഷ്ടമല്ലാത്ത വേറൊരാളുണ്ട്, ആരാന്നറിയോ? ഇഷ്ട

0: തീർച്ചയായും. അങ്ങനെ ഉപ്പയെ അനാദരിക്കുന്ന അല്ലെങ്കിൽ ഉപ്പയെ ബഹുമാനിക്കാത്ത മക്കളോട് ഒരു കാരണവശാലും നമുക്കെന്തായാലും ഇഷ്ടമില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പയെയും ഉമ്മയെയും ഒന്നും അനുസരിക്കാത്ത മക്കളെ അല്ലാഹുക്ക് ഇഷ്ടാവോ?
1: ഒരിക്കലും ഉണ്ടാവില്ല.
0: അപ്പോൾ അതുവഴി എന്തു സംഭവിക്കും?
1: നമുക്ക് സ്വർഗം നഷ്ടമാകും.
0: അതെ, നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണിൽ കേൾക്കുന്നതും നമ്മൾ മദ്രസയിൽ ചെന്ന് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മൾ നമസ്കരിക്കുന്നതുമൊക്കെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനല്ലേ നമ്മളേറെ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ മനോഹരമായ സ്വർഗത്തിലെത്തിച്ചേരാനാണ്. ആ സ്വർഗം നഷ്ടപ്പെടുമെന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഉപ്പയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുക? എങ്ങനെയാണ് നമ്മുടെ ഉമ്മ പറഞ്ഞൊരു കാര്യം നമ്മൾ കേൾക്കാതിരിക്കുക? അല്ലേ ജൗഹർ?
1: ശരിയാ. നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ പാടി വെച്ച ഒരു പാട്ട്, അതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ ഒന്നുകൂടെ കടന്നു ചെല്ലുകയാണ്.

0: അതെ, ഇത് പറയുമ്പോൾ, ഇത് പാടുമ്പോൾ സത്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട്, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് പ്രകടിപ്പിക്കേണ്ടത് ആരോടാണ് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ ഒന്നാമത്തെ തവണ ആരുടെ പേരാ പറഞ്ഞത്?
1: എനിക്ക് തോന്നുന്നത് ഉപ്പ എന്നാണ്.
0: അല്ലല്ലോ, നിന്റെ ഉമ്മയോട് എന്നാ പറഞ്ഞത്. എന്നാ പോട്ടെ, രണ്ടാമത്തെ തവണയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാ ഉള്ളത്? ഒന്നാമത്തെ വട്ടം ചോദിച്ചപ്പോ നിന്റെ ഉമ്മയോട് എന്ന് പറഞ്ഞു, അപ്പൊ രണ്ടാമത്തെ വട്ടം ചോദിച്ചപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും?
1: അതെന്തായാലും ഉപ്പ തന്നെ ആയിരിക്കും.
0: അല്ല, വീണ്ടും പറഞ്ഞത് നിന്റെ ഉമ്മയോട് എന്നാ. നിക്കട്ടെ, മൂന്നാമത്തെ തവണയും ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് സ്നേഹവും ഒക്കെ ഉണ്ടാവേണ്ടത് ആരോടാണെന്ന്. രണ്ടു തവണ ഉമ്മയോട് പറഞ്ഞില്ലേ, ഇനി എന്തായാലും എന്തു പറയുന്നുണ്ടാവും?
1: മൂന്നാമത്തത് എന്തായാലും ഉപ്പ തന്നെയാണ്, ഉറപ്പാ.
0: അല്ല, പക്ഷേ മൂന്നാമത്തെ തവണയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉമ്മയോട് എന്നാ പറഞ്ഞത്. മൂന്ന് തവണയും ഉമ്മയോട് എന്ന് പറഞ്ഞ് നാലാമത്തെ തവണ ഈ വ്യക്തി ചോദിച്ചപ്പോഴാണ് നിന്റെ ഉപ്പയോട് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ജൗഹർ?
1: നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ അത്രയുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് വരെ, അതിനുശേഷവും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുന്നത് നമ്മുടെ പൊന്നുമ്മയാണ്. പക്ഷേ അതിനൊക്കെ നമ്മുടെ ഉമ്മയുടെ കൂടെ നിന്ന് സഹായിച്ചത് നമ്മുടെ പൊന്നുപ്പയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ രണ്ടുപേരെയും ഇഷ്ടമെന്ന് പറഞ്ഞത്. രണ്ടുപേരെയും അനുസരിക്കാത്ത ആളുകളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്.
0: അങ്ങനെയെങ്കിൽ ഇന്നത്തെ സമയം ഏതാണ്ട് ഇവിടെ അവസാനിക്കാറാവുമ്പോൾ നമുക്ക് ആ പാട്ട് ഒന്നുകൂടി പാടിക്കൊണ്ട് വേഗത്തിൽ അവസാനിപ്പിച്ചാലോ?
1: ഓർ

0: മാഷാല്ല, പൂമരത്തണലിന്റെ ഏർ ഹൃദ്യമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം പാട്ടും കളികളും തമാശകളുമായി ഒപ്പം ഒരുപാട് കാര്യങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ, അതോടൊപ്പം കൂട്ടുകാരുടെ സ്വന്തം എംഎസും. ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂട്ടുകൂടാനെത്താമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമരത്തണലിൽ പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മൾ കേൾക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ മക്കൾ കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. സ്വാഭാവികമായിട്ടും അവരാണത് കേൾക്കേണ്ടത്. ബോധപൂർവം രക്ഷിതാക്കൾ അവരെ പൂമരത്തണലിൽ കൊണ്ടിരുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ, അവർക്ക് വേണ്ടി മാത്രം കരുതി വെച്ച ഒരു തണലാണ്. ഈയൊരു തണലിൽ അവർക്ക് ഇസ്ലാമിൻ്റെ അക്ഷരങ്ങൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളും കടമകളും, അതോടൊപ്പം ദീനിനോടുള്ള നസീഹത്തും സമൂഹത്തോടുള്ള നസീഹത്തുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈയൊരു ഭാഗം നമ്മുടെ മക്കൾ കേൾക്കണമെന്ന് നാം ഓരോരുത്തരും നിർബന്ധം പിടിക്കുക. ഓർക്കുക, ഉപ്പയെയും ഉമ്മയെയും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ പ്രോഗ്രാമിൽ ബഹുമാനനായ ഷമീൽ മഞ്ചേരി കുട്ടികളോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ, tuned to reality.
1: പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ കേൾക്കാം. നല്ലത് പറയുക, നന്നായി പറയുക. നബീൽ സ്വലാഹിയാണ് അവതരിപ്പിക്കുന്നത്.
2: പീസ് റേഡിയോ, tuned to reality.
3: നല്ലത് പറയുക, നന്നായി പറയുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നാവ്. അള്ളാഹു നൽകിയ മഹത്തായ ഒരനുഗ്രഹം. അപാരമാണ് നാവിൻ്റെ ശക്തി. അതിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണമെന്നാണ് ഇസ്ലാമിക നിർദ്ദേശം. വായിൽ വരുന്നതൊക്കെ മൊഴിഞ്ഞാൽ അപകടത്തിൽ ചാടും. സാമൂഹ്യ ജീവിതത്തിൽ അനർത്ഥങ്ങളും അപകടങ്ങളും വരുത്തുന്ന വാക്കുകൾ സത്യവിശ്വാസികൾ വെടിയണം. നമ്മൾ പുറത്തുവിടുന്ന ഓരോ വാക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. അന്യരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരം പാടില്ല. അഹങ്കാരം സ്ഫുരിക്കുന്ന വാക്കുകൾ, കുത്തിപ്പറയൽ, ശാപവാക്കുകൾ, അശ്ലീല ഭാഷണം, ഏഷണി, പരദൂഷണം, പരിഹാസം, ഇവയെല്ലാം പരസ്പര സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും തകർക്കുന്നവയത്രേ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലതു പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക. എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറത്തു തരികയും ചെയ്യും. വിശുദ്ധ ഖുർആൻ അധ്യായം 33 വചനം 70-71. വാക്കുകൾ നല്ലതെങ്കിൽ അവ മാനുഷിക ബന്ധങ്ങളെ ദൃഢീകരിക്കും, മോശമെങ്കിൽ ബന്ധങ്ങളെ നശിപ്പിക്കും. നല്ല വാക്കുകൾ ഉപയോഗപ്പെടുത്തി നന്നായി സംസാരിക്കുന്നവൻ സമൂഹത്തിൽ ആദരണീയനായിരിക്കും. സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ വേണ്ടവിധം കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കണം. സന്ദർഭവും വസ്തുതകളും മനസ്സിലാക്കി അനുയോജ്യമായ സ്വയം നിയന്ത്രണത്തോടുകൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. എല്ലാ കാര്യത്തിലും എന്ന പോലെ സംസാരത്തിലും മിതത്വം പാലിക്കണം. എല്ലാവർക്കും സമയം വിലയേറിയതാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. വായിൽ തോന്നുന്നതെല്ലാം അടുക്കും ചിട്ടയുമില്ലാതെ വിളിച്ചു പറയുന്നതും ഭൂഷണമല്ല. ഒരാളുടെ സംഭാഷണം ശ്രവിച്ചാൽ തന്നെ അവൻ അറിവുള്ളവനാണോ അല്ലേയെന്ന് അറിയാൻ സാധിക്കും. വിവരമുള്ളവർ കൂടുതൽ സംസാരിച്ച് സമയം മെനക്കെടുത്താൻ ശ്രമിക്കില്ല. അറിവിൻ്റെ ആത്മാവ് മിതത്വമാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ പറയുന്നതിലല്ല, കുറച്ച് കാര്യമാത്ര പ്രസക്തമായി പറയുന്നതാണ് അറിവിൻ്റെ അടയാളം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസനോട് ഒരാൾ ചോദിച്ചു, 10 മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി താങ്കൾ എത്ര സമയം തയ്യാറെടുപ്പ് നടത്തുന്നു? 2 ആഴ്ച, വിൽസന്റെ മറുപടി. 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനോ? 1 ആഴ്ച. 3 മണിക്കൂർ സംസാരിക്കുവാനോ? ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാണ്, വിൽസൺ പറഞ്ഞു. കുറച്ചു പറയാൻ, നന്നായി പറയാൻ നല്ല തയ്യാറെടുപ്പ് വേണം. കഴമ്പില്ലാത്ത കാര്യങ്ങൾ മണിക്കൂറ് കണക്കിന് പറയുവാൻ ഒരു തയ്യാറെടുപ്പിൻ്റെയും ആവശ്യമില്ല എന്ന് സാരം.
4: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് നല്ലത് പറയുക, നന്നായി പറയുക എന്ന വിഷയത്തിൽ നബീൽ സലാഹിയുടെ സംസാരമായിരുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് അള്ളാഹുവിൻ്റെ ഉത്തമനാമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പഠന സെഷനിലേക്കാണ്. അസ്മാഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അൽ വിത്തർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണല്ലോ. അവൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി ഈയൊരു ഇൽമിൻ്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമ്മൾ പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത് പരിവർത്തനമുണ്ടാകണം എന്നുള്ളതാണ് അതിപ്രധാനം. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഇൽമാണ്. ആ ഇൽമ് പഠിക്കുന്നതോടൊപ്പം ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സാന്ദർഭികമായി ഈ ഒരു സന്ദർഭത്തിൽ ഒന്നു എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ഇൻഷാല്ലാ ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽ വിത്തർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ വിത്തർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ വന്ന നാമങ്ങളാണ്. തിരുസുന്നത്തിലാകട്ടെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അൽ വിത്തർ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥത്തെയും തേട്ടത്തെയും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അൽ വിത്തർ എന്ന് പറയുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, അതൊരു അറബിയുടെ പ്രയോഗമാണ്, അറബികളുടെ ഒരു പ്രയോഗമാണ്. മിഅതൻ ഇല്ലാ വാഹിദ, 100 ഒന്ന് കുറവ്, അതായത് 99 എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കുന്നു. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ. എന്താണ് ഇഹ്സാ ചെയ്യുക എന്നതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ 99 നാമങ്ങളെ പഠിക്കുക, കാണാതെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കാണാതെ ആ നാമങ്ങളെ പഠിച്ച് ഹിഫ്ള് ചെയ്യുക. ആ ഒരു പേരുകളുടെ തേട്ടം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം അറിയുന്നവൻ, അൽ ബസീർ, അൽ അലീം എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിലെ രഹസ്യ പരസ്യങ്ങളെല്ലാം അറിയുന്നവൻ അവനാണ്. അതുകൊണ്ട് എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നന്മകൾ മാത്രം വർഷിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന ഒരു തേട്ടം അതിലുണ്ട്. അതോടൊപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്, എൻ്റെ പ്രയാസത്തിൽ സഹായിക്കുന്നവനും അവനാണ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും തേട്ടങ്ങളും ആശ്വാസങ്ങളും അവനിൽ ഉള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണം. ഇതാണ് എഹ്സാ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അൽ വിത്തർ എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങൾ മനപ്പാടമാക്കി ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്നിട്ട് അതേ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഹുവ വിത്റുൻ യുഹിബ്ബുൽ വിസ്റ, അള്ളാഹു ആകട്ടെ വിത്രാകുന്നു, അവൻ വിത്രിനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വിത്ര എന്ന് പറയുമ്പോൾ അവന് ഏകനാണ്, ഒറ്റയാണ്, ആ ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഈ പിന്നെ നാമത്തെ അൽ വത്ര എന്നും അൽ വിത്ര എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റയാവുക, അള്ളാഹു ഏകനാണ്, പങ്കുകാരനില്ലാത്തവനാണ്, അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു ഏകനാണ് എന്നത്. ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, അതിനിടയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമുക്ക് റിസ്ക് നൽകുന്നവൻ, ആകാശത്തു നിന്ന് പേമാരി പിയിപ്പിക്കുന്നവൻ, ഇന്ന് ഈ ലോകം അവസാനിച്ചാൽ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, നമ്മെ വിചാരണ ചെയ്യുന്നവൻ, ആ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചവൻ, അതെല്ലാം ഏകനായ അള്ളാഹുവാണ്. അവൻ വിത്രാണ്, അവന് പങ്കുകാരില്ല. ഈ പറയപ്പെട്ട ഒന്നിലും, യാതൊരു വിഷയത്തിലും അവന് പങ്കുകാരില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല എന്ന തേട്ടം അൽ വിത്ർ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ ഇതിനെ അൽ വിത്ർ എന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഹുവൽ ഫർദുല്ലദി ലാ ശരീക ലഹു വല നദീറ ലഹു, അള്ളാഹുവിന് യാതൊരു നിലയ്ക്കുള്ള പങ്കുകാരില്ല, യാതൊരു നിലയ്ക്കുമുള്ള കൂറുകാരുമില്ല. ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം, അൽ ഫർദു അൽ അഹദുല്ലദി ലാ മസീല ലഹു വല ശബീഹ ലഹു വല നദീറ ലഹു വല അദീല ലഹു ലിഖമാലിഹി മിൻ കുല്ലിൽ വുജൂഹ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിലെ നാലാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് കിടയൊത്ത, പേരൊത്ത ഒന്നുമില്ല, അവൻ ഏകനാണ്, അവൻ വിത്രാണ്. ഏതിലൊക്കെ? അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല, അവൻ ഏകനാണ്, ഒരു ഉപമിക്കാൻ പോലും ഒന്നില്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപമിക്കാൻ പോലും ഒന്നിന് സമമാവുകയില്ല, ഒരു കൂറുകാരുമില്ല, ഒരു സമപ്പെടുത്തുന്ന ഒരാളുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവൻ്റെ പൂർണ്ണതയെ യോജിക്കുന്ന രൂപത്തിൽ ഒരാൾ പോലുമില്ല എന്നാണ്, ഒരു സൃഷ്ടി പോലുമില്ല എന്നാണ് ഈ അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നാമഗുണ വിശേഷണങ്ങളിൽ പോലും അള്ളാഹുവിന് പേരൊത്ത, അള്ളാഹുവിന് പേരൊത്ത ഒന്നുപോലുമില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന് പേരൊത്തൊരാൾ, അത് കഴിവൊന്നും വേണ്ട, പേരൊത്തൊരാളെങ്കിലും ഉണ്ടോ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളൊത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇല്ല എന്നത് വ്യക്തമാണ്, പകലുപോലെ, പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിനെയോ അള്ളാഹുവിൻ്റെ വിശേഷണത്തിനോ ഒത്ത ഒന്നും ഈ ഭൂമി ലോകത്തില്ല എന്നത്. ഫല തദ്രിബു ലില്ലാഹി അംസല, അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു സൂചിപ്പിച്ചത്, അള്ളാഹുവിന് നിങ്ങൾ ഉപമ വയ്ക്കരുത്. പല ആളുകളും ഇന്ന് അള്ളാഹുവിന് സമന്മാരുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, അള്ളാഹ് അറിയും പോലെ അറിയും, അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് അൽ വിത്ർ എന്ന നാമം നമ്മൾ പഠിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു അറിയും പോലെ അറിയുന്ന ഒരു ഒരു വലിയോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വലിയ ഈ ലോകത്തില്ലല്ലോ. ഇന്ന് പല ആളുകളും അങ്ങനെ ചിത്രീകരിക്കാണ്, പ്രവാചകനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് ആളുകളെ, മരിച്ചുപോയ, മൺമറഞ്ഞുപോയ മഹാന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ചിത്രീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞതെന്താ? ഗൈബ് അറിയൂല എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹുവിന് കിടയൊത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കാണ് എത്താൻ കഴിയുക? ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ ഫല തദ്രിബു ലില്ലാഹി അംസാല, അള്ളാഹുവിന് ഉപമകൾ നിങ്ങൾ വയ്ക്കരുത്, നിങ്ങൾ ഉദാഹരിക്കരുത്, നിങ്ങൾ ഇന്ന ആളെപ്പോലെയാണ് എന്ന് പറയരുത്, അള്ളാഹുവിനെ പോലെ ഇന്ന ആളുകൾ കേൾക്കുമെന്ന് പറയരുത്, കാണുമെന്ന് പറയരുത്, അറിയുമെന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മറ്റൊരായത്തിൽ അള്ളാഹ് പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ലൈസ ഇല്ല തന്നെ, കമിസ്ലിഹി പോലെ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല തന്നെ. ഷൈഉൻ, ഷൈ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൃഷ്ടിച്ച ഏതൊക്കെയുണ്ടോ അതെല്ലാം പെട്ടു. ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പടപ്പുകൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ പെട്ടു. അഷൈ എന്നല്ല പറഞ്ഞത്. അഷൈ എന്ന് പറയുമ്പോൾ അലിഫ്ലാമ് കൊടുത്താൽ മഅരിഫ, അത് പ്രത്യേകമായ ഒരു വസ്തുവായി. എന്നാൽ ഷെയ്ഉൻ എന്ന് പറയുമ്പോൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ പെട്ടു, അത് ഒന്നുമല്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറയാൻ. അള്ളാഹുവിൻ്റെ പേരൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ സത്തയൊത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ കഴിവൊത്ത ഒന്നുമില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വഹുവ, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകത കൂടി എടുത്തു പറഞ്ഞു. ഏതിലൊക്കെ? നിസാരമായ വഹുവ സമീഉൽ ബസീർ. മനുഷ്യരെല്ലാം, ജീവജാലങ്ങൾ മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന് സമന്മാരില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ അൽ വിത്ർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് ഇണയില്ല, അള്ളാഹുവിന് തുണയില്ല, അള്ളാഹുവിന് മക്കളില്ല. സൃഷ്ടികൾ മുഴുവൻ ജോഡിയായി ഇണയായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇണയില്ലാത്ത, തുണയില്ലാത്ത, മക്കളില്ലാത്ത, മാതാവോ പിതാവോ ഇല്ലാത്ത അള്ളാഹു ഏകനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. സൃഷ്ടികൾ പരസ്പരം സഹായിക്കാനും പരസ്പരം പങ്കുചേർന്ന് ജീവിക്കാനും കൊടുത്തും വാങ്ങിയും കൊണ്ടും കൊടുത്തും ജീവിക്കാനാണ് മനുഷ്യനെയും മറ്റു ഇതര ജീവികളെയും അള്ളാഹു സുബ്ഹാനഹു വതാല ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയും ചെയ്തു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈനി ലഅല്ലക്കും തദക്കറൂൻ. അല്ലാ അതെടുത്തു പറയുന്നുണ്ട്, നിങ്ങൾക്കത് ചിന്തിക്കാൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, നിങ്ങളത് ചിന്തിച്ച് റബ്ബിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാ വസ്തുക്കളെയും, എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും അള്ളാഹു ഇണയായി സൃഷ്ടിച്ചു എന്നത് തന്നെ റബ്ബിലേക്കെത്താനുള്ള, അവൻ ഏകനാണ് എന്ന കണ്ടെത്താനുള്ള ഒരു സത്യത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും, സാന്ദർഭികമായി പറയുകയാണ്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാണ്, എനിക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കുകയില്ല. അവൻ പലപ്പോഴും പലതിനെയും ആശ്രയിക്കേണ്ടി വരും. അവനിടുന്ന ഡ്രസ്സ് പോലും എത്രയാളുകൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ടാകും, എത്രയാളുകൾ കൈമറിഞ്ഞായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതിലേക്ക് വാഹനത്തിൽ കയറി പോകുമ്പോൾ പെട്രോൾ അടിച്ചതുപോലും എത്രയാളുടെ അധ്വാനമായിരിക്കും. ഇങ്ങനെ പരസ്പരം മനുഷ്യരും സൃഷ്ടികളും പരസ്പരം സഹായികളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അൽവിസറാണ്. അതിൽ പോലും അള്ളാഹുവിന് യാതൊരു നിലയ്ക്കുമുള്ള സഹായികളെ ആവശ്യമില്ല എന്നും, മാത്രമല്ല ഈ ദുനിയാവിലുള്ള എല്ലാം സർവ്വതും നശിക്കുമെന്നും അള്ളാഹു മാത്രം ബാക്കിയാകുമെന്നതും അൽ വിത്ർ എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇണകളായി സൃഷ്ടിച്ചത് അത് നശിക്കും, അല്ലല്ലാത്ത മുഴുവൻ വസ്തുക്കളും നശിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹ് പറയാണ്, ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ നശിക്കും, എല്ലാം നശിക്കും, ഒന്നുപോലും ബാക്കിയില്ല. എന്നാൽ ബാക്കിയുള്ളതെന്താണ്? വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാന്യനായ, അതുപോലെ തന്നെ വലിയ ജലാലുടയവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മാത്രം, അവൻ്റെ വജ്ഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, അവിടെയാണ് അവൻ ഏകനാകുന്നത്. അവൻ ഏകനാണ്, അവൻ സർവസമയത്തും അവൻ ഏകനാണ്. അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ എടുത്തു നോക്കുമ്പോൾ, ഫിഖഹിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പല വിഷയങ്ങളിലും ഏകത്വം പഠിപ്പിക്കുന്നുണ്ട്. അഖീദപരമായി, വിശ്വാസപരമായി അള്ളാഹു ഏകനാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് പോലും ഒറ്റയായി അവസാനിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുഹിബ്ബുൽ വിസ്റ, അള്ളാഹു വിസ്റാണ്, അവൻ ഏകനാണ്, ഏകത്വത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിക്കുന്നത്. നമ്മളെടുത്തു നോക്കാം, ശുദ്ധീകരണം. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒറ്റപ്പെടുത്തിയ എണ്ണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇസ്തിജ്മറ അഹദുക്കും ഫൽയൂതിർ. നിങ്ങൾ ഇസ്തിജ്മാർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത്തരം വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരണം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ ഒറ്റയാക്കുക. ഫഇൻ അല്ലാഹു വിത്രുൻ, എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്തു പറയുന്നു, അള്ളാഹു വിത്രാണ്, അള്ളാഹു വിത്രാകുന്നു. യുഹിബ്ബുൽ വിത്ര, അവൻ വിത്രിനെ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അമാ തറസ് സമാവാത്തി സബ്അൻ, നിങ്ങൾ നോക്കുക, ആകാശം ഏഴല്ലേ, ഏഴ് എന്നത് വിത്രാണ്. വൽ അർദ സബ്അൻ, ഭൂമി ഏഴാണ്, ആ ഏഴ് എന്ന നമ്പർ അത് വിത്രാണ്. വത്തവാഫ സബ്അൻ, നമ്മൾ ഉംറ ചെയ്യുമ്പോൾ കഅബയെ ചുറ്റുന്നത് ഏഴു പ്രാവശ്യമാണ്, അവിടെയും ഒറ്റയാണ് പഠിപ്പിച്ചത്. വദക്കറ അഷിയ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ, പല വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതാല ഒറ്റയെ സ്വീകരിച്ചു എന്നത് അല്ലാഹുവിൻ്റെ അൽ വിത്ര് എന്ന നാമത്തെയും ആ വിത്ര് എന്ന നാമത്തിൽ നിന്നുള്ള തേട്ടത്തെയും നമ്മെ അറിയിക്കുന്നു എന്നാണ്. മാത്രമല്ല, രാത്രി നിസ്കാരത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല ഇന്നൽ വിത്ര ലൈസ ബിഹത്മി ക സ്വലാത്തിക്കും അൽ മക്തൂബ, നിങ്ങളുടെ നിർബന്ധ നിസ്കാരം പോലെയല്ല രാത്രി നിസ്കാരമെന്നുള്ളത്. അൽ വിത്ർ, രാത്രി നിസ്കാരം ഒറ്റയ്ക്കായി ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കണം. വലാക്കിന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തറ സമ്മ ഖാല, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റയായി നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഔ തിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ ഒറ്റയായിക്കൊണ്ട് രാത്രി നിസ്കരിക്കൂ. ഔ തിറു ഫ ഇൻ അല്ലാഹ വിത്രുൻ യുഹിബ്ബുൽ വിത്ര, നിങ്ങൾ ഒറ്റയായി നിസ്കരിക്കണം, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലു ആഖിറ സ്വലാത്തക്കും ബില്ലൈൽ വിത്രൻ, രാത്രി നിസ്കാരം നിങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ് എങ്കിൽ വിത്രായിക്കൊണ്ട് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നാണ്. മാത്രമല്ല, ചില ബാധ്യതകളായിക്കൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ വിത്ര് ഹഖുൻ, ഒറ്റയായി നിസ്കരിക്കുക എന്നത് അത് ബാധ്യതയാണ്. ഫമൻ അഹബ്ബ അൻ യുത്ര ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും അഞ്ചായിക്കൊണ്ട് നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യുത്ര ബിസലാസിൻ ഫല്യഫ്അൽ, ആരെങ്കിലും മൂന്ന് റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെ നിസ്കരിച്ചു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യുത്ര ബിവാഹിദത്തിൻ ഫല്യഫ്അൽ, ഇല്ല, രാത്രി നിസ്കാരം ഒരു റക്അത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിസ്കരിക്കണമെന്നുകൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു റക്അത്ത് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക, രാത്രി അവസാനിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒറ്റയായി നിസ്കരിച്ചിരുന്നു എന്നാണ്, രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. വിത്രിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കിടക്കയിൽ കിടന്നിട്ടെങ്കിലും ആംഗ്യ ഭാഷയിലെങ്കിലും നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ട് പറഞ്ഞ ഹദീസുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത് അൽ വിത്രു ഹഖുൻ അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിത്രാക്കുക എന്നത് നിർബന്ധമാണ്. വിത്രാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. ഫമൻ അഹബ്ബ അൻ യുത്ര ബിഖംസ ബിഖംസിൻ ഫൽയഫ്അൽ, ആരെങ്കിലും രാത്രി നിസ്കാരം അഞ്ച് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അഞ്ച് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ഒന്നെങ്കിലും നിസ്കരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അല്ലാഹു വിത്രാൻ, അവൻ വിത്രിനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ വിത്രുണ്ടാകണം, രാത്രി നിസ്കാരം വിത്രായിക്കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമങ്ങളെ കൃത്യമായി പഠിക്കാനും ആ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള തേട്ടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ അതിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ സവിശേഷമായ നാമങ്ങളിൽപ്പെട്ട അൽ വിത്ർ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മോട് സംസാരിച്ചത് അബ്ദുറഊഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം. പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൽ ഇനി നമുക്ക് ഒരു കഥ കേൾക്കാം. ഓരോ ദിവസവും നമ്മൾ ഓരോ കഥകൾ കേൾക്കുന്നു. ഇന്നത്തെ കഥകൾ കഥ പറയാം പ്രോഗ്രാമിൽ ഐക്യമത്വം മഹാബലം ഈയൊരു ആപ്തവാക്യത്തെ അനർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ഒരു കഥയാണ് വി ടി അബ്ദുസ്സലാം നമ്മളുമായി പങ്കുവെക്കുന്നത്.
6: പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം.
1: ഐക്യമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേൾക്കാറില്ലേ? ഐക്യമത്യം മഹാബലം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഒരുമ തന്നെ പെരുമ തുടങ്ങി വേറെയും പഴഞ്ചൊല്ലുകൾ ഇതേ ആശയം വ്യക്തമാക്കുന്നതായുണ്ട്. ഈ കഥ ഐക്യത്തിൻ്റെ കഥയാണ്. ഒരിക്കൽ ഒരു കൂട്ടം പ്രാവുകൾ ആകാശത്തിലൂടെ പറന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന ഒരു നെൽപ്പാടം അവരുടെ കണ്ണിൽപ്പെട്ടത്. ധാരാളം ധാന്യം കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പാടത്തിറങ്ങി ഇര തേടാൻ അവരുടെ നേതാവ് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും പാടത്തേക്ക് പറന്നിറങ്ങി. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ, ആ പാടത്ത് ഒരു വേടൻ വലിയൊരു വല വിരിച്ചിരുന്നു. ഇതൊന്നും അറിയാതെ പ്രാവുകൾ നെന്മണികൾ കൊത്തിക്കൊണ്ടേയിരുന്നു. ദൂരെ നിന്നും ആരോ വരുന്നത് കണ്ട് നേതാവ് പറഞ്ഞു, എല്ലാവരും വേഗം പറന്ന് രക്ഷപ്പെട്ടോളൂ, ആരോ വരുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ മുകളിലേക്ക് പറന്നുയരാൻ പറ്റിയില്ല. അവരുടെ കാലുകൾ വലയിൽ കുടുങ്ങിയിരുന്നു. യോ, നമ്മൾ കുടുങ്ങിപ്പോയി, പ്രാവുകൾ ഉറക്കെ പറഞ്ഞു. ഭയപ്പെടാതെ ധൈര്യമായിരിക്കുവോ, ഒരുമയോട് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാം. പ്രാവുകളുടെ നേതാവ് അവരെ ആശ്വസിപ്പിച്ചു. കുറേയേറെ പ്രാവുകൾ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് വേടൻ ദൂരെ നിന്ന് കണ്ടു. അയാൾ സന്തോഷത്തോടെ വേഗം നടന്നു. ഞാൻ മുന്നേറിക്കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മുകളിലേക്ക് സകല ശക്തിയും എടുത്തു പറക്കണം, അപ്പോൾ നേതാവ് നിർദ്ദേശിച്ചു. വേടൻ അടുത്തെത്താറായതും പ്രാവുകളെല്ലാം ഒരുമിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. തൻ്റെ വലയുമായി പോവുന്ന പ്രാവുകളെ കണ്ട് വേടൻ അന്തിച്ചു നിന്നു. നേതാവ് അവരെല്ലാവരെയും കാട്ടിലെ ഒരു മരച്ചുവട്ടിലേക്കാണ് നയിച്ചത്. അവർ പറന്നിറങ്ങിയതും നേതാവ് ഉറക്കെ വിളിച്ചു, കൂട്ടുകാരാ, ഒന്നിറങ്ങി വരൂ. വിളി കേട്ട് മരത്തിനിടയിലെ മാളത്തിൽ നിന്നും ഒരു എലി ഇറങ്ങി വന്നു. നേതാവ് അവനോട് സഹായം ചോദിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എലി തൻ്റെ കൂട്ടുകാരുമായെത്തി വല കടിച്ചു മുറിച്ച് പ്രാവുകളെ രക്ഷിച്ചു.

0: ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഇല്ല, അഞ്ച് വിരലുകളും ഒരുമിച്ചെടുക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്നു, കഴിക്കാൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ വായലിലെ പല്ലുകളെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ചവച്ചരയ്ക്കാൻ പറ്റുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുതന്നെയാണ് ജീവിതത്തിലും. നമ്മളൊന്നായി ഒറ്റക്കല്ലാതെ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കാൻ കഴിയുക, അത് വീട്ടിലാവട്ടെ സ്കൂളിലാവട്ടെ, നമുക്കങ്ങനെ കഴിയണം. അതിന് പരസ്പരം സ്നേഹമുണ്ടാവണം, പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ നല്ല മക്കളായിട്ട് നമുക്ക് വളരാൻ കഴിയട്ടെ. കഥ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാം. അതുപോലെ ആവർത്തിച്ച് കേട്ട കൂട്ടുകാരാണെങ്കിലും ഇടയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കഥ നമുക്ക് നഷ്ടമാവില്ല. മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പംക്തിയാണ്. ഐക്കമത്തം മഹാബലം അബ്ദുസ്സലാം വീട്ടിയാണ് അവതരിപ്പിച്ചത്. ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ജനക്ഷേമത്തിൽ സാധാരണയായി ശ്രോതാക്കൾക്ക് ഏറെ വിജ്ഞാനപ്രദമായ നമ്മുടെ ചുറ്റുപാടുമുള്ള പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളും വിഷയങ്ങളുമാണ് കേൾക്കാറുള്ളത്. ഇന്ന് GST പാനൽ ഡിസ്കഷൻ കെ അബ്ദുൽ ലത്തീഫ് നമ്മോടൊപ്പം ചേരുന്നു.
2: ഇന്ന് GST ബന്ധപ്പെട്ട പീസ് റേഡിയോയുടെ ജനക്ഷേമം പരിപാടിയിലേക്ക് സ്വാഗതം. GST പാനൽ ഡിസ്കഷൻ ആണ് നടക്കാനിരിക്കുന്നത്. പീസ് റേഡിയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ GST എന്ന ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് 2 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ അറിയിച്ചത് പ്രകാരം ശ്രോതാക്കളിൽ നിന്നുള്ള നിരവധി സംശയങ്ങളും അഭിപ്രായങ്ങളും പീസ് റേഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാനലിൽ ഉള്ളവർ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൽ ലത്തീഫ് സാറാണ്. അതേപോലെ വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ AM ഷംസുദ്ദീൻ കൂടെയുണ്ട്. ഞാൻ മുഹമ്മദ് അലി പൊത്തുകാടൻ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. നമ്മുടെ പീസ് റേഡിയോയ്ക്ക് അബ്ദുൽ ലത്തീഫ് സാറിനെയോ AM ഷംസുദ്ദീനെയോ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. രണ്ടുപേരും GST അതേപോലെ വാറ്റുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോയുടെ ചർച്ചകളിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. സാർ, നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. GST എന്നും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. പത്രമാണെങ്കിലും മറ്റു ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് GST. GST ബന്ധപ്പെട്ട് തന്നെ എന്താണ് GST എന്ന് കുറേ ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൊയ്തീൻ കാലിക്കറ്റ് എന്താണ് GST എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഷാഹിൻ ഷഹീറും സമാനമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിയതമായ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം GST കൊടുക്കാൻ പറ്റുമോ? ലത്തീഫ് സാർ ചർച്ചകൾ തുടങ്ങുന്നു.
3: തീർച്ചയായും GST വന്ന് ഇന്നേക്ക് ഏതാണ്ട് 1 മാസവും 8 ദിവസവും കഴിഞ്ഞു. GST നാട്ടിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. GST എന്താണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. GST എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ സപ്ലൈയുടെ മുകളിൽ ചുമത്തുന്ന ഏതൊരു നികുതിയും അതിൽ മനുഷ്യോപയോഗത്തിനുള്ള ആൽക്കഹോൾ വരുന്നില്ല എന്നാണ് ഭരണഘടന GST നിർവചിച്ചിട്ടുള്ളത്. അതായത് GST എന്ന് പറയുന്നത് സാധനങ്ങളും ഗുഡ്സും സർവീസും ചരക്കും സേവനങ്ങളും സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് GST. അതിൽ സാധനങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം സപ്ലൈ ചെയ്യുന്നത്, ചിലപ്പം ചരക്ക് വേറെ ആയിരിക്കാം, സേവനം വേറെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം. ഇവ സപ്ലൈ ഒരാളിൽ നിന്ന് വേറൊരാളേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നികുതി ചുമത്തും. ആ നികുതി ചുമത്താൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുണ്ട്. നേരത്തേയിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ നികുതി ചുമത്താൻ അധികാരമുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള നികുതി വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ് GST മുന്നോട്ട് വെക്കുന്നത്.
2: അതായത് നികുതി

0: ഈ പരോക്ഷ നികുതിയിലെ ഒരു വിപ്ലവം തന്നെയാണ് ജി എസ് ടി.
1: തീർച്ചയായിട്ടും.
0: എന്താണ് ജി എസ് ടി എന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ്.
2: ലത്തീഫ് സാറ് പറഞ്ഞതിൽ, നേരത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു നികുതി, സർവീസിന് മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് നികുതി ചുമത്താൻ അധികാരം ഉണ്ടായിരുന്നത്.
1: അതെ.
2: പിന്നെ സ്റ്റേറ്റിന് ഗുഡ്സിൻ്റെ മേൽ മാത്രമായിരുന്നു അധികാരമുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഗുഡ്സിൻ്റെ മേലെയും സർവീസിൻ്റെ മേലെയും നികുതി ചുമത്താനുള്ള അധികാരം തുല്യമായി
1: സംവിധാനമാണ് ജി എസ് ടി. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഇങ്ങനെ ഒരു ഭേദഗതി നൽകിക്കഴിഞ്ഞ് മറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിരുന്നു അധികാരങ്ങളെ. ഇത് രണ്ടുപേർക്കും ഒരുപോലെ അധികാരം നൽകാൻ വേണ്ടിയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുണ്ടായത്.
2: ജി എസ് ടിയുടെ നിരക്കുകൾ പൊതുവെ നിലവിലുണ്ടായിരുന്ന വാറ്റിനേക്കാളും ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്?
1: അത് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കാണുന്നത്, ആ ബില്ലിൽ നേരത്തെ കാണുന്നത് വാറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്നത് അതിനേക്കാൾ ഒരു ഉയർന്ന നികുതിയായിട്ട് ജി എസ് ടി കാണുന്നതുകൊണ്ട്, ഇത് ആക്ച്വലി ഒരു ഉപഭോക്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബില്ലിൽ ഉയർന്ന നികുതി കാണുന്നു. നേരത്തെയും ഈ നികുതി അടങ്ങുന്ന ഒരു എമൗണ്ടാണ് ഈ ഉപഭോക്താവ് നൽകിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ജി എസ് ടി വന്നപ്പോൾ കുറേ കേന്ദ്ര നികുതികളും ഡ്യൂട്ടികൾ, സെസ് സർചാർജ്, അതാ ഉദാഹരണത്തിന് ഉൽപ്പാദകർ നൽകിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസ് പ്രൊവൈഡേഴ്സ് നൽകിയിരുന്ന സേവന നികുതി, എസ് എ ഡി, സി വി ഡി, സർചാർജുകൾ, സെസ്സുകൾ, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ നികുതികളായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകിയിരുന്ന വീട് ചുമത്തിയിരുന്ന വാറ്റ്, സി എസ് ടി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, സംസ്ഥാന സെസ് സർചാർജ്, ഈ നികുതികളെല്ലാം ഒരു 10-17 നികുതികൾ സബ്സ്യൂം ചെയ്ത് ലയിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ജി എസ് ടി. അതുകൊണ്ട് തന്നെ സംസ്ഥാന നികുതിയും കേന്ദ്ര നികുതിയും കൂടി ഇതിൽ ചേരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു റേറ്റാണ് സ്വാഭാവികമായിട്ടും ജി എസ് ടിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും, ഉദാഹരണത്തിന് പറഞ്ഞാൽ, സിമെൻറ്റിന് നേരത്തെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വാറ്റ് 14% ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ അന്നും 28-29% ഉണ്ട് സിമെൻറ്റിൻ്റെ മൊത്തത്തിൽ കേന്ദ്ര സംസ്ഥാന നികുതി. ജി എസ് ടിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 28% നികുതിയാണ്. അപ്പോൾ നികുതി കൂടുന്നില്ല, ഫലത്തിൽ ആളുകൾക്കത് കൂടിയതായിട്ട് ഫീൽ ചെയ്യണം. ആക്ച്വലി നികുതി 1-2%, 5% വരെയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്.
2: പഴയ നിരക്കിൽ 29% സിമെന്റിൽ, എക്സൈസ് ഡ്യൂട്ടി 15%, 14% വാറ്റും. ഇപ്പൊ അത് 28%
1: എന്ന് പറയുമ്പോൾ 1% കുറഞ്ഞിരിക്കുകയാണ്.
2: 1.5% കുറയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്.
1: അതെ.
0: ഉബൈദ് ചോദിച്ചിട്ടുണ്ട് എന്താണ് ജി എസ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്, അത് ഈ മറുപടിയിൽ വ്യക്തമായിട്ടുണ്ട്. അതേപോലെ നജിമോൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷബീബ് മഞ്ചേരിയും ജി എസ് ടി എന്താണ് ആ രൂപത്തിലുള്ള ചോദ്യമുണ്ട്. അബ്ദു ആലുങ്കലും സമാനമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, സംസ്ഥാനത്തെ കുറേ നികുതികൾ ഇല്ലാതാവുന്നു, പകരം ഒരു പുതിയ നികുതി വരുന്നു, ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ
2: ഒറ്റ നികുതി.
1: ജി എസ് ടിയുടെ ഏറ്റവും വലിയ പരസ്യം തന്നെ, ഏറ്റവും വലിയ മോട്ടോ തന്നെ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ്. ഒറ്റ നികുതി, ഒറ്റ രാഷ്ട്രം, ഒറ്റ കമ്പോളം മാർക്കറ്റ് എന്നാണ്.
2: പിന്നെ ഇതിൽ വരുന്ന സാധാരണ കച്ചവടക്കാരിൽ നിന്നാണ് അത്തരം ഒരു സംശയം വരുന്നത്. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ടാക്സ് കൊടുത്താൽ പോരെ, പിന്നെ ഓരോ പോയിന്റിലും ടാക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് കൊടുത്താൽ പോരെയെന്ന് പല ആളുകളും, വൺ ടാക്സ് വൺ ഒരു അഡ്വർടൈസ്മെന്റിന്റെ പ്രശ്നമാണ്, വൺ ടാക്സ് വൺ നേഷൻ എന്ന് പറയുന്നത്.
1: അതൊരു ശംസുദ്ദീൻ, അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. കാരണം വൺ ടാക്സ് എന്ന് പറയുന്നത് കുറേ കേന്ദ്ര നികുതികളും കുറേ സംസ്ഥാന നികുതിയും ഇല്ലാതായി, എക്സൈസ് ഡ്യൂട്ടി ഇല്ല, സർവീസ് ടാക്സ് ഇല്ല, സി എസ് ടി ഇല്ല, ലക്ഷറി ടാക്സ് ഇല്ല, ഈ ടാക്സുകളൊക്കെ ഇല്ലാതായി പകരം ജി എസ് ടി മാത്രമേ ഉള്ളൂ. അതാണ് വൺ ടാക്സ്.
2: ശരിക്കും ജി എസ് ടി എന്ന് പറയുന്നത് നേരത്തെ വാറ്റിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണ്,
1: ഒരു ഓൾ ഇന്ത്യ വാറ്റ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം.
2: സിമ്പിളി പറയാം.
1: ആക്ച്വലി ഓരോ ഘട്ടത്തിലും നടക്കുന്ന മൂല്യവർദ്ധനവിന്റെ മുകളിൽ തന്നെയാണ് വാറ്റ് പോലെ ജി എസ് ടിയും ചുമത്തുന്നത്. പക്ഷെ അത് സംസ്ഥാന തലത്തിലായിരുന്നു അന്ന് നിയമങ്ങൾ, ഇത് ഓൾ ഇന്ത്യ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ.
0: ഷബീബ് മഞ്ചേരിയുടെ ഒരു സംശയം, ജി എസ് ടി വരുന്നതിലോടുകൂടി സംസ്ഥാനങ്ങളുടെ അധികാരം കുറയും, അതേപോലെ നികുതിയും വരുമാനവും കുറയില്ല എന്നാണ്. സമാനമായൊരു സംശയം അബ്ബു ആലുങ്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ ജി എസ് ടി കൊണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ള ഉപകാരങ്ങൾ? ഉപദ്രവങ്ങളുണ്ടോ എന്നും അദ്ദേഹത്തിന്റെ ചോദ്യത്തിലുണ്ട്.
1: ഇതിന്റെ സത്യത്തിൽ ചോദ്യം ജി എസ് ടിയുടെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണെന്നാണ്.
2: അതെ അതെ,
1: സത്യത്തിൽ ജി എസ് ടി ഒരു മൾട്ടി പോയിന്റ് ടാക്സ് തന്നെയാണ്. അതായത് ഉൽപാദനം മുതൽ വിതരണം അവസാനം ഉപഭോക്താവിലേക്ക് എത്തുന്ന ഓരോ ഘട്ടത്തിലും ജി എസ് ടി ചുമത്തുന്നുണ്ട് മൂല്യവർദ്ധനയുടെ മുകളിൽ. പക്ഷേ ഇതിൽ വാറ്റ് ആ നിലക്ക് വാറ്റ് പോലെ തന്നെ. പക്ഷേ ജി എസ് ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ടാക്സിൻ്റെ അവസാനം ഈ ചരക്ക് അല്ലെങ്കിൽ ഈ സേവനം എവിടെയാണോ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ, അതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അത് നോക്കിയിട്ടാണ് അതിൻ്റെ ടാക്സിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ആ നിലയ്ക്ക് ജി എസ് ടി കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ കേരളം വളരെ കുറച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് വിൽക്കുകയും വളരെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരം സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിളിക്കുക. കേരളത്തിലെ ഒരു വ്യാപാരി പുറത്തു നിന്ന് പോയി സാധനം വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഉപഭോക്താവ് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് സാധനം വാങ്ങിച്ചാൽ, അയാൾ വാങ്ങിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ടാക്സിൻ്റെ സംസ്ഥാന പോർഷനായിട്ടുള്ള 50% കേരളത്തിൻ്റെ ട്രഷറിയിലേക്ക് കേന്ദ്രം മാറ്റിത്തരുന്നു. ആ നിലക്ക് ഇത് കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നികുതി വ്യവസ്ഥ സമ്പ്രദായമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലെ ഒരു കാര്യം കൂടെ, അതിലൊരു ദോഷം എന്താണെന്നൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു.
0: സാജിദും ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്നു.
2: സംസ്ഥാനത്തിന്റെ അധികാരം കുറയില്ലേ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
1: അതില് സംസ്ഥാനത്തിന്റെ അധികാരം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം വാറ്റാവുമ്പോൾ എടുക്കുന്ന തീരുമാനം, കുറച്ച് തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കുന്നു, കേന്ദ്രം കൂടി എടുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രമല്ല സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ജി എസ് ടി കൗൺസിൽ എടുക്കുന്നു. ആ നിലക്ക് ഒരു സംസ്ഥാനത്തിന് മാത്രം ചിലപ്പോൾ വിലപേശി കാര്യങ്ങൾ നടത്താൻ പറ്റിക്കോണമെന്നില്ല. ഒരു ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കുക, മൊത്തത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവനായിട്ടുള്ള നമ്മുടെ വാറ്റിൻ്റെ മുകളിലൊരു ആധിപത്യം ഇനി ഉണ്ടാവില്ല. ഒരു കൂട്ടായ തീരുമാനമായിരിക്കും എടുക്കുക. ദോഷം എന്ന് പറയാൻ വയ്യാന്ന് മാത്രം.
2: സാറെ, അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സംശയം പഠിപ്പിച്ച്, കൂടുതൽ വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടില്ല എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. ഗുഡ്സ് ആത്യന്തികമായി ചരക്കും സേവനവും എവിടേക്കാണോ പോകുന്നത്, എവിടെയാണോ ഉപയോഗിക്കുന്നത്, ആ സംസ്ഥാനത്തിനേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുക കേരളത്തിനായിരിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷയും ജി എസ് ടി.
2: അത് മാത്രമല്ല സാറെ, നമുക്ക് സർവീസ് ടാക്സ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ സർവീസ് ടാക്സ് വലിയൊരു മേഖലയാണ്. ഈ സർവീസ് ടാക്സിൽ നിന്നുള്ള സേവന നികുതിയുടെ ഒരു വലിയൊരു പോർഷൻ കൂടി നമ്മുടെ റവന്യൂവിലേക്ക്, നമ്മുടെ വരുമാനത്തിലേക്ക്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം സർവീസ് ടാക്സ് മുഴുവൻ ഇതുവരെയുള്ള വരുമാനം കേന്ദ്രത്തിനാണ് പോയിരുന്നത്. ഇനി സംസ്ഥാനത്തിലുള്ള സർവീസ് ടാക്സ് കിട്ടുന്നതിന്റെ 50% നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കൂടെ കിട്ടുമ്പോൾ ആ നിലക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്
2: ഗവൺമെന്റ് തന്നെ പ്രതീക്ഷിക്കുന്നത്. 14% ഫിക്സഡ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള
1: ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞത് ഒരു 3000 crore ആദ്യ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ നമ്മുടെ ഈ ടെക്നിക്കലായ ഇഷ്യൂസ്, ആളുകൾ ഇത് വേണ്ടത്ര ജി എസ് ടി എന്താണെന്ന് പരിചയിച്ചു വരുന്നേ ഉള്ളൂ. ആ ഒരു തുടക്കത്തിലെ ആ ഒരു ബാലാരിഷ്ടതകൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വർഷം കഴിയുമ്പോൾ ഒരു 3000 crore അടുത്തേക്ക് നമുക്കൊരു അധിക റവന്യൂ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്.
0: അബ്ദുൽ ജലീലിന്റെ സംശയം, കസ്റ്റമേഴ്സ് വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ലത്തി സാർ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്നുള്ള കാര്യം ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ മതി.
1: കസ്റ്റമേഴ്സ് വാങ്ങിക്കുമ്പോൾ ഒരു കസ്റ്റമർ കേരളത്തിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ ബില്ല് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. കാരണം ജി എസ് ടിയിൽ 200 rupees മുകളിലുള്ള, 200 rupees അതിനു മുകളിലോ ഉള്ള എല്ലാ ഇടപാടുകൾക്കും ബില്ല് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഒരു കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 200 rupees എന്ന നിബന്ധനയില്ല, അത് 10 rupees ബില്ലാണെങ്കിലും കൊടുക്കണം. ബില്ല് കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, അയാൾ തരുന്ന ബില്ലിൽ ജി എസ് ടി കളക്ട് ചെയ്യുന്നുണ്ടോ. 75 lakh താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുത്ത വ്യാപാരികൾ നികുതി വിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള വ്യാപാരികളൊക്കെ അവർ ജി എസ് ടി ഈടാക്കിയിട്ടാണോ സാധന സേവനങ്ങൾ വിൽക്കുന്നത്, അങ്ങനെ അതിൽ ബില്ലിൽ അടിക്കുന്ന ജി എസ് ടി ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമേ സംസ്ഥാനത്തിന് റവന്യൂ കിട്ടുകയുള്ളൂ. വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. കേരളത്തിന്റെ പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ,
0: അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം,
1: കേരളത്തിന് പുറത്തു പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ അയാളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണോ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ, അതായത് ലക്ഷ്യസ്ഥാനം നോക്കി നികുതിയുടെ ക്രെഡിറ്റ് നൽകുന്ന അവസ്ഥ, ആ ഒരു തത്വം വെച്ച് ഒരു കേരളത്തിലെ ആള് ബാംഗ്ലൂരിൽ പോയി ഗ്രാനൈറ്റ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി അയാളുടെ സ്വന്തം ഉപയോഗത്തിന് ഒരു ടി വി വാങ്ങിക്കുമ്പോൾ, അയാൾ നൽകുന്ന അഡ്രസ്സ് കൃത്യമായും പൂർണ്ണമായും കേരളത്തിലെ അഡ്രസ്സാണെങ്കിൽ ആ സപ്ലൈ ചെയ്ത മറ്റു സംസ്ഥാനത്തെ വ്യാപാരി IGST ബില്ല് കേരള അഡ്രസ്സിൽ അടിക്കുകയും ആ അടച്ച ടാക്സിൻ്റെ, കേരളക്കാരൻ കൊടുത്ത ടാക്സിൻ്റെ 50%, അത് കേരളത്തിൻ്റെ റവന്യൂയിലേക്ക് റവന്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത്, അഡ്രസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് കൃത്യമായി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഗുണം സംസ്ഥാനത്തിൽ ലഭിക്കും.
2: അതായത് നമ്മൾ ഇതുവരെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് പോയി സാധനം മേടിക്കുകയാണെങ്കിൽ അവിടെ അവിടുത്തെ റേറ്റ് ഓഫ് ടാക്സ് കൊടുത്ത് മേടിക്കുകയായിരുന്നെങ്കിൽ ഇതുവരെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ നികുതിയുടെ വിഹിതം കിട്ടുമായിരുന്നില്ല.
1: ഇല്ല, കാരണം CST ഒരു കേന്ദ്ര നികുതി ആയിരുന്നെങ്കിലും അത് പിരിക്കുന്നതും അത് അനുഭവിക്കുന്നതും ആ വിൽക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി ഇത് വിൽക്കുമ്പോൾ ആ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനത്തിന് പുറത്തേക്ക് സാധനം വിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ പെരിന്തൽമണ്ണയിലെ ഒരു വ്യാപാരി കോയമ്പത്തൂരിലേക്ക് ഒരു സാധനം വിറ്റാൽ ആ ബില്ലിൽ 1000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ പോലും കേരളത്തിന് കിട്ടില്ല.
2: അത് തമിഴ്നാട് ഗവൺമെന്റിനാണ്,
1: അത് IGST ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോവുകയും അതിലെ SGST പോർഷൻ ഗുഡ്സ് പോയ തമിഴ്നാട്ടിലേക്ക് ആയതുകൊണ്ട് അതിൻ്റെ പകുതി 500 രൂപ കേന്ദ്ര ഗവൺമെന്റിലേക്കും 500 രൂപ തമിഴ്നാട് ഗവൺമെന്റിലേക്കും പോകും. കേരളത്തിന് ഒരു റവന്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കച്ചവടക്കാർ പുറത്തുനിന്ന് പോയി വാങ്ങിക്കുമ്പോഴും കേരള അഡ്രസ്സ് കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
0: അതായത് ബില്ല് വളരെ പ്രധാനമാണ്. ബില്ലിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് എന്നുള്ളത് പ്രത്യേകം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: അതെ,
0: ഇതുവരെ നമ്മൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്താണ് GST, അതിൻ്റെ മേന്മകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള കുറേ ആളുകൾ, അതായത് July 1 GST നടപ്പിൽ വരുമ്പോൾ VAT രജിസ്ട്രേഷൻ ഉള്ളവർ, KGST രജിസ്ട്രേഷൻ ഉള്ളവർ, അതേപോലെ രജിസ്ട്രേഷൻ ഉള്ളവർ, അവർ എന്ത് ചെയ്യണം, അവരുടെ രജിസ്ട്രേഷൻ എന്ത് സംഭവിക്കും? ഷംസു ഒന്ന് വിശദീകരിക്കും.
2: നിലവിലെ GST നിയമപ്രകാരം നിലവിൽ രജിസ്ട്രേഷനുള്ള, നിലവിൽ VAT പ്രകാരം ടിൻ നമ്പർ എടുത്തിട്ടുള്ള എല്ലാ ഡീലേഴ്സും നിർബന്ധമായും മൈഗ്രേറ്റ് ചെയ്യണം GST.
1: അവർക്ക് VAT എന്ന് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ, സെൻട്രൽ എക്സൈസ് രജിസ്ട്രേഷനോ, സർവീസ് ടാക്സിലോ, VAT, ലക്ഷ്വറി ടാക്സിലോ,
2: അതായത് നമ്മുടെ കേരള കൊമേഴ്സ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഷനുള്ള ആളുകളും പുറമെ സെൻട്രൽ എക്സൈസിന്റെ രജിസ്ട്രേഷനുള്ള ആളുകളും നിർബന്ധമായും പുതിയ GST സംവിധാനത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അവർക്ക് പിന്നീട് 6 മാസത്തിന് ശേഷം, 6 മാസത്തിനുള്ളിൽ ഇതിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതരാകാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പിന്നീട് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രൈമറിലി അവർ നിർബന്ധമായും പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ്.
0: മുഹമ്മദ് അബ്ദുസമദിൻ്റെ സംശയം, അദ്ദേഹത്തിൻ്റെ വാർഷിക വിറ്റുവരവ് 15-20 ലക്ഷത്തിന് ഇടക്കാണ്, ബേക്കറിയാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്യണോ എന്നാണ് ഒന്ന്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ,
2: അല്ല അത് പറയുന്നതിന് ആ ഒരു ചോദ്യത്തിന് അനുബന്ധമായി പറയുകയാണ്, സാധാരണഗതിയിൽ പുതിയ ഒരാൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഓൾ ഇന്ത്യ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് ആണ്, പാൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു പാൻ നമ്പറേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ആ പാനിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായ ആൾ എന്ന് പറയുന്നത് അയാളുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ അയാൾ വിൽക്കുന്ന സാധനങ്ങളുടെയും നൽകുന്ന സേവനങ്ങളുടെയും ആകെ തുക 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാണ്. അതിൽ യാതൊരു നിയമപരമായി അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ചില പ്രത്യേക തരം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, ഉദാഹരണത്തിന് കാഷ്വൽ ട്രേഡേഴ്സ്,
1: സംസ്ഥാനത്തിന് പുറത്തേക്ക്
2: വിൽക്കുന്ന കച്ചവടക്കാർ, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്ഥിരമായി ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല, കാഷ്വൽ ട്രേഡേഴ്സിന് ബാധകമല്ല, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് 20 ലക്ഷത്തിൻ്റെ പരിധി ബാധകമല്ല. ഇവർ ബാക്കി എല്ലാവരും, ബാക്കി വരുന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി 20 ലക്ഷം ആവാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണം എന്ന് അയാൾക്ക് സ്വമേധയാ തോന്നുകയാണെങ്കിൽ അയാൾക്ക് എടുക്കാവുന്നതാണ്, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ 20 ലക്ഷം കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിർബന്ധമായി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്.
0: അതായത് 20 ലക്ഷം എന്ന പരിധി എത്തിയില്ലെങ്കിലും രജിസ്ട്രേഷൻ എടുക്കേണ്ട കുറേ ആളുകളുണ്ട്, കുറേ വ്യാപാരികളുണ്ട്, സേവന
1: ദാതാക്കളുണ്ട്.
0: ആ കൂട്ടത്തിൽ കുറേ ആളുകൾ കാര്യം പറഞ്ഞു, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർമാർ, സപ്ലയർമാർ, അഗ്രിഗേറ്റേഴ്സ്. ഇന്ത്യക്ക് പുറത്ത്
1: അഗ്രിഗേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം എല്ലാ വാക്കും
0: ഒഴിവാക്കിയിട്ടുണ്ട്,
1: കാരണം ഈ കൊമേഴ്സ് മറ്റതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുമല്ല, അതിൽ ഗവൺമെന്റ് TDS പിടിക്കേണ്ട ആളുകൾ,
0: സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇതേപോലെ ടേൺഓവർ പരിധി ബാധകമല്ലാത്തതാണ്. അവർക്കൊക്കെ എന്നാണോ ലയബിലിറ്റി വരുന്നത്, ബാധ്യത വരുന്നത്, 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്.
2: നോർത്ത് ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഈ ടേൺ ഓവർ ലിമിറ്റ് 10 ലക്ഷമാണ്.
1: ചെറിയ സംസ്ഥാനങ്ങളാണ്. അതിൽ കൂട്ടി പറയേണ്ട ഒരു കാര്യം, 20 ലക്ഷം ഇല്ലാത്ത ഒരാൾക്ക് രജിസ്ട്രേഷൻ വളണ്ടറി ആയിട്ട് സ്വമേധയാ എടുത്തൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എടുക്കാം. അങ്ങനെ അവർ 10 ലക്ഷം ഉള്ള ഒരാൾ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചു 15 ലക്ഷം എത്തിയ ഒരു ചോദ്യം അതായിരുന്നല്ലോ നമ്മുടെ. 15 ലക്ഷം എത്തിയ ആൾക്ക് നിയമപരമായിട്ട് ത്രഷോൾഡ് ലിമിറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാനുള്ള എല്ലാ പരിരക്ഷയും അയാൾക്കുണ്ട്. പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓഫീസുകളിൽ കഴിഞ്ഞൊരു മാസമായിട്ട് വളരെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മൾ വിചാരിച്ചത് വാറ്റിൽ 10 ലക്ഷം ആയിരുന്നത് GST 20 ലക്ഷം ആക്കി പരിധി ഉയർത്തിയപ്പോൾ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ വേണ്ട വെക്കും, ചെറുകിടക്കാരനൊന്നും GST വരില്ല എന്നാണ്. പക്ഷെ നേരെ വ്യത്യസ്തമായൊരു ട്രെൻഡാണ് കഴിഞ്ഞൊരു മാസമായി കണ്ടത്. ചെറിയ ടേൺ ഓവറിലെ 5, 8, 10 ലക്ഷമുള്ള ആളുകളുടെ GST രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കാനായിട്ട് വരിക. വാറ്റിൽ പോലും അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. അവർ പറയുന്നതെച്ചാൽ അവരുടെ ഈ ഉൽപ്പന്നം വാങ്ങാൻ വരുന്ന കച്ചവടക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടോ എന്നാണ്.
0: അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ GST നമ്പർ ഇല്ലെങ്കിൽ തരില്ല എന്ന് ചിലർ പറയുന്നു.
1: അതുപോലെയുണ്ട്, അതായത് സപ്ലയേഴ്സ് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ വേണം. ചെറുകിട മാനുഫാക്ചറേഴ്സിന് അവരുടെ സാധനം വിൽക്കണമെങ്കിൽ അവർക്ക് വാങ്ങുന്നവർക്ക് GST ബില്ല് വേണം. മൊത്തത്തിൽ GST എല്ലാ മേഖലകളിലും രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള
2: ഒരു വോളണ്ടറി,
1: അവർക്ക് അവർ വോളണ്ടറി ആയിട്ടുള്ള ഒരു
2: ഫീൽ,
1: വോളണ്ടറി കംപ്ലയൻസ് ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 15 ലക്ഷക്കാരൻ നിലവിൽ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കലാണ് നല്ലത് എന്നാണ് നമുക്ക് അയാൾ അഡ്വൈസ് ചെയ്യാനുള്ളത്.
0: കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കർഷകർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നോൺ ടാക്സബിൾ, ഈ എക്സംപ്റ്റഡ് ഐറ്റംസ് മാത്രം, അതായത് ടാക്സ് ഇല്ലാത്ത ചരക്കുകൾ മാത്രം, സേവനങ്ങൾ മാത്രം ചെയ്യുന്നവർക്കും ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. GST രജിസ്ട്രേഷൻ എടുത്താൽ ടാക്സ് ഇളവുണ്ടാകുമോ? 20 ലക്ഷത്തിൽ കുറവാണ് ടേൺ ഓവർ എങ്കിൽ ഗവൺമെന്റിന് അത്രയും നികുതി നഷ്ടമാവില്ലേ? ഇതെങ്ങനെ ആരെടുത്ത് തിരിച്ചുപിടിക്കും എന്ന സംശയങ്ങളും മുഹമ്മദ് അബ്ദുസമദിനുണ്ട്.
1: മുഹമ്മദ് അബ്ദുസമദിനോട് പറയാനുള്ളത്, GST നിയമത്തിൽ പറയുന്നു, ഒരാള് വളണ്ടറിയായി രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ, അതായത് ഒരു നികുതി ബാധ്യതയുള്ള ഒരു കച്ചവടക്കാരന്, ഒരു വ്യാപാരിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിനും ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, രജിസ്ട്രേഷനിലേക്ക് വന്നാൽ നിർബന്ധമായിട്ടും അദ്ദേഹം നികുതി അടക്കാൻ ബാധ്യസ്ഥനാണ്.
2: അല്ല, അദ്ദേഹം ചോദിച്ചത് 20 ലക്ഷത്തിൽ വരുന്ന ടേൺ ഓവർ വരുന്ന ആളുകളെ ഇത്രയും ഒഴിവാക്കിയാൽ സർക്കാരിന് വലിയ തോതിൽ നികുതി നഷ്ടം വരില്ലേ എന്നാണ്.
1: ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് ഇപ്പോൾ കാണുന്നതാണ്, ആരും GST നിന്ന് ഒഴിഞ്ഞു പോയിച്ചില്ല. വളരെ അപൂർവം സ്ഥലങ്ങളെന്നേ കേട്ടുള്ളൂ വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആരും ഒഴിഞ്ഞു പോയിട്ടില്ല സത്യത്തിൽ. മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ GST രജിസ്ട്രേഷൻ എടുക്കുക. അപ്പോൾ 2 ദിവസം മുമ്പുള്ള സ്റ്റാറ്റസ് വെച്ച് കേരളത്തിൽ പുതിയ രജിസ്ട്രേഷൻ 5000 കടന്നു എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. സാധാരണ നമ്മുടെ വാറ്റ് രജിസ്ട്രേഷനേക്കാൾ വലിയ ഒരു നിരക്കാണിത്, വർധനവാണ് രജിസ്ട്രേഷനിൽ ഒരു മന്ത്ലി ആവറേജ് എടുത്താൽ.
2: അതുമല്ല സാർ, ഈ 20 ലക്ഷം കച്ചവടം ചെയ്യുന്ന ആള് ഓൾറെഡി ടാക്സ് അഫേർഡ് ഗുഡ്സ് ആണ്. അയാളുടെ വാല്യൂ അഡീഷന്റെ
1: മുകളിൽ മാത്രമേ ഉള്ളൂ നികുതി അടക്കണ്ടുള്ളൂ.
2: വാല്യൂ അഡീഷന്റെ നികുതി മാത്രമേ സർക്കാരിന് നഷ്ടം വരുന്നുള്ളൂ. ബാക്കി ഓൾറെഡി ടാക്സ് സർക്കാരിന് കിട്ടിക്കഴിഞ്ഞു. ഇതില് മുഹമ്മദ് അബ്ദുസ്സമദ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ടേൺ ഓവറുള്ള ഒരു ബേക്കറി നടത്തുന്ന ഒരാളാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്യണമോ എന്നാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സംശയം, 20 ലക്ഷം കവിഞ്ഞാൽ ഞാൻ എത്ര ശതമാനം ടാക്സ് അടക്കണം? GSTR എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ?
0: രജിസ്ട്രേഷൻ
2: എടുത്താൽ എന്തെങ്കിലും ടാക്സ് ഇളവ് കിട്ടുമോ എന്നാണ് അറിയേണ്ടത് അദ്ദേഹത്തിന്.
1: ഒരു കാര്യം മനസ്സിലായി, അബ്ദുസമദിന് രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അബ്ദുസമദിന്റെ ഒത്തിരി ചോദ്യങ്ങളാണ് രജിസ്ട്രേഷൻ എടുക്കണോ എന്നുള്ളത്. 15 ലക്ഷം രജിസ്ട്രേഷൻ ടേൺ ഓവറിലെ ഒരാൾക്ക് രജിസ്ട്രേഷൻ ബാധ്യത ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 20 ലക്ഷം എത്തുന്ന മുറക്കെ രജിസ്ട്രേഷൻ ബാധ്യത, പക്ഷെ അദ്ദേഹത്തിന് വളണ്ടറി ആയിട്ട് സ്വമേധയെടുക്കാം, സ്വമേധയാ ടാക്സ് അടക്കാം. എത്ര ടാക്സ് അടക്കണം എന്നാണ്? സ്വമേധയാ എടുത്താൽ 15 ലക്ഷം എന്നുള്ള ആ സമയം മുതൽ ടാക്സ് അടക്കണം. അദ്ദേഹം 20 ലക്ഷത്തിന് വേണ്ടി കാത്തിരുന്നാൽ 20 ലക്ഷം ടേൺ ഓവർ ആവുമ്പോൾ 15 ലക്ഷമായിട്ട് രജിസ്ട്രേഷൻ എടുത്താലും അപ്പോഴേ ടാക്സ് അടക്കണം. 20 ലക്ഷം വരെ കാത്തിരിക്കാൻ നിയമത്തിൽ പറയുന്നില്ല. രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാക്സ് അടക്കണം എന്ന നിയമം പറയുന്നത്.
2: അതായത് രജിസ്ട്രേഷൻ എപ്പോഴത്തോ അപ്പൊ തൊട്ടിട്ട് ടാക്സ് അടക്കാൻ ബാധ്യതയാണ്. അതായത് 20 ലക്ഷം ആയാലേ അടക്കണ്ടെന്നുള്ള നമ്മുടെ വാറ്റിൽ നേരത്തെ അങ്ങനെ ഒരു
1: അതിൽ കൃത്യമായ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. വാറ്റിൽ
2: 10 ലക്ഷം വരെ രജിസ്ട്രേഷന് ഉണ്ടെങ്കിലും ടാക്സ് അടക്കണ്ട. ഇതിൽ അങ്ങനെയല്ല, എപ്പോഴാണോ എടുത്തത് അപ്പൊ തൊട്ട് ടാക്സ്.
0: എന്ന് മാത്രമല്ല, വളണ്ടറി ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനകം അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല.
2: ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, റിട്ടേണുകൾ സമയാസമയങ്ങളിൽ സമർപ്പിക്കും വേണം.
1: പിന്നെ അദ്ദേഹത്തിന് ടാക്സ് റേറ്റ് എത്രയെന്നാ, ടാക്സ് എത്രയെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സാധന സേവനങ്ങളുടെ നിരക്ക് നോക്കിയാണ്. ടാക്സ് ഇല്ലാത്തായിട്ടുണ്ട്, 5%, 12%, 18%, 28%.
2: ശരിക്ക് സാർ, ഈ അബ്ദുൽ സമദിന് നമ്മളുടെ ജി എസ് ടിയിലുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്.
1: കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം.
2: കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ 75 ലക്ഷം രൂപ വരെ ഉള്ള വ്യാപാരികൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം വിൽപ്പനയുടെ 1%.
1: ട്രേഡറാണെങ്കിൽ
2: 1%, മാനുഫാക്ചർ ആണെങ്കിൽ 2%,
1: റെസ്റ്റോറന്റ് സർവീസ് ആണെങ്കിൽ
2: 5%. ഇവർ ആ നിരക്കിലാണ് ടാക്സ് അടക്കേണ്ടത്. ഇവിടെ ഈ പ്രത്യേക കേസിൽ സമദിനെ സംബന്ധിച്ചിടത്തോളം ബേക്കറി ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേക്കറി സമദ് എത്ര രൂപയുടെ സെയിൽസ് ആണോ നടത്തുന്നത് അതിൻ്റെ 1%. സമദ് ബേക്കറി ബിസിനസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ 2% നിരക്കിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ സമദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നികുതി ബാധ്യതകൾ ഒഴിവാകും. 75 ലക്ഷം രൂപ വരെ സമദിന് ഈ ആനുകൂല്യം ഉപയോഗിക്കാം.
0: അതായത് ടേൺഓവർ വിറ്റുവരവ് കുറഞ്ഞ ആളുകളെ ഈ വലയിൽ നിന്ന്, ജി എസ് ടിയുടെ വലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതേപോലെ ടേൺഓവർ കുറഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക ഇളവുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, അതിനാണ് കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. ഷംസുദ്ദീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടി വിശദീകരണങ്ങൾ കോമ്പോസിഷൻ ലെവിയെക്കുറിച്ച് ആവശ്യമുണ്ട്. ലത്തീഫ് സാർ പറഞ്ഞു,
1: കോമ്പോസിഷൻ ലെവിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നേരത്തെ വാറ്റ് നിയമത്തിലെ അനുമാന നികുതി, സെക്ഷൻ 6(5)ൽ പറഞ്ഞിരുന്ന അനുമാന നികുതി ഏറെക്കുറെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. എന്നാൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. താനും പ്രധാനമായിട്ടും ഈ കോമ്പോസിഷൻ സ്കീം, ഇപ്പോൾ ഷംസു പറഞ്ഞ പോലെ 1 വർഷത്തെ വിറ്റുവരവ്, ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വിറ്റുവരവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. 75 ലക്ഷം ടേൺഓവറിൻ്റെ താഴെയാണെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യും. അതായത് ഇത് ചെറുകിടക്കാരൻ്റെ സ്കീമാണ്. നേരത്തെ വാറ്റിൽ 60 ലക്ഷം വരെ ഉള്ളവർക്ക് ഈ പ്രിസംപ്റ്റീവ് അനുമാന നികുതി എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ഈ സ്കീമിൽ വരുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സംഭവം, സേവന മേഖലയുമായി ബന്ധപ്പെട്ട് സർവീസ് നൽകുന്നവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ല.
0: സർവീസുകൾക്ക്
1: പറ്റില്ല, ഒരൊറ്റ സർവീസേ അലൗഡ് ഉള്ളൂ, അത് റെസ്റ്റോറൻറ്റ് സർവീസാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഷംസുവിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഷംസുവിൻ്റെ അവിടെ ഷോപ്പില് ബേക്കറിൻ്റെ കൂടെ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ എക്സാമ്പിൾ എടുക്കുക, മുഹമ്മദ് അബ്ദുൽ സമദിൻ്റെ ഉദാഹരണം എടുക്കുക. അബ്ദുൽ സമദിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ വിൽപ്പന എന്ന് പറയുന്നത് ബേക്കറിയിൽ 35 ലക്ഷം രൂപയാണ്. എന്തായാലും 75 താഴെ ആയതുകൊണ്ട് അബ്ദുൽ സമദ് ഇതിന് എലിജിബിളാണ്, അർഹനാണ്. പക്ഷേ അബ്ദുൽ സമദിന് അപ്പുറത്തൊരു കടമുറിയുണ്ട്, ഒരു പീടിയുണ്ട്, ഒരു അത് വാടക കൊടുക്കുകയാണ്. ആ വാടക ഇനത്തിൽ നിന്ന് അബ്ദുൽ സമദിന് ഇൻകം ഉണ്ട്, അത് സർവീസാണല്ലോ. ആ സർവീസ് ഇൻകം കിട്ടുന്നത് കൊണ്ട് അബ്ദുൽ സമദ് ഈ കോമ്പോസിഷനോ ആ വാടക ഇനത്തിൽ മൊത്തം കിട്ടുന്ന ഒരു വർഷം 5 ലക്ഷമോ 10 ലക്ഷമോ ആണെങ്കിൽ മൊത്തം 35-40 ആയുള്ളൂ ഒരു വർഷത്തെ ടേൺഓവർ. അപ്പോഴും അബ്ദുൽ സമദ് ഇതിന് അർഹനല്ല ഈ സ്കീമിന്. കാരണം അബ്ദുൽ സമദ് സേവന മേഖലയായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ സപ്ലൈ ഓഫ് സർവീസ് ഡീൽ ചെയ്യുന്ന ഒരാൾ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ അർഹനല്ല. ഒന്ന്, ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് കേരളത്തിന് പുറത്തേക്കൊന്നും വിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് വാങ്ങിക്കാം, കേരളത്തിനകത്ത് മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കൊടുക്കുമ്പോഴുള്ള ടാക്സിന് ക്രെഡിറ്റ് ഇല്ല, കാരണം ചെറിയ എമൗണ്ടാണ് വിൽക്കുമ്പോൾ അടക്കുന്നത്, 1%, 2%. ടാക്സ് പിരിക്കാനും പാടില്ല. പിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ ബില്ല് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഉപയോഗിക്കേണ്ടത്. ആ ബില്ലിൽ പ്രിന്റ് ചെയ്യണം, ഞാൻ കോമ്പോസിഷൻ ഡീലറാണ്, എനിക്ക് നികുതി പിരിക്കാൻ അർഹതയില്ല,
0: ഞാൻ പാവാണ്,
1: ആ ഞാൻ ചെറുകിടക്കാരനാണ്, ഞാൻ നികുതി ഒന്നും പിരിക്കില്ല. അതായത് ഒരാള്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കസ്റ്റമർ പോയിട്ട് ബില്ല് വാങ്ങിക്കുമ്പോൾ നോക്കും ഇതിൽ നികുതിയൊന്നുമില്ല. നികുതി ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്, എനിക്ക് ഞാൻ കോമ്പോസിഷൻ ചെറുകിടക്കാരൻ്റെ സ്കീം ഓപ്റ്റ് ചെയ്ത ആളാണ്, എനിക്ക് പിരിക്കാൻ അർഹതയില്ല എന്ന് പ്രിൻ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ, റൂളിൽ പറഞ്ഞു. അപ്പോൾ ഈ റൂളിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നികുതി പിരിക്കാൻ പാടില്ല, സേവന മേഖലയോട് ബന്ധപ്പെടാൻ പാടില്ല, കേരളത്തിന് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന 70 ലക്ഷത്തിന് താഴെയുള്ള ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. അവന് നല്ലൊരു സ്കീമാണ്. അവൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതല്ല, മാസം മാസം റിട്ടേൺ കൊടുക്കണ്ട, 3 മാസത്തിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്ത്, ഇപ്പോൾ ഇന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഓഗസ്റ്റ് 18-ാം തീയതിക്ക് മുമ്പേ ഈ 3 മാസത്തെ റിട്ടേൺ ഒന്നിച്ച് ഒരൊറ്റ റിട്ടേണാക്കി ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അങ്ങനൊരു ബെനിഫിറ്റും കൂടെ ചെറുകിടക്കാർക്കുണ്ട്.
0: അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് അബ്ദുസമ്മദിൻ്റെ ഒറ്റ ചോദ്യം മതി ഒരു 2-3 എപ്പിസോഡിനുള്ള മറുപടിക്ക് തീർച്ചയായിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.
3: മഷാല്ലാ, ജനക്ഷേമം പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ ജി എസ് ടി കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷം ജി എസ് ടിയുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ കേട്ടത്. ജി എസ് ടി പാനൽ ഡിസ്കഷൻ പങ്കെടുത്തത് കെ എ അബ്ദുൽ ലത്തീഫ്.
4: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇനി സ്നേഹക്കൂട് പ്രോഗ്രാമാണ്. നമുക്കറിയാം സ്നേഹക്കൂട് അതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടായിത്തീരേണ്ടുന്ന സ്നേഹത്തിൻ്റെ കൂട്. സാമൂഹികവും കുടുംബപരവും വൈയക്തികവുമായ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, കാത്തുകൊള്ളേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ സ്വഭാവ രീതികളെ മെച്ചപ്പെടുത്തുന്ന സംസാരം തന്നെയാണ് തീർച്ചയായും പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രോഗ്രാമിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിലേക്കാണ് സ്നേഹക്കൂട് കടന്നു ചെല്ലുന്നത്. കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ, ഈ വിഷയത്തിലാണ് പ്രൊഫസർ കെ പി സാദ്, അദ്ദേഹത്തോടൊപ്പം അബ്ദുൾ ജബ്ബാർ വിളത്തൂർ ഇവർ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ മക്കളടക്കം കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നേരെ സ്നേഹക്കൂടിലേക്ക്.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സ്നേഹക്കൂടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ സാദ് സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നിങ്ങളുമായി സംസാരിച്ച വിഷയം എന്താണ് ടീനേജ് എന്നതും ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാറിവിടെ വിശദമാക്കി തന്നു. അതോടൊപ്പം തന്നെ ഒരു ടീനേജുകാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ, രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതൽ, ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്താണല്ലോ നമ്മളുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ സാറ് പറഞ്ഞത്. സാറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സാറേ, നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ പിന്നെ ടീനേജുകാരുടെ വിഷയം പറഞ്ഞു, അവരുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ടീനേജുകാരുടെ വിഷയം എടുക്കുമ്പോൾ, അതായത് പൊതുവെ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടുവരുന്നത് എന്നാണ്?
2: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
1: അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പൊതുവേ കണ്ടുവരാറുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർക്ക് കണ്ടുവരാറുള്ള?
2: എനിക്ക് തോന്നിയൊരു വിഷയം, ഒന്ന് പിന്നെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു ബോദറിങ് അവർക്ക് കൂടുതലായിരിക്കും. അതായത് ബോഡി ഇമേജ്, അതാണ് ഈ സാധാരണ ഈ കുട്ടികള് സൗന്ദര്യ സങ്കല്പം ആൺകുട്ടികൾക്കും കൂടുതലുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ശരീരത്തിലൊരു മുഖക്കുരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കാണും.
1: അതായത് ആവശ്യമില്ലാത്ത കുറെ ഭയങ്കരമായിട്ട് അതിനെ ബോദർ ചെയ്യും അല്ലേ? അത്ര ബോദർ ചെയ്യേണ്ട ആവശ്യം.
2: ഒരാള് വിചാരിക്കുന്നത് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
1: ഇതാണ്,
2: പിന്നെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു മറ്റുള്ളവർ എന്ത് വിചാരിക്കും
1: എന്നുള്ളത്,
2: അത് അതുപോലെ എന്റെ ഉയരം, എന്റെ നീളം.
1: അത് പറയുമ്പോഴാണ് സാറേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉയരില്ലാത്ത കുട്ടികളൊക്കെ പലരും പല ഐഡിയകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിപ്പോ ഇതിന്റെ ഇതിനോട് അനുബന്ധിച്ച് പറയാണ് കേട്ടോ, ഉയരം വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉയരമുള്ള ഇവിടെ തൂങ്ങി.
2: അതായത് ഇന്ന് ജിംനാസ്റ്റിക്സിലൊക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ
1: ചെലവാക്കുന്നുണ്ട്.
2: അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം കൗമാര ഇഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് അവരത് മുതലാക്കുന്നത്.
1: അത് ശരിയാണ്.
2: നമ്മള് അപ്പൊ ഈ കൗമാരത്തിന്റെ സവിശേഷതകളാണ് ഇത് എന്ന് നമ്മള് പാരന്റ്സ് ബോധ്യമായി കഴിഞ്ഞാല് അവര് നിലപാട് അവരോട് സ്വീകരിച്ചാൽ മതി.
1: അപ്പൊ ആൺകുട്ടികളിൽ കാണുന്ന ഇഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ളത് അവരുടെ
2: ബോഡി ബോഡി ഇമേജ് ഒന്നാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്നത് പാരന്റൽ കോൺഫ്ലിക്ട്, പാരന്റ്സുമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്ട്.
1: പാരന്റൽ കോൺഫ്ലിക്ട്,
2: പാരന്റൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു നല്ല ബൈക്ക് എനിക്ക് വേണം എന്നുള്ളത് ആ ഒരു പ്രായത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, ടൂറ് പോകണം, പിന്നെ സംഗീതം ആസ്വദിക്കണം, അതുപോലെ പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പോക്കറ്റ് മണി കയ്യിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
1: ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പോ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പാരന്റ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്?
2: ഒരിക്കലും അല്ല.
1: പിന്നെ
2: ഒരു പാരന്റിന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ബേസിക് റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് പാരന്റ്സ് കുട്ടികൾക്ക് ഒന്നിനും ഒരു പോരായ്മ വരുത്താതെയാണ് അവര് ആവശ്യപ്പെടുന്നതൊക്കെ മുഴുവൻ, ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. എവിടെയും അവർക്കൊരു കുറവ് വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉപ്പയോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് കിട്ടുന്ന കുട്ടി മനസ്സിലാക്കാണ്. പണം പിന്നെ ചോദിക്കുന്നതിൽ അപ്പുറമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു പ്രയാസം കുട്ടികൾ നേരിടുന്നില്ല.
1: പിന്നെ ഈ പാരന്റിംഗ് കോൺഫ്ലിക്ട് പറഞ്ഞത് എവിടെ വരുന്നത്? നമ്മൾ
2: പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, ചോദിച്ച പൈസ കിട്ടാതെ വരുമ്പോ, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോ, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ അവിടെ എന്തുകൊണ്ട് പോവണം, എന്തുകൊണ്ട് പോവാതിരുന്നുകൂടാ, ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാതിരിക്കുമ്പോ ഉപ്പയുടെ വരുമാനം എത്രയാണ്, ഈ സമയത്ത് ഈ മാസത്തെ ബജറ്റ് ഇത്രയുള്ളൂ, അതായത് നമ്മുടെ വരവും ചെലവും നമ്മുടെ പിന്നെ എല്ലാ അവസ്ഥകളും നമ്മളെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നും കുട്ടിക്ക് ബോധ്യമാവും. ഇത് വലിയ കടം വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുക കുട്ടികള്, അതായത് പ്രണയത്തിലൊക്കെ പോയി ട്രാപ്പ് ചെയ്യപ്പെടും. വലിയ പൈസ ചെലവഴിക്കും.
1: ഇപ്പൊ കോൺഫ്ലിക്ട് എന്നത് എനിക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മുടെ സാധാരണ ഭാഷയിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പാരന്റ് വേണ്ട ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല,
2: അവരുടെ മനസ്സ് എന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖം ലഭിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ഒരു കണ്ടന്റ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർക്ക് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ക്ഷമ എന്നുള്ള സംഗതി ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ല. അപ്പൊ ഒരു സംസാരം തന്നെ ഒരു മിനിറ്റ് സംസാരം പോലും കേൾക്കാനുള്ള
1: ക്ഷമയില്ല.
2: ഇത് അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ മൊബൈല് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാണ്. ഇത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രകടമാണ്.
1: അപ്പോ പിന്നെ ചിലപ്പം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു ഒരു ഒരു പ്രത്യേകത ആയിരിക്കാം അല്ലെ? പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നും.
2: അല്ല, പണ്ടത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങള് ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നു, അവരുമായിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു.
1: അപ്പൊ
2: വീട്ടില് ഒരു കാര്യം പിന്നെ നടക്കണമെങ്കിൽ അവന്റെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം എന്നുള്ളത് പാരന്റ്സ് നിഷ്കർഷിക്കുമ്പോ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് വലിയ മടി ഉണ്ടായിരുന്നില്ല.
1: അപ്പൊ
2: പൈസ ഇപ്പോ ഒരു ഷർട്ട് വാങ്ങാന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പൈസ എടുത്തു കൊടുക്കാണ്. നേരെ മറിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ ടൂറ് പോകാൻ ഞാൻ കായികാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പയുടെ പോക്കറ്റിലുള്ള പൈസ കുട്ടി അങ്ങോട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
1: ഇവിടെ സാർ
2: കൊടുത്തിട്ടില്ലെങ്കിലും,
1: സാർ ഈ ഒരു സന്ദർഭം ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മ വന്നത് നമ്മുടെ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നത് ആ കുട്ടി കാണാണ്, ആ കുട്ടി ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുന്നു. പക്ഷെ സ്കൂളിലാണെങ്കിലോ സ്കൂളിലൊരു ഫോട്ടോ, സ്കൂൾ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഫോട്ടോവിന് വേണ്ടിയിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇരുന്നില്ല എന്ന് അവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഫോട്ടോവിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ വീട്ടിലെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിന് വേണ്ടിയിട്ടൊരു കാശ് അവിടെ കൊടുക്കാൻ ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ അധ്യാപകൻ ഇത് മനസ്സിലാക്കുന്നു, ആ അധ്യാപകൻ അവനെ നിർബന്ധിച്ചാലിരുത്തുന്നു, ആ ഫോട്ടോവിൻ്റെ കാശ് അധ്യാപകൻ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ എന്തും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞെന്ന് മാത്രം. ആ കുട്ടി അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിവാകാണ്. അങ്ങനെ ഫോട്ടോ ആഗ്രഹമില്ലായിട്ടല്ല, ഫോട്ടോ വേണം, പക്ഷെ ഫോട്ടോവിന് ഉള്ള കാശ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് ഉചിതമല്ല എന്ന് അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ അവന് തോന്നിയത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കുറേ വലുതായപ്പോഴാണ് അവനെ പറയുന്നത്. ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഫ്ലിക്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്, അത് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് പിന്നെ അടുത്ത ഒരു പോയിന്റ്?
2: അതായത് ആൺകുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാല് സമപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാധീനം, അതായത് സമപ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സൗഹൃദ വലയത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ അവര് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നിരീക്ഷിക്കുക. അപ്പൊ അവര് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞാല് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല,
1: അപ്പൊ
2: നമുക്കും പോകണം. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഏറ്റവും ഹീനമായ മാർഗങ്ങൾ പോലും കണ്ടെത്താൻ അവര് തയ്യാറാണ്. കാരണം അവിടെയും അവരുടെ മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിലാണ് അവരുള്ളത്.
1: ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമല്ല.
2: ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുക ഈ പ്രായത്തിൽ ആൺകുട്ടികൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്, പാരന്റ്സിനെ അല്ല. അവരുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവര് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പടി അനുസരിക്കാനും, അതേ സംഗതി തന്നെ വീട്ടിലൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറല്ല. പരിഹാരം വളരെ കൃത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി തെരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട് ആര്, അത് വളരെ പ്രധാനമാണ്. ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായൊരു ഗൈഡൻസ് പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ഈ പല തെറ്റുകളും കുട്ടികളിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആണ്.
1: ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാറ് പറഞ്ഞു തന്നത് ആ കുട്ടിയെ തുടക്കം മുതല് ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കൂട്ടുകാരായിരിക്കണം എന്നുള്ള ധാരണ രക്ഷിതാവിനുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള പിയർ പ്രഷർ ഒക്കെ കുറയും അല്ലെ?
2: പിയർ പ്രഷർ കുറയില്ല, ഈ പ്രഷർ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ കുട്ടികൾ അത്
1: പ്രാപ്തമാക്കും.
2: പലപ്പോഴും കുട്ടികൾ തെറ്റിലാപതിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ ബാഡ് ഫ്രണ്ട് ആണോ എന്ന് കുട്ടിക്കറിയില്ല. കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിലും അവർ നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഗൈഡൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ രക്ഷിതാക്കൾ കൊടുക്കും.
1: ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ തുടക്കക്കാരാണെങ്കിൽ അവരുടെ തുടക്കം മുതലേ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
2: അതായത് ധർമ്മനിഷ്ഠ പുലർത്തുന്ന, ധർമ്മബോധം പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ധർമ്മബോധമുള്ള ഒരു മാഹൌല ആ ഒരു ചുറ്റുപാടിലാണ് കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എല്ലാ വൃത്തികേടും ശീലിച്ചിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നമ്മുടെ കുട്ടികളുടെ മേലും ആവും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട
1: ഒരു വിഷയമാണ്. ഇപ്പൊ സാർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. ഇനി അപ്പൊ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കോൺഫ്ലിക്ട്, പിയർ പ്രഷർ. ഇനി ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് വേറെ എന്തെങ്കിലും?
2: ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഇന്ന് സാർവത്രികമാവുകയാണ്. കാരണം സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? കുട്ടികൾ പഠന സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് അതുപോലെ പ്രൊഫഷണൽ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിക്കുക തന്നെ വേണം. അപ്പോൾ ആ വായന കോൺസെൻട്രേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ഡ്രഗ് മാഫിയാസ് ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോസ് MDM എന്നുള്ള ആ ഒരു ഡ്രഗ്, ആ ഒരു ലഹരി വസ്തു നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ വായിക്കാൻ പറ്റും, പഠനം നടത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുകയാണ്. പക്ഷെ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് കുട്ടികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നുള്ള മോചനമല്ല. അപ്പൊ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾക്ക് പോലും അറിയില്ല. മണമില്ലാത്തത്, നിറമില്ലാത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും രൂപ വ്യത്യാസങ്ങളില്ലാത്ത ലഹരി വസ്തുക്കൾ,
1: ലഹരിയാണെന്ന് അറിയാത്ത രീതിയിൽ
2: ഒരുപാട് വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബോധപൂർവം നമ്മുടെ മക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
1: എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് തന്നെ കുറേ അധികം എപ്പിസോഡുകൾ ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും.
2: തീർച്ചയായും, കാരണം ഇന്ന് ലഹരി തടയണമെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാരന്റ്സിനാണ് ഏറ്റവും വലിയ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പിന്നെ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട്.
1: ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഇപ്പൊ അത് ഡ്രഗ് അഡിക്ട് എന്താണ്, ഈ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നു എന്നുള്ളത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ അല്ലേ. ഇപ്പം നമ്മൾ പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ കാരണം ഒന്ന് പറഞ്ഞത് പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണുന്നല്ലേ.
2: അത് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടും, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരാള് ലഹരിയിലേക്ക് എത്താം. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ, ഒരു സംഗതി പരീക്ഷിക്കാനുള്ള
1: ഒരു
2: സാഹസിക മനോഭാവം ഈ പ്രായത്തിൽ കൂടുതലാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗഹൃദ വലയം ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോ സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും.
1: അല്ലെങ്കിൽ ഞാനൊന്നും അല്ല ഒരു മോശക്കാരനാണെന്നുള്ള ചിത്രം വരൂലേ.
2: അതേപോലെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന വലിയൊരു വില്ലൻ പ്രണയമാണ്. പ്രണയിക്കാത്ത കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം എനിക്ക് പ്രണയം ഇല്ലെങ്കിൽ, ലവ് അഫെയേഴ്സ് ഇല്ലെങ്കിൽ എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സ്കൂൾ ക്യാമ്പസിൽ ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കുട്ടികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഡ്രഗ് അഡിക്ഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഡിക്ഷൻ, മൊബൈൽ എഡിക്ഷൻ എന്നുള്ളതും ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ, ഈ കോവിഡ് സമയത്ത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് 20 ആണെങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ വയസ്സ് 40 ആണ്. അതായത് ഈ ഒരു 40 വയസ്സുള്ള ഒരാള് ഉപയോഗിക്കേണ്ട
1: അത്ര
2: ഈ കുട്ടി കണ്ണുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ എഡിക്ഷൻ
1: എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മളെ വിഷയം, അതായത് ടീനേജുകാരുടെ ബോയ്സിൻ്റെ വിഷയം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് കോൺഫ്ലിക്റ്റ്, പീർ പ്രഷർ, പിന്നെ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, മൊബൈൽ അഡിക്റ്റ്.
2: പിന്നെ മറ്റൊന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു വിഷയമാണ് ഗെയിം അഡിക്ഷൻ.
1: ഗെയിം അഡിക്ഷൻ,
2: അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളെ വാശി കാണിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മളെ എടുത്ത് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വന്ന് അലോസരപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരം ഗെയിമിന് എഡിക്റ്റഡ് ആവുന്നു. ഈ ഗെയിം എന്നുള്ളത് ക്രിയേറ്റീവായ തിങ്കിങ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, പലപ്പോഴും കുട്ടികളിൽ നശീകരണ പ്രവണത, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തരം കുട്ടികൾ കാണുന്നത്. നിരന്തരം ഇത് കാണുമ്പോൾ കുട്ടികളിൽ വയലൻസ് രൂപപ്പെടാൻ, അതായത് ഒരു ആക്രമണ പ്രവണത കുട്ടികളിൽ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. പഠനത്തിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകുന്നു. പാരന്റ്സിനോട് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിക്കാൻ. അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്, പലപ്പോഴും ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂട്ടിംഗ്, അതേപോലെ കാർ റേസിംഗ്, ഇതുപോലെ പിന്നെ ഒരു മത്സര ലോകത്താണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന്, ഒറിജിനൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾ അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അവർ ഒരു ഫാന്റസി വേൾഡിലേക്ക്, ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റിന് കുട്ടികൾ മെനക്കെടുന്നത്. അപ്പൊ ഇന്നത്തെ ആൺകുട്ടികളിൽ കാണുന്ന വലിയൊരു പ്രശ്നം ഈ ഒരു ഗെയിം അഡിക്ഷനാണ്. അത് അവരുടെ പഠനത്തെയും കരിയറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പിന്നെ പബ്ജി പോലെയുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
1: അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൺകുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
2: പിന്നെ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഡ്രസ് കോഡ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഇത്തരം വിഷയത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സമപ്രായത്തിലുള്ള കുട്ടികളെ അനുകരിക്കുന്ന ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, പാരന്റ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന രൂപത്തിൽ തന്നെ, ആ സ്വപ്ന രൂപത്തിൽ തന്നെ കുട്ടി ആയിത്തീരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കൂല. അപ്പോ ഈ കുട്ടി വീട്ടിലൊരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. ഇപ്പൊ മുടി വെട്ടണം, അല്ലെങ്കിൽ ആ ഹെയർ ഇങ്ങനെയാണ് നീ വെട്ടേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാരന്റിനോട് ഒരു മോശപ്പെട്ട രൂപത്തിലായിരിക്കും കുട്ടി പെരുമാറുക.
1: അവന്റെ മനസ്സിൽ ധാരണ ഒരു നടന്റെ
2: അല്ലെങ്കിൽ നടിയുടെ ഒക്കെ ആ വേഷവിധാനം, അല്ലെങ്കിൽ അത് അനുകരിക്കുക, സ്റ്റൈൽ അനുകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരം, ഇതൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ.
1: അപ്പൊ അവിടെ സാറ് പറഞ്ഞത് തന്നെയാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്താനും ആ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാം അല്ലെ, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ
2: ഒരു പരിധി വരെ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റേതായിട്ടുള്ള ആ കുറെ സവിശേഷതകൾ നമ്മുടെ കുട്ടികളിലേക്കും
1: അവർ ഇൻഫ്ലുവൻസ് ചെയ്യും
2: എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
1: ഓക്കെ, ഇപ്പൊ നമ്മൾ ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ഏകദേശം ഇതേ രൂപത്തിലുള്ള വിഷയങ്ങളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണോ പെൺകുട്ടികൾ?
2: തീർച്ചയായും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന, അതായത് തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഞാൻ വേണ്ടത്ര സൗന്ദര്യമല്ല, വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അത്ര സ്മാർട്ടല്ല, ഇത്തരത്തിലുള്ള കമന്റ്സ് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നോ ഈവൻ ടീച്ചേഴ്സിൽ നിന്നോ ചിലപ്പോൾ ഉണ്ടാവും.
1: ടീനേജിലുള്ള
2: പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോ അവർ അവരുടെ സമയത്തിന്റെ ഒരു നല്ല ശതമാനം ചിലവഴിക്കുന്നത് ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അത് പിന്നെ ഏത് സമയവും നിരീക്ഷിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് പാരന്റ്സിന് ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ വല്യമ്മ വലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും.
1: നേരം
2: കണ്ണാടിയുടെ മുമ്പിലാണ്. ഇത് അവരിൽ കൂടുതൽ അസ്വാസ്ഥ്യ ഉണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം അതാണ്.
1: അതിന്റെ ആ പ്രശ്നം ഒന്നുകൂടി സാർ പറയുകയാണെങ്കിൽ,
2: അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികളില് സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ ബോധവും കൂടുതലാണ്.
1: സൗന്ദര്യം
2: അപ്പോ ആ ഒരു തനിക്ക് മറ്റുള്ളവരുടെ
1: സൗന്ദര്യം കുറവാണോ എന്നല്ലേ
2: എന്നുള്ള ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും. അത് മാർക്കറ്റിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങി ഉപയോഗിക്കും.
1: മാർക്കറ്റിലാണെങ്കിലും ഇന്ന് പരസ്യങ്ങളുടെ ഇഷ്ടം
2: പോലെ. തീർച്ചയായും അതുപോലെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ തേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ
1: പരിഹാരം എന്താണ്?
2: പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം, എന്താണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതൊക്കെ അത് കൃത്യമായി പഠനം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്.
1: നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു കുട്ടികളെ വളർത്തുക, അതേപോലെ നമ്മളും പിന്നെ രക്ഷിതാക്കളൊക്കെ ആയി.
2: രക്ഷിതാക്കളുടെ അടുത്തും വലിയ തകരാറുകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഉമ്മ ഇത്തരം സൗന്ദര്യ ലേപനങ്ങളും സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കളില് റോൾ മോഡൽ മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സർവ്വ സാധാരണമാണ്.
1: അപ്പൊ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, സൗന്ദര്യത്തെ അപകർഷതാബോധം പെൺകുട്ടികളെ സംബന്ധിച്ചോളം. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ?
2: അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു പ്രഷറിലാണ് അവരും ജീവിക്കുന്നത്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ വേദവാക്യം.
1: നമ്മൾ അത് ഉദാഹരണത്തിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവർ
2: അതൊരിക്കലും അവർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ മറിച്ച് സ്വന്തം പാരന്റ്സിനെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അവർ തന്നെ പ്രതികരിക്കും, ഇത് ഞങ്ങള് കൗമാരത്തിലുള്ള പെൺകുട്ടികളാണ്, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അതുപോലെ പലപ്പോഴും വീട്ടിലുള്ള ജോലി കാര്യങ്ങളിലൊക്കെ പിന്നെ സഹകരണ മനോഭാവം ഇത്തരം കുട്ടികളിൽ കുറവാണ്. കാരണം പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സ് അവരെ ഇൻസിസ്റ്റ് ചെയ്യുക പഠനത്തിനായിരിക്കും. അപ്പോ വീട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
1: ഇത്
2: ഈ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും എന്റെ അടുത്ത് ഡിഗ്രി തലത്തിൽ പഠനം നടത്തി പഠനം പൂർത്തിയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിംഗ് വന്നിട്ട് പറയുന്നത് ബി എ ഇംഗ്ലീഷിനാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇവള് അടുക്കളയുടെ ജോലിയൊന്നും തീരെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അപ്പൊ അവളെ എനിക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ? അപ്പോ സാറ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവളോട് പറയൂ. അപ്പോ ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പിന്നീട് അവൾ പറഞ്ഞു ഞാൻ പഠിച്ചോളാ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ കൗൺസിലിങ്ങിന് വീണ്ടും കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, നീ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട കുക്കിംഗ് ഒക്കെ നീ പരിചയിച്ചോ? അപ്പൊ അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് പഠിച്ചാൽ മതി. അപ്പോ രക്ഷിതാക്കളും പല രക്ഷിതാക്കളും ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയർ കാരണം ഇത്തരം കുട്ടികളെ അത്തരം വർക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പേരിലാണ്.
1: അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ,
2: സത്യത്തില് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ രക്ഷിതാവും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉപ്പ അധ്വാനിക്കുന്നുണ്ട്, ഉമ്മ അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അധ്വാനിച്ച് വളരെ സാഹസികമായിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികള് ഈ രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ലൈവായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും മറ്റ് ഏടാകുടങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയി തിരുന്നത്.
1: ഇവിടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സാറിപ്പോ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് വളരെ അതിന്റെ ആ ഗൗരവത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളണം. നമ്മളെ മക്കളെ അവര് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരെ പഠനത്തോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ അവര് മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തണം എന്നതാണ്.

0: അത് ഒരു കോമൺ ഫാക്ടറാണ്. നമുക്കറിയുന്നത് പോലെ പ്രണയത്തിന്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാല്, 15ഓ 16ഓ വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയിക്കുന്നത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ 1ഓ 2ഓ വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള കുട്ടികളെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, മാരിറ്റൽ ലൈഫ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇവരെ സംബന്ധിച്ചില്ല. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പ്രണയിക്കുന്ന നിമിഷം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുകയും അതൊരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക്, ലൈംഗികമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, കുട്ടികൾ ശാരീരികമായ ബന്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പെൺകുട്ടികൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെ മനസ്സും ആ വ്യക്തിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
1: അതുകൊണ്ട്
0: അല്ല, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയെ ഒഴിവാക്കി കളഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്, അത് വല്ലാത്ത ഒരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും.
1: അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്, പ്രണയം എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ വേറെ അവസരത്തിൽ എടുക്കാം അല്ലെ. ഇതിപ്പോ ഇതിന്റെ സിംറ്റംസ് പറയുമ്പോ, ഒന്ന് സൗന്ദര്യത്തിൽ അപകർഷതാ ബോധം പറഞ്ഞു, രണ്ട് പിയർ പ്രഷർ പറഞ്ഞു, മൂന്നാമത്തെ പ്രണയം. പ്രണയം അതിലൊരു വിഷയം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയം,
0: മറ്റൊരു പ്രശ്നം ടീനേജേഴ്സിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ളതാണ്, എക്സാം ഫിയർ എന്നുള്ളത്, പരീക്ഷ പഠനം. പഠനത്തിൽ വരുന്ന വലിയൊരു വിഷയം, തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സബ്ജക്ട് പഠിക്കേണ്ടി വരിക. ഇപ്പൊ ഈ അടുത്ത് ആർക്കിടെക്ചർ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ ആ പെൺകുട്ടി ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തരം കോഴ്സ് പ്രത്യേകിച്ച് ആർക്കിടെക്ട് പോലെയുള്ള കോഴ്സുകള് വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന കോഴ്സാണ്. അപ്പൊ ഇത്തരം കോഴ്സുകളിൽ പ്രവേശിക്കുന്ന പല കുട്ടികളും ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എഫയറിലേക്ക് നീങ്ങുന്നു, കാരണം ഒരു റിലാക്സേഷന് വേണ്ടി. അപ്പോ ഈ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ പോലെ എനിക്കും ഉയർന്ന് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ എന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എത്ര വലുതാണ്, എത്ര ചെറുതാണ് എന്ന് റിയലൈസ് ചെയ്യാതെയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി, വലിയ പൈസ നൽകിക്കൊണ്ട് ഇത്തരം കോഴ്സിന് ആളുകൾ പോകുന്നത്. പലപ്പോഴും പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പല പേപ്പേഴ്സും ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് കോഴ്സിൽ എവിടെയും എത്താത്ത അവസ്ഥ, പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികൾക്ക് പോലും ക്യാമ്പസിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും.
1: ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞ വിഷയം പരീക്ഷാ ഭയം എന്നുള്ളത്, അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ചില രക്ഷിതാക്കളുടെ അത് എന്റെ കുട്ടി എന്തായാലും ഒരു എഞ്ചിനീയർ ആവണം, എന്തായാലും ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം എന്ന് ആ രക്ഷിതാക്കൾ അമിതമായി ആഗ്രഹിക്കാൻ, ആ കുട്ടിയുടെ കപ്പാസിറ്റി നോക്കാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്.
0: രണ്ടാമത്തെ ഒരു വിഷയം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത്, പരീക്ഷ ഇതിനൊക്കെ ഒരുങ്ങുന്നത് അതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ്. ഇപ്പൊ പരീക്ഷ നാളെയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു 2ഓ 5ഓ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവര് പാഠഭാഗങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇവിടെ ഈ പേടി അഗ്രവേറ്റ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമോ മുന്നൊരുക്കമോ അവർ നടത്തുന്നില്ല, മെന്റലി അതിന് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് പ്രോസസ്സായി മാറുന്നതാണ്.
1: കാരണങ്ങൾ അതിനുണ്ട്
0: തീർച്ചയായും. കുട്ടികള് കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പേടികൾ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ എക്സാമുകളും അതുപോലെയുള്ള സെമിസ്റ്റർ പരീക്ഷകളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരീക്ഷകളും ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം.
1: ഇവിടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, പേസ് റേഡിയോ കാരിയർ വിംഗ് എന്ന, അതായത് അതിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരീക്ഷാഭയത്തെക്കുറിച്ച് പല ക്ലാസ്സുകളും വന്നതാണ്. എങ്കിൽ പോലും സാറി പറഞ്ഞത് മുകളിലേക്ക് എടുക്കണം, നമ്മുടെ പഠനം അതൊരു ക്രമീകൃതമായി വളരെ ചിട്ടയോടുകൂടി അഡ്വാൻസായി പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങളിലൊക്കെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറാം അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോ സംസാരിച്ച വിഷയങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആയിട്ട് ഉള്ള വിഷയങ്ങൾ.
0: പിന്നെ സ്ത്രീ

0: കുട്ടികൾക്കുണ്ടാവുന്ന പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള പെൺകുട്ടികളുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ബയോളജിക്കൽ അവരുടെ ഒരവസ്ഥ ഉണ്ടല്ലോ, നമുക്കറിയാം. ഈ സമയത്ത് അവർക്ക് കൂടുതൽ സ്ട്രെസ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതായത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കെയറിങ് അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ തടി വർദ്ധിപ്പിക്കും, അതുകൊണ്ട് സ്ലിം ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഈ കുട്ടികൾ സമീകൃതാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതെ പോകുന്നു. ഇത് അവരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഈ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു പീരീഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അതിലുപരി പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ബോധവും ധാരണയും പഠനവും ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
1: പെൺകുട്ടികൾ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുകയല്ല വേണ്ടത്. അതിൽ എന്താണ് ശരിയെന്ന് അപ്പൊ പെൺകുട്ടികൾ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും എനിക്ക് ഇന്ന ഭക്ഷണം മതി ഇന്ന ഭക്ഷണം മതി. കാരണം സ്ലിം ബ്യൂട്ടി ആയി വരാൻ വേണ്ടിയിട്ട് അവര് മാർക്കറ്റിൽ പരസ്യങ്ങൾ,
0: അതായത് ടിൻ ഫുഡ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്യുകയും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്.
1: അത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോയത് മാത്രം.
0: തീർച്ചയായും.
1: അപ്പൊ ഇനി ഇപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇഷ്യൂസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നതിവിടെ, പലപ്പോഴും പല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങൾ ഉള്ള രക്ഷിതാക്കൾ അറിയുന്നത് അപകടനില എത്തുന്ന സമയത്താണെന്നാണ് ഒരു രക്ഷിതാവ് എഴുതി ചോദിച്ചതാണിത്. അതായത് എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിന്ന് അറിയുന്നത് ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണെന്ന് പറയും. അപ്പൊ ആ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതിൽ.
0: അവിടെ എന്താണെന്നറിയോ, ഇവിടെ രക്ഷിതാക്കള് അതിന്റെ അപകടനില അവസാനത്തില് മനസ്സിലാക്കാനുള്ള കാരണം, നേരത്തെ ഞാൻ അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞു, കുട്ടിയും രക്ഷിതാവും തമ്മിൽ ഒരു ഗുഡ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ഒരു ദിവസം എന്തൊക്കെ നടന്നു, എന്താണ് അവിടെ നടന്ന പ്രക്രിയകൾ എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഉമ്മമാർക്ക് ഏതായാലും സാധിക്കും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ പോലും അത്തരം ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നവര് സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ റാപ്പോ, വൈകാരികമായ ആത്മബന്ധം ഈ കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടിയിലുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും, അവരും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ.
1: സാറി പറഞ്ഞതേ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു കുട്ടി എന്ന് വരുമ്പോഴും ആ കുട്ടിയുടെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം മാതാവ് അന്വേഷിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് തോന്നണോ എന്തെന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരണം.
0: ഒന്നാമത്തെ, രണ്ടാമത്തത് കുട്ടികൾ സ്കൂളിൽ വന്ന് നമ്മളോട് ബാഗ് പോലും എടുത്തു വെക്കാതെ ഒരുപാട് സംസാരങ്ങൾ നടത്തും. അപ്പൊ പേരന്റ്സ് ഒരു ബലൂൺ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് പ്രതികരിക്കാറുള്ളത്. അതായത് നീ ആ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് എന്നിട്ട് മതി വർത്താനം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും ഒറ്റ ശ്വാസത്തിന് മൊത്തം ഉമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് വരിക. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഏത് വലിയ തിരക്കാണെങ്കിലും നമ്മൾ എത്ര വലിയ ക്ഷീണിതരാണെങ്കിലും കുട്ടി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടുകൊടുക്കുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ ഒരു രക്ഷിതാവ്, പ്രത്യേകിച്ച് ഉമ്മ, വീട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാവില്ല. പ്രണയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും കുട്ടികൾക്കുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ മാതിരി അത് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്.
1: നമ്മള് രക്ഷിതാക്കളോട്, അതായത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരായിട്ട് നല്ലൊരു റാപ്പ് ഓവർ ഉണ്ടാക്കണം എന്നാണ് സാറ്
0: പറഞ്ഞത്.
1: ആത്മബന്ധം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണം. ഇനി അഥവാ നമ്മളെ രക്ഷിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങളും ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം എന്താ എൻ്റെ അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബന്ധം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സാറ് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും ആ കുട്ടികളെ നമ്മുടെ ഒരു നമ്മോടൊപ്പം ഒരു നല്ലൊരു ആത്മബന്ധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കും എന്നാണ് സാറ് പറഞ്ഞത്.
0: അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് ചില വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതൊരു വഷളാവുന്നതിന് മുമ്പ് കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക എന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുമെന്നാണ്.
1: അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറേ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം വഴി തന്നെ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വ്യക്തിത്വം, അതായത് നിങ്ങളാണ് ആ പ്രശ്നക്കാർ എന്നുള്ളത് പുറത്തറിയാത്ത രീതിയിൽ അത് വളരെ ഭംഗിയായി ഇത്തരം ആളുകളെ അത് അതിനുള്ള മറുപടികൾ തരും. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വല്ല വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ടീം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അതിന് വേണ്ട ആളുകൾക്ക് അത് കൊടുത്ത് അത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഈ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ നസ്റു മാഷേ, നമ്മൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടുവാൻ വേണ്ടി നമ്മൾ സ്വയം വിജ്ഞാനം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ പഠിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥ കൂടി നമുക്ക് പ്രശ്ന പരിഹാരങ്ങൾക്ക് ഒരു വിലങ്ങായി നിൽക്കാറുണ്ട്. എന്നാൽ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ ഈ വിഷയ പോലെ വളരെ പ്രസക്തമായ വിഷയങ്ങളെ കേൾക്കാനും അറിയാനുമുള്ള ഒരു തയ്യാർ നമ്മൾ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നാം കേട്ടത്. കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹജ് സാറും കൂടെ അബ്ദുൽ ജബ്ബാർ വെളുത്തൂരുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് സാധാരണ എല്ലാ ദിവസവും നമ്മൾ തുടർച്ചയായി കേട്ടുപോരുന്ന എൽമിയായിട്ടുള്ള വിജ്ഞാനപ്രദമായ ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയുടെ ഇന്നത്തെ ഉസൂലുൽ ഫിഖ് ചില അടിസ്ഥാന പാഠങ്ങൾ ഭാഗം 5 അൽ ഉസൂലിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദ്ദുള്ളാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതിലവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്, ഒരു വാജിബായ കാര്യം അത് പൂർണ്ണമാകാൻ ആവശ്യമായതെന്തോ അതും വാജിബായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടി, ചില ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ചില സംഗതികളും നമ്മൾ ആ വിഷയത്തിൽ കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന് പറയുമ്പോൾ ഫർളുകൾ അല്ലെങ്കിൽ വാജിബുകൾ രണ്ട് തരമാണ്. ഒന്ന് ഫർളു ഐൻ, രണ്ടാമത്തേത് ഫർളു കിഫ. ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് നിർബന്ധമായിട്ടുള്ള വാജിബായ സംഗതികൾ, നമസ്കാരം, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ. സമൂഹത്തിന് മൊത്തത്തിൽ ബാധകമായ, മൊത്തത്തിൽ നിർബന്ധമായ സംഗതികളാണ് ഫർളു കിഫായ എന്ന് നമ്മൾ പറയുന്ന സംഗതികൾ. യഥാർത്ഥത്തിൽ ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എല്ലാ ഫർളു കിഫായകളും ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഒമിൻ ഫുറുഇഹാദിൽ ഖാഇദ ജമീഉ ഫുറൂലിൽ കിഫായാത്ത്, എല്ലാ ഫർളു കിഫകളും ഈ ഒരു അസലിൻ്റെ, ഈ ഒരു ഖാഇദയുടെ ഫറയിൽ വരുന്നതാണ്. ഉദാഹരണമായി അദാൻ, പള്ളിയിൽ ബാങ്ക് കൊടുക്കപ്പെടേണ്ടതുണ്ട്. സമയമായാൽ എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. എല്ലാവർക്കും ബാങ്ക് കൊടുക്കാൻ കഴിയുമോ? അതുമില്ല. പക്ഷെ ഒരു വ്യക്തി നിർബന്ധമായും ബാങ്ക് വിളിച്ചേ തീരൂ. ആ വ്യക്തി ബാങ്ക് വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ കുറ്റം സമൂഹത്തിന് മൊത്തത്തിലാണ്. ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും അതിൻ്റെ കുറ്റക്കാരായിത്തീരും. കാരണം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ബാധ്യതയാണ് ബാങ്ക് വിളിക്കപ്പെടുക എന്നുള്ളത്. അത് ആരും നിർവഹിക്കുന്നില്ല എങ്കിൽ സമൂഹം മൊത്തത്തിൽ കുറ്റക്കാരാകും. അപ്പോൾ ബാങ്ക് വിളിക്കുക എന്നുള്ളത്, നമസ്കാരത്തിലേക്ക് വിളിക്കുക എന്നുള്ള വാജിബ് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതി, അതല്ലെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്വവും എല്ലാവരും അതിൻ്റെ കുറ്റവും ഏൽക്കേണ്ടി വരും. ഇപ്രകാരം തന്നെയാണ് ഇഖാമത്ത്. അതുപോലെ തന്നെ ഖാദി സ്ഥാനം ഏറ്റെടുക്കുക. ഒരു നാട്ടിൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ ഒരു ഖാദി, ഒരു ജഡ്ജി നിർബന്ധമാണ്. അതുപോലെ തന്നെ അംറു ബിൽ മഅറൂഫ്, വ്യക്തി കേന്ദ്രീകൃതമായ അംറു ബിൽ മഅറൂഫുണ്ട്. നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് തിന്മയിൽ നിന്ന് വിരോധിക്കലുമുണ്ട്. ഇത് സമൂഹം മൊത്തത്തിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ എല്ലാവരിലേക്കും അതിൻ്റെ ശിക്ഷകൾ കടന്നു വരും. അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ജിഹാദ്. ജിഹാദ് നാം പറഞ്ഞതുപോലെ മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ആ ജിഹാദിന് അല്ലെങ്കിൽ ഇസ്ലാമിക രംഗത്തുണ്ടാകുന്ന യുദ്ധത്തിന് പോകാൻ എല്ലാവരും കടപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരാണ്. പക്ഷേ കുറച്ചാളുകൾ അതിലേക്ക് മുൻവിട്ടു വന്നാൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ തെറ്റില്ലെന്ന് ഒഴിവാകാം. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയെ ഖബറടക്കം ചെയ്യുക, തജ്ഹീസുൽ മൗത്ത, മരണപ്പെട്ടവരെ തജ്ഹീസ് ചെയ്യൽ, മറമാടൽ നിർബന്ധമാണ്. ആ മയ്യത്തിന് വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കുറ്റം, അതറിഞ്ഞിട്ടും അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം സമൂഹത്തിന് മൊത്തത്തിലുണ്ടാകും. അറിയാത്ത അവസ്ഥയാണെങ്കിൽ സമൂഹം അതിൻ്റെ തെറ്റിൽ നിന്ന് ഒഴിവാകും. അതാരാണോ അറിഞ്ഞത് അവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവുക. അപ്പോൾ മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി എന്ന് പറഞ്ഞ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ എന്നാണെങ്കിൽ ദഫൻ ചെയ്യുക, അതുപോലെ തന്നെ കഫൻ ചെയ്യുക, മയ്യത്ത് മറമാടുക, ആ മയ്യത്തിനെ വഹിച്ചു കൊണ്ട് പോവുക, ആ മയ്യത്തിൻ്റെ പേരിൽ നമസ്കരിക്കുക, മയ്യത്തിന് വേണ്ടി അതിന് വേണ്ട നമസ്കാരങ്ങളും ആ മയ്യത്ത് മറമാടാൻ വേണ്ട കർമ്മങ്ങളും ചെയ്തു കൊടുക്കുക, ഇതെല്ലാം നിർബന്ധമാണ്. കാരണം ഇതില്ലാതെ ആ തജ്ഹീസുൽ മയ്യത്ത് നടക്കുകയില്ല. എന്തുകൊണ്ട്? അതുപോലെ തന്നെ ഒരു നാട്ടിൽ മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, ഭക്ഷണമില്ല, ആളുകൾക്ക് ഭക്ഷിക്കണമെങ്കിൽ ഭക്ഷണം വേണം, അവർ അന്യരാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം ഇറക്കുമതി ചെയ്യുന്നില്ല എങ്കിൽ അവിടെ കൃഷി നിർബന്ധമാണ്. എല്ലാവരും കൃഷി ചെയ്യണം. കുറച്ചാളുകൾ കൃഷി ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. കാരണം അവർക്ക് ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ അവർ തേടൽ നിർബന്ധമാണ്. കൃഷി ഉണ്ടാകണം, വസ്ത്രം ധരിക്കണം, എല്ലാവർക്കും വസ്ത്രം ധരിക്കണമെങ്കിൽ ടൈലർ വേണം, തുന്നൽ ആവശ്യമാണ്. വസ്ത്രം തുന്നാൻ ആർക്കും അറിയില്ല എങ്കിൽ അവർ വസ്ത്രം തുന്നൽ പഠിക്കൽ നിർബന്ധമാണ്. എല്ലാവരും, കുറച്ചാളുകൾ അതിൽ പഠിച്ചാൽ ബാക്കിയുള്ളവർ കൂടി അതിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതാണ് മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്. ആയുധങ്ങൾ, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ രാജ്യത്തിന് ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ ആരുണ്ടാക്കും? ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കൽ അവർ പഠിച്ചെടുക്കണം. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ വ്യക്തികൾക്കല്ല ആയുധങ്ങൾ, രാജ്യമാകുമ്പോൾ ആയുധങ്ങൾ വേണം. ആ രാജ്യത്ത് ആയുധങ്ങൾ ഉണ്ടാക്കപ്പെടണം, അത് പഠിച്ചെടുക്കണം. എല്ലാവർക്കും അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആശാരി മർവൻ നജാറ, വീടുണ്ടാക്കണം, വീടുണ്ടാക്കാൻ അറിയില്ല, അത് പഠിക്കണം. ഇങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ആളുകൾ ഏതൊക്കെ കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്നുണ്ടോ അതൊക്കെ. ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചു. ആ വിവാഹിതനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുക നിർബന്ധമാണ്. ആ നിർബന്ധം അയാൾക്ക് പൂർത്തിയാകുന്നത് ആ ഭക്ഷണം കൊടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ അയാൾ ജോലി ചെയ്യൽ നിർബന്ധമായിരിക്കും. അതാണ് മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്. തൻ്റെ അഹലിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം അന്വേഷിക്കൽ അയാൾക്ക് വാജിബാണ്. അതുപോലെ തന്നെ തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ആ ഭക്ഷണത്തിന് വേണ്ടി, ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയാൾ അധ്വാനിക്കുക എന്നുള്ളത് അയാൾക്ക് വാജിബാണ്. അതാണ് മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ എന്ന് ഉസൂൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ കീഴിൽ മൃഗങ്ങളുണ്ട്, നാം മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. ആ മൃഗങ്ങളെ വളർത്തുമ്പോൾ ആ മൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. കാരണം അത് നമ്മുടെ കീഴിലാണ്, നമ്മുടെ മമാലിക്കിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമായി. അത് മാലായത്തി മുൽവാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്. കടം വീട്ടേണ്ടതുണ്ട്, കടം വീട്ടൽ നിർബന്ധമാണ്. ആ വീട്ടുന്നതിലൂടെ മാത്രമേ ആ വാജിബ് വീടുകയുള്ളൂ. അപ്പോൾ കടം വീട്ടേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തും എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു നിയമത്തിൻ്റെ ഒരു വിശാലത നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വമിൻ ഫുറൂഇഹ വുജൂബ് തഅല്ലമി അദില്ലത്തിൽ ഖിബല വൽ വഖ്തി വൽ ജിഹാദ്. മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കണം, നോമ്പും പെരുന്നാളും ഹജ്ജുമൊക്കെ നിർവഹിക്കണം. അതിന് മാസം അറിയേണ്ടതുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരു സമൂഹത്തിൽ നിർബന്ധമായും ഉണ്ടാകണം. നമസ്കാരത്തിൻ്റെ സമയമറിയുന്ന സംവിധാനമുണ്ടാകണം. ഖിബല കൃത്യമായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. ഇതെല്ലാം സമൂഹത്തിന് നിർബന്ധമാണ്. നമസ്കാരം ഖിബല ശരിയാകാതെ ശരിയാകില്ല. അപ്പോൾ ഖിബലയുടെ മറി, അതിൻ്റെ ഐനുൽ ഖിബലയാണെങ്കിലും ജിഹത്തുൽ ഖിബലയാണെങ്കിലും ഏതാണോ അത്, അത് കൃത്യമായി കണ്ടെത്തി മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എല്ലാവരും ആ വാജിബ് ഒഴിവാക്കി കുറ്റക്കാരായിത്തീരും. അതാണ് മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബ് ഏതൊരു കാര്യം കൊണ്ടാണ് പൂർത്തിയാകുന്നത്, ആ കാര്യവും കൃത്യമായി നിർബന്ധമായിത്തീരും. ഇനി വീണ്ടും സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വമിൻ ഫുറൂഇഹ അന്നൽ ഉലൂമ ശർഇയ ഖിസ്മാനി. ഈ ഒരു അസലിൻ്റെ മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന അസലിൻ്റെ ഫറയിൽപ്പെട്ടത് തന്നെയാണ് ശർഇയായ ഇൽമുകളെ അഥവാ മതപരമായ വിജ്ഞാനങ്ങളെ നമുക്ക് രണ്ടു തരമായി തിരിക്കാം. ഒന്ന് മഖാസിദ് അഥവാ മതപരമായി നമ്മൾ നേടുന്ന വിജ്ഞാനങ്ങളുടെ മഖ്സദ്, മഖാസിദുൽ ഉലൂം. അത് ഇൽമുൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഉലൂമു ശർഇയ്യയുടെ രണ്ട് ഖിസ്മുകളിൽ ഒരു ഖിസ്മ്, അഥവാ അതിൻ്റെ മഖാസിദ്, മഖാസിദുൽ ഉലൂം അൽ ഖുർആൻ വസ്സുന്ന, ഇൽമുൽ കിതാബി വസ്സുന്ന. രണ്ടാമതായി അൽ വസായിൽ ഇലൈഹ, ആ ഖുർആനിലേക്കും ആ മഖാസിദുകളിലേക്കുമുള്ള വസീലകൾ. നമ്മൾ മുമ്പ് വിശദീകരിച്ചു, അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, ഖസ്ദുകൾ, ലക്ഷ്യത്തിന് എന്താണോ വിധി അതുതന്നെയാണ് മാർഗത്തിനുമുള്ളത്. ഇവിടെ ലക്ഷ്യം ഖുർആനും സുന്നത്തും പഠിക്കുകയാണ്. ഇൽമുൽ കിതാബി വസ്സുന്ന, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ഇൽമ് നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നേടണമെങ്കിൽ എന്തൊക്കെ വസീലകൾ വേണോ ആ വസീലകളും പഠിക്കണം. നമുക്കറിയാം ഖുർആനും സുന്നത്തും അറബിയിലാണ്, അറബി ഭാഷയിലാണ്. അതുകൊണ്ട് ആ ഖുർആനും സുന്നത്തും പഠിക്കണമെങ്കിൽ അറബി ഭാഷ നമ്മൾ പഠിക്കണം. ആ അറബി ഭാഷ പഠിക്കണമെങ്കിൽ അതിൻ്റെ പ്രയോഗങ്ങളും നഹവ്, ബലാഗ, അദബ്, മറ്റു സംഗതികളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലെ ഏറ്റവും സാഹിത്യ മൂല്യമുള്ള, അതുല്യമായ ഇജാസുള്ള കിതാബാണ്. ലോകത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയത്തിൽ വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ ഏത് മേഖലകളെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ അടുത്തൊന്നും മനുഷ്യൻ്റെ ഒരു കൃതിയും എത്തുക സാധ്യമല്ല. കാരണം അത് അള്ളാഹുവിൻ്റെ കിതാബാണ്. അതുകൊണ്ട് ആ അറബി ഭാഷയിലുള്ള ഖുർആനും സുന്നത്തും പഠിക്കുക എന്ന മഖാസിദ്, അതിലേക്ക് നമ്മൾ എത്തുന്ന വസായിലുകൾ നഹവ്, സർഫ്, അതുപോലെ തന്നെ ബലാഗ, അറബി ഭാഷയിലുള്ള സാഹിത്യങ്ങൾ, ഇതെല്ലാം പഠിച്ചെടുക്കൽ ചില ആളുകൾക്കെങ്കിലും നിർബന്ധമാണ്. അതാണ് മലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്. അറബി ഭാഷ പഠനത്തിലൂടെയല്ലാതെ ഖുർആൻ പഠിക്കുക എന്ന വാജിബ് പൂർത്തിയാകാത്തത് കൊണ്ട് അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ടോ? പഠിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ തഫഖുഹ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു നഫർ ഒഴിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും ദീനിയായ വിജ്ഞാനങ്ങൾ, ആ ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുവാൻ ആളുകൾക്ക് സഹായിക്കാൻ കഴിയും. ഇവിടെ പഠിക്കാൻ ആളുണ്ട്, സഹായിക്കാൻ ആളില്ല എങ്കിൽ സഹായിക്കൽ എല്ലാവരും നിർബന്ധമാണ്. അതാണ് മാലായത്തിൽ മുൽവാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു നിയമം അഥവാ മാലായത്തിൽ മുൽവാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്, ഒരു സംഗതി, ഒരു കാര്യം, ഒരു വാജിബായ കാര്യം ഒരു സംഗതി കൊണ്ടല്ലാതെ പൂർത്തിയാകുകയില്ല എങ്കിൽ അത് വാജിബായി തീരും, അതിൻ്റെ വിധി അതായിരിക്കും. അതാണ് അൽ മസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നതിൻ്റെ ഒരു വിശദീകരണം കൂടിയാകുന്നു ഇത്. ഇത് വാജിബായ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. ജുമഅ വൈദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ജുമഅ ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരണം. അങ്ങനെ ധൃതി കൂട്ടി വരണമെങ്കിൽ നമുക്ക് കച്ചവടം ഒഴിവാക്കണം. അതാണ് വദറുൽ ബയ്, നിങ്ങൾ കച്ചവടം ഒഴിവാക്കണം. അപ്പോൾ ജുമഅ ദിവസം കച്ചവടം ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം കച്ചവടം ഒഴിവാക്കുന്നതിലൂടെ മാത്രമാണ് അയാൾക്ക് ജുമഅ ലഭിക്കുന്നത്. അപ്പോൾ ജുമഅ നിർവഹിക്കാൻ അയാൾക്ക് എന്തൊക്കെ വാജിബാണോ അതെല്ലാം അയാൾക്ക് വാജിബാണ്. അയാൾ പള്ളിയിലേക്ക് വരണം, കട ഒഴിവാക്കി വരണം, നമസ്കാരത്തിൽ അയാൾ പങ്കെടുക്കണം. അബ്മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നതിൻ്റെ പരിധിയിൽ ഈ സംഗതികളെല്ലാം കടന്നു വരുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസലാണ് നമ്മൾ ഈ രണ്ട് എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. അഥവാ ഇസ്ലാമിൽ ഒരു കാര്യത്തിൻ്റെ ഹുക്കും അസലിയായ വിധി എന്താണോ ആ കാര്യത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകൾക്കുമുള്ള വിധി അതായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്, അഥവാ വാജിബിൻ്റെ വിധി. ഇനി മുബാഹിൻ്റെയും ഹറാമിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള വിധികൾക്കൊക്കെ ഇതേ വിധികൾ തന്നെയാണ് ബാധകമായിട്ടുള്ളത്. ഇൻഷാല്ലാഹ് അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആഴ്ചകളിലായി, രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചത് മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബായ നിർബന്ധമായ കാര്യം അതിൻ്റെ പൂർത്തീകരണത്തിന് എന്തൊക്കെ, അത് നിർബന്ധമായും അതിൽ പൂർത്തീകരിക്കേണ്ട സംഗതികളുണ്ടെങ്കിൽ അതെന്താണോ അതെല്ലാം നിർബന്ധമായിരിക്കും. അപ്പോൾ നിർബന്ധമായ ഒരു സംഗതിയുടെ ഹുക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധികൾ ഉണ്ടാകും. ഒരുപക്ഷെ നിർക്കുന്നേരെ അത്രമാത്രം അത് പ്രമാണങ്ങളിൽ നിന്ന് വന്നുകൊള്ളണമെന്നില്ല. എങ്കിൽ കൂടിയും മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുൻ എന്ന ഉസൂലിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ട് അതെല്ലാം നിർബന്ധമായി തീരും. ഇതാണ് ഈ വിധികളും അതുപോലെ തന്നെ നിയമങ്ങളും പഠിക്കാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല ആളുകളും പല ആവശ്യമില്ലാത്ത സംശയങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ പല വാദങ്ങളുമെല്ലാം കൊണ്ട് നടന്ന് ഈ ഒരു അസലിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ തനതായ മാർഗത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിദൂരമായി പോകാൻ ഇടവരുന്നതിൻ്റെ ഒരു സാഹചര്യം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിയമമുണ്ട്, ഒരു അസലുണ്ട് ഇസ്ലാമിന്. ആ അസൽ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ ആ കാര്യം മാത്രമല്ല നിർബന്ധമാകുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ മറ്റു കാര്യങ്ങൾ കൂടി നിർബന്ധമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അസലാണ് നമ്മൾ പറഞ്ഞത്. ഇത് മനസ്സിലാകാതെ പോകുമ്പോൾ പല സംഗതികളിൽ നമുക്ക് സംശയമുണ്ടാകും. നമസ്കരിക്കാൻ പണ്ടി പറഞ്ഞു, അതുപോലെ തന്നെ ഖിബ്ലക്ക് പിന്നെ മുന്നിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ സൂത്രയുടെയും അതുപോലെ തന്നെ മറ്റു ശുദ്ധീകരണത്തിൻ്റെയും ഒന്നും വിധികളും നിയമങ്ങളും പ്രമാണങ്ങളും ഒന്നും എല്ലാം അതിൻ്റെ ഓരോ രീതിയിലും വിശദീകരിച്ചു കൊള്ളണമെന്ന് നിയമം ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു സംഗതിയുടെ അസൽ ഇതൊക്കെ സഹാബത്തും താബിഈകളും സലഫുകളും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. ഇതൊരു പുതിയ വിജ്ഞാനമോ അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ല. നമ്മുടെ മുൻഗാമികൾ പ്രമാണങ്ങളിൽ നിന്ന് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കി പോന്നിരുന്നത്. ഈ ഒരു നിയമം ഒന്നും അല്ലെങ്കിൽ ഒരു കായിദയൊന്നും അവർ കാണാതെ മലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫവാജിബ് എന്ന ആ ഒരു നിയമമൊന്നും അവർ ആ നിയമം വാക്കാൽ ഇങ്ങനെ ചൊല്ലിപ്പടിച്ച് കാണാതെ ചൊല്ലിപ്പടിക്കുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു നിയമം അവർ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സഹാബത്തിനും താബികൾക്കും പരിചയമുള്ള സംഗതി നമ്മൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
4: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ വൈബ്സ് അവസാനിപ്പിക്കപ്പെടുമ്പോൾ പീസ് റേഡിയോ വൈബ്സ് അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാന പ്രോഗ്രാം അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഉസൂലുൽ ഫിഖ് ചില അടിസ്ഥാന പാഠങ്ങൾ അതിൻ്റെ നാല് ഭാഗം നമ്മൾ കേട്ടു. അഞ്ചാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന്. അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽ ഉസൂലിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: റേഡിയോ വൈബ്സിൽ അടുത്തതായി ഒരു ഇടവേളയിലേക്ക് പോകാം.
5: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാമിലാണുള്ളത്. നമുക്കറിയാം, എല്ലാ ദിവസവും വൈബ്സിന് ശേഷം നമ്മൾ ശ്രോതാക്കൾ എന്താണ് നമ്മോട് സംവദിച്ചത്, പ്രത്യേകിച്ച് വൈബ്സിൻ്റെ സമയത്ത് എന്നുള്ളത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അതിലപ്പുറം അതല്ലാത്ത സമയങ്ങളിലും വന്ന പിന്നെ പരിഗണിക്കപ്പെടേണ്ട സംശയങ്ങൾ ഉണ്ടാകാം, അതേപോലെ തന്നെ തെറ്റി പിന്നെ ധാരണകൾ എന്തെങ്കിലും തിരുത്താനുള്ളത് ഉണ്ടാകാം, അതല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, മൈമൂന ചീക്കോടിൻ്റെ ഒരു മെസ്സേജ്. അസ്സലാമു അലൈക്കും, റിവൈൻഡ് ഓപ്ഷൻ ശരിയായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, റിവൈൻഡ് ഓപ്ഷൻ സാധാരണ നമ്മൾ ഫസ്റ്റ് തുറക്കുമ്പോൾ കാണുന്ന വിൻഡോ ഒന്ന് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റിവൈൻഡ് ഓപ്ഷൻ വരുന്നതാണ്. അവിടെ കഴിഞ്ഞ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതുമായി അതിൻ്റെ റിവൈൻഡിലുള്ള ഓപ്ഷനാണ് ഉണ്ടാകുക, പിന്നെ റിവൈൻഡ് ഓപ്ഷനിൽ ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടുന്നില്ല എന്നുള്ള ചില എററുകൾ ഇപ്പോൾ ടെക്നിക്കലായി പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഷാല്ലാ പരിഹരിക്കാൻ വേണ്ടിയുള്ള മെസ്സേജ് ഇൻഷാല്ലാ ടെക്നിക്കൽ വിങ്ങിന് ഇൻഷാല്ലാ കൈമാറുന്നതാണ്. നിങ്ങൾ ഇതുപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളാണല്ലോ ശ്രോതാക്കൾ, നിങ്ങൾക്കാണ് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവർ എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്, അസ്സലാമു അലൈക്കും, റിവൈൻഡ് ഓപ്ഷൻ എന്ത് പറ്റി, സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നജില കെ മഞ്ചേരിയുടെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ഇൻഷാല്ലാ. അങ്ങനെ ധാരാളം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് ലൈവിൽ പിന്നെ ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിജയികളുമായി ബന്ധപ്പെട്ട് യുഗചരിതത്തെക്കുറിച്ച്, പിന്നെ യുഗചരിതം റിവൈൻഡിൽ നിന്നും കേട്ട് എഴുതിയെടുക്കണം ഇൻഷാല്ലാ അഷറഫ് വി പാലക്കാടിയുടെ ഒരു മെസ്സേജാണ്. അപ്പോൾ അത്രയും ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അത്തരം മെസ്സേജുകളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ധാരാളം ക്വിസിൻ്റെ ആൻസറുമായി ബന്ധപ്പെട്ട് ചിലർക്ക് തെറ്റിപ്പോയി, ചിലർക്ക് ശരിയായി. പിന്നെ മാഷാല്ല ഹദീസുകൾ കൊണ്ട് മരുന്നുകൾ നിർദ്ദേശിക്കുന്ന ഇസ്ലാം എന്ന അബ്ദുള്ള ടി എൻ പുരം ത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. യുഗചരിതത്തെ സംബന്ധിച്ചുള്ളൊരു മെസ്സേജായിരുന്നു അത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ ധാരാളം മെസ്സേജുകൾ ശ്രോതാക്കൾ ഈ സമയത്ത് അയക്കാറുണ്ട്. നമുക്കറിയാം വൈബ്സിൻ്റെ സമയത്ത് ഇൻസൈറ്റ്, ആരോഗ്യ വിചാരം, ജനക്ഷേമം, നുറുങ്ങുകൾ, പ്രാർത്ഥനാ പഠനം, പൂമരത്തണലിൽ കഥ പറയാം, ഇങ്ങനെ എന്താ പറയുക, നിരന്ന് കിടക്കുന്ന പ്രോഗ്രാം. അപ്പോൾ അതിന് കേട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ശ്രോതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പിന്നെ ലൈവിലേക്ക് കയറുന്നതിന് മുമ്പ്, മോർണിംഗ് ലൈവിലേക്ക് കയറുന്ന മുമ്പ് ഒരു ശ്രോതാവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്ന് ലൈവിലേക്ക് കയറാൻ പറ്റുമോ എന്ന് അറിയില്ല. പിന്നെ ഹെവി റെയിൻ ഇൻ കണ്ണൂർ അല്ലേ, ചാല ചാല എന്നാണ് ഇതിൽ കാണുന്നത് സ്ഥലം. അൽഹംദുലില്ലാ, താമസിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിലാണ്. ഇവിടെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒരു വർഷക്കാലത്തിൻ്റെ പ്രതീതി അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ മഴ കാരണത്താലുള്ള ചില മെസ്സേജുകൾ. ബറക്കല്ലാ, ഇൻഷാല്ലാ. ഇന്നത്തെ ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
8: Peace Radio. Tune to reality.
9: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൻ നഹലിലെ 43-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി ചേരുന്നു.
10: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد وعلى آله وأصحابه أجمعين، أما بعد. آدرني رايا بيس راديو صداقلي سورة النحل لي 43-ാമത്തെ آيتان إن شاء الله إن نامن پڑماكنا دم.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 43-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പവർ ഗ്രിഡിൽ 668 ട്രെയിനി. പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 668 ട്രെയിൻ ഒഴിവുണ്ട്. കേരളം ഉൾപ്പെടുന്ന സതേൺ റീജിയനിൽ 128 ഒഴിവുണ്ട്. ഒരു വർഷം പരിശീലനം, തുടർന്ന് റെഗുലർ നിയമനം. May 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.powergrid.in തസ്തികയും യോഗ്യതയും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ 70% മാർക്കോടെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയവർക്ക് ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി FA, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങി നിരവധി ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27, ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി പരിശീലന സമയത്ത് 21,000 മുതൽ 72,000 രൂപയും, തുടർന്ന് 21,500 മുതൽ 74,000 വരെയും. ഫീസ്: ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിലേക്ക് 200 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 300 രൂപ. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത സൈനികർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NTPC 250 എക്സിക്യൂട്ടീവ്. ന്യൂഡൽഹി ആസ്ഥാനമായ NTPC ലിമിറ്റഡിൻ്റെ വിവിധ പ്രൊജക്റ്റുകളിലും സബ് ഡയറി കമ്പനികളിലുമായി 250 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം. 2 വർഷം കൂടി നീട്ടിയേക്കാം. ഓൺലൈൻ അപേക്ഷ May 7 വരെ സ്വീകരിക്കും. യോഗ്യത 40% മാർക്കോടെ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഭിന്നശേഷി അപേക്ഷകർക്ക് ജയം മതി. പ്രായപരിധി 35, ശമ്പളം 55,000 രൂപ. ഫീസ് 500 രൂപ. പട്ടികജാതി ഭിന്നശേഷി അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. NTPC 250 എക്സിക്യൂട്ടീവ് ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.careers.ntpc.co.in.
2: Peace Radio, tune to reality.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: ചിന്തോദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഞാൻ അമ്മയെ കൊന്നു. അജ്മൽ ബിൻ നാസറിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഞാൻ അമ്മയെ കൊന്നു. എഴുത്ത് അജ്മൽ ബിൻ നാസർ, ജാമിയ അൽ ഹിന്ദ്. സമൂഹത്തിൽ ഇന്ന് കൊലപാതകം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെപ്പോലും ഒരു നിമിഷത്തെ ദേഷ്യത്തിനോ സുഖത്തിനോ വേണ്ടി കൊല്ലാൻ മടിക്കാത്ത മക്കളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് അയൽവീട്ടിലെത്തിയ യുവാവ് ലഹരിയുടെ മത്തിൽ തോന്നിയത് പറയുകയാണ് എന്നാണ് ആ വീട്ടുകാർ ആദ്യം കരുതിയത്. ഞാൻ അമ്മയെ കൊന്നു, ഇനി അച്ഛനെയും കൊല്ലണം എന്നും അവൻ യാതൊരു കൂസലുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 25 വയസ്സുള്ള ക്രിസ്റ്റി മാതാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവം ലഹരിയെന്ന മഹാവിപത്തിൻ്റെ ഭീകരമുഖം വീണ്ടും സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ്. വീടിനകത്തമ്മയുടെ ജീവൻ കവർന്ന ശേഷം കൈകളിലും വസ്ത്രങ്ങളിലും ചോരപ്പാടുകളുമായി ക്രിസ്റ്റി അയൽവാസിയുടെ അടുത്തേക്ക് ചെന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടൂ, ഞാൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അയൽവാസി വിശ്വസിച്ചില്ല. പക്ഷേ രക്തം പുരണ്ട കൈകളും ശരീരത്തിൽ നിന്നുയർന്ന ചോരമണവും പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായി. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്നു അയാൾ. അവിടെ വെച്ച് ലഹരിമരുന്നിന്റെ പിടിയിലായതോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. മകനെ ലഹരിയുടെ ഇരുണ്ട ലോകത്തിൽ നിന്ന് രക്ഷിക്കാനായി ആ അമ്മ നടത്തിയ പോരാട്ടം ഒടുവിൽ സ്വന്തം ജീവൻ കൊണ്ടവസാനിച്ചു. ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ പതിവായിരുന്നുവെന്നും അമ്മയുടെ ലഹരി ഒഴിവാക്കാനുള്ള നിരന്തര ഉപദേശങ്ങൾ മകന്റെ മനസ്സിൽ വിരോധമായി വളർന്നു എന്നാണ് വിവരം. ലഹരി മനുഷ്യനെ ഇത്രത്തോളം വിവേകശൂന്യമാക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം. മക്കളെ പഠനത്തിനായി ദൂരദിക്കുകളിലേക്ക് പറഞ്ഞയക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലഹരിയുടെയും ലൈംഗികാഭാസങ്ങളുടെയും മാലിന്യങ്ങളിൽ വീണുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൽ അനിവാര്യമാണെന്നും അറിയാത്തവരായി മക്കൾ വളരുകയാണെന്ന്, അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും അവർ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. അധ്യായം 17:23. മാതാപിതാക്കളോട് വെറുപ്പിൻ്റെ വാക്കുപോലും ഉച്ചരിച്ചുകൂടാ എന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിമിനെങ്ങനെയാണ് അവരുടെ നേർക്ക് കത്തിവീശാൻ കഴിയുക? ഓരോ കൊലപാതക വാർത്തയും കേൾക്കുമ്പോൾ വായിച്ചു മറന്ന ചില കഥകളാണ് ഓർമ്മ വരുന്നത്. ഭാവനാസൃഷ്ടിയായ കഥകളെപ്പോലും തോൽപ്പിക്കും വിധമാണ് ഇന്ന് കൊലപാതകങ്ങൾ നടക്കുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഞാൻ അമ്മയെ കൊന്നു. അജ്മൽ ബിൻ നാസറിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക.

0: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, 156 ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ 8 ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ അല അലിഹി വസാഹിബി അജ്മൈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ, വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റുസുൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലീങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പം ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെ പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിന് അർത്ഥം കൊടുത്തത്. ഈ ഫിത്രത്തിന്

സമ ഖൈഫ റുഫിയത്ത് ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ? ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻ തമുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റ് ജീവിക്കുന്നു, വഴി തെറ്റ് ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പം ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സിറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പം ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു. മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അവനത്രേ കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹനമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്കൊക്കെ ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇതാ കുന്തും ഫിൽ ഫുൽക്കി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ജറൈന ബീം ബിരിഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോവാണ്, ആ കാറ്റ് ഈ കപ്പലിനെ, ആ കപ്പലിലെ ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ അവ ഫരിഹു ബിഹ, അതിലവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. വജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. വന്നു അന്ന മുഹിത്ത ബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചു പോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാകിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷമൊക്കെ ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്കൊരു ബോധ്യം വരും, അത്
ഇത് ഫിത്രത്തിന് ഉണർത്താനാണ്, പരീക്ഷണം.

0: ങ്ങൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മളീ ശുദ്ധ പ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനുമൊക്കെ വളരെ മുമ്പന്തിയിൽ തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി, ഇക്രിമ എന്ന മനുഷ്യൻ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാട് വിടിയ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളൊന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ സമയം ഇക്രിമ റളിയല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടും മറ്റുള്ളവരോടും. അപ്പോൾ ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാനിനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും. ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിടെ ആളായി അദ്ദേഹം മാറി നബിതിരുമേൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിനു വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി. അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും. എന്നാൽ പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അള്ളുർ ദഅ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തമിനു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാനേതു ഇലേ, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്താ അള്ളാഹുക്ക് അവൻ പങ്കുകാരെയും വെക്കുന്നു, പിന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹ് അല്ലാത്തവർക്ക് അവൻ ഇബാദത്ത് കൊടുക്കുന്നിടത്തേക്ക് അത് എത്തുന്നു. ഇതാണ് ഇത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ നരകത്തിൻ്റെ ആൾക്കാരാണ്. അവസാനം ആയത്ത് അവസാനിക്കുന്ന ഇന്നക്കമിൻ അസാബിന്നാർ, തീർച്ചയായും നീ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്നാണ് അത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീണ്ടു വിചാരത്തിന് കാരണമാണ്. ഒരാൾക്കും പ്രതിസന്ധികളും പരീക്ഷണവും ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ റബ്ബ് ഇത് നൽകുന്നത് മനുഷ്യരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനാണ്, റബ്ബിലേക്കൊന്ന് മടക്കാനാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിലേക്ക് അവനെ എത്തിക്കാനാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യർ ഇന്ന് പല തട്ടിലാണ്. ഒരു വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും, എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹുവിൻ്റെ കലാകഥ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലോ മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്ക് എത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസിമ യഅബ്ദുല്ലാ അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്നതിന് ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഹൈറോ, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിലൊന്നും വലിയ സമാധാനമാണ്. എന്നാലും ഐൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണം വന്നാലോ, ഇൻ ഖലവ അലാ വജിഹിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയാണ്. അവനൊരു ഹൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പോൾ അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഇവ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷേ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ദന്നാസി ബലാൻ അലംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസം ഉണ്ടായാൽ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ളു തറച്ചു എന്ന് വെക്കുക, അതന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പം ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലതിമുൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂവി, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. എത്തുഫിഷൂർ ഒമാ അഷ്ബഹദാലി, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിലികാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവർ സഹിക്കാൻ കഴിയില്ല. അപ്പം അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ, പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അത് അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാ മാസ്വാബിരീൻ, തീർച്ചയായും അള്ളാ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പം ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വല്ല നബുലുവന്നക്കും ബിഷൈ മിനൽ ഖൗഫി വൽ ജുഓ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ബഖറ, അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസമറാത്ത്, ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്. ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാലം അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹൻ്റെതാണ്. വൈനായിലേ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്കലയും സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്ക ഹുമുൽ മുഹത്തദൂൻ, അവരത്ര നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ടവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി, മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്തിനാ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ 7 വർഷം ക്ഷാമത്തിൻ്റെ കാലമുണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർ കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പം അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പം അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പോൾ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധ പ്രകൃതം ഉണർന്നു. ആ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ പ്രശ്നം തീർന്നപ്പോഴോ അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹമാണ്. ആ നേരം സഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ 8-ാം ഭാഗമാണ് നാം കേട്ടത്. സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ചില പ്രത്യേക തിന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത് പ്രവർത്തിക്കുന്നയാൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും പറഞ്ഞത് കാണാൻ സാധിക്കും. ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. മുൻഗാമികളായ ആളുകൾ എന്താണ് ലൈസ മിന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗത്തിലല്ല, അല്ലെങ്കിൽ നമ്മുടെ മാർഗം പിൻപറ്റുന്നവനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാണിത് പറയുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് നമ്മിൽപ്പെട്ടവനല്ല, അഥവാ അവൻ നമ്മുടെ മാർഗം പിൻപറ്റുന്നവനല്ല, നമ്മുടെ മാർഗത്തിലൂടെ ചലിക്കുന്നവനല്ല എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഒരു പ്രത്യേക തിന്മ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ ആ പ്രവൃത്തി വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ, അത്തരം തിന്മകൾ ചെയ്യാതിരിക്കാൻ സത്യവിശ്വാസികളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഏതൊക്കെയാണ് ആ പ്രവൃത്തികൾ? ആരെല്ലാമാണ് ആ വിഭാഗം? ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റസൂലുള്ളാഹി പറയുന്നു, വഞ്ചന കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ അങ്ങാടിയിലൂടെ പോവുകയാണ്, അങ്ങാടിയിലൂടെ സൂക്കിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ആ സമയത്തൊരു മനുഷ്യൻ, അദ്ദേഹം അവിടെ ധാന്യങ്ങൾ കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട്. ആ ധാന്യ കൂമ്പാരത്തിന്റെ മുന്നിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ കൈകൾ ആ ധാന്യ കൂമ്പാരത്തിലേക്ക്, അതിൻ്റെ അടിയിലേക്ക് കൈകൾ പ്രവേശിപ്പിച്ചു. ആ സമയത്ത് പ്രവാചകൻ അവിടെ നനവ് കണ്ടെത്താൻ കഴിഞ്ഞു, ധാന്യങ്ങൾ നനഞ്ഞിട്ടുണ്ട്. അല്ലാൻ റസൂൽ ചോദിച്ചു, മാ ഹാദ യാ സാഹിബത്തഅം, അല്ലയോ ഭക്ഷണത്തിന്റെ ഉടമസ്ഥ, എന്താണിത്, എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, മഴയുണ്ടായിരുന്നു, മഴ കാരണമാണ് ഈ ഭക്ഷണം നനഞ്ഞത്. അപ്പൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ നനഞ്ഞ ധാന്യങ്ങൾ കൂമ്പാരത്തിന് മുകളിൽ ഇട്ടുകൂടായിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹശ്ശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചന കാണിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും വഞ്ചന കാണിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും അറിയാതെ വഞ്ചന കാണിക്കാറുണ്ട്. വിവിധ മേഖലകളിൽ, കച്ചവട രംഗത്ത്, അതേപോലെ തന്നെ ഇടപാടിൻ്റെ മേഖലകളിൽ, പല മേഖലകളിലും വഞ്ചന കാണിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഞ്ചന കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? വഞ്ചന കാണിക്കുന്നയാൾ നമ്മുടെ മാർഗത്തിലല്ല ജീവിക്കുന്നത്, നമ്മുടെ ചര്യ പിന്തുടരുന്നവനല്ല. അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ വഞ്ചന കാണിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തണം. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂല് ലൈസ മിന്ന എന്ന് പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യമാണ് വഞ്ചന കാണിക്കുക എന്നുള്ളത്. രണ്ടാമതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ലൈസ മിന്ന മല്ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ മണിച്ച് ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ഖുർആൻ മണിച്ചു ഓതാത്തവൻ, ഖുർആൻ ഓതാൻ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകൾ, വിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആനിൽ പറയുന്നത് പ്രാവർത്തികമാക്കണം. ഇതൊക്കെ നമ്മുടെ കടമയാണ്, ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാണ്. ജീവിതത്തിൽ ഖുർആൻ ഓതാത്ത ആളുകളുണ്ട്, ഖുർആൻ ഇതുവരെ ഓതി നോക്കാത്ത ആളുകൾ, ഖുർആനിന്റെ അർത്ഥം അറിയാത്ത ആളുകളുണ്ട്, അർത്ഥം വായിക്കാത്ത ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠിക്കേണ്ടവരാണ്, ഖുർആൻ ഓതേണ്ടവരാണ്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ ഓതണം? തോന്നിയതുപോലെ ഓതാൻ പാടില്ല. ഖുർആൻ ഓതാൻ പാരായണ നിയമങ്ങളുണ്ട്. എവിടെയാണ് മണിക്കേണ്ടത്, എവിടെയാണ് നീട്ടേണ്ടത്, എവിടെയാണ് നിർത്തേണ്ടത്, എവിടെ വഖഫ് ചെയ്യണം, ഇതൊക്കെ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ തജ്വീദിന്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ, ഖുർആൻ മണിച്ചോതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, യാതൊരു സംശയവും വേണ്ട, ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഓതുന്നത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്രയോ അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ പീസ് റേഡിയോയിൽ തന്നെ, പീസ് റേഡിയോയിൽ തന്നെ ഖുർആനിന്റെ പാരായണങ്ങൾ പഠിപ്പിക്കുന്ന തജ്വീദ് പഠന ക്ലാസ്സുകളുണ്ട്. ഖുർആനിന്റെ ഓത്തുകൾ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വലിയ വലിയ ഖാരിഉകളുടെ സുന്ദരമായ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഖുർആൻ ഓതേണ്ടതുപോലെ ഓതുന്ന ആളുകളായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, മീശ വെട്ടാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മല്ലം യഅഖുദ് ശാരിബഹു ഫലൈസ മിന്നാ, ആരാണ് മീശ വെട്ടാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. പുരുഷന്മാർ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വളർത്താനും മീശ വെട്ടാനും പഠിപ്പിച്ചു. നമ്മളിൽ പല ആളുകളും ചെയ്യുന്നെന്താ, താടി വടിച്ചു കളയും എന്നിട്ട് മീശ വലുതാക്കി വളർത്തും. അല്ല, മീശ ചെറുതാക്കി വെട്ടണം, വടിക്കല്ല, വെട്ടുകയാണ് വേണ്ടത്. മീശ വെട്ടാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. താടി വളർത്തണം, താടി വളർത്തുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. 20-ലധികം ഹദീസുകൾ താടി വളർത്തുന്ന വിഷയത്തിലുണ്ട്. പുരുഷന്മാരത് ശ്രദ്ധിക്കണം, ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയണം, സഹോദരികൾ സഹോദരന്മാരോട് പറയണം, മാതാക്കൾ മക്കളെ ഉപദേശിക്കണം താടി വളർത്താൻ. താടി വളർത്തുന്നത് 24 മണിക്കൂറും പുണ്യം ലഭിക്കുന്ന നന്മയാണ്. അതിൻ്റെ കൂടെ ആ സുന്നത്തെടുക്കുമ്പോൾ അതുപോലെയുള്ളൊരു സുന്നത്താണ് മീശ വെട്ടുക എന്നുള്ളത്. മീശ വെട്ടാതെ അത് നീട്ടി വളർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളും സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരും നമ്മിൽപ്പെട്ടവനല്ല. വല്ലാത്ത പ്രയോഗമാണ്. ലൈസ മിന്ന മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ വലാ മൻ തശബ്ബഹ ബിന്നിസാഇ മിനൽ റിജാൽ. എന്താ പറഞ്ഞത്? പരസ്പരം വേഷം കെട്ടുന്ന ആളുകൾ, സാദൃശ്യപ്പെടുന്ന ആളുകൾ, പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകൾ, സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാർ. നമ്മൾ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടാൻ പാടില്ല, സ്ത്രീകൾ പുരുഷന്മാരുടെയും വേഷം കെട്ടാൻ പാടില്ല. അത് ചെറുതായാലും വലുതായാലും, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും, സ്ത്രീകൾക്കൊരു വേഷവിധാനമുണ്ട്. അവരവരുടെ മുഖമക്കനമാറിലേക്ക് താഴ്ത്തിയിടണം, അവരുടെ ശരീരഭാഗങ്ങൾ മറക്കണം. അന്യപുരുഷന്മാരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശരീരഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഇതൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ഇന്നത്തെ തലമുറ എങ്ങനെയാണ്? ജീൻസ് ധരിച്ച്, അതേപോലെ തന്നെ മാറിടം മറക്കാതെ, തലമറക്കാതെ, അങ്ങനെയൊക്കെയാണ് പുതുതലമുറ വളർന്നു വരുന്നത്. പാടില്ല, ഗൗരവമുള്ള വിഷയമാണ്. സ്ത്രീകൾക്കൊരു വേഷവിധാനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതവർക്ക് സുരക്ഷിതത്വമുള്ളതാണ്, അതവർക്ക് നിർഭയത്വമേകുന്നതാണ്, അതവർക്ക് സംരക്ഷണമാണ്. കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന കവചമാണ് സ്ത്രീകളുടെ വേഷവിധാനം. മനസ്സിലായില്ലേ? എന്നാൽ പുരുഷന്മാരോ, അവർക്കും ഒരു വേഷവിധാനമുണ്ട്. അവർ സ്ത്രീകളെ അനുകരിക്കാൻ പാടില്ല. സ്ത്രീകളെപ്പോലെ അവർ ആടിക്കുഴഞ്ഞ് നടക്കേണ്ട ആളുകളല്ല. സ്ത്രീകളും ആടിക്കുഴഞ്ഞ് നടക്കാൻ പാടില്ല, അത് മറ്റൊരു വിഷയം. അപ്പോൾ പരസ്പരം സാദൃശ്യപ്പെടുന്ന ആളുകൾ, അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതേപോലെ സഹോദരങ്ങളെ, മയ്യത്തിന്റെ പേരിൽ കരയുന്ന ആളുകൾ, ഒരാൾ മരിച്ചാൽ അവിടെ ആർത്തട്ടഹസിച്ച് കരയുന്ന ധാരാളം ആളുകളെ കാണാൻ പറ്റും. അല്ലാഹു റസൂൽ പറയാണ്, മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മയ്യത്തിന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് മുഖത്തടിക്കുകയും കുപ്പായമാറു കീറുകയും ജാഹിലിയ കാലത്ത് വിളിച്ചു പറഞ്ഞിരുന്നത് പോലെ വിളിച്ചു പറയുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പെന്ത് വേണം? മരണപ്പെട്ട വീട്ടില് സ്വാഭാവികമാണ് സങ്കടം ഉണ്ടാകും, ദുഃഖമുണ്ടാകും, നമ്മളൊക്കെ കരയും, നമ്മുടെ കണ്ണു നിറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. അത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്, കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കണ്ണുനീരാണ്. എന്നാൽ വിലാപം, ഉറക്കെ കരഞ്ഞ്, മാറത്തടിച്ച്, ഇനി എനിക്ക് ആരാണ് എന്ന് ചോദിച്ച്, പ്രശ്നമുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ വല്ലാതെ സങ്കടം പ്രകടിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അല്ലാഹു റസൂൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കാതെ ശബ്ദമുയർത്തുന്നവനും പ്രയാസഘട്ടങ്ങളിൽ തലപടിക്കുകയോ മുടി വികൃതമാക്കുകയോ ചെയ്യുന്നവനും പ്രയാസഘട്ടങ്ങളിൽ വസ്ത്രം അലക്ഷ്യമാക്കി നീക്കിക്കളയുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. അല്ലദീന ഇദ അസബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശ്വാസികൾ ചെയ്യേണ്ടത് അതാണ്. പ്രയാസം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ എന്താ അവർ പറയുക? അല്ലദീന ഇദ അസബതുഹും മുസീബ, വല്ല മുസീബത്തും ബാധിച്ചാൽ അവർ പറയുമെന്നാണ്. ഇന്നാ ലില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാതെ പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, വേദന ഉണ്ടാകും, പക്ഷെ ക്ഷമിക്കണം, മാറത്തടിച്ച് കരയരുത്, കുപ്പായം വലിച്ചു കീറരുത്. അള്ളാഹു റസൂൽ താക്കീത് നൽകിയ കാര്യമാണ്. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചത്, ഒരു പെണ്ണിനെ അവരുടെ ഭർത്താവിനെതിരെ തിരിക്കുന്നവൻ, ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിനെതിരെ തിരിക്കുന്നയാള്, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവരതിൽ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിൽ കാണാൻ പറ്റും, ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിനെതിരെ തിരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അബൂദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. ഗൗരവമുള്ള വിഷയമാണ്. ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ കടമകളും കടപ്പാടുകളും ഉള്ളവരാണ് സ്ത്രീകൾ. ആ സ്ത്രീയെ അവളുടെ ഭർത്താവിനെതിരെ തിരിക്കുക, ഭർത്താവിനെതിരെ ആരോപണം പറഞ്ഞ്, ഭർത്താവിന്റെ ന്യൂനതകൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഉപദേശിച്ച് അവനെതിരെ കുഴപ്പമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, ഭാര്യയുടെ കാതുകളിൽ അവരുടെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അവർക്കുള്ള താക്കീതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞത് ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ അവരുടെ ഭർത്താവിനെതിരെ തിരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. ഏഴാമതായി, അന്യന്റെ ഭാര്യയെയോ അടിമയെയോ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വഞ്ചന പാടില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ കേട്ടു. ആയിഷ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി പറഞ്ഞു, അന്യന്റെ ഭാര്യയെയോ അടിമയെയോ വഞ്ചിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിക്കാൻ പാടില്ല. അന്യന്റെ ഭാര്യയെ അരുതാത്ത രീതിയിൽ നോക്കുന്നത്, അവളോട് അരുതായ്മ ചെയ്യുന്നത് കുറ്റമാണ്. അടിമയോടും കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്, അതൊക്കെ നിർവഹിക്കണം. അവരെ വഞ്ചിക്കാൻ പാടില്ല, അവരെ നശിപ്പിക്കാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിത്ര് നമസ്കരിക്കാത്തവൻ, ഒരു ഹദീസിൽ കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വിത്ര് നമസ്കാരം ബാധ്യതയാക്കപ്പെട്ടതാണ്. ആര് വിത്ര് നമസ്കരിക്കുന്നില്ലയോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വിത്രിന്റെ പ്രാധാന്യമാണ് ആ ഓർമ്മപ്പെടുത്തുന്നത്. രാത്രിയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്ത് അല്ലെങ്കിൽ 1 റക്അത്ത് എങ്കിലും നമസ്കരിച്ചിട്ട് വേണം ഉറങ്ങാൻ. നമസ്കാരങ്ങളുടെ കൂട്ടത്തിലെ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിത്ര് നമസ്കരിക്കണം. വിത്ര് നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയാനാണ്. ആരാണ് നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത്? അതാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നന്മകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രവാചകൻ, മൻ റഗിബ സുന്നത്തി, ആരാണോ എന്റെ സുന്നത്തിനോട് വിരോധം പ്രകടിപ്പിക്കുന്നത്, എതിർക്കുന്നത്, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വിവാഹം എന്റെ ചര്യയാണ്, വിവാഹം കഴിക്കാത്തവൻ, ആ സുന്നത്തെടുക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ പ്രവാചകന്റെ ചര്യയെ പിന്തുടരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ചരിത്രത്തിൽ 3 ആളുകൾ പ്രവാചകന്റെ സ്വഭാവം അന്വേഷിച്ചു വന്ന ആളുകൾ, വിവാഹം കഴിക്കില്ല, രാത്രിയിൽ എന്നും നമസ്കരിക്കും, അതേപോലെ തന്നെ നോമ്പു നോൽക്കും, പകലുകളിൽ നോമ്പു നോൽക്കും എന്നൊക്കെ പറഞ്ഞ 3 ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരോട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ എന്നിൽപ്പെട്ടവരല്ല എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രവാചകൻ വിരോധിച്ച പാടില്ല എന്ന് പറഞ്ഞ, മാറി നിൽക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പ്രവാചകന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി മധുരം ഖുർആൻ പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
3: ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രവിക്കാനായി നമ്മുടെ ശ്രോതാക്കൾ ഈ ഒരു സ്ലോട്ടിനായിട്ട് പതിവായി കാത്തിരിക്കാറുണ്ട്.
2: തീർച്ചയായും, ലോകത്തിലെ പ്രശസ്ത ഖാരികളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
3: ഇന്ന് സൂറത്തു ത്വാഹയിലെ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾക്കായി നാം പ്രക്ഷേപണം ചെയ്യുന്നത്.
2: പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മൻസൂർ അൽസൽമി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാഹു ഖൈറ. മധുരം ഖുർആനാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
1: ഏറെ ഹൃദ്യമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ നിന്നും 98 മുതൽ 114 വരെയുള്ള വചനങ്ങളായിരുന്നു.
0: പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
2: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായുള്ള മിനയെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രസ്തുത വിഷയവുമായി സംസാരിക്കാനെത്തുന്നത് വിശുദ്ധ ഹറമിൽ നിന്നുകൊണ്ടും ജനാബ് അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹിൽ ഫായിസീ നബിലില്ലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി മക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹാജിമാർ ഹജ്ജിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ മഷായിറുകളായി അറിയപ്പെടുന്ന മിനായിലും അറഫയിലും മുസ്ദലിഫയിലുമെല്ലാം തന്നെ ജനനിബിഡമായി തീർന്ന് തക്ബീർ ധ്വനികളും തൽബിയത്തും ഉയർന്നു വരുന്ന സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥ പറയുന്ന മിന താഴ്വരയിലേക്ക് ഒരൽപ്പസമയം നമുക്ക് എത്തി നോക്കാം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശനമേറ്റ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്രമോതുന്ന പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഹാജിമാരും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് അത് കാണേണ്ടതുണ്ട്. മിന എന്ന് പറയുമ്പോൾ ടെൻ്റുകളുടെ നഗരി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ മനോഹരമായ, അതോടൊപ്പം തന്നെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കഥകൾ ഉയരുന്ന പ്രദേശമാകുന്നു മിന. രക്തം തെറിക്കപ്പെടുന്ന എന്നർത്ഥമുള്ള ഒരു പദത്തിൽ നിന്നാകുന്നു മിന എന്നുള്ള ആ ഒരു വാക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഹാജിമാർ അവരുടെ കർമ്മത്തിൻ്റെ സാഫല്യമായിക്കൊണ്ട് കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന ബലിദാനം അത് മിനായിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കയുടെ കിഴക്ക് ഭാഗത്ത് നാല് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട താഴ്വരയാകുന്നു മിന. മസ്ജിദുൽ ഹറാമിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ് മിന സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ജംറത്തുൽ അഖബയും തെക്ക് പടിഞ്ഞാറ് ഭാഗം വാദി മുഹസ്സറും പരിശുദ്ധ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കടന്നു വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അജയ്യമായ അവൻ്റെ കുദറത്തിലൂടെ ആ കഅബാലയം സംരക്ഷിക്കപ്പെട്ട സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവിടെ അബാബിയിൽ എന്ന ചെറിയ പക്ഷികളെ അയച്ചുകൊണ്ട് ആനപ്പടയെ നശിപ്പിച്ച വാദി മുഹസ്സർ അതാകുന്നു മിനായുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി. വടക്ക് ഭാഗം ജബൽ ഖൗസ് എന്നറിയപ്പെടുന്ന പർവ്വതനിരയും തെക്ക് ഭാഗം ജബൽ സബീർ എന്ന പർവ്വതവുമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2 മില്യൺ ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള, വളരെയേറെ ത്യാഗമുള്ള, വളരെയേറെ പ്രാധാന്യമുള്ള ഒരു താഴ്വരയാകുന്നു മിന. യൗമുത്തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 8-ന് മിനായിൽ സംഗമിച്ച് രാപ്പാർത്തുകൊണ്ടാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. 30 ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്ക് താമസിക്കുവാനുള്ള, അതുപോലെ തന്നെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും കൃത്യമായി സംവിധാനിക്കപ്പെട്ട അതികൃത്യതയുള്ള ഒരു പ്രദേശമാകുന്നു മിന. ദുൽഹിജ്ജ 11, 12, 13 രാവുകളിലും ഹാജിമാർ മിനായിൽ അന്തിയുറങ്ങൽ നിർബന്ധമാകുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതെന്തായിരുന്നാലും അത് പാലിക്കാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. അള്ളാഹുവെ, നിന്റെ കൽപ്പനകൾ ഞങ്ങളിതാ അംഗീകരിക്കുന്നു, നിന്റെ വാക്കുകൾ ശിരസാവഹിക്കുന്നു എന്ന ആശയമുള്ള ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് മുഴങ്ങുന്ന തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ഹാജിമാർ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഹാജിമാർ മക്കായിൽ നിന്ന് ഇഹ്റാം ധരിച്ചുകൊണ്ട് അവർ മിനയിലേക്ക് ദുൽഹജ്ജ് 8-ന് രാവിലെ യാത്രയാകുകയാണ്. ഈ സന്ദർഭത്തിൽ ഹജ്ജിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകളും മിനായുടെ സന്ദേശങ്ങൾക്ക് കാതോർത്ത് സ്വർഗത്തിനു വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ജീവിതത്തിൽ നടപ്പാക്കുന്നതിനു വേണ്ടി അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുഅല്ലിം ഷഅഇറല്ലാ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാണോ ആദരിക്കുന്നത്, തീർച്ചയായും അത് മനസ്സിലുള്ള ഭക്തിയുടെ അടയാളമാണ്, തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മക്കാ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി മിനായും അറഫയും മുസ്ദലിഫയുമെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാകുന്നു. മക്കയിൽ കഅബാലയവും അതിൻ്റെ സമീപത്തായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന മക്കാം ഇബ്രാഹിം, സംസം, അതുപോലെ തന്നെ സൊഫ, മർവ എന്നീ ഭാഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിക്കൊണ്ട് ചരിത്രത്തിൽ കൃത്യമായ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്ന പ്രദേശങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ മിനായുടെ ചരിത്രം, മിനായുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരുപാട് പ്രവാചകന്മാർ നിയുക്തരായ പ്രദേശമാകുന്നു, ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമായ പ്രദേശമാകുന്നു മിന എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിലെ ചരിത്ര പ്രധാനമുള്ള പള്ളിയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നു. പള്ളിയിൽ വലിയ മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന അതിഗാംഭീര്യമുള്ള അതിവിശാലമായ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദുൽ ഖൈഫ് എന്നാണ് അതിൻ്റെ പേര്. ആ പള്ളിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്, സല്ലാ ഫീഹി സബഊന നബിയ്യൻ മിനൽ അംബിയാ, 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാകുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മിനായിൽ എത്തിച്ചേർന്നിരുന്നു. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെല്ലാം തന്നെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു പാഠമാകുന്നു മിന മനുഷ്യൻ്റെ മുന്നിലേക്ക് നൽകുന്നത്. അതിനാൽ തന്നെ വമൻ യുഅല്ലിം ഷഅഇറല്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ അതിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മിനയുടെ ചരിത്രം പഠിക്കുന്ന, മിനായിലൂടെ കണ്ണോടിക്കുന്ന, മിനയുടെ ചരിത്ര സംഭവങ്ങളിലേക്ക് കാതോർക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ സംഗാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സ്ഥലം മിനാ താഴ്വരയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 37 അധ്യായമായ സൂറത്തു സാഫാത്തിലൂടെ ഹൃദയസ്പർക്കായ സംഭവങ്ങൾ, മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ മനുഷ്യ സമൂഹം നിലനിൽക്കുന്ന കാലമത്രയും അതിൻ്റെ സന്ദേശവും അതിൻ്റെ ആന്ദോളനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകണമെന്നുള്ള ആ ഒരു സന്ദേശം ഓതിക്കൊണ്ട് അള്ളാഹു വിളിച്ചു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി മിനാ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും ആ കൃത്യത്തിന് തയ്യാറായി. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ മുന്നിൽ വളരെ ക്ഷമയോടുകൂടി കിടക്കുവാൻ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറായി. ആ മകൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിന് വേണ്ടി ആ പിതാവും തയ്യാറാകുകയാണ്. അങ്ങനെ രണ്ടുപേരും അതിനൊരുങ്ങി. ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത്, ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അതൊരു വല്ലാത്ത പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈനാഹു ബിദിബിഹിൻ അലീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ശിരസാവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ ത്യാഗം അള്ളാഹു അംഗീകരിച്ചു. ഇബ്രാഹിം, നീ അറുക്കേണ്ടതില്ല, മകനെ അറുത്തതിന് തുല്യമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ സന്തോഷമറിയിക്കുകയും വഫദൈനാഹു ബിദിബിഹിൻ അലീം, വളരെ മഹത്തായ ഒരു ബലിമൃഗത്തെ അള്ളാഹു നൽകി അതിനെ ബലിയറുക്കുകയും വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിലേക്ക് അതൊരു ചര്യയായി നിശ്ചയിക്കുകയും ചെയ്തു. ഹാജിമാർ മിനായുടെ താഴ്വരയിൽ ചെന്ന് ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അറവ് നടത്തുമ്പോൾ സഹോദരന്മാരെ, ഹജ്ജിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത നമുക്കുള്ള ബാധ്യതയായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഉദ്ഹയ്യത്ത്, അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മിനായുടെ താഴ്വര അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ അതല്ല വലുത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വലുത് എന്നുള്ളത് ഉദ്ഹയ്യത്തിലൂടെ സമർപ്പണം നടത്തുവാൻ നമുക്ക് സാധിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മൻ കാന ലഹു സഅത്തുൻ ഫലം യുദ്ഹി ഫലാ യഖ്റബന്ന മുസല്ലാന, കഴിവുണ്ടായിട്ടും ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് മുസല്ലയിലേക്ക് അവർ അടുക്കേണ്ടതില്ല എന്ന ആ ഒരു ഗൗരവത്തോടുകൂടിയുള്ള താക്കീത് സമൂഹമേ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസലാം മകനെ ബലിയറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ പ്രദേശം അത് മിനയായിരുന്നു. മസ്ജിദുൽ കബിഷ് എന്ന് പറയുന്നൊരു പള്ളി, അതിൻ്റെ ചില അടയാളങ്ങൾ ഇന്നും നമുക്ക് മിനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാജിമാരുടെ കർമ്മങ്ങൾ, ഹജ്ജിൻ്റെ നിർബന്ധ കർമ്മങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. അതും തന്നെ നിലനിൽക്കുന്നത് മിനാ താഴ്വരയിലാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന, അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായപ്പോൾ അതെല്ലാം തന്നെ തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, അതെന്തായിരുന്നാലും ഞാൻ നിർവഹിക്കുമെന്നുള്ള ആ ഒരു മനോഗതം ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസലാം മുന്നോട്ട് പോയി. ആ ഒരു സമർപ്പണമാകുന്നു, ആ ഒരു തത്വമാകുന്നു ജംറയിൽ കല്ലെറിയുന്നതോടുകൂടി ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത്. മറ്റെന്തിനെയും തന്നെ തൃണവൽഗണിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു. എനിക്ക് വലുത് അള്ളാഹുവാകുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ജംറകളിലും കല്ലെറിയുവാൻ വിശ്വാസി ഹജ്ജിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ദിവസങ്ങളിലൂടെ, മിനാ താഴ്വരയിൽ ഹാജിമാർ സംഗമിക്കുന്ന ദിവസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും നാം ഉണ്ടാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനത്തോടുകൂടി നാം പ്രഖ്യാപിക്കേണ്ട വിഷയമാണ് അള്ളാഹു അക്ബർ, എനിക്കേറ്റവും വലുത് അള്ളാഹുവാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അതേറ്റെടുക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇനിയും ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മിനയുടെ കഥകൾ അയവിറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിൽ അനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും ചരിത്രം വിശ്വാസികളുടെ മുന്നിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം തന്നെ തന്നിലർപ്പിതമായ ദഅവത്ത് അത് കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള ഒരു വാതായനം കണ്ടെത്തുവാൻ പ്രവാചകന്റെ മനസ്സു കൊതിച്ചിരുന്നു. അള്ളാഹു തന്നിലർപ്പിച്ച ഉത്തരവാദിത്വം അത് നിർവഹിക്കുവാനുള്ള ആവേശവും താല്പര്യവുമായിരുന്നു പ്രവാചകനെ പ്രേരിപ്പിച്ചത്. പക്ഷേ സമൂഹത്തിൽ അതിന് അവസരം ലഭിച്ചിരുന്നില്ല. മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകൾ മാത്രമായിരുന്നു മക്കായിൽ കഴിഞ്ഞുകൂടിയ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ഒരു കൃത്യമായ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് നല്ലതോടുകൂടി കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്തിനിറങ്ങുവാനുള്ള ഒരവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും തുറന്നു കിട്ടിയത് മദീന പലായനത്തോടുകൂടിയാണ്. ആ മദീനയിലേക്കുള്ള ഹിജറയുടെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഒരു 2 വർഷം മുമ്പ് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളുമായി കൊണ്ട് മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗമിച്ചു. നുബുവത്തിൻ്റെ 11 വർഷം 12 പേര് യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദീനയിൽ നിന്ന് വന്ന 12 പേരുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സംഗതികൾ കൂടിയാലോചന നടത്തി ചില തീരുമാനങ്ങൾ എടുത്തു. അതിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു മദീനയിലേക്ക് പ്രബോധന പ്രവർത്തനത്തിനുള്ള അവസരങ്ങൾ തെളിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ ദൗത്യം നിർവഹിക്കുവാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഡോർ ടു ഡോർ നടത്തിക്കൊണ്ട് വീടുകളിൽ കയറി നിറങ്ങിക്കൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് നബി സഹാബത്തിനെ ചുമതലപ്പെടുത്തി. ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി തൊട്ടടുത്ത വർഷം നുബുവത്തിന്റെ 12 വർഷം 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം മിനായിൽ എത്തിച്ചേരുകയും ആ മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൊണ്ട് ചില ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ കൈക്കൊണ്ടു ചില കരാറുകൾ ഉണ്ടാക്കി. ആ കരാറാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മിനായുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അഖബ ഉടമ്പടികൾ വലിയ പ്രാധാന്യമാകുന്നു അതിൽ നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രബോധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി സ്വീകരിക്കുവാൻ നമുക്ക് മിനയുടെ സന്ദേശം നമ്മെ അതിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ മിനായിൽ വെച്ച് പ്രവാചകൻ സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി ദൈവത്തിന്റെ ഗൗരവവും ദീനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രഭാഷണം മിനായിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മസ്ജിദുൽ ഹൈഫിലും അതുപോലെ തന്നെ ആ മിനായുടെ താഴ്വരകളിലുള്ള ആയിരക്കണക്കിന് ടെന്റുകളിലും മിനായിൽ ജനങ്ങൾ താമസിക്കുന്ന ഹജ്ജിന്റെ ദിവസങ്ങൾ 11, 12, 13 ദിവസങ്ങളിൽ വളരെ ഏറെ ഉത്ബോധന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടന്നു വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ദഅവത്ത് എന്ന് പറയുന്നത് മിനയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൗഹീദിൻ്റെ സമർപ്പണം, അതേപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലിനെ കൃത്യമായി അനുകരിക്കുക എന്നുള്ള മഹത്തായ രണ്ട് പാഠങ്ങളാകുന്നു മിനയിൽ നിന്നുയരുന്ന ശബ്ദങ്ങളിലും മിനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്ര സന്ദേശങ്ങളിലൂടെയും നമുക്ക് ഏറ്റെടുക്കുവാനുള്ളത്. കാരണം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രധ്വനികളാകുന്നു, അതൊരുവിട്ടുകൊണ്ടാകുന്നു ഹാജിമാർ മിനായിലേക്ക് എത്തുന്നത്. ജംറത്തുൽ അക്കബയിൽ കല്ലെറിയുന്നത് വരെ ആ തൽബിയത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ആ ഒരു പ്രഖ്യാപനമാകുന്നു തൽബിയത്തിലൂടെ അവിടെ സമർപ്പിക്കുന്നത്. അതിനുശേഷം ജംറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം പിന്നീടുള്ള അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന ദിവസങ്ങളിലാകട്ടെ തക്ബീർ ധ്വനികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീറിന്റെ ധ്വനികൾ പിന്നീട് ആ മിനാ ടെന്റുകളിൽ ഉയരുകയാണ്. അതുകൊണ്ട് ഹാജിമാരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരുടെ ജീവിതത്തിൽ കൃത്യമായും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വദുക്കുറുല്ലാഹ ഫീ അയ്യാമിം മഅദൂദാത്ത്, സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞ അയ്യാമിം മഅദൂദാത്ത് എന്നുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാജിമാർ മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വയദുക്കുറൂന ഇസ്മല്ലാഹി ഫീ അയ്യാമിം മഅലൂമാത്ത്, കൃത്യമായി അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് സൂറത്ത് ഹജ്ജിലൂടെ വിശേഷിപ്പിച്ച ദിവസങ്ങൾ, അതും അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങൾ അഥവാ ഹാജിമാർ മിനായിൽ സംഗമിക്കുന്ന ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മിനായിൽ കല്ലെറിയുക, അതുപോലെ തന്നെ അവിടെ വെച്ച് മുടി നീക്കം ചെയ്യുക, അവിടെ വെച്ച് അറവ് നടത്തുക, ഇതെല്ലാം തന്നെ ഹജ്ജിന്റെ പ്രധാന ചിഹ്നങ്ങളായി നടക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ കൃത്യമായ സന്ദേശങ്ങൾ എന്ത് എന്ന് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരുപാട് ചരിത്രത്തിൻ്റെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകളോതുന്ന ആ മിനയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട്, ആ മിനയുടെ പാഠങ്ങൾ നുകർന്നെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്കാകണം. അതിന് അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിനായിൽ സംഗമിക്കാൻ പോകുന്ന ഹാജിമാർക്ക് കൃത്യമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: ശ്രുതി തരംഗം പദ്ധതി. ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ. സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: സ്നേഹപൂർവം പദ്ധതി. അച്ഛനമ്മമാർ മരണപ്പെട്ടതോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെടുകയും സാമ്പത്തികമായി പ്രയാസം നേരിടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹപൂർവം പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വളരാനും പഠിക്കാനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ച് നിശ്ചിത തുക ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. ആർക്കൊക്കെ അപേക്ഷിക്കാം? അച്ഛനും അമ്മയും മരണപ്പെട്ട കുട്ടികൾക്ക്, അച്ഛനോ അമ്മയോ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് കുട്ടിയെ വളർത്താൻ സാമ്പത്തികമായി പ്രയാസമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, APL വിഭാഗമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയിൽ താഴെയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയിൽ താഴെയും വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അച്ഛൻ്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷിതാവിൻ്റെയും പേരിൽ സംയുക്തമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, കുട്ടി പഠിക്കുന്ന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. അപേക്ഷാ നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സ്കൂളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. ഇതിനായി കുട്ടി പഠനം തുടരുന്നു എന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഹാജരാക്കണം. ബിരുദം വരെയുള്ള പഠനത്തിന് ഈ സഹായം ലഭ്യമാണ്. 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയും, ഹൈസ്കൂൾ തലത്തിൽ 500 രൂപയും, +2 തലത്തിൽ 750 രൂപയും, ഡിഗ്രി തലത്തിൽ 1,000 രൂപയുമാണ് നിലവിൽ ലഭിക്കുന്ന ധനസഹായം.
5: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശസമാനമായ വചനങ്ങളെ പഠിക്കാനും മനഃപ്പാഠമാക്കാനും നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു ദാരിയാത്തിലെ 52-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ദാരിയാത്തിലെ 52-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 46-ാമത്തെ വചനം മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ഇൻഷാ അല്ലാ 53-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദാരിയാത്ത് 52-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് നബ്ഹാൻ അബ്ദുൽ ഗഫൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തിരുനബിയോടൊപ്പം എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മര്യാദ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചരിത്രത്തിലൂടെ തുടങ്ങുകയാണ്. ഒരിക്കൽ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 3 തവണ അനുവാദം ചോദിച്ചു. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ 3 തവണ ചോദിച്ചിട്ടും ഉത്തരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം തിരിഞ്ഞ് നടന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു വീടിന് പുറത്തെത്തുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കൾ തിരിഞ്ഞു നടക്കാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഇസ്തിഇദാനു സലാസൻ, അനുവാദം ചോദിക്കൽ 3 തവണയാണ്. ഫഇൻ അദിന ലക വഇല്ല ഫർജ, 3 തവണ ചോദിച്ച് അനുവാദം ലഭിച്ചാൽ കയറുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങിപ്പോരുക. ഈ കാര്യം അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഇതാണ് ചരിത്രം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ക്ഷണിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അനുവാദം ചോദിച്ച് 3 തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, 3 തവണയിലധികം അനുവാദം ചോദിക്കരുതെന്നും ഇനി വീട്ടുടമയ്ക്ക് ഒരാളെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തോട് മടങ്ങിപ്പോകാൻ പറയുന്നതിൽ ആ വീട്ടുടമ മടിക്കേണ്ടതില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അനുവാദം ലഭിക്കാത്തതിൻ്റെ പേരിൽ വീട്ടുടമയോട് ഈ അനുവാദം ചോദിച്ച ആൾ കോപിക്കാനോ അതുപോലെ ദേഷ്യം പിടിക്കാനോ ഒന്നും പാടില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അപ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണമെന്നുള്ളത് മനസ്സിലാക്കി. ഈ അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി വരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ആലിജ്, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, അനുവാദം ചോദിക്കണമെന്നുള്ളത് ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത്, അതിനെ എന്തെങ്കിലും പ്രത്യേകമായ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റൊരു സംഭവം, നമുക്ക് അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം തന്നെ എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം ആലിജ്, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും, അപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഖാദിമിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖാദിമിനോട് അഥവാ തന്നെ സഹായിക്കാനായിട്ട് അവിടെ ഉള്ള ഒരാളോട് പറയാണ്, ഉഖ്റിജ് ഇലാ ഹാദ ഫഅല്ലിംഹുൽ ഇസ്തിദാൻ, നീ പുറത്തു പോയിട്ട് ആ വന്നയാൾക്ക് എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ ആ സഹായി, ആ കൂടെയുള്ളയാൾ അദ്ദേഹത്തിനോട്, അതായത് വന്നയാളോട് പോയി പറഞ്ഞു, ഖുൽ സലാമു അലൈക്കും അദുഖുൽ, നീ അസ്സലാമു അലൈക്കും എന്ന് പറയുക, എന്നിട്ട് അതിനു ശേഷം അദുഖുൽ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുക. ഫസമിഅഹു റജുൽ ഫഖാൽ അസ്സലാമു അലൈക്കും അദുഖുൽ, അപ്പോൾ അത് കേട്ട ആ വ്യക്തി, ആ വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറയുകയും അതിനുശേഷം ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഫഅദീന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന വ്യക്തിക്ക് അനുവാദം നൽകുകയും അങ്ങനെ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ഈ രണ്ട് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ ഹദീസിൽ നിന്ന് അനുവാദം ചോദിക്കണമെന്നും മൂന്ന് തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും മനസ്സിലാക്കി. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഒരാളുടെ വീട്ടിലേക്കാകട്ടെ അല്ലെങ്കിൽ അവരുടെ റൂമുകളിലേക്കാകട്ടെ, എപ്പോഴാണെങ്കിലും ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ള മര്യാദ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അനുവാദം ചോദിക്കേണ്ടത് അസ്സലാമു അലൈക്കും അഥവാ സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത്, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. കേട്ടതിലും പറഞ്ഞതിലുമുപരി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തത് നബഹാൻ അബ്ദുൽ ഗഫൂർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി ഇൻഷാല്ല നമ്മൾ മധുരം ഖുർആൻ എന്ന ഖുർആൻ പാരായണം കേൾക്കുന്ന സെഷനിലേക്കാണ് പോകുന്നത്. സൂറത്തുൻ നജ്മ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ആ ഒരു സെഷനിലേക്ക് പോകാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. നമുക്കൊക്കെ അറിയാം, പ്രവാചകന്മാർ മതപ്രബോധനം നിർവഹിച്ചിട്ടുള്ളത് സ്വന്തം നിലക്ക് ആശയങ്ങൾ കണ്ടെത്തിക്കൊണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ അംഗീകരിക്കൽ ഒരു അനിവാര്യ ഘടകമേ ആയിത്തീരുമായിരുന്നില്ല. മറിച്ച്, എന്തുകൊണ്ടാണ് നാം പ്രവാചകന്മാരെ പിൻപറ്റുന്നത്? ആ പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് നമുക്ക് എത്തിച്ചു തരുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. നാം ഓരോരുത്തർക്കും നമുക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്മാർ അവരുടെ തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രമാണത്തെ പിൻപറ്റുക എന്ന ഒരു നിർബന്ധം നമ്മുടെ മേൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നമുക്ക് തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ അവകാശമില്ല. നമ്മെ സൃഷ്ടിച്ച നാഥനിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം കണിശമായി മനസ്സിലാക്കേണ്ടുന്ന ആദർശമാണ് പ്രമാണങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് അവൻ അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ കർമ്മങ്ങളെയുമെല്ലാം രൂപപ്പെടുത്തേണ്ടത്. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയും പ്രവാചകനോട് തന്നിഷ്ടപ്രകാരമുള്ള വചനങ്ങൾ പാരായണം ചെയ്യാനും സ്വന്തം നിലക്ക് വേദഗ്രന്ഥം കൊണ്ടുവരാനും ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഒരു വചനത്തിലേക്കാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം 15-16 വചനങ്ങളിൽ നമുക്കിങ്ങനെ കാണാം. വൈദ തുത്ല അലൈഹിം ആയാതുന ബയ്യിനാത്തിൻ ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅന തിബി ഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കാത്ത ആളുകൾ ദൈവീക വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രവാചകനോട് പറയുന്നത് ഇത്തിബി ഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ, ഇതല്ലാത്ത വല്ല ഖുർആനും നീ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതിൽ വല്ല മാറ്റങ്ങളും നീ വരുത്തൂ. അപ്പോൾ അവർ പ്രവാചകനോട് പറയുന്നത് മറ്റൊരു ഖുർആൻ കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ലഭിച്ച ഖുർആനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണ്. എന്നാൽ എന്താണ് പ്രവാചകനോട് അതിനു മറുപടി പറയാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്? ഖുൽ നബിയെ പറയണം, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖായി നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. പറയുക, എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതിൽ യാതൊരു മാറ്റവും വരുത്താൻ അനുവാദമില്ല. അള്ളാഹു എനിക്ക് എന്തൊരു ദിവ്യ സന്ദേശമാണോ നൽകുന്നത്, അത് അങ്ങനെ തന്നെ പിൻപറ്റുകയല്ലാതെ എനിക്ക് വേറെ നിർവാഹമില്ല. മാത്രമല്ല, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിച്ചാൽ വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പ്രവാചകനോട് ഒരു പുതിയ വേദഗ്രന്ഥം കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ നിലവിലെ ഖുർആനിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടവർക്ക് പ്രവാചകൻ നൽകിയ മറുപടി, അല്ലെങ്കിൽ പ്രവാചകനോട് നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ട മറുപടി, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഇതിൽ മാറ്റം വരുത്താൻ പാടില്ലാത്തതാണ്, മറിച്ച് എനിക്ക് ലഭിക്കുന്ന ദിവ്യ സന്ദേശത്തെ ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. ഇനി ഇത് എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ പറയുന്നതെങ്കിൽ എനിക്കിത് വളരെ നേരത്തെ തന്നെ നിങ്ങളോട് പറയാമായിരുന്നല്ലോ. 40 വർഷം വരെ ഞാൻ എന്തിനാണ് കാത്തുനിന്നത്? അതാണ് തൊട്ടടുത്ത വചനത്തിൽ ഖുൽ ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വല അദറാകും ബി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലി അഫലാ താഖിലൂൻ. അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുമായിരുന്നില്ല. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, ഇത് പറയുന്നതിനു മുമ്പ് ഒരുപാട് കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടില്ലേ? അപ്പോഴൊന്നും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല ആവശ്യപ്പെടുന്നത്. 40 വയസ്സുവരെ ആ പ്രവാചകൻ അവരുടെ കൂടെ ജീവിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ അധർമ്മങ്ങളെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു പ്രവാചകന്. അതുകൊണ്ടാണ് അദ്ദേഹം അതിലേക്കൊന്നും ചായ്ഞ്ഞു പോവാതിരുന്നത്. എന്നിട്ടും ആ തിന്മകളിൽ നിന്ന് അവരെ ഏതെങ്കിലും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിലക്കുക എന്നത് പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഖുർആനിലുള്ള ആശയങ്ങൾ അത് പ്രവാചകൻ്റെതായിരുന്നെങ്കിൽ, പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നിഷ്ടപ്രകാരം പറയുന്നതായിരുന്നെങ്കിൽ അത് പ്രവാചകന് നേരത്തെയാകാമായിരുന്നു. എന്നാൽ ഒരു നിശ്ചിത സമയം മുതൽ പ്രത്യേകമായ രൂപത്തിലുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും മനോഹരമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെതല്ല, എനിക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നതിൻ്റെ തെളിവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വേദഗ്രന്ഥവും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളുമെല്ലാം തന്നെ ഒരിക്കലും പ്രവാചകൻ്റെതല്ല. ഒരു മനുഷ്യനത് സാധ്യമല്ല. മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വഹയിലൂടെ ഈ കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതും. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം സൂറത്തുൻ നജുമിലെ 3-4 വചനങ്ങളിൽ കാണാം, വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, ഇൻ ഹുവ ഇല്ല വഹയുൻ യൂഹ, അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശമാണ്. അപ്പോൾ പ്രവാചകന് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശമാണ് യഥാർത്ഥത്തിൽ വഹയ് എന്നത്. അതിൽ മാറ്റം വരുത്താനോ ഏതെങ്കിലും നിലക്ക് തിരുത്തലുകൾ നടത്താനോ പ്രവാചകന് അവകാശമില്ല. പ്രവാചകന് പോലും വഹയിൽ ഒരു മാറ്റം വരുത്താൻ പാടില്ലാത്തതാണ്, കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതാണ് എന്നാണ് സൂറത്ത് യൂനുസിലെ 15-16 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത് ഇത്രമാത്രമാണ്, വഹയിലൂടെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ സത്യസന്ധമായി ഫോളോ ചെയ്യുക. നാമായിട്ട് പുതിയതൊന്നും ഉണ്ടാക്കാൻ പാടില്ല, നമ്മുടെ വക തിരുത്തലുകൾ നടത്താനും പാടില്ല. കാലഘട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ സാമൂഹിക സാഹചര്യങ്ങളുടെ പേര് പറഞ്ഞോ ദിവ്യബോധനത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് പാടില്ല. പ്രവാചകന്മാർക്ക് പോലും അത് പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഖുർആനിലൂടെ സുന്നത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക സന്ദേശങ്ങളെ അങ്ങനെ തന്നെ മുറുകെ പിടിക്കുകയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം അത് പ്രാവർത്തികമാക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒഡീഷയിലെ കിയോൻജർ ജില്ലയിൽ നിന്ന് ജിതു മുണ്ട എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വാർത്തയായിരുന്നു. April 27 മീഡിയകൾ അത് സംപ്രേഷണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സഹോദരി കാക്രമുണ്ട മരണപ്പെടുകയുണ്ടായി. കാക്രമുണ്ട മരണപ്പെട്ടപ്പോൾ കാക്രമുണ്ടയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷിൻ്റെ പിന്നെ നോമിനി അടക്കമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. കാക്രമുണ്ട നോമിനേറ്റ് ചെയ്ത ആളൊക്കെ മരണപ്പെട്ടു പോയി. ഈ കാക്രമുണ്ടയുടെ സഹോദരൻ ജിതു മാത്രമേ ഇപ്പോൾ ഈ ഭൂമിയിൽ ആ തുകയുടെ അവകാശിയായി ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അതിദരിദ്രനായ, പിന്നെ നമ്മളെ കേരളത്തിലല്ലേ ഇപ്പോൾ അതിദരിദ്രത ഇല്ലാത്തുള്ളൂ, അതിദരിദ്രനായ ഈ മനുഷ്യൻ ഈ ബാങ്കിൽ പലതവണ പോയി. പലതവണ ചെല്ലുമ്പോൾ അയാളെ കണ്ടാൽ തന്നെ അറിയാം അത്രയും നിരക്ഷരനും അത്രയും നിർദ്ധനനുമായിട്ടുള്ളൊരു പാവം മനുഷ്യനാണ്. ഈ ബാങ്കിലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റിലും സീറ്റിലും ഇരിക്കുന്ന വ്യക്തികളുടെ ഭാഷയൊന്നും അയാൾക്ക് അങ്ങനെ മനസ്സിലാക്കൊള്ളുന്നില്ല. ആവശ്യമുള്ള രേഖകളൊക്കെ ആയിട്ട് വരികൾ അങ്ങനെ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം രേഖ തേടി അയാൾ കുറേ നടന്നു. അവസാനം അയാൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറേ നടന്നു. അവിടെ ചെല്ലുമ്പോഴും ഇന്ന് സാറില്ല, നിങ്ങൾ നാളെ വരി, പിന്നെ അയാളോടൊന്നും മാറി നിൽക്കാൻ പറയും. ഇങ്ങനെ ഓഫീസുകൾ തെണ്ടി തിരിഞ്ഞ് അവസാനം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20,000 rupees ഉള്ളിലുള്ള എമൗണ്ടാണ് ഈ അക്കൗണ്ടിലുള്ളത്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുഴിമാടം അതങ്ങോട്ട് മാന്തിയിട്ട് നേരെ എന്ത് ചെയ്തു, ആ എല്ലും കൊണ്ട് ആ ബോഡിയിൽ അവശിഷ്ട ബാക്കിയുള്ള ശരീരഭാഗം ഉണ്ടല്ലോ അതും ചുമന്നിട്ട് അയാൾ ബാങ്കിലേക്കാണ് വന്നു തെളിവ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സീറ്റിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടായി. ഓരോ വേഗം ചാടി എണീറ്റു. പിന്നെ അവരിതിൽ വലിയ ഇടപെടലുകളൊക്കെ നടത്തി ആ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത്.
1: ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ അവഗണിച്ച് തള്ളുക, അവരെ പരിഗണിക്കാതിരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു രീതി പല സ്ഥലത്തും നമ്മൾ കാണും. ഇപ്പോൾ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ശരിക്കും മനസ്സിലാവും. എങ്ങനെ റോഡിൻ്റെ കുഴികൾ കാണുമ്പോൾ, റോഡിൻ്റെ സൈഡിലുള്ള പാലത്തിൻ്റെ കൈവരി തകർന്ന് കിടക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴൊന്നും അതിൻ്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കൂല, അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഒരാൾ വീണു, അല്ലെങ്കിൽ പാലത്തിൻ്റെ കൈവരിയിലൂടെ ഒരാൾ താഴെ പുഴയിൽ വീണു മരിച്ചു, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ നായശല്യം വലിയ പ്രശ്നമാണ്, അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണ ഉണ്ട്. പക്ഷേ നായ കടിച്ചൊരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നായ കടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു, അതിനുശേഷം വലിയ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായി, അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ, ഒരാൾക്ക് അപകടം ഉണ്ടായില്ലേ.
0: അതെ. അപ്പോൾ ഇതിലിപ്പോൾ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട, അത് കൊടുക്കേണ്ട ആളുകളത് കൊടുത്തില്ല. അവസാനം ഈ ജിതുമുണ്ട വന്ന് ഇത് കാണിച്ചു കൊടുത്തു. അയാൾ നിഷ്കളങ്കം, അയാൾ പ്രതിഷേധിക്കാൻ വന്നൊന്നുമല്ല, അയാൾക്ക് പൈസ കിട്ടണം, അയാൾക്ക് ജീവിതത്തിൽ വലിയ ആവശ്യങ്ങളുണ്ട്. അതോടുകൂടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു, വാർത്ത വൈറലായി,

0: ലോകാടിസ്ഥാനത്തിൽ വാർത്ത എത്തി. അപ്പം നമ്മളിപ്പോൾ അബ്ദുറഹ്മാനോട് പറഞ്ഞ പോലെ തന്നെ വിവിധ സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകും. ഇസ്ലാം ഇതിനൊക്കെ കാണുന്നത് അമാനത്തുകളായിട്ടാണ്, അമാനത്തുകളായിട്ടാണ്. ആ അമാനത്തുകൾ കുല്ലുക്കും റായിൻ മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് ദൗത്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടവരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. വില്ലേജ് ഓഫീസറാണെങ്കിൽ വില്ലേജ് ഓഫീസർ നിർവഹിക്കേണ്ട ഫയലുകൾ കൃത്യമായി അതിന് കൈകാര്യം ചെയ്തിട്ടില്ലേ പഠിച്ചോ ചോദിക്കും. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും വാപ്പയാണെങ്കിലും മഹല്ല സെക്രട്ടറി ആണെങ്കിലും ഒരു പാർക്കിൽ ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ഒരു ടാക്സി ഡ്രൈവറാണെങ്കിലും ഒരു ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഒക്കെ ആരാണെങ്കിലും അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആളുകൾ അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ആശയത്തിൽ കാര്യങ്ങൾ എടുക്കുന്നവരും ഉണ്ടാവും. അക്ഷരത്തിൽ കാര്യങ്ങൾ എടുക്കാറിന് എന്താണ്, പിന്നെ പേപ്പർ കൊണ്ടുവരും. ഞാൻ പറഞ്ഞിരുന്നല്ലോ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ. എന്ത് പേപ്പർ, ഏത് പേപ്പർ, ആ പേപ്പർ എങ്ങനെയാണ് കിട്ടുക, ഇയാൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതൊന്നും വിഷയമല്ല. നാലും അഞ്ചും ആറും തവണ നടത്തും ഓഫീസിക്ക്. എനിക്കൊരു പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട്, റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്, നമുക്കിതിലൊന്നും ഭയങ്കര ബേജാറും ആവേശവും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാപ്പ ഇതിനു വേണ്ടി അഞ്ചാറ് തവണ പോയി. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്, അപ്പം വാപ്പാനെ കൂട്ടിയിട്ട് പോയി. വാപ്പ അസുഖമൊക്കെ മാറി, വാപ്പക്ക് വലിയ അസുഖം വന്നിരുന്നു, ഒക്കെ മാറിയ സമയമാണ്. ചെന്നപ്പോൾ അത്തവണ ചെന്നപ്പോഴും ഇയാൾ മുഖത്തു കൂടി നോക്കണില്ല, ഈ ഉദ്യോഗസ്ഥന്. അത് കളയാണെന്ന് പറഞ്ഞെന്തോ അയാൾ. അപ്പോൾ എന്ത് സാറെന്ന് വെച്ചാണ്, ഞങ്ങൾ മുന്നിക്കൊന്ന് എന്ത് സാറെന്ന് വെച്ചാണ്, നിങ്ങളെന്താ പറഞ്ഞ വെച്ചാണ്, നിങ്ങളും ഞാനൊക്കെ ഒരു ഉറുപ്പ ചിലവില്ലാതെ സർക്കാർ സർവീസ് കയറിയതാണ്. ഇങ്ങനെയല്ല ആളുകളോട് പറയേണ്ടത്. അയാൾ എല്ലാ നിലക്കും പരിഗണനാർഹനാണ് എൻ്റെ ഉപ്പ. അയാൾ 60 കഴിഞ്ഞ ആളാണ്, പോരാത്തതിന് പിന്നെ ക്യാൻസർ പേഷ്യൻ്റാണ്, അസുഖം ജസ്റ്റ് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ സാറിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യന്മാർക്കൊന്നും ഇവിടെ ഇല്ലാത്ത ഈ ഓഫീസിൽ ഇല്ലാത്തൊരു സീറ്റ് എനിക്ക് ആവശ്യമില്ലായിരുന്നു, എനിക്ക് ആവശ്യമില്ല. പെട്ടെന്ന് അയാൾ ആക്കി. അപ്പം ഒന്നുമില്ല, ഒരു സ്ലിപ്പിലൊന്ന് എഴുതി കൊടുത്താൽ മതി, ഈ സീറ്റിലിരിക്കുന്ന ആളൊരു സ്ലിപ്പിൽ ഇന്നെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്, ഇത് നിങ്ങൾ എന്നോടത്ത് പോയാൽ കിട്ടും. ഇത് വ്യക്തമായി പറയില്ല, ചില ആൾക്കാർ പറയാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ എന്താ പറയുക പിന്നെ ഡീറ്റെയിലായി അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറയും. കുറേ ഇംഗ്ലീഷ് വേർഡുകളും ഘടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പറയണ രീതിയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇനി നമ്മളെ മുന്നിലേക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഡെഡ് ബോഡിയും കൊണ്ട് ആൾക്കാർ വരുന്ന മെത്തേഡൊന്നുമല്ല, രീതിയൊന്നുമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ, സീറ്റിലിരിക്കണവർ ഒക്കെ എല്ലാ അർത്ഥത്തിലും, ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലുള്ളവർ ഈ ഒരു നിലപാടുക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ടെക്നിക്കലായിട്ട് സാങ്കേതികമായി കാര്യങ്ങൾ സംസാരിച്ച് പോവല്ല വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവെക്കുകയാണ്.
1: ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്, ഞാനത് നിർവഹിക്കേണ്ട അയാളെ സേവിക്കേണ്ടവനാണ് എന്നൊരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നമ്മൾ സർക്കാർ സർവീസിൽ നിന്നൊരാൾ വിരമിക്കുമ്പോൾ അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ മറ്റേ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ പി എഫിൽ സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അതിനുള്ള നേട്ടങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അയാളൊരു ജോലിക്കാരനാണ്, പക്ഷേ എങ്കിലും അതിനെ എന്താണ് അവസാനം വിശേഷിപ്പിക്കാറുള്ളത്, സേവനത്തിന് നന്ദി എന്നാണ് പറയാറുള്ളത്. സേവനമാണ്. അപ്പോൾ ജനങ്ങൾ നമ്മൾ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ജോലിക്കാരൻ മാത്രമല്ല ആവുന്നത്, സേവകൻ കൂടിയാണ്. സേവനമാണ് എന്ന് കണ്ട്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണെന്ന് കണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഇപ്പോൾ ഭരണകർത്താക്കളായ ആളുകൾ ഇപ്പോൾ ഭരണം കിട്ടാനും നേതൃത്വം കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും അങ്ങനെ ഉത്തരവാദിത്തത്തിൽ എത്തിപ്പെടും. അത് ആവശ്യമാണ്, ഒരു ഒരു നിലക്ക് നോക്കുമ്പോൾ അത് ആവശ്യമാണ്. ആ അങ്ങനെ ആ രംഗങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ് പിന്നീട് അതിനെ അലസമായി കണ്ട് ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി പിന്നെ കാര്യങ്ങൾ നിർവഹിക്കാതെ പോയാൽ അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അത് ഏത് മേഖലയിലാണെങ്കിലും, അത് രാഷ്ട്രീയത്തിലെ നേതൃത്വമാണെങ്കിലും ഇനി എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ഒരു അവകാശത്തെ തടഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, പാപമാണ് എന്നതുകൂടിയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്.
0: ഈ നിയമങ്ങൾ എല്ലാം നോക്കിയാൽ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 100 നിയമങ്ങൾ ഉണ്ടാവും, തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിയമങ്ങളായിരിക്കും. പക്ഷേ ഓരോ നിയമങ്ങൾക്കും ഇവരോരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നിയമപരമായ ലൂപ്പ് ഹോളുകളും അതിനൊക്കെ ഉണ്ട്. ഒരു വിധവക്ക് അവരുടെ വിധവാ പെൻഷൻ, അതവർക്കൊരു വലിയ സംഗതിയാണ്. ഒരു 2000 രൂപ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് അതൊരു ഭയങ്കര സംഖ്യയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റിലിരുന്ന് നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതെ എങ്ങനെ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതാണ് പ്രധാനം. ഒരു അധ്യാപകന് അയാളെ വാപ്പ വലിയ രോഗിക്കായി ഒക്കെ ട്രാൻസ്ഫർ വേണം. അപ്പോൾ മന്ത്രീൻ്റെ അടുത്ത് ചെല്ലാണ്. നമ്മൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഈ പേപ്പർ ഇങ്ങനെ നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്താ കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പരി, ഇതിൻ്റെ മുമ്പ് ഇത് കൊടുക്കേണ്ട ആൾക്കാരുണ്ട് പറഞ്ഞു. ഓർക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് കൊടുത്തുള്ളതെന്ന് പറഞ്ഞു മൂപ്പരി. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ഒരു ഭാഗം മൂപ്പരണ്ട് റൗണ്ട് ചെയ്തു. ഇതാണ് കാരണം, ഇത് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറാണ് കൊടുത്തുള്ളതെന്ന്. അതെന്നൊക്കെ പറഞ്ഞാൽ ഗഡ്സുള്ള വർത്താനാണ് അതൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൂന്നാല് വളരെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടി ജോലി എന്ത് ചെയ്തു, പെട്ടെന്ന് ശരിയായി. കമ്പാഷനേറ്റീവ് ഗ്രൗണ്ടിലുള്ള ഒരു ഇതായിരുന്നു, ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഇച്ഛാശക്തിയോടുകൂടെ ആളുകൾ നിർവഹിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അങ്ങനെ നന്നായി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പറയുന്നത് നിയമം വയലേറ്റ് ചെയ്യണമെന്നൊന്നുമല്ല, പക്ഷെ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ മാക്സിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ വളരെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ മാലിക്, ഇവിടെ പേര് മെൻഷൻ ചെയ്ത് പോകുന്ന എനിക്ക് തോന്നുന്നു, ഡോക്ടർ അബ്ദുൽ മാലിക് തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കണ്ണ് രോഗവിദഗ്ധനാണ്. അപ്പം മൂപ്പർക്ക് വേറെ അസിസ്റ്റൻ്റോ പരിപാടിയൊന്നുമില്ല. മൂപ്പർ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിരിക്കണേ. മൂപ്പർ ശമ്പളം കൊടുത്തിട്ട് ആളെ വെച്ചതായിരുന്നു ഒരു ദീർഘകാലം. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊന്നും സൗകര്യങ്ങളില്ല. ഒരു ചെന്നാൽ ക്യൂ, നീണ്ട ക്യൂ നിന്ന് അടങ്ങാറായി. അവിടെ ഉള്ളൊരു ഉദ്യോഗസ്ഥന് ചെറിയൊരു അന്തണ്ടായാൽ മതി, അവിടെ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതി, അതിലേക്കൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ആളുകൾ പോകൂല. ഇത് ഇത്തരം സമീപനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് നമ്മൾ പറയാം.
1: ഓക്കെ, ആളുകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ഇടപെടൽ നടത്തി, പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം കൂടിയാണ് ഭരണാധികാരികളോടുള്ള, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുള്ള. യസിറു വലാ തുഅസിറു, നിങ്ങൾ എളുപ്പമാക്കി പ്രയാസപ്പെടുത്തില്ലേ എന്നത് എല്ലാ ഭരണാധികാരികളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടുള്ള ആ ഒരു നിർദ്ദേശമാണ്. അങ്ങനെ എളുപ്പമാക്കുക, പ്രയാസപ്പെടുത്തണ്ട. ഇത് കോംപ്ലിക്കേഷനുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കാതെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ തന്നെ അത് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഇൻഷാല്ലാഹ്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹ്മുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ടെക്നോളജിയുടെ അതിപ്രസരമായ ഈ കാലത്ത് പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു റിയാദുസ് സ്വാലിഹീൻ. കഅബ് റളിയല്ലാഹു അൻഹുവിനെ അവർണനീയ സന്തോഷം. വിഷയാവതരണം മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തുലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന സന്തോഷവാർത്ത ലഭിച്ചപ്പോൾ ആ സന്തോഷവാർത്തയുമായി തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് തൻ്റെ ഇരു വസ്ത്രങ്ങളും അദ്ദേഹം ധർമ്മം ചെയ്യുകയും തൻ്റെ സഹോദരനായ അഥവാ പിതൃപുത്രൻ്റെ പുത്രനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രണ്ട് വസ്ത്രങ്ങൾ വായ്പ വാങ്ങി അത് ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയം ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് മംഗളം ആശംസിക്കുകയും തൗബ സ്വീകരിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്ത കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഫൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ ഹൗലഹു അന്നാസ്, പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്നു. ഹൗലഹു അന്നാസ്, റസൂലുള്ളാഹിയുടെ ചുറ്റും ജനങ്ങളുണ്ട് അഥവാ സ്വഹാബികളുണ്ട്. ഫഖാമ തുൽഹ ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുൽഹ ബിനു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അഹദുൽ അഷറത്തിൽ മുബഷറ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തിൽ ഒരാളാണ് തുൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്നു, എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. യുഹർവിൽ ധൃതിയിൽ എൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം എണീറ്റ് ഓടി വന്നു. ഹത്ത സ്വാഫഹനി, എന്നിട്ട് എന്നെ ഹസ്തദാനം ചെയ്തു, എനിക്ക് കൈ തന്നു. വഹന്ന അനി, എനിക്ക് മംഗളം ആശംസിച്ചു, എന്നെ ആശംസിച്ചു. വല്ലാഹി മാ ഖാമ റജുലുൻ മിനൽ മുഹാജിരീന ഗൈറുഹു, മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹമല്ലാതെ ഒരാളും ഇങ്ങനെ എൻ്റെ അടുക്കൽ എണീറ്റ് ഓടി വന്നില്ല. ഇവിടെ ഗൈറുഹു എന്നും ഗൈറഹു എന്നും റിവായത്ത് നമുക്ക് കാണാൻ പറ്റും. ഫക്കാന കഅബുൻ ലാ യൻസാഹ, കഅബ് റളിയല്ലാഹു തആല അൻഹു അത് അദ്ദേഹത്തിനെ മറക്കാൻ സാധിച്ചിരുന്നില്ല. ആഹാ, അത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ചെയ്ത കാര്യങ്ങൾ, അഥവാ എൻ്റെ ഇടയിൽ അടുക്കലേക്ക് എണീറ്റ് ഓടി വന്ന് ഹസ്തദാനം ചെയ്ത് മംഗളം ആശംസിച്ച അക്കാര്യം, അത് കഅബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും മറന്നുപോയിട്ടുണ്ട്, മറന്നിരുന്നില്ല. അദ്ദേഹത്തിന് അത് മറക്കാൻ സാധിക്കുമായിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോയിട്ടില്ല എന്ന്. ഖാന കഅബ്, കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫലമ്മ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞപ്പോൾ, ഖാല അദ്ദേഹം പറയുകയാണ്, വഹുവ ഖബറിൽ തന്നെ പറയാണ് വഹുവ യബുറുഖു വജുഹുഹു മിനസ്സുറൂർ, സന്തോഷം കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് തിളങ്ങുന്നു. അതിന് തിളക്കം, പ്രകാശത്താൽ അത് തിളങ്ങുന്നു. സന്തോഷം കാരണത്താൽ പ്രവാചകന്റെ മുഖം അത് തിളങ്ങുന്നു. ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബിഷിർ കഅബ്, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, ബിഹൈരി യൗമിൻ, ഏറ്റവും നല്ല ഒരു ദിവസം കൊണ്ട്, മറ അലൈക്ക്, താങ്കളിൽ കഴിഞ്ഞുപോയ, മുന്തു വലദത് ക ഉമ്മുക്ക്, താങ്കളുടെ മാതാവ് താങ്കളെ പ്രസവിച്ചത് മുതൽക്ക് താങ്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, അഥവാ താങ്കളുടെ തൗബ സ്വീകരിച്ചതിൽ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. മാതാവ് താങ്കളെ പ്രസവിച്ചത് മുതൽ ഇന്നുവരെയുള്ളതിൽ ഏറ്റവും നല്ല ദിനം ഇതാണ്, അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന്. ഇവിടെ മാതാവ് പ്രസവിച്ച ആ ദിനം മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഏറ്റവും നല്ല ദിനം ഇതാണ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ച ദിവസം മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഇതാണ് എന്നും അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ആ രീതിയിലാണത് ഒന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട്, താങ്കൾ ഇസ്ലാമതം സ്വീകരിച്ച ദിവസമാണ് ഏറ്റവും നല്ല ദിവസം, അതിൻ്റെ ആ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു എന്നതും എന്ന രീതിയിലും അതിന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഫകുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അമിൻ ഇൻദിക് യാ റസൂലല്ലാഹ്, അമിൻ ഇൻദില്ലാ, ഇത് താങ്കളുടെ പക്കൽ നിന്നുള്ള സുവിശേഷമാണോ, ഈ സന്തോഷ വാർത്ത താങ്കളുടെ പക്കൽ നിന്നുള്ളതാണോ, അതല്ല അമിൻ ഇൻദില്ലാ, അതോ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണോ എന്ന് കഅബ് റളിയല്ലാഹു അൻഹു തആല ചോദിച്ചു. ഖാല റസൂലുള്ള പറഞ്ഞില്ല, എൻ്റെ പക്കൽ നിന്നുള്ളതല്ല, അഥവാ വഹി തന്നെ ആയത്ത് തന്നെ ഇറങ്ങിയതാണ്, ബൽ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളത് തന്നെയാണ്. വഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ, അവിടുന്ന് സന്തുഷ്ടനായാൽ, ഇസ്തനാറ വജുഹുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നൂറ് വർദ്ധിക്കും, പ്രകാശം വർദ്ധിക്കും. ആ സന്തോഷാധിക്യത്താൽ മുഖം പ്രകാശിക്കുമ്പോൾ അത് ഏതുപോലെയുണ്ടാകും, ഹത്ത കഅന്ന വജ്ഹഹു കിത്വഅതു ഖമരിൻ, അതൊരു ചന്ദ്രക്കീറുപോലെ, ഒരു ചന്ദ്രൻ്റെ കഷ്ടം പോലെ പ്രകാശിക്കുന്നതായിരിക്കും പ്രവാചകന്റെ മുഖം സന്തോഷമുണ്ടാകുമ്പോൾ. ഉക്കുന്നാ നഅരിഫു ദാലിക്, അത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സന്തോഷമുണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഈ രീതിയിലുള്ള വെളിച്ചം പ്രകടമാകുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഫലമ്മാ ജലസ്തു ബൈന യദൈ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുൽത്തു, ഞാൻ പറഞ്ഞു, ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന മിൻ തൗബത്തി അൻഖലിഅ മിൻ മാലി സദഖത്തൻ ഇലല്ലാഹി വ ഇലാ റസൂലി, ഇന്ന മിൻ തൗബത്തി, തീർച്ചയായും എൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ്, അഥവാ അതിനുള്ള ശുക്ർ എന്ന നിലക്ക് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, അതിനുള്ള ശുക്രിൽപ്പെട്ടതാണ് എന്നാണ് വ്യാഖ്യാനം. ഇന്ന മിൻ ശുക്രി തൗബത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ തൗബ സ്വീകരിച്ചതിനും അതിനെനിക്ക് തൗഫീഖ് നൽകിയതിനും അതിനുമുള്ള ശുക്രിൻ്റെ ഭാഗമാണ് ഞാൻ കൈയൊഴിയുക എന്ന്, അഥവാ ഞാൻ ധർമ്മം ചെയ്യുക, മിം മാലി, എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ ധർമ്മം ചെയ്യുക, ഇലല്ലാഹി വ ഇലാ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും. വേറെ റിവായത്തിലുള്ളത് എൻ്റെ ധനം മുഴുവൻ ഞാൻ ധർമ്മം ചെയ്യുക എന്നാണ്. എൻ്റെ ധർമ്മം എൻ്റെ സ്വത്ത് മുഴുവനായി അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ തൗബ സ്വീകരിച്ചതിനുള്ള നന്ദി എന്ന നിലക്ക് ശുക്ർ എന്ന നിലക്ക് എൻ്റെ ധനം മുഴുവൻ ഞാൻ ധർമ്മം ചെയ്യുകയാണ്. സദഖത്തൻ ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അടുക്കണം എന്ന ഉദ്ദേശത്തിൽ. അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുന്നതും റസൂലുള്ളയിലേക്കുള്ള അടുപ്പം എന്ന് പറയുന്നതും രണ്ടും രണ്ട് അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇല എന്ന വാക്ക് ആവർത്തിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അംസിക് അലൈക ബഅല മാലിക്, താങ്കൾ താങ്കളുടെ ധനത്തിൽ അല്പം അവിടെ കൈവശം വെക്കുക, മുഴുവനായി മുഴുവനായി പൂർണ്ണമായും ധർമ്മം ചെയ്യേണ്ടതില്ല, അല്പം അവിടെ പിടിച്ചു വെക്കുക, കൈവശം വെക്കുക. ഫഹുവ ഖൈറുലക്, അതായിരിക്കും താങ്കൾക്ക് ഉത്തമം എന്ന് സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലയുടെ ഒരു റിവായത്തിൽ കാണുന്നത് ഹദീസ് ഹസനും സ്വഹീഹുമാണ് എന്ന് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുണ്ട്. അഥവാ കാബിർ റളിയല്ലാഹു തആലാനു പറഞ്ഞു, എൻ്റെ തൗബയുടെ ഭാഗമാണ് എൻ്റെ ധനം മുഴുവനായും ഞാൻ സദഖ ചെയ്യുക എന്ന്. അപ്പൊ റസൂലുള്ള പറഞ്ഞു അത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു പകുതി. റസൂലുള്ള അതും സമ്മതിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ മൂന്നിലൊന്ന്. അങ്ങനെ മൂന്നിലൊന്ന് അദ്ദേഹം സദഖ ചെയ്തു എന്നാണ്. ആ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ മുഴുവൻ സ്വത്തും ധർമ്മം ചെയ്ത സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റസൂലുള്ള അനുവദിച്ചത് അത് ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. മുഴുവൻ സ്വത്തും ധർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ റസൂലുള്ള സമ്മതിക്കുകയും വേറെ ചില ആളുകൾ ധർമ്മം അങ്ങനെ മുഴുവനായി സ്വത്ത് ധർമ്മം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ റസൂലുള്ളത് വേണ്ട എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഓരോരുത്തരുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് നിലപാടുകൾ രണ്ട് ആളുകളോട് രണ്ട് രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. അത് ശക്തമായ ഈമാനും ക്ഷമയും ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് റസൂലുള്ള അനുവാദം നൽകിയത് ആ ഒരടിസ്ഥാനത്തിലാണ് എന്നാണ് പൊതുവേ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളുടെ ധനം മുഴുവനായും അങ്ങനെ ധർമ്മം ചെയ്യേണ്ട, അല്പം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കഅബ് റളിയല്ലാഹു തആല അൻഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നി ഉംസിഖു സഹ്മി അല്ലദി ബിഖൈബറ, ഖൈബറിലുള്ള എൻ്റെ വിഹിതം ഞാനത് പിടിച്ചു വെക്കുന്നു, അത് ഞാൻ ധർമ്മം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്ന് ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചതിലുള്ള അനർവചനീയമായ അവർണ്ണനീയമായ സന്തോഷമാണ്, അതിലുള്ള ശുക്രൊക്കെയാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ ധർമ്മം ചെയ്യാനുമൊക്കെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേറെ സന്തോഷം നിറഞ്ഞൊരു സന്ദർഭമായിരുന്നു അത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വേറെയും ഒരുപാട് ഫവായിദുകൾ പാഠങ്ങൾ ഉണ്ട്. അത് ഇൻഷാല്ലാഹ് ഹദീസ് മുഴുവനായി വായിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നായി പഠിക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കഅബ് റളിയല്ലാഹു അൻഹു അവർണ്ണനീയ സന്തോഷം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാം. അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് മധുരം ഖുർആൻ, സൂറത്ത് ആലിംറാനിലെ 164 മുതൽ 175 വരെയുള്ള വചനങ്ങൾ. ഖിറാഅത്ത് മുഹമ്മദ് അൽ ദുഹൈദാൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലിമ്രാനിലെ 164 മുതൽ 175 വരെയുള്ള വചനങ്ങൾ. ഖിറാഅത്ത് മുഹമ്മദ് അൽ ദുഹൈദാൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ചിരി മാനസികാരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു? പുഞ്ചിരി സ്വതക്കയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ചിരിക്കുമ്പോൾ അത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടും. ചിരിക്കുമ്പോൾ തലച്ചോറ് എൻഡോർഫിനുകൾ, ഡോപ്പമീൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സന്തോഷം നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ചിരി സഹായിക്കും. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് കൂടും. ചിരി ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു ഗുണം, വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ചിരി സഹായിക്കും. ചിരിയിലൂടെ പുറത്തു വരുന്ന നാഡീരസങ്ങൾ വിഷാദത്തെയും ഉത്കണ്ഠയെയും നേരിടാൻ സഹായിക്കുന്നു. മറ്റൊരു ഗുണമായിക്കൊണ്ട് പറയാവുന്നതാണ്, മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം മെച്ചപ്പെടുത്താൻ ചിരി സഹായിക്കുന്നു. ഒരു സാമൂഹിക ബന്ധമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് ചിരിക്കുന്നത് പരസ്പരം അടുപ്പം കൂട്ടാനും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ ചിരി സഹായിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചിരി ഒരു സഹായകമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും നല്ല മാനസികാവസ്ഥ നൽകുന്നതിലൂടെയും ചിരി ശരീരത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താൻ ചിരിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഞ്ചിരി ശീലമാക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകുകയും അങ്ങനെ നല്ല ഒരു രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം അവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വളരെ നല്ല ഒരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മാനസികാരോഗ്യത്തിനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു ടോണിക്കായി നമുക്ക് ചിരിയെ കൊണ്ടുവരാം. അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചിരി മാനസികാരോഗ്യത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിക് തിരൂർ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബ ബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
6: ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ആയത്ത് മറന്നാൽ ആ ആയത്തിന് തൊട്ടടുത്തുള്ള ആയത്ത് മുതൽ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
7: നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം നമുക്കറിയാവുന്ന സൂറത്തുകളോ അതല്ലെങ്കിൽ സൂറത്തുകളിലുള്ള ആയത്തുകളോ പാരായണം ചെയ്യുക എന്നത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ തുടർന്നുള്ള ആയത്ത് ഓർമ്മ വരാതിരിക്കുകയാണ് എങ്കിൽ ആ ആയത്ത് ഓതാതെ തൊട്ടടുത്ത ആയത്ത് മുതൽ ഉള്ള ഭാഗങ്ങൾ ഉറപ്പുണ്ട് എങ്കിൽ ഓതുന്നതിന് വിരോധമില്ല. അറിയാത്ത ആയത്തുകൾ തെറ്റിച്ചു ഓതുകയും അർത്ഥം തെറ്റുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. എന്നാൽ അറിയാത്ത ആയത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും പിന്നീട് വേറൊരു പുതിയ ആയത്ത് മുതൽ ഓതിത്തുടങ്ങുകയും ചെയ്താൽ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത സൂറത്തുകൾ ഓതുന്നത് പോലെ തന്നെ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത ആയത്തുകൾ ഓതുന്നതായിക്കൊണ്ടാണ് അതിനെ പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
6: സമ്പത്ത് ദാനം ചെയ്തപ്പോൾ ഇങ്ങനെ നിയത്ത് ചെയ്തു, എന്റെ മേലിൽ സമ്പത്തിന്റെ സക്കാത്ത് ബാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ടാണ് ഈ ദാനം, ഇല്ല എങ്കിൽ സുന്നത്തായ സദക്കയാണിത്. ഈ രൂപത്തിൽ നിയത്ത് കരുതി ദാനം ചെയ്താൽ സക്കാത്തിന്റെ ബാധ്യതയുള്ളവനാണെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യത വീടുമോ എന്നാണ് ശ്രോതാവിന്
7: അറിയേണ്ടത്. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ താൻ മുമ്പ് എപ്പോഴെങ്കിലും സക്കാത്തു നൽകാത്തതുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ നിലക്ക് ദാനം ചെയ്യുമ്പോൾ എനിക്ക് വല്ല സക്കാത്തും നൽകാനുണ്ട് എങ്കിൽ ആ കടത്തിലേക്കാണിത് നൽകുന്നത്, അല്ല എങ്കിൽ ഇത് ദാനമാണ് എന്ന് ഉദ്ദേശിച്ചു നൽകിയാൽ മുൻപ് ബാധ്യതയുള്ള വല്ലതും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് അതിലേക്ക് മടങ്ങുമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അത് സ്വതക്കയായി പരിഗണിക്കപ്പെടുമെന്നും തന്നെയാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
6: വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഉസ്താദിന്റെ മെസ്സേജിൽ പാമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നിസ്കരിക്കുന്ന വേളയിൽ നമ്മെ തൊട്ടാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുന്നു. ആ പാമ്പേഴ്സ് നജസായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നജസുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് വളരെ പ്രയാസമാകുമല്ലോ ഇത്, ഇങ്ങനെ ഒരു വിധിയുണ്ടോ, എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ അന്വേഷണം.
7: ഹാമിലത്തുൻ നജസ് അഥവാ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പമ്പേഴ്സ് ധരിക്കുകയും ആ പമ്പേഴ്സിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം നടത്തുകയോ ചെയ്ത കുട്ടികളെ ഹാമിലത്തുൻ നജസിലേക്ക് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലേ, അതല്ലെങ്കിൽ അത്തരം കുട്ടികളെ എടുക്കുന്നയാളുകളെ ഹാമിലത്തുൻ നജസ് നജസ് വഹിക്കുന്നയാളുകൾ എന്ന രൂപത്തിൽ അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് പമ്പേഴ്സിൽ മൂത്രമോ അതുപോലെ മലമോ അങ്ങനെ എന്തെങ്കിലും നജസുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരാത്ത അവസ്ഥയിൽ അവിടെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം തന്നെ എടുക്കുന്നയാളുടെ ശരീരത്തിലേക്കോ മറ്റോ ഒന്നും ആകുന്നുമൊന്നുമില്ല എന്നുറപ്പുണ്ട് എങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തും മറ്റുമൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാവുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അത് മഷക്കത്താണ് ആ കുട്ടിയെ ഓരോ സമയത്തും അങ്ങനെ മാറ്റി നിർത്തലും എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന ഹുക്കുമിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുട്ടികളെ എടുത്തു നിസ്കരിക്കുന്നത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
6: കുടുംബത്തിൽ വാപ്പ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 6 മക്കളാണ്, ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു മകൻ വാപ്പയുടെ മരണശേഷം മരണപ്പെടുകയുണ്ടായി. 2 പെൺമക്കൾ വിവാഹശേഷം അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ആൺമക്കളിൽ 2 വാടക വീട്ടിലും ഒരാൾ ഭാര്യയുടെ വീട്ടിലുമാണ് താമസം. ഈ വാപ്പയും ഉമ്മയും താമസിച്ചിരുന്ന വീട് ഇപ്പോൾ തർക്കത്തിലാണ്, അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ വീടിപ്പോൾ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണോ അതോ ഉമ്മാക്ക് ഉമ്മയുടെ കാലശേഷം വരെ താമസിക്കാൻ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, ഇതാണ് ചോദ്യം. ഉമ്മ ഇപ്പോൾ 3 മകനോടൊപ്പം വാടകയ്ക്കാണ് താമസം. ജീവിച്ചിരിക്കുന്ന മറ്റു 2 ആൺമക്കളുമായി നല്ല നിലയിലല്ല. ഇപ്പോൾ ഇത് തർക്കത്തിലേക്കും കേസിലേക്കും എല്ലാം പോകാൻ പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്.
7: മതപരമായി നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഓഹരി വെക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി ആർക്കും തന്നെ ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരെ ഉണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഉപ്പ മരിച്ച ഘട്ടത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ ഉമ്മക്ക് ആ ഉപ്പയുടെ സ്വത്തിൽ എട്ടിലൊന്ന് അവകാശമുണ്ട്. ആ എട്ടിലൊന്ന് അവകാശം അവർക്കു നൽകിയതിനു ശേഷം ജീവിച്ചിരുന്ന മക്കൾക്ക് ആൺ പെൺമക്കൾക്കിടയിൽ ഒരു ആണിന് രണ്ട് പെണ്ണോഹരി എന്ന അടിസ്ഥാനത്തിൽ സ്വത്ത് വിഹിതം വെച്ച് നിലവിലുള്ള സ്വത്തിനെ ആ നിലക്ക് കണക്കാക്കി മരണപ്പെട്ടുപോയ മകനും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവൻ്റെ അവകാശം അവരുടെ മക്കൾക്കും അത് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യക്കുമൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ തന്നെ വിഹിതം വെച്ച് അതോടൊപ്പം തന്നെ ഈ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ ആറിലൊന്നിന് ഈ ഉമ്മക്കും അവകാശം നൽകി ആ നിലക്ക് തന്നെ ഓരോരുത്തരുടെയും അവകാശം എത്രയും പെട്ടെന്ന് അത് പകുത്തു നൽകി വിഷയത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. ആർക്കും നൽകാതെ കേസിന് പോയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തിയുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് മതവിരുദ്ധമാണ്, ഇസ്ലാമിനെതിരാണ് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായും ഒരു ഭാഗത്ത് അനീതി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ അനീതിയിൽ നീതി തേടിക്കൊണ്ടാണ് കേസിനും മറ്റുമെല്ലാം പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ അവകാശികൾക്ക് അവരുടെ അവകാശം കൃത്യസമയത്ത് വിഹിതം വെച്ചു നൽകിയില്ല എന്നൊരു അനീതി നിലനിൽക്കുമ്പോൾ അത് പെട്ടെന്ന് നടപടിയാകുവാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം നീങ്ങേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
6: ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തത് കൊണ്ട് 3,500 രൂപയോളം ഫൈൻ വന്നു. ഇതിപ്പോൾ എൻ്റെ മേലൊരു കടമായി മാറുമോ? ഇത് അടച്ചു വീട്ടേണ്ടതുണ്ടോ? അടക്കാതെ വിട്ടാൽ മതപരമായി വല്ല പ്രശ്നവുമുണ്ടോ എന്നൊക്കെയാണ് സംശയം.
7: ഓരോ വിശ്വാസികളും അവർ ചെയ്ത കരാർ പൂർത്തീകരിക്കേണ്ട ആളുകളാണ്. ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കുമായി നടത്തിയ ഒരു കരാറാണ് അവരുടെ മിനിമം ബാലൻസ് ഇത്ര രൂപ കാത്തു സൂക്ഷിക്കുമെന്നത്. ആ നിലക്ക് നമ്മുടെ സ്വത്ത് അവർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു നൽകാം എന്ന കരാറിലാണ് നമ്മുടെ സ്വത്ത് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ നമ്മൾ ആ കരാർ ലംഘിച്ച് ആ കരാർ ലംഘിച്ചതിൻ്റെ ഭാഗമായി വന്ന ആ പിഴ അത് അടക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഒരു ബാധ്യതയായി തുടരുമെന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ചെയ്ത കരാർ എന്നുള്ള നിലക്കും അത്തരം കരാറുകൾ ഹറാമായ നിലക്കുള്ള കരാറുകളല്ല എന്നുള്ള നിലക്കുമൊക്കെ അത് പൂർത്തീകരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മതം വിലക്കിയ രൂപത്തിലുള്ള വല്ല കരാറുകളിലുമാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ കരാർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് അത്തരത്തിലുള്ള മുഴുവൻ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിവാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
6: 4 റക്അത്തുള്ള നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിൽ ഒരാൾ വന്നു ചേർന്നാൽ അയാൾ 1-ാമത്തെ അത്തഹിയ്യാത്ത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്?
7: കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഒരാൾ മസ്ബൂക്കായി ഇമാമിനെ തുടരുമ്പോൾ അഥവാ 1 റക്അത്ത് കഴിഞ്ഞോ മറ്റോ ഇമാമിനെ തുടരുമ്പോൾ ആ വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇമാമിൻ്റെ നിസ്കാരത്തെ തുടർന്നുകൊണ്ടുള്ള നിസ്കാരമാണോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടേത് ഒരു പുതിയ നിസ്കാരമാണോ എന്നത്. ഉദാഹരണത്തിന് 4 റക്അത്തുള്ള ലഹുർ നിസ്കാരത്തിലേക്ക് ഒരാൾ 2-ാമത്തെ റക്അത്തിലാണ് കടന്നു വരുന്നത് എങ്കിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അത് 2-ാമത്തെ റക്അത്താണ്, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് 1-ാമത്തേതാണോ 2-ാമത്തേതാണോ എന്നതാണ് ചർച്ച. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മഅ്മൂമ് എപ്പോഴാണോ നിസ്കാരം തുടങ്ങുന്നത് അത് മുതൽ അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ റക്അത്താണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് അതല്ല, ഇമാമിൻ്റെ റക്അത്ത് ഏതാണോ അത് പരിഗണിച്ചു കൊണ്ടാണ് റക്അത്തിനെ പരിഗണിക്കേണ്ടത്. പിന്നീട് തനിക്കു നഷ്ടപ്പെട്ടതിനെ അയാൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഈ ചർച്ചയാണ് ഈ വിഷയത്തിലും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജുഇലൽ ഇമാമുലി ഉച്ചമ്മ ബിഹി, ഇമാമിനെ പിന്തുടരപ്പെടുവാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇമാം അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ നമ്മൾ അത്തഹിയ്യാത്തിലിരിക്കുക. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അത്തഹിയ്യാത്തിൽ 1-ാമത്തെ അത്തഹിയ്യാത്താണെന്ന് പറഞ്ഞ് അത്തഹിയ്യാത്തിൽ ആ ഭാഗം മാത്രം ഓതി പിന്നീട് മൗനികളായിക്കൊണ്ടിരിക്കുക എന്നതല്ല, മറിച്ച് നിസ്കാരത്തിലെവിടെയും മൗനമില്ല. മൗനമുണ്ട് എങ്കിൽ മഅ്മൂമിന് മൗനമുള്ളത് ഇമാമു ഉറക്കെ ഓതുന്ന സമയത്ത് ആ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മഅ്മൂമ് അതാത് ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ നിലക്ക് ഒരു ഇമാമ് നാലാമത്തെ റക്കായത്തിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചാൽ ആ അത്തഹിയാത്ത് ഇമാം എപ്പോഴാണോ സലാത്ത് വീട്ടുന്നത് അതുവരെ അത്തഹിയാത്തും സലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലുമൊക്കെ അയാൾ നിരതനായി പിന്നീട് സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട റക്കായത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇത്തരം ഘട്ടത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമിൻ്റെ കൂടെ അയാൾക്ക് ലഭിച്ച അത്തഹിയാത്തു തന്നെയാണ്. അതിനുശേഷമുള്ളത് രണ്ടാമത്തെയും അവസാനത്തെയുമൊക്കെ അത്തഹിയാത്തുകളായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ അത്തഹിയാത്തായിക്കൊണ്ട് ഈ ഇമാമിൻ്റെ കൂടെ ലഭിച്ച അത്തഹിയാത്ത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യവും ഉണ്ടാകുന്നതാണ് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
6: ലോൺ എടുത്ത് കടത്തിലായ ഒരാൾക്ക് വലിയൊരു തുക നൽകി സഹായിച്ചു, എനിക്ക് അയാൾ അത് തിരിച്ചു തരുവാൻ സാധ്യതയില്ല, എനിക്കാണെങ്കിൽ കുറേ സക്കാത്ത് കൊടുക്കാനുമുണ്ട്, അത് അയാൾക്ക് സക്കാത്ത് പരിഗണിച്ച് പൊരുത്തപ്പെട്ട് കൊടുത്താൽ സക്കാത്തിൻ്റെ കടം വീടുമോ? എൻ്റെ ഭർത്താവ് തരും എന്ന് പറഞ്ഞ് എന്നോട് കടം വാങ്ങി കൊടുത്തതാണ്. ഇപ്പോൾ ഭർത്താവിനോട് തിരിച്ചു ചോദിക്കാൻ മടി, ഞാനാണെങ്കിൽ കടം വാങ്ങി കൊടുത്തതുമാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട്?
7: സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്. ഇബാദത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിൻ്റെ നിയ്യത്ത് എന്നത്. ഷർത്ത് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് സക്കാത്തിൻ്റെ തുകയാണ് അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതലാണ് എന്ന് നിയ്യത്ത് കരുതേണ്ടത് അത് കൊടുക്കുന്നതിന് മുമ്പാണ്. കൊടുത്തു കഴിഞ്ഞ ഒരു തുക അത് തനിക്ക് തിരിച്ചു ലഭിക്കുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ അത് സക്കാത്തായിക്കൊണ്ട് കരുതുക എന്നതൊരിക്കലും തന്നെ ശരിയായ കാര്യമല്ല. അത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതുമില്ല. അവിടെയാണ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് ഇബാദത്ത് എന്ന നിലക്ക് ഇബാദത്തിൻ്റെ ഷർത്തായി പറഞ്ഞിട്ടുള്ള നിയ്യത്ത് അത് നൽകുന്നതിന് മുമ്പാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. വേണമെങ്കിൽ സ്വതക്കയായി നിങ്ങൾക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്നതാണ്, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
6: വീട് പണിക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹോദരനോട് അദ്ദേഹം മറ്റൊരാവശ്യത്തിന് കരുതി വെച്ച പണം കടമായി വാങ്ങി, ആ തുക തിരിച്ചു നൽകാൻ ഞാൻ സ്വരൂപിച്ചു വെച്ചു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യ സമയത്ത് തുക തിരികെ നൽകിയാൽ മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അപ്പോൾ ആ തുകക്ക് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ?
7: ഒരാൾ മറ്റൊരാളിൽ നിന്നും പണം കടമായി വാങ്ങുകയും തിരിച്ചു കൊടുത്ത സമയത്ത് അത് ഇപ്പോൾ തരേണ്ടതില്ല, അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തരിക എന്നു പറഞ്ഞ് ആ നിലക്കൊരു സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് വെച്ച സ്വത്താണ് എങ്കിൽ അതിൻ്റെ സക്കാത്ത് ആരാണോ അത് സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് അഥവാ അതിൻ്റെ യഥാർത്ഥ ഉടമ അയാൾ തന്നെയാണ് ആ പണത്തിന് സക്കാത്തു നൽകേണ്ടത്. ആ ഒരു പണത്തെ നാം കാണേണ്ടത് ബാങ്കിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുകയെപ്പോലെയാണ്.

0: ബാധ്യതപ്പെട്ടവനാണോ എന്നാണ് ചോദ്യം.
1: 120 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷമായി ഉണ്ട് എങ്കിൽ അതിൽ നിന്നും അതിൻ്റെ 3 ഗ്രാം അയാൾ സക്കാത്തായി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കടമുണ്ട് എങ്കിൽ ഒന്നുകിൽ ഈ 120 ഗ്രാം കയ്യിലുള്ള സ്വർണം വിൽക്കുകയും എന്നിട്ട് ആ കടം വീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഈ 120 തൻ്റെ കൈവശമുള്ള സ്വത്തായി പരിഗണിച്ച് ആ 120 ഗ്രാമിന് 3 ഗ്രാം അതല്ലെങ്കിൽ ആ 3 ഗ്രാമിന് തുല്യമായ ധനം സക്കാത്തു നൽകുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താൻ കൊടുക്കാനുള്ള 38 ലക്ഷം രൂപ ഒരിക്കലും തന്നെ ഈ കഴിവശമുള്ള 120 ഗ്രാം സ്വർണത്തിൻ്റെ സക്കാത്തിനെ തടയുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
0: റമദാൻ മാസം സദഖ നൽകുന്നത് സക്കാത്തിൻ്റെ തുകയായി നിയത്ത് ചെയ്ത് നൽകാമോ? അങ്ങനെ നൽകുമ്പോൾ സ്വീകരിക്കുന്ന ആളോടും ഇത് സക്കാത്തിൻ്റെ തുകയാണെന്ന് പറയേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ നിന്നും നാം നിർബന്ധമായും നൽകേണ്ട നിർബന്ധദാനമാണ്. എന്നാൽ സദഖ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഐച്ഛികമായി നമ്മൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സക്കാത്തിൽ നിന്നുമുള്ള ഓഹരി അദ്ദേഹം സക്കാത്തായിക്കൊണ്ട് തന്നെയാണ് നൽകേണ്ടത്. അത് നൽകുന്ന വ്യക്തികളോട് ഇത് സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സദഖയെ സക്കാത്തായിക്കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവിടെ നടക്കുന്നത്. നൽകുന്നത് സക്കാത്തു തന്നെയാണ്, സദഖയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ 2.5% ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം അത് അവനു തന്നെ ലഭിക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ 8 അവകാശികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 8 അവകാശികളിൽപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ സക്കാത്തിൻ്റെ തുക അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതൽ നൽകാൻ പാടില്ലതല്ല. അങ്ങനെ നൽകിയാൽ അത് സക്കാത്തായി പരിഗണിക്കുകയുമില്ല. എന്നാൽ സദഖ അത് നമുക്കിഷ്ടമുള്ള ആർക്കും നൽകാവുന്നതാണ്. അതിന് ധനാഢ്യനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് എന്നത് സക്കാത്തായി കണ്ട് അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കമ്മിറ്റികളും സംവിധാനങ്ങളുമുണ്ട് എങ്കിൽ അവരെ ഏൽപ്പിക്കുകയോ അതല്ല എങ്കിൽ നേരിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ അതിന് അർഹരാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരെ ഏൽപ്പിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. സദഖ എന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആർക്കും നമുക്ക് നൽകാവുന്നതാണ്. അതിൽ സക്കാത്തിൻ്റെ അവകാശികളായി വരുന്നവർക്കും നൽകാം, അല്ലാത്തവർക്കും നൽകാം. അതുകൊണ്ട് ആ 2 വ്യത്യാസവും ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ? അയാളും ഭാര്യയും മരിച്ച ശേഷം മക്കൾക്ക് എന്നാണ് വസീയത്ത് എഴുതിയത്. ഇപ്പോൾ മക്കൾ പറയുന്നു ഇതിൽ ഉമ്മാക്ക് അവകാശമില്ല എന്ന്. മക്കൾക്കുള്ളതെല്ലാം വീതിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി?
1: 2 കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. 1, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ എന്നതാണ്. തീർച്ചയായും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ 1/8 അവകാശിയാണ് ഭാര്യ. അത് കഴിഞ്ഞുള്ളതാണ് മക്കൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2, വസീയത്ത് എന്ന വിഷയം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് അനന്തരവകാശം ഉള്ളയാളുകൾക്കുള്ളതല്ല, മയ്യത്തിൽ നിന്ന് നേരിട്ട് അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് വസീയത്തുള്ളത്. തൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്നും നേരിട്ട് അനന്തരമെടുക്കുന്നയാളുകൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്യുന്ന രീതി അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അത്തരത്തിലുള്ള വസീയത്തുകൾ നിലനിൽക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: ഇന്നല്ലാഹ അഅത ദീകുല്ലി ഹഖിൻ ഹഖഹു ല വസിയതലി വാരിസിൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് വസീയത്ത് ഇല്ല എന്നാണ്. വസീയത്തിൻ്റെ പേരു പറഞ്ഞ് തങ്ങളുടെ ഉമ്മക്ക് തങ്ങളുടെ ഉപ്പയുടെ സ്വത്തിൽ നിന്നും നിഷേധിക്കുക എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു.

0: തന്നിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ മാതാവിന് ലഭിക്കേണ്ട അവകാശം, ഭാര്യയെന്ന് ലഭിക്കേണ്ട അവകാശമായ എട്ടിലൊന്ന് അത് ആ ഭാര്യയ്ക്ക് നൽകിയതിന് ശേഷം എത്രയാണോ ബാക്കിയുള്ളത് അതാണ് മക്കൾക്കിടയിൽ ഓഹരി വെക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
1: പീസ് റേഡിയോ സ്വരം, കരുണയുടെ വാതിൽ തുറന്നിട്ട നാഥൻ. ദുനിയാവിന്റെ വർണ്ണശബളിമ ക്ഷണികമാണെന്ന സത്യം ഈ സുന്ദര വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഉകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബൈത്ത്, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആയിഷ നർമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ നർമീൻ്റെ കൂടെ ഞാൻ മുആസ്. ഓക്കെ, ആയിഷ നർമീൻ റെഡി അല്ലേ? ഇന്നത്തെ വിഷയം എന്താണ് ആയിഷ നർമീൻ?
3: വിഷയം ഖുർആനിലെ സൂറത്തുകൾ.
4: ഖുർആനിലെ സൂറത്തുകൾ എന്ന വിഷയത്തിലാണല്ലേ. ഓക്കെ, ആയിഷ നർമീൻ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ?
3: ഇനി രണ്ടക്കാണ്.
4: ഇനി രണ്ടാം ക്ലാസ്സിലേക്കാണല്ലേ, മാഷാല്ലാ. എന്തൊക്കെ വെക്കേഷനിൽ പരിപാടി?
3: വെക്കേഷന് കളിക്കുക, ഖുർആൻ ഓതുക,
4: ഉമ്മാനെ സഹായിക്കലുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി രണ്ടാം ക്ലാസ്സിലേക്കാണല്ലേ ഇൻഷാല്ലാ. അപ്പോ എല്ലാരും ഒന്ന് ഫാമിലി ടെലിഗ്രസിലേക്ക് ഒന്ന് ആയിഷ നർമീൻ സ്വാഗതം ചെയ്തേ. അസ്സലാമു അലൈക്കും. എല്ലാവരെയും ഫാമിലി ടെലിഗ്രസിലേക്ക് ആയിഷ നർമീനും ഞാനും സ്വാഗതം ചെയ്യാൻ കേട്ടോ ഇൻഷാല്ലാ. അപ്പോ ഒന്ന് എവിടുന്നൊക്കെ കോളർ ഉണ്ടാകാന്ന് നമുക്ക് നോക്കലേ ഇൻഷാല്ലാ. ഓക്കെ, ഒന്ന് വളരെ സിമ്പിൾ വിഷയമാണ്, ഖുർആനിലെ സൂറത്തുകൾ എന്ന വിഷയത്തിലാണല്ലേ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് കോളർ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇൻഷാല്ലാ. ഏതായാലും വെക്കേഷനൊക്കെ കഴിയാനായി അല്ലേ, ഒരു മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല. നെക്സ്റ്റ് പുതിയൊരു മാസത്തിലേക്ക് അതും കഴിയാനായി, ഇന്നിപ്പോൾ 7-ാം തീയതിയാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇനി കുറഞ്ഞ ദിവസം കൂടി ഉള്ളു വെക്കേഷൻ തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചു ആയിഷ നർമീൻ. ആയിഷ നർമീൻ ഏത് സ്കൂളാണ് പഠിക്കണത്?
3: ഫസ്റ്റ് ഹാവൻസ് കുറ്റി വണ്ടൂരില്ല.
4: നമുക്ക് ഫസ്റ്റ് കോളർ ആരാന്ന് നോക്കാം ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: മുഹമ്മദ് ലബീബ്.
3: മുഹമ്മദ് ലബീബ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: മുഹമ്മദ് നബീബ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സ്ഥലത്തിന്റെ എവിടെയാണ് സ്ഥലം?
5: വണ്ടൂർ പാലമടം.
4: വണ്ടൂർ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കണേ അല്ലേ ഇൻഷാല്ലാ. അപ്പൊ ഫസ്റ്റ് കോളർ മലപ്പുറം ജില്ലയിൽ നിന്നാണ് അല്ലേ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ. അതിനു മുമ്പ് ലബീബിന്റെ വെക്കേഷത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്താണ് വെക്കേഷനിൽ പരിപാടി?
5: ഖുർആൻ ക്ലാസ്സിന് പോവാ, ഫുട്ബോൾ കളിക്കാം.
4: യെസ്,
5: പിന്നെ മദ്രസ ഉണ്ട്.
4: ഓക്കെ, ലബീബ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ലബീബ്?
5: ഇനി ആർക്കാ?
4: ഇനി 6-ാം ക്ലാസ്സിലേക്കാണ് അല്ലേ. ഏതാണ് സ്കൂള്?
5: അമരമ്പലം.
4: അമരമ്പലം, മാഷാല്ലാ. ഓക്കെ, അപ്പോ ലബീബ് വെക്കേഷനിൽ എൻഗേജ്ഡ് ആണ് അല്ലേ. ഓക്കെ, സ്ഥലം വണ്ടൂര്. മുമ്പ് ബീസ് റേഡിയോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? സമ്മാനമൊക്കെ അടിച്ചിട്ടുണ്ടോ? മാഷാല്ലാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, ലബീബ് റെഡിയാണോ? ഓക്കെ, എന്റെ കൂടെ ആയിഷ നർമീൻ ആണ് കേട്ടോ. നർമീൻ ചോദിക്കും ഫസ്റ്റ് ചോദ്യം ഇൻഷാല്ലാ.
3: ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ ആകെ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്?
5: 114.
3: ഉറപ്പിച്ചോ?
4: ഓക്കെ, ഉറപ്പിച്ചല്ലേ. ശരി, നമുക്ക് ലോക്ക് ചെയ്യല്ലേ. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യമാണ്. നർമീൻ ഉത്തരം ശരിയാണോ? മാഷാല്ലാ, ഫസ്റ്റ് ചോദ്യം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. എന്നാ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരണം. ഒരു പാട്ട് പാടിക്കേ. പാട്ട് തന്നെ,
5: പാട്ടറിയില്ലേ. പൂവെന്ന നിനഞ്ഞൊരു ചെമ്പകമോ, ചെമ്പനി നേരിൻ ചെമ്പക പോലെ ചെമ്മലറിയാസീനമ്പിളിയേ.
4: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? രസമുണ്ട് അല്ലേ. ഓക്കെ മാഷാല്ലാ. ഒരു കടം കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കടം കഥ അറിയില്ല. മുറ്റത്തെ ചെപ്പിൻ അടപ്പില്ല. ഓക്കെ, എന്താണ് എന്താണ് മുറ്റത്തെ ചെപ്പിൻ അടപ്പില്ല എന്ന് പറഞ്ഞാൽ നർമീൻ അറിയോ? ഇല്ല, കിണറാണ്. ഓക്കെ ശരി, അങ്ങനെ കടങ്കഥകളും പാട്ടുകളൊക്കെ ആയിട്ട് വെക്കേഷൻ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവാണല്ലേ നർമീൻ. ഓക്കെ ഇൻഷാല്ലാ. ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാട്ടോ, റെഡി അല്ലേ? ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്? ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, സിമ്പിൾ ചോദ്യമായിരുന്നു. സൂറത്തുൽ ബക്കറ, ശരിയാണോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ശരി, എന്നാ പിന്നെ ടെലിഗ്യൂസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്ര ചോദ്യം ചോദിച്ചാലാണ് സമ്മാനം കിട്ടുക? മൂന്ന് ചോദ്യത്തിൽ ഉത്തരം ശരിയാക്കിയാലാണ് അല്ലെ സമ്മാനം കിട്ടുക. അപ്പോ അതിൽ മൂന്നാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോ ഞങ്ങളോട് നിങ്ങൾ മൂന്നാമത്തെ ഫൈനൽ ചോദ്യം ചോദിക്കുന്നത് നെർമിനാണ് കേട്ടോ. നെർമിൻ റെഡി അല്ലേ? എന്നാ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചോദിച്ചേ.
3: ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്?
4: ശരിയാണോ? ഞങ്ങൾ ലോക്ക് ചെയ്യട്ടെ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണെന്ന് അല്ലേ? സൂറത്തുൽ കൗസർ. നർമിൻ ശരിയല്ലേ? മാഷാല്ലാ. അപ്പോ ഫാമിലി ടെലിഗീസിലെ ഇന്നത്തെ ഫാമിലി ടെലിഗീസിലെ ഫസ്റ്റത്തെ വിന്നർ ആണ് ആര്? നർമിൻ അല്ലേ? അവന്റെ പേരെന്താ പറഞ്ഞു? നർമിൻ അല്ലേ? പേരെന്തായിരുന്നു?
5: ലബീബ്.
4: ലബീബ്, ലബീബ്, ലബീബ് ആണ് ഫസ്റ്റത്തെ വിന്നർ കേട്ടോ. ഓക്കെ ശരി, അപ്പൊ സന്തോഷമായോ? മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, ഇനിയും ടെലിഗീസിലേക്ക് വിളിക്കണം കേട്ടോ. ഇനിയും ടെലിഗീസിലേക്ക് വിളിക്കണം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നെക്സ്റ്റ് ടെലിഗീസിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ആയിഷ, ഫസ്റ്റത്തെ വിന്നർ കിട്ടി. എന്താ പേര്?
3: ലബീബ്.
4: ലബീബ് എവിടെയാണ് സ്ഥലം? മലപ്പുറം അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ കോളർ മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു അല്ലേ. ഇൻഷാല്ലാ, ഇനി നമുക്ക് ഫസ്റ്റ് നെക്സ്റ്റ് കോളർ എവിടുന്നാന്ന് നോക്കാം അല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വലൈക്കും അസ്സലാം.
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: മുഹമ്മദ് അമീൻ. മാഷാല്ലാ, മുഹമ്മദ് അമീന്റെ സ്ഥലം ഇവിടെ കണ്ണൂർ ജില്ലയിലെ. കണ്ണൂർ ജില്ലയിൽ
5: എവിടെയാണ്?
4: എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? യു കെ ജി. ഓക്കെ, യു കെ ജി എന്നാണ്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഈ വെക്കേഷനിൽ എന്തൊക്കെയാണ് പരിപാടി? എന്തെല്ലാം പരിപാടി? ഒന്നുമില്ലേ, ഖുറാൻ പഠിക്കുന്നുണ്ട് അല്ലേ? യെസ്, ഖുറാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഉമ്മാനെ സഹായിക്കലുണ്ടോ? ഉമ്മാനെ സഹായിക്കലുണ്ട് അല്ലേ. ഇൻഷാല്ലാ, ഖുറാൻ പഠിക്കുക, ഉമ്മാനെ സഹായിക്കുക, പിന്നെ കളിക്കാനൊന്നും പോക്കില്ലേ തന്നെ? യെസ്. എന്താണ് ഇഷ്ടപ്പെട്ട കളി? എന്താണ് ഇഷ്ടപ്പെട്ട കളി? അപ്പോ കളിക്കാൻ കൂട്ടുകാരൊക്കെ എവിടുന്നാ? വീട്ടിന്റെ ചുറ്റുവട്ടത്ത് നിന്നുള്ളവരെന്നെയാണോ? ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ വെക്കേഷനിൽ കൂടെ കളിക്കാൻ. മാഷാല്ലാ, അപ്പൊ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാണ് അല്ലേ. അതിന്റെ അടുക്കാണ് ഫാമിലി ടെലിഗീസിലേക്ക് പോനെ വിളിച്ചത്. മാഷാല്ലാ. യെസ്, ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയുമോ? ആ, ഖുർആനിലെ സൂറത്തുകളിലെ. ആ ഓക്കെ, അപ്പൊ എന്നാ ഞങ്ങള് ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം, ബിസ്മി ഇല്ലാതെ ആരംഭിക്കുന്ന ഖുർആനിലെ ഏക സൂറത്ത് ഏത്? ബിസ്മി ഇല്ലാതെ ആരംഭിക്കുന്ന ഖുർആനിലെ ഏക സൂറത്ത്. ഓപ്ഷൻസ് വേണോ? തൗബ. ഓപ്ഷൻസ് ഒന്നും വേണ്ട, പഠിച്ചേ. യെസ്, ഓക്കെ, തൗബിയാണല്ലേ. ഓക്കെ ശരി, ഉത്തരവ് റെഡിയാണോ? ശരിയാണോ? മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം മോനോട് ചോദിക്കുന്നത് നമ്മുടെ ആയിഷ നർമിനാണ്.
3: ചോദിക്കട്ടെ. ചോദ്യം ഏതാണ്? രണ്ട് തവണ വിസ്മയുള്ള സൂറത്ത് ഏതാണ്?
5: നമ്പി.
3: റിപ്പിച്ചോ.
4: മാഷാ ബാറക്കല്ലാ ഫീക്കും. ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മാഷാ അൽഹംദുലില്ല. ഓക്കെ, അപ്പോ ബീസ് റേഡിയോക്ക് മുമ്പ് വിളിച്ചിരുന്നോ? ഓക്കെ, വിളിച്ചിരുന്നല്ലേ. ആ ഇത്താത്തിക്കാക്കൊക്കെ വിളിക്കലുണ്ട്. അപ്പോ സമ്മാനം അടിക്കലുണ്ടോ? കൊറേ കിട്ടിയണല്ലേ. മാഷാ മാഷാ ബാറക്കല്ലാ ഫീക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അറിവും കഴിവൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാല്ലാ. അപ്പൊ ഇനി എത്രാമത്തെ ചോദ്യം ചോദിച്ചാലാണ് പ്രൈസ് കിട്ടുക? മൂന്നാമത്തെ ചോദ്യം ശരിയാക്കിയാലാണ് സമ്മാനം ലഭിക്കല്ലേ. യെസ്. അപ്പോ രണ്ട് ചോദ്യങ്ങൾ ശരിയാക്കി. ഇനി മൂന്നാമത്തെ ചോദ്യം കേട്ടോ. ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഏത്? ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഏതാണ്? സിമ്പിൾ ചോദ്യം അല്ലേ. മാഷാല്ലാ ഫാത്തിഹ. മാഷാല്ലാ ബറക്കല്ലാ ഫീക്കും. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ഫാമിലി ടെലിക്യൂസിലെ രണ്ടാമത്തെ വിന്നറാണ്. ആരാണ്? മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേട്ടോ രണ്ടാമത്തെ, സോറി കണ്ണൂർ ജില്ലയിൽ നിന്നാണ് രണ്ടാമത്തെ വിന്നർ. മോന്റെ പേരൊന്ന് പറഞ്ഞേ.
5: മുഹമ്മദ് അമീൻ.
4: അമീൻ, യെസ് യെസ്, മുഹമ്മദ് അമീൻ. ശരി, ഓക്കെ. അപ്പോ ഉഷാറല്ലേ. യെസ്. ഞങ്ങൾക്കൊരു പാട്ട് പാടി തന്നേ ഫാമിലി ടെലിക്യൂസിലെ വിന്നറായില്ലേ. ഒരു പാട്ട് പാട് നോക്കട്ടെ, കേൾക്കട്ടെ.

0: മാഷാ അല്ലാ ബാർക്കല്ല ഫീക്കും. എങ്ങനെയായിരുന്നു പാട്ട്?
1: നല്ല
0: രസമുണ്ട് അല്ലേ? അറബി പാട്ടാണല്ലേ പാടിയത്. മാഷാ അല്ലാ. ഇത് സ്കൂളിലും ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നോ? സ്കൂളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? മാഷാ അല്ലാ, പാട്ടുകാരനാണല്ലേ. ഇൻഷാല്ലാ പീസ് സ്റ്റുഡിയോക്ക് വരേണ്ടി കേട്ടോ, പാട്ട് പാടാനൊക്കെ. ഇൻഷാല്ല. ഓക്കെ ശരി, ഇൻഷാല്ലാ നെക്സ്റ്റ് ഫാമിലി ടെലികിസിൽ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ രണ്ടാമത്തെ കോളറും വിന്നറായി അല്ലേ. മാഷാല്ലാ. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് സിമ്പിൾ ആയിരുന്നു അല്ലേ. ഓക്കെ ഇൻഷാല്ലാ. ഇനിയും കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ, വിളിക്കുന്നവരൊക്കെ വിളിക്കട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ഫസ്റ്റ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിച്ചത്, രണ്ടാമത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇൻഷാല്ലാ. ഇനി മൂന്നാമത്തെ കോളർ ആരാ നോക്കാം അല്ലേ. ഓക്കെ ഇൻഷാല്ലാ, മൂന്നാമത്തെ കോളർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പോൾ എത്ര ചോദ്യം ചോദിച്ചു? ആറ് ചോദ്യം. ആറ് ചോദ്യത്തിൽ ആറ് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു, രണ്ട് വിന്നറെ കിട്ടി ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് കോളറെ ആരാന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വാലൈക്കും
2: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷൻ സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: കണ്ണൂർ പാപ്പിൻചേരി.
0: മാഷാല്ലാ, കണ്ണൂർ ജില്ലയിൽ വിളിക്കലേ. ഓക്കെ ബാറക്കല്ലാ ഫീക്കും. മോളി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
0: ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ശരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഇനി ആറിലേക്ക്.
0: മാഷാല്ലാ, ആറാം ക്ലാസ്സിലേക്ക്.
2: രണ്ടുപേരും.
0: ആ രണ്ടുപേര് ഇന്ന് ആറാം ക്ലാസ്സിലേക്കുള്ള രണ്ടുപേരും ഇന്ന് വിളിച്ചല്ലേ. മാഷാല്ലാ. അപ്പോ ഇന്ന് ഫാമിലി ടെലികിസിലെ വിഷയം എന്താണെന്നറിയോ? എന്തായിരുന്നു? ഖുർആനിലെ സൂറത്തുകൾ. അപ്പൊ പഠിച്ച് സെറ്റാക്കി സമ്മാനം കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ നമുക്ക് നോക്കല്ലേ സമ്മാനം
3: അടിക്കോന്നുള്ളത്
0: ഇൻഷാല്ലാ. ഓക്കെ ശരി. അപ്പോ ഫാമിലി ടെലികിസിലെ ഫസ്റ്റത്തെ ചോദ്യം മോളോട് ചോദിക്കുന്നത് നമ്മോട് ആരാണ്? ആയിഷ നർമി. യെസ്
2: ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏതാണ്?
0: സൂറത്തു നാസ്. ഉത്തരം ലോക്ക് ചെയ്യട്ടെ. ഓക്കെ മാഷാല്ലാ, സൂറത്തു നാസ് അല്ലേ. ശരി അല്ലേ ആയിഷ, ഉത്തരം ശരിയല്ലേ? ആ മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും, ഉത്തരം ശരിയാണ് കേട്ടോ. ശരി ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡിയാണോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടി തരണം. ഒന്ന് പാടിക്കേ.

0: ഓക്കെ ഒരു
1: ഗുണാമൃതം വർഷിക്കണേ അല്ലാ കരുണ.

0: മാഷാല്ലാ, ബാർക്കല്ലാ ഫീക്കും. പാട്ട് ഉഷാറായില്ലേ അല്ലേ? നമ്മളെ ഈണത്തിലുണ്ടല്ലേ ഈ പാട്ട്. എവിടുന്ന മോളി പാട്ട് കേട്ടത്? ആ ഈണത്തിൽ, ആ ഈണത്തത്തെ പാട്ടുകാരത്തിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈണത്തത്തെ പാട്ടാണല്ലേ പാടിയത്. മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. റെഡിയാണോ? ഹലോ, രണ്ടാമത്തെ ചോദ്യത്തിന് റെഡിയല്ലേ? ഓക്കെ, ഇൻഷാല്ല. സ്ത്രീകൾ എന്നർത്ഥം വരുന്ന സൂറത്ത് ഏത്? സ്ത്രീകൾ എന്നർത്ഥം വരുന്ന സൂറത്ത് ഏത്? സൂറത്തു നിസാഇലെ. ഓക്കെ, ശരി ശരി. മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നോ?
1: ഇല്ല.
0: ഇല്ലേ, സൂറത്ത് നിസാണെന്ന് അറിയാം അല്ലേ? ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഉത്തരം ശരിയാണോ ആയിഷ?
2: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. മോള് പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അപ്പോ ബീസ് റേഡിയോക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിരുന്നല്ലേ. എങ്കിൽ പ്രൈസ്, സമ്മാന പ്രൈസ് ഒക്കെ
1: അടിച്ചിട്ടുണ്ടോ?
0: ഓക്കെ, മാഷാല്ലാ. അപ്പോ ഇനി എത്രാമത്തെ ചോദ്യം ചോദിച്ചാലാണ് സമ്മാനം കിട്ടാന്ന് അറിയാലോ അല്ലേ? ആ ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ആരാ? ആ ആയിഷയാണ് കേട്ടോ, എൻ്റെ കൂടെ ആയിഷയുണ്ട്. ആയിഷയാണ് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഇൻഷാല്ലാ
2: ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന സൂറത്ത് ഏതാണ്?
0: ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന സൂറത്ത് ഏത്? ഓപ്ഷൻസ് വേണോ?
2: ഓപ്ഷൻ എ അൽ ഫാത്തിഹ, ഓപ്ഷൻ ബി അൽ കഹ്ഫ്, ഓപ്ഷൻ സി അൽ ഇഖ്ലാസ്, ഓപ്ഷൻ ഡി അൽ മുൽക്ക്.
0: ടൈമർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ, 20 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉത്തരം പറഞ്ഞ
1: കേട്ടോ.
0: സൂറത്തുൽ ഇഖ്ലാസ് ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണല്ലേ, ഉറപ്പിച്ചില്ലേ? ഓക്കെ, ഇൻഷാല്ലാ ഉറപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആയിഷന്റെ അഭിപ്രായം, ഉത്തരം ശരിയാകുമോ? മാഷാല്ലാ, ഉത്തരം
1: ശരിയാണ്.
0: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഫസ്റ്റ് ആണ് ഈ ഒരു ചോദ്യം കേൾക്കുന്നത് മോള്?
1: ആ
0: ഓക്കെ, ഫസ്റ്റ് ആണെങ്കിലും ഉത്തരം ശരിയാക്കി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പോ എത്ര ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി? മാഷാല്ലാ, മൂന്ന് ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി. അപ്പോ ഇന്നത്തെ ഫാമിലി ടെലിഗിസിലെ മൂന്നാമത്തെ കോളറുമാണ്, മൂന്നാമത്തെ വിന്നറും കൂടിയാണ്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ മൂന്നാമത്തെ വിന്നർ ഏത് ജില്ലയിൽനിന്നാണ്? കണ്ണൂർ ജില്ലയിൽനിന്നാണ് അല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഒന്ന് ഫാമിലി ടെലിഗിസിൽ മൂന്ന് കോഡ് വന്നു, മൂന്ന് പേരും ഉത്തരം വിന്നറായി, ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, അപ്പോൾ നെക്സ്റ്റ് ടെലിഗിസിലേക്ക് ഇനിയും വിളിക്കണം. ഇൻഷാല്ലാ നെക്സ്റ്റ് ടെലിഗിസിൽ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ ആയിഷ, മൂന്ന് വിന്ന കോളറാണ് വന്നത്, മൂന്ന് പേരും വിന്നറായി അല്ലേ. മാഷാല്ലാ, അപ്പോൾ ഇനി നെക്സ്റ്റ് കോളർ നമുക്ക് വെയിറ്റ് ചെയ്യാം, ആരാണ് എന്ന് നോക്കലേ. അപ്പോൾ ഖുർആനിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഖുർആനെ കുറിച്ച് പഠിക്കുമ്പോൾ ഖുർആന് വേണ്ടി നമ്മൾ എന്തെല്ലാം സമയം ചിലവാക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് നന്മയായിരിക്കും, ഹയറായി എടുക്കും അല്ലേ. ശരി, അപ്പോൾ നെക്സ്റ്റ് കോളർ ആരാന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ.
2: കരുവാരക്കുണ്ട്,
0: മലപ്പുറം ജില്ലയിൽനിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ കോളർ ആണ് കേട്ടോ. ഇൻഷാല്ലാ, അപ്പോ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഖുർആനിലെ അധ്യായങ്ങളും സൂറത്തും. ശരി, എന്താണ് വെക്കേഷനിലൊക്കെ പരിപാടി? സമ്മർ ക്വസ്റ്റ് ക്ലാസ് വെക്കാറുണ്ട്. ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, സമ്മർ ക്വസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? യെസ്,
2: മാഷാല്ലാ.
0: ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ആക്ടിവിറ്റിയിലൊക്കെ ചെയ്യാറുണ്ടോ?
1: ചെയ്യാറുണ്ട്.
0: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും.
1: എങ്ങനെ
3: അവാർഡ് കിട്ടാറുണ്ട്.
0: മാഷാ സമ്മർ കോസ്റ്റിൽ അവാർഡ് വാങ്ങുന്ന കുട്ടിയാണല്ലേ ഫാമിലി ടെലിഗീസിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇൻഷാല്ല. അപ്പോ ഇന്നത്തെ ക്വിസ് മത്സരത്തിന് പഠിച്ച് സെറ്റ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? കുറച്ചൊക്കെ മുഴുവനായിട്ട് സെറ്റ് ആയിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല. അപ്പൊ ഇന്ന് വിന്നറായി പോയാലോ? ഇൻഷാല്ല. എത്ര കോളിന് വിളിച്ച, എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലാണ് വിന്നറാകുക? മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ. യെസ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മാഷാല്ല. ഒന്നാമത്തെ ചോദ്യം, വെള്ളിയാഴ്ച ദിവസം ഓതുന്നത് ഏറെ പുണ്യമുള്ള സൂറത്ത് ഏതാണ്? വെള്ളിയാഴ്ച ദിവസം ഓതുന്നത് ഏറെ പുണ്യമുള്ള സൂറത്ത് ഏതാണ്? സൂറത്തു കഹ്ഫ്. മാഷാല്ല, ടൈമർ ഓൺ ആക്കുന്നതിന് മുമ്പേ ഉത്തരം റെഡിയാണ്. ഓക്കെ, കോൺഫിഡൻസ് ആണല്ലേ. അറിയാം, മാഷാല്ല, പഠിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ടോ? കുറച്ചൊക്കെ പാരായണം ചെയ്യാറുണ്ടല്ലേ. ഓക്കെ, ശരി. അപ്പൊ ഇനി മുഴുവൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ല പറയേ. ഇൻഷാല്ല, ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം എന്താക്കിയിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട്. ശരി, അപ്പൊ എന്നാ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അതിനു മുമ്പ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട് അല്ലേ? ആരൊക്കെ? എല്ലാരും ഉണ്ടല്ലേ. ഫാമിലി ടെലിഗീസില് മോളെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ട് കൂടെ?
3: ഉമ്മ.
0: ഉമ്മ ഉണ്ടല്ലേ. ശരി, ബറക്കല്ലാഹു ഫീക്കും. അപ്പോ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ആയിഷയാണ് കേട്ടോ.
2: എല്ലാ സൂക്തങ്ങളിലും അല്ലാഹു എന്ന പദമുള്ള സൂറത്ത് ഏതാണ്?
3: ഓപ്ഷൻസ്.
2: ഓപ്ഷൻ എ അൽ മുജാദില, ഓപ്ഷൻ ബി അൽ ഹഷർ, ഓപ്ഷൻ സി അൽ ഹദീദ്, ഓപ്ഷൻ ഡി അന്നൂറ്.
0: എല്ലാ സൂക്തത്തിലും അല്ലാഹു എന്ന പദമുള്ള സൂറത്ത് ഏതാണ്? യെസ്, 20 സെക്കൻഡ് ഉള്ളു കേട്ടോ സമയം. സൂറത്തു
3: മുജാദില.
0: സൂറത്തു മുജാദില. ലോക്ക് ചെയ്യട്ടെ?
3: ഓക്കെ,
0: ലോക്ക് ചെയ്യാണ് അല്ലേ. ഓക്കെ, ലോക്ക് ചെയ്തു കേട്ടോ. ഇൻഷാല്ലാഹ്. ആയിഷ, ഉത്തരം ശരിയാകുമോ?
2: മാഷാല്ലാഹ്, ഉത്തരം ശരിയാണ്.
0: ആ, ഉത്തരം ശരിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യമായിട്ടാണോ ഈ ചോദ്യം കേൾക്കുന്നത്? ആ, മാഷാല്ല, ഫസ്റ്റ് ടൈമാണ് ചോദ്യം കേൾക്കണത് അല്ലേ. അതിൽ തന്നെ ഉത്തരം ശരിയാക്കി. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. ഇൻഷാല്ലാഹ്. മോൾക്ക് എന്തൊക്കെ സ്കില്ലാണ് ഉള്ളത്? ഡ്രോയിങ്. നന്നായി ചിത്രം വരക്കും അല്ലേ. ഓക്കെ, പിന്നെയോ? പാട്ട് പാടും. കഥ പറയോ? ചെറുതായിട്ടൊക്കെ കഥ പറയും. ഞങ്ങൾ ചെറിയൊരു കുഞ്ഞു കവിത, കുഞ്ഞു കഥ പറഞ്ഞോ, പറഞ്ഞു തരുവോ? ചെറിയൊരു കഥ.
3: നബിയുടെ
0: കഥ അറിയാലേ. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞേ.
3: പണ്ടൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഒരു തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒട്ടകത്തെ കണ്ടു. ഒട്ടകം കരയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ തലയിൽ തലോടി. അപ്പോൾ ഒട്ടകം കരയുന്നത് നിർത്തി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതിന്റെ ഉടമസ്ഥനെ എവിടെയാണെന്ന്. അപ്പോൾ ഉടമസ്ഥനെ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ഈ ഒട്ടകത്തെ നന്നായി നോക്കുന്നില്ലേ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അല്ലാഹു തന്ന ജീവികളെ നിങ്ങൾ നന്നായി നോക്കണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി പ്രവാചകരെ.
0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അപ്പോ മുസല്ലല്ലാഹി അലൈഹി വസല്ലം ഒട്ടകത്തോട് കാണിക്കേണ്ട കാരുണ്യം വിശദീകരിക്കുന്ന കഥയാണല്ലേ മോള് പറഞ്ഞത്.
3: ഓക്കെ,
0: ജീവികളോട് കാരുണ്യം കാണിക്കണം എന്ന സന്ദേശമാണ് ആ കഥയിലൂടെ മോളെ നമുക്ക് പറഞ്ഞു തന്നത്. മാഷാ ബാർക്കും നമ്മൾക്ക് അറിവും കഴിവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വർദ്ധിപ്പിച്ചു തരട്ടെ അല്ലേ. മാഷാ ശരി. അപ്പോ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയില്ലേ?
3: അതെ
0: അതെ ശരി. അപ്പൊ ഇനി മൂന്നാമത് ചോദ്യം ചോദിച്ചാൽ അതിൽ ഉത്തരം പറഞ്ഞാലാണ് ഫാമിലി ടെലിഗിസിൽ പ്രൈസ് അടിക്കുക. റെഡിയാണോ? ഓക്കെ. ഫസ്റ്റ് റെഡിയാണ് അല്ലേ, പി സി റെഡിയേക്ക് ഇത് ഫസ്റ്റ് തന്നെ പ്രൈസ് അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂന്നാമത് ചോദ്യം ചോദിക്കാൻ കേട്ടോ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്ന സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. മാഷാല്ലാ, ചോദ്യം വായിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് ഉത്തരവെടുത്തി. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ഇനി ഓക്കെ, ഇനി എന്തായാലും പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിലേക്ക് എന്നും വിളിക്കണം. റെഡിയാണോ? ഓക്കെ. മാഷാല്ലാ, മോളെ കഴിവും അറിവും കഴിവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ചിലപ്പോ മൂന്ന് ചോദ്യം ചോദിച്ചു, മൂന്ന് ചോദ്യത്തിനും ഉത്തരം ശരിയാക്കി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ വിന്നറാണ് കേട്ടോ. ഇൻഷാല്ലാ, അപ്പൊ ഒന്ന് ഫാമിലി ടെലിഗിസിലേക്ക് നാല് കോളറാണ് വിളിച്ചത് അല്ലേ, നാല് പേരും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനിയും ഫാമിലി ടെലിഗിസിലേക്ക് വിളിക്കണം ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് ടെലിഗിസിൽ കാണാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ ഇന്നത്തെ നാല് കോളറും എന്തായിട്ടുണ്ട്? വിന്നറായി മാറിയിട്ടല്ലേ. മാഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം ഖുർആനിലെ സൂക്തങ്ങൾ എന്നാണല്ലേ. അധികം കുട്ടികളും പഠിച്ച് ഉഷാറായി സെറ്റാക്കിയതിന് ശേഷമാണ് ഫാമിലി ടെലിഗിസിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം അല്ലേ. ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മർവ സി എം.
2: മർവ സി എം, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കണായി.
0: കണായി, യെസ്. ഏതാണ് ജില്ല?
1: മലപ്പുറം.
2: മലപ്പുറം,
0: മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കണത് അല്ലേ. ശരി, അപ്പോൾ മലപ്പുറം ജില്ലയിലത്തെ ഇന്നത്തെ മൂന്നാമത്തെ കോളറാണ്. യെസ്, മുമ്പ് പീസ് റേഡിയോക്ക് വിളിച്ചിരുന്നോ?
1: ആ,
0: വിളിച്ചിട്ടുണ്ട്. സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടോ? ഓക്കെ, മാഷാല്ലാ. വെക്കേഷൻ എന്തൊക്കെയാണ് പരിപാടി? ടൂർ പോയിരുന്നു. മാഷാല്ലാ, എങ്ങോട്ടാ ടൂർ പോയത്?
1: വളാഞ്ചേരി.
0: ആ, വളാഞ്ചേരി പാർക്കിലേക്കാണോ പോയത്? ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ അടിച്ചു പൊളിച്ചില്ലേ, ടൂറൊക്കെ അടിച്ചു പൊളിച്ചു. ഓക്കെ, മാഷാല്ലാ. ശരി, വെക്കേഷനില് മറ്റെന്തെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാ, ഉമ്മയെ സഹായിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? വെക്കേഷനില് എന്തെല്ലാം നന്മകളാണ് ചെയ്യാറുള്ളത്? തന്നെ, മാഷാല്ലാ, ഖുർആൻ ഓതാറുണ്ട്. ഉമ്മയെ സഹായിക്കലുണ്ടോ? ആ, മാഷാല്ലാ, സമ്മർ കുസ്തിത്തെ വിദ്യാർത്ഥിയും കൂടിയാണ് അല്ലേ. ഇൻഷാല്ലാ, അവാർഡൊക്കെ കിട്ടലുണ്ടോ സമ്മർ കുസ്തിയില്? ഇതുവരെ കിട്ടിയില്ല. ഇനി കിട്ടൂലേ ഇൻഷാല്ലാ, കിട്ടൂലേ ഇൻഷാല്ലാ. അപ്പൊ അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് പരമാവധി പരിശ്രമിക്കണം കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ഓക്കെ, മോളെ എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഇനി ആർക്കല്ലേ. അപ്പൊ ഇനി ആർക്കൽ എത്ര കുട്ടികളെ വിളിച്ചതെന്നറിയോ? മൂന്നാമത്തെ കുട്ടിയെ വിളിക്കണത്. യെസ്, അപ്പൊ ഇന്നത്തെ വിഷയം എന്താണ് ഒന്ന് പറഞ്ഞേ. ഖുർആനിലെ അധ്യായങ്ങൾ, സൂറത്തുകളിലെ. ഓക്കെ ശരി, അപ്പൊ പഠിച്ച് സമ്മാനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് അല്ലേ. യെസ്, അപ്പോ ശരി. അപ്പോ ഒന്ന് ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് നമ്മളോട് ആയിഷയാണ് കേട്ടോ. ആയിഷ ചോദിക്കും.
2: ചോദിക്കട്ടെ. ഗുഹ എന്ന അർത്ഥം വരുന്ന സൂറത്ത് ഏതാണ്?
0: ഉറപ്പിച്ചോ, അഹ്കാഫാണോ കഹ്ഫാണോ? സൂറത്തുൽ കഹ്ഫ്. ഉറപ്പിക്കട്ടെ. ആ, ഉറപ്പിക്കാണല്ലോ. അപ്പൊ ആദ്യത്തെ അഹ്കാഫ് പറഞ്ഞേ.
1: ഉമ്മ പറഞ്ഞപ്പോ കേട്ടില്ല.
0: ഉമ്മ പറഞ്ഞപ്പോ കേട്ടില്ല. ഉമ്മ അൽ കഹഫ് എന്ന് പറഞ്ഞതേന്ന്, അവസാനം കഹഫ് മാത്രം കേട്ടിട്ടുള്ളൂ അല്ലേ. നഹ്കാഫ് എന്നുണ്ടാക്കി, അങ്ങനെയാണോ? ഓക്കെ ശരി ശരി. അപ്പോ കൂടെ ഉമ്മയുണ്ടല്ലേ ഫാമിലി ടെലിഗീസില്? യെസ്. ശരി ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നാലും സൂറത്തിൽ കഹഫ് ഉറപ്പിച്ചു അല്ലേ? ഉറപ്പല്ലേ? അഹ്കാഫ് അല്ലല്ലോ.
1: ആ
0: ശരി. അപ്പൊ ആയിഷ ഉത്തരം ശരിയാണോ? മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സൂറത്തുൽ കഹ്ഫിന്? ജുമാ ദിവസം ഓതുന്ന സൂറത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്കേഷനില് പരിപാടികൾ എന്തൊക്കെയാണ്? വെക്കേഷനിൽ എന്തൊക്കെയാണ് പരിപാടി? ടൂറ് പോയി, പിന്നെന്തെങ്കിലും ഖുർആൻ ഓതല്, പിന്നെ ക്യാമ്പസ് പോവാണോ? അപ്പൊ എവിടെ പഠിക്കുന്നത്? ആ മാഷാല്ലാ, നമ്മളെ സ്കൂൾ ഓഫ് ഖുർആൻ അല്ലേ മഞ്ചേരി ഉള്ള. അതില് സെലക്ഷൻ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടല്ലേ. ഞാറാം ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാണല്ലേ. അപ്പോ സ്കൂൾ ഓഫ് ഖുറാൻ എവിടെ സെന്ററിലായിരുന്നു പഠിച്ചിരുന്നത്? മഞ്ചേരി സെന്ററിൽ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. ഇൻഷാല്ലാ. അപ്പോ ശരി. അപ്പോ മോള് ഉഷാറാക്കി സ്കൂൾ ഓഫ് ഖുറാനില് അഡ്മിഷൻ കിട്ടി അങ്ങോട്ട് പോവാണ്. ഇനി 10-ാം ക്ലാസ് വരെ സ്കൂൾ ഓഫ് ഖുറാനില് നിക്കൂലേ? ഇൻഷാല്ലാ. മോൾക്ക് ഖുറാൻ പൂർണ്ണമായി കാണാതെ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടോ. ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സ്കൂൾ ഓഫ് ഖുറാനിൽ പോയി സ്കൂൾ ഓഫ് ഖുറാനിൽ ഖുറാനൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരണം. റെഡിയാണോ? ഇൻഷാല്ലാ. ഓക്കെ ശരി. അപ്പൊ ഞങ്ങൾ എന്നാ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ? ഓക്കെ ശരി. രണ്ടാമത്തെ ചോദ്യം, ഹജ്ജിന് മുമ്പ് മക്കയിൽ വെച്ച് അവതരിപ്പിച്ച സൂറത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏതാണ്? ഹജ്ജിന് മുമ്പ് മക്കയിൽ വെച്ച് അവതരിപ്പിച്ച സൂറത്തുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നുള്ളതാണ് കേട്ടോ. മദീനയിലെ സൂറത്തുകൾ, മദനിയായ സൂറത്തുകൾ ഓപ്ഷൻ ബി, മക്കിയായ സൂറത്തുകൾ, അതുപോലെ തന്നെ ഓപ്ഷൻ സി, അറബി സൂറത്തുകൾ. ഏതാണ് മക്കിയായ സൂറത്തുകൾ അല്ലേ? ഹജ്ജിനല്ല, ഹിജ്റക്ക് മുമ്പ് നൽകുന്നുണ്ടോ ചോദ്യം. ഹിജ്റക്ക് മുമ്പ് മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകൾക്ക് എന്ത് പേരാണ് അറിയപ്പെടുക? മക്കിയായ സൂറത്തുകൾ അല്ലേ. ഉത്തരം ശരിയല്ലേ? ശരിയല്ലേ. ഓക്കെ ഇൻഷാല്ലാ. ഉത്തരം ശരിയാണ് കേട്ടോ, മക്കിയായ സൂറത്തുകൾ. ശരി. മുമ്പ് ഇത് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ,
1: പഠിച്ചിട്ടുണ്ടായിരുന്നോ?
0: ഓക്കെ ശരി. അപ്പോ മോള് കേട്ട ഉത്തരം തന്നെയാണ്, കേട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്
1: അല്ലേ.
0: ആ ട്രഷർ ഹണ്ടില് കണ്ടിട്ടുണ്ടെന്ന്. യെസ്, വിസ്ഡൻ സ്റ്റുഡൻസിന്റെ ട്രഷർ ഹണ്ട് ആയിരുന്നോ? യെസ്, മാഷാല്ലാ. അപ്പോ സമ്മർ കൊസ്റ്റി, ട്രഷർ ഹണ്ട് അതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അല്ലേ. ഇൻഷാല്ലാ. അതിന്റെ ഭാഗമായിട്ടാണ് മോള് ഫാമിലി ടെലിഗീസിലേക്കും വിളിച്ചിട്ടുള്ളത്. അപ്പൊ ടെലിഗീസിന് വേണ്ടി പഠിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ട്രഷർ ഹണ്ടിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലേ? അതെ മാഷാല്ലാ. അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ശരി. അപ്പോൾ ഇനി ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. മുമ്പ് ബേസ് റേഡിയോക്ക് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നില്ലേ. ശരി. അപ്പോ സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: മാഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ നിരന്തരം സമ്മാനം പ്രൈസ് അടിക്കുന്ന മോളാണ് വിളിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ. എന്നാ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാൽ അതിൽ ഉത്തരം പറഞ്ഞാലാണല്ലോ അല്ലേ സമ്മാനം ലഭിക്കുക. ശരി. അപ്പൊ മൂന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ആയിഷയാണ് കേട്ടോ.
2: ചോദിക്കട്ടെ. ഖുർആനിലെ ഏറ്റവും നീളമേറിയ സൂക്തം ഏത് സൂറത്തിലാണ്?
1: സൂറത്തുൽ ബഖറ.
0: ഖുർആനിലെ നീളമേറിയ സൂറത്ത് അല്ലേ ചോദ്യം. ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ.
2: ഖുർആനിലെ ഏറ്റവും നീളമേറിയ സൂക്തം ഏത് സൂറത്തിലാണ്?
0: യെസ്. ഉത്തരം ശരിയാണോ?
1: സൂറത്തുൽ ബഖറ.
0: ശരിയാണ് മാഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോ മൂന്ന് ചോദ്യത്തിനും ഉത്തരം ശരിയാക്കി. ബറക്കല്ലാ ഫീക്കും. അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് വിന്നറാണ് അല്ലേ, ഇന്നത്തെ ആറാമത്തെ വിന്നറാണ് ഇൻഷാല്ലാ. ആറാമത്തെ വിന്നറല്ല ആയിഷ? യെസ്, ആറാമത്തെ വിന്നറാണ് കേട്ടോ. അപ്പോൾ ആറ് കോളർ, ഏഴ് പേര് വിളിച്ചു. എത്ര പേര് വിളിച്ചു? ആറ് പേര് വിളിച്ചു. ആറ് പേര് വിന്നറായില്ലേ. ഓക്കെ, നോക്കാം ഇൻഷാല്ലാ. ഏതായാലും ഇന്നത്തെ ആറാമത്തെ വിന്നറാണ് മോള് ഇൻഷാല്ലാ. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും. മിനിമം ഫാമിലി ടെലിഗ്രസിലേക്ക് വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ, ശരി. ഓക്കെ, അപ്പോൾ ആറാമത്തെ വിന്നറും എവിടുന്ന വന്നിട്ടുള്ളത്? മലപ്പുറം ജില്ലയിൽ നിന്ന്. ശരി, ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഫാമിലി ടെലിഗ്രസിൽ കാണാം. വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും വിന്നറെ കിട്ടില്ലേ. ഇന്ന് ഒരുപാട് വിന്നറുള്ള ദിവസമാണല്ലോ. ചോദ്യം ഇത്ര എളുപ്പമായിട്ടാണോ? ആ, ചോദ്യം എളുപ്പമായിട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് വിന്നറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞത് ഖുർആനിലെ സൂക്തങ്ങൾ അഥവാ സൂറത്തുകൾ, ആ വിഷയത്തിലാണ് ടെലിഗ്രസ് നടന്നത്. ഒരുപാട് കുട്ടികൾ സമ്മാനം അടിച്ചു പോകുന്നുണ്ട് അല്ലേ. കുട്ടികളെല്ലാവരും ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിച്ച് സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ശരി, ഏതാ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആയിഷ.
2: ആയിഷ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: വണ്ടൂർ പാലാമടം.
2: വണ്ടൂർ പാലാമടം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: രണ്ടിലാ.
2: രണ്ടില്.
0: ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂളർ അല്ലേ. ശരി, വെക്കേഷനിൽ എന്തൊക്കെയാണ് മോളെ പരിപാടി? മദ്രസ്
4: പോകും. വിളിച്ചോണം ചോദിച്ചോക്കോ.
0: ആ, ഈ കുട്ടിയുടെ വേറെ ആരെങ്കിലും മുമ്പ് വിളിച്ചിരുന്നോ ടെലിഗ്രസിക്ക്? ആരായിരുന്നു? ആരാണ്? കാക്ക വിളിച്ചിട്ടില്ലേ. എന്തായിരുന്നു പേര്? ലബീബിലെ. ആ, നേരത്തെ വിന്നറായി. മാഷാല്ലാ. ആ, ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ വിന്നറായി. ആ വിന്നറാണ്, വിന്നറെ അനിത്യാണല്ലേ വിളിക്കണത്. ഇൻഷാല്ലാ, ശരി. അപ്പോൾ റെഡിയാണോ? കാക്കാനെ പോലെ വിന്നറാകൂലേ ഇന്നത്തെ ടെലിഗ്രസിൽ. ഇൻഷാല്ലാ. ഓക്കെ, ബറക്കല്ലാ ഫീക്കും. എന്നാൽ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ആ, ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് വെക്കേഷനിൽ എന്തൊക്കെ പരിപാടി എന്ന് പറഞ്ഞില്ല. മദ്രസ് പോവാന്ന് പറഞ്ഞു, പിന്നെ
1: ടൂർ പോയി.
2: ടൂർ പോയി?
0: എങ്ങോട്ടാ ടൂർ പോയത്?
1: ആലപ്പുഴയിലേക്ക്.
2: ആലപ്പുഴ?
0: മാഷാല്ലാ, ആലപ്പുഴ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ. യെസ്. കായലിലൊക്കെ പോയോ? ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്തോ? മാഷാല്ലാ. അപ്പൊ ഇന്നത്തെ വെക്കേഷൻ കളറായില്ലേ. അടിപൊളി. ഇനി സ്കൂളിൽ പോകാൻ പോകുന്നില്ലേ?

0: ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 50.
1: ഓപ്ഷൻ ടൈം കഴിഞ്ഞല്ലോ മോളെ. ടൈം കഴിഞ്ഞല്ലോ, 20 സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്നുള്ളായിരുന്നു. ഏതായാലും ഉത്തരം പറഞ്ഞത് 50 എന്നാണോ? ടൈം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ ആയിഷ. അപ്പോൾ ഇൻഷാല്ലാ ടൈം ഔട്ട് ആയതുകൊണ്ടേ ഉത്തരം ശരിയാണോ?
0: ഉത്തരം ശരിയല്ല.
1: ഉത്തരം ശരിയല്ലേ, പിന്നെ ഏതാണ് ഉത്തരം?
0: ഉത്തരം 36.
1: ഉത്തരം 36 ആണ്. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ഉത്തരം 36 ആണ്. ചോദ്യം ചോദിച്ച് 20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഉത്തരം പരിഗണിക്കാൻ കഴിയില്ല. ഏതായാലും ഉത്തരം എന്തായി? തെറ്റിപ്പോയി. സാറില്ല കേട്ടോ, ഇൻഷാല്ലാ നെക്സ്റ്റ് ടെലിഗീസിൽ വിളിക്കണം കേട്ടോ. നെക്സ്റ്റ് ടെലിഗീസിൽ വിളിക്കൂലേ ഇൻഷാല്ലാ. ഇൻഷാല്ലാ പറയേ. ഇൻഷാല്ലാ വിളിക്കണം, എന്നിട്ട് കാക്കയെ പോലെ പ്രൈസ് അടിക്കണം കേട്ടോ. ഇക്കാക്കനെ പോലെ പ്രൈസ് അടിക്കണം. മാഷാല്ലാ ബറക്കല്ലാ ഫിക്കും. അപ്പോൾ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
0: വലൈക്കും അസ്സലാം.
1: വലൈക്കും അസ്സലാം. ശരി, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ കോളറാണല്ലേ തെറ്റിപ്പോയത്. ബാക്കിയുള്ളവരെല്ലാം പ്രൈസ് അടിച്ച് മുന്നോട്ട് വന്നിരുന്നു അല്ലേ. ഇൻഷാല്ലാ അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്താ ചെയ്യാം,
0: ചെറിയ
1: കുട്ടിയായിരിക്കും അല്ലേ. ശരി, എന്നാലും കുട്ടിയുടെ ഇക്കാക്ക പ്രൈസ് അടിച്ചിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കോളർ ആരാന്നൊക്കെ വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ആയിഷയ്ക്ക് എന്തൊക്കെയുണ്ട് വെക്കേഷനിൽ പരിപാടി? ഖുർആൻ ഓതലാണ്, പിന്നെ അതുപോലെ ഉമ്മയെ സഹായിക്കലാണ്, പിന്നെ എന്തെങ്കിലും,
0: പിന്നെ സമ്മർ ക്വസ്റ്റിൽ.
1: സമ്മർ ക്വസ്റ്റിൽ ഉണ്ടോ? മാഷാല്ലാ അവാർഡൊക്കെ കിട്ടുന്നുണ്ടോ തന്നെ. ബാറക്കല്ലാ ഫീക്കും. ഏതായാലും നെക്സ്റ്റ് കോളർ ആരാ നോക്കല്ലേ. ശരി,
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് ആർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹ്മി ഫറാസ്.
1: ഫഹ്മി ഫറാസ് എവിടെ നിന്നിട്ടാ വിളിക്കണേ?
2: പാലക്കാട്.
1: പാലക്കാട് ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ ഫസ്റ്റ് കോളർ ആണ് അല്ലേ. ഇൻഷാല്ലാ.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: നാലാം ക്ലാസ്സിലേക്കാണല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഹലോ, ആ ഓക്കെ, നാലാം ക്ലാസ്സിലേക്കാണ് ഇനി മോനുള്ളത് അല്ലേ. മോനക്ക് പാട്ട് പാടാനൊക്കെ അറിയോ തന്നെ? ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമോ? യെസ്, ഒന്ന് പാടിക്കേ. ചെറിയൊരു പാട്ട് പാടൂ.
3: എൻ്റെ റഹ്മാനെ കൊഹന്നിൽ തന്നോനെ എന്ന നരോനെ ലോഹിന്നോടയോനെ.
1: ഓക്കെ, മാഷാല്ലാ. ആശി മുമ്പ് പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ഓക്കെ ശരി, അപ്പോ പാട്ടൊക്കെ പാടാൻ അറിയാലേ. വെക്കേഷനിൽ എന്തൊക്കെയാണ് പരിപാടി?
2: വെക്കേഷനിലെ സമ്മർ ക്യൂസ്റ്റില്
1: അപ്പോ സമ്മർ കോഴ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഫാമിലി ടെലിഗീസിലേക്ക് വിളിച്ചിരുന്നല്ലേ. എന്റെ മുന്നിൽ ഇരിക്കണ നമ്മളെ ആയിഷ മോള് സമ്മർ കോഴ്സിലത്തെ വിദ്യാർത്ഥിയാണ് കേട്ടോ. ഇൻഷാല്ലാ സമ്മർ കോഴ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചില്ലേ. ഓ ഓക്കെ, മാഷാല്ലാ. ഓക്കെ, അതൊക്കെ ഇനി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഇൻഷാല്ലാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഫാമിലി ടെലിഗീസിലെ ഫസ്റ്റത്തെ ചോദ്യം ചോദിച്ചാലോ. മോന് റെഡിയാണോ? ഓക്കെ ശരി. ഓക്കെ ആയിഷ ചോദിക്കും ഫസ്റ്റ് ചോദ്യം.
0: ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, ഇരുമ്പ് എന്ന അർത്ഥം വരുന്ന സൂറത്ത് ഏതാണ്?
2: ഹദീദ്.
1: ഹദീദ്
0: ഉറപ്പിച്ചോ?
2: ഹദീദ്
0: ഉറപ്പിച്ചോ?
2: ഓ
1: ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിട്ടുണ്ട് മോനെ? ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം.

0: ആരൊക്കെ ഉണ്ട് കൂടെ ഫാമിലി ടെലിക്യൂസിന്?
1: ഉമ്മയും ഉപ്പയും ഉപ്പാന്റെ ഉമ്മയും അനിയത്തിയും.
0: ആ, എല്ലാരും കൂടി ഒന്നിച്ചാണല്ലേ ഫാമിലി ടെലിക്യൂസിന് വന്നിട്ടുള്ളത്. ശരി, അപ്പൊ നിങ്ങള് പ്രൈസ് അടിക്കൂലേ ഇന്നത്തെ ടെലിക്യൂസില്? ഓക്കെ, ഇന്ന് ഒരുപാട് കുട്ടികൾ പ്രൈസ് അടിച്ചു കേട്ടോ. ശരി, അപ്പൊ മോനൊന്ന് പ്രൈസ് അടിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഞങ്ങള് ഞങ്ങളുടെ അടുത്തുള്ള മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, മദീനയിൽ വെച്ച് അവതരിച്ച സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത്? മദീനയിൽ വെച്ച് അവതരിച്ച സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത്? മദനിയ. യെസ്. ഉറപ്പിച്ചു, ഒരു വിട്ടുവീഴ്ചയില്ലല്ലേ, അത് ഉറപ്പാന്നുള്ളത് അറിയാം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഉത്തരം ശരിയാണോ? മാഷാല്ല, ഉത്തരം ശരിയാണ് കേട്ടോ. മാഷാല്ല, ഉത്തരം ശരിയാണ്. മുമ്പ് ഫാമിലി ടെലിഗസിലേക്ക് വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടല്ലേ. സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ടോ?
1: ഒരു വട്ടം വിന്നറായി, സമ്മാനം കിട്ടിയിട്ടില്ല.
0: ആ, ഇൻഷാല്ല സമ്മാനം ഉടനെ എത്തും കേട്ടോ. ഇൻഷാല്ല, അപ്പൊ വിന്നർ ആയിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോ ഇന്നും വിന്നർ ആകണം. റെഡി അല്ലേ? ഇന്ന് വിന്നർ ആകണം കേട്ടോ. ഇൻഷാല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്. അപ്പോൾ ആയിഷ, മൂന്നാമത്തെ ചോദ്യം ചോദിച്ചല്ലോ. യെസ്, ഒന്ന് ചോദിച്ചേ.
2: മൂന്നാമത്തെ ചോദ്യം, ഖുർആനിലെ 112-ാമത്തെ സൂറത്ത് ഏതാണ്?
1: ക്ലിയർ ആയില്ല.
2: ഖുർആനിലെ 112-ാമത്തെ സൂറത്ത് ഏതാണ്?
1: ഇഖ്ലാസ്.
2: ഇഖ്ലാസ്, ഉറപ്പിച്ചോ?
0: ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് മോനെ? മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇന്നത്തെ വിന്നറാണ് കേട്ടോ, ഇന്നത്തെ വിന്നറായി. ശരി, അപ്പൊ രണ്ടാമത്തേലും രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലേ വിന്നറാകുന്നത് മോനെ? അതെ അതെ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് ഫാമിലി ടെലിഗീസിലേക്ക് വിളിക്കണം, എന്തായാലും വിന്നറാകണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ശരി, അപ്പോ നെക്സ്റ്റ് ടെലിഗീസിൽ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം റഹ്മത്തുള്ളാ.
0: ശരി, അപ്പോ വിന്നറായില്ലേ ഈ കോളർ എന്തായിട്ടുണ്ട്? വിന്നറായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ വിന്നറായി പോകുന്നുണ്ടല്ലോ, മാഷാല്ലാ. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള വിഷയമാണ് ഖുർആനിലെ സൂറത്തുകൾ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അറിവ് പകർന്നു നൽകുന്ന സൂറത്താണ്, വിഷയമാണ് ഖുർആനിലെ ഖുർആൻ. ഓക്കെ, മോള് ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട്? ഖത്മൽ ഖുർആൻ 5 പ്രാവശ്യം ഫുള്ളാക്കിയിട്ടുണ്ട് അല്ലേ, മാഷാല്ലാ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് കോളർ ആരാ നോക്കാം ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: അസ്സലാമു അലൈക്കും.
3: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിവിഷനിലേക്ക് ഏർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹംദയൊക്കെ നിന്നാണ് വിളിക്കുന്നത്?
4: മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയാറിൽ നിന്ന്.
3: മലപ്പുറം ജില്ല,
0: മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയാറായിൽ നിന്നാണ് വിളിക്കണേ അല്ലേ.
3: ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: ഇനി
3: കൊറേ ആൾക്കാര്
0: ആറിലേക്കാണ്, മാഷാല്ലാ. ശരി, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ആ, മാഷാല്ലാ. ഓക്കെ, അപ്പൊ ഇനി 6-ാം ക്ലാസ്സിലാക്കല്ലേ. വെക്കേഷനിൽ എന്തൊക്കെ പരിപാടി? ആ, ശരി. അപ്പോ വെക്കേഷനില് ഖുർആൻ ഓതലില്ലേ? ഖുർആൻ ഓതലുണ്ടേ. ഓക്കെ, ശരി. അപ്പോ വെക്കേഷനില് വെക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, എന്തൊക്കെ വെക്കേഷൻ ക്ലാസ്സിലാണ് പങ്കെടുക്കാറുള്ളത്? ആ, ശരി ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, ഖുർആനിലെ ഏറ്റവും വലിയ 2-ാമത്തെ സൂറത്ത് ഏത്? ഖുർആനിലെ ഏറ്റവും വലിയ 2-ാമത്തെ സൂറത്ത് ഏത്? ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്ത് ഏത്? ഓപ്ഷൻസ് വേണോ? ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തല്ല, ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്താണ് അല്ലേ? ഏറ്റവും വലിയ സൂറത്ത് ഏതാ? നമ്മൾ അത് ഞങ്ങൾ ഫസ്റ്റ് ചോദിച്ചിട്ട് ഒരു കുട്ടിയോട്, ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ സൂറത്താണ് ചോദിക്കുന്നത്. ഏതാണ്? ആലു ഇംറാൻ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ടൈമർ ഇട്ടോ, 20 സെക്കൻഡ് ഉള്ളൂ. ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? ഖുർആനിലെ ഓപ്ഷൻസ് മാഇദ, ആലു ഇംറാൻ, അൻആം. ആ ഉറപ്പിച്ച് ആലു ഇംറാൻ ഉറപ്പിച്ചില്ലേ? ലോക്ക് ചെയ്തിട്ടോ. യെസ്, ടൈമർ കഴിഞ്ഞ് ചെയ്തു അല്ലേ. ആലു ഇംറാൻ, ഒരു സംശയം വന്നല്ലോ, ആലു ഇംറാൻ ആണോ മാഇദയാണോ അല്ലേ? എന്താ സംശയം വരാൻ കാരണം? കാരണമൊന്നുമില്ല. ഏതായാലും ഉത്തരം ശരിയാണോ ആയിഷ? ഓക്കെ, മാഷാല്ല, ഉത്തരം ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ. ഓക്കെ ശരി ആയിഷ, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു കൊടുക്ക്.
2: രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കാലം എന്ന അർത്ഥം വരുന്ന സൂറത്ത് ഏതാണ്? കാലം എന്ന അർത്ഥം വരുന്ന സൂറത്ത് ഏതാണ്?
0: ഒന്നുകൂടി ചോദിക്ക്.
2: കാലം എന്ന അർത്ഥം വരുന്ന സൂറത്ത് ഏതാണ്?
0: ഓപ്ഷൻ
2: എ അൽ ഫജർ, ഓപ്ഷൻ ബി അൽ ലൈലി, ഓപ്ഷൻ സി അൽ അസ്ർ, ഓപ്ഷൻ ഡി അശംസ്.
0: ലോക്ക് ചെയ്യട്ടെ?
2: ഉറപ്പിച്ചോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഉത്തരം എന്താക്കിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട്. തോട്ടശ്ശേരി അറിയാന്നുള്ള വിദ്യാർത്ഥി ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, ശരി. മോന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഗുഡ്, മാഷാല്ലാ, ശരി. അപ്പോ ഇനി വെക്കേഷൻ എന്തൊക്കെയാണ് പരിപാടി പറഞ്ഞത്? എത്ര സൂറത്ത്, എത്ര സൂറത്ത് ഇഫ്ലാക്കിയിട്ടുണ്ട്? പഠിച്ചോണ്ടിരിക്കാണല്ലേ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാട്ടോ, നമ്മുടെ ടൈം തീരാറായിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. തേനീച്ചയെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഏത്? തേനീച്ചയെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഏത്? തേനീച്ചയെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഏത്? അതെ, തേനീച്ച, ഹണീബി. സൂറത്തു അന്നഹൽ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യാണ് കേട്ടോ. ശരി, ഉത്തരം ശരിയാണോ? ആ മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും, ഉത്തരം ശരിയാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും. ഓക്കെ, 4 ജുസ് പഠിച്ചില്ലേ? 4 ജുസ് എവിടുന്നാണ് പഠിച്ചിട്ടുള്ളത്? ഓക്കെ ശരി. അപ്പൊ തോട്ടശ്ശേരി സ്കൂൾ ഓഫ് ഖുർആനിന്ന് 3 ജുസ് പഠിച്ചല്ലേ. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ആ പഠിച്ച സൂറത്തുകളൊന്നും മറക്കരുത് കേട്ടോ, ഓർമ്മയിലുണ്ടാകണം. ഇൻഷാല്ലാ, പഠിപ്പിച്ച ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ഇൻഷാല്ലാ, എന്റെ പേര് മുആദ്. ടെലിഗിസിലുള്ളതോ? ടെലിഗിസിൽ ആയിഷയും മുആദ് ഉസ്താദുമാണ് ഉള്ളത്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് ഫാമിലി ടെലിഗിസിൽ കാണാം. നമുക്കിനി ടെലിഗിസ് അവസാനിക്കാൻ സമയമായി കേട്ടോ. ശരി, അപ്പോൾ വിന്നർ ആയിട്ടുണ്ടോ? ഇന്നത്തെ വിന്നർ ആണ് അല്ലേ, ലാസ്റ്റത്തെ കോളറും ഫാമിലി ടെലിഗീസിലെ ലാസ്റ്റത്തെ കോളർ വിന്നർ ആയിട്ടാണ് അവസാനിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് ഒരുപാട് വിന്നറെ കിട്ടിയില്ലേ. ശരി, ഇനി നാളത്തെ ഫാമിലി ടെലിഗീസിന്റെ വിഷയമാണ് കേട്ടോ വായിക്കുന്നത്. പ്രശസ്ത വ്യക്തികളും അവരുടെ അപരനാമങ്ങളും, അവരുടെ നിക്നെയിമും, പ്രശസ്ത വ്യക്തികളും അവരുടെ അപരനാമങ്ങളുമാണ് ഇൻഷാല്ല നാളത്തെ ഫാമിലി ടെലിഗീസിലെ വിഷയം. എല്ലാവരും വിളിക്കണം. ഇന്നത്തെ പോലെ ഒരുപാട് വിന്നറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ല ഈ ഫാമിലി ടെലിഗീസിലേക്ക് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു.
5: സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തീരിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NTPC 250 എക്സിക്യൂട്ടീവ്, ന്യൂഡൽഹി ആസ്ഥാനമായ NTPC ലിമിറ്റഡിന്റെ വിവിധ പ്രൊജക്ടുകളിലും സബ് ഡയറി കമ്പനികളിലുമായി 250 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം, 2 വർഷം കൂടി നീട്ടിയേക്കാം. ഓൺലൈൻ അപേക്ഷ മെയ് 7 വരെ സ്വീകരിക്കും. യോഗ്യത 40% മാർക്കോടെ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഭിന്നശേഷി അപേക്ഷകർക്ക് ജയം മതി. പ്രായപരിധി 35, ശമ്പളം 55,000 രൂപ. ഫീസ് 500 രൂപ. പട്ടികജാതി, ഭിന്നശേഷി അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. NTPC 250 എക്സിക്യൂട്ടീവ് ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.careers.ntpc.co.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ, തുമ്മലും കൂട്ടുവായും. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യ സഹജമായ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് തുമ്മുക എന്നുള്ളതും രണ്ട് കോട്ടുവ ഇടുക എന്നുള്ളതും. ധാരാളം വിഷയങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരാളം മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തുമ്മുക എന്നുള്ളത് ഒരനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിഅമത്താണ്. കോട്ടുവായിടുക എന്നുള്ളതോ, അത് പിശാചിൽ നിന്നുള്ളതാണ്. ഇൻഷാല്ലാ രണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തുമ്മുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തുമ്മുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു മര്യാദയാണ് തുമ്മുമ്പോൾ ശബ്ദം താഴ്ത്തുക എന്നുള്ളതും വായ മറച്ചു പിടിക്കുക എന്നുള്ളതും. ഹദീസിൽ തന്നെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അത്വസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുമ്പോൾ വളഅയദഹു തൻ്റെ കൈ വെക്കുമായിരുന്നു, ഔ സൗബഹു അല്ലെ വസ്ത്രം വെക്കുമായിരുന്നു, അലാ ഫീഹി തൻ്റെ വായയിൽ, അഥവാ തൻ്റെ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ മറച്ച് പിടിക്കുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി എന്തു ചെയ്യൂല, മുമ്പിലിരിക്കുന്ന ആളെ നേരെ തുമ്മുമായിരുന്നില്ല, അല്ലെ മുമ്പിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് തുമ്മുമായിരുന്നില്ല, മറിച്ച് കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ പൊത്തിപ്പിടിച്ച് തുമ്മുമായിരുന്നു, അഥവാ കൈകൊണ്ട് വായ മറക്കുമായിരുന്നു എന്നർത്ഥം. അതെന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുമ്പിലിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കാൻ. ഒരു പക്ഷേ തുമ്മുമ്പോൾ തുപ്പലം തെറിച്ചേക്കാം, കഫം തെറിച്ചേക്കാം, ചുറ്റുപാടുമുള്ള ആളുകൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത പല സന്ദർഭങ്ങളും ഉണ്ടാക്കാം. ഒരു പക്ഷേ തുമ്മുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ രൂപം മാറിയേക്കാം, ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു മുഖം നമ്മുടെ മുഖമായേക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മറ കിട്ടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തൻ്റെ കൈകൊണ്ടോ മുഖം വസ്ത്രം കൊണ്ടോ മുഖം മറച്ചു പിടിക്കുമായിരുന്നു. എത്ര നല്ലൊരു മര്യാദയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇനി ഇത് ചെയ്യുന്നവർ തന്നെ കേവലം ഒരു ആദത്തായി, ഒരു ശീലമായിട്ടാണ് ചെയ്യാറുള്ളത്. ഇതൊരു സുന്നത്ത് എന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ വഹഫവ, പ്രവാചകൻ ശബ്ദം താഴ്ത്തുമായിരുന്നു. ചില ആളുകൾ തുമ്മുമ്പോൾ വളരെ ഉച്ചത്തിൽ തുമ്മും, അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിൽ. അങ്ങനെ തുമ്മാൻ പാടില്ല, ശബ്ദം പരമാവധി താഴ്ത്തി തുമ്മണം. ഔ ഗദ്ദ ബിഹാ സൗതഹു, ശബ്ദം റസൂലുള്ളാഹി വളരെയധികം താഴ്ത്തിപ്പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ മുഖം വികൃതമാകുന്ന ആളുകൾ കാണാതിരിക്കാൻ, ആളുകളുടെ ദേഹത്തേക്കോ മുന്നിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലേക്കോ വൃത്തിഹീനമായതൊന്നും തെറിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന വലിയ ഒരു മര്യാദയാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുമ്മുന്ന സമയത്ത് വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ടോ വായ മറച്ചു പിടിക്കുക, ആളുകളുടെ ഇടയിൽ നിന്നും താഴോട്ടോ വശത്തേക്കോ ആക്കിയിട്ട് നമ്മൾ മുഖം മാറ്റുക. അതേപോലെ തന്നെ പരമാവധി ശബ്ദം താഴ്ത്തി തുമ്മാൻ ശ്രമിക്കുക. ആ സമയത്തെല്ലാം നിയ്യത്ത് ഹൃദയത്തിലുണ്ടാകണം, അപ്പോഴാണ് പ്രതിഫലം. അതുപോലെ തന്നെ തുമ്മിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കണം. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം അൽഹംദുലില്ലാഹ് എന്നാണ്. എന്നാൽ വ്യത്യസ്ത രൂപങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്നത് റസൂലുള്ളാഹി പറയുന്നു, ഇദാ അത്വസ അഹദുക്കും ഫൽയഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുമ്മിയതിന് ശേഷം പറയൽ സുന്നത്താണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇദാ അത്തസ അഹദുക്കും ഫലിയഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ, അത്രമാത്രമുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇദാ അത്തസ അഹദുക്കും ഫലിയഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും നമ്മൾ പറയണം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇതിലേത് രൂപവും നമുക്ക് പറയാം. മാറി മാറി പറയലാകും നല്ലത്. ഒരു പ്രാവശ്യം തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു, പിന്നൊരു തവണ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു, പിന്നൊരു തവണ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി മാറി പറഞ്ഞാൽ എല്ലാ സുന്നത്തുകളും നമുക്ക് പ്രാവർത്തികമാക്കാം. പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? അങ്ങനെ പറയാതിരുന്നൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയാണ്, അതാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രവാചകൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മളതനുസരിക്കുന്നു. എന്നാൽ അതിലൊരു വലിയ ഹിക്മത്ത് കൂടി അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുമ്മുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. കാരണം ഈ തുമ്മുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുക്കളെ അത് പുറന്തള്ളുകയാണ്. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അനാവശ്യമായി നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റിയ എന്തോ ഒരു വസ്തു, അത് ശരീരത്തിൽ നിന്നാൽ ഉപദ്രവമാണ്. അതിനെ ശരീരം പുറന്തള്ളുന്ന ഒരു മെക്കാനിസമാണ് തുമ്മൽ. തുമ്മുന്നതിലൂടെ അത് സംഭവിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് ആളുകൾ ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച പല മാലിന്യങ്ങൾ കാരണവും അസുഖങ്ങൾ വന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ മാലിന്യങ്ങൾ അള്ളാഹു പുറന്തള്ളാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന ഒന്നാണ് ഈ തുമ്മൽ. അപ്പോൾ അള്ളാഹു നമ്മോട് കാണിക്കുന്നത് വലിയ കാരുണ്യമല്ലേ? രണ്ടാമത്തൊന്ന്, തുമ്മുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കസൽസല, ഭൂമിക്ക് ഭൂമികുലുക്കമുണ്ടാകുന്നത് പോലെയാണ് ശരീരത്തിന് തുമ്മൽ. അല്ലെ, തുമ്മുന്ന സമയത്ത് ശരീരം മുഴുവൻ കടന്ന് വറക്കുകയാണ്. ശരീരത്തിനത് വലിയ ഭാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ തുമ്മുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു എല്ല് പൊട്ടിപ്പോയാലോ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സന്ധി അതിൻ്റെ സ്ഥാനം മാറിയാലോ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, അതിന് വിള്ളൽ വന്നാലോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ എത്ര വലിയ പ്രയാസമാണ് നമുക്ക് സൃഷ്ടിക്കുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കേടുപാടുകളൊന്നും നമുക്ക് നൽകിയില്ല. അപ്പോൾ നമ്മളെങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഇനി അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ തശ്മീത്ത് ചെയ്യണം. എന്താണ് തശ്മീത്ത് പറഞ്ഞാൽ? അൽഹംദുലില്ലാ, തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ്? ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഇദാ അത്തസ അഹദുക്കും ഫലിയഖുൽ അൽഹംദുലില്ലാഹ്, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ. വലിയഖുൽ ലഹു അഖൂഹു ഔ സാഹിബുഹു, അപ്പോൾ അവൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കുന്നവൻ പറയണം, ഇർഹമുക്കല്ലാഹ്, അല്ലാഹു നിന്നെ നിനക്ക് അനുഗ്രഹ പിന്നെ കാരുണ്യം നൽകട്ടെ. അപ്പോൾ ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ, അത് കേൾക്കുന്നവൻ ഇർഹമുക്കല്ലാഹ് എന്ന് തിരിച്ചു പറയണം. അപ്പോൾ തുമ്മിയവൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞവന് വേണ്ടി ഈ തുമ്മിയവൻ പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് വ്യത്യസ്ത രൂപങ്ങളിൽ ഉണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇദാ ഖാല ലഹു ഇർഹമുക്കല്ലാഹു ഫലിയഖുൽ, ഇർഹമുക്കല്ലാ എന്ന് നിന്നോട് ഒരാൾ പറഞ്ഞാൽ നീ അവന് വേണ്ടി പറയണം, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരട്ടെ. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ തുമ്മിയവൻ അൽഹംദുലില്ലാ, അപ്പോൾ അത് കേട്ടവൻ ഇർഹമുക്കല്ലാ, അപ്പോൾ തുമ്മിയവൻ വീണ്ടും യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. ഇനി മറ്റൊരു ഹദീസിൽ വന്നത്, ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് അബൂ ഹംസ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്താണ് ഇറഹമുക്കല്ലാന്ന് പറഞ്ഞവന് വേണ്ടി പ്രാർത്ഥിച്ചത്? അഫാൻ അല്ലാഹു വഇയാക്കും മിനൻ നാരി ഇർഹമുക്കുമുല്ലാഹ്. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം, യഹദീക്കുമുല്ലാഹ് വയസ്ലിഹു ബാലക്കുന്ന പകരം അഫാൻ അല്ലാഹു വഇയാക്കും മിനൻ നാരി ഇർഹമുക്കുമുല്ലാഹ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ രൂപം ഹദീസിൽ വന്നത് യഗ്ഫിറുല്ലാഹു ലനാ വലക്കും എന്നാണ്. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, അങ്ങനെ പ്രതികരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നാലാമത്തൊരു രൂപം ഹദീസിൽ വന്നത് യർഹമുനല്ലാഹു വഇയാക്കും വയഗ്ഫിറു ലനാ വലക്കും. അപ്പം ഇങ്ങനെ നാല് രൂപത്തിൽ ഇർഹമുക്കല്ലാന്ന് പറഞ്ഞവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ തുമ്മി അല്ലെങ്കിൽ ഒരാൾ തുമ്മി, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മളൊരു അഞ്ചാൾക്കാർ ഇരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും അവന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പറയണോ അതോ ഒരാൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഹദീസിൽ കാണാം, ഫഇദാ അത്തസ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തുമ്മി, ഫഹമിദല്ലാഹ, എന്നിട്ട് അവൻ അല്ലാഹുവിനെ സ്തുതിച്ചാൽ, കാന ഹഖൻ അലാ കുല്ലി മുസ്ലിമിൻ യസ്മഉ സമിഅഹു, അത് കേട്ട, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കേട്ട എല്ലാ മുസ്ലിമിൻ്റെയും മേൽ ബാധ്യതയാണ്, അയ്യഖൂല ലഹു ഇർഹമുക്കല്ലാ, അവന് വേണ്ടി ഇർഹമുക്കല്ലാ പറയൽ. അപ്പോൾ ഒരാൾ തുമ്മി, അതൊരു പത്താൾ കേട്ടു, ആ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് അവൻ പറഞ്ഞതൊരു പത്താൾ കേട്ടുവെങ്കിൽ പത്താളും അവന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. ഇനി ഒരാൾ തുമ്മി, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ല എങ്കിലോ, ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ അവനോട് പറയണോ അൽഹംദുലില്ലാഹ് എന്ന് പറയി എന്ന് അവൻ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ? അല്ലെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അവന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഹദീസിൽ കാണാം, അത്തസ റജുലാനി ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വെച്ച് രണ്ടാളുകൾ തുമ്മി, ഫശമ്മത അഹദഹുമ വതറക്കൽ ആഖർ, അപ്പോൾ റസൂൽ എന്ത് ചെയ്തു, ഒരാൾക്ക് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ റസൂലിനോടൊരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, റജുലാനി അത്തസ ഫശമ്മത അഹദഹുമ വതറക്തൽ ആഖറ, റസൂല രണ്ടാളുങ്ങളെടുത്ത് തുമ്മിയപ്പോൾ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഇറഹമുക്കല്ലാ എന്ന് പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി പറഞ്ഞില്ല, എന്താണ് കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹദാ ഹമിദല്ലാഹ് വ ഇന്ന ഹദാ ലം യഹ്മദില്ലാഹ്. റസൂല് ഇറഹമുക്കല്ലാന്ന് ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവൻ അൽഹംദുലില്ലാന്ന് പറഞ്ഞിരുന്നു. റസൂൽ ഇറഹമുക്കല്ലാന്ന് ആർക്ക് വേണ്ടിയാണോ പറയാതിരുന്നത് അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇദാ അത്തസ അഹദുക്കും ഫഹമിദല്ലാഹ ഫശമ്മിതൂഹു, നിങ്ങളിൽ ഒരാൾ തുമ്മുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അവന് വേണ്ടി ഇറഹമുക്കല്ലാന്ന് പറയുക, വ ഇദാ ലം യഹ്മദില്ലാഹ ഫലാ തുശമ്മിതൂഹു, അൽഹംദുലില്ലാഹ് എന്ന് പറയാത്തവന് വേണ്ടി നിങ്ങൾ തശ്മീത് നടത്തേണ്ടതില്ല. അപ്പം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇറഹമുക്കല്ലാ എന്ന് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു വലിയ സൗന്ദര്യത്തിൽ പെട്ടതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ രണ്ടാളുകൾ നിൽക്കുകയാണ്, അവർ രണ്ടുപേരും ഒരു പരിചയവും ഇല്ലാത്തവരാണെന്ന് കൂട്ടുക. ആ സമയത്ത് ഒരാൾ തുമ്മി, തുമ്മിയപ്പോൾ ഉറക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുള്ളവൻ ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തുമ്മിയവൻ യഹദീക്കുമുല്ലാഹ് വയസ്ലിഹു ബാലക്കും എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അതിലൂടെ അവർ തമ്മിൽ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കപ്പെട്ടേക്കാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റും ചോദിക്കും, ജെ എവിടുക്കാ പോണത്, എന്താണ് ഏത് ബസ്സിനാണ് പോണത്, എന്താണ് എൻ്റെ ജോലി, എവിടെ എൻ്റെ വീട്, എന്താ പേര്. പിന്നെ അവർ തമ്മിലൊരു പക്ഷേ സുഹൃത്തുക്കളായി മാറിയേക്കാം. അപ്പോൾ ഇസ്ലാം അത് മനുഷ്യന്മാർക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന, അവർക്കിടയിൽ ആത്മബന്ധമുണ്ടാക്കുന്ന മര്യാദകളാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഒരാൾ മൂന്നിൽ കൂടുതൽ തവണ തുമ്മിയാൽ എന്താണ് പറയേണ്ടത്? ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ പറഞ്ഞു. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ലാ, നമ്മൾ ഇർഹമുക്കല്ലാ. ഇങ്ങനെ എങ്ങനെ പറഞ്ഞു പോകണോ? ഹദീസിൽ കാണാം, യുഷമ്മിത്തുൽ ആത്തിസു സലാസൻ, മൂന്ന് തവണയാണ് തുമ്യവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഈ റഹ്മക്കല്ലാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. ഫമാസാദ, മൂന്നിൽ കൂടുതൽ തവണ അവൻ തുമ്മിയാൽ, ഫഹുവ മസ്കൂം, അവൻ ജലദോഷം ബാധിച്ച രോഗിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അവന് പിന്നെ റഹ്മക്കല്ലാ എന്ന് പറയണ്ട. ഹദീസിൽ കാണാം, ലാ യുഷമ്മത്സ് ബാദ സലാസ്, മൂന്നിൽ കൂടുതൽ തവണയാകുമ്പോൾ പിന്നെന്ത് പറയണ്ട, നമ്മൾ ഇറഹമുക്കല്ലാ എന്ന് പറയണ്ട, അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അള്ളാഹു മിഷ്ഫീഖ്, അള്ളാഹു നിനക്ക് ഷിഫയാക്കി തരട്ടെ, നിന്റെ രോഗം അള്ളാഹു ഷിഫയാക്കി തരട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ തുമ്മലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി കോട്ടുവായുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മത്തസാഉബു ഫഇന്നമാ ഹുവ മിനശ്ശൈത്വാൻ, കോട്ടുവ ശൈത്വാനിൽ നിന്നുള്ളതാണ്, ഫൽയറുദ്ദഹു മസ്തത്വാ, അതുകൊണ്ട് കഴിയുന്ന പോലെ അത് ഒതുക്കി പിടിക്കുക. അപ്പോൾ കോട്ടുവായി തീരെ വായ തുറക്കാതെ പുറത്തേക്ക് കൊണ്ടുവരാതെ അടക്കി പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരാൾക്ക് കോട്ടുവായി വായ തുറന്നേ പറ്റൂ എന്നാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം, അവൻ വായ പൊത്തിപ്പിടിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയക്രഹു തസാഉബ, അള്ളാഹുവിന് വെറുപ്പുള്ളതാണ് കോട്ടുവായി എന്നാണ്. അതുകൊണ്ട് കോട്ടുവായി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഫലിയല്ലാ യദഹു അലാ ഫീഹി, കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കണം. ഫഇന്ന ശൈത്വാന യദഖുലു മഅ തസാഉബി, കാരണം കോട്ടുവായിടുമ്പോൾ ശൈത്വാൻ അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുമാത്രമല്ല, ചില ആളുകൾ കോട്ടുവായിടുമ്പോൾ ഹോ എന്നൊക്കെ പറഞ്ഞ് വലിയ ശബ്ദം ഉണ്ടാക്കും, അതൊന്നും പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത്, ലഹിക മിൻഹു ശൈത്വാൻ, അങ്ങനൊരാൾ ശബ്ദമുണ്ടാക്കിയാൽ ശൈത്വാൻ ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കോട്ടുവായി പരമാവധി അടക്കി പിടിക്കുക. ഇനി പുറത്തേക്ക് വായ തുറക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുക, ഹാ എന്ന രൂപത്തിലൊന്നും ശബ്ദമുണ്ടാക്കാതെ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ പല ആളുകളും കോട്ടുവായിട്ടതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. അങ്ങനെ പറയാനൊന്നും ഹദീസിലോ നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, തുമ്മലും കോട്ടുവായയും. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ ആയത്തുകളുടെ മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമായിരുന്നു നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ മുഖമൊഴിയാണ് നാം കേൾക്കുന്നത്. പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. പുരോഗമനത്തിന്റെ അടയാളമെന്താണ്? മാനുഷിക ഗുണങ്ങളായ ലജ്ജ, സംസ്കാരം പോലുള്ളവ പാടെ വെടിഞ്ഞ് എന്തും എവിടെ വെച്ചും എപ്പോഴും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ആർജവം കാണിക്കുക എന്നതാണോ? അത് പുരോഗതിയല്ലെന്നും അധോഗതിയാണെന്നും സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ പറയും. എന്നാൽ ലിബറലിസത്തിന്റെ വേഷമിട്ട ചില പുരോഗമന നാട്ടിക്കാരുടെ കണ്ണിൽ അങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് പുരോഗമനം. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യവും മനുഷ്യന്റെ സ്വഭാവത്തെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. വളരുന്ന ചുറ്റുപാട് വികൃതവും ജീർണവുമാണെങ്കിൽ മനുഷ്യൻ തിന്മയുടെ വക്താവായിത്തീരുന്നു. അങ്ങനെയുള്ള ചുറ്റുപാട് മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കാനാണ് വികല പുരോഗമനവാദികളുടെ പരിശ്രമം. അതിനായി ചാക്കിട്ട് പിടിക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ്. അതിന് ശാസ്ത്രത്തിന്റെ കുപ്പായമോ പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസോ സ്വാതന്ത്ര്യമെന്ന ലേബലോ ഒക്കെ അവർ നൽകും. അടിച്ചു പൊളിക്കലാണ് ജീവിതം. ആഘോഷിക്കാനുള്ളതാണ് അവസരങ്ങൾ. അതിൽ തെറ്റും ശരിയും നോക്കാനില്ല എന്നൊക്കെയുള്ള ധാരണയിൽ ഇന്ന് പുതുതലമുറ വളർന്നുവരുന്നു. അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നതിനോടെല്ലാം അവർക്ക് ദേഷ്യമാകും. വഴിവിട്ട ജീവിതത്തോടുള്ള എതിർപ്പ് അധ്യാപകരിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ശരി, അവർക്ക് സഹിക്കാനാവില്ല. ഓമനിച്ചു വളർത്തുന്ന മാതാവിൻ്റെ കഴുത്തറക്കാൻ വരെ മക്കൾ തയ്യാറാകുന്നത് തലതിരിഞ്ഞ ജീവിതവീക്ഷണം കൊണ്ടാണ്. ജീവിത പശ്ചാത്തലം ശുദ്ധവും സംസ്കാരസമ്പന്നവുമാണെങ്കിൽ അവനിൽ നന്മ പ്രതിഫലിച്ചു കാണും. തങ്ങളുടെ സന്താനങ്ങൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. എന്നാൽ ജീവിതവിശുദ്ധി കൊതിക്കുന്നവർ തന്നെ പരിഷ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ മലീമസമായ സംസ്കാരത്തെ പുണരുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ച പരിധികൾ തകർത്ത് സർവതന്ത്ര സ്വതന്ത്രരായി വിരാജിക്കാൻ മനുഷ്യൻ തയ്യാറായതിൻ്റെ ഫലമായി അവൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അത്തരക്കാർക്ക് മനസ്സമാധാനം ഒരു കിട്ടാക്കനിയായി മാറുന്നു. ലൈംഗിക അരാജകത്വവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് സമൂഹത്തിലേറെ സങ്കീർണതകൾ ഉണ്ടാക്കിയിരുന്നത്. ഏതാനും ദിവസം മുമ്പ് കണ്ണൂരിൽ സ്വന്തം മാതാവിനെ കഴുത്തറത്തുകൊന്ന യുവാവ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ വഴക്കിട്ടിരുന്നു എന്നാണ് വാർത്ത. പൊതുജനമധ്യത്തിൽ അന്യസ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ചുംബിക്കാനും ആണിനും പെണ്ണിനും പരിധികളില്ലാത്ത വിധം ഇടകലരാനുമൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ വരെ സമത്വ സ്വാതന്ത്ര്യവാദികൾ രംഗത്തു വരുന്നത് കെട്ട സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ കന്നുകാലികളെപ്പോലെ ജീവിക്കാൻ പാടില്ലെന്നും പല വിധികളും വിലക്കുകളും അവൻ പാലിക്കേണ്ടതുണ്ടെന്നും മതം പഠിപ്പിക്കുമ്പോൾ മതവും ദൈവവിശ്വാസവും മറുപഴഞ്ചൻ സംസ്കാരമാണ് പഠിപ്പിക്കുന്നതെന്നും ശാസ്ത്രം അത്യുന്നതയിലെത്തി നിൽക്കുന്ന ആധുനിക ലോകത്തിന് അത് അപമാനമാണ് എന്നൊക്കെയാണ് മതനിഷേധികളുടെ പ്രചാരണം. സത്യത്തിൽ ഇവരാണ് സമൂഹത്തെ പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നുറുങ്ങുകൾ. ഉമ്മാന്റെ അടുത്തെത്തിയാൽ. മുഹ്സിന ചിറക്കൽപ്പടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഉമ്മാന്റെ അടുത്തെത്തിയാൽ. എഴുത്ത് മുഹ്സിന ചിറക്കൽപ്പടി. ഉമ്മാന്റെ അടുത്തെത്തിയാൽ ഞാനും ഒരു കുട്ടിയായി മാറും. ഞാൻ പോലും അറിയാതെ സ്കൂൾ വെക്കേഷനായപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് വന്നതാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നും ഉമ്മ വിളിക്കുന്നു. ചെന്നു നോക്കുമ്പോൾ ചൂടുള്ള ഹോർലിക്സ് ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ചിരിക്കുന്നു. അത് ആസ്വദിച്ചു കുടിക്കവേ ചില ഓർമ്മകൾ മനസ്സിൽ നുരഞ്ഞു പൊങ്ങി. ഉമ്മ, എൻ്റെ യൂണിഫോമിൻ്റെ ഷാൾ എവിടെ? ഉമ്മ, എൻ്റെ പേന കാണുന്നില്ല. മൂത്ത മോളുടെ വിളിക്കുത്തരം നൽകാൻ ഓടിച്ചെല്ലുമ്പോൾ ചെറിയ മോളുടെ പൊട്ടിക്കരച്ചിൽ കേൾക്കാം. കുഞ്ഞാങ്ങളയുടെ വക നല്ലൊരു അടി കിട്ടിയതാണ് കാരണം. ആ തർക്കം തീർക്കുന്നതിനിടയിൽ ചായ ഇനിയുമായില്ലേ എന്ന ഇക്കയുടെ ചോദ്യം. അത് കൊടുക്കാൻ വേഗത്തിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കള ജനലിലൂടെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വിളി. മാളെ, ഇന്നലെ അലക്കിയിട്ടതൊക്കെ എടുത്ത് മടക്കി അലമാരയിൽ വെക്കി. ഉമ്മാക്ക് ഉത്തരം നൽകി അടുക്കളയിൽ വന്ന് ചായ ചൂടാക്കാൻ വെച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ പണി തന്നത്. മഞ്ഞക്കളറിൽ പൂത്തിരി കത്തുമ്പോലെ പിടഞ്ഞ് പിടഞ്ഞ് തീ അണഞ്ഞു. പുതിയ സിലിണ്ടറെടുത്ത് കണക്ഷൻ കൊടുക്കവേ സിറ്റൗട്ടിൽ നിന്നും താത്ത എന്നൊരു വിളി കേട്ടു. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹരിതകർമ്മ ചേച്ചിമാരാണ്. അവർക്ക് പ്ലാസ്റ്റിക് നിറച്ച ചാക്കും 50 രൂപയും കൊടുത്ത് തിരിഞ്ഞപ്പോഴുണ്ട് കുഞ്ഞാങ്ങളെയും പെങ്ങളും പൊരിഞ്ഞ അടി. തർക്കം തീർക്കാനും മദ്യം പറയാനും വീണ്ടും സമയമെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ ഒരു ഭാഗത്തിരുന്നപ്പോഴാണ് വയറ്റിൽ നിന്നൊരു വിളിയാളം. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഇങ്ങനെ 100 കൂട്ടം ഉത്തരവാദിത്തം തലയിൽ കയറ്റി നടക്കുമ്പോഴാണ് ഉമ്മാന്റെ ഫോൺ വിളി. അത് വല്ലാത്തൊരു ആശ്വാസമാണ് നൽകുക. നിന്റെ കാലുവേദന മാറിയോ? ടൈൽസിൽ വെള്ളം പോയാൽ അറിയില്ല. ഓടി നടക്കുമ്പോൾ വഴിക്കു വീഴുന്നത് നോക്കണ്ടു എന്ന ഉപദേശവും വയ്യാണ്ടായാൽ നോക്കാൻ ആരുണ്ടാവില്ല എന്ന ഓർമ്മപ്പെടുത്തലും കൂടെ ഉണ്ടാകും. ആ വാക്കുകൾ നൽകുന്ന ഊർജവും ആശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സ്വന്തം ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ പിന്നെ ഞാനെന്നല്ല, എല്ലാ പെൺമക്കളും കുട്ടികളാണ്. കുളിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഉമ്മ എന്നെ ഓർമ്മപ്പെടുത്തണം. ഉമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചില ഭക്ഷണങ്ങൾക്ക് പൂതി പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കും. ഉമ്മാൻ്റെ അടുത്തെത്തിയാലാണ് ഫോണിൽ തോണ്ടിയിരിക്കാൻ സമയം കിട്ടുക. തലയിലുണ്ടായിരുന്ന ഒരുപാട് ഭാരം ഇറക്കി വെച്ചതിൻ്റെ ഒരു സുഖം. ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലമത്രയും മക്കൾ കുട്ടികളാണ്. പരാതി പറയാനും സങ്കടം പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും അവരുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരുടെ വില അറിയണമെന്നില്ല. ഒരു വൻ വൃക്ഷത്തെ താങ്ങി നിർത്തുന്ന വേരുപോലെയാണ് ഉമ്മമാർ. ചെറുപ്രായത്തിൽ ഉമ്മയെ നഷ്ടപ്പെട്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നതിൻ്റെ കൂടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വവും കടമയും പറയുന്നത് അതിൻ്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടെയുള്ളപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. എത്ര തിരക്കാണെങ്കിലും അവരെ വിളിക്കാനും വിശേഷമറിയാനും സന്ദർശിക്കാനും നാം സമയം കണ്ടെത്തണം. എന്നാലും ഞാൻ ആലോചിക്കുക, ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ വരുന്ന മടിയും അലസതയും കിട്ടിയോൻ്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങോട്ടാണ് ഓടി ഒളിക്കുന്നത്?
0: നുറുങ്ങുകൾ ഇതോടെ സമാപിക്കുന്നു. ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ, മുഹ്സിന ചിറക്കൽപ്പടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബക്കറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.

0: ان الله لا يستحي ان يضرب مثلا ما بعوضه فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഇത്തരുണത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് പാരായണം ചെയ്യുന്ന ഈയൊരു പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ശ്രദ്ധിച്ച് കേട്ടും അത് കണ്ടും അതിൻ്റെ കൂടെ പാരായണം ചെയ്തുമൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഈ ക്ലാസ്സുകൾക്കുമ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 26ഉം 27ഉം വചനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവിടെ വെച്ച് ലഭിക്കുന്ന ഉപജീവനമായി ഭക്ഷണമായി അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കായ്ക്കനികളെ സംബന്ധിച്ചും എല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓതിയ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. എല്ലാവരും കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. 26-ാമത്തെ ആയത്തിൽ പറയണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം. ഇന്നല്ലാഹു ലാ യസ്തഹീ യസ്തഹീ യാ ആണ്. യസ്തഹീ അവിടെ മദ് മുൻഫസലാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയ്യദ്രിബ യദ്രിബ എന്ന് പറയൂല. അയ്യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹ فأما الذين آمنوا فيعلمون أنه الحق من ربهم وَأَمَّا الَّذِينَ كَفَرُوا فَيَقُولُونَ مَاذَا أَرَادَ اللَّهُ بِهَذَا مَثَلًا. അവിടെ ബിഹാദ മസല എന്ന് പറയാൻ പാടില്ല. അലാമിന് ശേഷം അലിഫുള്ള പോലെയാണ് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ല ല ആ നിലക്ക്. ബിഹാദ മസല മസല എന്ന് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വയഹ്ദി ബിഹി കസീറോ എന്ന് പറയാൻ പാടില്ല. വയഹ്ദി ബിഹി കസീറോ റോ റോ അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്, അലിഫിലാണ് വഖഫ്. അതുപോലെ തന്നെ മിം ബഅദി മീസാഖി മിം ബഅദി ഇഖ്ലാബൻ 27-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. വയഖ്തഊന എന്ന് പറഞ്ഞാൽ പോരാ, വയഖ്തഊന യഖ്തഊന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഹുറൂഫുൽ ഖൽഖലത്താണ്, ഖാഫ് സുക്കൂനായി കൊണ്ടുവരുമ്പം അതിനെ ശബ്ദിച്ച് ഉച്ചരിക്കണം. വയുഫ്സിദൂന ഫിൽ അർദ് ഫിൽ അർദ് എന്ന് പറയാൻ പാടില്ല. ഫിൽ അർദ് ആ നിലക്കാണ് അവിടെ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളായി പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതായി തോന്നിയത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ അഥവാ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഏത് ഉദാഹരണങ്ങളും അതത്ര ചെറുതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തഹീ ഇസ്തഹയ ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ്. ലാ ഇസ്തഹയ എന്ന മുദാരിയാണ് യസ്തഹീ, ലാ യസ്തഹീ അവൻ ലജ്ജിക്കുകയില്ല, അല്ലാഹു തീർച്ചയായും അല്ലാഹു ലജ്ജിക്കുകയില്ല. എന്തിന്? അയ്യദ്രിബ ളറവ അദ്രിബ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, 30-ലേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അയ്യദ്രിബ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ച് തരുവാൻ. അയ്യദ്രിബ മസലൻ, ളറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്ന. അയ്യദ്രിബ ആക്കുവാൻ, വിവരിക്കുന്നതിന്. മസലമ്മ എന്തൊരു ഉപമയും, മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, മ ഒന്ന്. അപ്പോൾ അയ്യദ്രിബ മസലൻ മ, ഏതൊരു ഉപമയും വിവരിക്കുന്നതിന് അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു അവൻ ലജ്ജിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ് ബഊദതൻ, ബഊദതൻ എന്ന് പറഞ്ഞ കൊതുകൺ, ബഊദതൻ എന്ന കൊതുക്, അതൊരു കൊതുകിനെയാവട്ടെ, ബഊദതൻ ഒരു കൊതുകിനെയാവട്ടെ. ഫമാ ഫൗഖഹ, ഇനി കൊതുകല്ല, ഫമാ ഫൗഖഹ, ഫൗഖ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, തഹ്ത താഴെ, തഹ്ത ഫൗഖ അത് ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഫമാ ഫൗഖഹ അതിനു മീതയുള്ളതിനെയാവട്ടെ, ഒരു കൊതുകോ അതല്ലെങ്കിൽ അതിനു മീതയുള്ള എന്തുമാവട്ടെ, ഉദാഹരണമായി വിവരിച്ചു തരുവാൻ അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന്. ഫ അമ്മല്ലദീന ആമനു, അപ്പോൾ ഫ അമ്മ എന്നാൽ, ഫ അപ്പോൾ അമ്മ എന്നാൽ അല്ലദീന ഒരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, അല്ലദീന ആമനു വിശ്വസിച്ചവരായവർ. ഫയഅലമൂന ഫ അപ്പോൾ, യഅലമൂന അവരറിയും, അന്നഹുൽ ഹഖു തീർച്ചയായും, അന്നഹു അൽ ഹഖ് തീർച്ചയായും അത് അൽ ഹഖ് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചവരായ ആളുകളറിയും. മിർ റബ്ബിഹിം എവിടുന്നുള്ള, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവരായ ആൾക്കാരറിയും. വ അമ്മല്ലദീന കഫറൂ, വ അമ്മ എന്നാലോ, അല്ലദീന ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ, കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു, അഥവാ അല്ലദീന കഫറു, വ അമ്മല്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ. ഫ യഖൂലൂന ഫ അപ്പോൾ, യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. കാല യഖൂലൂന പറയാന്നാണ് ഇവിടെ ചോദ്യമാണ്. അപ്പോൾ സന്ദർഭോചിതമായ അർത്ഥം പറയുമ്പോൾ ഫ യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ എന്താണ് അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. അറാദല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? മാതാ അറാദല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചത് എന്തായിരിക്കും? എന്താണ് ബിഹാദ ഇതുകൊണ്ട്? മസലൻ, ഉപമയായിട്ട്. മാതാ അറാദല്ലാഹു ബിഹാദ മസല, ഇതുകൊണ്ട് ഉപമയായിട്ട്, ഉദാഹരണമായിട്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. യുദുല്ലു ബിഹി കസീറാ, യുദുല്ലു വഴികേടിലാക്കുന്നു, ബിഹി അതിലൂടെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നു, കസീറ ധാരാളം ആളുകളെ, വയഹദി അത് അവൻ നേർമാർഗത്തിലാക്കുന്നു, നേർവഴി കാണിക്കുന്നു, നേർവഴിയിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് അവൻ നേർമാർഗത്തിനുമാക്കുന്നു, കസീറ ധാരാളം ആളുകളെ, വമായുദില്ലു ബിഹി, എന്നാൽ വമായുദില്ലു വഴിപിഴവിലാക്കുകയില്ല, ബിഹി അതുകൊണ്ട് വഴി അവൻ വഴിപിഴവിലാക്കുകയില്ല, വഴികേടിലാക്കുകയില്ല, ഇല്ലൽ ഫാസിഖീന, ഫാസിഖീങ്ങളെയല്ലാതെ, തോന്നിവാസികളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിക്ക് ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും അവരതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അവിശ്വാസികളായ, തോന്നിവാസികളായ, തമ്മാടികളായ ആളുകൾ അവരെന്തു തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്തു ചെയ്യും? അവരതിനെപ്പറ്റി ഇങ്ങനെ പരിഹസിച്ച് എന്താ പഠിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുക എന്നാണ്. ഇവിടെ ഇന്നല്ലാഹലാ യസ്തഹയി, ലേ അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ലാ യസ്തഹയി മിനൽ ഹഖ് അൻ യദ്കുറ ശൈഅം മിമ്മാ ഖല്ല ഔ കസറ എന്നാണ്. ഒരു നിസാരമായ ഒരു വസ്തുവിനെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ഉദാഹരണമായി പറയാൻ, ആ സത്യത്തിൽ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനുദാഹരണമായി പറയാൻ പഠിച്ചവൻ ലജ്ജിക്കുന്നില്ല എന്നാണ്. ഇന്നല്ലാഹ ഹൈന അദക്കറ ഫീ കിതാബി, അള്ളാഹു ഗ്രന്ഥത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അത് ദുബാബ, ഈച്ചയെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ല അങ്കബൂത്ത്, എട്ടുകാലിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ദലാല, വഴികേടിൻ്റെ, വഴിപിഴവിൻ്റെ ആളുകൾ പറയും, മാതാ അള്ളാഹു മിൻ ദിക്രി ഹാദാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് എന്ത്? ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലം മാ ബഅദതം ഫമാ ഫൗഖഹ. അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതയുള്ളതിനെയോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആ ഉദാഹരണം തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ എന്തു ചെയ്യും? കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേത് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും, അല്ല അംസാലു സഗീറുഹ വ കബീറുഹ യുഅ്മിനു ബിഹൽ മുഅ്മിനൂൻ, ആ ഉദാഹരണങ്ങളൊക്കെ ചെറുതാവട്ടെ വലുതാവട്ടെ, വിശ്വസിക്കുന്ന ആളുകൾ എന്തു ചെയ്യും? അതിൽ വിശ്വസിക്കും. വയഅലമൂന അന്നഹൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ആ വിശ്വാസികളായ ആളുകൾ അത് തങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർ മനസ്സിലാക്കുകയും അവർ അറിയുകയും ചെയ്യും. വയഹദീഹിം അല്ലാഹു ബിഹാ, അതിലൂടെ അള്ളാഹു അവർക്ക് ഹിദായത്തിൻ്റെ വഴി, കൂടുതൽ നേർവഴി സന്മാർഗത്തിലാക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യുദുല്ലു ബിഹി കസീറ, ധാരാളം ആളുകൾ അതുകൊണ്ട് വഴികേടിലാകുമെന്ന് പറഞ്ഞല്ലോ. യഅനി ബിഹി അൽ മുനാഫിഖൂൻ അൽ മുനാഫിഖീൻ എന്നാണ്. മുനാഫിക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിലാകുക, മുനാഫിക്കുകളാണ് അവിടെ വിശ്വാസികളായ, അവിശ്വാസികളായ, തമ്മാടികളായ ആളുകളാണ്. എന്നാൽ വയഹദീ ബിഹിൽ മുഅ്മിനീൻ, അതുകൊണ്ട് ധാരാളം ആളുകൾ, വയഹദീ ബിഹി കസീറ എന്ന് പറഞ്ഞല്ലോ, എന്താണ്, ധാരാളം ആളുകൾ അതുകൊണ്ട് നേർവഴിയിലാകും. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ വയഹദി ബിഹി കസീറ അമിൻ അഹ്ലിൽ ഈമാനി വത്തസ്ദീഖ്, വിശ്വസിക്കുകയും അവിശ്വാസം മനസ്സിലുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുക? അതിലൂടെ ആ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവർ നേർമത്തിലാക്കുകയും ആകുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഐ ഹും അൽ മുനാഫിഖൂൻ. ഫാസിഖീൻ എന്ന് പറഞ്ഞാൽ തമ്മാടികൾ, തോന്നിവാസികൾ എന്ന് പറഞ്ഞാൽ അൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളായ ആളുകളാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുൽ ഖാരിജ് വൻ ഇത്വാ എന്നാണ്. അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തൊട്ട് പുറത്തു പോയ ആൾ. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഫാസിഖുകൾ, അതാണ് കപട വിശ്വാസികൾ അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം പറയാണ് 27-ാമത്തെ ആയത്തിൽ, ആരാണ് ഫാസിഖുകൾ എന്നതാണ് അടുത്ത ആയത്തിൽ പഠിപ്പിച്ചിരുന്നത്. ആരാണ് ഫാസിഖുകൾ? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ആരാണ് ഫാസിഖുകൾ? അള്ളാഹു പറഞ്ഞല്ലോ, തോന്നിവാസികളെയല്ലാതെ അതുകൊണ്ടവൻ വഴിവിലാക്കുകയില്ല. ഉദാഹരണങ്ങളിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണങ്ങളെപ്പറ്റി മനസ്സിലാക്കി ചിന്തിച്ചാലോചിച്ച് അതിലൂടെ നേർവഴി കണ്ടെത്തുമെന്നാണ്, അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനവർക്ക് കാരണമാവുന്നതാണ്. എന്നാൽ തോന്നിവാസികളായ ആളുകൾ ഇദുല്ലു ബിഹി കസീറ ആ നിലക്കുള്ള കബടി വിശ്വാസികളായ മുനാഫിക്കുകളായ അവിശ്വാസികളായ ആളുകൾ അവരത് അതുകൊണ്ട് വഴി പിഴവിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ആരാണ് ഈ തോന്നിവാസികൾ? അല്ലദീന, ഒരു കൂട്ടരാണ്. അള്ളാഹു ശദീരിക്കുകയാണ്, അല്ലദീന, അവരൊരു കൂട്ടരാണ്. യൻഖുദൂന, അവർ ലംഘിക്കുന്നവരാണ്. നഖദ യൻഖുദൂന, ലംഘിക്കുക. എന്തിനെ ലംഘിക്കുക? അഹ്ദല്ലാ, അള്ളാഹുവിൻ്റെ കരാറുകളെ ലംഘിക്കുന്നവരാണ്. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ കരാറ് അത് പറഞ്ഞ് ഉറപ്പിച്ച ശേഷം. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ്. മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം. അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണവർ. വയക്കത്തോഴൂല, അവർ മുറിക്കുന്നവരാണ്. ഖത്വാ, മുറിച്ചു. യക്കത്തോഴൂല, അവർ മുറിക്കുകയും ചെയ്യും. മാ അമറ, കൽപ്പിച്ചതിനെ, മാ ഒന്നിനെ അമറ, കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ബിഹി, അതിനെപ്പറ്റി. എന്തിന്? അയ്യോ, സ്വല, ചേർക്കപ്പെടുവാൻ. അപ്പോൾ വയക്കത്തോഴൂല, അവർ മുറിച്ചു കളയുകയും ചെയ്യും. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു അതിനെപ്പറ്റി കൽപ്പിച്ചതെന്താ? അയ്യോസ്വല, ചേർക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ എന്തു ചെയ്യും? അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന ഫിൽ അർളി, മാത്രമല്ല വയുഫ്സിദൂന, അവർ കുഴപ്പമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫസദ് യുഫ്സിദു, ഫസാദ്. ഫിൽ അർളി, ഭൂമിയിൽ. അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക അക്കൂട്ടർഹും, അവർ തന്നെയാണ്. അൽ ഖാസിറൂന, യഥാർത്ഥ നഷ്ടക്കാർ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്യണം? കൃത്യമായി പറഞ്ഞുതരും. അപ്പോൾ വൽ അഹദു അല്ലദി വസഫഹ ഉലാഇൽ ഫാസിഖീന ബിനഖദിഹി, അള്ളാഹുമായി പറഞ്ഞുറപ്പിച്ച കരാറുകളെ ഈ തോന്നിവാസികളായ ആളുകൾ എന്തു ചെയ്യും? അതിനെ ലംഘിക്കുമെന്നാണ്. ഹുവ വസിയത്തുല്ലാഹി ഇലാ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ വസിയത്ത്, ഉപദേശങ്ങൾ. വഅംറുഹു ഇയ്യാഹും ബിമാ അമറഹും ബിഹി മിൻ തഅതിഹി, അള്ളാഹു തങ്ങളോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ എന്തു ചെയ്യും? അവർ ധിക്കരിക്കും. അവരൊക്കെ എന്തു ചെയ്യും? അതിനൊക്കെ അനുസരണക്കേട് കാണിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുനാഫിക്കുകളായ, അവിശ്വാസികളായ, നിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ കരാറിൽ ലംഘിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ ആയത്ത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ, അവളെപ്പറ്റിയുള്ള തീയിൻ്റെയും മഴയുടെയും ഉപമകളൊക്കെ വിവരിച്ച് കഴിഞ്ഞ ശേഷം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും, സത്യവിശ്വാസികളായുള്ള ആൾക്കാർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും ഈ അള്ളാഹു പറയുന്ന ഓരോ ഉപമകളും കാരണമായിത്തീരുമെന്നാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോവുക, കൽപ്പന ധിക്കരിക്കുക, തോന്നിയവാസം, തമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ള വാക്കാണ് ശരിക്ക് ഫിസ്ഖ്. അതിൻ്റെ കർത്തൃനാമമാണ്, ഫാഇലാണെന്ത്, ഫാസിഖ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഒക്കെ ഫാസിഖുകളുണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. അഥവാ മതത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ ഈ ഫാസിഖ് എന്നുള്ള ഉപയോഗം. അതുകൊണ്ട് തോന്നിവാസികളെ അല്ലാതെ അവൻ പിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികൾ ഉദ്ദേശിച്ചാണെന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോൾ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ കാണാം. അക്കൂട്ടർ അവർക്ക് തന്നെയാണ് ശാപമുള്ളത്, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സൂറത്ത് റാജ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അവിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോന്നിവാസികളുടെ മൂന്ന് ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. ഒന്നെന്താണ്? ഈ 27-ാമത്തെ ആയത്തിൽ തോന്നിവാസികളായ ആൾക്കാരുടെ മൂന്ന് ദുസ്വഭാവങ്ങൾ, ദുസ്സമ്പ്രദായങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഉത്തരവന്തിയും അവനോടുള്ള കരാറ് അത് ലംഘിക്കുക. രണ്ട്, ചേർക്കാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം അത് മുറിച്ചു കളയാം. മൂന്ന്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, ഭൂമിയിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിനോടുള്ള കരാർ, അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷ ബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അതുപോലെ തന്നെ ആരാധ്യത മുതലായവ ഗ്രഹിക്കാനും അംഗീകരിക്കാനും മനുഷ്യൻ ഇത് മുഖേന സ്വയം ബാധ്യസ്ഥനാണ്. ഈ ബാധ്യത നിറവേറ്റാതാവുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനാകും, അവരോടുള്ള കടമ ലംഘിച്ചവനുമാകും. അപ്പോൾ എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെയാണ്. രണ്ടാമത് അഹദുള്ളയെപ്പറ്റി, അള്ളാഹുവിൻ്റെ ഉത്തരവിനെപ്പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ സംഗതി, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാണ്. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റു പറഞ്ഞതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ അവർ ചെയ്യുക. ഇവിടെ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ സമയത്തിൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു അവസാനം പറഞ്ഞു, ഉലാഇക്കഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ, അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്കാവട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളുടെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളും അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാണ്, ബാധകമാണ്. എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതേ പ്രകാരം തന്നെയാണ്. ചരിത്രവും അനുഭവവും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, യഥാർത്ഥ ഇസ്ലാമതമനുസരിച്ച് മുസ്ലിങ്ങളായി ജീവിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഒരിക്കലും ഫിസ്ക് അഥവാ ദുർനടപ്പ്, തെമ്മാടിത്തം, തോന്നിവാസം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഉത്തരവ് കൃത്യമായി പാലിച്ചുകൊണ്ട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മെ സംബന്ധിച്ചും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിച്ചത്. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ വലിയ വസ്തുവിനെയോ ഉപമയായി എടുക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ആരാണ് ഫാസിക്കുകൾ? ഇതായിരുന്നു ഇന്നത്തെ ഖുർആൻ വചനത്തിലൂടെ നാം മനസ്സിലാക്കിയത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിംഗ് ലൈവ് ആരംഭിക്കുകയാണ്. മുഖം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും. ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരികളുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടണം. ഇന്ന് അതിൻ്റെ മുമ്പായിട്ട് ആരൊക്കെയെന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പറയാം. ഐദിൻ അഹമ്മദ് ബത്തേരിയിൽ നിന്നും, നഷ്വ നെല്ലിശ്ശേരി, അമീർട്ടി എടത്തനാട്ടുകര, സീനത്ത് പാലക്കാട്. ഇനി ആരൊക്കെ വരുന്ന ആളുകൾ, ഇപ്പോൾ ജസ്റ്റ് കണ്ട ആളുകൾ പേര് വായിച്ചിട്ടേ ഉള്ളൂ. റവൈൻഡുമായി ബന്ധപ്പെട്ട് പിന്നെ ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഷാല്ലാ അത് ടെക്നിക്കൽ വിങ്ങിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം, അറിയില്ല. നമ്മളത് അവരെ അവരോട് കാര്യം പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പോൾ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് വെച്ചാൽ, അവർക്ക് വേഗം അവരുടെ പേര്, വീട്ടിൽ ആരൊക്കെയുള്ളത്, കുട്ടികളുടെ പേരുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലുള്ള കുട്ടികളുടെ പേരുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം, സ്ഥലവും ടൈപ്പ് ചെയ്യണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: മഷാല്ലാ, അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിൽ രണ്ട് മിടുക്കികളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ആരൊക്കെയാണെന്ന് പേര് പറഞ്ഞു തുടങ്ങിക്കുമ്പോളേ, നമ്മളെ പേരെന്തായിരുന്നു? ജുസൈന. ജുസൈന എത്രാം ക്ലാസ്സിലാ?
1: രണ്ടില്.
0: വീട് എവിടെയാ?
1: വീട് വാക്കാലൂർ.
0: വാക്കാലൂർ, അരീക്കോടിനടുത്ത് വാക്കാലൂർ അല്ലേ. ജുസൈനയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മണ്ട്, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടെ ഇരിക്കുന്ന താത്താന്റെ പേരെന്തായിരുന്നു? ഉമൈസ. റുമൈസ. നീ റുസൈന? ജുസൈന അല്ലേ. ആ, ജുസൈന, റുമൈസ അല്ലേ. അപ്പൊ ജുസൈന, റുമൈസ ഇന്ന് ലൈവിലുണ്ട്. അപ്പോ പിന്നെ വീട്ടിലാരൊക്കെ പിന്നെ ഉള്ളത്? ജുസൈന, ഉമ്മച്ചി. ഉമ്മച്ചിന്റെ പേരെന്തായിരുന്നു? സൗദ. ഉപ്പച്ചിന്റെ പേരോ? ഇസ്ഹാക്ക്. ഉപ്പച്ചി എവിടെ ഉള്ളത്?
1: പാലക്കാട്.
0: ഉപ്പച്ചി ഉള്ളത്. ഓക്കെ. പിന്നെ
1: മറിയം.
0: മറിയം എത്രാം ക്ലാസ്സിലാ? പ്ലസ് ടു ആണ് ഇനി. പിന്നെ സാബിത്ത്. സെബികുട്ടൻ അല്ലേ, സെബികുട്ടൻ ഉണ്ട്. അപ്പൊ സാബിത്തോന്റെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് സാബിത്ത്?
1: പ്ലസ് ടു കഴിഞ്ഞ
0: ഐ ടി എല്. സാബിത്തോ? ആ, സെബികുട്ടൻ അല്ലേ. പിന്നെ അടുത്തളോ?
1: പിന്നെ
0: ഇപ്പൊ ഇവിടെ വന്ന ഒരാളുണ്ടല്ലോ കൂട്ടത്തില്, അതാരേനു? അതാരനു? കാക്കനെ. ആ, കാക്കാനെ ഞാൻ മറന്നു. റഹീമിനെ. റഹീമിനെ എന്താ വീട്ടിൽ നിന്ന്
1: വിളിക്കല്?
0: കുഞ്ഞാവ. ഇന്ന് ഇവിടെ വന്നാണ്. ഇനി ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ, ജുസൈനന് എന്താ വിളിക്കല്? ആരോടും പറയണ്ട, പതുക്കെ പറഞ്ഞാ മതി. ജുമോള്. ആരും അറിഞ്ഞില്ല കേട്ടോ, ആരും അറിഞ്ഞിട്ടില്ലേ. ജുസൈനെ ജുമോൾ എന്ന് വിളിക്കും. പിന്നെ നമ്മള് താത്താനെ
1: റുമോൾ.
0: റുസൈനെ
1: റുമോൾ.
0: റുമോൾ. ആ, ജുമോൾ. സെബിക്കുട്ടൻ.
1: സെബിന്നാണ്.
0: നമുക്ക് സെബിക്കുട്ടൻ ആക്കാനി. പിന്നെ സെബി കാക്കിയല്ലേ, പിന്നെ സെബിക്കുട്ടൻ ആക്കണ്ടല്ലേ. പിന്നെ താഴുള്ളത് റഹീമന് റഹു. റു കുഞ്ഞാവ. കുഞ്ഞാവാ. പിന്നെ അപ്പോ നാലാള്, എത്ര ആളാ നിങ്ങള്? എട്ട് ആൾക്കാര് അല്ലേ. മഷാല്ലാ. ഓക്കെ. അപ്പോ അപ്പം എട്ടാളെ പേര് പറഞ്ഞപ്പോ ഏ നാ പറ ഫസ്റ്റ് താരക്കാണ്. ഫസ്റ്റ് ആരാണ്? സഹദലി. എന്താ ചെയ്യുന്നത്?
2: അബുദാബിയില്.
0: അബുദാബിയില് ജോലിയാണ് ആണോ?
2: പോർച്ചിന്റെ
0: ആണോ? അബുദാബിയിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടാകും ആവാം. ഇങ്ങനെ പങ്കെടുക്കുന്ന അറിയോ കാക്കാക്ക്? കാക്കിയല്ലേ. ഏ, ആ, അപ്പൊ എന്താ പേരെന്തായിരുന്നു പറഞ്ഞേ?
2: സഹദലി.
0: സഹദലി. ഓക്കെ, ഫസ്റ്റ് സഹദലി. നിങ്ങള് കാക്കയാണ് അല്ലേ. സഹദലി കല്യാണം കഴിച്ചണോ? പിന്നെ രണ്ടാമത്തതോ? സഹലി. സഹദലിനെ എന്താ വിളിക്കാറുണ്ടായിരുന്നു? നൂനു എന്നായിരുന്നു വിളിക്കല്ലേ. സഹദലി ഇത് കേക്കണം അല്ലേ, റിവൈൻഡിൽ കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആള്
2: സഹല്.
0: സഹല് സഹല് എന്താ ചെയ്യുന്നത്? അവിടെ കടയിൽ ഷോപ്പിലുണ്ടല്ലേ, എന്തോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞോ? പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, ഷോപ്പിലുണ്ട്. ഓക്കെ, ആ പിന്നെ അപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, മഷാല്ല. പിന്നെ ഓനോട് പറയണം, എന്നെ കുറിച്ചൊക്കെ ചോദിച്ചു എന്ന് പറയണം കേട്ടോ. പിന്നെ പിന്നെ മൂന്നാമത്തെ ആള്, സാബിത്ത്, സെബിക്കുട്ടൻ. ആ ഓനിപ്പോ എന്താ ചെയ്യണ പറഞ്ഞേ?
2: ഓനെ ഐ ടി ഒജറ്റിക്ക് പോകൂലേ,
0: അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ സെബിക്കുട്ടൻ. പിന്നെ
2: മറിയം,
0: മറിയം ഇവിടെ എന്താ ചെയ്യുന്നത്?
2: പ്ലസ്
1: ടു.
0: ഇനി പ്ലസ് ടു ആണ്. ഇപ്പൊ ഇവിടെ സ്കൂളിലുണ്ടായിരുന്നു മൂർഖനാട് സ്കൂളില്, പ്ലസ് ടു ആണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞു, പ്ലസ് ടു ആണ്. അപ്പൊ മറിയം കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു?
1: പിന്നെ
0: വഹാബ്. എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. ഇപ്പച്ചി എവിടെ ഉള്ളത്? പാലക്കാട്. പാലക്കാട് ഇപ്പച്ചിന്റെ ഒപ്പം നിക്കാ. ഇപ്പച്ചി എന്താ വർക്ക് ചെയ്യുന്നത്? കൃഷിയാണ്. ആഹാ, പാലക്കാട് കൃഷിയാണോ? എങ്ങനത്തെ കൃഷിയാണ് അവിടെ അറിയോ? കൊറേ ഉണ്ട് കൃഷി. എന്തൊക്കെ കൃഷി ഉണ്ടാവോ? മാംഗോ ഒക്കെ ഉണ്ടോ? മാംഗോ കൃഷി ഒക്കെ ഉണ്ടോ? ആ പിന്നെ സൂപ്പർവൈസർ ആയിട്ട് നിക്കുന്നുണ്ട് അല്ലേ, അതിന്റെയൊക്കെ മൊത്തം കൃഷി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്. ആ ഓക്കെ, ശരി. അപ്പൊ അതില് പന്റെ കൂടെ ഉണ്ട്. ആര് പന്റെ കൂടെ ഉള്ള ആരാണ്?
2: വഹാബ്.
0: ഓനി എട്ടുക്കാണ്. ഇനിയിപ്പോ തിരിച്ചിങ്ങോട്ട് വരില്ലേ സ്കൂൾ പോവാ? ഏത് സ്കൂളാ? ഓറിയന്റൽ സ്കൂളാ. മാഷാല്ല. പിന്നെ ഇപ്പൊ എത്ര ആളായി
2: പോവാം?
0: അഞ്ചാള്. പിന്നെ അടുത്ത ആള്? നിങ്ങള് മൂന്നാളും
2: അല്ലേ?
0: മാഷാല്ല. ആ ഇനി എന്നെ പറയണം. ആ പറയും.
2: എന്റെ പേര് റുമൈസ.
0: റുമൈസ,
2: ഞാൻ പഠിക്കുന്ന ഏകഞ്ഞി.
0: ഇനി ഏഴാം ക്ലാസ്സിലേക്കാണ്.
2: പിന്നെ എന്റെ വീട്ടില് ഓള് പറഞ്ഞവരുടെ.
0: ആ അത് അത് അറിയാം. ആ പിന്നെ പിന്നെന്ത്? ഏഴാം ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത്. ഏഴാം ക്ലാസ് ഏത് സ്കൂളിലേക്ക് പറഞ്ഞില്ല?
2: ഓറിയന്റ് സ്കൂള്.
0: ഇനി ഓറിയന്റ് സ്കൂളൊക്കെ ചെയ്യണം. ഇതുവരെ ഏത് സ്കൂളിലാണ്ടിരുന്നപ്പോ?
2: ഞാൻ മൂർക്കനാട്. ഇനി
0: ആറാം ക്ലാസ് മൂർക്കനാട് സ്കൂളിലായിരുന്നു. അപ്പൊ വാക്കാലൂരിൽ നിന്ന് മൂർക്കനാട് ബസ് ഉണ്ടോ?
2: മൂർക്കനാടക്കല്ല, ഞാൻ ഇപ്പൊ ഓറിയന്റ് സ്കൂള്.
0: സ്കൂളാണ്. ഇനി എട്ടുക്ക് എവിടേക്ക് പോണു?
2: ഏഴുക്ക്.
0: അപ്പൊ ആറില് ഏത് സ്കൂളായിരുന്നു?
2: ആറില് മൂർക്കനാട്.
0: ആ മൂർക്കനാട്.
2: മൂർക്കനാട് ആറ് പകുതി. പിന്നെ ഓറിയന്റക്ക് വന്ന്. ഓറിയന്റിന് പഠിച്ചേരിക്കും.
0: അതാ ഓറിയന്റിന്ന് പഠിച്ചേരിക്ക് പോയോ? എത്ര ക്ലാസ്ക്ക്?
2: ഏഴ് ക്ലാസ്ക്ക്.
0: ഇനി പഠിച്ചേരിക്ക് പോവും?
2: പോയി.
0: ടി സി
2: വാങ്ങി.
0: ആണോ?
2: അത് ബസ് കയറി അങ്ങോട്ട് എത്തുന്നില്ല.
0: എത്തുന്നില്ല അല്ലേ, ബുദ്ധിമുട്ടാല്ലേ.
2: നേരെ പോയി. അപ്പൊ അവിടുന്ന് കൊറേ കുട്ടികളുണ്ട്.
0: കൊറേ കുട്ടികളുണ്ട്. ഓക്കെ. പിന്നെ അപ്പൊ ഏറ്റവും ചെറിയ കുഞ്ഞു കൊടുക്കാരാ? അതാണ് ഇവിടെ കടന്ന് ഇങ്ങനെ തിളക്കണത് അല്ലേ. ജുമൈസ.
2: ജുസൈന.
0: അല്ല, ജുസൈന. ജുസൈന എന്നെ വിളിക്ക. ജുമോൾ അല്ലേ? ജുമോൾ. ആ അപ്പൊ ജുമോൾ. ഇപ്പൊ എല്ലാരും നല്ല കുട്ടികളാണ്. മാഷാല്ലാ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് പോണം. ഇവിടെ ഉള്ള ഫൗസിയ മമ്മു പറയണത് കുട്ടികൾ ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? പിന്നെ എന്റെ പേരെ കുട്ടികൾ സൈനബ്, ഇസാ, മുസ്അബ്, ഫാഹിമ, ഫസീഹ, ഇവരൊക്കെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാദിയ ഒറ്റപ്പാലത്ത് നിന്നുണ്ട്, കൂടെയുണ്ട്. താഹിറ ടി കെ കാസർഗോഡുണ്ട്. അഷ്റഫി പാലക്കഴിയുണ്ട്. ഐദിൻ അഹമ്മദ് ബത്തേരിയിൽ നിന്നുണ്ട്. അതുപോലെ നഷ്വ എലാശ്ശേരി, അവരൊക്കെ ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. ഇനി നമുക്ക് അപ്പോൾ റുമൈസയുടെയും ജുസൈനയുടെയും ഒക്കെ പാട്ടുകൾ കേൾക്കാനുണ്ട് അല്ലേ. അപ്പം ആദ്യം ആരാ പാട്ട് കൂടാ? ആദ്യം പിന്നെ റുമൈസ പാടിക്കോട്ടെ. അതല്ല, നീ പാടട്ടെ, എന്നാലും ഒക്കെ ഒരു ഊർജം കിട്ടുള്ളൂ. ഇത്താത്താന്റെ പാട്ടും കേൾക്കണ്ടേ അല്ലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീരച്ചൻ

0: ശുക്രൻ.
1: മഷാല്ല, ഇത്ര വേഗം കഴിഞ്ഞ റുമീസ, ഇതെന്താ വേഗം തീർത്ത അടിപൊളി പാട്ടായിരുന്നു. മഷാല്ല, സൂപ്പറായി അല്ലേ? നന്നായില്ലേ ജുനീസ?
0: ജുസൈന,
1: എനിക്ക് എങ്ങനെ മാറി പോകുന്നല്ല എന്നെ. അപ്പൊ ജുസൈന മോളെ, പാട്ട് ഇത്താത്താന്റെ പാട്ട് അടിപൊളി, നല്ല സ്വരമായിരുന്നു. അഷ്റഫ് ഈ പാലക്കഴി പറഞ്ഞു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. കുറേ പാട്ടുകൾ അപ്പം ഇന്ന് പാടണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അന്ന് വന്നിട്ട് എത്ര പാട്ട് പാടി ജുസൈന? എത്ര പാട്ട് പാടി? മൂന്ന് പാട്ട് പാടി. അപ്പൊ ഇന്നിപ്പോ എത്ര പാട്ടാ?
0: രണ്ട്
1: പാട്ട് പറ്റില്ല. അപ്പൊ ഇന്ന് മൂന്ന് നാല് പാട്ടൊക്കെ പാടണം. ഇൻഷാല്ലാ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? വേറെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ എന്തൊക്കെ കഥകൾ എന്തൊക്കെയാ പറയാനുണ്ടോ? റുമൈസൊക്കെ ഏതൊക്കെ കഥകൾ പറയണ്ടാവെന്ന് തോന്നുന്നുണ്ട്.
0: അൽഹംദുലില്ലാ, സുഖന വീട്ടിലൊക്കെ.
1: നിനക്കോ? നിനക്ക് എന്താണ്, നിനക്ക് എന്തൊക്കെ കഥകൾ
2: പറയണം?
1: എന്താണ് ഈ വെക്കേഷൻ, എന്താണ് പരിപാടി? സമ്മർ ഗസ്റ്റിൽ ഇപ്പൊ എല്ലാ ദിവസവും ഇല്ലല്ലോ, അതിന് എന്തൊക്കെ ചെയ്തു പോകും? ചെയ്തോ? എല്ലാം ചെയ്തു പോയി. ഇപ്പം ഒക്കെ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ആണോ? മാഷാല്ല. പിന്നെന്താ വീട്ടിൽ എന്തൊക്കെ കാര്യമായിട്ടുള്ള പ്രോഗ്രാമുകളുള്ളത്? സമ്മർ കസ്റ്റ് അല്ലാതെ വേറെ എവിടെയൊക്കെ? ഉപ്പാന്റെ അടുത്തൊക്കെ പോകണ്ടോ?
0: ലീവുള്ള സമയത്ത് ഇങ്ങോട്ട് വരും.
1: ഇങ്ങോട്ട് വരും അല്ലേ? ആഹാ. ഓ, അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഈ സ്കൂൾ തുറക്കണതിന് മുന്നേ അങ്ങോട്ട് പോകുന്നുണ്ടോ അതോ ഉപ്പ ഇങ്ങോട്ട് വരാണോ? നിങ്ങൾ അങ്ങോട്ട് പോകും?
0: അതിന് അവിടെ ആകെ ഒരു റൂമുള്ളൂ
1: ആണോ?
0: അപ്പൊ അതിൽ ഉപ്പാക്കും എനിക്ക് കിടക്കാനുള്ള ഒരു അടുക്കള. അങ്ങനെ
1: അങ്ങനെയാണല്ലോ അല്ലേ? അപ്പൊ ഉപ്പ ഇങ്ങോട്ട് വരാൻ നല്ലത്. എന്നാലും നിങ്ങൾ അവിടെ പോയി നോക്കിയിരുന്നു? അപ്പൊ അതുകൂടെ ഒക്കെ പാലക്കാട് പോയി പോയിട്ടില്ല?
0: പോകില്ല.
1: അപ്പം
0: പോയിട്ടില്ല?
1: ആ പോയിട്ടില്ല. ആഹാ, മാഷാല്ല. അപ്പൊ ഉപ്പ അപ്പൊ നിങ്ങൾ ലൈവിൽ ഉണ്ടെന്നുള്ള ഒരു ഉപ്പൊക്കെ അറിയോ?
0: പാപ്പാനോട് പറഞ്ഞു.
1: പറഞ്ഞോ? പാപ്പ കേൾക്കുന്നുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യട്ടല്ലേ. മക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ട് സമ്മർ കൊസ്റ്റ്? എങ്ങനെയുണ്ട് ജുസൈന? അടിപൊളിയാണ്. കാരണം എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റുമോ?
0: ഞാൻ പറയാം. ഈ വേനൽക്കാലത്ത് നമുക്ക് പലരും പല രീതിയിലും ജീവിതത്തിൽ പോവാണ്. അപ്പൊ നമ്മളെ നല്ല നിലയ്ക്ക് കൊണ്ടുവരുന്നതാണ് സമ്മർ ഗസ്റ്റ്. അപ്പൊ നമ്മളെ നിസ്കാരമൊക്കെ കുറച്ച് നല്ല നിലയിൽ പോകുന്നുണ്ട്.
1: അതിന്
0: കൊറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
1: കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അല്ലേ? അടിപൊളി, മാഷാല്ല. പിന്നെ ഞാൻ നിനക്കതാ പറയുള്ളു, പറയും.
2: നിസ്കാരം ഓത്ത് അതിനുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഞങ്ങള് ചെലവലുണ്ടാവും, കഞ്ചാവ് അങ്ങനെ അവർക്ക് നിർത്താനുള്ള,
1: അതായത് ലഹരികളോട് വിട പറയാൻ പറ്റുന്ന അല്ലേ. പിന്നെ ഏറ്റവും കഞ്ചാവിനെ ചെറിയ കുട്ടികളാവുമ്പോ കൂടുതൽ ലഹരി ആവണ ഒരു സാധനം ഉണ്ടല്ലോ വീട്ടിലുള്ള കഞ്ചാവ്.
0: അതിനെ കുറിച്ച് ഞാൻ കൊറേ പറഞ്ഞു.
1: കൊറേ പറഞ്ഞില്ലേ അല്ലേ?
0: അങ്ങനെ ആയി കൊറേ. ഹോസ്പിറ്റലില് കടന്നൊക്കെ വീഡിയോ കാണിച്ചു.
1: പിന്നെ ഇങ്ങനെയൊക്കെയുള്ളത്. എന്നിട്ട് ആരോടത് പറഞ്ഞു? എന്റെ വീട്ടിലെ ഫ്രണ്ട്സിനോട് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞോ ഇതിനെ കുറിച്ച്? ആരോട്?
0: ഇലക്ഷന് പോണ അമ്മയത്ത്
1: തന്നെ പറയലുണ്ട്. ഞാൻ എന്റെ പാട്ടും കേട്ടാലോ ജുസൈനയുടെ, കേക്കണ്ടേ? ജുമോൾ, അടുത്ത പാട്ട് പാടുന്നത് ജുമോൾ. ഏതാ പാട്ടാ? ഗസ കരഞ്ഞു പറഞ്ഞേ ആ പാട്ടാ. ആ നോക്കി തുടങ്ങാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇതെങ്ങനെ വേഗം നിർത്താൻ പാടില്ലടി, എന്ത് ഇത്ര വിട്ടെന്ന് നിർത്തുന്നു? വേഗം നിർത്താൻ പാടില്ല. നമുക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ എന്ത് രസമാണ്, അടിപൊളിയായിട്ടുണ്ട്, ജുമോൾ കലക്കി സ്വരം മാഷാ അല്ലാ എന്നാണ് അഷ്റഫ് പാലക്കാഴി പറഞ്ഞത്. അപ്പൊ ജുമോള് അടിപൊളിയായിട്ടുണ്ട് എന്ന്. പിന്നെ ഷംനാദ് ഖാൻ ഉണ്ട്, അബ്ദുൽ ഹമീദ് സി കെ ഉണ്ട്. ജുമോൾ കലക്കി എന്ന് പറഞ്ഞപ്പോ ജുമോള് അല്ലാന്ന്, അതിന് അല്ലാന്ന് പറഞ്ഞത് ജുമോൾ തന്നെയല്ലേ? ആരോടും പറയാതെ നമ്മൾ പറഞ്ഞു കൊടുത്തല്ലേ പേര് അല്ലേ?
1: എല്ലാരും കേട്ടില്ലേ?
0: ആരും കേട്ടിട്ടില്ല. മാഷാ അല്ലാ, ജിമോൾ കലക്കി എന്ന് പറഞ്ഞു, ജുമോളാണ്, അത് ജി എന്നുള്ളത് ആയതാണ് മാറി. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഹമീദ് ഖാ നമ്മളെ പിന്നെ മൂക്ക് പരിവുണ്ട്, ജി നായത് ഇതിൻ്റെ, അത് ജൂ എന്ന് എഴുതിയത് ജി നായിപ്പോയതാണ്. ഓക്കെ, സരള. പിന്നെ പിന്നെ അതുപോലെ ഇനിയും പാട്ടുകളുണ്ട് നമുക്കിപ്പോ. പിന്നെന്താ, എന്നാ എനിക്ക് ഫുള്ള് പാട്ട് പാടാം, നല്ല പാട്ടുകളൊക്കെ പാടാം. ഇനിയിപ്പോ മദ്രസ്സയിൽ എവിടെയാണ് പഠിക്കുന്നത്? ഏത് മദ്രസ്സയിലാ? വാക്കാലൂർ മദ്രസ്സയിൽ. ആ അടുത്ത് വാക്കാലൂർ മദ്രസ്സയിൽ ഉണ്ടോ? ആണോ? ആഹാ, അപ്പൊ അവിടെ സജീർ അലി ഉസ്താദ് ഒക്കെ ഉണ്ടോ? ഉണ്ടോ?
1: അഷ്റഫ് സാറും ജസീൽ സാറും.
0: ജസീൽ കൊടിയത്തൂരത്തെ? അത് വേറെ ജസീൽ ആയിരിക്കും അല്ലേ? സമ്മർ ഫെസ്റ്റിൽ വരുന്ന ജസീൽ സാർ അല്ല, വേറെ ജസീൽ സാർ. ശരി, നിലമ്പൂരിലുള്ള ജസീൽ സാറൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ ഈ മദ്രസ നന്നായി പഠിക്കലുണ്ട്? ഏഹ്, ഖുറാനൊക്കെ നന്നായിട്ട്
2: പഠിക്കുന്നുണ്ട്.
0: ആർക്ക് മഞ്ഞപ്പിത്ത ഉണ്ടായത് തന്നെ? എന്നിട്ടിപ്പോ സുഖായില്ലേ? അൽഹംദുലില്ല. എന്തേ പറ്റിയത് ഇപ്പൊ? ഇവിടെ ഭക്ഷണം എന്താ, വെള്ളം എന്തോ കുടുങ്ങിയോ? എന്താ പറ്റി? ലൈം കുടിച്ച്. എവിടുന്ന്? കേരള ബേക്കറി. ഇപ്പൊ വേറെ ആരും കേക്കണ്ട, ഇനി അവിടെ ആരും പോവില്ല അല്ലേ. അപ്പൊ ഏതോ ഒരു ബേക്കറി പോയിന് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ അവിടുന്ന് എന്തോ ഫുഡില് പ്രശ്നം പറ്റിയില്ലേ, ജ്യൂസില്. ശരി, അപ്പൊ ഏതായിരുന്നാലും രക്ഷപ്പെട്ടല്ലോ അല്ലേ. മക്കൾ സൂപ്പർ ആണ് ഇന്നത്തെ മക്കൾ, മുംതാസ് ബേപ്പൂർ പറഞ്ഞത് അല്ലേ. അപ്പൊ ഒന്ന് നല്ല ടോക്കറ്റീവ് ആയിട്ട്, ആരും കേട്ടിട്ടില്ല, ടോക്കറ്റീവ് ആയിട്ടാണ് ഉള്ള കുട്ടികളാണ്, നല്ല ഉഷാറായിട്ടാണ് ഉള്ളത്. അപ്പോ നമുക്കിപ്പൊ ഇനിയെ കേൾക്കുന്നത് നമ്മള് സാരോപദേശകം. സാരോപദേശം, സാരോപദേശം മുനവർ സാറാണ് നമ്മുടെ കൂടെ സാരോപദേശത്തിലുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾ പറയണം എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത് എന്നുള്ളത് കേട്ടോ. അതിൽ മെയിനായിട്ട് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്. ശരി. അല്ല, ഒരു സാറ് വരും ഇവിടെ, നമ്മൾ കാണാത്തൊരു സാറ് ശബ്ദം കൊണ്ട് വരും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പത്രമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നിരവധി അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. വലിയ വലിയ മാറാ രോഗങ്ങൾ, കൊറോണ പോലെ നാടുനീളെ പടർന്ന് പന്തരിച്ച രോഗങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ, കൊടുങ്കാറ്റുകൾ, ഇതെല്ലാം കാരണം എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി അല്ലേ. നിങ്ങളൊരിക്കലും ആലോചിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിലെന്ന്? ആരാണ് അത് പറയാൻ യോഗ്യതയുള്ള, അറിവുള്ള ആരാണ് ഈ ലോകത്തുള്ളത്? ഒരുപാട് ദുരന്തങ്ങളിൽ നിരവധി ആളുകൾ മരിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയുന്ന, അവർക്ക് വരാനിരിക്കുന്നതൊക്കെ അറിയും. ചില ആളുകൾ കൈനോക്കിയിട്ടിങ്ങനെ നമ്മുടെ ഭാവി ഒക്കെ പറയും. നല്ല കുട്ടിയായിരിക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടും, പഠിച്ച് വളർന്ന് ഉയർന്ന് വലുതായി അമേരിക്കയിലെത്തും എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ഭാവി പ്രവചിക്കാൻ ആളുകൾക്ക് കഴിയുമെങ്കിൽ, വലിയ വലിയ ഇത്തരത്തിലുള്ള വിപത്തുകൾ വന്നപ്പോൾ വരും മുമ്പ് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. യഥാർത്ഥത്തിൽ ലോകത്ത് വന്ന നബിമാർ പോലും ഭാവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്ത ഒരു വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ പോലും വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യവും അവർക്കും അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ ഒരു ജൂത പെണ്ണ് സൽക്കരിച്ചു. നബിക്ക് ഏറ്റവും ഇഷ്ടം ആടിൻ്റെ തുടയിറച്ചിയാണെന്ന് മനസ്സിലാക്കിയ ആ പെണ്ണ് ആടിനറുത്ത് തുടമാംസത്തിൽ മാരകമായ വിഷം കലർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിച്ചു. ഇതൊന്നും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോവുകയും ആ പെണ്ണ് സൽക്കരിച്ചത് സ്വീകരിക്കുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തീൻമേശയിൽ വെച്ച ആ ആട്ടിറച്ചി വായിൽ വെച്ച് ചവക്കുകയും കൂടെയിരിക്കുന്ന സ്വഹാബി അതെടുത്ത് കഴിച്ച് അയാൾ മരണപ്പെടുകയും ചെയ്തു. നോക്കൂ, തൊട്ടു മുമ്പിൽ വെച്ച മാംസത്തിൽ വിഷമുണ്ടെന്ന കാര്യം അറിയാതെ പോയ വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാർക്ക് പോലും അല്ലാ അറിയിച്ചു കൊടുത്തതേ അറിയുള്ളൂ. അങ്ങനെയെങ്കിൽ പലവിധ പേരിൽ പലവിധ കേന്ദ്രങ്ങളിൽ മനുഷ്യ ദൈവങ്ങളായിട്ട്

0: ചേട്ടാ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സലാതൻ അർബഈന ലൈല. ആരെങ്കിലും ഒരു കൈനോട്ടക്കാരൻ, നമ്മൾ ടൂറൊക്കെ പോകുമ്പോണ്ടാവും അവിടെ കൈ നോക്കണോ ആയിരിക്കും. അപ്പോൾ വെറുതെ ഒന്ന് കൈ കാണിച്ചെടുത്തേ എന്ന് പറയും, 50 രൂപയുള്ളൂ 20 രൂപയുള്ളൂ എന്നൊക്കെ പറയും. വെറുതെ ഒന്ന് കൈ കാണിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പിക്കണ ചില ആൾക്കാരുണ്ടാവും. അങ്ങനെ വെറുതെ കാണിക്കാൻ പോലും പറ്റില്ല. 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ് ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ ഇത്തരം ഭാവി പ്രവചിക്കുന്ന ആൾക്കാരെടുത്ത് പോയാൽ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഭാവി അറിയുന്നവനാരാ? അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് നമുക്ക് സന്തോഷകരമായ, നമുക്ക് വിജയകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുലായി പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവാന്നല്ലാതെ എൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നമ്മൾ ആരും വിഷമിക്കേണ്ട. അത് പറയാൻ യോഗ്യതയുള്ള ഒരാളും ഇവിടെയില്ല. അള്ളാഹുക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും അവനെ മാത്രം ആരാധിച്ചും മറ്റെല്ലാ ശക്തികളെയും ഒഴിവാക്കിയും മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകളിലേക്കും നമുക്ക് വഴി എളുപ്പമാക്കി തരട്ടെ. ബാറകല്ലാഹു ഫീക്കും വജസാകുമുള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മക്കളെ, എന്താണ് കേട്ടോ? കേട്ടിട്ട് എന്തൊക്കെ മനസ്സിലായി? എന്തൊക്കെ നമ്മളോട് പറഞ്ഞു?
2: അള്ളാഹുക്കല്ലാതെ വേറെ ആർക്കും നമ്മളെ ഭാവി അറിയില്ല. ഇനി വേറെ അറിയിപ്പിനി ഇതിൽ പറഞ്ഞെന്താ വെച്ചാൽ, ടൂറ് പോണം എത്ത് ഈ ജോത്സ്യനായ ഒരാൾ ഇരിക്കോടെ, നിങ്ങളെ ഭാവി പറഞ്ഞു തരാം, ഈ നോക്കിയാണ് പറഞ്ഞുതരാറുണ്ട്, 50 രൂപ കൊടുത്താൽ നമ്മൾ കൊടുക്കും. ഇനി ചിലവർ അങ്ങനെ ആക്കി അഥവാ ടോൽക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കും. എന്നിട്ട് അത് നോക്കണം കൂടി എന്താണ്, 40 ദിവസത്തെ നമസ്കാരം പോകുന്നതാണ്.
1: 40 ദിവസത്തെ നമസ്കാരം. അപ്പോൾ ഇതൊക്കെ നമ്മള് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കണം. പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെന്തൊക്കെ ആഡ് ചെയ്തു?
3: പിന്നെ അള്ളാഹനെ മാത്രം ആരാധിച്ചു പോവാ. നമസ്കാരം ഒരൊറ്റ വത്തും നമസ്കരിക്കാതെ പോവാടുത്ത്. പിന്നെ ടൂറ് പോണ സമയത്ത് ഇങ്ങനെ നോക്കുക, ഒന്നും നോക്കരുത്.
1: പിന്നെ പിന്നെ വേറെന്തൊക്കെ? അപ്പൊ ഇത്രയും കാര്യങ്ങള് ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ?
2: അള്ളാഹുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇനി അങ്ങനെ നമ്മൾ നോക്കണോണ്ടെങ്കിൽ ഓലെന്താണ്, ഒരു മാരകമായ രോഗം ബാധിച്ചാണ് ഒരു മരിച്ചതെന്ന് പറയുന്നത്.
1: അതെ അതെ അതെ അതെ. പിന്നെ നിസ്കാരം പോണ കാര്യങ്ങളും. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സാരോപദേശത്തിൽ മുനവർസലായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞത്. മഷാല്ലാ. പിന്നെ നമ്മുടെ ഇന്നത്തെ, അതെ അതെ, നബിമാർക്ക് എന്തെങ്കിലും കാര്യം ഭാവിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് അല്ല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ അതെ, വഹയിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. മഷാല്ലാ. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പൊ അടുത്ത പാട്ടാകാം. റുമീസ, ഏതാണ് അടുത്ത പാട്ട്? പാട്ട് പാടാം അല്ലേ?
2: യെസ്, തുടങ്ങിക്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ മാഷാല്ലാ, അതിമനോഹരമായൊരു ഗാനമാണ് ഇപ്പം നമ്മൾ കേട്ടത് അല്ലേ. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഈ പാട്ട് ഈ സ്കൂളിലെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? കഴിഞ്ഞ തവണ സ്കൂൾ യുവജനോത്സവത്തിൽ ഏതെല്ലാം പങ്കെടുത്ത്?
1: അതില് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
0: പങ്കെടുത്തിരുന്നില്ലേ സംഘഗാനത്തിനോ?
1: പിന്നെ സിംഗിൾ പാട്ട്
0: ആണോ? പിന്നെ ഈ റജബി ഖദീജ തുങ്കൽ എന്ന പാട്ട് ഓർമ്മണ്ടോ?
1: റജബി ഖദീജ തുങ്കൽ കലവാലേറി വന്ന് റഹ്മാൻ തൊളിവായിലെങ്കും അരുണനെ
0: പുണർന്ന് ല്ലേ. അപ്പൊ ആ പാട്ടൊക്കെ അങ്ങനെ തുടക്കം അറിയണ കുറെ പാട്ടുകൾ ഉണ്ട് അല്ലേ. ഞാൻ ഞാൻ വേറെ ചില പാട്ടുകൾ പറയും. അപ്പൊ അതിന്റെ തുടക്കം അറിയുമല്ലോ ഒന്ന് പറയണേ. റജബി ഹജി ദീജത്തുങ്കൽ അല്ലാത്ത വേറെ പാട്ടുകള്, പിന്നെ മനുഷ്യൻ മനുഷ്യന് അതറിയില്ല, പടപ്പ് പടപ്പോ അറിയില്ലേ,
1: പടപ്പ് പടപ്പോരേ പിരിശത്താലായോ.
0: ശരി, നമുക്ക് ഇനി നിനക്ക് അറിയുന്ന പാട്ട് നമ്മള് ശ്രോതാക്കള് ചിലപ്പോ മെസ്സേജ് അയക്കുമായിരിക്കും. ചെറിയ നമുക്ക് അറിയുന്ന നല്ല ഇസ്ലാമിക് സോങ്ങുകൾ ആരൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അതിന്റെ തുടക്കം ഒന്ന് അവർ പറയട്ടെ. നിനക്ക് അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഒരു സോങ് ചലഞ്ച് നോക്കാം, അത് പാടാൻ പറ്റുമല്ലോ നോക്കാം അല്ലേ. തുടക്കത്തിൽ അവരയക്കുമല്ലോ നോക്കാം നമുക്ക് ഇൻഷാല്ല. പിന്നെ എന്തൊക്കെയാണ് വേറെ ഇനിയിപ്പോ നമ്മളെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയുള്ളത്? ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് യെസ് ടൈപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് യെസ് ടൈപ്പ് ചെയ്യൂ. ഇപ്പം ആരൊക്കെയാണ് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേഗം ഒന്ന് യെസ് ടൈപ്പ് ചെയ്യണം. പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം, പിന്നെ വോയിസ് മെസ്സേജ് അയക്കാം. വോയിസ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 85 90 745 845. ഈ നമ്പറിലേക്കാണ് വോയിസ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, സഫിയ എടപ്പാൾ, മോളുടെ പാട്ട് സൂപ്പറായി, ബറക്കല്ലാ ഫീക്കും. വേറെ യെസ് അയക്കേണ്ട ആളുകൾ ഇപ്പം സഫിയ എടപ്പാൾ കേൾക്കുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാണ് യെസ്? വേറെ ആരൊക്കെയാണ് ഉള്ളത്? വേഗം വേഗം ടൈപ്പ് ചെയ്തോളൂ. ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏതൊക്കെ സ്ഥലം സ്ഥലം കൂടെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ തന്നെ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മാഷാല്ലാ. അപ്പോൾ അപ്പം നമ്മൾ എന്തേ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? സമ്മർ കസ്റ്റ്. അപ്പം അത്രയും സൂപ്പറാണ്. ഇനിയിപ്പോൾ എത്ര സമ്മർ കസ്റ്റ് പ്രോഗ്രാമുകളുണ്ട്? ഇനി കുറേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞതിൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ദ ഫാത്തിമ പറളിയിൽ നിന്നും നമ്മളുടെ കൂടെ ഉണ്ട്, ലുബ്ന മാറഞ്ചേരി ഉണ്ട്, താഹിറ ടി കെ കാസർഗോഡ് ഉണ്ട്, പിന്നെ പിന്നെ പിന്നെ പിന്നെ കണ്ണീരിൽ മുങ്ങി ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട് കൂടാൻ
1: പറ്റുമോ?
0: അപ്പൊ ആ പാട്ട് എനിക്ക് അങ്ങനെ അറിയുന്ന പാട്ടുകൾ ആയിഷ തോട്ടശ്ശേരി അറിയുണ്ട്, അൽ ഖസീമിൽ നിന്നും ഷംനാദ് ഖാൻ, സൗദി അറേബ്യയിലെ അൽ ഖസീമിൽ നിന്നും ഷംനാദ് ഖാൻ നമ്മളെ കൂടെ ഇപ്പോ ലൈവിലുണ്ട്. അതുപോലെ ഹംസക്കുട്ടി മാനു കാപ്പിൽ നിന്ന് നമ്മളുടെ കൂടെയുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാർ, മറിയം നബീൽ, അവർ നമ്മുടെ കൂടെ. ഒരു സ്ഥലം പറഞ്ഞിട്ടില്ല കേട്ടോ, മറിയം നബീൽ എവിടെ സ്ഥലം എന്ന് പറയണേ. പിന്നെ ആരൊക്കെയാണുള്ളത്? അല്ല, അക്ബർ കൊടുവായൂരിൽ നിന്നും അക്ബർ ഉണ്ട് നമ്മുടെ കൂടെ കേൾക്കുന്നുണ്ട്, കൊടുവായൂരിൽ നിന്നും. പിന്നെ ആരൊക്കെയുള്ളത് നോക്കട്ടെ, ഓരോരുത്തർ ഓരോരുത്തർ വേഗം അയച്ചോളൂ കേട്ടോ. ദാ ഉണ്ട് സഖി എന്ന പാട്ട് പാടാൻ പറ്റുമെന്നാണ് സഫിയ എടപ്പാൾ ചോദിച്ചത്. ഉണ്ട് സഖി പഠിക്കാം.

0: കണസഖീ നന്നായറിയ എന്നീ നാട്ടിലെ മീറാനെന്നീ.
1: മാഷാല്ലാ, അപ്പൊ പാട്ട് വരികൾ ശരിക്കും കിട്ടുകയാണെങ്കിൽ റുമൈസ അടിപൊളിയായിട്ട് പാടുമായിരിക്കും അല്ലെ? അപ്പോ വരികൾ ഇനി നമ്മൾ ശ്രോതാക്കളാരയച്ച ചില വരികൾ, ആദ്യത്തെ പാട്ടിന്റെ ആദ്യത്തെ നാലോ അല്ലെങ്കിൽ ഒരു പല്ലവി അനുപല്ലവി ഒക്കെ നല്ല പാട്ടുകളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ നിനക്ക് അറിയുന്ന പാട്ടാണെങ്കിൽ പാടിയോക്കല്ലേ. നോക്കി ഇൻഷാല്ലാ. അപ്പോ സമയമില്ല, സമയത്തിനകത്ത് നോക്കാം. പിന്നെ മറിയം നബിയിൽ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ നിന്നാണ്. ഇപ്പൊ അവിടെ എത്രയും സമയം മറിയം? അവിടെ സമയൊക്കെ അറിയിക്കുക, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആയിഷ തോട്ടശ്ശേരിയാറ നേരത്തെ പറഞ്ഞ ഉണ്ടുസഖി ഇവിടെ നമ്മൾ പാടി. പിന്നെ ഐഷു പയ്യോളിയിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഷാദിയ ഒറ്റപ്പാലം, അഷ്റഫ് വി പാലക്കാഴി ഇവരൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒക്കെ ഓരോ പണിയിലാണ്. എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഈ നാട്ടിൽ? മഴയൊക്കെ പെയ്തു. ഇപ്പം മഴ ചെയ്തില്ലെന്നല്ലേ, വേനൽ മഴ പെയ്തില്ലേ? അപ്പം എന്താ തോന്നിയേ ജുസൈന? നല്ല തണുപ്പ് തോന്നിയില്ലേ? ഓക്കെ, വോയിസ് മെസ്സേജ് അല്ലേ, ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വോയിസ് മെസ്സേജ് ഒന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഷാദിയ, ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. പൂവിനിറഞ്ഞൊരു പൂന്തോപ്പിൽ പാറി നടക്കും ശലഭങ്ങൾ, ആഴക്കടലിൽ നീന്തി നടക്കും പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ, പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ. പൂവ് നിറഞ്ഞൊരു പൂന്തോപ്പിൽ പാറി നടക്കും ശലഭങ്ങൾ, ആഴക്കടലിൽ നീന്തി നടക്കും പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ, പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ. നോക്കൂ അവിടെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നൊരു സൂര്യൻ, പകലുമറിഞ്ഞാരാവ് വരുമ്പോ തിളങ്ങി നിൽക്കുന്നൊരു ചന്ദ്രൻ. നോക്കൂ അവിടെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നൊരു സൂര്യൻ, പകലുമറിഞ്ഞാരാവ് വരുമ്പോ തിളങ്ങി നിൽക്കുന്നൊരു ചന്ദ്രൻ. പൂവ് നിറഞ്ഞൊരു പൂന്തോപ്പിൽ പാറി നടക്കും ശലഭങ്ങൾ, ആഴക്കടലിൽ നീന്തി നടക്കും പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ, പലവർണ്ണത്തിൽ മത്സ്യങ്ങൾ. ഇഴഞ്ഞു നീങ്ങും മുരകങ്ങൾ, പറന്നു പോകും പറവകളും, കാലുകളും നീ നടന്നു നീങ്ങും മൃഗങ്ങളും പല ജീവികളും, മൃഗങ്ങളും പല ജീവികളും. ഇഴഞ്ഞു നീങ്ങും മുരകങ്ങൾ, പറന്നു പോകും പറവകളും, കാലുകളോ നീ നടന്നു നീങ്ങും മൃഗങ്ങളും പല ജീവികളും, മൃഗങ്ങളും പല ജീവികളും. കൂട്ടുകാരെ ചോദിച്ചിട നമ്മോടായിട്ടൊരു ചോദ്യം, ആരു പടച്ചു ആരു പടച്ചു അത്ഭുതമാണ് ഈ കാര്യങ്ങൾ. കൂട്ടുകാരെ ചോദിച്ചിട നമ്മോടായിട്ടൊരു ചോദ്യം, ആരു പടച്ചു ആരു പടച്ചു അത്ഭുതമാണ് ഈ കാര്യങ്ങൾ.
1: മാഷാല്ലാ, എങ്ങനെ ഉണ്ടായിരുന്നു?
3: നല്ല രസം.
1: നല്ല രസം, അടിപൊളിയായിട്ട് പാടില്ലേ? പൂവ് നിറ എന്താണ്, പൂവ് നിറഞ്ഞൊരു പൂന്തോപ്പിൽ പാറി നടക്കും ശലഭങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ? അപ്പൊ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയിട്ടുള്ള പാട്ടാണ് മോള് പാടിയിട്ടുള്ളത്. പാടിയ ആളെ പേരെന്തായിരുന്നു ഓർമ്മണ്ടോ? അവര് കമന്റിൽ വരും തോന്നാണ് പേര്. അതിന്റെ ഇടയിൽ റുമൈസ എന്നാണ് തോന്നണ് പറഞ്ഞ്. അല്ല അല്ലല്ലോ, അല്ല. അപ്പൊ പേരൊന്ന് അറിയിക്കണം. ഐഷ അങ്ങനെ എന്താ, ഹംദ എന്നോ അങ്ങനെ എന്തോ തോന്നുന്നു അല്ലേ. പേരൊന്ന് വേഗം ടൈപ്പ് ചെയ്യണേ. പാടിയ മോള് വേഗം പേരൊന്ന് ടൈപ്പ് ചെയ്യണം. മുനീറ ചീക്കിലോട് ഹംദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹംദയാണോ? ആ ഓക്കെ, ഹംദയാണ് അല്ലേ തോന്നുന്നുണ്ട്. ഷംനാദ് ഖാൻ, അത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന്. ഇപ്പം പാട്ട് പാടിയിട്ടുള്ള മോളുടെ പേര് ഹംദ എന്ന് തന്നെയാണോ എന്ന് പറയണേ. ഷംനാദ് ഖാൻ, മാഷാല്ലാ, സൂപ്പർ സോങ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറിയം നബീൽ. അപ്പോ ഇവിടെ അവിടെ ഇപ്പോ സമയം സൗദിയിൽ ഇപ്പോ 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. അപ്പോ നമ്മളിവിടെ 5 മണി കഴിഞ്ഞ് 41 മിനിറ്റ് അല്ലേ. ശരി, പണ്ട് പണ്ട്

0: അപ്പൊ ആ പാട്ട് ചോദിച്ചതാരാന്നോ? ആയിഷ തോട്ടശ്ശേരിയാണ് ആ പാട്ട് എഴുതിയത്. എന്റെ ബാക്കി അറിയോ റുമിസ? കുറച്ചുകൂടി അറിയോ? അറിയണത്ര പാടണം കേട്ടോ. പിന്നെ പിന്നെ ഹംദ, ഹംദയാണ്. പിന്നെ അടുത്ത് സുബ്ഹാന്റെ മസ്ജിദിൽ ആ പാട്ടറിയോ? അറിയില്ല. സുബഹി ബാങ്കുയരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടപ്പം മുനീർ അല്ല നമ്മൾ അമീർ ടി അടുത്തനായിട്ട് എഴുതിയെന്ന്. പക്ഷേ റുമീസൊക്കെ പാട്ട് അറിയില്ല. റുമീസൊക്കെ അറിയുന്ന പാട്ടേ ഇവിടെ പാടാൻ
1: പറ്റും.
0: ഓക്കെ, അറിയില്ല. ഷാദിയ ഒറ്റപ്പാലം നമ്മൾ കൂടെ ഉണ്ട്. മസ്ജിദുൽ ഹറം കാണാൻ പറഞ്ഞ പാട്ടറിയോ? മസ്ജിദുൽ ഹറം കാണാൻ. ആ അപ്പൊ ഫാത്തിമ പറലി. റുമീസൊക്കെ ആ പാട്ട് അറിയില്ല കേട്ടോ. അറിയുന്ന പാട്ടേ ഇവിടെ പാടുള്ളൂ. പിന്നെ പിന്നതാണ് എല്ലാം അടിപൊളിയാണ്. സുലൈഖ തിരുവാലി പാട്ട് പാട്ട് എഴുതി വിടണം. നിങ്ങൾക്ക് അറിയുന്ന കുട്ടികൾക്ക് പൊതുവെ പാടാൻ പറ്റുന്ന നല്ല മാപ്പിളപ്പാട്ടുകൾ എഴുതി വിടണം. പടപ്പ് പടപ്പോട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. പിന്നെ കണ്ണീരിൽ മുങ്ങി നമ്മൾ തുറക്കം പറഞ്ഞു. പിന്നെ ഈണത്തിലുള്ള പാട്ടുകൾ വേറെ ഏതൊക്കെയാ?
1: ഒട്ടകങ്ങൾ,
0: ഒട്ടകങ്ങൾ അറിയാം. ആ എന്നാ ഒന്ന് പാടേ.

0: ഇത്രേ അറിയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ ഇനി അടുത്ത് ഉടനെ
1: അറിയില്ല.
0: അപ്പൊ ബാക്കി അറിയില്ലല്ലേ, അപ്പൊ പിന്നെ പാടണ്ട, അറിയാത്ത പാടണ്ട, എന്നെ കൊളാക്കരുത്. പിന്നെ ഷാദിയാണ് നേരത്തെ പാടിയത്, മാഷാല്ലാ ഷാദിയാണ് അല്ലേ നേരത്തെ? ഷാദിയാണ്, ഷാദിയ മോളെ സൂപ്പർ ആയിട്ടോ, സൂപ്പറായി സൂപ്പറായി. ഇനി അടുത്തൊരാൾ കൂടി ഇവിടെ പറഞ്ഞത് എന്താന്നോ, അതെന്താണ്, തുടർക്കത്താലി ആ തകർത്താടിണവൻ പാപമല്ല. അതൊന്നും അഷ്റഫ് ക, അതൊന്നും റുമൈസക്ക് ആ പാട്ടൊന്നും അറിയില്ല. ഓക്കെ, അറിയണ്ട പാട്ട് നിങ്ങൾ ചോദിക്കാവൂ നമുക്ക്. ഒരു ആ ഇത് ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടല്ലോ,
1: അതറിയാം.
0: എന്നാ ഒരു ഈ തവണ കൂടി പാട്ടിക്കോ,
1: ഫുൾ പാടണ്ടല്ലോ,
0: ഫുൾ പാടണ്ട, അറിയണ അത്ര പാട്ടിക്ക. ആരൊരാൾ പാടുന്ന, യെസ്,
1: ഒരു വോയിസ് ഉണ്ട്,
0: ആ വോയിസ് ഇതിന് ശേഷം നമുക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ, പാട്ടുകൾ ഒരുപാട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് റുമൈസ. റുമൈസിനെ ചോദിച്ചിട്ട് ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ലാ, കുട്ടികളൊക്കെ ഉഷാറാക്കി അടിപൊളിയാക്കി എന്നാണ് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ. അതുപോലെ ഇനി ഹജ്ജിന്റെ കാലത്ത് ആ പാട്ടില്ലേ,
1: ഓർമ്മ
0: കേട്ടു അറിയില്ല. അപ്പൊ അറിയുന്ന പാട്ട് മാത്രം പാടിയാൽ മതി. പിന്നെ അടുത്ത പാട്ടാരാ? അത് സഫി എടപ്പളാണ് ചോദിച്ചത്, പക്ഷെ അത് മൂക്കത്ര അറിയില്ല. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥാ എന്ന് തുടങ്ങുന്ന പാട്ടറിയോ? അസ്വ കടവത്തൂർ ചോദിച്ചാണ്, മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥാ. അപ്പൊ ആ പാട്ടറിയില്ല. പിന്നെ പിന്നെ ഇനി പാട്ട് അഷ്റഫി കഴി ജുമോളെ പാടാൻ ഇനിയില്ലേ? ഇനി എനിക്ക് ഇനി പാടാനില്ലേ വേറെ? ഏതാണ് പാട്ട്?
1: അതല്ലേ മിമ്പറിംഗ് ഫസ്റ്റ് ഡാവ് പാടി ഓടിട്ടോ ഉമ്മാത്തൻ പാടുന്ന.
0: ഓക്കേ പാടിക്കോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശുക്രൻ.
1: മാഷാല്ലാ, നിങ്ങൾ പൊളിയാണ് മക്കളെ, നിങ്ങൾ പൊളിയാണ്. അടിച്ച് പൊളിക്കാണ് ഇവിടെ, അടി പൊളിയായിട്ടുണ്ട്. എത്ര എത്ര പാട്ടുകളാണ് നമ്മളിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ ശ്രോതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതൊക്കെ പാട്ടുകൾ ഇങ്ങനെ ഈ പാട്ട് പാടുമോ എന്നൊക്കെ ചോദിക്കണ്ടേ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ ആ പാട്ടറിയോ? ഖുർആനാം കടലിൻ്റെ
2: ആഴത്തിൽ
1: നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ
2: പോരൂ.
1: ആ പാട്ടിന്റെ ഫുൾ അറിയാത്തതുകൊണ്ട് തൽക്കാലം മാണിക്യമലരായ പോയി.
2: മാണിക്യമല
1: റെഡി, 1 2 3 സ്റ്റാർട്ട്.

അത്രേ അറിയുള്ളൂ. ഓക്കെ, സമീജ പറയലാണ് ഈ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പാട്ടിന്റെ പാട്ടിനൊക്കെ തുടക്കേ നമ്മൾ പാടുള്ളൂ കേട്ടോ, തുടക്കേ പാടുള്ളൂ, അവർക്ക് അറിയണ എല്ലാ പാട്ടും അല്ല. അതുപോലെ വോയിസ് ഉണ്ട്, വോയിസ് നമുക്കൊന്ന് കേൾക്കാം.

0: മാഷാല്ലാഹ്, ഈ പാട്ട് പാടിയ ആളെ പേര് തുടക്കത്തിൽ പറഞ്ഞില്ല അല്ലേ? അപ്പോ ആ പേരൊന്ന് വേഗം പറയണം കേട്ടോ, പെട്ടെന്ന് പറയണം. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് നമ്മൾ. എന്താണ് പേര് പറഞ്ഞത്? ഫരീദ. ഫരീദ സയാനയാണ് പാടിയ അല്ലേ? മാഷാല്ലാഹ്, ഫരീദ സയാനയുടെ പാട്ട് കേട്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് മാഷാല്ലാഹ്. അല്ലോ ബർക്കത്ത് നൽകട്ടെ. അതുപോലെ അസ്വ കടവത്തൂര്, ചരിത്രമേറെ ഉറങ്ങും മണ്ണിൽ, ആ പാട്ടറിയോ? ആ പാട്ട് അവർക്ക് അറിയില്ല, അതുകൊണ്ട് അവർ പാടണ്ട. മുംതാസ് ബേപ്പൂർ പറഞ്ഞത് മാഷാല്ലാഹ് ഉയർച്ചയിൽ എത്തിക്കട്ടെ, ഇന്ന് അടിച്ചു പൊളിച്ചു മക്കളെല്ലാവരും ഒന്ന് പൊളിച്ചടക്കിയെന്നാ പറഞ്ഞത്. പിന്നെ അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, മക്കളൊക്കെ സൂപ്പറായി ഇന്ന് രണ്ടാളും, മൈമൂന ഉളവണ്ണ. അപ്പോ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇന്നത്തെ ലൈവിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ് നമുക്ക് ഓർമ്മയിൽ വരുന്ന പാട്ടുകൾ? റുമൈസ, ഏതാ പാട്ട് നമുക്ക് ഓർമ്മയിൽ വരുന്ന പാട്ടുണ്ടാവും, വീണത്തിൽ വരുന്ന പാട്ടുകൾ ഏതെങ്കിലും? എന്റെ തുടക്കം
1: മുസ്തഫ മുസ്തഫ
0: മുസ്തഫ മുസ്തഫ തുടങ്ങുന്ന പാട്ട്.

0: അപ്പൊ അറബിക്ക് അറബി പാട്ടായി, പിന്നെ മലയാള പാട്ടുകളായി, പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട പാട്ടുകൾ സാധാരണ വേറെ. ഒന്ന് നമ്മൾ ഉടനെ കഴുത്തിൻ്റെ ഇറക്കുപാപ്പ നമ്മൾ പറഞ്ഞു അല്ലേ, അതല്ലാതെ വേറെ നമുക്ക് അപ്പൊ അപ്പോഴേക്കും ജസ്റ്റ് ഒരു വോയിസ് കൂടി ഉണ്ട്, അതൊന്ന് കേൾക്കാം.
1: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഇസാ ബിൻത് ഷുജാ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹദീസാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരണിമൻ തൂക്കും അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല.
0: ആരാണ് പറഞ്ഞത്? എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇസ മാഷാല്ലാ നല്ലൊരു ഹദീസാണ്. അണുമണി തൂക്കം ഹൃദയത്തിൽ കിബറുള്ള ആളുകൾ എന്തെയില്ല,
2: സ്വർഗത്തിൽ പ്രവേശം.
0: അപ്പൊ കിബറുമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്തിയത്. സമീജ പാറൽ ചോദിച്ചു അമ്പിളിച്ച്.

ആ നോക്കാം നോക്കാം, മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല, അപ്പൊ അവിടെ നിർത്താം. അപ്പൊ അമ്പിളിച്ചയിലുള്ള എന്നുള്ള പാട്ടിന്റെ തുടക്കം നമ്മൾ പാടിയില്ലേ, അപ്പൊ നമ്മൾ സമയം ഇവിടെ കഴിയാൻ, ഇനി നമുക്ക് പാട്ട് കുറേ പാടാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സമയം അവസാനിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈവനിങ് ലൈവിൽ പാട്ടും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന റുമൈസ, പിന്നെ അടുത്താള് ജുസൈന, ജുമോൾ റുമോൾ എന്ന പേരിൽ അവർ അറിയപ്പെടും. അപ്പോ രണ്ട് മിടുക്കികളാണ് ഇന്നത്തെ ലൈവ് നമുക്കിവിടെ അടിപൊളിയാക്കി തന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥനയിലുണ്ടാവുക മക്കൾ, കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സൂപ്പറാണ് കേട്ടോ. പാട്ടും അതിനേക്കാൾ മുഞ്ചുള്ള സംസാരവും മാഷാ അല്ലാഹു നന്മയിലാക്കട്ടെ എന്ന് ആരാ പറഞ്ഞതോ, സമീറ പി പി വടകരയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അവർക്കും അപ്പോ സെമീറത്ത അല്ലെ, അവർക്ക് നിങ്ങളുടെ ഒരു അവർക്കും എന്തുണ്ടാവട്ടെ, തിരിച്ചും അതുപോലെ ഉണ്ടാവട്ടെ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലൈവിൽ ഇനിയും നിങ്ങൾ വരണം, കുറേ പാട്ടുകൾ കഴിച്ചു, നല്ല മുഞ്ചുള്ള ഒത്തിരി പാട്ടുകളുമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് കാതിന് ഇമ്പം പകരാൻ പീസ് റേഡിയോയുടെ കൂടെ നല്ല മിടുക്കികളായ കൂട്ടുകാരികളായിട്ട് നിങ്ങൾക്ക് ഇനിയും വരാൻ പറ്റട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിപ്പിച്ചാലോ, മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ചൊവ്വാലം വിളി പെരുന്നാൾ ദിന പ്രോഗ്രാമിൽ അതിന്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഷാല്ല സന്തോഷകരമായ മറ്റൊരു കേൾവിയാണ്.
1: ഈ പെരുന്നാളിന് പാട്ട് കേൾക്കുക എന്നുള്ളത് നമുക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
0: തീർച്ചയായും
1: പണ്ടൊക്കെയാണെങ്കിൽ റേഡിയോ, ആകാശവാണി റേഡിയോയിലൂടെ പെരുന്നാളിന് പ്രത്യേക
0: പെരുന്നാൾ പാട്ടുകൾ ഉണ്ടാവും.
1: പക്ഷെ കാലം മാറി, കഥ മാറി, നല്ല പാട്ടുകൾ പീസ് റേഡിയോയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളിനും അതാവാലോ.
0: തീർച്ചയായും നമ്മളിപ്പോ ഒരു നല്ലൊരു ഗാനം കാതോർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അഷ്റഫ് അൽഹൈക്കമി ആലപിക്കുന്ന അകല വാനിലം വിളി മിന്നിടുന്നു ചേലിൽ, ഈ ഒരു വരിയിൽ തുടങ്ങുന്ന ഗാനം നമുക്ക്

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഓർമ്മ, കെ എം മൗലവി മെമ്മോറിയൽ ട്രസ്റ്റ്, മുഹ്സിൻ ബിൻ അഹമ്മദിൻ്റെ വരികളിലൂടെ. നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ല സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തന മണ്ഡലങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഇടപെടലുകളിൽ, അതോടൊപ്പം സുഹൃത്ത് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ കെ എം മൗലവിയുടെ ജീവിതവുമായി നമുക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, അതോടൊപ്പം മാതൃകയാക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. കേട്ടാലും കേട്ടാലും മതി വരാത്ത ചരിത്രങ്ങളിലൂടെയുള്ള യാത്രകൾ, അത് ഒരു നവോത്ഥാന പ്രവർത്തകൻ്റേതാകുമ്പോൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക മത പരിഷ്കർത്താവിൻ്റേതാകുമ്പോൾ, തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ കൗതുകകരവും അതോടൊപ്പം ആസ്വാദ്യകരവുമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത്തരം മഹോന്നതരായിരുന്ന, മഹാന്മാരായിരുന്ന നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതോടൊപ്പം അവരോടൊപ്പം ചേരാനുള്ള ആഗ്രഹവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്രത്തോളം തുല്യതയില്ലാത്ത നന്മകൾ ഈ ഭൂമിലോകത്ത് ബാക്കി വെച്ച് ഖബറുകളിൽ എന്നെന്നും അവശേഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് കാരണമാകാവുന്ന പ്രവർത്തനങ്ങൾ ബാക്കി വെച്ച് ഇവിടം വിട്ടുപോയ അത്തരം മഹോന്നതരായ മഹത്തുക്കളായ നേതാക്കന്മാരുടെ, പിതാക്കന്മാരുടെ, അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരുടെയൊക്കെ, പിന്നാമ്പുറ പ്രവർത്തകരും പിന്നണി പ്രവർത്തകരും അനുയായികളുമാകാൻ, അവരോടൊപ്പം സ്വർഗ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകാൻ നാം ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകളിൽ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കെ എം മൗലവി, അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ബാക്കിവെച്ച സ്ഥാപനങ്ങളും മറ്റും നമ്മൾ കേട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി നാട്ടുകാരുണ്ടാക്കിയ, അല്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണങ്ങളിൽ കെട്ടിപ്പടുക്കപ്പെട്ട കെ എം മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിനെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ എപ്പിസോഡിൽ ആ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. കെ എം മൗലവി മെമ്മോറിയൽ ട്രസ്റ്റ്, മുഹ്സിൻ ബിൻ അഹമ്മദിൻ്റെ വരികളിലൂടെ നമുക്ക് കേൾക്കാം.
2: കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നാഴികക്കല്ലായിരുന്ന മർഹൂം കെ എം മൗലവി സാഹിബ് കേരളത്തിൻ്റെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു മർഹൂം കെ എം മൗലവി സാഹിബ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ പ്രവർത്തനം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചു. ദൈവപ്രീതി, മുസ്ലിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഉത്കർഷം, ഇത് രണ്ടുമായിരുന്നു ആ സംഭവ ബഹുലമായ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. മേൽക്കാണിച്ച ലക്ഷ്യങ്ങൾ സാധിക്കാൻ ആ ധന്യൻ നിരന്തരം പ്രയത്നിച്ചു. കണ്ടകാകീർണമായ ദുർഘടപൂർണമായ പാതകളിലൂടെ നിർഭയം പ്രയാണം ചെയ്തു. തലയുയർത്തി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെയും പ്രതിലോമ ശക്തികളെയും ആത്മധൈര്യത്തോടെ, തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിട്ടു. സമുദായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൗലവി സാഹിബ് നൂതനമായ പല പ്രസ്ഥാനങ്ങൾക്കും സംരംഭങ്ങൾക്കും ജന്മം നൽകുകയുണ്ടായി. കേരള മുസ്ലിങ്ങളെ ഉത്ഭുതരാക്കാൻ ആ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ദീർഘകാലം സമുദായത്തെ നിഷ്കളങ്കമായി സേവിച്ച ആ പരിഷ്കർത്താവ് മാസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിടവാങ്ങി. അള്ളാഹുവിൻ്റെ അലംഘ്യമായ പ്രകൃതി നിയമമാണത്. അതിൽ പരിഭവിച്ചിട്ടും വ്യസനിച്ചിട്ടും കാര്യമില്ല. മൗലവി സാഹിബിനോട് നമുക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, സർവോപരി ചില കടപ്പാടുകളും. അത് പ്രകടിപ്പിക്കാൻ ഒരേ ഒരു വഴിയേയുള്ളൂ: അദ്ദേഹത്തിൻ്റെ മഹത്തായ ആദർശങ്ങൾ പിന്തുടരുക, അദ്ദേഹം തുടങ്ങിവച്ച പ്രവർത്തനം ഏറ്റെടുത്തു നടത്തുക, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന മഹത്തായ അഭിലാഷങ്ങൾക്ക് പ്രാവർത്തിക രൂപം നൽകുക. ഇതുമാത്രം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്മാരകം ഇതുവഴിക്കുള്ള നമ്മുടെ പ്രവർത്തനമായിരിക്കും തീർച്ച. ഈ വീക്ഷണഗതിയാണ് കെ എം മൗലവി മെമ്മോറിയൽ ട്രസ്റ്റ് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത്. 20/9/1964 തിരൂരങ്ങാടിയിൽ ജനാബ് ഇ കെ മൗലവി സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു കാര്യാലോചനായോഗം പരേതന്റെ സ്മരണ നിലനിർത്താൻ കൈക്കൊള്ളേണ്ട മാർഗങ്ങൾ ആരായുകയും തുടർന്ന് ട്രസ്റ്റ് രൂപീകരണം എന്ന ആശയത്തിലെത്തിച്ചേരുകയും ചെയ്തു. യോഗത്തിൽ വച്ച് ഈ ലേഖകൻ കൺവീനറായിക്കൊണ്ട് കേരളത്തിലെ ഉലമാക്കളും ഉമറാക്കളുമടങ്ങുന്ന വിപുലമായ ഒരു ട്രസ്റ്റ് കമ്മിറ്റി രൂപീകൃതമായി. പരേതന്റെ അഭദാനങ്ങളെ വിശദീകരിക്കുകയും അദ്ദേഹത്തിന്റെ സംഭവബഹുലമായ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്ന ഒരു സ്മാരക ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും അതിനായി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയുമുണ്ടായി. പിന്നീട് ട്രസ്റ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് 25 മെമ്പർമാരടങ്ങുന്ന ഒരു പ്രവർത്തക സമിതിയെ തെരഞ്ഞെടുത്തു. താഴെ പറയുന്നവരെ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഭാരവാഹികളായി നിശ്ചയിച്ചു. ജനാബ് എം കെ ഹാജി സാഹിബ് പ്രസിഡന്റ്, ജനാബ് ഇ കെ മൗലവി സാഹിബ്, മുഹ്സിൻ ബിൻ അഹമ്മദ്, അഡ്വക്കറ്റ് എം മൊയ്തീൻകുട്ടി ഹാജി വൈസ് പ്രസിഡന്റുമാർ, ജനാബ് സി എച്ച് കുഞ്ഞഹമ്മദ് സാഹിബ് ബികോം ജനറൽ സെക്രട്ടറി, ജനാബ് കാരാടൻ മുഹമ്മദ് ഹാജി, ടി കുഞ്ഞി മൊയ്തീൻ മൗലവി ജോയിന്റ് സെക്രട്ടറിമാർ, ജനാബ് സി എ മുഹമ്മദ് മൗലവി ഹജാൻജി. ട്രസ്റ്റ് കമ്മിറ്റി നിലകൊള്ളുന്നത് പ്രധാനമായും താഴെ വിവരിക്കുന്ന ഉദ്ദേശങ്ങൾക്കുവേണ്ടിയാണ്. ഒന്ന്, പരേതനായ ജനാബ് കെ എം മൗലവി സാഹിബിന്റെ സ്മരണ നിലനിർത്തേണ്ടതിന് ആവശ്യമായതെല്ലാം പ്രവർത്തിക്കുക. രണ്ട്, ഈ പേരിൽ ഒരു ട്രസ്റ്റ് ഫണ്ടുണ്ടാക്കുന്നു. മൂന്ന്, സാധുക്കളും അർഹരുമായ മുസ്ലിം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഐഹികവും പാരത്രികവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതിന് ട്രസ്റ്റിന്റെ കഴിവനുസരിച്ച് സ്കോളർഷിപ്പ് നൽകുക. നാല്, മതസംബന്ധമായ ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിന് അറബി കോളേജ് സ്ഥാപിക്കുക. അഞ്ച്, മതവിജ്ഞാനപ്രഥങ്ങളായ മാസിക, പത്രഗ്രന്ഥങ്ങൾ, പ്രസിദ്ധീകരണാലയം മുതലായവ നടത്തുക. ആറ്, ഹോസ്റ്റൽ നിർമ്മിക്കുക. ഏഴ്, സമുദായത്തിൻ്റെ ഉന്നമനത്തിനുപകരിക്കുമെന്ന് തോന്നുന്ന മറ്റു സംഗതികൾ നടപ്പാക്കുക. മഹത്തായ ഈ ഉദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ സമുദായ സ്നേഹികളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു. നമ്മുടെ സദുദ്ദേശങ്ങൾ സർവശക്തൻ നിറവേറ്റിത്തരട്ടെ. ആമീൻ.
1: മാഷാല്ലാ, കെ മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ തുടക്കവും അതിൻ്റെ വീക്ഷണങ്ങളും ലക്ഷ്യങ്ങളും വിവരിച്ചുകൊണ്ട് മുഹ്സിൻ ബിൻ അഹമ്മദ് സാഹിബ് അന്നെഴുതിയ ലേഖനമാണ് അഥവാ കെ മൗലവി സ്മാരക ഗ്രന്ഥത്തിന് നൽകിയ ലേഖനമാണ് നമ്മൾ കേട്ടത്. സമുദായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് അന്നത്തെ സമുന്നതരായ നേതാക്കന്മാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇക്കാലഘട്ടത്തിൽ നാം നോക്കിക്കാണേണ്ടത്? ഇന്നത്തത്ര സൗകര്യങ്ങളോ സാധ്യതകളോ സ്വാധീനങ്ങളോ ഒന്നുമില്ലാത്ത, എന്നാൽ അന്നന്നത്തെ ജീവിത അഷ്ടിക്കുവേണ്ടി പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്തിരുന്ന മനുഷ്യരുടെ മുമ്പിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി ഇത്തരം സ്ഥാപനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും മുന്നോട്ട് വെക്കുമ്പോൾ അള്ളാഹുവിലുള്ള അപാരമായ തവക്കുലല്ലാതെ മറ്റൊന്നും അവരുടെ മുമ്പിൽ ധൈര്യത്തിനുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ രാഷ്ട്രീയമാകട്ടെ ഭൗതികമാകട്ടെ എല്ലാം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന ഇക്കാലഘട്ടങ്ങളിൽ ഇത്തരമൊരു പ്രവർത്തനഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്? അതെ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ മുമ്പിലുള്ള തടസ്സങ്ങളൊന്നും പ്രതിസന്ധികളല്ല എന്ന പാഠമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. മുഹ്സിൻ ബിൻ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതിയ വരികളാണ് ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത്. കേരള നിയമസഭാ സാമാജികനും മുസ്ലിം ലീഗ് നേതാവും തിരൂരങ്ങാടി യത്തീംഖാന മാനേജറും ആയിരുന്നു മുഹ്സിൻ ബിൻ അഹമ്മദ് സാഹിബ്. അധ്യാപകനായിരുന്നു, അതോടൊപ്പം സീതി സാഹിബിൻ്റെ സഹോദരി ഭർത്താവുമായിരുന്നു. 1906 ഫെബ്രുവരിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അലിഗഡ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസ്, മലപ്പുറം ഗേൾസ് ഹൈസ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ, മലപ്പുറം DEO എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1981 April 19 അദ്ദേഹത്തിൻ്റെ അന്ത്യം. സർവരാലും അംഗീകരിക്കപ്പെടുകയും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുകയും സമുദായത്തിൻ്റെ നാനോന്മുഖമായ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ട് പാരത്രിക വിജയം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുകയും ചെയ്ത ഇത്തരം നേതാക്കന്മാർക്കും അവരോടൊപ്പം സഹകരിച്ചവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ല സലാഹി, കൂടെ സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio. Tune to reality.

ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tuned to reality.

0: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ഹോമിയോപ്പതി മരുന്നിന് മുറിവുണക്കാൻ കഴിവുണ്ടോ? അവതരണം ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഹോമിയോപ്പതിക് മരുന്നിന് മുറിവുണക്കാനുള്ള കഴിവുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മുടെ MLA ഉമാ തോമസ്, അവർ ഒരു അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്ന് അസുഖമെല്ലാം ഭേദമായി ആരോഗ്യപരമായി നല്ല മാറ്റം സംഭവിച്ച് രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത് നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ഒരു പ്രസ്താവന, ഹോമിയോ മരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. അപ്പോൾ പല ആളുകൾക്കിടയിലുള്ളൊരു സംശയമാണ് ഹോമിയോപ്പതി മരുന്നിന് മുറിവുണക്കാനുള്ള കഴിവുണ്ടോയെന്ന്. ഈ പഴകിയ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഇൻറ്റേണൽ ഇഞ്ചുറികൾ, അഥവാ നമ്മുടെ ആന്തരികമായിട്ടുണ്ടാകുന്ന ചില ഇഞ്ചുറികളൊക്കെ, അങ്ങനെ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും സുഖപ്പെടാത്ത മുറിവുകൾക്ക്

0: കഴിച്ചു കഴിഞ്ഞാൽ പല മുറിവുകളും ഉണങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ശ്രദ്ധക്കുറവ് പല മുറിവുകളുടെ കാര്യത്തിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വെരിക്കോസ് അൾസർ, അതായത് പലപ്പോഴും അതിൽ റെസ്റ്റ് വളരെ ആവശ്യമാണ്. പക്ഷെ സ്ത്രീകൾക്ക് റെസ്റ്റ് എടുക്കാനും കഴിയില്ല, അപ്പം മുറിവ് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോവാറുണ്ട്. അപ്പോൾ അവിടെ ഡോക്ടർമാരുടെ നിർദ്ദേശം കൃത്യമായി കൊണ്ട് പാലിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മുറിവുകളൊക്കെ ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം മുറിവുകൾ ഉണക്കാനുള്ള വളരെ നല്ലൊരു കഴിവ് ഹോമിയോപ്പതിക് മരുന്നുകൾക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹോമിയോപ്പതി മരുന്നിന് മുറിവുണക്കാൻ കഴിവുണ്ടോ എന്ന ഒരു തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ഇൻസൈറ്റ്, ഇസങ്ങളെ അതിജയിച്ച ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ, അവലോകനം ചെയ്യുമ്പോഴൊക്കെ കുറേ ആശയങ്ങൾ കാണാറുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ചർച്ചകളൊക്കെ ഒതുങ്ങി നിൽക്കാറുള്ളത് ആ പാർട്ടികളുടെയോ അവരുമായി ബന്ധപ്പെട്ട നയങ്ങളെയോ മാത്രമായിരിക്കും നമ്മുടെ ചർച്ചകളിൽ വരിക. പക്ഷേ അതിനെല്ലാം പിന്നിൽ ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, അവരുടേതായ കൃത്യമായ ചില വിധിവിലക്കുകൾ അവർക്കെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ മതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ മതങ്ങൾക്ക് വ്യത്യസ്തമായ ആശയ അടിസ്ഥാനങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതികളുണ്ട്. ഇനിയിപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിലും മറ്റൊക്കെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നൊക്കെ അവർ വാദിക്കുന്ന രൂപത്തിലുള്ള പുതിയ കാല ഇസങ്ങൾ, വലിയ ഐഡിയോളജികളൊക്കെ മുന്നോട്ട് വരാറുണ്ട്, ഫെമിനിസം, ഈതീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ചർച്ചകൾ പലപ്പോഴും വളരെ ഉപരിപ്ലവമായിട്ട് അതിൻ്റെ ഒരു പ്രതിലോമകരമായ ചില ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ചർച്ചകൾക്കോ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെയും അയാഥാർത്ഥ്യങ്ങളെയും അതിൻ്റെ ഉള്ളിലെ ലക്ഷ്യങ്ങളെയോ അജണ്ടകളെയോ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വളരെ ഉപരിപ്ലവമായി ഒരു കാര്യത്തെ വിലയിരുത്തുകയും നറേഷൻസ് വലിയ രീതിയിലുള്ള

0: അജണ്ടകളുടെ പ്രോപ്പഗണ്ടകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടികൾക്കും അവരുടേതായ ആശയ അടിത്തറയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ നമ്മുടെ നാട്ടിലെ CPIM എന്ന് പറയുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാബിയൻ സോഷ്യലിസം അല്ലെങ്കിൽ നെഹ്റു ഒക്കെ വിഭാവനം ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ വർക്ക് ചെയ്യുന്ന സാമുദായിക പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സാമുദായികമായ ചില അടിത്തറകൾ, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. ഒരുപക്ഷെ വർഗീയ പാർട്ടികളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന RSS പോലെയുള്ള സംഘടനകൾക്കും ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട ആശയ അടിത്തറകളുണ്ട്. പക്ഷേ ഇതൊന്നും വായിക്കാതെ ഇത്തരം കാര്യങ്ങളേക്ക് നോക്കിക്കാണുന്നിടത്ത് വലിയ അബദ്ധങ്ങളിലേക്ക് ജനങ്ങൾ പോയി ചാടാറുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വ്യക്തികൾക്ക് അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് നൽകുക എന്നൊക്കെ പറഞ്ഞ ചിന്തകളിൽ നിന്നും ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ ആളുകൾ പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇത്തരം ആശയങ്ങളെ എങ്ങനെയാണ് മതപരമായ ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സമഗ്രമായി സമ്പൂർണമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഇസ്ലാം കൈകാര്യം ചെയ്യാത്ത മനുഷ്യ ജീവിതത്തിലെ ഒരു മേഖലകളുമില്ല. വിവാഹമാവട്ടെ, കുടുംബജീവിതമാവട്ടെ, അവൻ്റെ യൗവനമാവട്ടെ, അവൻ്റെ വാർദ്ധക്യമാവട്ടെ, അവൻ്റെ ഉത്തരവാദിത്തങ്ങളാവട്ടെ, സാമ്പത്തികമാവട്ടെ, അവൻ്റെ സാമൂഹികമാവട്ടെ, ഏത് മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ എല്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. ഇനി അതേ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റ് ആശയങ്ങളെ വായിക്കുന്നിടത്ത് ഇസ്ലാമികമായി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വീക്ഷണങ്ങളിൽ ഒരിക്കലും മറ്റ് ആശയങ്ങൾ കടന്നുകൂടാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ ഈയൊരു വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നിടത്ത് നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡിയോളജികൾ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയാണ് കമ്മ്യൂണിസം. മാർക്സിസത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് കമ്മ്യൂണിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നതിൻ്റെ ആരംഭം നമ്മൾ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികനിൽ നിന്നുമാണ് ആരംഭിക്കുന്നതെന്ന് വായിക്കുമ്പോഴും അതിനു മുൻപും അതുമായി ബന്ധപ്പെട്ട പല മൂവ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ ഇത്തരം ആളുകളുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഇനീക്വാലിറ്റി, എക്കണോമിക് ഇനീക്വാലിറ്റിയെ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിക്കുക എന്ന ചിന്തയിൽ നിന്നുമാണ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ആരംഭം തന്നെ. ഒരുപക്ഷെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പുതിയ ആശയ സംഹിതകൾ രൂപപ്പെട്ടതിൻ്റെ കാരണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാമ്പത്തികമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പനപ്പെടുത്തുകയും ശേഷം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ നിലക്ക് രാഷ്ട്രമീമാംസകളിൽ ഇടപെടാൻ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്തൊരു ആശയം, ആ ആശയത്തെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിത വീക്ഷണവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, മാർക്സിസ്റ്റ് ഐഡിയോളജി പ്രകാരം യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തിൻ്റെ അവസാനം എന്നുള്ളത് മരണമാണ്. മരണത്തോടുകൂടി ഭൗതികമായ ജീവിതം അവസാനിക്കുകയും അതോടുകൂടി നമ്മൾ ഇല്ലാതായി തീരുകയും ചെയ്യും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളെക്കുറിച്ചോ ഒന്നും തന്നെ ആ ഒരു ചിന്താഗതിയിൽ, ആ ഒരു ആശയധാരയിൽ യാതൊരു ചർച്ചയുമില്ല. ഇനി ദൈവസങ്കല്പത്തെക്കുറിച്ചോ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചോ യാതൊരു ചർച്ചയും സ്വാഭാവികമായിട്ടും അതിലില്ല. ഇനി മനുഷ്യ ജീവിതത്തിലെ മറ്റ് മേഖലകൾ, സാമൂഹികമായ, അവൻ്റെ ഭൗതികമായ, അവൻ്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ജീവിത മേഖലകളെയും യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. പക്ഷേ മുസ്ലിമായിട്ടും ഒരു മനുഷ്യൻ അത്തരം ആശയങ്ങളിലൂടെ തൻ്റെ ജീവിത വീക്ഷണത്തെ രൂപപ്പെടുത്താൻ എടുക്കുന്ന ഒരു തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കാണ് അയാളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. പ്രത്യേകിച്ച് അയാളുടെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളെ തന്നെ കളഞ്ഞു കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത്തരം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് വായിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടർത്ഥത്തിലാണ്. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായും അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ കാലത്ത് ഇത്തരം ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആശയങ്ങളൊക്കെ വ്യത്യസ്തമായ മുഖം മൂടി അഴിഞ്ഞ് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ എല്ലാ മക്കളുടെയും പുതുതലമുറയുടെയും എല്ലാം അടുക്കലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം അടിത്തറ മനസ്സിലാക്കാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങളുടെ എല്ലാം തുടക്കത്തെ പരിശോധിക്കുന്നിടത്ത് നമ്മൾ ഈയൊരു മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ പുതിയ കാലത്തെ ഏറ്റവും ആധുനികമായ ചരിത്ര പഠനങ്ങൾ മനസ്സിലാക്കുമ്പോൾ 18th century ആരംഭത്തോടു കൂടി ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ മധ്യത്തോടു കൂടിയും ഉത്തരാർദ്ധത്തോടു കൂടിയും വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് സ്വാധീനം സൃഷ്ടിക്കുകയും ചെയ്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ നടന്ന കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ എല്ലാം ഒരു ആരംഭം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിലൊക്കെ ഒരു കാലത്ത് വളരെ സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഗ്രാമപ്രദേശങ്ങളും അർബണായിട്ടുള്ള നഗരപ്രദേശങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും വ്യാവസായികമായ മെഷീനറികളും ഫാക്ടറികളൊക്കെ വരികയും അത് മൂലം നഗരപ്രദേശങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കുടിയേറ്റം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആളുകളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിയിൽ വലിയ മാറ്റം സംഭവിക്കുന്നത്. അവിടെ സ്ത്രീകൾ ജോലിയെടുക്കാൻ തുടങ്ങുന്നു. അവിടെ സ്വന്തമായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം വേണമെന്ന നിലയ്ക്ക് ലിബറലിസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം വരുന്നു. അവിടെ എക്കണോമിക് ഫ്രീവിൽ, സാമ്പത്തികമായി താൻ സമ്പാദിക്കുന്ന പണം തനിക്ക് ചെലവഴിക്കാനുള്ള അവകാശം വേണമെന്നുള്ള വാദം വരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ ഈക്വൽ പേ അഥവാ ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ വേതനം നൽകുന്ന അവസ്ഥയിൽ നിന്നും മാറണമെന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. പിന്നീട് ആ മൂവ്മെൻറ്റുകൾ തുടർച്ചയെന്നോണം ചർച്ചുമായി ബന്ധപ്പെട്ട അവിടെയുള്ള പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വലിയ ചോദ്യം ചെയ്യലുകൾ സമൂഹത്തിനുള്ളിൽ ഉടലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അത്രയും കാലം നിലനിന്നിരുന്ന സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക ബന്ധം എന്നുള്ളത് പൊതുവിൽ പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് എന്ന ചിന്തയിൽ നിന്നും അതൊരു റീക്രിയേഷണലായി കൂടി നടപ്പിലാക്കേണ്ടതാണ് എന്ന വാദത്തോടു കൂടി മുന്നോട്ട് വന്ന വലിയ മൂവ്മെൻറ്റുകൾ, പെർമിസീവ് മൂവ്മെൻറ്റ് പോലെയുള്ള മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ആശയങ്ങളും. നിയോ ഇത്തീസം, നിയോ ലിബറലിസം, നിയോ ഫെമിനിസം എന്നെല്ലാം പറയുന്ന എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഈ ഒരു 18th century ശേഷം 19th century ആദ്യത്തോടു കൂടി ഉത്ഭവിച്ചു തുടങ്ങിയതാണ്. അഥവാ കേവലം ഒരു 100, 150, 200 വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഏറ്റവും കൂടി പോയാൽ ഇത്തരം ആശയങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ് ഇത്തരം ആശയങ്ങളെല്ലാം വ്യത്യസ്ത രൂപത്തിൽ നിലനിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന അതിൻ്റെ ആശയങ്ങളിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് ചുരുക്കം. അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്തു തുടങ്ങിയതിനു ശേഷം പിന്നീട് അത് വ്യതിചലിച്ചു പോകുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതാണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റുകൾ എന്നെല്ലാം പേരിൽ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം 1950s ശേഷമെല്ലാം ആഞ്ഞടിക്കുന്ന വലിയ വിപ്ലവമായി മാറുന്നത്. എന്താണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റ്? അവിടെ നിലനിൽക്കുന്ന സംസ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അഥവാ കുടുംബം വളരെ ബോണ്ടിങ് ആയിക്കൊണ്ട് വളരെ അടിത്തറ ഉള്ള രൂപത്തിൽ നിലനിന്നിരുന്ന സമൂഹത്തിൽ കുടുംബത്തിനെതിരെ പോരാടുന്നു. തങ്ങൾക്ക് ഫ്രീ സെക്സ് അഥവാ എങ്ങനെയും ആരുമായി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള അവകാശം വേണമെന്ന വാദവുമായിട്ട് ഒരു കൂട്ടർ മുന്നോട്ട് വരുന്നു. ആ ഒരു കൂട്ടരുടെ ഒപ്പം തന്നെ അത്തരത്തിൽ ലൈംഗികമായ ഒരുപാട് ഐഡന്റിറ്റികൾ തങ്ങളുടെ മേലെയുണ്ടെന്നും സ്ത്രീ പുരുഷ എന്ന ദ്വന്ദ്വത്തിൽ ഒതുക്കേണ്ടതില്ല എന്നും പറഞ്ഞ് LGBTQ പോലത്തെ മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. മറുഭാഗത്ത് ലിബറൽ വേൾഡിൽ ഏറ്റവും ആദ്യം അത് ഒരു സാമ്പത്തികമായി സ്വന്തം പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി ലിബറലിസം ആരംഭിച്ചെങ്കിൽ പിന്നീട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത്, അത് സാമ്പത്തികമായി മാത്രമല്ല എന്ന വാദത്തിലൂടെ ലിബറലിസത്തിൻ്റെ നിയോ ലിബറലിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും ഇത്തരം ആശയങ്ങളെല്ലാം കടന്നു വന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കൈകാര്യം ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഫെമിനിസം എന്ന് പറയുന്ന ആശയം. ഫെമിനിസം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് സ്ത്രീകൾ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന പാട്രിയാർക്കി പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അത് ആരംഭിക്കുന്നത്. ഈ ഫെമിനിസത്തിന് നമ്മൾ സാധാരണ ഒരു 3-4 ഫേസുകൾ പറയും, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്നൊക്കെ പറയും. ഈ വേവുകൾ അല്ലെങ്കിൽ ഒരു തിരമാലകൾ അടിച്ചിരുന്നു. ഒന്നാമത്തെ ഫെമിനിസത്തിന്റെ ഫേസിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സിറ്റിസൺ പൗരന്മാരുടെ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാദം വരുന്നത്. അഥവാ അത്രയും കാലം സ്ത്രീകൾക്ക് പൗരാവകാശം പോലും നടക്കാതിരുന്ന യൂറോപ്യൻ മുഖങ്ങളിൽ ഏറ്റവും വലിയ വിപ്ലവമായി മുന്നോട്ട് വന്നിരുന്നത് സ്ത്രീകൾക്ക് പൗരാവകാശം വേണമെന്നുള്ള വാദവുമായിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു 150 മുൻപ്, ഒരു 200 മുൻപ് സ്ത്രീകൾക്ക് പൗരനായി പോലും ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ കുടുസായിരുന്ന, സങ്കുചിതമായിരുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് യൂറോപ്യന്മാരെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നത് എന്നുള്ളത് വലിയൊരു അപഹാസ്യമായ ഒരു പ്രതിഭാസമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമിനിസം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വരികയും പിന്നീട് അതിൻ്റെ ആശയങ്ങൾ മാറി മുന്നോട്ട് വന്ന് ഇന്നത് ഒരു പുരുഷനോടുള്ള മത്സരമായി, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്കും ഇത് ചെയ്യണം, പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന വേദന വേണമെന്നെല്ലാം പറയുന്ന വാദങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. ഇനി നമ്മൾ ഈ കമ്മ്യൂണിസം പോലത്തെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ലോകത്ത് അന്നേ വരെയും നിലനിന്നിരുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ അഥവാ ഭൂക്ഷകൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ പണം ഒത്തുകൂടുകയും എന്നാൽ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടമായിട്ട് ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ ആശയങ്ങൾ പടർന്ന് പന്തലിക്കുകയും ചെയ്ത് വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയും നമ്മൾ കാണാൻ സാധിക്കുന്നത് അതൊരു വിഷയത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ മുൻപിലുള്ള മറ്റ് ഏത് ആശയങ്ങൾ എടുത്താലും നമുക്കിത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എത്തീസം എന്ന് പറയുന്ന നിരീശ്വര വിശ്വാസം, പൊതുവിൽ ഇന്നൊക്കെ അത് വലിയ ട്രെൻഡായിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. ഐ ആം എൻ എത്തീസ് എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും വലിയ രീതിയിലുള്ളൊരു മണ്ടത്തരമാണ് അദ്ദേഹം അവർ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന എത്തീസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നിരീശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഇല്ല എന്ന വാദമാണ്. ദൈവമില്ല എന്നതൊരു വാദം മാത്രമാണ്, അതൊരാശയമല്ല. ദൈവമില്ല, ഓക്കെ, ദൈവമില്ലെങ്കിൽ പിന്നെന്താണ്? അതിനെക്കുറിച്ച് അവർക്ക് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിന് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അതിന് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെയാണ്, അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ ദൈവമില്ല എന്നത് മാത്രമാണ് ആശയം. ഈ ആശയത്തെയൊക്കെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് അതിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന പുതിയ തലമുറ യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയമല്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ ജനങ്ങൾ, മനുഷ്യർ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ അബദ്ധങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ നമ്മളിവിടെ പരിശോധിക്കുന്നിടത്ത് ഇസ്ലാം ഈ മേഖലകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യരുടെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സാമ്പത്തികമായി ഒരു മനുഷ്യനെ ഉച്ചനീചത്വം നേരിടേണ്ടി വരാതിരിക്കാൻ വേണ്ടി സക്കാത്ത് പോലുള്ള സദഖ പോലുള്ള കൃത്യമായ സിസ്റ്റം ഡിബിൽഡ് ചെയ്യുകയും ഇസ്ലാമിക ചരിത്രത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്ത അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവിടെ ദരിദ്രരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട ആർക്കാണ് അവകാശം കൂടുതൽ വേണ്ടത്, കുറവ് വേണ്ടത്? ഇസ്ലാം അടിസ്ഥാനപരമായി പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചത് സൗജായിട്ടാണ്, നിങ്ങളെ പെയറായിട്ടാണെന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൃത്യമായ ഡ്യൂട്ടികളാണ് ഇസ്ലാം നിർവചിച്ച് നൽകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൻ്റെ കുടുംബിനിയായി ആ ഒരു കുടുംബത്തെ പരിപോഷിപ്പിച്ച് വളർത്തേണ്ട ആളുകളായി മാറുമ്പോൾ, അപ്പുറത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൗവാമൂനായി, അവർ ആ കുടുംബത്തിൻ്റെ നേതൃത്വം, അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ ഇവിടെ കൺവെൻഷനലായി കാണുന്ന ഒരു പാട്രിയാർക്കിയെ അനുകൂലിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റികളെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫെമിനിസവും ഈ പറഞ്ഞ എത്തീസൊക്കെ പറഞ്ഞ ലിബറലിസം എടുത്തു നോക്കുക, എല്ലാവർക്കും തങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത് എന്ന് പറഞ്ഞിടത്ത് വലിയ അപകടങ്ങളാണ്, അരാജകത്വമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുക. പക്ഷെ ഇസ്ലാം കൃത്യമായിട്ടും ഒരു മനുഷ്യന് സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം നൽകിയപ്പോഴും നന്മയും തിന്മയും വിവച്ഛേദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഹിദായത്ത് എന്ന ആ ഒരു മഹാ അനുഗ്രഹം നമ്മൾ കൃത്യമായും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അള്ളാഹ്, വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്ന വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് വോയിസ് ഓഫ് പീസ്. ആനുകാലിക സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വോയിസ് ഓഫ് പീസിൽ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആശങ്കകളും ഭാഗം 3. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സൊഫുവാൻ ബറാമി, ഡോക്ടർ നസീഫ് പി പി.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
5: ഇവിടെ റിസൾട്ട് വന്നപ്പോൾ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് 1% പോലും ക്രിസ്ത്യൻ വോട്ടുകളില്ലാത്ത സ്ഥലത്ത് ഒരു ക്രിസ്തീയ വിശ്വാസി ജയിച്ചു വരുന്ന സംഗതിയും ബാക്കിയൊക്കെ നമ്മൾ കണ്ട് വി എസ് ജോയിൻ്റെ കാര്യം പറയുന്നത്. എന്താണ് ബറാമിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
6: കേരളത്തിലെ ഒരു 10 വർഷത്തിന് ശേഷം ഭരണം മാറ്റം സംഭവിക്കുകയാണ്. നമുക്ക് പിന്നെ പൊതുവിൽ മതേതര ചേരിയിൽ നിന്ന് വിജയിച്ചു വന്ന എല്ലാവർക്കും ആശംസകൾ കൊടുക്കുക എന്നിപ്പം ജയിച്ച് ആഘോഷത്തിൻ്റെ വേളയിലായിരിക്കും. അതോടൊപ്പം വലിയ ജനഹിതം അവർക്ക് കിട്ടിയത് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്നുകൂടെ നമുക്ക് സ്പോട്ട്ലൈറ്റിൻ്റെ ആശംസകൾ അവർക്ക് നേരാം. ഇവിടെ വിദേശ രാഷ്ട്രീയത്തിന് ഒരു നിലക്കും കേരളത്തിൽ സ്ഥാനമില്ല എന്നതാണ് ഇന്നത്തെ ഒരു പൊതുവെ അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 2-3 സ്ഥലത്ത് ബി ജെ പി ജയിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് വിദ്വേഷ രാഷ്ട്രീയത്തെ കേരളം പുറത്തു നിർത്തി എന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ, അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളെ വംശീയവൽക്കരിച്ച് അരികുവൽക്കരിക്കുന്ന വൃത്തികെട്ട വർഗീയത ആവർത്തിച്ച് പറഞ്ഞൊരു വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മുടെ പിന്നെ ഇടതുപക്ഷ സർക്കാരും അതിൻ്റെ ആളുകളൊക്കെ പിന്നെ ചെയ്തിരുന്നത്. മന്ത്രിയായിരുന്ന ഒരാളുടെ ഒരു ഡയലോഗാണ് പിന്നെ മലപ്പുറത്തു നിന്ന് ജയിച്ചു വരുന്ന ആളുകളുടെ പേരുകൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ ഇന്നത്തെ വി എസ് ജോയുടെ വിജയമൊക്കെ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഒരു നിലക്കും അങ്ങനെയല്ല കേരളം എന്നത് നമ്മളൊന്ന് അടിവരയിട്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് പറയാം. മലപ്പുറത്തിൻ്റെ സ്പെസിഫിക് കേസ് പറയുമ്പം ഇവിടെ അവർക്ക് എം പി ഇല്ല ജില്ലയിൽ, MLA ഇല്ല, ജില്ലാ പഞ്ചായത്തും ഇല്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് വരുന്ന പ്ലേസുകളിലൊന്നും ഇല്ലാതെ പോകാണ്. അപ്പോൾ അതിന് ഗുരുതരമായ ആലോചനകൾക്ക് വിധേയമാക്കിയാൽ മലപ്പുറത്തെ സ്പെസിഫിക്കായി നിർത്തിയും അതിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാകും അത് പിന്നെ എന്താണ് അതിലൂടെ നൽകുന്ന കമ്മ്യൂണിക്കേഷൻ എന്നത്. അപ്പോൾ ഒരു ഇസ്ലാമോഫോബിയയെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതിന് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ജനവിഭാഗവും അതിനെ റിജക്റ്റ് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു മെസ്സേജാണ്. മാത്രമല്ല അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നതാണ് 3 സ്ഥലത്തെ ബി ജെ പിയുടെ വിജയം നമുക്ക് കാട്ടിത്തരികൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം വർഗീയതകളെ നമ്മൾ താലോലിക്കുകയോ അല്ലെങ്കിൽ അതിന് എതിരെ മൗനം പാലിക്കുകയോ പോലും ചെയ്താൽ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് പോലും നമുക്ക് അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നതാണ് ഇപ്പോൾ ഇന്നത്തെ പിന്നെ ഫലം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം. കാരണം ജയിച്ചിട്ടുള്ള അഥവാ ഫാസിസ്റ്റുകൾ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ വോട്ട് പോയത് എവിടെ നിന്നും അതുപോലെ തന്നെ അവിടെ മുന്നേത ആരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എന്നതും ഇവരുടെ ഈ പിന്നെ വിദ്വേഷം ഏതെങ്കിലും നിലക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഡെമോഗ്രഫിക്കലി അങ്ങനെ ഉപകാരപ്പെടേണ്ട മണ്ഡലങ്ങളൊന്നും ആ നിലക്ക് എന്താക്കിയിട്ടില്ല, അതിൻ്റെ സ്വഭാവം കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ ലാഭം പോലും അത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ മൗനം പാലിച്ച് നിന്ന് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലെന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു റിസൾട്ട് പൊതുവെ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മലയാളികൾ പൊതുവെ നമ്മൾ ഇവിടുത്തെ പശ്ചാത്തല സൗകര്യത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒക്കെ അതേ ലെവലിൽ തന്നെ ഇത്തരം ഒരു സ്വസ്ഥ ജീവിതത്തെ കൂടെ ഗ്രൈഡ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പിന്നെ ഒരു പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ക്ഷേമ പെൻഷനുകളും അതുപോലെ സ്കൂളുകളുടെ അടക്കമുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനവും ഒക്കെ അവരെ നന്നായി ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവസാന സമയം വരെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് പിന്നെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ സ്വസ്ഥ ജീവിതം മലയാളികളുടെ മതനിരപേക്ഷ സാഹചര്യത്തെ കൂടെ പരിഗണിക്കണം എന്നതുകൂടെ നമുക്ക് ഗുണപാഠമായി എടുക്കാമെന്ന് തോന്നുന്നു. അതുപോലെ മറ്റൊരു കാര്യം, മലയാളികൾ കുടുംബ വ്യവസ്ഥയെയും ധാർമ്മികതയെയും ഒക്കെ ഇപ്പോഴും മൂല്യം കൊടുക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് പാഠപുസ്തകമടക്കമുള്ള വ്യവസ്ഥകളിലൂടെ പൊതുവെ മലയാളികൾ മനസ്സിലാക്കുന്നൊരു മൊറാലിറ്റിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിച്ചാൽ അതൊരു പക്ഷേ സംഘടിതമായ ഒരു വിഭാഗം അതിനെ എതിർക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു പൊതുജനം അവരുടെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടക്കേടുണ്ടാകും. ആ ചിലപ്പോൾ അത് ചർച്ചകളിലൊക്കെ അങ്ങനെ പൊതുവെ നിലച്ച് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് ആളുകൾ അതിനോട് ഒരു പോസിറ്റീവ് മനോഭാവമാണ് സ്വീകരിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്നതും ഇന്നത്തെ ഒരു ജനവിധിയെ ഉൾക്കൊള്ളാൻ ആ ഒരു റിസൾട്ടൂടെ നമുക്ക് എടുക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ പൊതുവെ ജനവിധിയെ നമ്മൾ മാനിക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ക്ലീഷായിട്ട് പറയും ഈ പിന്നെ റിസൾട്ട് ജനാധിപത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റിസൾട്ട് വന്ന ദിവസമായതുകൊണ്ടാണ്. ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ചർച്ച വോട്ട് കൂട്ടത്തോടെ ഇങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു അവർ അത്തരത്തിലുള്ള പ്രയോഗങ്ങളും ചർച്ചകളും പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ കണ്ട വേറൊരു സംഗതി ജനങ്ങൾ ഞങ്ങൾക്ക് അനർഹമായ പരാജയത്തെ വിധിച്ചു എന്നൊരു പ്രയോഗം കണ്ട്. അപ്പോൾ ആ നിലക്കൊക്കെ നമ്മളൊരു വാചകം കൊണ്ട് ജനവിധി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ വിശദീകരിക്കുന്നതൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ ചൂസാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വാക്കുകൊണ്ട് മാത്രമല്ല നമ്മുടെ പ്രയോഗങ്ങൾ കൊണ്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അതിൻ്റെ ഒരു
7: തിരുത്താനും പറ്റുള്ളൂ.
6: ആ അതെ, അപ്പോഴേ തിരുത്താനും പറ്റുള്ളൂ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായ സംഗതിയായിട്ട് ജനാധിപത്യം മാറണമെങ്കിൽ അത് എല്ലാ നിലക്കും അംഗീകരിക്കുക തന്നെ വേണം. മനുഷ്യർ ഇപ്പോൾ നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിലും നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നത് ഒരു സ്ഥാനാർത്ഥിയും ആ മണ്ഡലത്തിലെ ഒരു മുന്നണിയെയുമാണല്ലോ. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് വോട്ട് ചെയ്യുന്നൊക്കെ വളരെ ചെറിയ നമ്പറായിരിക്കും. പ്രത്യേകിച്ച് ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കൊക്കെ വരുമ്പം അതിനെ മൊത്തത്തിൽ ഇലക്ടർ റോളുടെ എത്ര ശതമാനമായിരിക്കും അങ്ങനെ നിർദ്ദേശവും സർക്കുലറും കിട്ടിയും യോഗങ്ങളിൽ പങ്കെടുത്തുമൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടാകാം. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ എക്സ്പീരിയൻസാണ് അവർ പോയിട്ട് പിന്നെ ബാലറ്റിൽ പിന്നെ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അതിനെ മാനിക്കാത്ത രൂപത്തിൽ ഉള്ള ചർച്ചകൾ മുന്നോട്ട് നടത്തിയാൽ, അപ്പോൾ സത്യം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ജനതയെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല ഒരു പാർട്ടികളും, പാർട്ടികളും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ചെറിയ ശതമാനമായിരിക്കും, ബാക്കിയൊക്കെ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ ഇനിയും അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയാതെ പോകും. കാരണം ഇപ്പം ഞാൻ വോട്ട് ചെയ്തത് എന്താണ് എൻ്റെ എക്സ്പീരിയൻസാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ സ്വാധീനമാണ് അല്ലെങ്കിൽ SDPയുടെ സ്വാധീനമാണ്, RSSന്റെ സ്വാധീനമാണ്, അവർ തമ്മിൽ കൊടുത്തതാണ് വാങ്ങിയതാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ എടുക്കുമ്പോൾ വോട്ടറായി ഞാനെന്ത് എന്തായിരിക്കും ചിന്തിക്കുക? അങ്ങനെയല്ലോ. അപ്പോൾ ഇവർ ഞാൻ കൊടുത്തൊരു മാൻഡേറ്റിനെ ഏത് രൂപത്തിൽ ഇവർ വിലയിരുത്തുന്നു എന്ന് സ്വാഭാവികമായും ചിന്തിക്കും. അപ്പോൾ ആ നിലക്കുള്ള വില കുറഞ്ഞ ചർച്ചകളെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അധികാരം എന്ന് പറഞ്ഞാൽ വിനയമുള്ള അധികാരത്തെയാണ് എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പാർട്ടി അംഗങ്ങളായ ആളുകൾ പോലും മാറ്റി വോട്ട് ചെയ്താൽ മാത്രം ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിലടക്കം, നേരത്തെ പരാമർശിച്ച മണ്ഡലങ്ങളിലടക്കം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ആ തിരിച്ചടിയെ ഒരിക്കലും മനസ്സിലാക്കുമ്പോൾ അതൊരു പൊതുവേവ് എന്ന് വിളിക്കുക, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മതിയാകില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ പ്രശ്നമുണ്ടായ ചില ആളുകൾ ചില അപശബ്ദങ്ങൾ ഉയർത്തുന്നു, അതിനെങ്ങനെ മാനേജ് ചെയ്തു, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നതൊക്കെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ ഭരണീയരെയും നമ്മുടെ അണികളെയും ഒക്കെ കേൾക്കാനും അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെ മുന്നോട്ട് പോകുന്ന അവർക്ക് എപ്പോഴും റീച്ചബിളാണ് എന്ന് തോന്നുന്ന വിനയമുള്ള ഒരു നേതൃത്വത്തെയാണ് എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുക. അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള റിസൾട്ടുകൾ വരും. അവസാനമായി നമ്മൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ അപഗ്രഥിച്ച് കേരളം കണ്ട ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ മാൻഡേറ്റുമായിട്ടാണ് ഒരു ഭരണകൂടം ഒരു സർക്കാർ രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇനി സർക്കാർ രൂപീകരിക്കുന്നതോടുകൂടെ പിന്നെ ഈ സർക്കാരിന് കണ്ട അതായ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയെ ഭരണകർത്താക്കളും ആ പാർട്ടിയിലെ ആളുകളുമൊക്കെ വളരെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഇവിടെ ഈ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന സർക്കാരിന് ബാധിക്കില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഇനി പ്രതിപക്ഷത്ത് നിന്ന് പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല. ഭരണപക്ഷത്ത് നിന്ന് പിന്നെ ആളുകളുടെ വിമർശനങ്ങളെ കേട്ടില്ല എന്ന് നടിക്കാനും അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ധാർമ്മികതയെയും ഇസ്ലാമോഫോബിയയും വംശീയതയെയും ഒക്കെ പ്രശ്നവൽക്കരിച്ച് ഒരു വലിയ മാൻഡേറ്റുമായി വരുമ്പോൾ ഇനി അതിൻ്റെ ഒക്കെ ഒരു വേറെ പതിപ്പാകാതെ അതിനെല്ലാം വളരെ പക്വതയോടുകൂടെ പിന്നെ പ്രതിരോധിച്ച് അതിൻ്റെ ആൾട്ടർനേറ്റീവുകൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു സർക്കാർ ആയിരിക്കണം എന്നുകൂടെ ജയിച്ച് സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഒരു വിഭാഗത്തോട് നമുക്ക് പറയാം.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് നാം ശ്രവിച്ചത്. വോയിസ് ഓഫ് പീസ്, തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആശങ്കകളും, ഭാഗം 3. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സൊഫുവാൻ ബറാമി, ഡോക്ടർ നസീഫ് പി പി.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് റിയാലുസ് സ്വാലിഹീൻ. ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരുമിച്ച് കൂടുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ കിതാബുൽ ഫദായിൽ, ശ്രേഷ്ഠതകളുടെ കിതാബിൽ 184-ാമത്തെ ബാബ് അധ്യായം, ബാബു ഇസ്തിഹ്ബാബിൽ ഇജ്തിമാഇ അലൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ മുസ്തഹബ്ബാണ് എന്നതറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 123-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമഅ ഖൗമും ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹ് വയതദാരസൂനഹു ബൈനഹും إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده رواه مسلم. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽയമാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബു ഹുറൈറയാണ് അദ്ദേഹത്തിൻ്റെ, റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ചു കൂടുന്നു, ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി തആല, ഒരുമിച്ചു കൂടുന്നില്ല, വമജ്തമഅ ഖൗമും ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹ്, അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിൽ ഒരു വിഭാഗവും ഒരുമിച്ചു കൂടുന്നില്ല, യത്ലൂന കിതാബല്ലാഹ്, എന്നിട്ടവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഓതുന്നു, വയത്തദാ റസൂനഹു ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അവർ അതിനെ പഠിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹി മുസ്സക്കീന, അവരുടെ മേൽ ശാന്തി ഇറങ്ങാതിരിക്കുകയില്ല. വഷിയത്തുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക്ക, മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദഹു, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയുന്നതാണ്. സഹോദരങ്ങളെ, ഏറെ അർത്ഥവത്തായ, അതല്ലെങ്കിൽ ഇൽമിൻ്റെ, പുണ്യത്തിൻ്റെ, സവാബിൻ്റെ, അജറിൻ്റെ, പ്രതിഫലത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുന്ന, പ്രതിഫലം നേടിയെടുക്കാൻ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടുന്നതിൻ്റെ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നതിൻ്റെ പ്രാധാന്യത്തെ ഉണർത്തുന്നതായ ഒരു ഹദീസ്. വമജ്തമഅ ഖൗമുൻ, ഒരു വിഭാഗം ഒരുമിച്ച് കൂടുന്നില്ല, ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹ്, അള്ളാഹിൻ്റെ വീടുകളിൽ നിന്നുള്ള ഒരു വീട്ടിൽ, യത്ലൂന കിതാബല്ലാഹ്, എന്തിനു വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് പാരായണം ചെയ്യാൻ വേണ്ടി. വയുൽഹഖു ബിഹാ ദൂറുൽ ഇൽമി വനഹ്വുഹ, ഇൽമിൻ്റേതായ മജ്ലിസുകൾ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടൽ. വബുയൂത്തുല്ലാഹി ഫിൽ അർളി അൽ മസാജിദ്, അള്ളാഹിൻ്റെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വീടുകൾ, അത് പള്ളികളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അളാഫ് അള്ളാഹു അസ്സ വജൽ ഹാദിഹിൽ അമാക്കിന ഇലാ നഫ്സിഹി, ഈ സ്ഥലങ്ങളെ തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് അള്ളാഹു ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. തശരീഫൻ വതഅലീമൻ, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും, കാരണം വലി അന്നഹാ മഹല്ലു ദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കാനുള്ള സ്ഥലമാണത്. അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യാനുള്ള, നമസ്കാരം കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന മസാജിദുകൾ, അത് ബൈത്തും മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടുകളിൽ വെച്ച, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട വീടുകളാകുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു അഅ്റാബി വന്നുകൊണ്ട് അവിടെ മസ്ജിദിൽ മൂത്രമൊഴിച്ച സംഭവമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തെല്ലാം അവരിങ്ങനെ അത് ഗൗരവമായിക്കൊണ്ട് മഹ് മഹ് നിർത്തു നിർത്തു എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസ്രിമൂഹു ദഊ ദഊഹു ഫതറക്കൂഹു ഹത്താബാൽ, നിങ്ങൾ അയാളെ പ്രയാസപ്പെടുത്തല്ലേ, വിട്ടേക്കൂ, അയാൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞു. എന്നിട്ടാണ് അയാൾ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹാദിഹിൽ മസാജിദ്, നിശ്ചയമായും ഈ മസ്ജിദുകൾ ലാ തസ്ലഹു ലിഷൈഇ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ, ഈ മ്ലേച്ഛമായ അനാവശ്യമായ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമൊന്നല്ല. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ഓർക്കുന്ന, വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ, നമസ്കാരം നിർവഹിക്കുന്ന, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം കിതാബ് പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വീടുകൾ എന്നത് അൽ മസാജിദു ബുയൂത്തുല്ലാ, മസ്ജിദുകൾ അല്ലാഹുവിൻ്റെ വീടുകളാണ്. അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവും അതിന് നൽകേണ്ടതുണ്ട്. ആ വീടുകളിൽ, ആ മസ്ജിദുകളിൽ യച്ലൂന കിതാബ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നു. അയ്യഖറാഹു ബഅദുഹും അലാ ബഅദ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുന്നു, പഠിക്കുന്നു. വയതദബ്ബറു മഅനീഹി, അതിൻ്റെ അർത്ഥം പഠിക്കുന്നു. വയതദാറസു അഹ്കാമഹു, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഹുക്കുമുകൾ പഠിക്കുന്നു. അത് മറന്നു പോകുമെന്നുള്ളതിനാൽ അതുമായുള്ള നിരന്തരമായ ബന്ധം, അതിന് ഖുർആനെ ഓതുന്ന ആളുകൾ, അത് പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ മസ്ജിദുകളിൽ. സഹോദരങ്ങളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ള ആദരവും വലിയ പ്രതിഫലവും ഫളും എല്ലാം നൽകുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വ്യക്തമാക്കുകയാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഫളുൽ ഇജ്തിമാഇ അലാ തിലാവത്തിൽ ഖുർആൻ ഫിൽ മസ്ജിദി വമുദാറസതിഹി, ഖുർആൻ പരസ്പരം ഓതിക്കൊടുത്ത് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസുകൾ മസ്ജിദുകളിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ആ കാര്യം ചെയ്യുന്ന ആളുകൾക്ക് നൽകിയ ഒരു മഹത്വം നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ അവൻ്റെ മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ട് കിതാബിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് പഠിച്ച് പാരായണം ചെയ്ത് ആ വിഷയത്തിൽ ഇൽമിൻ്റെ ദിക്റിൻ്റെ മജ്ലിസുകളായിട്ടുള്ള ആളുകൾക്ക് അന്നദാലിക സബബുൻ ഫീ നുസൂലി സകീനത്തി അലൈഹിം, അവരുടെ മേൽ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തി ഇറങ്ങാനത് കാരണമാകും. വഹിയ മാ യഹ്സുലു ബിഹി സഫാഉൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം കരസ്ഥമാക്കാൻ. ബിനൂരിൽ ഖുർആൻ, ഖുർആനിൻ്റെ പ്രകാശം കൊണ്ട്. വദഹാ ബിദുൽമത്തിഹി നഫ്സാനിയ, മനസ്സിനെ അന്ധകാരമാക്കുന്ന ഇരുട്ടാക്കുന്നതായ കാര്യങ്ങളെ പോക്കിക്കളയാൻ അല്ലാഹുവിൻ്റെ കലാമിൻ്റെ പ്രകാശം കൊണ്ട് സാധിക്കും. മഅത്തുമ അനീനത്തി വൽ വഖാർ, അതിനൊരു ശാന്തതയും അതിനൊരു ഗാംഭീര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ യാതൊരു നിലക്കും ടെൻഷനില്ലാതെ, സംശയമില്ലാതെ, അല്ലാഹുവിൻ്റെ ഖളാഇലും ഖദറിലുമുള്ള തൃപ്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾ. വഹാദിഹി സക്കീനത്തു നിഅമത്തുൻ അളീമത്തുൻ മിനല്ലാഹ്, അപ്പോൾ ആ ശാന്തി ലഭിക്കുക, സമാധാനം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ നിഅമത്താണ്, വമ്പിച്ച അനുഗ്രഹമാണ്. ടെൻഷനില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ തൃപ്തിപ്പെട്ട് സക്കീനത്ത്, ശാന്തി, സമാധാനം, അതാണ്. ഹുവല്ലദി അൻസല സക്കീനത്ത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അവനാണ്, അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി, സക്കീനത്ത് ഇറക്കിയിട്ടുള്ളത്. ലിയസ്ദാദു, എന്തിനു വേണ്ടിയാണ്? അവർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഈമാനം മഅ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൻ്റെ കൂടെ വിശ്വാസത്തെ, ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അത് വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു തുമഇനീനത്ത്, ആ ഒരു സമാധാനം, സക്കീനത്ത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്, അടക്കം ലഭിക്കുന്നത്, ഒതുക്കം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ്. അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്നുള്ളത് വഖശിയത്തുഹും, അവരെ ഗത്തുഹും വസതറത്തുഹും, അവരെ പൊതിയുന്നതാണ്, അവരെ മറക്കുന്നതാണ്. റഹ്മത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം. മൂന്നാമതായിക്കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് വഹഫത്തുഹും അൽ മലായിക്ക, ഇൽത്തഫു ഹൗലഹും, അവർക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ടുണ്ടാകും. തഅലീമൽ ലിസനീഇഹിം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ബാധരവെന്നോണം, അവർക്കുള്ള ബഹുമാനമെന്നോണം, മഹത്വത്തിൻ്റെ കാരണത്താൽ. വസ്തിമാ അൽ ദിക്രിഹിമുല്ലാഹ അസ്സ വജൽ, അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടിയിരിക്കുന്ന ആളുകൾക്ക്. നാലാമത്തെ കാര്യം വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടുക്കലുള്ളവരോട്. മിനൽ മലഇൽ അഅല, മലക്കുകൾ എല്ലാം ഉള്ളതായ ആ മലഉൽ അഅലയിൽ. വഹിയ തബഖത്തുൽ ഊലാ മിനൽ മലായിക്ക, മലക്കുകളുള്ള ഫസ്റ്റ് സ്റ്റേജാണത്. അല്ലാഹു അവരോട് പറയും, അവരോട് അഭിമാനം പറയും, എൻ്റെ അടിമകളതാ ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്ത് അത് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് അങ്ങനെ മലഉൽ അഅലയിൽ പരാമർശിക്കപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മളിവിടെ അള്ളാഹുവിൻ്റെ മസ്ജിദിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലാണോ എങ്കിൽ നമ്മുടെ പേര് പരാമർശിക്കപ്പെടുകയാണ് അവിടെ അൽ മലഉൽ അഅലയിൽ. ദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബത മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു സത്യവിശ്വാസിയുടെ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസത്തെ അള്ളാഹു നീക്കിക്കൊടുക്കും. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസത്തെ നീക്കിക്കൊടുത്താൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ദുനിയാവിൽ നീക്കിക്കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ് അത് എളുപ്പമാക്കി കൊടുക്കും. ഒരാൾക്ക് ഒരാളുടെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഈസിയാക്കി കൊടുത്താൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. ഒമൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിൻ്റെ ഐബിനെ കുറവിനെ ന്യൂനതയെ മറച്ചുവെച്ചാൽ ദുനിയാവിൽ ആഖിറത്തിലും അള്ളാഹു അവൻ്റെയും കുറവുകളെ മറച്ചുവെക്കും. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഒമൻ സലക്ക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. തുടർന്നാണ് ഈ കാര്യം പറയുന്നത്. ഓമജ്തമഅ ഖൗമും ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല. അള്ളാഹുവിൻ്റെ വീടുകളിൽ വെച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ഭാഗം ആളുകൾ, എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവിടെയാണ് സക്കീനത്തിറങ്ങിയിട്ടല്ലാതെ ഇല്ല, അവിടെ കാരുണ്യം പൊതിഞ്ഞിട്ടല്ലാതെ ഇല്ല, മലക്കുകൾ വലയം ചെയ്യുന്നതാണ്. വദക്കറഹും അള്ളാഹു ഫീമൻ ഇൻദഹു. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയും. തുടർന്ന് അവസാനം പറയുന്നുണ്ട്, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഅ ബിഹി നസബുഹു. അമലുകൊണ്ട് ഏതൊരാൾ പിന്നിൽ നിൽക്കുന്നുവോ അവൻ്റെ തറവാട് കൊണ്ട് അവന് മുന്നിലെത്താൻ സാധ്യമല്ല എന്ന്. കർമ്മങ്ങൾ, അശ്രാന്ത പരിശ്രമങ്ങൾ, ഈമാനോടെ ഇഖ്ലാസോടെയുള്ള കർമ്മങ്ങൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവിടെ അവസാനിപ്പിക്കുന്നത് ഒരു വലിയ അമൽ ചെയ്യാൻ വേണ്ടി, ഇൽമോടുകൂടി അമൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ റബ്ബിൽ തവക്കുലാക്കി കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഏതെങ്കിലും ആളുകൾ അന്നമൻ ബത്തഅ ബിഹി അമലുഹു, അമലുകൊണ്ടൊരാൾ പിന്നിലാണ് എങ്കിൽ ഒരിക്കലും ലം യുസ്രിഅ ബിഹി നസബു, അവൻ്റെ കുടുംബം കൊണ്ടും അവന് മുന്നിലെത്താൻ സാധ്യമല്ല. കുറഞ്ഞ അമലേ ഉള്ളൂ, അവന് വലിയ കുടുംബക്കാരനാണ് തറവാട് എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാനോ മുന്നിലെത്താനോ സാധ്യമല്ല. മറിച്ച് അശ്രാന്ത പരിശ്രമവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അങ്ങേയറ്റത്തെ പരിശ്രമവും, ഖുർആൻ പഠിക്കുക, ഖുർആനുമായുള്ള ബന്ധം, അതിനുവേണ്ടി ഒരുമിച്ചിരിക്കുക, അത് മുദാക്കറ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ജിബ്രീൽ വന്നുകൊണ്ട് പാഠം നോക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ സമയത്ത് രണ്ട് പ്രാവശ്യം പാഠം നോക്കുകയുണ്ടായി എന്ന്. മാത്രമല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ, കാരുണ്യം പൊതിയപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ളതായ മജിലിസുകൾ, അത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഇബാദത്തിൻ്റെ ഇൽമിൻ്റെ ഹൽക്കാത്തുകളാണ്. മനുഷ്യന് എവിടെ ഒരുമിച്ച് കൂടിയാൽ, എന്നാൽ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നതും കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രന്ഥം, അത് ബുദ്ധി കൊടുത്ത് ആലോചിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മുദാക്കറ നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് ഹാദ ബലാഗുൽ ലിന്നാസ്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ഓഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിഉൻദിറകും ബിഹി വമൻ ബലഗ്, അത് കൊണ്ട് താക്കീത് ചെയ്യാനുള്ളതാണ് ഈ ഗ്രന്ഥം. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ വബുശ്ര ലിൽ മുസ്ലിമീൻ. എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഖുർആനിൽ. സന്മാർഗമുണ്ട്, കാരുണ്യമുണ്ട്, മുസ്ലിമീങ്ങൾക്കതിൽ സന്തോഷവാർത്തയാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഖുർആനു ഹുജ്ജത്തുല്ലക്കാവു അലൈക്കാന്ന്. ഖുർആൻ ഒരു പക്ഷേ നിനക്ക് അനുകൂലമായും പ്രതികൂലമായും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. അത് ഓതുന്ന ആളുകൾക്ക് അത് റെക്കമെൻഡ് ആണ്. ഖിയാമത്ത് നാളിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം, വഹു അഅലമു കിതാബിൻ വസ്ദഖു കിതാബിൻ, ഏറ്റവും മഹത്വമേറിയ സത്യസന്ധമായ ഗ്രന്ഥമാണത്. ഈമാനുള്ള ആളുകൾക്ക് അതൊരു പ്രൊട്ടക്ഷനാണ്. അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, ഗഫ്ലത്ത് കൊണ്ട് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും അതറിയാനും വേണ്ടി മസ്ജിദുകളിലേക്ക് പുറപ്പെടുക, അതിനുവേണ്ടി അവിടെ ഇരിക്കുക. ഖുർആൻ പഠനത്തിൻ്റെ ഏതെല്ലാം അവസരങ്ങളുണ്ടോ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, കൽബുകൾ മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കത് റെക്കമെൻഡ് ആയിട്ടുമുണ്ട്. എല്ലാ നിലക്കും കാവലും പ്രൊട്ടക്ഷനും ജീവിതത്തിലെ നന്മയും എല്ലാ വലിയ നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒരുമിച്ച് കൂടുക. ഈ വിഷയത്തിൽ വന്ന ഹദീസ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ നാട്ടിൽ നിന്ന് നോമ്പെടുത്ത സഹോദരൻ സൗദിയിൽ നിന്ന് പെരുന്നാൾ എടുക്കുന്നു, അത് കാരണം അദ്ദേഹത്തിന് 28 നോമ്പേ കിട്ടുന്നുള്ളൂ, ബാക്കി ഒരു നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
3: തീർച്ചയായും പെരുന്നാളും നോമ്പുമൊക്കെ അവനവൻ നിൽക്കുന്ന നാട്ടിൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ 28 കഴിഞ്ഞ് അവൻ 29-ാമത്തെ ദിവസം നാട്ടിൽ പെരുന്നാളാണ് എങ്കിൽ നാട്ടിൽ പെരുന്നാൾ കഴിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലായതുകൊണ്ട് അവൻ പെരുന്നാളാണ് ആഘോഷിക്കേണ്ടത്. ഇല്ല, എൻ്റെ നോമ്പ് കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു ദിവസം കൂടി നോമ്പെടുക്കാനുണ്ട്, ഞാൻ നാളെ പെരുന്നാൾ കഴിച്ചോളാം എന്നൊരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം പെരുന്നാൾ, നോമ്പ് എന്നൊക്കെ പറയുന്നത് സാമൂഹികമായ ഇബാദത്തുകളാണ്, സമൂഹത്തോടൊപ്പമാണ് അത് ആചരിക്കേണ്ടത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം 29 നോമ്പ് കിട്ടിയിട്ടില്ല. ഒരു മാസം എന്ന് പറയുന്നത് 29-30 ഒരിക്കലും 28 ആകില്ല. അറബി മാസം ഒരിക്കലും 31 ആകില്ല, ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. 29 ഇയാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയാണെങ്കിൽ അത് തന്നെ മതിയാകും. 28 കിട്ടുന്നുള്ളൂ എങ്കിൽ അവൻ പിന്നീട് ഒരു ദിവസം നോമ്പെടുത്ത് തീർക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം 28 അവസാനിക്കുകയില്ല. ഇത് നേരെ തിരിച്ചുമുണ്ടാകാം. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ നേരത്തെ നോമ്പ് തുടങ്ങി, നാട്ടിലെത്തി ഇവിടെ 30 അയാൾക്ക് 31. കാരണം ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അയാൾ, എൻ്റെ നോമ്പ് കഴിഞ്ഞു, കാരണം മാസം 30 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 31 എന്ന് പറയുന്നത് അറബി മാസത്തിലില്ലല്ലോ. ശരിയാണ്, 31 എന്ന് പറയുന്നത് അറബി മാസത്തിലില്ല, അതുകൊണ്ട് തന്നെ 31-ാമത്തെ ദിവസം നാട്ടിൽ 30 നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പെരുന്നാൾ കഴിക്കാൻ പാടില്ല. അയാൾ അവരോടൊപ്പം നോമ്പെടുക്കണം, അവരോടൊപ്പം നോമ്പെടുക്കുക തന്നെ ചെയ്യണം. കാരണം നോമ്പ് ആളുകൾ നോമ്പെടുക്കുന്ന ദിവസങ്ങളിലാണ്, പെരുന്നാൾ ആളുകൾ പെരുന്നാൾ കഴിക്കുന്ന, അഥവാ അവനവൻ എവിടെയാണോ ഉള്ളത് ആ നാട്ടുകാർ പെരുന്നാൾ കഴിക്കുന്ന ദിവസത്തിലെ നോമ്പ് പെരുന്നാൾ കഴിക്കാൻ പാടുള്ളൂ. അവൻ നോമ്പെടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോടൊപ്പം നിൽക്കണം. കാരണം ഈ നാട്ടിൽ ഇന്ന് റമദാൻ തന്നെയാണ്, 31 കയറിയിട്ടുണ്ടെങ്കിലും റമദാൻ തന്നെയാണ്. ഇതാണ് ഇസ്ലാമികമായി ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എല്ലാ ഫത്വകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അലം.
2: ഭർത്താവ് മരിച്ച സ്ത്രീക്ക് അവരുടെ ചിലവ് നടത്താൻ മകനുണ്ട്, അവർ സക്കാത്തിൻ്റെ അവകാശിയാണോ എന്നാണ്.
4: സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിധവകളെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇസ്ലാം എണ്ണിയിട്ടില്ല. 8 വിഭാഗക്കാരായിക്കൊണ്ട് എണ്ണിയവരുടെ കൂട്ടത്തിൽ അഥവാ സദഖാത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രത്യേകമായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്, അത് 8 വിഭാഗം ആളുകൾക്ക് വേണ്ടി പ്രത്യേകം സംവരണം ചെയ്തതായിട്ടാണ്. ആ 8 വിഭാഗത്തിൽ, ഈ വിധവ 8 വിഭാഗത്തിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ വിധവയായ കുടുംബക്കാരി ഉൾപ്പെടുമെങ്കിൽ അവൾക്ക് സക്കാത്തു നൽകാമെന്നതൊഴിച്ചാൽ വിധവ എന്ന പേരിൽ ഒരു നിലക്കും തന്നെ സഹോദരിക്ക് സക്കാത്ത് ലഭിക്കുവാൻ അർഹതയില്ല എന്നുതന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ 1-ാമത്തെ വിഭാഗമായി കൊണ്ട് പറഞ്ഞത് ഫഖീറാണ്, ദരിദ്രന്മാരാണ്. ദരിദ്രന്മാർ എന്ന വർഗത്തിൽ ഈ സഹോദരി ഉൾപ്പെടുമെങ്കിൽ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സക്കാത്ത് നൽകുന്നതിൽ, അതല്ലെങ്കിൽ അവൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. അതുപോലെ തന്നെ മിസ്കീന്മാർ ഇന്നമ സ്വതക്കാത്തു, തീർച്ചയായും സ്വതക്കകൾ അത് ഇവർക്കു മാത്രമാണ്. അവിടെ ഇന്നമ എന്ന് പറഞ്ഞ് ഹസർ അഥവാ അവർക്കു മാത്രമായി നിർണയിക്കപ്പെടുന്ന, പരിണിതപ്പെടുത്തുവാൻ വേണ്ടി, പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിലാണ് പ്രസ്തുത വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന ഫി സബീലില്ലാഹി വബ്നി സബീൽ ഫരീദത്തൻ മിനല്ലാഹി വല്ലാഹു ഗഫൂറുൻ വല്ലാഹു അലീമുൻ ഹക്കീം. സദഖകൾ നൽകേണ്ടത് ഫുഖറാക്കൾക്കാണ്, ദരിദ്രന്മാർക്കാണ്, മസാക്കീൻ അഗതികൾക്കാണ്. വൽ അമിലീന അലൈഹ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും അതുപോലെ തന്നെ ഇസ്ലാമുമായി മനസ്സിണക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ്. വഫിർ റിഖാബി അടിമമോചനത്തിന് വേണ്ടിയും അത് നൽകാവുന്നതാണ്. വൽ ഗാരിമീൻ അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കും നൽകാവുന്നതാണ്. വഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനും സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വബിനു സബീൽ അതുപോലെ തന്നെ ഇബിനു സബീൽ വഴിയാത്രക്കാരനും സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ 8 വിഭാഗം ആളുകളിൽ ഏത് വിഭാഗത്തിലെങ്കിലും ഈ വിധവ ഉൾപ്പെടുന്നു എങ്കിൽ അവർക്ക് ആ രൂപത്തിൽ സക്കാത്ത് നൽകാം എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിലും വിധവ എന്നുള്ള നിലക്ക് സക്കാത്തിന് അർഹയല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: ചെറിയ മക്കളുടെ വികൃതി കാരണം ലക്ഷണം കെട്ട എന്ന് ശാപവാക്ക് പറയുന്ന കുട്ടികളുടെ ഉമ്മയോടും വല്യമ്മയോടും എന്താണ് പറയേണ്ടത് എന്നാണ്
1: ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് കുരുത്തം കെട്ടവൻ, ലക്ഷണം കെട്ടവൻ എന്നൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് അത് ശാപവാക്കല്ലേ എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നവരോടത് പറയുമ്പോൾ, ഞങ്ങളുടെ സ്വന്തം മക്കളാണ് അതല്ലെങ്കിൽ പേരക്കുട്ടികളാണ്, ഞങ്ങളവരെ ശപിക്കുകയില്ല എന്ന മറുപടി പറയുന്നു, എന്താണ് പറയാനുള്ളത് എന്നാണ്. നമുക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വാക്കുകൾ വളരെ വലിയ അപകടം ചെയ്യുന്നതാണ്. മാത്രമല്ല ആ പറയുന്നതും അല്ലാഹു പ്രാർത്ഥനക്കുത്തരം നൽകുന്നതുമായ ഒരു സമയം അത് ഒത്തുവന്നാൽ, ഒരു പക്ഷേ ഇവർ ഈ പറഞ്ഞ പേരിലുള്ള ആശയം പോലെയുള്ള ഒരു കാര്യം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അവർ കുരുത്തം കെട്ടവരോ ലക്ഷണം കെട്ടവരോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എപ്പോഴും നല്ല വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അത് മനസ്സിലുള്ളതാണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിലും ശരി, നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ. മൻകാന യുഖ്മിനു ബില്ലാഹി വല്യൗമില്ലാഖിരി ഫലിയഖുൽ ഖൈറാ ഔലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. മോശമായ വാക്കുകളോ പേരുകളോ ശാപവാക്കുകളോ പറയാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കുരുത്തം കെട്ടവർ, ലക്ഷണം കെട്ടവർ തുടങ്ങി വീടുകളിൽ മക്കളെ പല പേരുകളിലും മോശമായ രൂപത്തിൽ വിളിക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. അവരിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ കണ്ടാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുമാറാവട്ടെ.
2: ജനാബത്തുകാരിയായിരിക്കെ ആർത്തവം ഉണ്ടായാൽ കുളിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്.
5: വേണ്ട, ആവശ്യമില്ല. രണ്ടിനും കൂടെ, ജനാബത്തിനും അതേപോലെ ഹൈദിനും കൂടെ ഒരു പ്രാവശ്യം കുളിച്ചാൽ മതിയാകും. പക്ഷേ രണ്ടിനും ഉള്ള കുളിയാണ് എന്നൊരു നിയത്ത് ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു കുളി നിർബന്ധമാവുന്ന അവസ്ഥകൾ ഒന്നിലധികം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം പകരമായി ഒരൊറ്റ കുളി മതിയാവുന്നതാണ്. ഉദാഹരണമായി, ഒരാൾ ഭാര്യയുമായി പല പ്രാവശ്യം സമ്പർക്കത്തിലേർപ്പെട്ടു എന്ന് വിചാരിക്കുക. അഥവാ ഒരു സമയത്ത് വലിയ ദൈർഘ്യമില്ലാത്ത രൂപത്തിൽ, ഒരു നമസ്കാരത്തിൻ്റെ സമയം കടന്നു വരാത്ത രൂപത്തിൽ അയാൾ ഒന്നിലധികം പ്രാവശ്യം തൻ്റെ ഭാര്യയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും കുളിക്കേണ്ടതുണ്ടോ? ഇല്ല, മറിച്ച് ഒന്നിലധികം പ്രാവശ്യം കുളി നിർബന്ധമായി എന്നിരുന്നാലും അവസാനമായി കുളിച്ചാൽ മതിയാവുന്നതാണ്. അതേപോലെ തന്നെ ആർത്തവവും ജനാബത്തും ഉള്ള, ജനാബത്തുകാരിയായി പിന്നീടാണ് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞ് എങ്കിൽ രണ്ടിനും പകരമായി കുളിച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആർത്തവം ആദ്യം ജനാബത്തുണ്ടായിരുന്നു, പിന്നീട് ആർത്തവമുണ്ടായി, ജനാബത്തിന് വേണ്ടി കുളിച്ചാൽ പിന്നീട് ഹൈലിന് വേണ്ടിയുള്ള കുളി പിന്നീട് രണ്ടാമത് നടത്തണം. രണ്ടും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
2: മരിച്ചുപോയ ഉപ്പ ഉമ്മയുടെയോ മറ്റോ ഫോട്ടോകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പ്രൊഫൈൽ പിക്ചറാക്കി വെക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
5: ഫോട്ടോ ഇസ്ലാമികമാണോ അല്ലയോ എന്നതൊക്കെ ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അതിന് ചില ഉപാധികൾ, ചില കൈദുകൾ വച്ചിരിക്കുന്നു. ആവശ്യമില്ലാത്ത രൂപത്തിൽ ഫോട്ടോ എടുക്കുക, ഫോട്ടോ തിന്മയ്ക്കു വേണ്ടി ദുരുപയോഗം ചെയ്യുക, നിഷിദ്ധമായ കാര്യത്തിനു വേണ്ടി ഫോട്ടോ എടുക്കുക, ഇതെല്ലാം പരിപൂർണമായും ഒഴിവാക്കേണ്ടതാണ്. മുൻകാലത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ശിർക്കിലേക്ക് കൂപ്പുകൂത്തിയത് ഇത്തരം വ്യക്തികളുടെ രൂപങ്ങളുണ്ടാക്കി ക്രമേണ അവയെ ആരാധിക്കലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ജൂത ക്രൈസ്തവർ ചെയ്ത വലിയൊരു അപരാധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹു ഔ അബ്ദു സ്വാലിഹു, അവരിൽ ഒരു സദുവൃദ്ധനായ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ

0: നമ്മുടെ മൊബൈലിൽ ഒരു പ്രൊഫൈലായി ഒരു സ്റ്റാറ്റസായി വെക്കുന്നത്? അതൊക്കെ നന്മയേക്കാൾ കൂടുതൽ തിന്മയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പരിചയപ്പെടുത്തുവാൻ വേണ്ടി, ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അത്യാവശ്യമായി ഒരു ഫോട്ടോ വേണ്ടി വന്നാൽ, ആ ആവശ്യത്തിന് വേണ്ടി എവിടെയാണോ ഫോട്ടോ ഉള്ളത്, ഏത് ഫോൾഡറിലാണോ ഉള്ളത് എങ്കിൽ അത് എടുക്കുക എന്നല്ലാതെ, ഇപ്പോഴും കാണുന്ന രൂപത്തിൽ ഇത്തരം ഫോട്ടോകൾ സ്റ്റാറ്റസായും, അത് മനുഷ്യ ജീവനുള്ളവരുടെ ആകട്ടെ മരണപ്പെട്ടവരുടെ ആകട്ടെ ഒക്കെ ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ വാട്സാപ്പുകളിലുമൊക്കെ ഒരു വ്യക്തി അയാളുടെ നമ്പറിന് പുറമെ അയാളുടെ പ്രൊഫൈൽ ആയി വെക്കുന്നത് ഉപകാരപ്പെടുവാനും സാധ്യതയുണ്ട് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതായത് വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ, വോയിസ് അയക്കുമ്പോൾ ഇതാരാണ് അയച്ചത് എന്ന് കൃത്യമായി അറിയുവാൻ ഒരു പക്ഷേ അത്തരം ഫോട്ടോകൾ ഉപകാരപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ താൻ ഫോട്ടോ വെച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയുടെ മതവിധി ഉള്ളത് എന്നതും നമ്മൾ മനസ്സിലാക്കുക.
1: നമ്മൾ കഴിക്കുന്ന പല സ്വീറ്റ്സുകളിലും പന്നിയുടെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ആ മധുര പലഹാരങ്ങൾ ഭക്ഷിക്കുവാൻ പറ്റുമോ എന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബു, സംശയമുള്ളത് ഒഴിവാക്കുക, എന്നൊരു സംശയമില്ലാത്തത് എടുക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഹറാമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പരിപൂർണമായി അത് ഒഴിവാക്കുകയും ചെയ്യണം. പന്നി നെയ്യ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഒരു ഭക്ഷണ സാധനത്തിൽ ഉണ്ട് എങ്കിൽ അത് അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. കാരണം പന്നി മാംസം ഹറാമാണ് ഒരു മുസ്ലിമിന്. പലപ്പോഴും അത്തരം വസ്തുക്കളിൽ പന്നി നെയ്യ് ഉണ്ടോ എന്ന് തിരിച്ചറിയാവുന്ന കോഡുകളുണ്ട്. ഉദാഹരണമായി ഈ 100, ഈ 110, ഈ 120, 140, 141, 153, 210, 213, 214, 216, ഇങ്ങനെ പോകുന്നു ധാരാളം നമ്പറുകൾ. ഇതൊക്കെ പന്നി നെയ്യും അല്ലെങ്കിൽ പന്നിയുടെ എന്തെങ്കിലും അംശങ്ങളും കലർന്നതാണ് എന്നതാണ് ഈ കോഡുകൾ അറിയിക്കുന്നത്. ഇവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നാം ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. സംശയമുള്ളത് ഒഴിവാക്കിയും സംശയമില്ലാത്ത ഹലാലായ ധാരാളം വസ്തുക്കളുണ്ട്, അതാണ് സ്വീകരിക്കേണ്ടത്. സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തിലേക്ക് വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: മദ്ഹലി മദ്ഹബ് എന്താണ് എന്നാണ്.
2: ഫലസ്തീനിലെ ഇപ്പോൾ ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഹത്യ, അത് തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചും കേരളത്തിലും മറ്റുമൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മദ്ഹലിയത്ത്, ജാമിയത്ത് എന്നൊക്കെ പേരുകൾ. യഥാർത്ഥത്തിൽ എന്താണ് ഈ മദ്ഹലിയത്ത്, അതല്ലെങ്കിൽ എന്താണ് ജാമിയത്ത്? മുഹമ്മദുൽ അമാനുൽ ജാമി റഹിമഹുള്ള, അതുപോലെ തന്നെ റബിഉബ്നു ഹാദി അൽ മദ്ഹലി പോലെയുള്ള മഹാന്മാരായ സലഫി ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരിലേക്ക് ചേർത്തുകൊണ്ടാണ് ജാമിയത്ത്, മദ്ഹലിയത്ത് എന്നൊക്കെ ചില ആളുകൾ പറയാറുള്ളത്. അവരത് പ്രയോഗിക്കാറുള്ളത് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദുൽ അമാനുൽ ജാമിയും അതുപോലെ തന്നെ റബിഉബ്നു ഹാദി അൽ മദ്ഹലിയുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ വലുതാണ്. പ്രത്യേകിച്ചും തൗഹീദി ആദർശ രംഗത്ത് അവർ ചെയ്ത സേവനങ്ങൾ അവിസ്മരണീയമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞ 70 കൊല്ലമായി പടർന്നു പിടിച്ച് ഇസ്ലാമിനെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു ക്യാൻസർ രോഗമാണ് ഇഖ്വാനിയത്ത് എന്ന ചിന്താധാര. ഒരു കാലഘട്ടത്തിൽ മൗദൂദിയുടെ പിഴച്ച ഹാക്കിമീയത്ത് വാദത്തിൽ നിന്ന് തുടങ്ങി, പിന്നീട് സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ആളുകൾ ഏറ്റെടുത്ത് അതിന് വെള്ളവും വളവും നൽകി അറബ് ലോകത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു വലിയ ദുരന്തമാണ്.

0: ഇഖ്വാനിയത്ത്. ഈ ഇഖ്വാനിയത്തിൻ്റെ അന്തർധാരകളെയും അതിൻ്റെ അപകടങ്ങളെയും അറബ് ലോകത്ത് ഏറ്റവും ശക്തമായ നിലക്ക് എതിർക്കുകയും അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത രണ്ട് മഹാപണ്ഡിതന്മാരാണ് മുഹമ്മദ് അമാനുൽ ജാമിയും അതുപോലെ തന്നെ റബീഉ ബിൻ ഹാദി അൽ മദ്ഖലിയും. ഈ രണ്ടു പേരെക്കുറിച്ചും അറബ് ലോകത്തുള്ള സലഫി ഉലമാക്കൾ അവരുടെ തസ്കിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ധാരാളം ഫത്വകളും മറ്റുമൊക്കെ നൽകിയത് കാണാൻ കഴിയും. ഇഖ്വാനികളായ ആളുകൾ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവർ ഖവാരിജുകളുടെ പിന്തലമുറക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുധാരണകളുമെല്ലാം അഴിച്ചുവിട്ട സമയത്ത് അതിനുള്ള മറുപടി എന്നോണം തന്നെ മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ളയെപ്പോലെയുള്ള സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്രാഹിം ആലുഷെയ്ഖിനെപ്പോലെയുള്ള അതുപോലെ തന്നെ മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ ആധുനിക ലോകത്ത് അറിയപ്പെട്ട മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയെപ്പോലെയുള്ള എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ മദ്ഖലിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതിനെയും ജാമിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതിനെയൊക്കെ എതിർക്കുന്നത് കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അവരൊക്കെ സലഫികളാണ്, അഖീദ കൊണ്ട് അവർ സലഫി അഖീദയിൽ തന്നെയാണുള്ളത് എന്ന് ഉറപ്പിച്ചു പറയുന്നതും കാണാൻ സാധിക്കും. ഇഖ്വാനിയത്ത് തലക്ക് പിടിച്ച അബുൽ അഅല മൗദൂദിയുടെ പിഴച്ച ഹാക്കിമിയത്തുവാദം പേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് തന്നെ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഈ മഹാരഥന്മാർക്കെതിരിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ അത്തരം വാദക്കാരെ സൂക്ഷിക്കുകയും അവരുടെ ഷെറുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് വേണ്ടത്. മനുഷ്യരെന്നുള്ള നിലക്ക് സ്വാഭാവികമാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുള്ളയാണെങ്കിലും റബീഉ ബിൻ ഹാദി മദ്ഖലി റഹിമഹുള്ളയാണെങ്കിലുമൊക്കെ അവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. ആ അബദ്ധങ്ങളിൽ അവരെ ആരെയും നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, ഈ ഖബറിൻ്റെ സാഹിബല്ലാത്ത മുഴുവൻ ആളുകളിലും കൊള്ളാവുന്നതും തള്ളാവുന്നതുമുണ്ടാകും. ആ അർത്ഥത്തിൽ അവരിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ നമ്മൾ ന്യായീകരിക്കേണ്ടതില്ല, അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇത്തരം ദീനിനു വേണ്ടി മഹാസേവനങ്ങൾ ചെയ്ത ആളുകൾ ഇസ്ലാമിക ലോകത്ത് തീവ്രവാദം പടർന്നു പന്തലിക്കുന്നതിനെതിരിൽ ശക്തമായി നിലപാടുകൾ കൈക്കൊണ്ട പണ്ഡിതന്മാർ ആ ആളുകളെ ആക്ഷേപസ്വരത്തിൽ ഉന്നയിക്കുക എന്ന് പറയുന്നത് അത് വലിയ തെറ്റും പാപവും അതോടൊപ്പം തന്നെ വ്യക്തിഹത്യയും അതോടൊപ്പം വ്യക്തിയോട് ചെയ്യുന്ന തെറ്റ് എന്നുള്ള നിലക്കുതന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബ ലഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇസ്തിഗ്ഫാറു നടത്തുകയും അവരോട് പാപമോചനം അവരുടെ അടുക്കൽ ചെന്ന് തേടുകയുമൊക്കെ വേണ്ടതുണ്ട് എന്ന കാര്യം കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മദ്ഖലിയത്ത് എന്നോ ജാമിയത്ത് എന്നോ പ്രസ്ഥാനങ്ങളോ ചിന്താധാരകളോ ഇസ്ലാമിലില്ല. അത് ഇവിടെയുള്ള പിഴച്ച കക്ഷികളായ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പടഞ്ഞുണ്ടാക്കുന്ന വാദം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഫോൺ പേ, ജിപേ പോലുള്ള ആപ്പിൽ ഡിജിറ്റൽ സ്വർണം വാങ്ങൽ അനുവദനീയമാണോ എന്നാണ്.
0: ഡിജിറ്റൽ ഗോൾഡ് കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ സ്വർണ്ണ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണമെന്നത് നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായിക്കൊണ്ടാണ് പരിഗണിക്കാറുള്ളത്. സ്വർണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നാണയമായി കൊണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആഭരണമായിട്ടും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണമെന്ന് പറയുമ്പോൾ അതിൽ ആഭരണവും നാണയവുമെല്ലാം ഒരേപോലെയാണ് ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ സ്വർണവും വെള്ളിയുമൊക്കെ കച്ചവടം നടത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമൊന്ന്, സ്വർണവും സ്വർണവുമാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ രണ്ടു നിബന്ധനകളാണുള്ളത്. വെള്ളിയും വെള്ളിയും തമ്മിലാണ് കച്ചവടം നടത്തുന്നത് എങ്കിലും രണ്ടു നിബന്ധനകളുണ്ട്. ഒന്നാമത്തത് യദംബി യദാകണം, രണ്ടാമത്തത് മിസിലം ബി മിസിലാകണം. യദംബി യദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊക്കം പണം കൊടുത്ത് റൊക്കം സ്വർണം വാങ്ങുന്ന രീതി, അല്ലെങ്കിൽ റൊക്കം പണം കൊടുത്ത് റൊക്കം വെള്ളി വാങ്ങുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. മിസിലം ബി മിസിൽ എന്ന് പറഞ്ഞാൽ എത്ര സ്വർണമാണോ കൊടുത്തത് അത്ര സ്വർണം തന്നെ തിരിച്ചു ലഭിക്കണം, എത്ര വെള്ളിയാണോ കൊടുത്തത് അത്ര വെള്ളി തന്നെ തിരിച്ചു വാങ്ങണം. ഈ രൂപത്തിൽ രണ്ടു നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണവും വെള്ളിയും കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടം ഹലാലാകുന്നത്. യദംബിയത് എന്ന് പറയുന്ന രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ റൊക്കം പണം കൊടുക്കുന്നതിന് പകരം സ്വർണം വാങ്ങി പണം പിന്നീട് കൊടുക്കുകയോ പണം നൽകി സ്വർണം പിന്നീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എങ്കിൽ കാലതാമസത്തിലുള്ള പലിശ അഥവാ റിബൻ നസീഅ അവിടെ കടന്നു വരുന്നതാണ്. കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയോ നൽകിയതിനേക്കാൾ കുറവ് തിരിച്ചു വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അവിടെ റിബൽ ഫതിൽ ഏറ്റവ്യത്യാസത്തിലെ പലിശയും കടന്നു വരും. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഡിജിറ്റലായിക്കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത് എങ്കിൽ, നേരത്തെ പറഞ്ഞ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ നിന്നും കറൻസി കൊണ്ട് സ്വർണം വാങ്ങുന്ന ഹുക്കുമാണ് അവിടെയുള്ളത്. അവിടെ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ ആ കാശിനുള്ള സ്വർണം നമുക്ക് വാങ്ങാവുന്നതാണ്. ആ വാങ്ങുന്ന സമയത്ത് ആ സ്വർണം പരിപൂർണമായി നമുക്ക് ലഭിച്ചിരിക്കണം. മാത്രവുമല്ല, ആവശ്യമുള്ള സമയത്ത് ഡിജിറ്റൽ രൂപത്തിൽ നിന്നും സ്വർണം നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള ഏജൻസി വഴി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാനും വിൽക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ലഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അത്തരം കച്ചവടങ്ങൾ ഹലാലാണെന്ന് പറയാം. ഡിജിറ്റലായി വാങ്ങിവെച്ചു എന്നാൽ അത് മെറ്റീരിയലായി കൈകളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ, അത് ഡിജിറ്റലായി തന്നെ വിൽക്കേണ്ട അവസ്ഥകളൊക്കെയാണുള്ളത് എങ്കിൽ അത്തരം കച്ചവടങ്ങൾ അനുവദനീയമാവുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: കൊല്ലം ഐ എ എഫ് ടി കെയിൽ BDS അപേക്ഷിക്കാം. സംസ്ഥാന സർക്കാരിന് കീഴിൽ കൊല്ലം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ 4 വർഷ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. June 2 പ്രവേശന പരീക്ഷ. കേരള സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന AITFK നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. May 31 വരെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. 12-ാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. 60 സീറ്റുകളാണ് ഉള്ളത്. ജനറൽ എബിലിറ്റി ടെസ്റ്റ്, ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത്. ഫാഷൻ ഡിസൈനർ, സ്റ്റൈലിസ്റ്റ്, ഫാഷൻ കൊറിയോഗ്രാഫർ തുടങ്ങിയവയാണ് പ്രോഗ്രാം വഴി കരിയർ മേഖലകൾ. സംരംഭങ്ങൾ ആരംഭിക്കുന്നവരുമുണ്ട്. ഇത്തവണ പഠിച്ചിറങ്ങുന്ന ബാച്ചിൽ പ്ലേസ്മെന്റിനായി രജിസ്റ്റർ ചെയ്ത 30 പേരിൽ 27 പേർക്കും ഓഫർ ലഭിച്ചു. കൊല്ലം IFTK BDS അപേക്ഷിക്കാം. നിരവധി ഒഴിവുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി IBS applications kerala.gov.in.
6: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
5: സെൻസസ് June 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ July 1 ആരംഭിക്കും. ഇതിനു മുന്നോടിയായി June 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യാം. 2-ാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യ ഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിൻ്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിൻ്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന്നാണ്. മാ യക്കൂനു മിൻ നജ്‌വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വല അദ്ന മിൻ ദാലിക വല അക്ഥറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനതയുണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിന ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളും എല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അല്ലാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും. സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീനസ്തഫ, വസലാമുൻ അലൽ മുർസലീൻ, സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ, സലാമുൻ അല ഇബ്രാഹിം, സലാമുൻ അല മൂസ വഹാറൂൻ, സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്, സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തെ ആയത്തിൽ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസു സലാം, അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. കുന്ന നുസല്ലി ഖൽഫ നബി, നബി സ്വലാസ്മയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവെ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണ്ണരായിരിക്കുന്നു. മറ്റൊരു ദിക്റിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിന്നസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വളഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷു സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ജീവിതം വിരസമാക്കാറുണ്ടോ?
3: നമ്മുടെ അസ്വസ്ഥതകളുടെ അടിസ്ഥാന കാരണം കുടുംബത്തിലെ താളപ്പൊരുത്തമാണോ?
2: സ്വന്തം സ്വാതന്ത്ര്യവും മുൻവിധിയില്ലാത്ത മനോഭാവവും കുടുംബത്തിന്റെ സന്തുഷ്ടിക്ക് നിദാനമല്ലേ?
3: മതതത്വങ്ങളും പാരമ്പര്യ മൂല്യങ്ങളും ഗവേഷണ ഫലങ്ങളും സമന്വയിച്ച
2: ചടുലമായ അവതരണം കൊണ്ടും നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ
3: മലയാളി സമൂഹത്തിന്റെ കുടുംബകം സ്നേഹക്കൂട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം. കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളിയാക്കുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് സാധ്യമേയല്ല. വമ്പിച്ച ഗുരുതരമായ പാപമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ആറാഫിൻ്റെ 40-ാമത്തായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇന്നല്ലദീന കദബൂ ബി ആയാത്തിനാ, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന ആളുകൾ, അതുമാത്രമല്ല വസ്തഖ്ബറു അൻഹ, അതിനെ തൊട്ടവർ അഹംഭാവം അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ആളുകൾ, അവർക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു പോകുന്നതുവരെ ലായദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വകദാലിക നജ്സിൽ മുജ്രിമീൻ, അപ്രകാരമത്രേ കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. അള്ളാഹു മജ്റനാവിനെ നാർ, അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തി രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, അപ്പോൾ എത്ര ശക്തമായ താക്കീതാണെന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ കർമ്മങ്ങൾക്കും ആത്മാക്കൾക്കും മേൽപോട്ട് പ്രവേശനം നൽകപ്പെടുകയില്ല എന്നാണ് അർത്ഥം. ഒരുപക്ഷേ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നും ആകാവുന്നതാണ്. അള്ളാഹു പറഞ്ഞതെന്താണ് സൂറത്തുൽ ഫാത്തിറിൽ, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹ്, അള്ളാഹുവിലേക്കത്രേ നല്ലതായ വാക്കുകൾ കയറിപ്പോകുന്നത്, സൽക്കർമ്മങ്ങളോ അതിനെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ഇത് സൂറത്തുൽ ഫാത്തിറിലെ 10-ാമത്തെ ആയത്താണ്. അപ്പോൾ സത്യവിശ്വാസികൾ മരണപ്പെടുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ആകാശത്തെ മലക്കുകളിൽ നിന്ന് സ്വാഗതവും സ്വീകരണവും ലഭിക്കും. എന്നാൽ അവിശ്വാസികൾ മരണപ്പെടുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് അവിടെ സ്വീകരണം ലഭിക്കുകയില്ല, മേൽപോട്ടുള്ള പ്രവേശനം പോലും തടയപ്പെടും. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നതുവരെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാലത്തും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അർത്ഥം. കാരണം ഒട്ടകം ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുപോലെ തന്നെ ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതും അസാധ്യമാണ്. അപ്പോൾ അസംഭവ്യമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു ഉപമയാണല്ലോ ഇത്. അവർക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രത്തോളം ദൗർഭാഗ്യവാന്മാരായിരിക്കും അവരെന്ന്. കാലോകാലം അവർ നരകത്തിൽ കടന്നെരിയേണ്ട അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗം ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് എത്ര ഭീകരമാണ്. അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അവരല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ആത്മാവ്, അവർ മരണപ്പെടാൻ നേരത്ത് എങ്ങനെയാണ് ആ ആത്മാവ് പുറത്തേക്ക് വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ രൂപം പറയുന്നത്, അവരുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ സൂദുൽ വുജൂ, കറുത്ത മുഖമുള്ളവരായിരിക്കും. മഅഹുമുൽ മുസൂഹ്, നരകത്തിലെ നല്ല പരുക്കനായ കഫമ്പുടവ അവരുടെ കൈകളിലുണ്ടാകും. മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചെടുക്കാൻ വരുമ്പോൾ പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, മ്ലേച്ഛമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സുഖ്തില്ലാഹി വഗളബിൻ, അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലേക്കും നീ പുറത്തേക്ക് വാ. നിന്നെ കാത്തിരിക്കുന്നത് മംഗളങ്ങളല്ല, സ്വാഗതമോതുന്ന മലക്കുകളല്ല, അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ദേഷ്യവുമാണ്. ആത്മാവിൽ നിന്നും വൃത്തികെട്ട മണം പുറത്തേക്ക് വന്നു തുടങ്ങും. ആകാശത്തിൻ്റെ വാതിലുകൾ ആ ആത്മാവിനു വേണ്ടി തുറക്കാൻ പറയുമ്പോൾ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നതുവരെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. പിന്നീട് അവർക്ക് ഖബറിൽ വരാനുള്ളത് എന്താണ്? നരകീയ ജീവിതമാണ്. നരകത്തിലെ വിരികൾ, നരകത്തിലെ വാതിലുകൾ അവരുടെ ഖബറിലേക്ക് തുറന്നുകൊടുക്കും. അതിൽ നിന്നുള്ള ചൂടും കരിമ്പുകയും അവരുടെ ഖബറിലേക്ക് എത്താൻ തുടങ്ങും. അവരുടെ ഖബറുകൾ വാരിയല്ലുകൾ കൂടിപ്പിണയുമാറ് അത് ഇടുങ്ങാൻ തുടങ്ങും. അവരുടെ ഖബറിലേക്ക് മോശപ്പെട്ട ഒരു മനുഷ്യൻ വരും. അവൻ ചെയ്തു കൂട്ടിയ തിന്മകളായിരിക്കും അവ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാവുക നമ്മൾ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളിയാക്കുന്നവരോ കളവാക്കുന്നവരോ നമ്മളാകാൻ പാടില്ല. അക്കൂട്ടത്തിലുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഇരുന്ന് സംസാരിച്ച് അവരുടെ ആദർശത്തിലേക്ക് ചേക്കേറുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടുള്ളതല്ല. വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അവന് കീഴൊതുങ്ങുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: قبل منامي مر ببالي وحي سؤال
2: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയാണ്, അതിൻ്റെ ആറാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. വസ്വഗീരിന വകബീരിന വദക്കരിന വഉൻസാന, അത്രയും ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം. വസ്വഗീരിന, അവിടെ സ്വാദാണ്, സീനല്ല, വസ്വ. അതുപോലെ ഗൈനാണ് കുത്തുള്ള ഗൈന്. വസ്വഗീരിന വസ്വഗീരിന വകബീരിന വദക്കരിന, ദാല് കുത്തുള്ള ദാല്. വദക്കരിന വഉൻസാന സ അലിഫ് ബ ത സ സ വഉൻസാന വസ്വഗീരിന വകബീരിന വദക്കരിന വഉൻസാന. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തരാൻ വേണ്ടി ആദ്യം പറയാണ്. ആർക്കൊക്കെ? വസ്വഗീരിന, ഞങ്ങളിലെ ചെറിയവർക്ക്. വകബീരിന, ഞങ്ങളിലെ വലിയവർക്ക്. വദക്കരിന, ഞങ്ങളിലെ പുരുഷന്മാർക്ക്. വഉൻസാന, ഞങ്ങളിലെ സ്ത്രീകൾക്കും. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച പ്രാർത്ഥന മുഴുവനായിട്ടൊന്ന് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന വസ്വഗീരിന വകബീരിന വദക്കരിന വഉൻസാന. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന വദക്കരിന വഉൻസാന. അപ്പം എന്താണ് മൊത്തത്തിൽ അർത്ഥം? അല്ലാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഇവിടെ ഹാജറുള്ളവർക്കും ഹാജറില്ലാത്തവർക്കും ഞങ്ങളിൽ വലിയവർക്കും ചെറിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പൊറുത്തു കൊടുക്കണമേ. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പവർ ഗ്രിഡിൽ 668 ട്രെയിനി. പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 668 ട്രെയിൻ ഒഴിവുണ്ട്. കേരളം ഉൾപ്പെടുന്ന സതേൺ റീജിയനിൽ 128 ഒഴിവുണ്ട്. ഒരു വർഷം പരിശീലനം, തുടർന്ന് റെഗുലർ നിയമനം. May 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.powergrid.in തസ്തികയും യോഗ്യതയും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ, 70% മാർക്കോടെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയവർക്ക് ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി FA, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങി നിരവധി ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27, ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി പരിശീലന സമയത്ത് 21,000 മുതൽ 72,000 രൂപയും, തുടർന്ന് 21,500 മുതൽ 74,000 വരെയും. ഫീസ്: ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിലേക്ക് 200 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 300 രൂപ. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത സൈനികർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NTPC 250 എക്സിക്യൂട്ടീവ്. ന്യൂഡൽഹി ആസ്ഥാനമായ NTPC ലിമിറ്റഡിന്റെ വിവിധ പ്രൊജക്ടുകളിലും സബ് ഡയറി കമ്പനികളിലുമായി 250 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം. 2 വർഷം കൂടി നീട്ടിയേക്കാം. ഓൺലൈൻ അപേക്ഷ May 7 വരെ സ്വീകരിക്കും. യോഗ്യത: 40% മാർക്കോടെ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഭിന്നശേഷി അപേക്ഷകർക്ക് ജയം മതി. പ്രായപരിധി 35, ശമ്പളം 55,000 രൂപ. ഫീസ്: 500 രൂപ. പട്ടികജാതി ഭിന്നശേഷി അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. NTPC 250 എക്സിക്യൂട്ടീവ് ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.careers.ntpc.co.in.
2: Peace Radio. Tune to reality.
3: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതികാണ്, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഉണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
4: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
5: ഒരു സന്തോഷ വാർത്ത: പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിലിനി നുറുങ്ങുകൾ. നന്മ നിറഞ്ഞ അയൽക്കാരാവുക. സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: നന്മ നിറഞ്ഞ അയൽക്കാരാവുക. എഴുത്ത് സലാം സുർമ എടത്തനാട്ടുകര. നിങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വീട്ടിൽ വന്നു പോയോ? വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കയറുന്ന എന്നോട് ഭാര്യയുടെ ആദ്യ ചോദ്യം. ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവൾക്കത് വിശ്വാസമാകാത്തതുപോലെ അടുത്ത ചോദ്യം വന്നു. പിന്നെ ആരാണ് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ മുറ്റത്തെ അയയിൽ ഉണക്കാനിട്ട വസ്ത്രമെല്ലാം എടുത്തു മടക്കി സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നത്? കഴിഞ്ഞ വേനൽക്കാലത്താണ് ഈ സംഭവം. വൈകുന്നേരം 3:00 അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തത് അപ്പോഴാണ് ഞാൻ ഓർത്തത്. മുറ്റത്തെ അയലിൽ വിരിച്ചിട്ടിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും മഴ നനയാതെ എടുത്ത് മടക്കി ആരോ വീടിൻ്റെ സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നു. അടുത്തുതന്നെ താമസിക്കുന്ന ഉമ്മയോടും ജ്യേഷ്ഠൻ്റെ വീട്ടുകാരോടും ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചെങ്കിലും അവരൊന്നും ആ സമയത്ത് വീട്ടിൽ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരത്ത് സൗഹൃദ സന്ദർശനത്തിനെത്തിയ അയൽപ്പക്കത്തെ സുഷചേച്ചിയുടെ മേൽ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മഴക്കാറ് മൂടുന്നത് കണ്ട് അവരുടെ മുറ്റത്തെ അയൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുവെക്കാനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് 100 മീറ്റർ അകലെയുള്ള ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ അയയിലും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ കണ്ടത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ എടുത്തുവെക്കാൻ വരില്ലെന്നുറപ്പുള്ള അവർ വന്ന് അതെല്ലാം ആദ്യം മടക്കി വച്ചതിന് ശേഷമാണ് അവരുടെ വസ്ത്രങ്ങൾ പോലും മടക്കി വച്ചത് എന്ന വാചകങ്ങൾ നല്ലൊരു അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിൽ നിറച്ചു. ദിവസങ്ങൾ നീളുന്ന യാത്ര പോകുമ്പോൾ വീട് പൂട്ടി താക്കോലേൽപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് പറയാൻ മാത്രം പരസ്പര വിശ്വാസമുള്ള അയൽപക്ക ബന്ധങ്ങൾ നമുക്കാശ്വാസമാണ്. തക്കം കിട്ടിയാൽ അയൽപ്പക്കക്കാരൻ്റെ വസ്തുവകകൾ അടിച്ചു മാറ്റുന്നവരും 1-2 മണിക്കൂർ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുമ്പോഴേക്കും കള്ളന്മാർക്ക് ഒറ്റുകൊടുത്ത് കളവിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരുമായ അയൽപ്പക്കക്കാരും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെന്നറിയുക സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും

0: ലൗഹൈറ പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നന്മ നിറഞ്ഞ അയൽക്കാരാവുക എന്ന സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മഹാന്മാരായ മുൻഗാമികളുടെ ജീവചരിത്രങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്ന പ്രത്യേക പരിപാടി സ്മൃതിപഥം പീസ് റേഡിയോയിൽ അടുത്തതായി മൂസാ സൊലാഹി കാര സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, പാഠങ്ങൾ അറിയാനും നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കാനും ഇത്തരം സംസാരങ്ങളിൽ നിന്ന്, ചർച്ചകളിൽ നിന്ന് നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാഹ്. ഇബ്നു തൈമിയ റഹിമഉല്ലാ തൻ്റെ ആയുസ് എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത്? തനിക്ക് ലഭിച്ച സമയത്തെ എപ്രകാരമാണ് ഉപയോഗിച്ചത്? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങളിൽ അനുഭവിച്ച, അഭിമുഖീകരിച്ച പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ എത്രമേൽ കഠിനമായിരുന്നു, തീക്ഷ്ണത ഏറിയതായിരുന്നു, ആ നിലക്കുള്ള കാര്യങ്ങളെ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സഹായകരമാകുന്ന, പിന്തുണയാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇമാമിൻ്റെയും അദ്ദേഹത്തെ പോലെയുള്ളവരുടെയും ജീവിതം നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയുടെ വഫാത്ത്, വിയോഗം ദുൽഖാദ് മാസം 20 തിങ്കളാഴ്ചയുടെ രാത്രിയിലാണ് ഉണ്ടായത്. ഹിജ്റ 728 അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയത്. ദിമഷ്കിൽ വെച്ചാണ് ഇമാം വഫാത്താകുന്നത്. കാരണം അവിടെയാണ് അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടിരുന്നത്. ഇമാമിൻ്റെ മരണ വാർത്ത

0: വാർത്തയറിഞ്ഞ് ഒരുപാടാളുകൾ അദ്ദേഹത്തെ കാണാൻ വരികയും അവർക്ക് സന്ദർശിക്കാനുള്ള അനുവാദം നൽകപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവർ ബാക്കിയാവുകയും മറ്റുള്ളവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുളിപ്പിക്കൽ കർമ്മം ആ കാലഘട്ടത്തിലെ പ്രമുഖരായ ആളുകളാൽ നിർവഹിക്കപ്പെട്ടു. വലിയ ഒരു സൗഭാഗ്യമാണ്, നേട്ടമാണ്. നമ്മെ കുളിപ്പിക്കാൻ അറിയുന്നവർ, അർഹതയുള്ളവർ ലഭിക്കപ്പെടുക എന്നത് ചെറിയ കാര്യമല്ല. ഇമാമിൻ്റെ ചരിത്രത്തെ വിശദീകരിച്ചവർ അവിടെ പ്രയോഗിച്ചത് മിൻ അകാബിരി സ്വാലിഹീൻ എന്നാണ്. സൽവൃത്തരായ പ്രമുഖർ എന്നു പറഞ്ഞാൽ നല്ലവരായ ആളുകളാൽ ഇമാമിൻ്റെ ഭൗതിക ശരീരം കുളിപ്പിക്കപ്പെടാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നർത്ഥം. മാത്രവുമല്ല, അഹ്ലുൽ ഇൽമാണ്, അറിവുള്ളവരാണ്. ഏതെങ്കിലും രൂപത്തിൽ കഴുകി മാറിപ്പോകുന്നവരല്ല. ഒരു മയ്യത്തിനെ എപ്രകാരമാണോ കുളിപ്പിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കപ്പെട്ടവരാണ്. ഇമാം മിസ്സി റഹിമഉള്ളയെപ്പോലെയുള്ള പ്രമുഖർ അതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. നാം ആഗ്രഹിക്കേണ്ടതാണ്, നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കേണ്ട കാര്യമാണ്. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്നറിവുള്ളവർ, അറിവോടുകൂടി ആ കാര്യം ചെയ്ത് പരിചയമുള്ളവർ, ആ സൗഭാഗ്യം, അവസരം ലഭിക്കുക എന്നത് ഏറ്റവും നല്ല കാര്യമായി കാണാൻ, അറിയാൻ നമുക്ക് സാധിക്കണം. ഇമാമിനെ സന്ദർശിക്കാൻ ഒരുപാടാളുകൾ വന്നു, വഴികൾ നിറഞ്ഞു, പള്ളി വരെയുള്ള ഭാഗങ്ങളെല്ലാം ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. നമസ്കാരത്തിന് എത്താൻ കഴിയുന്നവരെല്ലാം ഇമാമിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്നു എന്നതാണ്. അതും വലിയ സൗഭാഗ്യമാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് അത് പഠിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിയുന്നത്ര പരിശ്രമിക്കാനും മാറിയിരുന്ന പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം, മരണവാർത്ത അറിഞ്ഞവർ നമസ്കാരത്തിനു വേണ്ടി പടച്ചറബിൻ്റെ തൗഫീഖിനാൽ എത്തി. നമ്മുടെ ജനാസ നമസ്കാരത്തിനു വേണ്ടി ആരെല്ലാം എത്തും നമുക്കറിയുന്ന കാര്യമല്ല. അത് റബ്ബിൻ്റെ തൗഫീഖ് പ്രകാരം നടക്കാനുള്ളതും വരാനുള്ളതുമായ കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. അതുപോലെ തന്നെ അവിടെ എത്തിയവർ കരയുന്ന അവസ്ഥയായിരുന്നു. ഇമാമിനാലുണ്ടായ നഷ്ടമോർത്ത് കരയുന്നവർ, ഇമാമിന് റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അത്തരം സന്ദർഭമായിരുന്നു, കാഴ്ചയായിരുന്നു ഇമാമിൻ്റെ വിയോഗാനന്തരം ഉണ്ടായത്. ധാരാളം പ്രാർത്ഥന ലഭിക്കുക എന്നത് നമ്മുടെ മരണവാർത്ത അറിയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ കുടുംബങ്ങളിലും കൂട്ടുകാരിലും നാട്ടുകാരിലും ഉണ്ടാവുക എന്നത് വലിയ സൗഭാഗ്യം തന്നെയാണ്, നമുക്കേറെ ഗുണകരമാകുന്ന കാര്യമാണ്. ഇമാമിൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് നീക്കപ്പെട്ടു. അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ് നീക്കിയത്, ജനങ്ങളുടെ ആധിക്യം കാരണം. പക്ഷേ പള്ളി നിറയുകയും അതിൻ്റെ പുറത്തും ആളുകൾ നമസ്കാരത്തിനു വേണ്ടി തടിച്ചുകൂടുന്ന കൂടിയ അവസ്ഥയാണ് ഉണ്ടായത്. അതെല്ലാം അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ ലഭിച്ച കിട്ടിയ നേട്ടമാണ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ആകണം എന്നില്ല. അല്ലാഹുവിൻ്റെ തീരുമാനത്തിലാണ് എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണതയുള്ളത്. പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വഹിക്കപ്പെട്ടത് പ്രമുഖരായ നല്ലവരായ പണ്ഡിതന്മാരുടെ കരങ്ങളാലാണ്. അതിലൂടെയെല്ലാം കിട്ടുന്ന ഒരു ഗുണം, ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മര്യാദകൾ, ഇതെല്ലാം പാലിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയാണുണ്ടാവുക. ഏതെങ്കിലും ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ചുമട് വഹിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയിലല്ല. മയ്യത്തിനെ എപ്രകാരമാണോ കൊണ്ടുപോകേണ്ടത് ആ നിലക്ക് കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും, അതിൽ ശ്രദ്ധയുണ്ടാകും. അറിവുള്ളവരും ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയവരും അതിൻ്റെ കൂടെ ഉണ്ടായാൽ ഇതൊന്നും ചെറിയ നേട്ടമല്ല. ഇമാമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത, നിർവഹിച്ച നല്ല നല്ല കാര്യങ്ങളെ അടുത്തറിഞ്ഞവർ അവസാനമായി ഇമാമിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലാ, അദ്ദേഹം വഫാത്തായ സന്ദർഭം ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതിനോട് സമമാകുന്ന ഒരു ചരിത്രമായിട്ടാണ്, സന്ദർഭമായിട്ടാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയുടെ വഫാത്തിൻ്റെ സമയത്തെ കാണാൻ കഴിയുന്നത്. ഇമാമു സുന്ന എന്ന പേരിലാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല അറിയപ്പെടുന്നത്. കൃത്യമായ നിലപാട് ഉറച്ച മനസ്സോടെ എടുത്തതിൻ്റെ പേരിൽ എത്രയോ പരീക്ഷിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല. അദ്ദേഹത്തിൻ്റെ ഇൽമും അമലും അറിവും പ്രവൃത്തിയും അത്രത്തോളമുണ്ടായിരുന്നു. വിരക്തിയുടെ എല്ലാ ഉന്നതികളിലും എത്തിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആരാധനാ കർമ്മങ്ങളിൽ കൃത്യത പുലർത്തിയിരുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആ ഗുണങ്ങളോട്, സ്വഭാവങ്ങളോട് ചേർന്നു വരുന്ന വ്യക്തിത്വമാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയുടെ വ്യക്തിത്വം. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ശറഅ്, ദീനിയായ കാര്യങ്ങൾ, അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഠിനാധ്വാനം, ക്ഷമയോടെ പ്രതിഫലമാഗ്രഹിച്ച് തൻ്റെ ജീവിതത്തിൽ ഇമാം നിർവഹിച്ചത്. അവിടെ അദ്ദേഹം ഒരു ഭീരുവായിട്ടില്ല, അതല്ലെങ്കിൽ അലംഭാവം കാണിച്ചിട്ടില്ല. എത്രയോ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിൽ പലരും ഭീരുക്കളാണ്, അല്ലെങ്കിൽ അശ്രദ്ധയോടെ മടിയന്മാരായി പിറകോട്ട് നിൽക്കുന്നവരാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തമരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ മാതൃകയില്ല. വഴികാട്ടികളും വെളിച്ചവുമായി ജീവിച്ച അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ നമുക്ക് മാതൃകയുള്ളത് ലഭിച്ച അറിവുകൊണ്ട് സൽക്കർമ്മനിഷ്ഠയുള്ളവരായി മുന്നേറണം, ഉയരണം എന്നാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ക്ഷമയുള്ള, പ്രതിഫലം നന്നായി ആഗ്രഹിക്കുന്ന ആളുകളായി മാറിയത്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ല ദുർബലനായിട്ടില്ല. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഏൽക്കേണ്ടി വന്നപ്പോഴും ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചപ്പോഴും അദ്ദേഹം ശക്തിയുള്ള, ബലമുള്ള ആളായിട്ടാണ് മാറിയത്. ക്ഷയിച്ച് ദുർബലനായി ഞുരുമ്പിച്ച അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഒരു അമാന്തത, വിരസത അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ആ നിലക്കൊന്നും ഇമാമിൻ്റെ ജീവിതത്തിൽ കാണുക സാധ്യമല്ല. വഫാത്തിൻ്റെ ആ സമയം വരെയും എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് അല്ലാഹുവിൻ്റെ ദീനിലുള്ള കാര്യങ്ങളുമായി മുഴുകിയ, അതുമായി ചേർന്ന് ഒട്ടിനിൽക്കുന്ന അവസ്ഥയായിരുന്നു ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാഹുണ്ടായത്. അത് വലിയ ഒരു സൗഭാഗ്യമാണ്, വലിയ ഒരു നേട്ടമാണ്. എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. എല്ലാ പണ്ഡിതന്മാരുടെ ജീവിതത്തിലും ഈ ഒരവസ്ഥ കാണണം എന്നില്ല. അപൂർവം ആളുകളിൽ മാത്രമാണ്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും എല്ലാവരുടെ വിഷയത്തിലും ഇത്തരം കാര്യങ്ങൾ ദർശിക്കുക കാണുക സാധ്യമല്ല. ഓരോ കാലഘട്ടത്തിലും അപൂർവം ആളുകളിൽ, പണ്ഡിതന്മാരിൽ മാത്രം കാണപ്പെടുന്ന, വായിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ ഒരുപാട് പണ്ഡിതന്മാരുടെ, തൻ്റെ ശിഷ്യന്മാരുടെ നല്ല പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ ലഭിച്ച പണ്ഡിതനാണ്. അതെല്ലാം അദ്ദേഹം നേടിയ അറിവിൻ്റെ മികവിനാലും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലവുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇമാമിൻ്റെ ജീവിതത്തിൽ നിന്ന് കേൾക്കാനും അറിയാനും നമുക്ക് സാധിച്ചു. ആ കാര്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഇമാമുമാർ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അയ്മത്തുകൾ, നമുക്ക് മുന്നിൽ നിന്ന നേതാക്കന്മാർ. അവരിലൂടെ കിട്ടിയ കാര്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, അങ്ങനെ സംസ്കാരവും ധാർമ്മികതയും സംസ്കരണവുമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കാനും വളർത്തിയെടുക്കാനും പ്രബോധകരും പഠിതാക്കളുമായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും നാം സമയം കണ്ടെത്തുന്നു. അതിനിടയിൽ ഇത്തരം കാര്യങ്ങളെക്കൂടി ശ്രദ്ധിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഗുണം പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാ, വരും ക്ലാസുകളിൽ മറ്റു പണ്ഡിതന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകല്ലാഹു ഖൈറ. സ്മൃതിപദം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലിനല്ലൂർ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പേന ഒരു ചെറിയ ഉപകരണമല്ല. എഴുത്ത് ദുൽഖർ ഷാൻ അലിനല്ലൂർ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിലപിടിപ്പുള്ള പേനകളിൽ മുൻനിരയിലുള്ള പാർക്കർ പേനയോട് ഇഷ്ടം തോന്നിയത്. അന്ന് പക്ഷേ ആ പേന ക്യാഷ് കൊടുത്തു വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് സ്റ്റാളിലെ ക്യാഷ് കൗണ്ടറിൽ ഉയർന്ന ദർജയിൽ അങ്ങനെ ഇരിക്കുന്ന ആ പേനയുടെ വില കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. ഇത്രയും വില കൊടുത്ത് ഈ പേന ആരെങ്കിലും വാങ്ങുമോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ അല്പം കുശുമ്പോടെ ഇതൊന്നും ആരും വാങ്ങില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തിരിച്ചു നടക്കും. എങ്കിലും എപ്പോഴൊക്കെയോ ആ ഷോപ്പിൽ കയറുന്നുവോ അപ്പോഴൊക്കെ കണ്ണുകൾ ആ പേനകളിൽ ഉടക്കി നിൽക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന കാലത്ത് കാലങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സഫലമാക്കി. സ്കൂൾ അവധിക്കാലത്ത് ചെറിയ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് കിട്ടിയ പൈസ സ്വരൂപിച്ചായിരുന്നു ആഗ്രഹം സഫലമാക്കിയത്. പഠനം കഴിഞ്ഞ് കാലം മുന്നോട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മദ്രസയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഗൾഫിലുള്ള അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി വന്നപ്പോൾ ഹദിയയായി എൻ്റെ നേരെ ഒരു ചെറിയ ബോക്സ് നീട്ടി. ഇത് ഉപ്പ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ബോക്സ് തുറന്നു നോക്കി. എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം. ഒരു പാർക്കർ പേനയായിരുന്നു ആ ബോക്സിൽ. പിന്നീട് പല ജോലികളും ചെയ്തു. ഒടുവിൽ വിദേശത്തെത്തി. ഒരു കമ്പനിയിൽ ഓഫീസ് ലഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റും പുറത്തു പോകുമ്പോൾ വീണ്ടും ആ പഴയ ആഗ്രഹം മനസ്സിൽ കൂടി വന്നു. പക്ഷേ നാട്ടിലുള്ള വിലയുടെ ഇരട്ടി നൽകണം. ആഗ്രഹം നീട്ടി നീട്ടിക്കൊണ്ടുപോയി. പലയിടത്തും ഷോപ്പുകളിൽ കയറി വില ചോദിച്ചു. വില കേൾക്കുമ്പോൾ പിന്നെയാവാമെന്ന് വിചാരിക്കും. ജിദ്ദയിലെ ഷറഫിയയിൽ കൂടുതൽ കച്ചവടക്കാരും മലയാളികളാണ്. വ്യാഴം വെള്ളി തുടങ്ങിയ ഒഴിവ് ദിവസങ്ങളിൽ മലയാളികളാൽ നിബിഡമാണ് ഷറഫിയ. പരിചയമുള്ള ഒരു ഷോപ്പിൽ കയറി പേനയ്ക്ക് വില ചോദിച്ചു. വില കേട്ടപ്പോൾ ഞാൻ കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി നടന്നു. അവരുടെ തന്നെ മറ്റൊരു കടയിൽ കയറി വില ചോദിച്ചു. അവിടെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമുണ്ട്. ഞാൻ ആദ്യം കയറിയ കടയിലേതിനേക്കാൾ 15 റിയാൽ അധികം കൊടുക്കണം ഇവിടെ. മലയാളികൾ മലയാളികളെ തന്നെ ശരിയാക്കുന്ന ഒരു കാഴ്ച. ഒടുവിൽ ഗുലയിൽ എന്ന സ്ഥലത്ത് സ്കൂളിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ ഓഫീസ് ആവശ്യാർത്ഥം കയറിയപ്പോൾ അവിടെയും അതാ ക്യാഷ് കൗണ്ടറിന് മുകളിൽ നമ്മുടെ കക്ഷി. പോക്കറ്റിനിണങ്ങിയ ഒരു വില പറഞ്ഞപ്പോൾ അത് വാങ്ങി സ്വന്തമാക്കി. അമേരിക്കയിലെ വിസ്കോൺസിനിലെ ഷോൾസ്ബർഗിൽ ജനിച്ച ജോർജ് സാഫോർഡ് പാർക്കറാണ് 1888 പാർക്കർ പെൻ കമ്പനി സ്ഥാപിച്ചത്. ടെലിഗ്രാഫി അധ്യാപകനായ അദ്ദേഹം തുടക്കം കുറിച്ച ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ശിഷ്യന്മാർ തന്നെയായിരുന്നു ഉപഭോക്താക്കൾ. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഓഫീസ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പോക്കറ്റിൽ സ്ഥാനം പിടിക്കാൻ പാർക്കറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആകർഷകമായ അനേകം ഡിസൈനുകളിൽ വില കൂടിയതും കുറഞ്ഞതുമായ പേനകൾ ലഭ്യമാണ്. പേന എന്ന ചെറിയ ഒരു ഉപകരണം ലോകത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതും അവനാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അധ്യായം 96, വചനം 14.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലനല്ലൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുല്ലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്, അഥവാ മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ തക്ബീറിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസ്വഗീരിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു.
2: അപ്പോൾ നമ്മൾക്ക് അറിയാം, മയ്യത്ത് നിസ്കാരത്തിൽ സാധാരണ മൂന്നാം തക്ബീർ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു തുടങ്ങിയ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. ശരി, ഈ പ്രാർത്ഥന കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഭാഗം ഭാഗമായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. അത്രയും ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. വഗായിബിന എന്താണ് ഇതിനർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ നീ പൊറുക്കേണമേ, അഥവാ പാപങ്ങൾ പൊറുക്കേണമേ എന്നർത്ഥം. ആരുടേത്? ലിഹയ്യിന, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരുടെ. വമയ്യിതിന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും. വശാഹിദിന, ഇവിടെ ഹാജറുള്ളവരുടെയും. വഗായിബിന, ഇവിടെ ഹാജറില്ലാത്തവരുടെയും. അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗൈനാണ്, ഗൈനിന് സുക്കൂനാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന, അവിടെ ഹ ആണ്, അൽഹംദു എന്നതിലെ ഹ. ലിഹയ്യിന വമയ്യിതിന വശാഹിദിന, അവിടെ സാദാ ഹ ആണ്, അല്ലാഹു എന്നതിലെ ഹ. വശാഹിദിന വഗായിബിന, അവിടെ ഗൈനാണ്, കുത്തുള്ള ഗൈന്. വഗായിബിന. അപ്പോൾ ഇതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ കർമ്മസരണി. പാനീയത്തിൽ ഈച്ച വീണാൽ 13-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹംസ മദീനി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കർമ്മ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹദീസുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിന് ഫത്ഹു ദിൽ ജലാലി വല്ലിക്കറാം എന്ന പേരിൽ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ കർമ്മശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്ന സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വഖഅ ദുബാബു ഫീ ഷറാബി അഹദികും ഫൽയഗ്മിസ്ഹു സുമ്മ ലിയൻസിഉഹു. നിങ്ങളുടെ പാനീയങ്ങളിൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുവെച്ച പാനീയത്തിൽ ഈച്ച ചാടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിൽ മുക്കുക, എന്നിട്ടതിനെ പുറത്തെടുത്ത് കളയുകയും ചെയ്യുക. ഇതാണ് നബി പറഞ്ഞ നിയമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു എന്ന ഒരു ഹിക്മത്ത് അതുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. ഫഇന്ന ഫി അഹദി ജനാഹൈഹി ദാഅൻ, അതിൻ്റെ ഒരു ചിറകിൽ, രണ്ട് ചിറകുകളിൽ ഒരു ചിറകിൽ രോഗമാണുള്ളത്, അഥവാ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് വരുന്നതാണത്. ഒഫിൽ ആഹരി ഷിഫാഉൻ, രണ്ടാമത്തേതിൽ അഥവാ മറ്റൊരു ചിറകുകൂടിയുണ്ടല്ലോ, അതിൽ അതിൻ്റെ ശമനവുമുണ്ട് എന്നാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അബൂ ദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാചകം കൂടി അധികമായി പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു യത്തഖി ബിജനാഹിഹി അല്ലദി ഫീഹി ദാ, അതെപ്പോഴും ഒരു പ്രതിരോധിക്കുന്നത്, മറ്റൊന്നിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രോഗമുള്ള ഈ ചിറകാണ്. അപ്പോൾ അത് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒരു പ്രതിരോധം എന്ന നിലക്ക് ആദ്യം അതിൽ കുത്തുന്നത് ഏതായിരിക്കും? ഈ രോഗമുള്ള ചിറകായിരിക്കും. അത് നമ്മൾ ഈച്ച വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം, ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയുമായിട്ട് കിടക്കുന്നത്. ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അത് കിടക്കുന്നത് കാണുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടും മറ്റുമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹീ, ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ കടമയായിട്ടുള്ളത്. ഇനി ഹദീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈച്ച എന്താണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈച്ചയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് പരാമർശിക്കാനുള്ള പ്രധാനമായ കാരണം, ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയാണ് അത് എന്നാണ്. അഥവാ വളരെ നിസ്സാരമായി ആളുകൾ കാണുന്ന ഒരു ജീവിയായിട്ട് പോലും ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വലിയ കഴിവുകളും വലിയ പ്രത്യേകതകളും ഒക്കെയുള്ള ആളുകളാണ് എന്ന് ജൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ അങ്ങനെയാക്കും, അവർക്ക് ഇങ്ങനെ കഴിവുകളുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു അവരെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ലോകത്തിൻ്റെ നിയന്താവ്. ലോകത്ത് എന്ത് നന്മകളുണ്ടെങ്കിലും അവൻ്റേതാണ്, എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു വിശ്വാസി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചും ലോകത്തിൻ്റെ ഒരു നിയന്താവിനെ സംബന്ധിച്ചും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു ബോധമുണ്ട്. തീരെ ദൈവമില്ല അല്ലെങ്കിൽ മതം വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ ഖുർആൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചില ആളുകൾ വളരെ പഴക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഒരു കാലഘട്ടത്തിലും അവർക്ക് മനുഷ്യർക്കിടയിൽ ഒരു മെജോറിറ്റി കിട്ടിയിട്ടില്ല എന്നും ലോകത്തെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മതം വേണം എന്ന് വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് വലിയ ഒരു സാന്നിധ്യമായിട്ടുള്ളത് എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുന്ന സമയത്ത് അവരുടെ സഹായം പ്രതീക്ഷിക്കുകയും അവരോട് അർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. തങ്ങളുടെ കാര്യം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഭംഗിയായി നോക്കിക്കോളും എന്ന് കരുതിയിട്ടെല്ലാം അവരെ ഏൽപ്പിക്കുന്ന, അങ്ങനെ അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ഒന്നിച്ച് വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്ക് അവിടെ ദുബാബ് എന്നതാണ്. അതിന് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയായ ഒരു ഈച്ചയെ നിങ്ങളൊന്ന് കൊണ്ടുവരിക എന്നാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലഖു ദുബാബൻ വലവ ഇജ്തമഉ ലഹു. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള എന്തൊക്കെ ശക്തികളുണ്ടോ, അത് മനുഷ്യരുടെ രൂപത്തിലുള്ളതാകട്ടെ, മറ്റ് ജന്തുക്കളുടെ രൂപത്തിലുള്ളതാകട്ടെ, പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളാകട്ടെ, പ്രകൃതിയിലെ കടലും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്തുമാകട്ടെ, എല്ലാം ഈ പ്രപഞ്ചത്തിലെ എന്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നവയെല്ലാം നിങ്ങൾ വിളിക്കുക. അവരെല്ലാവരും കൂടി കൂടട്ടെ, എല്ലാ മതങ്ങളുടെയും ആളുകൾ ഒരുമിച്ച് കൂടിക്കോട്ടെ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഈസങ്ങളും വലിയ പുണ്യപുരുഷന്മാരും വലിയ പുണ്യാത്മാക്കളുമൊക്കെയായിട്ട് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ കരുതപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും നിങ്ങൾ വിളിച്ചു നോക്കുക. എന്നിട്ട് എന്തിനാണ് അവരോട് ആവശ്യപ്പെടേണ്ടത്? ഒരു ഈച്ചയെ പടക്കാൻ. വലിയതൊന്നും വേണ്ട, വളരെ നിസ്സാരമായി മനുഷ്യൻ കാണുന്ന ഒരു ജന്തു, അതിനെ നിങ്ങളൊന്ന് പടക്കുക. ഓല വിചിത്തമാവുലഹു, അവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും ലയ്യഹ്ലുക്കു എന്നാ അള്ളാഹ് പറയുന്നത് ലയ്യഹ്ലുക്കു എന്നാണ്. ആ ലെന്നിനൊരു പ്രത്യേകത ഉണ്ട്. ലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ലം യഹ്ലുക്കു ഇതുവരെ പടച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ ലൻ നൂനാണെങ്കിൽ ലാമിന് ശേഷം ലയ്യഹ്ലുക്കു, അവർ പടക്കുകയില്ല എന്നാ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും സാധ്യവുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ പ്രയോഗം. ഇനി ലോകത്തിൻ്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ഒരു ജന്തുവിനെ, ഒരു ജീവിയെ ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഈച്ച എന്നുള്ള പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലെ മറ്റൊരു വെല്ലുവിളിയുണ്ട്, അതെന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആന് ആ ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖുല്ല ഇനി ജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, ഒരു വിഭാഗം മാത്രം വേണ്ട, എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, കാരണം അവരല്ലേ ഇത് നിഷേധിക്കുന്നത്, ഇവിടെയുള്ള ജന്തുവർഗങ്ങൾ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും നിഷേധിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിനെ നിഷേധിച്ചിട്ടില്ല, അതാണ് മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നതിനെ നിഷേധിച്ചിട്ടില്ല. ഈ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ജിന്ന് വർഗങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചവരായ ആളുകൾ മനുഷ്യ ജിന്ന് വർഗങ്ങളാണ്. അവരെല്ലാവരും കൂടി കൂടിയാലും ഒരു ഖുർആൻ ആയത്തല്ലെങ്കിൽ ഒരു ഖുർആനിൻ്റെ സൂറത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഖുർആൻ അത് കൊണ്ടുവരാൻ കഴിയില്ല. ഒലവു കാന ബഅലുഹും ലിബഅലിൻ ളഹീറ എന്നാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ തന്നെ നിന്നാലും കഴിയില്ല എന്ന്. അപ്പോൾ രണ്ട് തരം വെല്ലുവിളികൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെന്നും അവൻ്റെ പുറമെ മറ്റൊന്നിനെയും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ബരമേൽപ്പിക്കപ്പെടാനും പാടില്ല എന്നും പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഒരു വെല്ലുവിളി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലത് രണ്ട്, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, വിശുദ്ധ ഖുർആൻ തന്നെ ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് ബദലായിട്ട് മറ്റൊരു ശരീഅത്ത് കൊണ്ടുവരാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ എന്നതാണ് ഈ രണ്ട് വെല്ലുവിളിയുടെയും മുന്നിൽ മനുഷ്യൻ അശക്തനായി അന്നും ഇന്നും നിൽക്കുകയാണ് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഈച്ചയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ഇർഷാദ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, നിങ്ങളുടെ പാനീയത്തിൽ ഈച്ച വന്ന് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് പാനീയത്തിൻ്റെ കാര്യം മാത്രമാണ്, മറ്റു ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ ഒന്നുകിൽ ആ സ്ഥലത്ത് അതിൽ വീണു പോവുകയല്ല, അതിനെന്തെങ്കിലും ഒരു അപകടം വരികയല്ല, അപ്പോഴാണ് ഇതിൻ്റെ ഈ ചിറക് കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ അത് അതിൻ്റെ കാലിലും മറ്റുമൊക്കെയുള്ള രോഗാണുക്കളോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് അങ്ങോട്ട് എടുത്തിടാം, ആ അതിരുന്ന സ്ഥലമാണ്ട് ഒഴിവാക്കാം, അതല്ല നമുക്ക് കഴിക്കുന്നതിന് വിരോധവുമില്ല. നേരെ മറിച്ച് ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ ചത്തുപോകുമെന്ന് കരുതിയിട്ട് അതിനൊരു പ്രതിരോധമുണ്ട്, ആ പ്രതിരോധത്തിൻ്റെ സമയത്ത് പ്രതിരോധിക്കുന്നത് ഈ ചിറക് കൊണ്ട്, അതിൻ്റെ രോഗാണുക്കളുള്ള രോഗം വഹിച്ചു വരുന്ന ഈ ചിറക് കൊണ്ടാണ് അത് പ്രതിരോധിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ ഹദീസിൽ വന്നത് ഇദാ വഖഅ ഫീ ഷറാബി അഹദികും എന്ന്, നിങ്ങളുടെ ഷറാബിൽ പാനീയത്തിൽ വീണാൽ, അപ്പോൾ ഏത് തരം പാനീയങ്ങളാണെങ്കിലും അതിൽപ്പെട്ടു, സാധാരണ വെള്ളമാണെങ്കിലും മറ്റുള്ള പാനീയങ്ങളാണെങ്കിലും അതെല്ലാം അതിൽപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഫല്യഗ്മിസുഹു, അതിനെ നിങ്ങൾ എന്തു ചെയ്യുക, അതിൽ മുക്കിക്കളയുക. അപ്പോൾ വെള്ളത്തിൽ വീഴുമ്പോഴേക്ക് ഒരു ഭാഗം അതിലേക്ക് തട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള പാനീയങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ തട്ടി വീണാലും അതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കിടക്കുന്ന ഒരിതാണ് എങ്കിൽ അതിന് ചിറക്, ഒരു ഭാഗത്തെ ചിറക് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അതിൽ രോഗം കലർത്തുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ തേന് പോലെയുള്ളതൊക്കെയാണ് എങ്കിൽ അത് അതിൻ്റെ മുകളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു ഖരവസ്തു പോലെയാണ് സംഗതി. ഒരു ദ്രാവകമാണെങ്കിൽ തന്നെ അതൊരു ഖരവസ്തു പോലെയാണ്. അപ്പോൾ അത് ഇതിൽ പെടൂല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വെള്ളം പോലെ, ജ്യൂസ് പോലെ, അങ്ങനെയൊക്കെയുള്ള തനി വെള്ളം രൂപത്തിലുള്ളതാണ് എങ്കിൽ അതിനെ ആണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മുക്കുക, സുമ്മ ലിയൻസഹു, അതെന്ത് ചെയ്യണം, എടുത്ത് ഒഴിവാക്കുകയും ചെയ്യണം. അത് ആ ഈച്ച ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ മുക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് അതുകൊണ്ട് താഴോട്ടാക്കി ആ വീണതിനെ ഒന്ന് താഴോട്ട് മുക്കി ഉടനെ എടുത്ത് കളയുക കൂടി ചെയ്യണം എന്നതാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അതിനൊരു പ്രവാചകൻ്റെ ഒരു ഇല്ലത്ത്, അതിൻ്റെ ഒരു കാരണം, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം പറഞ്ഞത് എന്നൊരു കാരണം പറയുന്നത് നോക്കുക. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ദാഅൻ വഫിൽ ആഖരി ശിഫാഅൻ, അതിൽ ഒന്ന് ദാആണ്, ദാ എന്ന് പറഞ്ഞാൽ രോഗമാണ് ഒന്നിലുള്ളത്, രണ്ടാമത്തേതിൽ ശിഫാഅാണ്. ഇത് ശരിക്കും ഒരു അത്ഭുതപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ ഇന്നത്തെ ലാബ് പോലെയുള്ള വലിയ ലാബുകളിൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ ഷിഫാ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനുമുള്ള ഷിഫയുണ്ട് എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അതിൽ ആ ശരീരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചിറകിൽ വഹിച്ചു കൊണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള ശിഫയുണ്ട് എന്നതാണ് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു രോഗം, ഒന്ന് രോഗവുമായിട്ട് വരുന്നു, അതേപോലെ തന്നെ ഇപ്പുറത്തെ ചിറകിൽ അതിൻ്റെ ശിഫയുണ്ട് എന്ന് പറയുമ്പോൾ, അതിനെ മുക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫയായിട്ട് അത് ഉപയോഗിച്ചോളൂ എന്നല്ല പറഞ്ഞത്. ആ ഈച്ച വീണതിലൂടെ ഉണ്ടാകുന്ന രോഗമുണ്ട് എങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അതിലുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂണിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹ മിനൽ മന്നി, അത് മന്ന് സെൽവ എന്ന് പറയുന്ന രണ്ട് ഭക്ഷ്യവസ്തുക്കൾ ബനു ഇസ്രായേലർക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, ആ മന്നിൽ പെട്ടതായിരുന്നു ഈ കൂണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ മാ ഉഹ ഷിഫാ ഉൻ ലിൽ ഐനി, അതിൻ്റെ നീര്, വ മാ ഉഹ എന്ന് പറഞ്ഞാൽ കൂണിൻ്റെ നീര്, ഷിഫാ ഉൻ ലിൽ ഐന്, കണ്ണിനുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണോ? അല്ല. അത് പിന്നെ ഏതിലൂടെയാണ് മനസ്സിലാക്കേണ്ടുന്നത്, ഏത് രോഗത്തിനാണോ അത് ഉപകാരപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് അതിലെന്തുണ്ട്, ഷിഫയുണ്ട്, കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ഷിഫ അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ശരി തന്നെയാണ്. അത് ഏതിനാണോ കൂടുതൽ ഉപകരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നർത്ഥം. ഇപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വാചകം കൂടി അതിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ ഒരു ചിറക് കൊണ്ടാണ് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന് എന്തെങ്കിലും ഭയപ്പാടോ മറ്റോ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുന്നത് ഒരു ചിറക് കൊണ്ടാണ്, അതിലാണ് രോഗമുള്ളത്. രണ്ടാമത്തേതിൽ അതിൻ്റെ ശിഫയാണ് ഉള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ജന്തുവിന് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ബോധനം നൽകിയതാണോ? കാരണം വ ഔഹാ റബ്ബുക ഇലൽ നഖലി എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറഞ്ഞല്ലോ, നീ ഇന്നടത്ത് കൂട് വെക്കുക, അതേപോലെ തന്നെ ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തേനീച്ചകൾക്ക് അല്ലാഹു ബോധനം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് അങ്ങനെ ഒരു ബോധനം നൽകിയതാണോ? അതല്ല, അതിൻ്റെ ഒരു രൂപം തന്നെ, അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഘടന തന്നെ ആ രൂപത്തിലാക്കി മാറ്റിയതാണോ? ഇതൊന്നും നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെ ആയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ നിഷേധിക്കുകയും കളിയാക്കുകയും ഇത്തരം കാര്യങ്ങളെ, ഒരു ഈച്ച വെള്ളത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ അതിൽ മുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈച്ച ജ്യൂസ് ആവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾക്ക് വില നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഗൗരവപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അതിൻ്റെ സനദുകൾ നോക്കുകയാണെങ്കിൽ അത്രയും പരിശുദ്ധമായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സനദാണ്, അത്ര ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ലാത്ത ഒന്നാണ് എന്നതൊക്കെ വെച്ചു നോക്കുമ്പോൾ അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ അത് വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. നമ്മൾ മുക്കിയോ മുക്കിയില്ലേ എന്നതല്ല, നബി ആ പറഞ്ഞത് സത്യമാണ്, ഇത് വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ആ വെള്ളം നമുക്ക് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ, നമുക്കത് ഒഴിവാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം അനുവദിക്കപ്പെട്ട ഒരു സാധനം നമുക്ക് ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഉടുമ്പിൻ്റെ മാംസം വേവിച്ച് കൊണ്ടുവന്നപ്പോൾ സ്വഹാബികൾ പലരും അത് കഴിച്ചു. നബി പറഞ്ഞു, ഞാനത് കഴിക്കണില്ല. എന്താ കാരണം? പ്രവാചകൻ പറഞ്ഞു, ഞാനത് വെറുക്കുന്നുണ്ട്, എനിക്കിഷ്ടമല്ല, എനിക്കതിനോട് വെറുപ്പാണ്, ഞാൻ എൻ്റെ നാട്ടിൽ ശീലിച്ചിട്ടില്ല. കാരണം നബി മക്കയിലാണ് ജീവിച്ചത്, ചെറുപ്പകാലം മുതൽ മക്കയിലാണ്, 10-40 വയസ്സ് വരെ അവിടെ ജീവിച്ചു. പിന്നീട് പ്രവാചകനായതിന് ശേഷം 13 കൊല്ലം, അങ്ങനെ 53 വർഷം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് എത്തുന്നത്. മക്കയിൽ ഇതില്ലാത്തത് കൊണ്ട് മദീനയിലാണ് ഇതുള്ളത് എന്നതുകൊണ്ട് മദീനക്കാർ അതിൻ്റെ രൂപവും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഓന്ത് വലുതായ രൂപത്തിലാണല്ലോ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതിനെ നബി എന്ത് ചെയ്തു, തിന്നുന്നത് ഒരു അറപ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഒഴിവാക്കി. ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നബി അത് വിരോധിച്ചോ? അത് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ നമുക്കും ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ. എനിക്ക് നബി പറഞ്ഞത് ശരിയാണ്, അതിന് രോഗമുണ്ട്, ഇപ്പുറത്തെ ഇതിൽ അതിൻ്റെ മരുന്നുമുണ്ട്. പക്ഷേ ഒരു ഈച്ച എന്നുള്ള ഒരു ജീവി ഒരു മോശപ്പെട്ട ജീവിയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കുന്നത് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് നമുക്ക് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. അങ്ങനെ ഒഴിവാക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഹദീസിൽ നമ്മൾ കണ്ടു, ഈ ഒരു കാര്യം അതിൻ്റെ സത്യതയും കൃത്യതയും വെളിപ്പെടാൻ ആരോഗ്യശാസ്ത്ര രംഗത്തുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ വശം അത് സ്ഥിരപ്പെട്ടാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. കാരണം ഇതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, ഇതൊന്നും പ്രവാചകം പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഹദീസും ഖുർആനും നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ ശാസ്ത്രമാണ്, അത് ശാസ്ത്രത്തിൻ്റെ ആളുകൾ പറയട്ടെ, അപ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം. അതിനെതിരായിട്ട് വല്ല ശാസ്ത്രവും വല്ല ശാസ്ത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവർക്കത് മനസ്സിലായിട്ടില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അടുത്ത ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അത് ശരിയാണ്, ഖുർആൻ പറഞ്ഞതാണ് ശരി, ഹദീസിൽ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കല്ലേ. ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നത് പിന്നീടൊരു കാലഘട്ടത്തിൽ തെറ്റായി മാറി. ഒരു കാലഘട്ടത്തിൽ ഭൂമി ഒരു ഭാഗത്ത് നിൽക്കുകയും സൂര്യൻ അതിൻ്റെ ചുറ്റിലും കറങ്ങുകയുമായിരുന്നു ശാസ്ത്രം എന്നത്. പിന്നീട് സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുകയും ഭൂമി അതിൻ്റെ ചുറ്റിലും കറങ്ങുകയാണ് എന്നുള്ളതായി. പിന്നീട് കണ്ടുപിടിച്ചു ഭൂമിയും സൂര്യനും എല്ലാം കറങ്ങുന്നുണ്ട് എന്ന്. ഇങ്ങനെ ശാസ്ത്രം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയും അതാണ് സത്യവും, അത് വിശ്വസിക്കേണ്ടുന്നത് ഒരു ബാധ്യതയാണ്. ഇനി ഈ കാര്യം തന്നെ എടുത്തു നോക്കുക, ശാസ്ത്രം ഇത് തെളിയിച്ചു കഴിഞ്ഞു. ഈ ഈച്ചയുടെ ഇരു ചിറകുകളിൽ ഒന്നിൽ രോഗവും ഒന്നിൽ അതിൻ്റെ മരുന്നുമുണ്ട്, അതിൻ്റെ ശിഫയുമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാലും ഇതിനെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഏതായാലും അത് അവർ സ്ഥിരീകരിച്ചത് കൊണ്ടല്ല നമ്മളത് വിശ്വസിക്കുന്നത്. ഈ ശാസ്ത്രമുണ്ടാകുന്നതിന് മുമ്പും ലോകത്ത് മുസ്ലിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രം വന്നതിന് ശേഷവും ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു ശാസ്ത്രം വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു വിചാരിച്ചു, തെറ്റാണെന്ന് പറഞ്ഞാലും വിശ്വാസിക്കത് തെറ്റാവില്ല, വിശ്വാസിക്കതൊരിക്കലും തെറ്റാവില്ല. ഇപ്പോൾ ശാസ്ത്രം മതത്തിൽ പറഞ്ഞതിനോട് യോജിച്ച് വരുന്ന ഒരു കാര്യമുണ്ട് എന്ന് കരുതുക. നമുക്കത് ഗുണം ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. നമുക്ക് കൂടുതലൊരു ആത്മവിശ്വാസം വരും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശാസ്ത്രീയമായി കണ്ടെത്തുന്ന സമയത്ത് ലിയത്മ ഇന്ന കൽബി എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു ഈ മനുഷ്യനെ അല്ലെങ്കിൽ എന്ത് ജന്തുക്കളാകട്ടെ അതിനെ മുഴുവൻ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു തർക്കം ഈ വിഷയത്തിൽ ഉണ്ടാവില്ല, അവ്യക്തത ഉണ്ടാവില്ല, അള്ളാഹു അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഇബ്രാഹിം നബിക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മളെക്കാളും വലിയ ഈമാനുള്ള ആളല്ലേ. എന്നാലും ഇബ്രാഹിം അലൈഹിസലാം പറഞ്ഞതെന്താ, എനിക്കതൊന്ന് കാണിച്ചു തരണം, എന്തിന് ലിയത്മ ഇന്ന കൽബി, എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടാൻ. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് സമാധാനമില്ലേ, അള്ളാഹു ഈ പറഞ്ഞതിന് 100% തന്നെ നല്ല സമാധാനത്തിലും വിശ്വാസ്യതയിലും തന്നെയാണ് അദ്ദേഹമുള്ളത്. എങ്കിലും ഈമാനിന് വിശ്വസ്തതക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട് അംഗീകരിക്കുക എന്ന് പറയുന്നതിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. എല്ലാ ഈമാനും എല്ലാ വിശ്വസ്തയും എല്ലാ അംഗീകാരവും ഒരേ തട്ടിലല്ല. കണ്ണിൽ കണ്ട് വിശ്വസിക്കുന്നതും ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നതും വ്യത്യാസമാണ്. അള്ളാഹു പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ അള്ളയാണ് പറഞ്ഞത് റസൂലാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അത് 100% സത്യമാണ്. എന്നാൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു. അള്ള പറഞ്ഞു എന്നതുകൊണ്ടും അതോടൊപ്പം അത് സാധ്യമാണ് എന്ന് അറിയുന്നതോടുകൂടിയും നമുക്കതിലുള്ള വിശ്വാസം കൂടി. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസലാമിൻ്റെ മരിച്ചതിനെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അതല്ലാതെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവരിൽ നിന്ന് ആ അംഗീകാരം കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിന് ഒരു സമാധാനം കൂടുതൽ ലഭിക്കും, ഈമാൻ കുറച്ചുകൂടി കൂടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളുടെ സത്യതയും കൃത്യതയും ബോധ്യപ്പെടുന്ന ഇത്തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന ഫില്ലാ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക അർഹമർ റഹീമീൻ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. 13-ാമത്തെ ഹദീസിൽ ഇന്ന് പാനീയത്തിൽ ഈച്ച വീണാൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കർമ്മസരണിയിലൂടെ ഹംസ മദീനി നമ്മെ ഉണർത്തിയത്.
5: അടുത്തതായി ജനക്ഷേമം, കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂനുസ് അത്തിക്കോട്, കൂടെ അബ്ദുസലാം വീട്ടി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണല്ലോ. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ കൃഷി രീതിയിലും പ്രവർത്തനത്തിലൊക്കെ സ്വാഭാവികമായും വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത് കൃഷി രീതിയിലുള്ള ആധുനിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത് കാർഷിക എഞ്ചിനീയറിംഗിൽ ബിരുദവും കാർഷിക യന്ത്രവൽക്കരണത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള, ഇപ്പോൾ വയനാട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള യൂനുസ് അത്തിക്കോട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
7: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ
6: സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പരിപാടിയിൽ താങ്കളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് മുമ്പായിട്ട് സാറുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ എന്താണ് ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് നന്നാവും.
7: ഞാൻ നരിക്കുനി സ്വദേശിയാണ്, കോഴിക്കോട് ജില്ല നരിക്കുനി സ്വദേശിയാണ്. എൻ്റെ ഹൈസ്കൂൾ ജീവിതമൊക്കെ നരിക്കുനി ഇളറ്റിൽ വട്ടോളി സ്കൂളായിരുന്നു. അതിനുശേഷം പ്ലസ് ടു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു വെറ്റിനറി ഫീൽഡായിരുന്നു. അപ്പം വെറ്റിനറി അത് ചില കാരണത്താൽ കിട്ടിയില്ല. അപ്പം അതുപോലെ തന്നെ ഉള്ളൊരു ഫീൽഡാണ് അഗ്രികൾച്ചർ. വെറ്റിനറിയോട് കമ്പയർ ചെയ്യാൻ പറ്റിയ അഗ്രികൾച്ചർ. അങ്ങനെയാണ് അഗ്രികൾച്ചർ മേഖലയിൽ പ്ലസ് ടുവിന് ശേഷം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത് മലപ്പുറം ജില്ലയിൽ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള മലപ്പുറം ജില്ലയിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്. അതിനുശേഷം 4 വർഷം അവിടെ ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ യന്ത്രവൽക്കരണത്തോടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ബിരുദത്തിന് ശേഷം 2 വർഷം അവിടെ തന്നെ കാർഷിക യന്ത്രവൽക്കരണം ഫാമഷീനറിയിൽ എംടെക്കും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ കുറച്ച് കാലം വർക്ക് ചെയ്തു, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി വയനാട് ജില്ലയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ്ങിൽ

0: എന്താണ് ശരിക്കും ഈ കാർഷിക യന്ത്രവൽക്കരണം? യന്ത്രവൽക്കരണം എന്ന്
1: അതെ
0: കേൾക്കുന്നുണ്ടാവുള്ളു. എന്താണ് യന്ത്രവൽക്കരണം? അത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? യന്ത്രവൽക്കരണം എല്ലാറ്റിലും ഉണ്ടാവും, അതൊക്കെ പാടെ നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഇതന്നെ മതി. പക്ഷെ എന്തുകൊണ്ട് ഇത് പ്രധാനമാകുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും?
1: അതായത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എല്ലാവരും കർഷകരാണ്. ചെറിയ രീതിയിലെങ്കിലും
0: നമ്മൾ
1: കൃഷി ചെയ്യുന്നവരാണ്. ഒരു
0: അതെ
1: ചെറിയ പച്ചക്കറിയോ
0: അതെ
1: ഒരു
0: അതെ
1: പച്ചമുളകോ അതേപോലെ വലിയ രീതിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി, തെങ്ങ്, അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന എല്ലാവരും കർഷകരാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പം കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പല കാര്യങ്ങളിലും യന്ത്രവൽക്കരണം വന്നു വന്നു. കാർഷിക യന്ത്രവൽക്കരണം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആധുനിക കാലത്ത് ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. ആ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ അതിൽ കൃഷിക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും, അതേപോലെ ആധുനിക കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട്. പല പല യന്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യയും ആധുനിക കാർഷിക യന്ത്രങ്ങളും കൃഷിയിലേക്ക് മാക്സിമം ഉപയോഗിക്കുന്നതാണ് കാർഷിക യന്ത്രവൽക്കരണം എന്ന് പറയാം. എന്താണ് ഇതിന് പ്രാധാന്യം ചോദിച്ചു? ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളത് കാണുന്നതാണ് മണിക്കൂറുകളോളം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ കർഷകരല്ലേ തൊഴിലാളികൾ പണിയെടുക്കും. ആ ഒരു പണി നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ചെയ്യുന്ന ഒരു തൊഴിലാളി ചെയ്യുന്ന ഒരു അധ്വാനം, വളരെ അധ്വാനം പിടിച്ച പണി നമുക്കൊരു മണിക്കൂർ കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം.
0: അപ്പോൾ അതിവിടെ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയൂടെ നമുക്ക് ഉണ്ടാവും, നമുക്ക് കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് ഒന്നുകൂടി ചോദിക്കാനുള്ളത് വെച്ചാൽ, ഈ കാർഷിക യന്ത്രവൽക്കരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാധാന്യം പറഞ്ഞു, അത് എന്തിനു എന്നുള്ളൊരു ചോദ്യം കൂടി ചേർത്തിട്ട് എങ്ങനെ പറയാൻ പറ്റും?
1: അതെ അതെ, എന്തിനു വെച്ചാൽ ഇന്ന് നമുക്കറിയാം കൃഷിയുടെ ചിലവ് വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രാധാന്യം എന്നാൽ കൃഷിയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നൊരു കാര്യമാണ് തൊഴിലാളികളെ ലഭ്യത. നമുക്ക് കൃഷി മേഖല എന്നല്ല, ബാക്കി എല്ലാ മേഖലയിലും തൊഴിലാളികൾ ലഭ്യതക്കുറവാണ്. അപ്പോൾ തൊഴിലാളികൾ ലഭ്യതക്കുറവ് നമുക്ക് പരമാവധി പരിഹരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഭയങ്കര അധ്വാനമാണ്. ഒന്നാമത്തെ പുറമ്പിലാണ്, ഔട്ട്സൈഡാണ്. അപ്പോൾ സൂര്യപ്രകാശം, ചളി, കാര്യങ്ങൾ, അങ്ങനത്തെ അധ്വാനം, കാർഷിക നല്ല ശാരീരിക അധ്വാനം വേണ്ടിയ ഒരു ജോലിയാണ് കൃഷി. അപ്പോൾ അത് പരമാവധി യന്ത്രവൽക്കരണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആധുനിക കാര്യങ്ങൾ വരുമ്പം യുവാക്കൾ ഒരുപാട് കൃഷിയിലേക്ക് ആകർഷിക്കും പറ്റും. മറ്റിന്ന് പരമ്പരാഗതമായിട്ട് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി നമുക്ക് അവരെയും
0: പുതിയ
1: തലമുറയെ നമുക്ക് ഈ കൃഷിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ അധ്വാനം, വളരെ അധ്വാനം നമുക്ക് ഇപ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ സമയവും, വലിയൊരു മേഖലയിൽ ചെയ്യുന്ന വലിയൊരു സമയം ചെയ്യുന്ന പരിപാടികൾ നമുക്ക് ചെറിയൊരു സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്തിനാണെന്ന് വെച്ചാൽ അതാണ് മെയിൻ, നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. നമ്മൾ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം. അതേപോലെ തന്നെ ഉൽപ്പാദന ശേഷമുള്ള നഷ്ടങ്ങളുണ്ടാവും, മൂല്യവർദ്ധന ശേഷമുള്ള നഷ്ടങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാനും പറ്റും. ഇതാണ് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി പറയാം.
0: എനിക്ക് തോന്നുന്നു സാറേ, ഇപ്പോൾ പിന്നെ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയായിട്ട് മറ്റൊരു ജോലിയൊന്നും ഇല്ലാതെ കൃഷി മാത്രമായിട്ട് പോകുന്നൊരു തലമുറ അതിന് മുമ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ യന്ത്രവൽക്കരണം ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നിയൊരു ചിന്ത വെച്ചാൽ, നമ്മൾ വേറെ എന്ത് ജോലി എടുക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് നമുക്ക് കൃഷിക്കാരനെ കൂടി ആവാം.
1: അതെ അതെ, നമുക്ക് അതിനെ കൂടെ നമ്മുടെ ജോലിയുടെ
0: കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും.
1: നമുക്ക് രാവിലെ കുറച്ച് സമയം മാറ്റി വെച്ചോ, വൈകിട്ടോ, ആഴ്ചകളിലൊക്കെ സമയം മാറ്റി വെച്ച് നമുക്ക് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.
0: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താണിത് എന്ന് അറിയാനുള്ള ഏത് രൂപത്തിലാണ് യന്ത്രവൽക്കരണം? അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ ഈ കാർഷിക യന്ത്രവൽക്കരണം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെയാണത് യന്ത്രങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിക്കാം.
1: തീർച്ചയായും. ഇപ്പോൾ നമുക്കിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കൃഷിയാണ് നെല്ല്. നെല്ല് തെങ്ങ് ഒരുപാടുണ്ട്. നമുക്ക് നെൽകൃഷി മാത്രമേ
0: നെൽകൃഷി
1: നെൽകൃഷി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നതല്ലേ അവിടെ ചെയ്യേണ്ട പണി ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായി ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ നിലം ഒരുക്കുക എന്നുള്ളതാണ്. നിലം നല്ല വൃത്തിയാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാളകൾ വെച്ച് ഉഴുതു മറിക്കുക എന്നുള്ളതാണ് പണ്ടത്തെ രീതിയിൽ. അത് നല്ല സമയമെടുക്കും. നമുക്ക് ആ ഒരു ജോലി നമുക്ക് വലിയ യന്ത്രങ്ങൾ, ട്രാക്ടർ പോലത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം ചെയ്യുന്ന പണികൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം ചെയ്യുന്നത് ജോലി.
0: ഒന്നാമത് കാളകൾ കുറഞ്ഞ് ട്രാക്ടറിലൂടെ പോകുന്നുണ്ട്.
1: അതിനുശേഷം രണ്ടാം ചെയ്യുന്നതാണ് ഈ ചളിപ്പൂട്ട്. നെല്ല് ചളിയിലാണ് നടുക. അപ്പോൾ ആ ചളി ഒരുക്കുന്നതിന്, അത് ഇംഗ്ലീഷിലാണ് പഡ്ലിംഗ് എന്ന് പറയും. അപ്പോൾ ആ അത് ഒരുക്കുന്നതും അതും കാളകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ട്രാക്ടറിൽ വേറെ യന്ത്രങ്ങൾ, റോട്ടവേട്ടർ, കേജ് വീല്, പഡ്ലർ, അങ്ങനെ ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷമുള്ള പരിപാടിയാണ് വരമ്പെടുക്കുക. നെല്ല് ഓരോ കണ്ടം കഴിഞ്ഞിട്ട് വരമ്പെടുക്കണം. വരമ്പെടുക്കുന്ന ആൾക്കാർ കൈക്കോട്ട് കൊണ്ട് നിന്ന് കളിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇത് വരമ്പെടുക്കുന്ന മെഷീൻ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, റിഡ്ജ് പ്ലാസ്റ്റിക് മെഷീൻ.
0: പക്ഷെ അത് അങ്ങനെ കാണില്ലല്ലോ, അത് പലതും
1: വന്ന ആൾക്കാരെ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ.

0: ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്ത് വരമ്പത്തൂടെ പോയി
1: കഴിഞ്ഞാൽ
0: ഫ്രിഡ്ജ് പ്ലാസ്റ്റർ ചെയ്ത് വരമ്പ് ആൾക്കാർ കൈക്കോട്ടോണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിലും ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട്
1: കുറഞ്ഞ സമയത്ത്
0: ഫ്രിഡ്ജ് പ്ലാസ്റ്ററിംഗ് മെഷീനും. അതാണ് വരമ്പ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത്. പിന്നെ അടുത്ത കാര്യം ഞാറ് നടുക എന്നുള്ളതാണ്. ഞാറ് നടുക എന്നുള്ള കാര്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ കർഷകർ മറ്റൊരു സ്ഥലത്ത് ഞാറ്റിഴ് തയ്യാറാക്കിയിട്ട് അവിടുന്ന് പറിച്ച് വിടുന്ന അത് വളഞ്ഞു നിന്ന് കുഴിഞ്ഞു നിന്ന് ചെയ്യേണ്ടപ്പെടാം. കാര്യം ശാരീരിക അധ്വാനം ഉണ്ടാവും, അതേപോലത്തെ ഒരുപാട് സമയം എടുക്കും. അതിന് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്, ട്രാൻസ്പ്ലാന്റർ എന്ന് പറയും. ട്രാൻസ്പ്ലാന്ററിന് രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് നടന്നുകൊണ്ട് ചെറിയതൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒന്ന് ഇരുന്ന് വലിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ
1: അല്ല,
0: നമ്മളെ ഓടിച്ചാൽ മതി, എന്റെ ബാക്കിൽ ഞാറ് നട്ടോളൂ. നമ്മളിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ ഞാറ്റടി ഇതിൽ കൊടുക്കും.
1: മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ
0: ഇന്ന് കോഴിക്കോട്, പേരാമ്പ്ര, വയനാട്, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വന്നു തുടങ്ങി ഞാറ്റടി. അതേപോലെ ഞാറ്റടി തയ്യാറാക്കാനും യന്ത്രം വന്നു കഴിഞ്ഞു. നേഴ്സറി റൈസിംഗ് മെഷീൻ എന്ന് പറയും. നമ്മൾ ഒരുപാട് ട്രേകളായിരിക്കും, അതിൽ ഒരു ട്രേ നമ്മൾ ഒരു നെല്ല് വെച്ചു കൊടുക്കുക, മണ്ണ് വെച്ചു കൊടുക്കുക, വളം വെച്ചു കൊടുക്കുക. ഈ ട്രേ അങ്ങനെ പോകുമ്പോൾ അത് മൂന്നും ഫില്ലായിട്ട് ഞാറ്റടിയുടെ ട്രേ ആവും. അത് ഏഴാം ദിവസം മുളച്ചു വരും. അതിൻ്റെ പ്രായമാകുമ്പോൾ അതെടുത്തിട്ട് ഈ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ സ്പീഡുകൾ കൺട്രോൾ ചെയ്യാം, ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഏതാണോ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാറ് നട്ട് കഴിഞ്ഞാൽ അടുത്തത് കള പറിക്കുക എന്നുള്ളതാണ്. കള പറിക്കുന്നത് ആൾക്കാരും കൈകൊണ്ട് പോയി പറിക്കുന്ന ഒരു രീതിയാണ് ചെയ്തിരിക്കും. ആ സ്ഥാനത്ത് ഇന്ന് പല പല വീഡറുകൾ, മാനുവലി ഉപയോഗിക്കുന്ന ചെറിയ യന്ത്രങ്ങൾ, കോണോ വീഡർ പോലത്തെ വീഡറുകളുണ്ട്. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി പവർ വീഡറുകൾ അവൈലബിൾ ആണ്, അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നെല്ലിന് ഉപയോഗിക്കുന്നതാണ് മരുന്നടിക്കും. മരുന്നടിക്കുന്ന ആൾക്കാർ പോയിട്ട് മരുന്നാണ് അത്. നമുക്ക് പറമ്പിൽ വരമ്പത്ത് നിന്നുകൊണ്ട് ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് പവർ സ്പ്രെയർ ഉപയോഗിച്ച് വലിയൊരു ഏരിയയിൽ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും സ്പ്രെയറുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നാണ് ഹാർവസ്റ്റിംഗ്, കൊയ്യ എന്നുള്ളത്. അതൊരു ഉത്സവം പോലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതും വളരെ
1: ഒരു
0: ആധുനിക അധ്വാനം വരുന്നൊരു ഇതാണ് കൊയ്ത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്. കൊയ്യുന്നതിന് വേണ്ടി റീപ്പർ എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്, കൊയ്ത് ഒരു സൈഡിലേക്ക് വെച്ച് തരും. അതിനും പുതിയ യന്ത്രമാണ് റീപ്പർ ബൈൻഡർ. നെല്ല് കൊയ്ത് കെട്ടിത്തരുന്ന യന്ത്രം അവൈലബിൾ ആണ്, കറ്റ കെട്ടിത്തരും. അതും ഇപ്പം അതും മാറിക്കഴിഞ്ഞ് കൊയ്ത്ത് മെതിയന്ത്രം വന്നു കഴിഞ്ഞാൽ, ഈ വലിയൊരു യന്ത്രം പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെല്ല് കൊയ്ത് മെതിച്ച് നെല്ല് വേറെയും പുല്ല് വേറെ ആക്കി തരും. നെല്ല് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് വലിയൊരു ഏക്കർ, ഒരു അഞ്ചാറ് ഏക്കർ കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് സൈഡ് കൊണ്ട് കൊയ്ത് തട്ടിയാൽ മതി. ആ ഒരു യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തതാണ് ഇപ്പം നെല്ല് കൈകൊണ്ട് കൊയ്യുകയാണെങ്കിൽ അത് പിന്നെ മെതിക്കണം. ആൾക്കാർ തച്ചിട്ടാണ് മെതിക്കുക. അതിന് പകരം ക്രഷറുകൾ വന്നു കഴിഞ്ഞു, മെതിയന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ നെല്ലും പതിരും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ ഫാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പഴയ ഓല വെച്ച് കാറ്റ് പോലെ ആക്കും. മെതിക്കുക എന്ന് പാറ്റുക എന്ന്
1: പറയും.
0: അപ്പം അതിന് ഇന്ന് വിന്നോവറുകൾ, വിന്നോവർ മെഷീൻ അവൈലബിൾ ആണ്.
1: നെല്ലും പതിരും
0: വേർതിരിക്കാൻ പറ്റും. പിന്നെ വൈക്കോൽ ആൾക്കാർ പാടത്ത് കൊയ്തിട്ടും മെതിച്ചതിന് ശേഷം അത് ഇന്ന് കെട്ടും. അത് കെട്ടാൻ യന്ത്രം അവൈലബിൾ ആണ്, ബെയിലർ. ട്രാക്ടർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നെല്ല് കറ്റാക്കിയിട്ട് ബെയിൽ ചെയ്യാൻ പറ്റും. ബെയിലറുകൾ അങ്ങനെ തുടങ്ങി നെൽകൃഷിയിൽ ഇന്ന് ഏകദേശം
1: അതില് നമുക്ക് അവരവരുടെ സാമ്പത്തിക ഇതനുസരിച്ച് എന്തും വാങ്ങിയെടുക്കാം, ഉപയോഗിക്കാം.
0: എല്ലാം ഒരാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് അതിൽ വേണ്ട ഏതെങ്കിലും ട്രാക്ടർ ഉപയോഗിച്ച് ആദ്യത്തെ ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ട്രാൻസ്പ്ലാന്റർ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാടക എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെല്ലാം ചെയ്ത് ഒരുക്കി കഴിഞ്ഞൊരാൾക്ക് കമ്പനി ഹൗസ് വാങ്ങിക്കാനോ വാടക എടുക്കാനോ ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ, പിന്നെ അപ്പൊ ഇതിലിപ്പോ ഉള്ളത് ചിലപ്പോ ഇങ്ങനെ ഇതൊക്കെ യന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെന്താ പണി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവിടെ ഓരോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരാൾക്ക് ഇതിനായിട്ട് ജോലി എടുക്കണ്ട, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സമയത്തെ ലാഭിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി അടുത്തത് ഈ ചെറുകിട കർഷകരായിരിക്കുമല്ലോ. പിന്നെ വലിയ ഇപ്പോൾ പിന്നെ ഒരു വലിയ സാമ്പത്തിക പിന്നെ ലാഭം ആഗ്രഹിച്ചുകൊണ്ട് വലിയ കർഷകരാകുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ ചെറിയ കർഷകരെ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ യന്ത്രവൽകൃത സമീപനം സഹായകമാവുക?
0: തീർച്ചയായും. ഇപ്പം നമ്മൾ ഒരുപാട് വലിയ വലിയ യന്ത്രങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ചെറുകിട ആൾക്കാർക്ക് ചെറിയ ചെറിയ സ്ഥലം ഉണ്ടാകാം, ഒരു ഏക്കർ, രണ്ട് ഏക്കർ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകാം. അങ്ങനത്തെ അവർ അത് മൊത്തമായിട്ട് അവരൊറ്റക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളികൾ വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സമയം ഉപയോഗിക്കും, എടുക്കും. ആ സ്ഥാനത്ത് അവർക്ക് ചെറിയൊരു ട്രാക്ടറോ അല്ലെങ്കിൽ ചെറിയ മണ്ണളക്കുന്ന ഗാർഡൻ ടില്ലറുകളുണ്ട്, അതേപോലെ പവർ ടില്ലറുകൾ, ചെറിയ ട്രാക്ടറുകൾ, അതേപോലെ കുയ്യെടുക്കുന്ന യന്ത്രങ്ങൾ, മരം മുറിക്കുന്ന യന്ത്രങ്ങൾ, കാട് വെട്ടുന്ന, അങ്ങനെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കും വലിയൊരു സമയം ചെയ്യുന്ന അധ്വാനം ചെറിയൊരു സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും.
1: അതാണ് ഒരു ചെറുകിട കർഷകരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ ഈ യന്ത്രവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് കാർഷിക യന്ത്രങ്ങൾ, ഇപ്പം നെൽകൃഷിൻ്റെ നമ്മൾ ഏറ്റവും നമ്മൾ പറഞ്ഞു, പക്ഷേ നെൽകൃഷി മാത്രമല്ല, വാഴയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ വൈവിധ്യമാർന്ന കേരളത്തിൻ്റെതായ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ആ അതിലെന്തൊക്കെ ഇതുപോലെ അപ്ഡേഷനയിൽ യന്ത്രവൽകൃത മേഖലയിൽ വന്നിട്ടുണ്ട്?
0: നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ലാണ്. ഇപ്പോൾ നെല്ലിൻ്റെ നമ്മൾ ഏറ്റവും സെറ്റ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേ നെല്ല് പോലെ തന്നെയുള്ള ഒരു പ്രധാനമാണ് തെങ്ങ്. തെങ്ങ് കാലത്തിൽ നല്ലൊരു കൃഷിയാണ്. അപ്പോൾ തെങ്ങിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെങ്ങിൽ കയറുന്നൊരു ബുദ്ധിമുട്ടാണ്. തെങ്ങിൽ കയറാൻ ആളെ കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ തെങ്ങിൽ കയറുന്ന പല പല മെഷീൻസ് ഉണ്ട്. പല നമ്മളെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തും പുറത്ത് ഡെവലപ്പ് ചെയ്തതായിട്ട് പല പല യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറ്റവർക്ക്, അവ തെങ്ങിൽ കയറുന്ന ആൾക്കാർക്ക് അധ്വാനം കുറയ്ക്കാൻ പറ്റും, വളരെ ആയാസരഹിതമായിട്ട് കയറാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി യുവാക്കളൊക്കെ ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം തെങ്ങുമായി ബന്ധപ്പെട്ട്. അതൊരു വിധം ഒരു പരിധി വരെ
1: സ്ഥലങ്ങളിലൊക്കെ
0: പരിഹരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യമാണ്, അത് അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്, മെഷീൻ വെച്ച് ആൾക്കാർ കയറുന്നത്. ഇത് ആൾക്കാർ കയറാൻ തന്നെ മോട്ടറൈസ്ഡ് മെഷീൻ ഇന്ന് വന്നു തുടങ്ങി. നമ്മൾ കയറി ഇരുന്നാൽ മതി, ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ബൈക്കിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ തെങ്ങിൻ്റെ മുകളിൽ പോയിട്ട് തേങ്ങ പറിച്ച് ഇത് ഇത് കേരളത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ചധികം ഡെമോൺസ്ട്രേഷൻ നടന്നു. ഏകദേശം 100,000 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു പുതിയ സാധനം വരുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ അതും കേരളത്തിൽ വന്നു തുടങ്ങി. ഡെമോൺസ്ട്രേഷൻ മലപ്പുറം പല ഭാഗങ്ങളായിട്ട് വന്ന് കഴിഞ്ഞു, ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. കയറി ഇരുന്നാൽ മതി, അത് തന്നെ നമുക്ക് കവുങ്ങിലും ഉപയോഗിക്കാം. അതിൻ്റെ ചെറിയ ഡയമെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കൊടുത്ത് തെങ്ങിൻ്റെ മുകളിൽ കയറാൻ പറ്റും. പിന്നെ തെങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, തെങ്ങ് തുറക്കുക എന്നുള്ളത്, നമ്മൾ വർഷാവർഷം ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ തെങ്ങ് തുറന്ന് വളം. അപ്പോൾ ഇത് ആൾക്കാർ കൈക്കോട്ടോണ്ട് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ എടുക്കുന്ന പണിയാണ്. അതിന് യന്ത്രങ്ങളുണ്ട്, ഗാർഡൻ ടില്ലറുകൾ അല്ലെ, പവർ ടില്ലർ. പവർ ടില്ലറിൻ്റെ മുകളിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് തുറക്കാൻ പറ്റും. ഒരാൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചെയ്യുന്ന പരിപാടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ടോ തെങ്ങ് തുറക്കാൻ പറ്റും. തെങ്ങുമായി ബന്ധം ഈ രണ്ട് കാര്യമാണ് ഉള്ളത്. പിന്നൊന്നുള്ള കാര്യം തേങ്ങ പൊളിക്കുക എന്നുള്ളത്. തേങ്ങ പൊളിക്കുക, നമുക്ക് വീട്ടിൽ ചെറിയ തേങ്ങ പൊളിക്കുക, അതും ഈ ഒരു കാർഷിക യന്ത്രമാണ്. കേരമിത്ര എന്ന് പറയും. കേരമിത്ര എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തൊരു യന്ത്രമാണ്, നമ്മൾ വീട്ടിൽ കാണുന്ന കേരമിത്ര. പക്ഷെ ഒരു കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ സദാ പാര, പാരൻ്റെ മുകളിൽ ആൾക്കാർ ഇരുന്നിട്ട് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ച് അപകടം പിടിച്ച പണിയാണ്. അതിന് ഇന്ന് കാർഷിക യന്ത്രം, തേങ്ങ പൊതിക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. ഒരു മണിക്കൂറിൽ 300 മുതൽ 500 വരെ തേങ്ങ പൊളിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ തെങ്ങുമായി ബന്ധപ്പെട്ട്, പിന്നെ അതേപോലെ തേങ്ങ ഉണക്കുന്നതിന്, പണ്ടൊക്കെ ആണെങ്കിൽ ചേവ് എന്ന് പറയും, തേങ്ങ ഇങ്ങനെ കൊപ്ര തേങ്ങ കമത്തി വെച്ച് അടിയിൽ തീ കൊടുക്കും. അപ്പോൾ അതും ചില അപകടങ്ങൾ, ചേവ് മൊത്തം കത്തിപ്പോകാനുള്ള പല സ്ഥലങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്. ചെറിയ ഡ്രയർ, 100 തേങ്ങ ഉണക്കണമെങ്കിൽ ചെറിയ ഡ്രയർ ഉണ്ട്. 1000 തേങ്ങ ഉണക്കണമെങ്കിൽ അങ്ങനത്തെ ഡ്രയർ, വലിയ വലിയ ഡ്രയറുകൾ, അത് ഇലക്ട്രിക് ഓപ്പറേറ്റഡ് ഉണ്ട്, വിറക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ വെളിച്ചെണ്ണ ആട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ എക്സ്പെല്ലറുകൾ, പല ടൈപ്പുള്ള ചെറുതും വലുതുമായ എക്സ്പെല്ലർ. നമ്മൾ വീട്ടിൽ ചെറിയ കൊപ്ര ആട്ടണമെങ്കിൽ ചെറുത് അവൈലബിൾ ആണ്, വീട്ടിൽ തന്നെ എക്സ്പെല്ലറുകൾ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചൊരു കിലോ കൊപ്ര ഉണക്കി വെച്ചാൽ ആവശ്യ സമയത്ത് ആട്ടിയെടുക്കാൻ പറ്റുന്ന എക്സ്പെല്ലർ അവൈലബിൾ ആണ്. വലിയ നമുക്കൊരു മില്ലായി തുടങ്ങണമെങ്കിൽ പലതരം എക്സ്പെല്ലറുകളും അവൈലബിൾ ആണ്. ഇത് തെങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയണേ. പിന്നെ നമ്മുടെ, ഞാൻ വയനാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വയനാടിനെ മരിച്ചുകൊണ്ട് തന്നെ തേയില, ഏറ്റവും കൂടുതൽ തേയിലുള്ള ഒരു സ്ഥലമാണ് വയനാട് മൂന്നാർ ഭാഗത്ത്. തേയില ആൾക്കാർ പോയിട്ട് കൈകൊണ്ട് തളിരു നുള്ളി എടുക്കണം. അതിന് മെഷീൻസ് യന്ത്ര അവൈലബിൾ ആണ്, ടീ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീൻസ്. അത് ഏകദേശം ഒരു തൊഴിലാളി ഒരു ദിവസം ചെയ്യുന്നത് പണി ഒരു മണിക്കൂർ കൊണ്ട് അത്രയ്ക്ക് കിട്ടും. തേയില നുള്ളി എടുക്കാൻ പറ്റും, തേയില ഹാർവെസ്റ്റിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്ുടെ വാഴക്കൃഷി, കേരളത്തിലുള്ളൊരു വാഴക്കൃഷിയാണ്. വാഴക്കൃഷിയിൽ ഇപ്പോൾ വാഴൻ്റെ ഊന്ന് കൊടുക്കുന്നതിന് കുഴിയെടുക്കാൻ യന്ത്രം, അതായത് വാഴക്കന്ന് കുഴിച്ചിടാൻ യന്ത്രം, കുഴിയെടുക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. വാഴക്കുല മൂടുന്നതിന്, വാഴക്കുല മൂടി തുണി പോലത്തെ ക്ലോത്ത് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ എലി തത്ത അങ്ങനത്തെ അറ്റാക്കുകൾ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ആ കായയുടെ തനി കളറും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള വാഴക്കുല മൂടുന്നതിനുള്ള യന്ത്രം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് കാള വെച്ച് നിലം ഉയ്യുന്നത്. അതിന് ട്രാക്ടർ വെച്ച്, ട്രാക്ടർ ഓപ്പറേറ്റർ വെച്ച് നിലം ഉയ്യുന്ന യന്ത്രങ്ങൾ, ട്രാക്ടർ ഓപ്പറേറ്റർ റോട്ടവേറ്റർ വെച്ച് നിലം ഉയ്യാൻ പറ്റും. എന്തായാലും അതേപോലെ വരമ്പെടുക്കുന്നത്, നേരത്തെ പറഞ്ഞു റിഡ്ജ് ബ്ലാസ്റ്റിംഗ്, അതുപോലെ തന്നെ വേറൊന്ന് ഫെറോ ഓപ്പണർ അല്ലെങ്കിൽ റിഡ്ജർ ബണ്ട് ഫോർമർ. അങ്ങനെ പറഞ്ഞാലുമ്പോൾ ഇപ്പോൾ വരമ്പെടുത്ത് കൃഷി നടന്ന് ഇപ്പോൾ കൃഷികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം മഞ്ഞൾ, കപ്പ, കൂർക്ക, അങ്ങനത്തെ വരമ്പെടുത്തിട്ടാണ് നടണ്ടത്. അപ്പോൾ അതിന് ബണ്ട് ഫോർമർ വിളണം. ഇപ്പോൾ ട്രാക്ടർ അങ്ങോട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ പുറകിൽ ഒരു വമ്പ വരമ്പായി നട്ടാൽ മതി. അങ്ങനത്തെ യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ നമ്മളെല്ലാം കാണുന്നതാണ് പുല്ല് വെട്ടുന്നത്, കാർ റോഡ് സൈഡിലൊക്കെ കാണാൻ കാട് വെട്ടുന്ന യന്ത്രം, ബ്രഷ് കട്ടർ. അത് സുലഭമായി കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ ലേറ്റസ്റ്റ് ഉണ്ട്, ട്രാക്ടറിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. അത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഏക്കർ കാട് വെട്ടാൻ പറ്റും. ഫ്ലെയിൽ മോവർ എന്ന് പറയും, കാട് മൊത്തം വലിയൊരു ഏരിയയിൽ ചെറിയ സമയം കൊണ്ട് കാട് വെട്ടാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. പിന്നെ മരുന്ന് തളിക്കുന്നതിന് സ്പ്രെയറുകൾ, മാനുവൽ സ്പ്രെയറുകൾ, എഞ്ചിനോ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന സ്പ്രെയറുകൾ, അങ്ങനെ സ്പ്രെയറുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കമ്പ് കിട്ടുന്ന നിലത്ത് നിന്നുകൊണ്ട് തന്നെ പ്രൂണറുകൾ അവൈലബിൾ ആണ്. പിന്നെ പലതല തോട്ടികൾ, ഫുഡ് പ്ലക്കർ, ചക്ക മാങ്ങ പറിക്കുന്നതിനുള്ള തോട്ടികൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. പിന്നെ നെല്ല് ഉണക്കുന്നതിന്, നെല്ല് മാത്രമല്ല പല ഭാരങ്ങൾ, ജാതി, ഏലം തുടങ്ങിയ കാര്യങ്ങൾ ഉണക്കുന്നതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് വറക്കുന്നതിന് വറക്കുന്ന റോസ്റ്ററുകൾ അങ്ങനെ അവൈലബിൾ ആണ്. പിന്നെ അത് കവുങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കവുങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കവുങ്ങിൽ കയറുക എന്നുള്ളതൊരു അധ്വാനം ഉള്ള പണിയാണ്. കവുങ്ങിൽ കയറാതെ തന്നെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടക്ക വറക്കാൻ പറ്റും. പിന്നെ അടക്ക പൊളിക്കുക എന്നുള്ളത് അതിലും വലിയൊരു പണി. അതിന് അടക്ക പൊളിക്കുന്ന ചെറിയ യന്ത്രങ്ങളും അതേപോലെ വലിയ യന്ത്രങ്ങളും, അടക്കം ഇട്ടുകൊടുത്താൽ പൊളിച്ചു തീരുന്ന യന്ത്രങ്ങളും അവൈലബിൾ ആണ്. പിന്നെ അർബാന, നമ്മളെല്ലാം സുലഭമായി കാണുന്നതാണ്. അതിന് മോട്ടോർ വന്നു കഴിഞ്ഞു, നമ്മൾ വെയിറ്റ് നമ്മൾ എടുക്കണ്ട, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നാല് ചാക്ക് തേങ്ങ വളോ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഇരുന്ന് ഉപയോഗിക്കുന്ന വന്ന് ആക്റ്റീവ് പോലത്തെ ഇരുന്ന് ഉപയോഗിക്കുന്ന മോട്ടോ കാർട്ടുകൾ വന്നു കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞു വരമ്പെടുക്കുന്ന, അതേപോലെ തന്നെ ചാലെടുക്കുന്ന യന്ത്രം, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ചാലെടുത്ത് അതിനും ട്രാക്ടറിൻ്റെ ഉപയോഗത്തിൽ ഫറോ ഓപ്പണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാലെടുക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇന്നിപ്പം നിൽക്കുന്ന ഏറ്റവും ഒരു മോഡേൺ യന്ത്രമാണ് അഗ്രികൾച്ചർ ഡ്രോൺ. ഡ്രോൺ വന്ന് ഇതൊക്കെ ചെറിയ ചെറിയ യന്ത്രങ്ങളാണ്, കാർഷിക ഡ്രോൺ. അപ്പം നമ്മൾ കാണുന്നത് ക്യാമറ ഡ്രോണാണ്. അഗ്രികൾച്ചർ ഡ്രോൺ വന്നു കഴിഞ്ഞു, ഡ്രോൺ വന്നു കഴിഞ്ഞാൽ ഡ്രോൺ മെയിൻലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വളം തളിക്കുന്നതിന്, അതേപോലെ മരുന്ന് തളിക്കുന്നതിന്. അപ്പോൾ നെല്ലിനൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക 500 മീറ്റർ റേഡിയസിൽ മരുന്ന് തളിക്കാൻ പറ്റും. വലിയൊരു ഏരിയ, അതും ഒരു ഏക്കർ നമുക്ക് 8 മിനിറ്റ് കൊണ്ട് മരുന്ന് തളിക്കാൻ പറ്റും. ഒരു ഏക്കർ അല്ലാതെ ജനങ്ങൾ കർഷകൻ ചെയ്യുകയാണെങ്കിൽ ദിവസത്തെ സാധ്യമാണ് നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഈ ഡ്രോൺ ഉപയോഗിച്ച് വിത്തിടുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. അപ്പോൾ വരും കാലഘട്ടത്തിൽ അത് വിത്തിടുന്നതുവരെ
1: വൻകിട കൃഷി രീതികൾക്കാണ് കൂടുതൽ.
0: അതെ അതെ, ഈ ഡ്രോണൊക്കെ വലിയൊരു ഏരിയയിലെ ചെയ്യാൻ പറ്റും. ഡ്രോൺ മെയിൻലി ഡ്രോൺ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂല. നെൽകൃഷി, അതേപോലെ തേയിലൊക്കെ മരുന്നടിക്കുക, ഹൈറ്റ് കുറഞ്ഞ കൃഷികൾക്ക് മരുന്നടിക്കാനാണ് ഡ്രോൺ പോറ്റ.
1: റബ്ബറിന്
0: നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രോൺ നമുക്ക് കാണണം, റബ്ബറിന്റെ ഇടയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രോൺ കാണില്ല, മരത്തിന് പേടിക്കും. അപ്പൊ പരന്ന മെയിൻലി നെല്ലാണ് നമുക്ക് ഏറ്റവും സൂട്ട്. നെല്ല്, പച്ചക്കറികൾ, ഇഞ്ചി, അതങ്ങനത്തെ തേയില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രോൺ നമുക്ക് കണ്ടാലേ ഉപയോഗിക്കാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. റബ്ബർ ആണെങ്കിൽ റബ്ബറിന്റെ റബ്ബർ നിൽക്കുന്നതിന്റെ മുകളിലൊരു സ്ഥലം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
1: ഈ റബ്ബറിന് പണ്ട് ഹെലികോപ്റ്ററിൽ റബ്ബറിന് അങ്ങനെ ചെയ്യുന്ന രീതി,
0: അതത്രയും മുകളിലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞ ചില ചില യന്ത്രങ്ങളാണ്, കുറച്ച് യന്ത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറയാം.
1: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് യന്ത്രവൽകൃതവുമായി ബന്ധപ്പെട്ട ചെറുകിട വൻകിട കൃഷിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വിപുലമായ സംവിധാനങ്ങളും സാങ്കേതിക രീതികളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ജനക്ഷേമ പരിപാടി നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള യൂനിസ് അത്തിക്കോട് സാറിന് ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം
2: വറഹ്മത്തുള്ളാഹി. ഇതുവരെ നമ്മൾ കേട്ടത് ജനക്ഷേമം, കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ, കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യൂനുസ് അത്തിക്കോട്, കൂടെ അബ്ദുസ്സലാം വീട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഫള്ളുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന ഗ്രന്ഥത്തിൽ നിന്നും ദാരിയീൻ ദൗത്യസംഘം എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ദാരിയീൻ ദൗത്യസംഘം എന്നുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്നും മടങ്ങുന്ന അവസരത്തിൽ ദാരിയീൻ ദൗത്യസംഘം നബിയുടെ അടുക്കൽ വന്നു. 10 പേരുണ്ടായിരുന്നു അവർ. തമീം ബിനു ഔസുദ്ധാരി, അദ്ദേഹത്തിന്റെ സഹോദരൻ നഈം തുടങ്ങിയവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുമത വിശ്വാസക്കാരായിരുന്നു ഇവർ. അങ്ങനെയാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നതും ഇസ്ലാമിക ജീവിതം നന്നാക്കുന്നതും. ഫലസ്തീനിലുള്ള ബനൂ ലഖ്മ ഗോത്രത്തിൽപ്പെട്ടവരാണിവർ. ജസ്സാസയുടെയും മസീഹുദ്ദജാലിന്റെയും സംഭവങ്ങൾ നബിക്ക് വിശദീകരിച്ചു കൊടുത്ത മഹാനായ സഹാബിയാണ് ഇദ്ദേഹം. അത് നമുക്ക് ഇപ്രകാരം ചുരുക്കി മനസ്സിലാക്കാം. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിച്ചു പറയുന്ന ആളുകളിൽ ഒരാൾ ഇപ്രകാരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. അസ്സലാത്തു ജാമിഅ, 5 നേരത്തെ നമസ്കാരങ്ങൾക്കല്ലാതെ മറ്റു നമസ്കാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി വിളിക്കപ്പെടുമ്പോൾ ഇപ്രകാരമാണ് പറയാറുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകന്റെ കൂടെ ഞാൻ നമസ്കരിച്ചു. പുരുഷന്മാരുടെ തൊട്ട് പിറകിലുള്ള സ്ത്രീകളുടെ സൊഫിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഇരുന്നു. അവിടുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് തന്നെ ഇരിക്കുക. ഞാൻ എന്തിനാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞ് ഭയപ്പെടുത്തുവാനോ താൽപര്യം ഉണ്ടാക്കുവാനോ അല്ല ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, മറിച്ച് തമീമുദ്ധാരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ്. അദ്ദേഹം ഒരു ക്രിസ്തുമതക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം എനിക്കൊരു സംഭവം പറഞ്ഞു തന്നു. അതാകട്ടെ, മസീഹുദ്ദജ്ജാലുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനോട് യോജിപ്പുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ഇപ്രകാരമായിരുന്നു. ലഖ്മ്, ജുദാം എന്നീ 2 ഗോത്രങ്ങളിൽപ്പെട്ട 30 ആളുകളോടൊപ്പം കപ്പലിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. കടലിൽ 1 മാസത്തോളം തിരകൾ അവരെയും കൊണ്ട് അമ്മാനമാടി. ഒരു വൈകുന്നേര സമയം തിരമാലകൾ അവരെയും കൊണ്ടെത്തിച്ചത് കടലിൽ നടുവിലുള്ള ഒരു ദ്വീപിലായിരുന്നു. രോമങ്ങൾ നിറഞ്ഞ ഒരു മൃഗം ആ ദ്വീപിൽ വെച്ച് അവരെ കണ്ടുമുട്ടി. രോമത്തിന്റെ ആധിക്യത്താൽ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും തിരിച്ചറിയുമായിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, നീ ആരാണ്? ആ ജീവി പറഞ്ഞു, ഞാൻ ജസ്സാസയാണ്. ഞങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താണ് ജസ്സാസ? ജസ്സാസ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഈ ദ്വീപിനകത്തുള്ള മറ്റൊരാളെ നിങ്ങൾ പോയി കാണണം. അയാൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുവാനുള്ള താൽപ്പര്യത്തിലാണ്. മറ്റൊരാളെക്കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ അത് പിശാചായിരിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോവുകയും ദ്വീപിനകത്തേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്തു. അപ്പോഴതാ അവിടെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായൊരു മനുഷ്യൻ. അയാളെ ശക്തമായി ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. ഇരു കൈകളും പിരടിയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ടിട്ടുണ്ട്. കാൽമുട്ട് മുതൽ ഞെരിയാണി വരെ ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു അല്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. യാത്രാസംഘം പറഞ്ഞു, ഞങ്ങൾ അറബികളിൽ നിന്നുള്ള ചില ആളുകളാണ്. കടലിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. ശേഷമുണ്ടായ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ബൈസാൻ പ്രദേശത്തെ ഈത്തപ്പന മരങ്ങളെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരുക. ആ ഗദർ, ഈത്തപ്പനയുടെ എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടത്? ദ്വീപുവാസി, ആ മരങ്ങൾ കായ്ക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ആ ഗദർ, ഉണ്ട്, കായ്ക്കുന്നുണ്ട്. ദ്വീപുവാസി, എന്നാൽ അത് കായ്ക്കൽ അവസാനിക്കാറായിട്ടുണ്ട്. തൊബിരി തടാകത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക. ആഗദർ, അതിൻ്റെ എന്തുകാര്യമാണ് നിങ്ങൾക്കറിയേണ്ടത്? ദ്വീപുവാസി, അതിലിപ്പോൾ വെള്ളമുണ്ടോ? ആഗദർ, അതിൽ ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട്. ദ്വീപുവാസി, എന്നാൽ അതിലെ വെള്ളം വറ്റിപ്പോകാറായിട്ടുണ്ട്. സുഗർ എന്ന അരുവിയെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരുക. ആഗദർ, അതിൻ്റെ എന്തുകാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ദ്വീപുവാസി, അതിലിപ്പോൾ വെള്ളമുണ്ടോ? അതിലുള്ള വെള്ളം കൊണ്ട് അവിടുത്തെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ? ആഗദർ, ഉണ്ട്, അതിൽ ധാരാളം വെള്ളമുണ്ട്, അവിടുത്തെ ആളുകൾ അതുകൊണ്ട് കൃഷി ചെയ്യുന്നുമുണ്ട്. ദ്വീപുവാസി, നിരക്ഷരിലേക്ക് വന്ന നബിയെക്കുറിച്ച് എനിക്കറിയിച്ചു തരിക. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്താണ്? എന്തെല്ലാം അദ്ദേഹം ചെയ്തു? ആഗദർ, അദ്ദേഹം മക്കയിൽ നിന്നും പുറപ്പെട്ട് യസ്രിബിലേക്ക് എത്തിയിട്ടുണ്ട്. ദ്വീപുവാസി, അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ? ആഗദർ, അതെ, യുദ്ധം ചെയ്തു. ദ്വീപുവാസി, അദ്ദേഹം അവരെക്കൊണ്ട് എന്താണ് ചെയ്തത്? അഥവാ യുദ്ധാനന്തര ഫലങ്ങൾ എന്തായിരുന്നു? ആഗദർ, പരിസര പ്രദേശങ്ങളിലുള്ള അറബികളിലെല്ലാം അദ്ദേഹം വിജയം നേടുകയും അവർ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ്വീപുവാസി, അങ്ങനെ സംഭവിച്ചുവോ? ആഗദർ, അതെ. ദ്വീപുവാസി, അദ്ദേഹത്തെ അനുസരിക്കുന്നത് തന്നെയാണ് അവർക്ക് നല്ലത്. ഇനി എന്നെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനാണ് മസീഹുദ്ദജ്ജാൽ. എനിക്ക് പുറപ്പെടുവാനുള്ള അനുവാദം നൽകപ്പെടാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറപ്പെടുകയും ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഞാൻ എത്തിച്ചേരുകയും ചെയ്യും. 40 ദിവസം കൊണ്ടായിരിക്കും അത്. മക്കയും തൈബയും ഒഴികെ ഞാൻ എത്തിച്ചേരാത്ത ഒരു ഗ്രാമവും ഉണ്ടായിരിക്കുകയില്ല. അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഊരിപ്പിടിച്ച വാളുമായി എന്നെ അതിൽ നിന്നും തടയുന്ന ഒരു മലക്കുണ്ടാകും. അതിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളിലും പാറാവുകാരായിക്കൊണ്ട് മലക്കുകൾ ഉണ്ടായിരിക്കും. ഫാത്തിമ ബിൻത് കൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് മിമ്പറിൽ കുത്തുന്നുണ്ടായിരുന്നു. ഇതാണ് തൈബ, ഇതാണ് തൈബ, ഇതാണ് തൈബ, അതായത് മദീന. ഇതു ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? സഹാബിമാർ പറഞ്ഞു, അതെ, പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ദജ്ജാലിനെക്കുറിച്ചും മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളോട് തെമീമുദ്ദാരിയുടെ വിശദീകരണം യോജിച്ചു വന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് മനഃപ്പാഠമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചില ഹദീസുകളൊക്കെ ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നമുക്ക് നിവേദനം ചെയ്തു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ദാരിയീൻ ദൗത്യസംഘം എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11-ാമത്തെ ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. നോമ്പിന്റെ പൊരുൾ. പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ആയത്തു സിയാം, നോമ്പിൻ്റെ ആയത്തിൽ അതിൻ്റെ തുടക്ക ഭാഗമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട ചില ചരിത്രവുമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം എന്ന വചനത്തിൽ അസ്സിയാം എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മുടെ വചനം ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും ഇതുവരെയുള്ള പ്രയോഗങ്ങളാണ് ആയത്തിന് മൊത്തം ഒന്നർത്ഥം വെച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് അസ്സിയാം എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗമാണ്. അസ്സിയാം എന്നത് സാമ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ. സാമ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അംസഖ എന്നാണ്. സാമ എന്നതിന് അസ്സൗം എന്നും ക്രിയാധാതുണ്ട്. അസ്സൗം, അസ്സിയാം എന്നും അസ്സൗം എന്നും. വിശുദ്ധ ഖുർആനിൽ സൗം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്, അസ്സിയാം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്. വ്രതാചരണത്തിന് രണ്ടും പ്രയോഗിക്കും. ഹദീസിൽ കാണാം ഇല്ലസ്സൗം ഫൈന്നഹൂലി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് സൗം അതെനിക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തെ, നോമ്പിനെ ഉദ്ദേശിച്ച് സൗം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, അവിടെ ഞാൻ റഹ്മാനായ അള്ളാഹുവിന് സൗമിനെ നേർച്ചയാക്കി എന്നുള്ളത് നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യുന്ന വ്രതാനുഷ്ഠാനം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ, അവിടെ മൗനവ്രതം, സംസാരം പിടിച്ചു നിർത്തുക, സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് സൗം. വിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അസ്സിയാം എന്ന് പ്രയോഗിച്ചു. ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ആയത്തുകളിൽ നമുക്ക് വരും, അതിൽ കാണാം. ലൈലത്ത് അസ്സിയാമി അറഫസു ഇലാനിസായിക്കും, ലൈലത്ത് അസ്സിയാം. അതേപോലെ സുമ്മ അതിമ്മു സ്വയാം, അള്ളാഹു സുബ്ഹാന അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. വസ്സായിമീന വസ്സായിമാത്ത്, സൂറത്ത് അഹ്സാബിൽ നോമ്പെടുക്കുന്ന സ്ത്രീകൾ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, വസ്സായിമീൻ വസ്സായിമാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച അസ്സായിഹീൻ, അതേപോലെ സായിഹാത്ത് സൂറത്ത് തൗബയിൽ, അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ. അവിടെ അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് എടുക്കുന്നവർ, ഹംദ് നിർവഹിക്കുന്നവർ. പിന്നെ അസ്സായിഹൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പെടുക്കുന്നവർ എന്നർത്ഥത്തിലാണ്. നോമ്പിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സിയാഹത്ത്, അതിൽ നിന്നാണ് അസ്സായിഹൂൻ. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു തഹ്രീമിൽ അസ റബ്ബുഹു ഇൻ തല്ലഖ കുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻ കുന്ന എന്ന് തുടങ്ങിയിട്ട് ഖൈറൻ മിൻ കുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. അവിടെ സായിഹാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളാണിത്. അതിൽ സിയാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിയാഹത്ത് എന്ന പദത്തിൽ നിന്ന് വ്യുൽപ്പന്നമായ അസ്സായിഹൂൻ, അതേപോലെ തന്നെ സായിഹാത്ത് ഈ പ്രയോഗവും, അതേപോലെ വസായിമീൻ വസായിമാത്ത് എന്ന പ്രയോഗം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ അസ്സിയാം എന്നുള്ളത് സാമ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമാണ്. സാമ എന്നുള്ളത് അർത്ഥമാക്കുന്നത് അംസഖ എന്നാണ്. അംസഖ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സാമത്തി രീഹ എന്ന് പറയും. കാറ്റടിച്ചു വീശുന്നില്ല എങ്കിൽ രീഹ സാമത്ത് എന്ന് പറഞ്ഞാൽ നിലയുറച്ചു, അടിച്ചു വീശുന്നില്ല, അങ്ങനെ ആ പിന്നെ അനങ്ങാത്ത അവസ്ഥയിൽ. അതേപോലെ സാമത്തി ദാബത്വം എന്ന് പറയും. മിണ്ടാപ്രാണി സാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തിന്നാതെ കുടിക്കാതെ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ്. ജാഹിലി കവി അന്നബിഖത്ത് ദുബിയാനി ഖൈലുൻ സിയാമുൻ വ ഖൈലുൻ ഗൈറു സായിമത്തിൻ തഹ്തൽ അജാജി വ ഉഖ്ര തഅലുഖു ലുജ്മ എന്ന് പിന്നെ കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ രണഭൂമിയിലേക്ക് ഇറങ്ങാതെ പായാതെ നിൽക്കുന്നവയാണ്. വഹൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ സായിമത്തല്ല എന്ന് പറഞ്ഞാൽ അവ പായുകയാണ്. തഹ്തൽ അജാജി, പൊടിപടലങ്ങൾക്ക് കീഴിൽ. വ ഉഖ്ര, മറ്റു ചില കുതിരകൾ തഅലുഖുല്ലുജ്മ എന്നാണ്, മൂക്കയറിൽ ബന്ധിതമാണ് എന്ന അർത്ഥത്തിൽ. ഇവിടെ ഈ പായാതെ നിൽക്കുന്നവ അതാണ് സിയാം. സാമൻ നഹാർ എന്ന് പറയും. സാമൻ നഹാർ എന്ന് പറഞ്ഞാൽ പകൽ സൗമെടുത്തു എന്നാണ്. എന്താ ഉദ്ദേശം? ഒരു കവിതയിൽ കാണാം, ഹത്ത ഇദ സാമൻ നഹാറു വഅതദൽ വമാലലി ശംസി ലുആബുൻ ഫനസൽ എന്ന്. സാമൻ നഹാർ ഉച്ച സമയം, ചൂടുള്ള ആ സന്ദർഭം, ഇങ്ങനെ പകലുറച്ചു എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ചൂട് തുടർന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം അസിയാം, അർത്ഥം എന്താണ്, പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഷറായിലും ഇതിപ്പോൾ ഭാഷാപരമായി ആ പദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ സാങ്കേതിക ഭാഷയിൽ സിയാം എന്ന് പറഞ്ഞാൽ വികാരം പിടിച്ചു നിർത്തലാണ്. ഷഹ്വത്ത്, വികാരം. വികാരം നമ്മുടെ ബത്തനിനുണ്ട്, വയറിന്. വികാരം നമ്മുടെ ലൈംഗികാവയവത്തിനുമുണ്ട്, ഫർജിനുമുണ്ട്. വയറിൻ്റെ വികാരം തിന്നുക, കുടിക്കുക, ഇതൊക്കെയാണ് ഉദരപൂരണം. ഫർജിൻ്റെ വികാരം അത് ലൈംഗിക ആസ്വാദനവും സുഖവും വികാരം ശമിപ്പിക്കലുമാണ്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെയും പിടിച്ചു നിർത്തലാണ് സൗം, നിയ്യത്തോടുകൂടി. ഏതു മുതൽ? ഫജറിൻ്റെ ഉദയം മുതൽ. ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നിയ്യത്തോടുകൂടി ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും ഒരാൾ പിടിച്ചു നിർത്തലാണ് സിയാം. അത്തഅബുദു ലില്ലാഹി ബിതർക്കിൽ മുഫ്തിറാത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅബുദു ലില്ലാഹ്, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, വിട്ടുകൊണ്ട്. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും. അതാണ് ചിലർ പറഞ്ഞത്. ചിലരെന്ത് ചെയ്തു? മുഫ്തിറാത്ത് എന്ന് പറഞ്ഞു. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചിലർ ഇപ്പം ഈ പിന്നെ കൊമ്പ് വെക്കൽ നോമ്പിനെ മുറിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബത്തനിൻ്റെയോ ഫർജിൻ്റെയോ ഷഹ്വത്തിൽ പെട്ടതല്ല, അതിനപ്പുറമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഫ്തിറാത്ത് എന്ന് പറഞ്ഞത്. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് വിട്ടുകൊണ്ട് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അവിടെയും മുഫ്തിറാത്തിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് ഒരാൾ തന്നെ. പറഞ്ഞു വരുന്നത് ഈ അംസക പിടിച്ചു വച്ചു എന്ന അർത്ഥം, അതാണ് സാമ സൗം സിയാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഭാഷാർത്ഥം അത് സാങ്കേതികമായുള്ള സിയാമിൻ്റെ നിർവചനത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം, ഇക്കാര്യം ഇവിടെ ഉണർത്തിയത്. കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, സിയാമിനെ എന്നാണ്. അസിയാം ഏതാണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒരാൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുക, അത് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അള്ളാഹുക്കുള്ള ഇബാദത്ത് എന്നോണം. അതാണ് നിയ്യത്തോടുകൂടി. നിയ്യത്താണല്ലോ ഒരു കാര്യത്തെ ഇബാദത്താക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അള്ളാഹു ഷറാക്കിയ ഇന്ന കാര്യം ചെയ്യുന്നു, അതാണ് അള്ളാഹുക്കുള്ള ഇബാദത്ത്. അപ്പോൾ ആ സൗമിനെ, സിയാമിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. ഇവിടെ അസ്സിയാം എന്നതിൽ ഈ അൽ എന്നത്, അൽ എന്ന അവ്യയം, അത് ലിൽ ആഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള നോമ്പിനെ എന്നതാണ് ആ അല്ലർത്ഥമാക്കുന്നത്. അസ്സിയാമിൻ്റെ വിഷയത്തിൽ അറബികൾ അന്ന് കാലത്ത് സജീവ ശ്രദ്ധാലുക്കളും അത് സജീവമായി അനുഷ്ഠിക്കുന്നവരുമായിരുന്നില്ലെങ്കിലും അവർക്കറിയാം എന്താണ് അസ്സിയാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള നോമ്പ്, അതാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. അതാണ് ഈ അസ്സിയാം എന്നതിൽ അലിഫ്ലാം, അത് ലിൽ ആഹദ് എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതിൽ വരിക. അറബികൾ സിയാമിൻ്റെ വിഷയത്തിൽ നിത്യശീലമുള്ളവരല്ലെങ്കിലും സിയാമിനെക്കുറിച്ച് അവർക്കറിയാം. അവർ സിയാം വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവരായിരുന്നു, വിരളമായെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുറൈശികളെക്കുറിച്ച് പറയുന്നുണ്ട്, കാനത് ഖുറൈശുൻ തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ, ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം, മുഹറം 10 ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന്. ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ, ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് മുമ്പ് ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. വകാന യൗമിൻ തുസ്തറു ഫീഹിൽ കഅബത്തു, ഈ ആഷൂറ ദിനത്തിലായിരുന്നു കഅബ അതിന് വിരി ഇടപ്പെട്ടിരുന്നത്, ഖില്ല തൂക്കപ്പെട്ടിരുന്നത് എന്നാണ് മഹദി പറയുന്നത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന ആഷൂറ യൗമൻ സൂമുഹു ഫിൽ ജാഹിലിയ, ആഷൂറ ഞങ്ങൾ ജാഹിലിയത്തിൽ നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു എന്നാണ്. യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ. എന്നിട്ട് ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഫലമ്മ നസല റമദാനു, റമദാൻ നോമ്പ് അത് അവതീർണമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ആഷൂറ യൗമുൻ മിൻ അയ്യാമില്ലാ, ആഷൂറ അള്ളാഹുവിൻ്റെ അയ്യാമുകളിൽ ഒരു യൗമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്ന ദിവസത്തെക്കുറിച്ച് പിന്നെ അയ്യാമുള്ള എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും വലിയ ഒരു സംഭവം നടന്നിട്ടായിരിക്കും, അതിനാലാണ് അതിനങ്ങനെ പറയുന്നത്. ആഷൂറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റിയ സുരക്ഷിതമായ ദിവസമാണ്. യൗമുൻ അദീം, യൗമുൻ സാലിഹ് എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുക ഹദീസിൽ. മഹാ ദിവസം, നല്ല ദിവസം എന്നാണ്. ഫിറഔനും അവൻ്റെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ട ദിവസം അതാണ്. അതുകൊണ്ടാണ് യൗമു മിൻ അയ്യാമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത്, ഫമൻ ഷാ അസാമഹു വമൻ ഷാ അതറഖഹു, റമദാൻ നോമ്പ് അവതീർണമായതോടുകൂടി ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ആഷുറയിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ആകാം. പക്ഷേ കാന ആഷൂറ ഉയോമൻ നസുമുഹു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്ന ദിവസമായിരുന്നു ആഷൂറ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഇത് ഉദ്ധരിച്ച് ഉണർത്തിയത്? ഇത് ഉണർത്തിയത് അസ്വയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്? അവർക്ക് അറിയുന്ന വിഷയമായിരുന്നു അസ്വയാം വ്രതാനുഷ്ഠാനം, നോമ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ അസ്വയാം അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറ അവതീർണമാകുന്നത്. വിശുദ്ധ മദീനയിൽ വിശ്വാസികളുടെ കൂടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്നു, ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, മഹാദൽ യോമുൽ ലദീ തസുമൂനഹു, നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ ദിവസം ഏതാണെന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യോമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, ഇതൊരു മഹാദിവസമാണ്, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ഇസ്രായേലരെയും രക്ഷപ്പെടുത്തിയത്. വഖറക ഫിർഔന വഖൗമഹു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതും. ഫസാമഹു മൂസ ശുക്രൻ ലില്ല, അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഷുറയിൽ നോമ്പെടുത്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് ജൂതർ പറഞ്ഞത്. അപ്പോൾ ജൂതന്മാരും നോമ്പെടുക്കുന്നവരായിരുന്നു. തിരുനിയോഗ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയുടെ മുമ്പും ശേഷവുമൊക്കെ അപ്പോൾ മക്കയിലെ മുശരിക്കുകൾക്കും ജൂതന്മാർക്കും പിന്നെ ജൂതരെ അനുഗമിച്ച് നസാറാക്കൾക്കും ജൂതർക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിധികളും വിഷയങ്ങളും അവതീർണമായതുപോലെ നസാറാക്കളിൽ നമ്മളത് വായിക്കണില്ല വിശുദ്ധ വചനങ്ങളിൽ. പക്ഷേ നസാറാക്കളും നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആഷൂറ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത് സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആഷൂറയുടെ നോമ്പ് സഹാബികളും അതേപോലെ വിശ്വാസികൾ തുടർത്തുന്ന സമയം ചോദ്യം വന്നു, യാ റസൂലല്ലാ ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, തിരുദൂതരെ ആഷൂറ യഹൂദരും നസാറാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്, ഒരു നോമ്പെടുത്തുകൊണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാ സുംന അലിയോമ താസിയ, ആഗതമാകുന്ന വർഷം ഇൻഷാ അല്ലാ നമ്മളും താസിയ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ആ അടുത്ത വർഷത്തേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ പിന്നെ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, ഈ ജൂത നസാറാക്കൾ ആദരിക്കുന്ന ദിവസമാണ് ആഷൂറ എന്ന വ്രതാചരിച്ചുകൊണ്ട്. അപ്പം യഹൂദർ നസാറാക്കൾ മക്കയിലെ മുശരിക്കുകൾ ഖുറൈശികൾ അവരൊക്കെയും വ്രതം അനുഷ്ഠിച്ചിരുന്നു ജാഹിലിയത്തിൽ. അവർക്ക് സുപരിചിതമാണ് അസ്വയാം അനുഷ്ഠാനത്തിൽ. വിശ്വാസികൾ പിൽക്കാലത്ത് നിർബന്ധമായും ഐച്ഛികമായും പല നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി. പക്ഷെ ആ ഒരു തുടർച്ചയും അതേപോലെ തന്നെ പല കാലങ്ങളിലായി പലപ്പോഴായി അനുഷ്ഠിക്കുന്ന രീതിയും, ഇപ്പോൾ റമദാൻ 30 അല്ലെങ്കിൽ 29, ഇങ്ങനെ അവർക്ക് അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്കറിയുന്ന വിഷയമാണ് സിയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കുതിബ അലൈക്കും അസ്സിയാം എന്ന് പറഞ്ഞത്. ഈ അൽ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്തെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഉണർത്തിയത്, ചരിത്രവും ഉണർത്തിയത്. തൈബ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു, അസ്സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുബന്ധമായി പറഞ്ഞത് എന്താണ്? അത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്നാണ്. ഇവിടെ ഖമ എന്നുള്ളിടത്ത് ഈ കാഫ് അത് ലി തശ്ബീഹ് ഉപമിക്കുന്നതിന് വേണ്ടിയാണ്, തശ്ബീഹിന് വേണ്ടിയാണ്. അവിടെ അതിനെ തുടർന്ന് മാ വന്നു. മാ എന്നുള്ളത് മസ്ദരിയയാണ് അല്ലെങ്കിൽ മൗസൂലയാണ്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് പറയാം. കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, കുതിബ നിർബന്ധമാക്കപ്പെട്ടു, അലല്ലദീന യാതൊരു കൂട്ടരുടെ മേൽ, അവർ ആരാണ്? മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർ. അപ്പോൾ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ മ മസ്ദരിയയാകുമ്പോൾ മ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, ക്രിയാധാതുവിൻ്റെ അർത്ഥം നിർബന്ധമാക്കപ്പെട്ടത്, ക്രിയാധാതുവിൻ്റെ അർത്ഥം മസ്ദരിയയാകുമ്പോൾ. കാരണം മായും അതിനുശേഷം വരുന്ന ക്രിയയും അതിന് ക്രിയാധാതുവിൻ്റെ അർത്ഥം എന്നാണ്. അപ്പം മാ കുതിബ എന്ന് പറഞ്ഞെങ്കിൽ കിതാബത്ത്, നിർബന്ധമാക്കൽ, നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ കമ കുതിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അതാണ് തഷ്ബീഹ്. ആരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇനി മാ എന്നുള്ളത് മൗസൂലയാണ് എങ്കിൽ അല്ലദീ എന്ന അർത്ഥത്തിൽ, യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമ കുതിബ എന്ന് പറഞ്ഞാൽ കല്ലദീ കുതിബ, നിർബന്ധമാക്കപ്പെട്ട യാതൊന്ന് പോലെ. നിർബന്ധമാക്കപ്പെട്ട യാതെന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് പോലെ. ആരുടെ മേൽ? അല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇവിടെ കൂടുതൽ അനുയോജ്യമായത് ഈ മസ്ദരിയ എന്നുള്ളതാണ്. കാരണം കമ കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നാണ്. ആർക്ക്? അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അറിയിക്കുന്നത്. ക എന്നുള്ളത് തശ്ബീഹിനാണ്, ഒപ്പം അത് തൗക്കീദിനുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ച അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഈ ക എന്നുള്ളത് അതിന് പോലെ എന്നർത്ഥം. അതാണ് തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ ചില മസലകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതെന്താണ്? ഈ തശ്ബീഹ് ഉണ്ടല്ലോ, സാദൃശ്യപ്പെടുത്തൽ, അത് ആരെ ആരോടാണ് തശ്ബീഹാക്കുന്നത്? കിതാബത്തിനെ കിതാബത്തിനോടാണ് തശ്ബീഹാക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയെന്ന് പറഞ്ഞല്ലേ, കിതാബത്ത്, അതിനെ തശ്ബീഹാക്കുകയാണ് പൂർവീകർക്ക് കിതാബത്ത് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഇവിടെ തശ്ബീഹാക്കുമ്പോൾ, സാദൃശ്യപ്പെടുത്തുമ്പോൾ, സാദൃശ്യപ്പെടുത്തുന്നതുണ്ട് അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ആരോടാണ് തശ്ബീഹാക്കിയത്? നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഈ നിർബന്ധമാക്കുക എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇവിടെ ഈ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂർവികർ? അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗമാണോ? ചിലർ പറഞ്ഞത് അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളാണ്, ജൂതരും നസാറാക്കളും. ചിലർ പറഞ്ഞു നസാറാക്കൾ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞത് ജമീഉ അഹ്ലുൽ മിലൽ, എല്ലാ സമുദായങ്ങളും ഉദ്ദേശമാണ്. അതാണ് കൂടുതൽ ശരി. ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകും തോറും ഇവിടെ പല സംസ്കാരങ്ങൾ കടന്നുപോയി, പല മതങ്ങൾ കടന്നുപോയി. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന മിസ്രികളുടെ, ഈജിപ്തിയരുടെ ചരിത്രത്തിൽ, ഗ്രീക്കുകാരുടെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, ജൂത നസാറാക്കളുടെ ചരിത്രത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കാലം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം, അതേപോലെ രീതി വ്യത്യാസപ്പെട്ടേക്കാം, അളവ്, സവിശേഷത, ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും വ്രതാനുഷ്ഠാനം, അത് ഇവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അഹബ്ബു സിയാം ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതാനുഷ്ഠാനം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആരെയാണ്? അത് സിയാമു ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്രതാനുഷ്ഠാനമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പുരാതനമായ ചരിത്രമാണ്. അതിനു മുമ്പും ചരിത്രമുണ്ട്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രം നിർബന്ധമാക്കിയ ഒരു അനുഷ്ഠാനവും ആരാധനയും അല്ല വ്രതാനുഷ്ഠാനം, നോമ്പ്. പ്രത്യുത പൂർവ്വ സമുദായങ്ങൾക്ക് മതങ്ങൾക്ക് ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, നിയമമാക്കിയ, നിർബന്ധമാക്കിയ ഒരാരാധനയും പുണ്യവും നന്മയുമാണ് വ്രതാനുഷ്ഠാനം. അതാണ് ഇവിടെ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില ഹദീസുകളുടെ പ്രയോഗങ്ങൾ നബിമാർ വ്രതമെടുത്തതിനെക്കുറിച്ച്, അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചില സവിശേഷതയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്ന മഷറൽ അംബിയ, ഞങ്ങൾ നബിമാരുടെ സമൂഹം, ഉമിർന അന്നു അജ്ജില ഇഫ്താറന, നോമ്പ് മുറിക്കുന്നത് സമയമായാൽ പെട്ടെന്നാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വനു അഖിറ സുഹൂറന, സുഹൂർ ഇടയത്തായം കഴിക്കൽ, അത് വൈകിപ്പിക്കാൻ, നോമ്പ് തുടങ്ങാനുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത്. അപ്പോൾ നബി പുംഗവന്മാരുടെ സമൂഹം വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഇഫ്താർ സമയമായാൽ ഉടനെയാക്കാൻ, സഹൂർ നോമ്പ് തുടങ്ങുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ നമുക്ക് വായിക്കാം, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ വിഷയം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും അത് വേർതിരിയുന്നത്, വ്യത്യാസപ്പെടുന്നത് അകലത്തു സഹർ, സഹറിലെ ഇടയത്തായം ആ വിഷയത്തിലാണ്. ഇടയത്തായം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് പുലർച്ചയിൽ എഴുന്നേറ്റുള്ള ഇടയത്താഴം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ പറയുന്നിടത്ത് മുമ്പുള്ളവർക്ക് നോമ്പ് അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്, നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി, അതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി. നിർബന്ധമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും ഒരുപോലെ, പക്ഷേ സമയത്തിൽ, രീതിയിൽ, അളവിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ ഒക്കെ ഈ സാദൃശ്യമുണ്ടോ? അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ഒരു തശ്ബീഹ്, ഉപമ ഇവിടെ ഉണർത്തിയത്, അല്ലാഹു അവതരിപ്പിച്ചത്. അതിലെന്താണ് അതിൻ്റെ പൊരുൾ, അതിൻ്റെ വിഷയം എന്ത്? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്. അടുത്ത വചനം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ.

0: 10. ചോദ്യം 2. റമദാനിലെ നോമ്പ് പൂർണ്ണമായും നിർബന്ധമാക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിരുന്ന ഇളവ് എന്തായിരുന്നു? ഓപ്ഷൻ എ, നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു, പക്ഷേ രോഗികൾക്ക് മാത്രം ഒഴിവുണ്ടായിരുന്നു. ഓപ്ഷൻ ബി, നോമ്പ് നിർബന്ധമായിരുന്നുവെങ്കിലും അത് വിട്ടുപോയാൽ പിന്നീട് ഖളഅ നിർബന്ധമായിരുന്നു. ഓപ്ഷൻ സി, നോമ്പ് എടുക്കാനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കിയവർ ഫിദ്യ നൽകിയാൽ മതി. ചോദ്യം 3. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം 89 തവണ ആവർത്തിച്ചു വരുന്നു. ഇതിനെ പണ്ഡിതന്മാർ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, അന്നിദാ ഉൽ മുഹബ്ബിബ്. ഓപ്ഷൻ ബി, അന്നിദാ ഉ തൗബീഹ്. ഓപ്ഷൻ സി, അന്നിദാ ഉ തഹദീർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര്

0: വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലം നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബി അൽ മുസ്തഫ വൽ മുജ്തബ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു ബനീ ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദം സന്തതികൾ അവർ ധാരാളമായിക്കൊണ്ട് തെറ്റ് സംഭവിക്കുന്നവരാണ്. എന്നാൽ ആ തെറ്റ് സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരായവരെ കുറിച്ചാണ് പ്രവാചകൻ തുടർന്ന് പറയുന്നത്, വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. അവരിൽ ഏറ്റവും നല്ലവർ എന്നുള്ളത്, ഏറ്റവും ഉത്തമരെന്നുള്ളത് എന്താണ്? തൗബ ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഒരടിമ തെറ്റ് ചെയ്യുകയും ശേഷം അവൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് വലിയ സന്തോഷമാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ അളവ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ വിശ്രമിക്കാനായിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഉറങ്ങുകയും അദ്ദേഹം വിശ്രമിക്കുകയും ഉറങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ വാഹനത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട് പോയ വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിന് ഈ മരുഭൂമിയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള വെള്ളമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റ് അദ്ദേഹത്തിന് ആ യാത്രയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ആവശ്യ സാമഗ്രികളും ആ ഒരു യാത്രാ വാഹനത്തിൽ അഥവാ ഒരൊട്ടകത്തിലായിരുന്നു. അപ്പോൾ ആ ഒരൊട്ടകം കാണാതെ പോകുമ്പോൾ അദ്ദേഹം പരിഭ്രാന്തനാവുകയാണ്. അദ്ദേഹം വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ ഒരു മരുഭൂമിയിൽ അദ്ദേഹത്തിന് മരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം നടന്നൊന്നും എത്താൻ പറ്റുന്ന അത്ര ദൂരത്തിലാവില്ല അടുത്തുള്ള നഗരങ്ങളൊന്നും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹം വിഭ്രാന്തനായി വളരെയധികം വിഷമിച്ച് വീണ് മയങ്ങിപ്പോവുകയാണ്. അദ്ദേഹം മയക്കത്തിൽ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ അതാ കളഞ്ഞു പോയ ആ ഒരു നഷ്ടമായപ്പോയ ഒരു വാഹനം അദ്ദേഹത്തിൻ്റെ എല്ലാ സാധന സാമഗ്രികളോടുകൂടി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം കാണുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം മൂലം, ആ ഒരു ആഹ്ലാദം മൂലം അയാൾ പറയുകയാണ്, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചതല്ല, മറിച്ച് ആ ഒരു അത്രയും കഠിനമായൊരവസ്ഥയിൽ നിന്ന് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ച് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്നുള്ള, മരണത്തിലേക്ക് പോകേണ്ടതില്ല, തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹം ഒരാഹ്ലാദം മൂലം പറഞ്ഞത് മാറിപ്പോവുകയാണ്. അല്ലാതെ വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തെറ്റ് ചെയ്തൊരു അടിമ പശ്ചാത്തപിച്ച് മടങ്ങുമുണ്ടാവുന്നതെന്ന് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തൗബ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പടച്ച റബ്ബ് തന്നെ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ തൂബു തൂബു, നിങ്ങൾ തൗബ ചെയ്യുക എന്നുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് പ്രവാചക ചര്യയിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഒരു തൗബയെ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആയിക്കൊണ്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും തൗബ എന്നുള്ളത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു തെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല തൗബ ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യത്തിനല്ല, മറിച്ച് പറ്റിപ്പോയ തെറ്റുകളെ അള്ളാഹുവിലേക്ക് ഏറ്റു പറയാനുള്ള എന്താണ് ഒരു അവസരമായിക്കൊണ്ടാണ് തൗബയെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഹറാമ ചെയ്യാൻ ലൈസൻസ് ആയിക്കൊണ്ടോ, ഹറാമ ചെയ്തതിൽ കുഴപ്പമില്ല, ഹറാം ഇപ്പോൾ ഒരു ഹറാമ ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു മനസ്ഥിതി വരാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിട്ടുള്ളത്. മറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുങ്കലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടിയാണ് ആ ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തൊരു തെറ്റാണെങ്കിലും അത് പടച്ചറബ്ബ് സുബ്ഹാനഹു വതാലയുടെ മുമ്പിലേക്ക് കരഞ്ഞ് കൈകൾ നീട്ടിക്കൊണ്ട് നമുക്ക് ഏറ്റു പറയാൻ സാധിക്കേണ്ടത് പടച്ച എനിക്ക് പറ്റിപ്പോയി, ഖേദിച്ചിരുന്നിട്ടല്ല. തെറ്റ് ചെയ്യുന്ന പലരും ഖേദം മൂലം വിഷമിച്ച് വിഷമിച്ച് നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് നടക്കുന്നതല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ച്. ആ ഒരു മുഅ്മിൻ തൗബ ചെയ്താണ് മടങ്ങേണ്ടത്, മറിച്ച് വിഷമിച്ച് ഇരിക്കലല്ല എന്നാണ് നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്രമത്തിലും അത് ചെയ്യേണ്ട രൂപത്തിലും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുക. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ യഥാവിധി എങ്ങനെയാണോ തൗബ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ തൗബകളെല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനുള്ള മൂന്ന് ഷർത്തുകളെക്കുറിച്ച് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, തൗബ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാവേണ്ടത് ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, അപ്പം നിങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ ഒരു തൗബ, അങ്ങനല്ല. മറിച്ച് നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനം തെറ്റാണെന്നുള്ള പൂർണ്ണമായ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ചെയ്ത് പോയല്ലെന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ഖേദമുണ്ടാവണം. ആ ഒരു തെറ്റ് ആ ഒരു നിമിഷത്തിൽ എനിക്ക് വന്നു പോയല്ലോ പടച്ചവനെന്നുള്ള ആ ഒരു വിഷമം, അതിയായ വിഷമം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഷർത്ത് എന്നുള്ളത് ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും എൻ്റെ ചുവടുകൾ പോവുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ തൗബ ചെയ്തു, ആ ഒരു തെറ്റിന്ന് തന്നെ നാളെയും ചെയ്തു, നാളെയും വീണ്ടും തൗബ ചെയ്തു, മറ്റന്നാൾ വീണ്ടും ആ തെറ്റാവർത്തിച്ചു, മറ്റന്നാൾ വീണ്ടും തൗബ ചെയ്തു, അങ്ങനെ ഒരു രീതിയല്ല. മറിച്ച് ആ ഒരു തെറ്റിനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരികയില്ല എന്ന ദൃഢനിശ്ചയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. തൗബയുടെ മൂന്ന് ഷർത്തുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ചെയ്ത തെറ്റാണെന്നുള്ള ബോധമുണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ചെയ്തു പോയല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഖേദമുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത് ആ തെറ്റ് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവും ഒരു മനുഷ്യനും തമ്മിലുള്ള കാര്യമാണെങ്കിലുള്ളതാണ്. ഇനി മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഏതൊരു മനുഷ്യനെക്കുറിച്ചാണോ നമ്മൾ ഗീബത്ത് പറഞ്ഞത് ആ ഒരു മനുഷ്യൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു മനുഷ്യയില്ലാത്ത സമയത്ത് അവനൊരു അയ്ബായി കാണുന്ന, അവനൊരു കുറവായി അവനെ തന്നെ കാണുന്ന, അവൻ നാട്ടുകാരുടെ മുമ്പിൽ അത് പരസ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരുടേതാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടേതാവട്ടെ, നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് നിന്നെക്കുറിച്ച് ആ ഒരു സമയത്ത് കൂട്ടുകാർ ചേർന്നിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് ചേർന്നിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നീ എനിക്ക് പൊരുത്തം തരണം എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ തൗബയിലെ നാലാമത്തെ ചെറുത്ത് മറ്റുള്ള പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരോട് ഗീബത്ത് പോലെ നമീമത്ത് പോലെയുള്ള കാര്യങ്ങളാണ് ഏഷണി പറയുക, പരദൂഷണം പറയുക പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവരോട് നാം പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ തൗബ അത് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ തൗബ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് അല്ല തൗബ എന്നുള്ളത്, മറിച്ച് ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പടച്ചറബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് തരുന്ന വലിയ അവസരമായിക്കൊണ്ടാണ് തൗബയെ കാണേണ്ടത്. അങ്ങനെ ഞാനൊരു വിശ്വാസി തൗബയെ കാണുന്നതും പടച്ചറബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് നമ്മൾ ചെയ്യുന്ന തൗബയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

നഹ്വ്, സർഫ്, അതുപോലെ തന്നെ ബലാഗ, അറബി ഭാഷയിലുള്ള സാഹിത്യങ്ങൾ, ഇതെല്ലാം പഠിച്ചെടുക്കൽ ചില ആളുകൾക്കെങ്കിലും നിർബന്ധമാണ്. അതാണ് മലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹു വാജിബ്. അറബി ഭാഷ പഠനത്തിലൂടെയല്ലാതെ ഖുർആൻ പഠിക്കുക എന്ന വാജിബ് പൂർത്തിയാകാത്തത് കൊണ്ട് അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ടോ? പഠിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ തഫഖഹ് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു നഫർ ഒഴിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും ദീനിയായ വിജ്ഞാനങ്ങൾ, ആ ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുവാൻ ആളുകൾക്ക് സഹായിക്കാൻ കഴിയും. ഇവിടെ പഠിക്കാൻ ആളുണ്ട്, സഹായിക്കാൻ ആളില്ല എങ്കിൽ സഹായിക്കൽ എല്ലാവരും നിർബന്ധമാണ്. അതാണ് മാലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു നിയമം അഥവാ മാലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹുവ വാജിബ്, ഒരു സംഗതി, ഒരു കാര്യം, ഒരു വാജിബായ കാര്യം ഒരു സംഗതി കൊണ്ടല്ലാതെ പൂർത്തിയാകില്ല എങ്കിൽ അത് വാജിബായി തീരുമതിൻ്റെ വിധി അതായിരിക്കും. അതാണ് അൽ മസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നതിൻ്റെ ഒരു വിശദീകരണം കൂടിയാകുന്നു ഇത്. ഇത് വാജിബായ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. ജുമുഅ വൈദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ജുമുഅ ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരണം. അങ്ങനെ ധൃതി കൂട്ടി വരണമെങ്കിൽ നമുക്ക് കച്ചവടം ഒഴിവാക്കണം. അതാണ് വദറുൽ ബയ്, നിങ്ങൾ കച്ചവടം ഒഴിവാക്കണം. അപ്പോൾ ജുമുഅ ദിവസം കച്ചവടം ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം കച്ചവടം ഒഴിവാക്കുന്നതിലൂടെ മാത്രമാണ് അയാൾക്ക് ജുമുഅ ലഭിക്കുന്നത്. അപ്പോൾ ജുമുഅ നിർവഹിക്കാൻ അയാൾക്ക് എന്തൊക്കെ വാജിബാണോ അതെല്ലാം അയാൾക്ക് വാജിബാണ്. അയാൾ പള്ളിയിലേക്ക് വരണം, കട ഒഴിവാക്കി വരണം, നമസ്കാരത്തിൽ അയാൾ പങ്കെടുക്കണം. മാലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നതിൻ്റെ പരിധിയിൽ ഈ സംഗതികളെല്ലാം കടന്നു വരുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസലാണ് നമ്മൾ ഈ രണ്ട് എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. അഥവാ ഇസ്ലാമിൽ ഒരു കാര്യത്തിൻ്റെ ഹുക്കും, അസലിയായ വിധി എന്താണോ ആ കാര്യത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകൾക്കുമുള്ള വിധി അതായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്, അഥവാ വാജിബിൻ്റെ വിധി. ഇനി മുബാഹിൻ്റെയും ഹറാമിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള വിധികൾക്കൊക്കെ ഇതേ വിധികൾ തന്നെയാണ് ബാധകമായിട്ടുള്ളത്. ഇൻഷാല്ലാ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആഴ്ചകളിലായി, രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചത് മാലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബായ നിർബന്ധമായ കാര്യം, അതിൻ്റെ പൂർത്തീകരണത്തിന് എന്തൊക്കെ, അത് നിർബന്ധമായും അതിൽ പൂർത്തീകരിക്കേണ്ട സംഗതികളുണ്ടെങ്കിൽ അതെന്താണോ അതെല്ലാം നിർബന്ധമായിരിക്കും. അപ്പോൾ നിർബന്ധമായ ഒരു സംഗതിയുടെ ഹുക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധികൾ ഉണ്ടാകും. ഒരുപക്ഷെ നിർക്കുന്നേരെ അത്രമാത്രം അത് പ്രമാണങ്ങളിൽ നിന്ന് വന്നുകൊള്ളണമെന്നില്ല. എങ്കിൽ കൂടിയും മാലായത്തിമുൽ വാജിബ്, ഇല്ലാ ബിഹി ഫഹു വാജിബുൻ എന്ന ഉസൂലിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് അതെല്ലാം നിർബന്ധമായി തീരും. ഇതാണ് ഈ വിധികളും അതുപോലെ തന്നെ നിയമങ്ങളും പഠിക്കാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല ആളുകളും പല ആവശ്യമില്ലാത്ത സംശയങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ പല വാദങ്ങളുമെല്ലാം കൊണ്ട് നടന്ന് ഈ ഒരു അസലിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ തനതായ മാർഗത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിദൂരമായി പോകാൻ ഇടവരുന്നതിൻ്റെ ഒരു സാഹചര്യം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിയമമുണ്ട്, ഒരു അസലുണ്ട് ഇസ്ലാമിന്. ആ അസൽ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ ആ കാര്യം മാത്രമല്ല നിർബന്ധമാകുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ മറ്റു കാര്യങ്ങൾ കൂടി നിർബന്ധമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അസലാണ് നമ്മൾ പറഞ്ഞത്. ഇത് മനസ്സിലാകാതെ പോകുമ്പോൾ പല സംഗതികളിൽ നമുക്ക് സംശയമുണ്ടാകും. നമസ്കരിക്കാൻ പണ്ടി പറഞ്ഞു, അതുപോലെ തന്നെ ഖിബ്ലക്ക് പിന്നെ മുന്നിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ സൂത്രയുടെയും അതുപോലെ തന്നെ

0: മറ്റു ശുദ്ധീകരണത്തിൻ്റെയും ഒന്നും വിധികളും നിയമങ്ങളും പ്രമാണങ്ങളും ഒന്നും എല്ലാം അതിൻ്റെ ഓരോ രീതിയിലും വിശദീകരിച്ചു കൊള്ളണമെന്ന് നിയമം ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു സംഗതിയുടെ അസൽ, ഇതൊക്കെ സഹാബത്തും താബിഈകളും സലഫുകളുമൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇതൊരു പുതിയ വിജ്ഞാനമോ അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ല. നമ്മുടെ മുൻഗാമികൾ പ്രമാണങ്ങളിൽ നിന്ന് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കി പോന്നിരുന്നത്. ഈ ഒരു നിയമമൊന്നും അല്ലെങ്കിൽ ഒരു കായിദയൊന്നും അവർ കാണാതെ മലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫവാജിബ് എന്ന ആ ഒരു നിയമമൊന്നും അവർ ആ നിയമം വാക്കാൽ ഇങ്ങനെ ചൊല്ലിപ്പടിച്ച് കാണാതെ ചൊല്ലിപ്പടിക്കുന്നൊരവസ്ഥയില്ലെങ്കിൽ കൂടിയും ഈ ഒരു നിയമം അവർ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സഹാബത്തിനും താബിഈകൾക്കും പരിചയമുള്ള സംഗതി നമ്മൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് അവസാനിപ്പിക്കപ്പെടുമ്പോൾ, പീസ് റേഡിയോ വൈബ്സ് അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാന പ്രോഗ്രാം അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ നാല് ഭാഗം നമ്മൾ കേട്ടു. അഞ്ചാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന്. അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽ ഉസൂലിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: റേഡിയോ വൈബ്സിൽ അടുത്തതായി ഒരു ഇടവേളയിലേക്ക് പോകാം.
3: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
4: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ. സൂറ മുനാഫിക്കൂൻ പാരായണം അഷ്ഷേഖ് ബന്ദർ ബലീല.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്ക് അല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ നീ കേൾക്കുന്നത് അസ്മ ഉൽ ഹുസ്ന അൽ കരീം മാന്യനും ഉദാരവാനും അവതരിപ്പിക്കുന്നത് അബ്ദുൾ റൌഫ് അൽ ഹിക്കമി.
2: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഏറെ സ്നേഹാദരണ്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം ഹുസ്നയാണ്, വിശിഷ്ടമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ കരീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവചനങ്ങളിൽ ചില പ്രാർത്ഥനകളിലും അൽ കരീം എന്ന നാമം ധാരാളമായി പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ അൽ കരീം എന്ന നാമം അതർത്ഥമാക്കുന്നതും വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായ ചില അർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഉദാരവാൻ എന്നുള്ള ഒരർത്ഥമാണ്. ധാരാളമായി ചിലവഴിക്കുന്നവൻ, ധാരാളമായി നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ, ഔദാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു അർത്ഥമാണ് പകരമൊന്നും വാങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന ഒരർത്ഥവുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അവിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്കും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർക്കും എന്നിങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഔദാര്യം അത് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കൽ കൊടുത്ത് അവസാനിപ്പിക്കൽ മാത്രമല്ല, നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യം അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിചാരിക്കുകയായിരുന്നുവെങ്കിൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തൊരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഔദാര്യവാനാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു മാന്യനാണ്. അള്ളാഹു പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചോദിച്ചാൽ അത് നൽകുന്നവനാണ് കരീമായ അള്ളാഹു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടിമയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് അൽ കരീമായ അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു അൽ കരീം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേകമായ സൃഷ്ടികളെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനാണ്. ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണത് എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകനിൽ ധാരാളം നന്മയുള്ളതുകൊണ്ടാണ് അവിടെ കരീമെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാം കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു. ഇന്നഹു ല ഖുർആനിൻ കരീം, തീർച്ചയായും അത് കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലതിനെ കരീമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഫലങ്ങളെക്കുറിച്ചും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതൊക്കെയും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു കരീമാണ് എന്ന് പറയുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യുന്നവൻ, പ്രതിഫലം ആഗ്രഹിക്കാതെ ധാരാളം അളവറ്റ് സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരീമാണെന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം കരീമാണെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കരീമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ നന്മകൾ ധാരാളമായി നൽകുന്നതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മകളും പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നന്മ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും അതിൽ നന്മ മാത്രമാണ്. അത് ആശ്ലേഷിക്കുന്നവർക്ക് സ്വർഗവും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകവുമാണ്. അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ, അലിഫ് എന്ന ഹർഫ് പാരായണം ചെയ്യുമ്പോൾ പോലും 10 നന്മകളാണ്. ഇനി ജിബ്രീൽ അലൈഹിസ്സലാമിനെ എടുത്തു നോക്കുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് വാനലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ഏറ്റുവാങ്ങി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് ഏറ്റവും വലിയ നന്മയാണ്. ഇങ്ങനെ ദീന് പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിന് ദീന് പഠിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ധാരാളം നന്മകൾ പരത്തിയ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നന്മകളുമായി ഇറങ്ങി വന്ന മലക്കാണ്. വിശുദ്ധ ഖുർആൻ മാലോകർക്ക് മാർഗദർശനമായ, ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന, സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ പറയപ്പെട്ടതെല്ലാം നന്മ വീശിയടിക്കുന്നതാണ് എങ്കിൽ ഇതിനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു എത്ര നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും അലൈഹിസ്സലാം ഇവരൊക്കെയും അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹുവിലൂടെ നന്മകൾ ഈ ലോകത്ത് പരത്തിയവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വമേധയാൽ നന്മകൾ പരത്തുന്ന അള്ളാഹു ഔദാര്യവാനാണ്. പകരമൊന്നും പറ്റാതെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു നൽകുന്നവനാണ്. ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നൽകാൻ കഴിയുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചെയ്ത വ്യക്തിയാണ് വാഴ്ത്തലും പുകഴ്ത്തലും ആളുകൾ പ്രശംസിക്കലും ചെയ്യൽ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയല്ല. അള്ളാഹു ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ആ വ്യക്തിയെയാണ് പ്രശംസിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു. കുടുംബക്കാർ വിട്ടകന്നു. അങ്ങനെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. എനിക്ക് ഒരു പ്രയാസം ബാധിച്ചു അള്ളാഹുവേ, അൻത അർഹമുർ റാഹിമീൻ, നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തെ മാറ്റുവാൻ അള്ളാഹുവിനോട്, കാരുണ്യവാനായ റബ്ബിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതോടൊപ്പം അള്ളാഹു അതിനുശേഷം ഒരു ആയത്ത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് അയ്യൂബ് നബി അലൈഹി സ്ലാമിന് ബാധിച്ച പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കൊടുത്തു. എന്നിട്ടോ വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, അതോടൊപ്പം ഒന്നുകൂടെ കൊടുത്തു, അധികരിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയണു, വമിൻ ഇബാദിന വദിഖ്റാലിൽ ആബിദീൻ, എൻ്റെ അടിമകൾക്ക് അത് സ്മരണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു വച്ചു. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന എല്ലാവർക്കും അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ആ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല കരീമാണ്. അവൻ കരീമായത് നൽകിയതിന് ശേഷം ആ വ്യക്തിയെ പുകഴ്ത്തുന്നു, ആ വ്യക്തിയെ വാഴ്ത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യർക്ക് സാധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം ഉപകാരം ലഭിച്ച വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വാഴ്ത്തുകയില്ല, പുകഴ്ത്തുകയില്ല. മറിച്ച് ഉപകാരം ആരാണോ ചെയ്തു കൊടുത്തത് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ, അള്ളാഹു വിശാലമായി നൽകുന്ന ഔദാര്യവാനാണ് എന്ന് അൽ കരീമായ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വച്ചിരിക്കുന്നതും കരീമായ പ്രതിഫലമാണ്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ അദൃശ്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി കഴിഞ്ഞാൽ ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക, പാപമോചനവും അതുപോലെ തന്നെ അജിരിൻ കരീം, മാന്യമായ പ്രതിഫലമുണ്ട് എന്ന്, സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അജിരിൻ കരീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പം മാന്യമായ പ്രതിഫലം നൽകുന്നവൻ അൽ കരീമായ അള്ളാഹു. അതുപോലെ തന്നെ ആ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതും റിസ്ഖിൻ കരീം, മാന്യമായ ഉപജീവനം അവിടെ ഉണ്ട് എന്നും വീണ്ടും എടുത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ഖും പ്രതിഫലവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുമ്പോൾ അവിടെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും മാന്യമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ മാന്യമായി പ്രതിഫലം നൽകുന്ന, വിശാലമായി അളവറ്റ രൂപത്തിൽ ദയ നൽകുന്ന, അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവനാണ് അൽ ഖരീമായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അൽ ഖരീം എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ചില ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായി മാറണം. നമ്മൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ റിസ്ഖിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം. പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നൽകണം. പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ നന്മ പറച്ചിൽ, എന്നെക്കുറിച്ച് നല്ലത് പറയണം, അവൻ നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് നാലാളുകൾ പറയണം എന്ന രൂപത്തിൽ പറയാൻ നിന്നാൽ ഒരിക്കലും അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്നു മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. നമ്മൾ ഔദാര്യവാനാകാൻ ശ്രമിക്കണം. അതോടൊപ്പം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. അബ്റാറുകളെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ഇന്നമാ നുത്തഇമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അവർ ആളുകളെ ഭക്ഷിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ജസാഅോ ഒരു ശുക്കുറോ ആഗ്രഹിച്ചുകൊണ്ടല്ല. അങ്ങനെയാകണം നമ്മൾ എന്നത് അൽ ഖരീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തേത് ഔദാര്യവാനായ അള്ളാഹു. അവനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്, മാന്യനാണ്, ഔദാര്യമുള്ളവനാണ്. യസ്തഹി ഇദാ റഫഅ അർജുലു ഇലൈഹി യദൈഹി അയറുദ്ദഹുമാ സിഫ്രൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ടത് ഒന്നുമില്ലാതെ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു, അവൻ മാന്യനാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ ലജ്ജയുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചാൽ, ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. നിരന്തരം റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി ഹയ്യായ കരീമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ എല്ലാം നൽകാൻ കഴിയുന്നവനാണ്. അവൻ കരീമാണ്, ഔദാര്യവാനാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക. കരീമായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ കരീം, മാന്യനും ഉദാരവാനും. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി.
3: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷ് ആയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ, നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തൻ്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിൻ്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവും ഒക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് മധുരം ഖുർആൻ. സൂറത്ത് അഅ്റാഫിലെ 10 മുതൽ 30 വരെയുള്ള വചനങ്ങൾ പാരായണം. സഊദ് ശുറൈം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: من الخالدين. وقاسمهما إني لكما لمن الناصحين. فدلاهما بغرور فلما ذاق الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. قال فيها تحيون وفيها تموتون ومنها تخرجون. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم. إنا جعلنا الشياطين أولياء للذين لا يؤمنون. وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون. قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون. فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون.
1: ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് യഹിയ മുനീബ് നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وصلي وأسلم على رسول الله الأمين وعلى آله وأصحابه الأجمعين الفائزين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أري بريبتا ستة بشواسيغلا سروذكرا الله سبحانه وتعالى يسوكشيش تقبل دشتدما يجيبكنا من ونرتغيانا وصية شيغيانا. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒട്ടനവധി അനുഗ്രഹങ്ങളും അവൻ്റെ റഹ്മത്തുകളും അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചോദിച്ചും ചോദിക്കാതെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ കണക്കാക്കുവാനോ സാധിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കതിനെ എണ്ണിക്കണക്കാക്കുവാൻ അത് തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹു അവൻ്റെ ഫളായിക്കൊണ്ട് അവൻ്റെ റഹ്മത്തായിക്കൊണ്ട് എനിക്ക് നൽകിയതാണ് എന്നൊരു ബോധമാണ് മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അതിന് നന്ദി കാണിക്കുവാൻ, അള്ളാഹുവിന് ശുക്ർ കാണിക്കുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം നാം മാറ്റിവെക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ചോദിച്ച് അതിനെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞ് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ, നിങ്ങൾ ശുക്ര കാണിക്കുന്നില്ലേ, ശുക്ര കാണിക്കുന്നവരായേക്കാം തുടങ്ങിയ ഒട്ടനവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുവാനും നമ്മോട് കൽപ്പിച്ചതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹ നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനമാർഗം നൽകുവാൻ, റിസ്ക് നൽകുവാൻ അല്ലാഹുവല്ലാതെ മറ്റേത് സൃഷ്ടാവാണ് ഉള്ളത്, മറ്റേത് ഖാലിഖാണ് ഉള്ളത്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധനക്കർഹനില്ല, ഫഅന്നാ തുഫകൂൺ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ, അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘങ്ങളിൽ നിന്ന് അത് ഇറക്കി നൽകിയത് നാം ആണോ അതോ നിങ്ങളാണോ അത് ഇറക്കിയത്, ലൗ നശാ ഉജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം കുടിക്കുന്ന വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി നമുക്ക് കുടിക്കുവാൻ പാകമല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുമായിരുന്നു, പക്ഷേ നമുക്ക് കുടിക്കുവാൻ പാകത്തിൽ നമ്മുടെ നിത്യേന ഉപയോഗത്തിന് പാകമുള്ള രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെള്ളം ഇറക്കി നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഫലൗലാ തഷ്കുറൂൻ, പിന്നെ എന്താ നിങ്ങൾ ശുക്ര കാണിക്കാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം കണ്ണോടിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം പരിശോധിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആന്തരികമായ നമ്മുടെ അവയവങ്ങളുടെ ഓരോ ചലനവും അതിൻ്റെ പ്രക്രിയകളുമെല്ലാം നാം പരിശോധിക്കുമ്പോൾ എത്രത്തോളം മൈന്യൂട്ടായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും നമ്മുടെ കണ്ണുകൾ നാം പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു കൊച്ചു കണ്ണിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിച്ചാലും നമുക്ക് തൗഫീഖ് നൽകിയാൽ മാത്രമാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നീ നൽകിയ ഒരുപാട് റഹ്മത്തുകൾക്ക് നിനക്ക് നന്ദി കാണിക്കുവാനും ശുക്ര കാണിക്കുവാനും എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ എന്നുള്ളൊരു പ്രാർത്ഥന നാം പതിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാനും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാനും നാം റബ്ബിനോട് കാവൽ തേടേണ്ടതുണ്ട് എന്നും സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ്, കഠിനമായ വിശപ്പ് സഹിക്ക വയ്യാതെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കാണാനിടയായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്, എന്താണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങുവാൻ നിങ്ങൾക്ക് കാരണമായത് എന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു, അൽജൂ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വിശപ്പാണ്, വിശപ്പ് സഹിക്ക വയ്യാതെയാണ് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എന്നെയും അതേ കാരണം തന്നെയാണ് പുറത്തേക്ക് എത്തിച്ചത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ രണ്ടുപേരെയും കൂട്ടി ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ആ സഹാബി അവിടെ ഇല്ലായിരുന്നു. ആ സഹാബിയുടെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ രണ്ട് മഹാന്മാരായ രണ്ട് സഹാബികളെയും കണ്ടപ്പോൾ അവരെ ക്ഷണിച്ചിരുത്തുകയും കുറച്ച് അല്പസമയം കഴിഞ്ഞ് ആ സഹാബി, അൻസാരിയായ സഹാബി വന്നപ്പോൾ തൻ്റെ വീട്ടിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം അവർക്ക് ഒരുപാട് വ്യത്യസ്ത ഇനം കാരക്കുകൾ നൽകുകയും ഒരു ആടിനെ അറുത്ത് അവർക്ക് നല്ല ഭക്ഷണം സേവിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിച്ച് വിശപ്പടങ്ങി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുമ്പോൾ, ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ട് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതുസ് അലുന്ന അൻഹാദൻ നഈമി യൗമൽ ഖിയാമ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈയൊരു അനുഗ്രഹം അതിനെ തൊട്ട് നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അഖ്റജക്കും മിമ്പുയോത്തിക്കും അൽജുഅ, നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വീടകങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്കെത്തിച്ചത് കഠിനമായ വിശപ്പാണ്. സുമ്മലം തെർജിഉ ഹത്ത അസ്വാബക്കും ഹാദൻ നഈം, പിന്നീട് നിങ്ങൾ മടങ്ങുന്നത് ഇത്രയും നല്ലൊരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ്. വിശപ്പ് സഹിക്കവയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി തിരിച്ച് മടങ്ങുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങി നല്ലൊരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹം നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് നിരന്തരം രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ ഉച്ചക്കും രാത്രിയിലുമെല്ലാം ഭക്ഷിക്കുവാൻ, നമ്മുടെ വിശപ്പടക്കുവാനും നമ്മുടെ ദാഹം ശമിപ്പിക്കുവാനുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പലതും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും നമുക്ക് പല മേഖലയിലും പ്രയാസമുണ്ടെങ്കിലും, പക്ഷേ ഒരുപാട് മേഖലകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഒട്ടനവധി കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചോദിച്ചും ചോദിക്കാതെയും നാം പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് അവസരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ, നാളെ അള്ളാഹു ഇതെല്ലാം ചോദിക്കുമെന്ന ബോധത്തോടു കൂടി ജീവിക്കുവാനും അള്ളാഹുവിനെ ശുക്ർ കാണിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വഖലീലു മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിലെ കുറച്ചു പേർ മാത്രമാണ് നന്ദി കാണിക്കുന്നവർ. ആ കുറച്ചു പേരിൽ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആ കുറച്ചു പേരിൽ ഉൾപ്പെടുവാൻ വേണ്ടി നാം പരമാവധി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ട് യഥാർത്ഥ ശുക്ർ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
3: Peace Radio. Tune to reality.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
5: കേരളം, തമിഴ്നാട്, ബംഗാൾ, പോണ്ടിച്ചേരി അടക്കമുള്ള, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ജനവിധി പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം ഭരണം നടത്തിയ മുന്നണിയിൽ നിന്നും അതിൻ്റെ പ്രതിപക്ഷത്തിരുന്ന മുന്നണി ഇപ്പോൾ ഏകദേശം 102 സീറ്റോളം നേടി മുന്നോട്ട് വരികയും 35 അല്ലെങ്കിൽ 33 സീറ്റ് NDA കക്ഷികളടക്കം ചേർന്ന് ഉണ്ടായിട്ടുള്ളൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും കേരളം മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ്, ഇന്ത്യ മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ്. സ്പോട്ട്ലൈറ്റിന് ജനവിധിയുമായി എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളതെന്നാണ് ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ വിഷയമായിട്ട് എടുക്കുന്നത്. അമിത് മാഷ്, എന്താണ് ജനവിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
6: നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാം. രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു പറച്ചിലുണ്ട്. എന്നുവെച്ചാൽ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ സ്വയം രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും എന്ന്. പ്രത്യേകിച്ചും അത് ജനാധിപത്യത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റോള് ജനങ്ങൾക്ക് അത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ചീമേനി അടക്കമുള്ള, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഒരു കോട്ടയാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് മാറി വന്ന് വലതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞ് നടത്തിയ ഒരു പ്രസ്താവന, വളരെ മൈൽഡായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഞാൻ ജനങ്ങളോട് പറഞ്ഞത് പാർട്ടിയെ തിരുത്താൻ സഹായിക്കണം എന്നാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു പൊതുവികാരമായി നിലനിന്നിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഇടതുപക്ഷ വിരുദ്ധമായി തീർന്ന ഒരു സർക്കാരിനെ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ തിരുത്തിയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പുറത്തു വന്ന സുധാകരനാകട്ടെ, അതല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണനാകട്ടെ, അതുപോലെ ടി കെ ഗോവിന്ദനാകട്ടെ, ഇവരെല്ലാം ജനങ്ങൾ ജയിപ്പിച്ചു. അത് ആ ഭൂരിപക്ഷവും പഴയ നേരത്തെ ആ മണ്ഡലങ്ങളുടെ തന്നെ ഭൂരിപക്ഷം നോക്കിയാൽ 50,000 വോട്ടിൻ്റെയൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്രയും വോട്ടുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ യു ഡി എഫിന് യഥാർത്ഥത്തിൽ കഴിയില്ല. അല്ലെങ്കിൽ അത് യു ഡി എഫ് വോട്ടുകൾ പുതുതായിട്ട് വന്നതുമല്ല, മറിച്ച് ആ പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിലുണ്ടായ മനോഭാവത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഇത് പിന്നെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനൊരു പക്ഷേ നമുക്കിനി ഉത്തരം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി, ഇന്ത്യയൊട്ടുക്കും പലപ്പോഴും എക്സെപ്ഷണലായ ചില ഭൂപ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും വർഗീയതയ്ക്ക് അല്ലെങ്കിൽ ആൻറ്റി സെക്യുലറായിട്ടുള്ള ഫോഴ്സുകൾക്ക് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ലഭിക്കുമ്പോഴും അതിനോട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഞങ്ങളതിൻ്റെ വക്താക്കളല്ല, ഞങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തവരാണ് കേരളീയ ജനത. അതുകൊണ്ട് തന്നെ വർഗീയതയെ ആ രീതിയിൽ നെഞ്ചേറ്റുന്ന അല്ലെങ്കിൽ അതിനെ വളരെ ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊന്നും തന്നെ ഒരു അനുഭാവ മനോഭാവം കേരളം പ്രകടിപ്പിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പല രീതിയിലുമുള്ള വിമർശനങ്ങൾക്ക് ഇടവന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നോക്കാം, നമുക്ക് ഇപ്പോൾ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ മത്സരിക്കുന്ന ഓപ്പണൻ്റ് എന്ന് പറഞ്ഞാൽ അതീവ ശക്തനായിട്ടുള്ളൊരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം മതി. അതിന് പകരം എന്താച്ചാൽ വളരെ ചീപ്പെന്ന് പറയാവുന്ന ചില പദപ്രയോഗങ്ങളിലൂടെ ഈ കാൻഡിഡേറ്റിനെ ടാർണിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണൻ നടത്തുന്നൊരു പ്രസ്താവന നമുക്ക് നോക്കിയാലറിയാം. അവിടേക്കെന്ന് വെച്ചാൽ ആ ഒരു പോളറൈസേഷന് വേണ്ടിയുള്ള വളരെ പ്രത്യക്ഷമായ ശ്രമങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഇത് കേരളം കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തേ മതിയാകൂ എന്നുള്ളത് നമ്മുടെ കേരളീയ സമൂഹം മനസ്സിലാക്കിയെന്ന് തന്നെ തോന്നുന്നു. രണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് നോക്കിയറിയാം ആ ഒരു ഇതിനകത്ത് ഈ പറയുന്ന കൃത്യമായ വർഗീയ രാഷ്ട്രീയത്തോടൊപ്പം നിന്നവരെയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂട്ടാളികളായിരുന്നവരെയും കേരളം റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മണി ഗ്രൂപ്പിൻ്റെ പ്രത്യക്ഷമായ പരാജയം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പൂഞ്ഞാറിലും മറ്റേ എന്താണ് ഇരാറ്റുപേട്ടയിലൊക്കെയുള്ള നമ്മളെ ഷോൺ ജോർജിൻ്റെയും അച്ഛൻ്റെയും മകൻ്റെയും പാലയും പൂഞ്ഞാറും ഒക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരിക്കലും ഞങ്ങൾ ഇത്തരമൊരു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല പ്രഖ്യാപിക്കുന്നത്, മറിച്ച് ഇവിടെ നേരത്തെ നെഞ്ചോട് നെഞ്ച് ചേർത്ത് നിന്നിരുന്ന ഈ ഇതര സമുദായങ്ങളും ഇത് ഉറക്കെ പറയാൻ തയ്യാറായി എന്നുള്ളതിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു സാമൂഹിക ഭദ്രത തിരിച്ചു വരാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം കൂടെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മതം രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രഖ്യാപനം. പക്ഷെ ആലോചിച്ച് നോക്കി, ഇവിടെ നാഴികക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു നമ്മളീ പാടത്ത് കാണുന്ന അതിനെന്താ പറയുക, നീർക്കോലില്ലേ, ആ ഒരു നീർക്കോലിനെ വലിയ രാജവെമ്പാലയായി ചിത്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു ഭീതി മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇവിടെ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ യഥാർത്ഥത്തിൽ അഡ്വൻറ്റേജ് കിട്ടാവുന്ന ഒരേ ഒരു വിഭാഗം ആരുള്ളൂ നമുക്കറിയാം. അപ്പം എന്തിനും ഏതിനും തീയതിയാണ്. മാത്രമല്ല ഈ സാമുദായിക രാഷ്ട്രീയത്തെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ആ രീതിയിൽ

0: അവികൾ ഞാൻ പറഞ്ഞ പ്രത്യക്ഷ പാർട്ടി അംഗങ്ങളല്ല, മറിച്ച് എപ്പോഴും ആ ഒരു സ്വിംഗ് ഉണ്ടല്ലോ, ആ സ്വിങ്ങിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു മനോഭാവത്തിലുണ്ട്, ഒരു ഇടതുപക്ഷത്തുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര അമേരിക്കൻ വിരുദ്ധത എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതൊക്കെ, അല്ലെങ്കിൽ കൊളോണിയൽ വിരുദ്ധത ഉണ്ടാവുന്നത്. ഈ ഒരു വിഭാഗം ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഒരു റെസ്ക്യൂ മിഷൻ കേരളത്തിൽ നടന്നു, അത് വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കനത്ത ജാഗ്രതയും ഒരർത്ഥത്തിൽ വലിയ ബാധ്യതയും അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സാമുദായിക സഹകരണത്തെ, സ്നേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ അവർ നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത വെച്ചാൽ അദ്ദേഹം വളരെ സ്പെസിഫിക്കായി വ്യക്തതയോടെയാണ് എന്ത് ചെയ്യുക, സംസാരിക്കുക. മാത്രമല്ല അദ്ദേഹം പലപ്പോഴും വെച്ചാൽ സമുദായ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വർഗീയ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തത ഈ വലതു മറ്റേ UDFൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പ്രഖ്യാപനങ്ങളിൽ മാത്രം പോരാന്നർത്ഥം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ തുടർന്നുള്ള നിലപാടുകളിലും നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഒപ്പനിക്ക് തോന്നിച്ചാൽ വളരെ ഒരു പ്രയാസകരമായൊരു ഘട്ടത്തിലാണ് UDF ഇവിടെ അധികാരമേറ്റെടുക്കുന്നത്. കാരണം നിലവിൽ പ്രതിപക്ഷമായി ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആ പ്രതിപക്ഷങ്ങൾ തൂത്തുമാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി എന്നത് വളരെ കുറഞ്ഞൊരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. എത്രത്തോളം അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരർത്ഥത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കേണ്ടി വരും, എന്നാൽ അതേസമയം അതിൻ്റെ അജണ്ടകളോട്, അതിൻ്റെ പല താല്പര്യങ്ങളോടും ഏറ്റുമുട്ടുകയും വേണ്ടി വരും. ഇതിനകത്ത് എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. മൂന്നാമത്തെ എന്താ വെച്ചാൽ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില വർഗീയ രാഷ്ട്രീയ ആശയങ്ങളെ അത് ഇവിടെ വീണ്ടും ഉന്നയിക്കപ്പെടും. കാരണം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ മുമ്പ് തന്നെ കൃത്യമായും ചിലർ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണ്, ലീഗിൻ്റെ ഒരു ഭരണകൂടം വരാൻ പോകുന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അതല്ലാന്ന് തെളിയിക്കാനുള്ള ചില ബാധ്യതകളിലേക്ക് ഇത് പോകും. അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഗുണകരമായിക്കൊള്ളണം എന്നില്ല, മറിച്ച് തിരിച്ചു വേണ്ടത് എന്താണ്, അത്തരത്തിലുള്ള പ്രവണതകളുടെ അടിവേരറക്കുകയും അതിനെ കൃത്യമായി വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഭയപ്പെടേണ്ടതില്ല. അതിനകത്ത് ഭയപ്പെട്ട് മാറി നിൽക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിലവിലുള്ള സാമുദായിക ഈ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല, താല്പര്യം ഗുണപരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റാതെ വരും, അതൃപ്തിക്ക് കാരണമായി തീരും, ഭരണകൂടം കൊണ്ടും പരാജയപ്പെടുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഓർമ്മ, സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജിലേക്കുള്ള യാത്രകൾ. അവതരണം നസറുല്ല സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. കെ മൗലവിയുടെ ജീവിത യാത്രകളിലെ മഹത്തായ അനുഭവങ്ങളെയും അറിവുകളെയും പകർന്നുകൊണ്ട് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം ഏതാനും എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. കെ മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും എന്ന ശീർഷകത്തിൽ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എഴുതിയ ഓർമ്മകളുടെ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗമാണ് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കുള്ള മൗലവിയുടെ പ്രയാണം. അതെ, പിറന്ന നാടിനു വേണ്ടി, ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ആ നാടിൻ്റെ ജനങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി പിറന്ന നാടിലെ ഒന്ന് ശ്വാസമെടുക്കാൻ പോലും ബ്രിട്ടീഷുകാരൻ്റെ അനുവാദത്തിന് കാത്തിരിക്കുന്ന സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ സമയവും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിയ ആ മഹാത്യാഗിയുടെ ജീവിതയാത്രയിലൂടെ ഇൻഷാല്ലാ അല്പം കൂടി നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്കുള്ള നിലക്കാത്ത യാത്രകൾ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് നമ്മോട് ചിലത് പറയുന്നു.
4: ഒറ്റപ്പാലത്തെ സമ്മേളനങ്ങൾ. 1921 ഏപ്രിൽ 23, 24, 25, 26 എന്നീ തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് ഖിലാഫത്ത് കോൺഗ്രസ്, വിദ്യാർത്ഥി കോൺഫറൻസ് എന്നീ സംഘടനകളുടെ മഹാസമ്മേളനങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിലായി ഒരേ പന്തലിൽ വെച്ച് നടന്നു. ഖിലാഫത്ത് സമ്മേളനാധ്യക്ഷൻ ആന്ധ്രയിലെ പ്രാമാണിക നേതാവായിരുന്ന സയ്യിദ് മുർത്തള സാഹിബായിരുന്നു. കോൺഗ്രസ് സമ്മേളനാധ്യക്ഷൻ ശ്രീ പ്രകാശവും വിദ്യാർത്ഥി കോൺഫറൻസ് അധ്യക്ഷൻ ശ്രീ ജോർജ് ജോസഫുമായിരുന്നു. പ്രസ്തുത സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൽ ജനാബ് കെ എം മൗലവി സാഹിബ് മെമ്പറായിരുന്നു. ഖിലാഫത്ത് സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഒറ്റപ്പാലം സമ്മേളനഘട്ടത്തിൽ പോലീസുകാർ ശ്രീ രാമുണ്ണിമേനോൻ, മലപ്പുറം കുഞ്ഞിത്തങ്ങൾ, വളണ്ടിയർ ക്യാപ്റ്റൻ സി മാധവ മേനോൻ എന്നിവരെ അകാരണമായി മർദ്ദിക്കുകയുണ്ടായി. കെ പി കേശവമേനോൻ, കെ എം മൗലവി സാഹിബ് മുതലായ നേതാക്കന്മാരുടെ നിയന്ത്രണം നിമിത്തമാണ് അന്നൊരു ലഹള നടക്കാതിരുന്നത് എന്ന് ഈ സംഭവത്തെ സംബന്ധിച്ച് അനുസ്മരണക്കുറിപ്പിൽ യശശരീരനായ ബാരിസ്റ്റർ എ കെ പിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം സമ്മേളനത്തിൽ ദൃശ്യമായിരുന്ന അച്ചടക്കവും ഹിന്ദുമുസ്ലിം മൈത്രിയും സാമ്രാജ്യ ദുർമുഖികളെ ഭയചകിതരാക്കിയിരിക്കുന്നു. തിരൂരങ്ങാടി യോഗം. 1921 ജൂലൈ 22 തിരൂരങ്ങാടി വച്ച് സ്ഥലത്തെ ഖിലാഫത്ത് സംഘടനയുടെ 5-ാമത്തെ പൊതുയോഗം ചേർന്നു. പ്രസ്തുത സമ്മേളനത്തിൽ ജനാബ് കെ എം മൗലവി സാഹിബിൻ്റെ പ്രസംഗത്തിനിടയിൽ മഴ വർഷിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ജനങ്ങൾ പിരിഞ്ഞുപോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മൗലവി സാഹിബ് ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, ഞാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു സഹന സമരത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. തോക്കിൻ്റെ മുമ്പിൽ വെച്ചുപോലും ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ പേടിച്ചു പിൻവാങ്ങുന്നത് ഉചിതമല്ല. അത് കേട്ടപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം തോരാത്ത മഴയെ അവഗണിച്ചുകൊണ്ട് യോഗസ്ഥലത്ത് തന്നെ നിന്നു. അതിനിടയിൽ ഒരു സ്നേഹിതൻ ജനാബ് കെ എം മൗലവി സാഹിബിനൊരു കുട പിടിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ ചരിത്രപുരുഷൻ ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി: സഹോദര, ഞാൻ മഴയെ പേടിച്ചു പോകരുതെന്ന് ജനങ്ങളോട് ഉപദേശിക്കുന്നു. എനിക്ക് മഴ കൊണ്ടുകൂടാ എന്ന് തോന്നിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ മഴ കൊണ്ട് പ്രസംഗിക്കാം. മൗലവി സാഹിബിൻ്റെ നിർബന്ധം നിമിത്തം അദ്ദേഹം കുട അടക്കുവാൻ നിർബന്ധിതനായി. ചെറുപ്പം മുതൽക്കു തന്നെ വാക്കിനനുയോജ്യമാം വിധം പ്രവർത്തിച്ചതുകൊണ്ടാണ് വന്ധ്യനായിരുന്ന കെ എം മൗലവി സാഹിബ് എന്ന വ്യക്തി കേരളത്തിൽ ഒരു മഹൽ പ്രസ്ഥാനമായി വളർന്നതെന്ന പ്രസ്തുത സ്മർത്തവ്യമാണ്. പൂക്കോട്ടൂർ യാത്ര. 1921 ഓഗസ്റ്റ് 12 ജനാബ് കെ എം മൗലവി സാഹിബ് പൊന്മളയിൽ പോയി അവിടെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അക്കാലത്ത് നിലമ്പൂർ ആറാമുറി തിരുമുൽപ്പാടിൻ്റെ ഒരു തോക്ക് കളവുപോയ കേസ് ഉത്ഭവിച്ചു. പ്രസ്തുത തോക്ക് പൂക്കോട്ടൂർ ഖിലാഫത്ത് സംഘം സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദ് മോഷ്ടിച്ചതാണെന്ന് പോലീസുകാർ പറഞ്ഞു വരത്തി. സബ് ഇൻസ്പെക്ടറും ഒരു സംഘം പോലീസുകാരും വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ വീട് പരിശോധിക്കുകയുണ്ടായി. പോലീസുകാർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ തിങ്ങിക്കൂടി പ്രതിഷേധ സ്വരം മുഴക്കി. അവസാനം പോലീസുകാർ നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ജനാബ് കെ എം മൗലവി സാഹിബ് സമാധാന സ്ഥാപനത്തിനായി പൊന്മളയിൽ നിന്ന് പൂക്കോട്ടിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ അദ്ദേഹം മലപ്പുറം കുഞ്ഞിക്കോയത്തങ്ങൾ മുതലായ ജനനേതാക്കളുമായി സംഭാഷണം നടത്തി. എന്തു തന്നെ നേരിട്ടാലും സമാധാന തൽപരരായിരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഓഗസ്റ്റ് 13 സന്ധ്യയ്ക്ക് മുമ്പായി ചരിത്രപുരുഷൻ പൊടിയാട്ട് പള്ളിയിൽ എത്തിച്ചേർന്നു. മഗ്രിബ് നമസ്കാരാനന്തരം മൗലവി സാഹിബ് പള്ളിയിൽ തടിച്ചുകൂടിയിരുന്ന വമ്പിച്ച ജനാവലിയെ അഭിമുഖീകരിച്ച് ഉജ്ജ്വലമായൊരു പ്രസംഗം ചെയ്തു. ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുവാൻ ഒരുങ്ങിയാൽ കീഴ്പ്പെടണമെന്നും അറസ്റ്റ് ചെയ്തവരെ അനുധാവനം ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകരുതെന്നും ചരിത്രപുരുഷൻ ഉപദേശിക്കുകയുണ്ടായി. ജനങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം യുക്തമായ മറുപടി നൽകി. സമാധാനപരമായ നിലയിൽ സമരം നടത്തേണ്ട രീതിയെക്കുറിച്ച് അദ്ദേഹം വിലപ്പെട്ട ഉപദേശങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോഴേക്കും മാപ്പിള നാട്ടിലൊരു കലഹം സൃഷ്ടിക്കാനുള്ള കരുക്കൾ ബോധപൂർവം നീക്കിക്കഴിഞ്ഞിരുന്നു. ഈ സംഭവത്തിനുശേഷം പെരുന്നാളിൻ്റെ തലേന്ന് മൗലവി സാഹിബ് തെരൂരങ്ങാടിയിൽ തിരിച്ചെത്തി.
3: മാഷാല്ലാ, ചരിത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം അറിയാത്ത എന്നാൽ നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലൂടെ ഇവിടെ ഇങ്ങനെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചിരുന്നു എന്നും അവരുണ്ടാക്കിത്തന്ന മൈതാനിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അവരെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നും അതിനുമപ്പുറം നമ്മുടെയെല്ലാം പ്രാർത്ഥനകൾ അത്തരം സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ വേണ്ടി ജീവത്യാഗം വരെ വരിക്കാൻ തയ്യാറായിരുന്ന ആ മഹാപിതാക്കന്മാർക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളും ഇത്തരം സംഭവവികാസങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മയുണ്ടാവണം. ഒറ്റപ്പാലത്തെ സമ്മേളനങ്ങളും തിരുവിടങ്ങാടിയിലെ യോഗങ്ങളും പൂക്കോട്ടൂർ യാത്രകളുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു എന്ന് നാം കേൾക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന നിണം മണക്കുന്ന ഓർമ്മകളെ തീർച്ചയായും നമ്മൾ നെഞ്ചോട് ചേർത്ത് ഇനിയും ഭാവിയിലും ഇന്ത്യാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയുടെ പോക്കിനെ തടുത്തു നിർത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രാജ്യസ്നേഹികളായിത്തീരുന്നതിനു വേണ്ടിയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ മുമ്പിലുണ്ടാകണമെന്നും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനുമെല്ലാം തോളോട് തോള് ചേർന്ന് ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നും ഇത്തരം ചരിത്രങ്ങൾ നമ്മെ വിളിച്ചോതുന്നുണ്ട്. ചരിത്രയാത്രയിലൂടെയുള്ള മുന്നോട്ടു പോക്ക് ഇൻഷാ അല്ലാ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കേൾക്കാനുണ്ട്. കെ എം മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമരവീര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമരചരിത്രയാത്രകളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട് അടുത്ത എപ്പിസോഡിൽ. ഇവിടെ തൽക്കാലം വിരാമം കുറിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ മുഖമൊഴിയാണ് നാം കേൾക്കുന്നത്. പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. പുരോഗമനത്തിന്റെ അടയാളമെന്താണ്? മാനുഷിക ഗുണങ്ങളായ ലജ്ജ, സംസ്കാരം പോലുള്ളവ പാടേ വെടിഞ്ഞ് എന്തും എവിടെ വെച്ചും എപ്പോഴും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ആർജവം കാണിക്കുക എന്നതാണോ? അത് പുരോഗതിയല്ലെന്നും അധോഗതിയാണെന്നും സാമാന്യബുദ്ധിയുള്ളവരൊക്കെ പറയും. എന്നാൽ ലിബറലിസത്തിന്റെ വേഷമിട്ട ചില പുരോഗമന നാട്ടിക്കാരുടെ കണ്ണിൽ അങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് പുരോഗമനം. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യവും മനുഷ്യന്റെ സ്വഭാവത്തെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. വളരുന്ന ചുറ്റുപാട് വികൃതവും ജീർണവുമാണെങ്കിൽ മനുഷ്യൻ തിന്മയുടെ വക്താവായിത്തീരുന്നു. അങ്ങനെയുള്ള ചുറ്റുപാട് മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കാനാണ് വികല പുരോഗമനവാദികളുടെ പരിശ്രമം. അതിനായി ചാക്കിട്ട് പിടിക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ്. അതിന് ശാസ്ത്രത്തിന്റെ കുപ്പായമോ പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസോ സ്വാതന്ത്ര്യമെന്ന ലേബലോ ഒക്കെ അവർ നൽകും. അടിച്ചു പൊളിക്കലാണ് ജീവിതം, ആഘോഷിക്കാനുള്ളതാണ് അവസരങ്ങൾ. അതിൽ തെറ്റും ശരിയും നോക്കാനില്ല എന്നൊക്കെയുള്ള ധാരണയിൽ ഇന്ന് പുതുതലമുറ വളർന്നുവരുന്നു. അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നതിനോടെല്ലാം അവർക്ക് ദേഷ്യമാകും. വഴിവിട്ട ജീവിതത്തോടുള്ള എതിർപ്പ് അധ്യാപകരിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ശരി, അവർക്ക് സഹിക്കാനാവില്ല. ഓമനിച്ചു വളർത്തുന്ന മാതാവിൻ്റെ കഴുത്തറക്കാൻ വരെ മക്കൾ തയ്യാറാകുന്നത് തലതിരിഞ്ഞ ജീവിതവീക്ഷണം കൊണ്ടാണ്. ജീവിതപശ്ചാത്തലം ശുദ്ധവും സംസ്കാരസമ്പന്നവുമാണെങ്കിൽ അവനിൽ നന്മ പ്രതിഫലിച്ചു കാണും. തങ്ങളുടെ സന്താനങ്ങൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. എന്നാൽ ജീവിതവിശുദ്ധി കൊതിക്കുന്നവർ തന്നെ പരിഷ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ മലീമസമായ സംസ്കാരത്തെ പുണരുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ച പരിധികൾ തകർത്ത് സർവതന്ത്ര സ്വതന്ത്രരായി വിരാജിക്കാൻ മനുഷ്യൻ തയ്യാറായതിൻ്റെ ഫലമായി അവൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അത്തരക്കാർക്ക് മനസ്സമാധാനം ഒരു കിട്ടാക്കനിയായി മാറുന്നു. ലൈംഗിക അരാജകത്വവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് സമൂഹത്തിലേറെ സങ്കീർണതകൾ ഉണ്ടാക്കിയിരുന്നത്. ഏതാനും ദിവസം മുമ്പ് കണ്ണൂരിൽ സ്വന്തം മാതാവിനെ കഴുത്തറത്തുകൊന്ന യുവാവ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ വഴക്കിട്ടിരുന്നു എന്നാണ് വാർത്ത. പൊതുജനമധ്യത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ചുംബിക്കാനും ആണിനും പെണ്ണിനും പരിധികളില്ലാത്ത വിധം ഇടകലരാനുമൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ വരെ സമത്വ സ്വാതന്ത്ര്യവാദികൾ രംഗത്തു വരുന്നത് കെട്ട സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ കന്നുകാലികളെപ്പോലെ ജീവിക്കാൻ പാടില്ലെന്നും പല വിധികളും വിലക്കുകളും അവൻ പാലിക്കേണ്ടതുണ്ടെന്നും മതം പഠിപ്പിക്കുമ്പോൾ മതവും ദൈവവിശ്വാസവും മറുപഴഞ്ചൻ സംസ്കാരമാണ് പഠിപ്പിക്കുന്നതെന്നും ശാസ്ത്രം അത്യുന്നതയിലെത്തി നിൽക്കുന്ന ആധുനിക ലോകത്തിന് അത് അപമാനമാണ് എന്നൊക്കെയാണ് മതനിഷേധികളുടെ പ്രചാരണം. സത്യത്തിൽ ഇവരാണ് സമൂഹത്തെ പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്ത നമ്മുടെ ഒരു പ്രോഗ്രാം
1: മധുരം ഖുർആൻ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അധ്യായം 38 സൂറത്തു സ്വാദ്, 45 മുതൽ 66 വരെയുള്ള വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മധുരകരമായ പാരായണങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾപ്പിക്കുക എന്ന ഒരു പ്രോഗ്രാമാണ് മധുരം ഖുർആനിലൂടെ പീസ് റേഡിയോ ലോകത്തിന് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേട്ട പാരായണം അബ്ദുല്ലാഹ് ബിൻ അലി ബസ്ഫറിൻ്റെ ഖിറാഅത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിൻ്റെ 45 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്തത്.
1: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ആയത്തുൽ കുർസിയിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ വിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക സൂറത്തുകളും ആയത്തുകളും അവയുടെ മഹത്വവും വിവരിക്കുന്ന അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ആയത്ത് അത് ആയത്തുൽ കുർസിയാണ് എന്ന് ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അറിയിച്ചു കൊടുത്തതും അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയതും അതിനെ പ്രശംസിച്ചതുമായ കാര്യം. ആയത്തുൽ കുർസി ഏറെ ശ്രേഷ്ഠതകളുള്ള ആയത്താണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യപ്പെടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടു. അത് പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗപ്രവേശനം അതിന് കാരണമാകുമെന്നതും അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, മൻ ഖറാ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഏതൊരാൾ ആയത്തുൽ കുർസി എല്ലാ നിർബന്ധ നമസ്കാരത്തിൽ പിന്നെയും ഒരാൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ, ഓതുന്നുവെങ്കിൽ, ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല എന്നത് ഇമാം നസാഇ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നമസ്കാരത്തിന് ശേഷവും നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ ഖറാ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി ഫരീളത്തിൻ, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് പിറകെയും ആയത്തുൽ കുർസി ഏതൊരാൾ പാരായണം ചെയ്യുന്നുവോ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ഇല സ്വലാത്തിൽ ഉഖ്ര, മറ്റൊരു നമസ്കാരം വരെ അവനതൊരു കാവലാണ്, രക്ഷയാണ്, ഒരു പ്രൊട്ടക്ഷനാണ് എന്ന്. എന്തൊരു നല്ല മഹത്വമേറിയ കാര്യമാണിത്. ശക്തവത്തായ ഒരായത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കുന്ന, പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ഖൽഖ്, സൃഷ്ടികളുടെ രക്ഷിതാവാണ്, മാലിക്കുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്, മുദബ്ബിറുൽ അംരി കുല്ലിഹി, മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവനാണ്. ആ റബ്ബിൽ നിന്നുള്ള കാവൽ ലഭിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, ഒരാൾക്കും അത് നിഷേധിക്കാൻ സാധ്യമല്ല, ചെറുതായി കാണാൻ സാധ്യമല്ല. അതിനെ മറികടക്കുന്ന, അതിജയിക്കുന്ന യാതൊരുവിധ സഹായവുമില്ല. ലാ നാസിറ ലിമൻ ഖദറഹു, അല്ലാഹ് നിന്ദിച്ചവരെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ, കാവൽ, അതിനെല്ലാവരും നിരന്തരമായി കൊണ്ട് തേടിക്കൊണ്ടിരിക്കണം. അതിന് ഈ സൂറത്ത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകമായി കൊണ്ടുവന്ന ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. മാ അറാ അഹദൻ യഅഖിലു ബുൽഗത്തൽ ഇസ്ലാം യനാമു ഹത്താ യഖ്റാ ആയത്തുൽ കുർസി വഖവാതിമുൽ ബഖറ ഫഇന്നഹാ മിൻ കൻസി തഹ്തിൽ അർഷ്, അർഷിന് താഴെയുള്ള കൻസ് നിധിയിൽപ്പെട്ടതാണിത്. രാത്രി ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ആമൻ റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തും അതേപോലെ തന്നെ ഈ ആയത്തുൽ കുർസിയും, അത് ഏതൊരാൾ പാരായണം ചെയ്യുന്നു അവനേക്കാൾ ബുദ്ധിമാനായ യാതൊരാളുമില്ല എന്നതാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നാം കൃത്യമായിക്കൊണ്ടും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മുടെ ജീവിതത്തോട് ചേർത്തു വയ്ക്കാൻ. ഏറെ ശ്രേഷ്ഠതകൾ, സ്ഥാനം അതിനുണ്ട്. അതിൻ്റെ ആശയങ്ങൾ ഹിദായത്തിലേക്ക് നയിക്കുന്നതാണത്. പാരായണം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെ സ്ഥാനവും മഹത്വവും വിവരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കലാം, അതാണ് അഫ്ളുൽ കലാം. അഫ്ളുൽ കലാമി കലാമുള്ളാഹ്, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അത് ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ ബഖറയിൽ നിന്ന് 255 ആയത്ത്, ആയത്തുൻ അളീമത്തുൻ ജിദ്ദ, വളരെ മഹത്വമേറിയ ആയത്ത്. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ മഹത്വമേറിയതാണ്. അതിൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര ഫായിദകളും പാഠങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അതുകൊണ്ടാണല്ലോ ഓതാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകമായി പ്രത്യേകം സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ അത് പാരായണം ചെയ്യാനും അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വേണം. അതാണ് അബുൽ മുൻദിർ ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതും അദ്ദേഹം മറുപടി പറഞ്ഞതുമായ ഹദീസിൻ്റെ വിശദീകരണം നമ്മൾ അറിയണം. ഈ ആയത്തുൽ കുർസിയുടെ മഅനയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഇന്നലഹാ ലിസാനൻ വഷഫത്തൈനി, നിശ്ചയമായും അതിനൊരു രണ്ട് ചുണ്ടുകളും ഒരു നാവും ഉണ്ടാകും. തുഖദ്ദിസുൽ മലിക ഇൻദ സാഖിൽ അർഷ്, അർഷിൻ്റെ കീഴിൽ നിന്ന് മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ആയത്തുൽ കുർസി എന്നത് ഷെയ്ഖ് അൽബാനി റഹമഹുള്ള സ്വഹിയാക്കിയ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതിൻ്റെ ലഫ്ളുകളും അതിൻ്റെ മഅനികളും ആശയങ്ങളും അതിൻ്റെ ആയത്തുകളുടെ വചനങ്ങളും വാക്കുകളും അതേറെ ശ്രേഷ്ഠമുള്ളതായതുകൊണ്ട് തന്നെ ചില ആയത്തുകൾ ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. ഖുർആൻ എല്ലാം അല്ലാഹുവിൻ്റെ കലാമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, അൽ ഖുർആനു കുല്ലുഹു കലാമുള്ള, ഖുർആൻ മുഴുവനായിട്ടും അല്ലാഹുവിൻ്റെ കലാമാണ്. വഹു അഫ്ളുൽ കലാമി ആലം, ഏറ്റവും ശ്രേഷ്ഠമായ സംസാരമാണ്. പക്ഷേ അതിൽ തന്നെയും ചിലത് ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്ന. സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനുള്ള മഹത്വം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയത്തുൽ കുർസിക്കും അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ 6200 വരെ അധികം വരുന്ന ആയത്തുകളിൽ എന്നെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന മഹത്വമേറിയ ആയത്താണിത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ലിഅന്നഹു യതകററു ഫീഹാ ഇസ്മുല്ലാഹി തആല മാബൈന മുദ്മരിം വളാഹിരി 18 മറ 18 പ്രാവശ്യത്തോളം അള്ളാഹുവിൻ്റെ അതിൻ്റെ ബാഹ്യമായും പ്രത്യക്ഷമായും പരോക്ഷവുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നതാണ് പ്രത്യേകമായി പറയപ്പെടുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ലിഅന്ന ഹാദിഹിൽ ആയ മുസ്തമിലത്തുൻ അലാ അശ്രി സിഫാത്തി മിൻ സിഫാത്തില്ലാഹി അസ്വജൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ 10 വിശേഷണങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം ഇതിന് ലഭിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്തമലത്ത് ഹാദിഹിൽ ആയ അൽ മുബാറക അല ഹംസത്തി അസ്മായി മിൻ അസ്മായില്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 5 നാമങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 10 വിശേഷണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, 5 നാമങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്, അൽ ഹയ്യ്, അൽ ഖയ്യൂം, അൽ അലിയ്, അൽ അലീം. ഈ 5 പേരുകൾ ഓരോന്നിനും അതിൻ്റേതായ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട് എന്നാണ്. അല്ലാമ നാസിറു സഅദി റഹിമഹുള്ള പറയുന്നു, ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ മഹത്തായ ആയത്ത്, ആലമു ആയാത്തിൽ ഖുർആനി വ അഫ്ളുഹ വ അജല്ലുഹ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ ഏറ്റവും മഹത്വമേറിയതും ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പവിത്രമേറിയതുമാണ്. വദാലി കലിമഷ്ടമലത്ത് അലിഹി മിനൽ ഉമൂരിൽ അളീമ വസ്സിഫാത്തിൽ കരീമ, അതിന് കാരണം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതായ മഹത്വമേറിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ആദരവുറ്റതായ വിശേഷണങ്ങളാണ് അള്ളാഹുവിനുള്ളത്. വലിഹാദ കസറത്തിൽ ഹാദീസ് ഫി തർഗീബി ഫി ഖിറാഅത്തിഹ, ധാരാളം ഹദീസുകൾ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടിയിട്ട്. വജഅലഹ വിർദൽ ലിൽഇൻസാനി ഫി ഔഖാത്തിഹി സബാഹൻ വമസാഅ, അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് നിത്യവുമായി പതിവാക്കേണ്ട വിറുദായിക്കൊണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, ഇന്ദ നൗമിഹി ഉറങ്ങുന്ന സമയത്തും, വദ്ബാരി സ്വലവാത്തിൽ മക്തൂബാത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് പിറകെയുമൊക്കെ പാരായണം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടത് അപ്രകാരമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതാരംഭിക്കുന്നത് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ്. ഫഫി ഹാദാ ഇഖ്ലാസു തൗഹീദി ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കറകളഞ്ഞ തൗഹീദിൻ്റെ വഹദാനിയത്തിൻ്റെ വചനമാണത്. വഹുവൽ ഇസ്മുൽ അഅലം, അള്ളാഹ് ഇസ്മുൽ ജലാലയാണത്. മുഴുവൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയും മടങ്ങുന്നത് അള്ളാഹ് എന്ന നാമത്തിലേക്കാണ്. വഹുവ ദാല്ലുൻ വമുത്തം ളമ്മിനുൽ മആനി ജമീഇൽ അസ്മാഇൽ ഹുസ്ന, മുഴുവൻ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളെല്ലാം അതിൻ്റെ ആശയങ്ങളെല്ലാം അടങ്ങുന്നത് ഇതേ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലയിലേക്കാണ് എന്ന്. എല്ലാ തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ അതിലേക്ക് ചേർത്തുകൊണ്ടല്ലേ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ഇങ്ങനെ തുടങ്ങി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ, ഇങ്ങനെ തുടങ്ങി എല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, എല്ലാം അല്ലാഹ് എന്നുള്ള ഇസ്മുൽ ജലാല അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല വഹു അക്സറുൽ അസ്മാഇ വുറൂദൻ വദിക്രം ഫിൽ ഖുർആനിൽ കരീം, ഖുർആനിൽ വന്ന ഏറ്റവും കൂടുതലായി വന്ന ദിക്റായിക്കൊണ്ടും അതുപോലെ തന്നെ നാമമായിക്കൊണ്ടുമുള്ളത് അല്ലാഹ് എന്നുള്ളതാണ്. ഏകദേശം 2300 കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. വിശുദ്ധ ഖുർആനിൽ 33 ആയത്തുകൾ അങ്ങനെയുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തുൽ കുർസി നമ്മെ അറിയിക്കുന്നത് വഹു അലമുൻ അലാ ദാത്തി റബ്ബി ജല്ല ജലാലുഹു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തിനെ അറിയിച്ചു തരുന്നതാണ്. വേറൊരു പേരും നൽകിയിട്ടില്ല. ആയത്തുൽ കുർസി എന്നത് ഈ വചനത്തിന് നൽകപ്പെട്ട പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബുദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ, ആകാശഭൂമികളുടെ രക്ഷിതാവ് അതിനിടയിലുള്ളതിൻ്റെയും അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ആ റബ്ബിനുള്ള ഇബാദത്തിൽ നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി ക്ഷമയോടുകൂടി നിലകൊള്ളണം. അള്ളാഹുവിന് നാമമൊത്ത വേറെ ആരെയെങ്കിലും നിങ്ങൾക്കറിയുമോ? അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ മഅലൂഹാണ്, മഅബൂദാണ്, അൽ മുസ്തഹിഖു ലിൽ ഇബാദ, മുഴുവൻ പൂർണ്ണതയുടെ സ്വിഫാത്തുകളും ഉൾക്കൊണ്ടവനായ, ആരാധ്യത എന്നത് അവകാശപ്പെടുന്നവന, ഏറ്റവും അർഹനായിട്ടുള്ളവൻ അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അത് കലിമത്തുൽ ഇഖ്ലാസാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഇഖ്ലാസിൻ്റെ കലിമത്താണ്. വഹിയ കലിമത്തു തഖ്വ വൽ ഉർവത്തിൽ വുസ്ഖ, തഖ്വയുടെ കലിമത്താണ് ലാ ഇലാഹ ഇല്ലാഹുവ എന്നത്. അതുപോലെ ദൃഢമായ പാശമാണത്, ഇസ്ലാമിൻ്റെ വചനമാണത്, രക്ഷയുടെ മാർഗത്തിൻ്റെ വീടിൻ്റെ താക്കോലാണത്. അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബി ഹഖിൻ ഇല്ലല്ലാ, ഹഖായ നിലക്ക് ആരാധിക്കപ്പെടാൻ അള്ളാഹു അല്ലാതെ അർഹനായി മറ്റാരുമില്ല എന്നതാണ്. സൂറത്തുൽ ബഖറയിൽ 163 അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയല്ലോ, വൈലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായും നിങ്ങളുടെ ആരാധ്യൻ ഒന്നാണ്. ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനുർ റഹീം, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, അവനെല്ലാം അവനേറെ കരുണയുള്ളവനാണ്, പരമകാരുണികനും കരുണാനിധിയുമാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ ലാ മഅബൂദ ഹഖുൻ ഇല്ലാഹുവ ജല്ല വഅല, ഹഖായ നിലക്ക്, അർഹമായ നിലക്ക്, സത്യസന്ധമായ നിലക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല, അർഹനായിട്ടില്ല, അർഹതയുള്ളതായിട്ടില്ല. ഫജമീഉൽ മഅബൂദാതി മിൻ ദൂനില്ലാഹി മഅബൂദതുൻ ബിഗൈരി ഹഖ്, ഇവിടെ ആരാധിക്കപ്പെടുന്നതെല്ലാം ഏതെല്ലാമുണ്ടോ അതെല്ലാം അന്യായമായി കൊണ്ട് ആരാധിക്കപ്പെടുന്നതാണ്. ഇലാഹുകൾ എന്ന് പേര് നൽകിയപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതൊന്നും ആരാധിക്കപ്പെടാൻ അർഹമായതല്ല. ഫഇന്നഹാ ഹിയ അസ്മാഉൻ സമ്മൗഹ, അത് ചില പേരുകളാണ് അവർ നൽകിയ പേരുകൾ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അത് നാഫിയൻ ജമീഅമായ ഉബദു മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ എല്ലാം നിഷേധിച്ചു. ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്. ഈ ഒരു കലിമത്തു തൗഹീദിന്, കലിമത്തുൽ ഇഖ്ലാസിന്, ഈ തൗഹീദിൻ്റെ വിജയത്തിൻ്റെ ഈ ഒരു വചനത്തിന്, ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ അതിൻ്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വിശ്വസിക്കലാണ്. എന്താണ് ആ കലിമത്തിൻ്റെ മഅന? അതിൻ്റെ മഅന ലാ മഅബൂദ ബി ഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അള്ളാഹു അല്ലാതെ അർഹനായി മറ്റാരുമില്ല. ഇതിന് രണ്ട് റുക്നുകളാണുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്. ഒന്ന്, ലാ ഇലാഹ എന്ന ഭാഗം നാഫിയൻ ജമീഅമായ ഉബദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ എല്ലാം നമ്മൾ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു. തുടർന്ന് ഇസ്ബാത്താണ്, ഒന്ന് നഫി, മറ്റൊന്ന് ഇസ്ബാത്ത്, ഒന്ന് നെഗേഷൻ, അത് നിരാകരിക്കുന്നു, മറ്റൊന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലാ ഇല്ലാഹുവ, അവനല്ലാതെ, മുസ്ബിത്തൽ ഇബാദത്തിൽ ഇല്ലാഹി വഹ്ദ, നമ്മൾ ഉറപ്പിക്കുന്നു, സ്ഥാപിക്കുന്നു, ഇബാദത്ത് അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ്. ലാ ഷരീക ലഹു ഫി ഇബാദത്തിഹി, അള്ളാഹുവിനുള്ള ആരാധനയിൽ ഒരാളും തന്നെ പാർട്ണർമാരായില്ല. അള്ളാഹുവിനെ അവൻ്റെ മുൽക്കിലോ അവനുള്ള ഇബാദത്തിലോ ഇല്ലാത്തതുപോലെ, അള്ളാഹുവിനുള്ള അധികാരത്തിൽ ഇല്ലാത്തതുപോലെ അവനുള്ള ആരാധനയിലും വേറൊരാളും അവന് കൂട്ടാളിയായി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആയത്തുൽ കുർസിയുടെ ഓരോ വചനങ്ങളുടെയും ആയത്തുൽ കുർസിയിലെ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ നമ്മൾ വിശദമായി മനസ്സിലാക്കണം, പഠിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അത് മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ആയത്തുൽ കുർസിയിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് അഷ്റഫ് സലഫി വാണിയമ്പലം ഇന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
3: പീസ് റേഡിയോ, ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കാം ഇനി. പീസ് റേഡിയോയിൽ ഇനി സ്വരം, ഫലസ്തീനിൻ്റെ കണ്ണുനീർ എന്നു തുടങ്ങുന്ന വരികൾ. ആലാപനം സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ്.

0: പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആലപിച്ചത് സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് കഥ പറയാം. ഉസ്മാൻ പാലക്കാഴി എഴുതിയ കടലും കപ്പലും എന്ന കൃതിയിൽ നിന്നും വിരുന്നുപോകുമ്പോൾ എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് കൂട്ടുകാർക്കൊക്കെ സ്വാഗതം. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാഴി രചിച്ച പുസ്തകത്തിലെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു കഥയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. കഥയുടെ പേര് വിരുന്നുപോകുമ്പോൾ. 5 ദിവസം തുടർച്ചയായി പൊതു അവധിയാണ്. അതുകൊണ്ട് മുബീനും മുനീറയും വലിയ സന്തോഷത്തിലാണ്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മദ്രസക്കും അവധി കൊടുത്തു. അതുകൊണ്ട് സ്കൂളും മദ്രസയും മുടക്കാതെ തന്നെ വിരുന്നു പോകാം, പിന്നെ ടൂറ് പോകാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. മഗ്രിബ് നമസ്കാരശേഷം മുബീനും ഉപ്പയും പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി. മുനീർ ഓടി വന്ന് ഉപ്പയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു, 5 ദിവസം സ്കൂളും മദ്രസയുമില്ല, നമുക്ക് വിരുന്നു പോകണം, ടൂറ് പോകണം, ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകുമോ? എറണാകുളത്ത് അമ്മായിയുടെ വീട്ടിൽ പോകാം ഉപ്പ, എന്നാൽ നമുക്ക് വിരുന്നുപോക്കുമായി ടൂറുമായി, മുബീൻ പറഞ്ഞു. ടൂറിൻ്റെയും വിരുന്നിൻ്റെയും ഒക്കെ ചർച്ച പിന്നീടാകാം, മഗ്രിബ് കഴിഞ്ഞാലുള്ള ഖുറാനോത്ത് ആദ്യം നടക്കട്ടെ, ഉമ്മയാണ് അപ്പോൾ അത് പറഞ്ഞത്. ശരി ഉമ്മ എന്ന് പറഞ്ഞ് മുബീൻ ഖുർആൻ എടുക്കുവാൻ പോയി. പിന്നാലെ മുനീറയും പോയി. രണ്ടുപേരും ഖുർആൻ ഓതാൻ തുടങ്ങി. അറബി അധ്യാപകനായ ഉപ്പ കുട്ടികൾക്ക് ഓതുമ്പോൾ വരുന്ന തെറ്റുകൾ തിരുത്തിക്കൊടുത്തു. അപ്പുറത്തിരുന്ന് ഉമ്മയും ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ പാരായണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും നിന്നു. ഉപ്പ ചോദിച്ചു, പറയൂ, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ആവേശത്തിൽ ഇവർ പറഞ്ഞു, എറണാകുളം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉപ്പ, മുബീൻ പറഞ്ഞു. മുനീർ എന്തു പറയുന്നു? ഇക്കാക്ക പറഞ്ഞത് തന്നെ എൻ്റെ അഭിപ്രായം. വിരുന്നുപോക്കും ടൂർ പോക്കും ഒക്കെ നമുക്ക് ഒന്നിച്ചാവുമല്ലോ, അവൾ പറഞ്ഞു. കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ പോകാം, എന്നാൽ അടുത്ത് കുറേ കുടുംബക്കാരുണ്ട്, ഫോണിലൂടെ ബന്ധപ്പെടുമെന്നല്ലാതെ അവരെയൊക്കെ സന്ദർശിച്ചിട്ട് കുറേയായി, അതുകൊണ്ട് അതിനും സമയം കണ്ടെത്തണം. ഇടക്ക് ഉമ്മയാണത് പറഞ്ഞത്. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. ഈ അവധി ദിനങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ ചെലവഴിക്കാം, ഉപ്പ പറഞ്ഞു. മക്കളെ, വിരുന്നു പോകുന്നതൊക്കെ കൊള്ളാം, എന്നാൽ വിരുന്നു പോകുന്നവർ ആ വീട്ടിലെത്തിയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാമോ? ഉപ്പ ചോദിച്ചു. ഉപ്പ, ഈ മുബീനിക്കുണ്ടല്ലോ, ബിരിയാണിയൊക്കെ കണ്ട വല്ലാതെ ആക്രാന്തം കാണിക്കും, അതൊന്നും പാടില്ലല്ലോ, മുനീറ പറഞ്ഞു. അത് കേട്ടതോടെ മുനീർ ചാടി എഴുന്നേറ്റു. മുനീറൊക്കെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കല്ല, നിനക്കാണടി ബിരിയാണിയും മന്തിയുമൊക്കെ കാണുമ്പോൾ ആക്രാന്തം. ഓ മതി മതി മതി, ഇനി അതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണുപ്പാ, മുബീനിക്കാനെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ. മുബിമോൻ അങ്ങനെ ചെയ്യില്ലെങ്കിലും മുനിമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ എത്ര വിശപ്പുണ്ടെങ്കിലും തിരക്കു കൂട്ടരുത്. ഭക്ഷണം കാണാത്തവരെ പോലെ നമ്മൾ പെരുമാറരുത്, ഉപ്പ പറഞ്ഞു. അവനവൻ്റെ ഭാഗത്തു നിന്ന് തിന്നണം, സാവകാശം തിന്നണം, ആവശ്യത്തിൽ കൂടുതൽ എടുത്ത് വേസ്റ്റാക്കരുത്. ഭക്ഷണത്തെ കുറ്റം പറയരുത്, ഭക്ഷണം നന്നായി എന്ന് പറയണം, മുബീൻ പറഞ്ഞു. മുബിമോൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭക്ഷണം നൽകിയവർക്കു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാർക്കറിയാ? അത് ഞാൻ പഠിച്ചിട്ടില്ല മുനീറ. ഞാൻ പഠിച്ചിട്ടുണ്ടുപ്പാ, എന്നാ പറയൂ കേൾക്കട്ടെ. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനി വസ്ഖീമൻ സഖാനി. ഓ മാഷാ അല്ലാഹ്, ഇതിൻ്റെ അർത്ഥമറിയാമോ? അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണമേ. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, ഇതുപോലെ പഠിച്ചതെല്ലാം ഓർത്തു വെക്കണം, വളരെ നന്നായിരിക്കുന്നു, ഉപ്പ മുബീനെ അഭിനന്ദിച്ചു. ഉപ്പാൻ്റെ വാക്കുകൾ മുബീനെ ഏറെ സന്തോഷിപ്പിച്ചോട്ടോ. അന്നേരം മുനീറ മോളുടെ മുഖം ഇങ്ങനെ വാടിയത് ഉമ്മ പതിയെ ശ്രദ്ധിച്ചു. മുനിമോളും പഠിച്ചതൊക്കെ ഓർത്തുവെക്കുന്നവളാണ്. പഠിക്കാത്തതുകൊണ്ടാണ് അവൾക്കിതൊന്നും പറയാൻ പറ്റാത്തത്, ഉമ്മ പറഞ്ഞു. അതോടെ മുനിമോളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. വേറെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുന്ന വീട്ടുകാർക്ക് യാതൊരുവിധ ഉപദ്രവവും നമ്മളുണ്ടാക്കരുത്. അവിടെയുള്ള കളിപ്പാട്ടങ്ങൾക്കായിട്ട് നമ്മളൊന്ന് വാശി പിടിക്കരുത് കേട്ടോ. ഷോക്കേസിൽ വെച്ചിട്ടുള്ളവ എടുക്കാൻ ശ്രമിക്കരുത്. സാധനങ്ങൾ വാരി വലിച്ചിടരുത്. അവിടുത്തെ വലിയവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ഉപ്പ കൂട്ടിച്ചേർത്തു. അന്നേരമാണ് ഇഷ ബാങ്ക് വിളി കേട്ടത്. ബാങ്ക് വിളിച്ചു, മോനെ നമുക്ക് പള്ളിയിൽ പോയി വരാം, ബാക്കി കാര്യങ്ങൾ പോയി വന്നിട്ട് പറയാം. ഓ ശരി ഉപ്പാ. മുബീനും ഉപ്പയും വീട്ടിൽ നിന്നും വുദു ചെയ്ത് പള്ളിയിലേക്ക് പോയി. മുനീറയും ഉമ്മയും വുദു ചെയ്ത് അങ്ങനെ നമസ്കരിക്കാൻ ഒരുങ്ങി. എങ്ങനെയുണ്ടായിരുന്നു കഥ? അവരുടെ യാത്ര അതിമനോഹരമായൊരു യാത്രയായിരിക്കുമല്ലേ. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ പറ്റണം അല്ലേ. മാഷാല്ല. അപ്പം കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇൻഷാല്ല മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കഥ പറയാൻ പരിപാടിയിൽ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയിൽ കടലും കപ്പലും എന്ന കൃതിയിൽ നിന്നും വിരുന്നു പോകുമ്പോൾ എന്ന ഭാഗം അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
5: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ ആയത്തുകളുടെ മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു സൂറത്തുർ റഅദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമായിരുന്നു നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: സൽമാഷെ, നമ്മളിനി പോകേണ്ടത് തിരുമൊഴികളിലേക്കാണ്. നമ്മുടെ കറക്റ്റ് സമയത്ത് പോകേണ്ട ഒരു പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ തിരുമൊഴികളിലേക്ക്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ എന്ന വിഷയവുമായി കെവി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും മിനൽ ഫസഇ കലിമാതിൻ أعوذ بكلمات الله التامة من غضبه وشر عباده ومن همزات الشياطين وأن يحضرون. പ്രശോധാക്കൾ ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റക്കും 27 ജനിച്ച അദ്ദേഹം ഹിജ്റ 65 ഈജിപ്തിൽ വെച്ചാണ് മരിക്കുന്നത്. മഹാനായ സ്വഹാബി അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മകനാണ്, മൂത്ത മകനാണ് അബ്ദുല്ലാഹിബിന് അംറുൽ ആസ്. മറ്റ് സ്വഹാബിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിരക്തനായിരുന്നു അദ്ദേഹം എന്ന് കാണാം. അറബി ഭാഷയ്ക്ക് പുറമെ സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. ഖുർആൻ വായിക്കുന്നത് പോലെ തന്നെ ഖുർആനിലുള്ള അവഗാഹം പോലെ അദ്ദേഹത്തിന് തൗറാത്തിലുള്ള കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്നു, വായിച്ചിരുന്നു എന്ന് കാണാം. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അബ്ദുല്ലാഹിബിൻ അംറുൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതൻ ആയിരുന്നു. യു അല്ലിമുഹും, അവരെ പഠിപ്പിച്ചിരുന്നു. അല്ലാമ യു അല്ലിമു, യു അല്ലിമുഹും, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. മിനൽ ഫസഇ, ഫസ ഉണ്ടാകുമ്പോൾ, ഫസ എന്ന് പറഞ്ഞാൽ ഭയം എന്നാണല്ലോ അർത്ഥം. ഫസഇൻ്റെ അവസരത്തിൽ, ഭയപ്പാടിൽ, ഭയചകിതനാകുന്ന അവസരത്തിൽ, കലിമാത്തിൻ ചില വചനങ്ങൾ, ചില വചനങ്ങൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ വചനങ്ങൾ, ഖൗഫിൻ്റെ അവസരത്തിൽ ഭയാശങ്കകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനാ വചനങ്ങൾ, ആ കലിമാത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഊദു ബി കലിമാത്തില്ലാഹി തമ്മതി മിൻ ഗളബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാതി ശയാതീനി വഅൻ യഹ്ദുറൂൻ. അഊദു ബി കലിമാത്തില്ലാഹി തമ്മ, നമുക്കതിൻ്റെ അർത്ഥം അറിയാം. അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ മുഖേന അള്ളാഹുവിനോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട്, അവൻ അവതരിപ്പിച്ച അവൻ്റെ വിശിഷ്ട വചനങ്ങൾ, ഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പൂർണമായ രൂപത്തിൽ അതിൻ്റെ എല്ലാ ഫളലും ബർക്കത്തും അതിൻ്റെ പ്രയോജനങ്ങളും എല്ലാം പരിപൂർണമായ നിലയിൽ ഉള്ള വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ എല്ലാ നുക്സാനുകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധമാണ്. അതാണ് താമത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സമ്പന്നമായ കലിമാത്തുകൾ കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു. മിൻ ഗളബിഹി, അവൻ്റെ ഗളബിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, വശരി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ തിന്മകളിൽ നിന്ന്, അടിമകളിൽ മുഖേനയുണ്ടാകുന്ന അതിക്രമവും അനീതിയും അതേപോലെ തന്നെ മറ്റ് തെറ്റുകുറ്റങ്ങളും, അതിൽ നിന്നൊക്കെ ഞാനിതാ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. വമിൻ ഹമസാത്തി ശയാത്തുയിൻ, പിശാജിൻ്റെ വസ്വാസുകളിൽ നിന്ന്. ഹമസാത്ത് എന്ന് പറഞ്ഞാൽ വസാവിസ് എന്നാണ്. പിശാജിൻ്റെ, ഷെയ്ത്താനിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞാനിതാ അള്ളാഹുവിനോട് ഇതാ കവൽ ചോദിക്കുകയാണ്. യഹ്ദുറൂൻ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, അവൻ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്നും, എൻ്റെ ഇബാദത്തുകളിൽ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഫസാദ് ഉണ്ടാക്കാൻ വരുന്നതിൽ നിന്നും, ഏത് കാര്യത്തിലും, എൻ്റെ ഏതൊരു കാര്യത്തിലും അവൻ സന്നിഹിതനായി എനിക്ക് വസ്വാസുണ്ടാക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കും. അതേപോലെ തന്നെ എൻ്റെ ഉറക്കിൽ വന്ന് എന്നെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ഭയാശങ്കകൾ ഒരുപക്ഷെ ഉറക്കിലുണ്ടാകാം, ഉണർച്ചയിലും ഉണ്ടാകാം. ഉറക്കിൽ നിന്ന് ഭയപ്പെട്ടുണർന്നാലും അതല്ലാതെ ഭയാശങ്കകൾ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനാ വചനമായി നാം ഇത് കാണാം. ചില റിപ്പോർട്ടുകളിൽ ഒരാളിങ്ങനെ അഴുതുബി കലിമാത്തില്ലാഹി തമ്മ മിൻ ഗദബിഹി വശരി ഇബാദിഹി വ മിൻ ഹമസാതി ശയാതീനി വ അൻ യഹ്ദുറൂൻ എന്ന് പ്രാർത്ഥിച്ചാൽ ഫ ഇന്നഹ ലൻ തളറഹു അത് പിന്നീട് ഭയാശങ്ക അവനക്ക് പ്രയാസമുണ്ടാക്കുകയില്ല എന്നുകൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ ഭയപ്പെട്ടുണർന്നാൽ ഇങ്ങനെ ചൊല്ലിക്കോ, ഫല്യഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും നമുക്ക് ഈ ഹദീസുകളെ വായിക്കാനാകും. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിട്ട് നാം ഇതിനെ കാണേണ്ടതുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മിൻ ഗളബിഹി എന്നതിന് ശേഷം വയഖാബിഹി എന്നുകൂടി വന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഔദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ഗളബിഹി വയഖാബിഹി, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നുകൂടി വന്നിട്ടുണ്ട്. പിന്നീട് പിശാചിൻ്റെ വസ്വാസികളിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ്, അതും പിന്നെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അവൻ്റെ ഇബാദുകളുടെ ഷെറിൽ നിന്ന്, ഏറ്റവും വലിയ ശത്രുവായ പിശാചിൻ്റെ വസ്വാസിൽ നിന്ന്, അവൻ സന്നിഹിതനായി പ്രയാസമുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു. ഏത് സന്ദർഭത്തിൽ നമുക്ക് കാവൽ ചോദിക്കാം? ഇങ്ങനെയുള്ള ഭയാശങ്കകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം അത് ചോദിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ അവൻ ആത്മാർത്ഥമായി നിർവഹിക്കുക, പിന്നീട് ആ ഉപദ്രവം ഉണ്ടാകുകയില്ല, ഭയം അവന് നീങ്ങിപ്പോകും, ഭയപ്പെടേണ്ടതില്ല എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു, പഠിപ്പിച്ചു, അത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സമുദായം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, ഭയാശങ്കകളില്ലാതെ, പ്രയാസരാകാതെ, അസ്വസ്ഥനാകാതെ, ഒരു ഘട്ടത്തിലും കഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം, ജീവിക്കണം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹവും ഈ ജനതയോടുള്ള അനുകമ്പയും കൂടി നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു റസൂൽ ഉൾക്കൊണ്ട ആ സന്ദേശം, അത് ആ രൂപത്തിൽ തന്നെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് സമാധാനിക്കേണ്ടതുണ്ട്, അള്ളാഹുലേക്ക്, അള്ളാഹുൽ തവക്കുൽ ചെയ്യേണ്ടതുണ്ട്. ഇനി ഭയാശങ്കകളില്ലാത്ത സമയത്തും അള്ളാഹുവിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ തന്നെയാണ് ഇത് എന്ന് നാം തിരിച്ചറിയുക. എല്ലാവിധ ആശങ്കകളിൽ നിന്നും, ഭയാശങ്കകളിൽ നിന്നും, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും, അവൻ്റെ അടിമകളുടെ ഷെറുകളിൽ നിന്നും, പിശാചിൻ്റെ വസ്വാസുകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ നാം കേട്ടത് തിരുമൊഴികളാണ്. ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ സംസാരമാണ് നമ്മൾ ശ്രവിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസ് എന്ന അധ്യായത്തിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

فقد لبثت فيكم عمرا من قبله أفلا تعقلون.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അത് അവിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്നു തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അതുമാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു. ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കുൽ, നബിയെ താങ്കൾ പറയണം. കുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു കുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബിഹി, അദ്റായുദരി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അള്ളാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹി എത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്നതിനുറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ് ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദ അൽ കദിബ അലൻ നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖ് വ അക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്?
0: ബൽജഅഹും ബിൽ ഹഖ്,
1: സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാനൊരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും. അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അല്ലാഹു പറയുന്നത്, വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അല്ലാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അല്ലാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചുകൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു തരുന്ന ഒരു ഇടയാളൻ മാത്രമാണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി, വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിൻ്റെ ഓരോ പദങ്ങളും കൃത്യമായി പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട പാഠങ്ങൾ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുന്ന അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നാം ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള പരിഭാഷ. ആദരിക്കപ്പെട്ട നാളുകൾ. ഖുത്ബ വിവർത്തനം നടത്തുന്നത് ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, 1447 ദുൽഖഅദ 14 തീയതി 2026 മെയ് 1 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫദിലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള ഹയ്യാത്ത് അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയസംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിച്ച് ജീവിക്കുക. പാപങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഖേദിച്ചു മടങ്ങുക. ശിഷ്ടകാല ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ കോപം വരാവുന്ന എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ജാഗ്രത പാലിക്കുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. സുമ്മത്തു വഫ കുലു നഫ്സിമ്മാ കസബത് വഹും ലാ യുളമൂൻ, ഓരോ ദേഹത്തിനും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അല്പം പോലും അനീതി കാണിക്കപ്പെടാതെ അവർക്ക് നൽകും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവനിലുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല വിശേഷണം ജാഗ്രതയുള്ള മനസ്സാണ്, ഉണർന്നിരിക്കുന്ന ഹൃദയമാണ്, എപ്പോഴും സജീവമായി തന്റെ ജീവിതത്തെ വിലയിരുത്തുന്ന, തന്റെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും കൃത്യമായി മനസ്സിലാകുന്ന, ഒരു ജാഗ്രവത്തായ ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളെയാണ് അള്ളാഹു ഏറ്റവും നല്ല ഭംഗിയുള്ള സ്വഭാവക്കാരനാക്കി എന്ന് പറയുന്നത്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ, അങ്ങനെ വിശ്വാസം ശുദ്ധമാണെന്നും അടിയുറച്ചതാണെന്നും കൃത്യമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നമ്മളെല്ലാം ആർജിച്ചെടുക്കേണ്ടത്. അള്ളാഹു തആല ചില കാലങ്ങളെ പ്രത്യേകമായി ആദരിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളെ പ്രത്യേകമായി ആദരിച്ചിട്ടുണ്ട്. പല ആരാധനകളും അള്ളാഹു ആദരിച്ചു തെരഞ്ഞെടുത്ത കാലത്തിനും സ്ഥലത്തിനും അള്ളാഹു പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ, കൂടുതൽ അടുക്കാനുള്ള സന്ദർഭങ്ങൾ സ്ഥലകാല സൗകര്യങ്ങളെ വിന്യസിച്ചുകൊണ്ട് അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനും അള്ളാഹുവിങ്കലേക്ക് നല്ല നിലക്ക് തിരിച്ചു ചെല്ലാനും ഇത്തരം ശ്രദ്ധിക്കേണ്ട കാല സമയങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്.